ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്ന് ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ആശ്വിനം 22, കൊല്ലവർഷം 1202, കന്നി 28, 2026 ഒക്ടോബർ 14, ബുധനാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 48 സെക്കൻഡും. ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: ഒരു മനുഷ്യന് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയുമോ? ഫോണും പണവും ഉണ്ടെങ്കിൽ മതിയോ? ഇല്ല. കാരണം മനുഷ്യനൊരു സമൂഹ ജീവിയാണ്. ബന്ധങ്ങൾ ഇല്ലാത്ത ജീവിതം എങ്ങനെയായിരിക്കും?

0: വേരില്ലാത്ത മരം പോലെ എത്ര ഉയരത്തിൽ വളർന്നാലും ഒരു കാറ്റടിച്ചാൽ വീണുപോകും. ബന്ധങ്ങളാണ് നമ്മുടെ വേരുകൾ. ഇന്നത്തെ തലമുറ മറക്കാത്ത കാലങ്ങളാണ് കൊറോണ കാലവും മഹാപ്രളയകാലവും. ബന്ധങ്ങളുടെ വില തിരിച്ചറിഞ്ഞ കാലങ്ങൾ. എന്നാൽ കാലം മാറിയപ്പോൾ വീണ്ടും മനുഷ്യൻ തൻ്റെ സ്വകാര്യതകളിലേക്ക് ഉൾവലിഞ്ഞു സ്വാർത്ഥതയിൽ ജീവിക്കുന്നു, ബന്ധങ്ങൾ മറക്കുന്നു. രവീന്ദ്രനാഥ ടാഗോർ പറയുന്നു, മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അവൻ്റെ ബന്ധങ്ങളാണ്. ബന്ധങ്ങളില്ലെങ്കിൽ മനുഷ്യൻ വെറും ശരീരം മാത്രമായി മാറും. ബന്ധങ്ങൾ എന്നും നമുക്കൊരു താങ്ങാണ്. സന്തോഷം വരുമ്പോൾ അത് പങ്കുവയ്ക്കാൻ ഒരാളുണ്ടെങ്കിൽ ആ സന്തോഷം ഇരട്ടിയാകും. സങ്കടം വരുമ്പോൾ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ ആ സങ്കടം പകുതിയാകും. ഒരച്ഛൻ മരണക്കിടക്കയിൽ മരണം കാത്തുകിടക്കുമ്പോൾ വളരെ സങ്കടപ്പെട്ട് ഓർത്തത് എപ്പോഴും പരസ്പരം വഴക്കടിക്കുന്ന തൻ്റെ 3 മക്കളുടെ ഭാവിയെക്കുറിച്ചാണ്. ഒരു ദിവസം മക്കളെ അടുത്തു വിളിച്ചു, ഒരു ചൂൽ കൊണ്ടുവരാൻ പറഞ്ഞു. ഒരുവൻ പെട്ടെന്ന് പോയി ചൂൽ കൊണ്ടുവന്നു. 3 പേരോടും അതിൽ നിന്നും ഓരോ ഈർക്കിളി എടുക്കാനും അത് ഒടിക്കാനും പറഞ്ഞു. എല്ലാവരും പെട്ടെന്ന് തന്നെ ഒടിച്ചു. വീണ്ടും അച്ഛൻ പറഞ്ഞു, ആ ചൂൽ മുഴുവനായി കെട്ടോടെ ഒടിക്കാൻ പറഞ്ഞു. അവർ മാറി മാറി ഒടിക്കാൻ ശ്രമിച്ചു, പക്ഷേ ആർക്കും സാധിച്ചില്ല. അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങളെ ആർക്കും നിഷ്പ്രയാസം ഒടിക്കാം. എന്നാൽ നിങ്ങൾ ഒരു ബന്ധത്തിൽ ഒറ്റക്കെട്ടായി നിന്നാൽ ആർക്കും നിങ്ങളെ തകർക്കാൻ പറ്റില്ല. സ്നേഹമുള്ളവരെ, ബന്ധങ്ങൾ നമ്മെ യഥാർത്ഥ മനുഷ്യരാക്കുന്നു. ഒറ്റയ്ക്കിരുന്നാൽ നമ്മൾ നമ്മളെ മാത്രമേ കാണൂ. ബന്ധങ്ങളിലൂടെയാണ് പങ്കുവയ്ക്കാനും ക്ഷമിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും പഠിക്കുന്നത്. ബന്ധങ്ങളാണ് ഞാൻ എന്നതിൽ നിന്നും നമ്മൾ എന്നതിലേക്ക് മനുഷ്യരെ മാറ്റുന്നത്. ഒരു കുട്ടി ഒരിക്കൽ പറഞ്ഞു, പെൻസിലാണ് വലുത്, റബ്ബർ തീരെ ചെറുതാണ്. അപ്പോൾ പെൻസിൽ കുട്ടിയോട് പറഞ്ഞു, റബ്ബറാണ് വലുത്, റബ്ബർ ഇല്ലെങ്കിൽ എൻ്റെ തെറ്റുകൾ ആര് തിരുത്തും? നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ, നമ്മൾ പെൻസിലാണ്. നമ്മുടെ തെറ്റുകൾ തിരുത്തി തരുന്ന അമ്മ, അച്ഛൻ, കൂടപ്പിറപ്പുകൾ, കൂട്ടുകാർ, ജീവിത പങ്കാളി, ഇവരാണ് റബ്ബർ. റബ്ബർ ഇല്ലാത്ത പെൻസിൽ കൊണ്ട് എഴുത്ത് പൂർണ്ണമാകില്ല. സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകൾ കേൾക്കുക, ബന്ധങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതല്ല, ബന്ധങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഉയരുന്നതാണ് ജീവിതം. ഒറ്റയ്ക്ക് നടന്നാൽ ദൂരം കുറയും, കൂടെ നടന്നാൽ ഭാരം കുറയും, കൈവിട്ടുപോയാൽ ഇരുൾ പരക്കും, കൈകോർത്തു നിന്നാൽ വഴിതെളിയും. ജീവിതമെന്നത് യാത്രയാണ്, കൂടെയുള്ളവരാണ് വെളിച്ചം. ഈ കവിതാ ശകലങ്ങൾ മറക്കാതിരിക്കാം. പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലത്ത് ബന്ധങ്ങൾക്ക് വില കൂടുതലാണ്. ഇന്ന് എല്ലാവർക്കും തിരക്കാണ്. വാട്സപ്പിൽ 500 കോണ്ടാക്ട്സ് ഉണ്ട്. എന്നാൽ ഒരു വിഷമം വരുമ്പോൾ വിളിക്കാൻ 5 പേര് പോലും ഇല്ലാത്ത അവസ്ഥ. ലൈക്കുകൾ കൊണ്ട് സ്നേഹം അളക്കുന്ന കാലത്ത് യഥാർത്ഥ ബന്ധങ്ങൾ നമ്മൾ മറക്കുന്നു. ദിവസവും ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കുന്നതല്ല ബന്ധം, മനസ്സ് കൊടുക്കുന്നതാണ് ബന്ധം. ബൈബിളിൽ പറയുന്ന നല്ല സമരിയാക്കാരൻ്റെ ഉപമ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, അയൽക്കാരൻ എന്നത് തൊട്ടടുത്തു വസിക്കുന്നവനോ സ്വന്തം മതത്തിലോ ജാതിയിലോ പെട്ടവനോ ഒന്നുമല്ല, സഹായം ആവശ്യമായ മനുഷ്യനാണ്. അയൽവാസിയോട് നന്മ ചെയ്യുക എന്ന് പഠിപ്പിക്കുന്ന ഖുറാനും അർത്ഥമാക്കുന്നതും ഇതല്ലാതെ മറ്റൊന്നുമല്ല. ലോകാരോഗ്യ സംഘടന WHO ലോകത്തെ പഠിപ്പിച്ചതും ഒരേ പാഠമാണ്. ഒരാളുടെ രോഗം എല്ലാവരുടെയും പ്രശ്നമാണ്. ഇന്ന് പലരുടെയും ചിന്ത, അവൻ്റെ പ്രശ്നം അത് അവൻ്റെ മാത്രം പ്രശ്നമാണ്, അത് എന്നെ ബാധിക്കുന്ന ഒന്നല്ല. ഇത് സൂചിപ്പിക്കുന്നത് ബന്ധങ്ങൾക്ക് മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, ബന്ധങ്ങൾ രക്തം കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ് ഉണ്ടാകുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് ബാങ്ക് ബാലൻസ് അല്ല, നാം മതിൽ കെട്ടി വളച്ചു വച്ചിട്ടുള്ള വസ്തുവകകളും അല്ല, നമ്മുടെ ബന്ധങ്ങളാണ്. നമുക്ക് ഇന്ന് വൈഫൈ ഇല്ലാതെ ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അതിലും വലുതാണ് വി ഫീലിംഗ്, നമ്മളെ മനസ്സിലാക്കാൻ, നമ്മളെ കേൾക്കാൻ ഒരാൾ ഉണ്ടെന്നുള്ള ഫീലിംഗ്. പണം കൊണ്ട് വീട് വാങ്ങാം, കുടുംബമല്ല. പുസ്തകം കൊണ്ട് അറിവ് വാങ്ങാം, ബന്ധമല്ല. ബന്ധമെന്നത് ഹൃദയത്തിൽ തീർക്കുന്ന വീടാണ്. അതിൽ സ്നേഹമുള്ളവർക്കേ ഇടമുള്ളൂ. നന്മയുള്ള ദിവസം നേരുന്നു. നന്ദി.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഫാദർ സുരേഷ് റോക്കി മൽപ്പാൻ.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ന്യൂഡൽഹിയിൽ ചേർന്ന ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗം ഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ച് സമാപിച്ചു. അതിർത്തി കടന്നുള്ള ഭീകരവാദം ഉൾപ്പെടെ എല്ലാത്തരം ഭീകരവാദങ്ങളെയും അക്രമാസക്ത തീവ്രവാദത്തെയും ബിംസ്റ്റെക് രാജ്യങ്ങൾ പ്രഖ്യാപനത്തിൽ ശക്തമായി അപലപിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ, ചെക്ക് റിപ്പബ്ലിക് ഉപപ്രധാനമന്ത്രി കരേൽ ഹാവിലിച്ചെക്കുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും ശക്തിപ്പെടുത്തുന്നതിനും സംയുക്ത നിർമ്മാണം, വ്യാവസായിക പങ്കാളിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും വഴികൾ ഇരുവരും ചർച്ച ചെയ്തു. ബൃഹത്തർ ഭാരത് അന്താരാഷ്ട്ര സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ലോകരാജ്യങ്ങളുമായി ഇന്ത്യയുടെ സാംസ്കാരിക ബന്ധങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയമാണ് 3 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികച്ച നേട്ടം കൈവരിക്കുന്ന മലയാളി താരങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇത്തരം പ്രതിഭകൾക്ക് കേരളത്തിൽ തന്നെ ജോലി നൽകി സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. പിണറായി വിജയനെതിരായ FIR നടപടികളിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് രാഷ്ട്രീയ ഒത്തുകളിയുടെയും ഇരട്ടത്താപ്പിന്റെയും തെളിവാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കേസുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കുന്ന നടപടികൾ സംശയം ശക്തമാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തട്ടിപ്പുകളിൽ അകപ്പെടാതിരിക്കാൻ പ്രവാസികൾക്ക് ബോധവത്കരണം ആവശ്യമാണെന്ന് കേരള പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ്. കാസർഗോഡ് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ പ്രവാസി കമ്മീഷൻ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. ജപ്പാനിൽ ട്രെയിൻ തട്ടിമരിച്ച കണ്ണൂർ ഇരിട്ടി സ്വദേശിനി വി ദേവികയുടെ ചിതാഭസ്മം പുലർച്ചെ തിരുവനന്തപുരത്തെത്തിക്കും. നോർക്ക റൂട്ട്സ് അധികൃതർ ചിതാഭസ്മം ഏറ്റുവാങ്ങി വൈകിട്ട് 5 മണിയോടെ ദേവികയുടെ വീട്ടിലെത്തിക്കും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2025 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് ഹൈദരാബാദിൽ വൈകിട്ട് 7-നാണ് മത്സരം.
0: ആകാശവാണി FM വാർത്തകൾ.
1: ഇന്നത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ഒളപ്പമണ്ണയുടെ ഉടകുടം എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, 6:55 FM ഡയറി. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7 മണിക്ക് മഹിതം മലയാളം, ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ, ആരോഗ്യക്കുറിപ്പുകൾ. 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും. സമകാലികം, തുറന്നു പറയാം നിങ്ങൾക്കൊപ്പമുണ്ട് കേരളം. 7:50 നോവൽ പാരായണം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ അശരണരുടെ സുവിശേഷം. തുടർന്ന് എന്ത് പഠിക്കണം എന്താകണം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 നിയമവേദി, പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക്ഷോർ. 9 മണിക്ക് FM മോർണിംഗ് സെലക്ഷൻസ്, ആകാശവാണി FM വാർത്തകൾ. 10 മണിക്ക് സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, തിരുവനന്തപുരം റിലേ.
2: ഗ്രീൻ മൗൺ സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
1: 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില. തുടർന്ന് ഓർമ്മചിന്ത്. ഉച്ചയ്ക്കൊരു മണിക്ക് പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ പ്രശ്നോത്തരി. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് സഹയാത്രിക. അംബികാദേവി കൊട്ടേക്കാട് എഴുതി അവതരിപ്പിക്കുന്ന കഥ നീലക്കുറിഞ്ഞി പൂത്തപ്പോൾ. എറണാകുളം വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ SGJ അഭിമുഖം. തുടർന്ന് ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ഗുഡ് ഈവനിംഗ് കൊച്ചി ലൈവ് ഫോണിൻ പ്രോഗ്രാം, വിവേകവാണി, ദീപസ്തംഭം, മഹാശ്ചര്യം എന്നിവയ്ക്കൊപ്പം ഗാനങ്ങളും. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 കാർഷിക ജീവനം. FM ഈവനിങ്ങിൽ രാത്രി 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. വൻകുടലിലെ ക്യാൻസർ എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാം, തടയാം. ലക്ഷ്മി ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി വിഭാഗം ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ ജോണി സിറിയക്കുമായി അഭിമുഖം. ശ്രോതാക്കൾ കേട്ടത് ഇന്നത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
4: ദിസ് ഇസ് ആകാശവാണി, ദി ന്യൂസ്, റെഡ് ബൈ ശകുൻ ചോപ്ര.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: വിശ്വമന്യ വരാങ്കിനി ദീപാമന്മഥനം സംഘവും ആലപിച്ചത്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: അടുത്തതായി പി ജയചന്ദ്രൻ പാടിയ ഗാനം, രചന PS നമ്പീശൻ, സംഗീതം കേശവൻ നമ്പൂതിരി.

0: പ്രഭാതഗീതം സമാപിച്ചു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 27 മിനിറ്റും 54 സെക്കൻഡും.
1: ഒക്ടോബർ 14 വിശ്വ മാനക ദിനം ആശംസകളോടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കൊച്ചി ബ്രാഞ്ച്.
0: കാർഷിക വാർത്തകൾ. പേവിഷബാധ വിമുക്ത കേരളം പ്രതിരോധ കുത്തിവയ്പ് പദ്ധതി 4ാം ഘട്ടം സംസ്ഥാനത്ത് ഈ മാസം 27 വരെ നടക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ റാബീസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിൻ പദ്ധതിയുടെ കീഴിൽ നടത്തുന്ന വളർത്തുനായ്ക്കൾക്കുള്ള ആൻറ്റി റാബീസ് വാക്സിനേഷൻ ക്യാമ്പയിൻ ആണ് ഇത്. തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ നാളെയും മറ്റന്നാളും വളർത്തുനായ്ക്കളുടെ പരിപാലനത്തിൽ സൗജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. താല്പര്യമുള്ളവർ നേരിട്ടോ ഓഫീസ് സമയങ്ങളിൽ 04-829-2343-23 എന്ന ഫോൺ നമ്പറിൽ വിളിച്ചോ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം. 04-829-2343-23. നാളികേര വികസന ബോർഡ് ഏർപ്പെടുത്തിയ ദേശീയ നാളികേര പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. മികച്ച കർഷകർ, മികച്ച ശാസ്ത്രജ്ഞർ, മികച്ച സംരംഭകർ എന്നിവർക്കാണ് പുരസ്കാരം നൽകുന്നത്. നവംബർ മാസത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര നാളികേര സമ്മേളനത്തിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. അപേക്ഷകൾ നാളേക്കകം സമർപ്പിക്കണം. വിശദ വിവരങ്ങൾക്ക് നാളികേര വികസന ബോർഡിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കാം. കോക്കനട്ട് ബോർഡ് gov.in. ഫോൺ നമ്പർ 04-842-37-62-65. 04-842-37-62-65. കെ അഗ്ടെക് ലോഞ്ച് പാഡ് വെള്ളായണി കാർഷിക കോളേജ് ഈ മാസം 23 സംഘടിപ്പിക്കുന്ന ഏകദിന മൈക്രോ ഗ്രീൻ ഉൽപാദന പരിശീലന പരിപാടിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കെ അഗ്ടെക് ലോഞ്ച് പാഡിൽ വെച്ച് രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ നടക്കുന്ന പരിശീലനത്തിൽ മൈക്രോ ഗ്രീൻസ് തയ്യാറാക്കൽ, വിളവെടുപ്പ്, വിവിധ ഭക്ഷ്യവിഭവങ്ങളുടെ തയ്യാറാക്കൽ, സംരംഭകത്വ സാധ്യതകൾ എന്നിവയിൽ

0: പ്രായോഗിക പരിശീലനം നൽകും. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഈ മാസം 21 മുൻപായി രജിസ്റ്റർ ചെയ്യണം. വിവരങ്ങൾക്ക് 99 95 62 48 88 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 99 95 62 48 88. RBR തോട്ടങ്ങളിൽ റെയിൻ ഗാർഡിങ്ങും സ്പ്രേയിങ്ങും നടത്തിയതിനുള്ള ധനസഹായത്തിന് റബ്ബർ ഉത്പാദക സംഘങ്ങൾക്ക് അപേക്ഷിക്കാം. പരമ്പരാഗത മേഖലയിലും പാരമ്പര്യേതര മേഖലയിലുമുള്ളവർക്ക് മാത്രമേ സ്പ്രേയിങ് നടത്തിയതിനുള്ള ധനസഹായത്തിന് അർഹതയുള്ളൂ. റബ്ബർ ബോർഡ് വെബ്സൈറ്റിലുള്ള സർവീസ് പ്ലസ് പോർട്ടൽ വഴി നാളെ വരെ സംഘങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകളും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. വിവരങ്ങൾക്ക് 04 81 2 57 66 22 എന്ന കോൾ സെൻറ്റർ നമ്പറിൽ ബന്ധപ്പെടാം. 04 81 2 57 66 22. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 25,400 രൂപ, കൊപ്ര 15,500 രൂപ, കുരുമുളക് ഗാർബിൾഡ് 73,000 രൂപ, അൺഗാർബിൾഡ് 71,000 രൂപ. റബ്ബർ RSS 4 28,550, RSS 5 27,950 രൂപ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാർഷിക വാർത്തകൾ വിപണി.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: സമയം 6:32:10.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ. വയോജന ക്ഷേമ ബിൽ കേരള നിയമസഭയിൽ അവതരിപ്പിച്ചു. മുതിർന്ന പൌരന്മാരുടെ ജീവിത പരിചയവും അറിവും പ്രയോജനപ്പെടുത്താൻ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 2,000 രൂപയ്ക്ക് മുകളിലുള്ള വാണിജ്യ UPI ഇടപാടുകൾക്ക് MDR ഏർപ്പെടുത്താനുള്ള തീരുമാനം ദീപാവലിക്ക് ശേഷമേ നടപ്പാക്കൂ എന്ന് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി L. മുരുകൻ മന്ത്രിസ്ഥാനവും രാജ്യസഭാംഗത്വവും രാജിവെച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജിക്കത്ത് കൈമാറി. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മരുന്ന് ക്ഷാമം പരിഹരിച്ചതായി മന്ത്രി K. മുരളീധരൻ. ബീഹാറിലെ ഗംഗാനദിയിൽ ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 13 കുട്ടികൾ മുങ്ങിമരിച്ചു. സംസ്ഥാനത്തെ ബാറുകളിൽ 23 വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം നൽകിയാൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി M. ലിജു. ഇന്ത്യ വെസ്റ്റിൻഡീസ് 4th T20 മത്സരം ഇന്ന്. ഹൈദരാബാദിൽ വൈകിട്ട് 7 മത്സരം.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
7: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
6: കാവ്യധാര.
8: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
6: കാവ്യധാരയിൽ ഇന്ന് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടിന്റെ ഉടകുടം എന്ന കവിത
9: ഒലി നിന്ന പുഴയിൽ.

കേൾക്കേ, നീരിന്നു നാറ്റും പശുക്കളെ കാൺകേ, പിടിവിട്ടു വീണു ചിന്നുന്ന തണ്ണീർക്കുടം, ഇക്കുടപ്പൊട്ടിലാചമിക്കാൻ കുമ്പിടുമെൻ്റെ കൈക്കോരികയിൽ.

വന്നിരുന്നു. തടവെച്ചു നെയ്ക്കഞ്ഞിയുണ്ടെഴുന്നേറ്റു പതിവായി കളരിയിൽ പോയിരുന്നു. കടവത്തുപുഴ പോലെ കളരിയിൽ ഒലിക്കും കഥകളിക്കൊട്ടു ഞാൻ കേട്ടിരുന്നു. ചേറിളക്കി കുളിപ്പിച്ച കൊമ്പൻ ചോറുണ്ണാൻ മുറ്റത്തു വന്നിരുന്നു. വേദമന്ത്രങ്ങൾ ഉൾപൂക്കളിൽ തട്ടി വെയിൽ പോലൊളി ചിന്നി നിന്നിരുന്നു. സംഗീതമാധവ ബിന്ദു തോറും സപ്തവർണ്ണങ്ങൾ തെളിഞ്ഞിരുന്നു. ആനയിൽ ആട്ടവും കൊട്ടുമിപ്പോൾ

അടിയിൽ കുന്തിപ്പുഴേ നറും നീരുറവായി പിറന്നതോർക്കെ കുരവയായി സ്ഥാവര ജംഗമ ജീവിതം മരതക പച്ചയിൽ കേട്ടതോർക്കെ പാലക്കാട്ടുള്ളൊരൻ വീട്ടിലിരുന്നു പോയി പോയ കാലം ഞാൻ അയവിറക്കേ കാവിൽ തൊഴുതുമടങ്ങും കുടുംബിനി ദേവി തൻ ചന്ദനം പൂവും തരുന്നതു തൊട്ടു ചൂടുന്ന ഞാൻ അമ്മയെ തേടി അച്ഛനെ തേടി പുഴങ്കര തേടി ഇടനേരത്തുള്ള മടക്കയാത്ര അവസാനമില്ലാത്തതായിരുന്നു അവിടെ എന്നില്ലമില്ലായിരുന്നു അല്ലെങ്കിൽ ഇല്ലമുണ്ടായിരുന്നു അച്ഛനും അമ്മയുമില്ലാത്തൊരില്ലം കല്ലും കഴുക്കോലുമായി നിൽക്കെ വാറയഞ്ഞിരുവട്ടം വിണ്ട ചെണ്ട വളയൊന്നിൽ തൂങ്ങുന്നതായിരിക്കെ വാറയഞ്ഞ് ഇരുവട്ടം വിണ്ട ചെണ്ട വളയൊന്നിൽ തൂങ്ങുന്നതായിരിക്കെ ഔപാസനാഗ്നിയും കെട്ടുപോയില്ലത്താദിത്യനാളം തളർന്നു വീഴുകേ.

0: ഞാൻ കോരിടുമ്പോൾ കുന്തിപ്പുഴേ നീ മരിച്ചിരിക്കുന്നു, തുടുകണ്ണിലെന്നിൽ കലക്കം ഇപ്പോൾ ഉടകുടം മാമകം ജന്മദേശം. തുടുകണ്ണിൽ എന്നിൽ കലക്കം ഇപ്പോൾ ഉടകുടം മാമകം ജന്മദേശം.
1: ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടിൻ്റെ ഉടകുടം എന്ന കവിതയാണ് കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത്. ആലാപനം പി വി കൃഷ്ണൻ കുറൂർ.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
5: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
3: മീഡിയ വാണി
5: നമ്പർ മറക്കല്ലേ, 90 20 620 630.
4: വിശ്വ മാനക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, കൊച്ചി.
6: ഈ വിശ്വമാനക ദിനത്തിൽ ഒക്ടോബർ 14 നമ്മെ എല്ലാവരെയും സംരക്ഷിക്കുന്ന സ്റ്റാൻഡേർഡിന്റെ ശക്തിയെ ഓർക്കാം. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അഥവാ BIS ഇന്ത്യയിലുടനീളം ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു. ഒരോർമ്മപ്പെടുത്തൽ, ഗുണമേന്മ ഒരു ഓപ്ഷനല്ല, അത് അനിവാര്യതയാണ്. ISI മുദ്രണം പോലുള്ള BIS സർട്ടിഫിക്കേഷനുകൾ സുരക്ഷയുടെയും വിശ്വാസ്യതയുടെയും അടയാളമാണ്. ഇപ്പോൾ ഒരു പ്രധാന വാർത്ത. സാനിറ്ററി നാപ്കിൻ, ബേബി ഡയപ്പർ പോലുള്ള

0: വ്യക്തിഗത ഉപയോഗോൽപ്പന്നങ്ങൾക്ക് പുതിയ QCOകൾ അഥവാ ക്വാളിറ്റി കൺട്രോൾ ഓർഡേഴ്സ് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അതായത് ഇനി ഈ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തുമ്പോൾ BIS ISC മുദ്രണം നിർബന്ധമായിരിക്കണം. സ്റ്റാൻഡേർഡ്സ് പ്രാധാന്യമർഹിക്കുന്നു, നിങ്ങളുടെ സുരക്ഷയ്ക്കും നിങ്ങളുടെ കുടുംബത്തിനും.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യ കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

0: രാവിലെ 6:55 FM ഡയറി. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7 മഹിതം മലയാളം. ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ. 7:35 FM ഡയറി തുടരും. സമകാലികം, തുറന്നു പറയാം, നിങ്ങൾക്കൊപ്പമുണ്ട് കേരളം. 7:50 നോവൽ പാരായണം. ഫ്രാൻസിസ് നൊറോണ എഴുതിയ അശരണരുടെ സുവിശേഷം, വായിച്ചത് TS ആശാദേവി. തുടർന്ന് എന്ത് പഠിക്കണം, എന്താകണം. 8:05 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9 FM മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 റീഗൽ ജുവലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണവില. തുടർന്ന് ഓർമ്മചിന്ത. 12:40 പ്രകാശധാര. അന്ധമായ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെ ഉപയോഗം ആരോഗ്യത്തെ എങ്ങനെയെല്ലാം പ്രതികൂലമായി ബാധിക്കാം. ഡിജിറ്റൽ ഡയറ്റിനെ കുറിച്ച് ഡോക്ടർ ക്രിസ്റ്റി മരിയ മാനുവൽ സംസാരിക്കുന്നു. തിരുവനന്തപുരം റിലേ. ഉച്ചയ്ക്ക് 1
1: പറയൂ, നിങ്ങൾക്കറിയാമോ?
2: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
1: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446454588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
2: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ, എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1

രണ്ട് മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോൺ ഇന്നിഷ്ടഗാന പരിപാടി. മൂന്ന് മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് സഹയാത്രിക. അംബികാദേവി കൊട്ടേക്കാട് എഴുതി അവതരിപ്പിക്കുന്ന കഥ നീലക്കുറിഞ്ഞി പൂത്തപ്പോൾ. എറണാകുളം വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ എസ് ജിജയുമായി അഭിമുഖം, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 54 സെക്കൻഡും. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കോഴിക്കോട്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗം ഡൽഹി പ്രഖ്യാപനത്തോടെ സമാപിച്ചു. ബൃഹത്തർ ഭാരത് അന്താരാഷ്ട്ര സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികച്ച നേട്ടം കൈവരിക്കുന്ന മലയാളി താരങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബീഹാറിൽ ഗംഗാനദിയിൽ തോണിമറിഞ്ഞ് 13 പേർ മരിച്ചു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് ഹൈദരാബാദിൽ. വാർത്തകൾ വിശദമായി. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. ഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ചാണ് യോഗം സമാപിച്ചത്. അതിർത്തി കടന്നുള്ള ഭീകരവാദം ഉൾപ്പെടെ എല്ലാതരം ഭീകരവാദങ്ങളെയും അക്രമാസക്ത തീവ്രവാദത്തെയും ബിംസ്റ്റെക് രാജ്യങ്ങൾ പ്രഖ്യാപനത്തിൽ ശക്തമായി അപലപിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ഐക്യരാഷ്ട്രസഭ ചാർട്ടറിനും അന്താരാഷ്ട്ര നിയമങ്ങൾക്കും അനുസൃതമായി സമഗ്രവും സുസ്ഥിരവുമായ രീതിയിൽ ഭീകരവാദത്തെയും അക്രമാസക്ത തീവ്രവാദത്തെയും തടയുന്നതിനും ഉന്മൂലനം ചെയ്യുന്നതിനുമുള്ള ദൃഢനിശ്ചയം ബിംസ്റ്റെക് രാജ്യങ്ങൾ ആവർത്തിച്ചു. പരസ്പരബന്ധിതവും സുരക്ഷിതവും വികസിതവും സമൃദ്ധവുമായ ബിംസ്റ്റെക് മേഖല കെട്ടിപ്പടുക്കുന്നതിന് സംഘടനയ്ക്കുള്ളിൽ പ്രാദേശിക സഹകരണം ശക്തിപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധതയും നേതാക്കൾ ആവർത്തിച്ചു. അംഗരാജ്യങ്ങളിലുണ്ടായ ഭീകരാക്രമണങ്ങളിൽ ഇരകളായവരോടും അവരുടെ കുടുംബങ്ങളോടും യോഗം അനുശോചനവും ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ചു. മനുഷ്യക്കടത്ത്, മയക്കുമരുന്ന് നിർമ്മാണം, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നീ മേഖലകളിൽ അന്തിമരൂപം നൽകിയ കർമ്മപദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കണമെന്നും തീവ്രവാദത്തെയും ഭീകരവാദത്തെയും നേരിടുന്നതിലെ സഹകരണത്തിനായി ഉപസമിതിയുടെ കർമ്മപദ്ധതിക്ക് അന്തിമരൂപം നൽകണമെന്നും ഡൽഹി പ്രഖ്യാപനം ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മ്യാൻമാർ, നേപ്പാൾ, ശ്രീലങ്ക, തായ്ലൻഡ് എന്നിവ ഉൾപ്പെടുന്ന പ്രാദേശിക കൂട്ടായ്മയാണ് ബിംസ്റ്റെക്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി ചർച്ച നടത്തി. ഉഭയകക്ഷി ബന്ധങ്ങളിലെ അനുകൂല മുന്നേറ്റം ശക്തിപ്പെടുത്താനും വ്യാപാരം, ഊർജ്ജം, സാങ്കേതികവിദ്യ, സുരക്ഷ, ജനങ്ങൾ തമ്മിലെ ബന്ധം തുടങ്ങി തന്ത്രപ്രധാന പങ്കാളിത്ത മേഖലകളിൽ പ്രത്യക്ഷ ഫലങ്ങൾ കൈവരിക്കാൻ ഇന്ത്യയും കാനഡയും ഒന്നിച്ച് പ്രവർത്തിക്കാനും ചർച്ചയിൽ ധാരണയായി. കൂടുതൽ സുസ്ഥിരവും സമൃദ്ധവുമായ ലോകം കെട്ടിപ്പടുക്കുന്നതിൽ ഇന്ത്യയും കാനഡയും സുപ്രധാന പങ്കുവഹിക്കുന്നതായി മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ചെക്ക് റിപ്പബ്ലിക് ഉപപ്രധാനമന്ത്രിയും വ്യവസായ വാണിജ്യ മന്ത്രിയുമായ കരേൽ ഹാവ്ലിചെക്കുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും ശക്തിപ്പെടുത്തുന്നതിനും സംയുക്ത നിർമ്മാണം, വ്യാവസായിക പങ്കാളിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിവിധ വഴികൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതായി പീയൂഷ് ഗോയൽ സമൂഹമാധ്യമക്കുറിപ്പിൽ വ്യക്തമാക്കി. ബൃഹത്തർ ഭാരത് അന്താരാഷ്ട്ര സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ലോകരാജ്യങ്ങളുമായി ഇന്ത്യയുടെ സാംസ്കാരിക ബന്ധങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയമാണ് 3 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്തും 50 രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളും അംബാസഡർമാരും പണ്ഡിതന്മാരും സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക വീഡിയോ സന്ദേശത്തിലൂടെ സദസ്സിനെ അഭിസംബോധന ചെയ്യും. 1926 ഒക്ടോബർ 14 കൊൽക്കത്തയിൽ ഒരു കൂട്ടം ഇന്ത്യൻ പണ്ഡിതന്മാർ ചേർന്ന് രൂപീകരിച്ച ഗ്രേറ്റർ ഇന്ത്യ സൊസൈറ്റിയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കി. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന പ്രയത്നത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ടിൽ ഇന്ന് ധൊലേര സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് റീജിയനെ കുറിച്ച് ഒരു റിപ്പോർട്ട്.
1: വ്യാവസായിക നഗരങ്ങൾ ആദ്യം വളരുകയും പിന്നീട് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയുമാണ് പതിവ്. എന്നാൽ ഖമ്പ തുൾക്കടൽ തീരത്ത് ഒരു പ്ലോട്ട് പോലും വിൽക്കുന്നതിന് മുമ്പേ റോഡ്, ജലം, വൈദ്യുതി, ഇന്റർനെറ്റ് തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കി നിർമ്മിക്കുന്ന അത്യാധുനിക സ്മാർട്ട് സിറ്റിയായ ധൊലേര പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണ കാഴ്ചപ്പാടിന്റെ പ്രതിഫലനമാണ്. രാജ്യത്തെ ആദ്യ സെമി കണ്ടക്ടർ നിർമ്മാണശാലയും ഇവിടെയാണ് സ്ഥാപിക്കുന്നത്. ഒരു ആധുനിക ഉൽപ്പാദന കേന്ദ്രമെന്ന നിലയിൽ ധൊലേര കൈവരിക്കുന്ന ദ്രുതഗതിയിലെ വളർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിമാനം പ്രകടിപ്പിച്ചു. ചരിത്രപരമായ സമുദ്ര വാണിജ്യ പാരമ്പര്യത്തിൽ നിന്ന് ഉയർന്നുവന്ന് ഇന്ത്യയുടെ ഹൈടെക് ഉൽപ്പാദന മേഖലയിലെ ഭാവി വാഗ്ദാനമാകുന്ന ധൊലേര ദീർഘവീക്ഷണ ആസൂത്രണത്തിന്റെയും വികസിത് ഭാരതത്തിന്റെയും തിളക്കമാർന്ന സാക്ഷ്യപത്രമായി നിലകൊള്ളുന്നു.
0: അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികച്ച നേട്ടം കൈവരിക്കുന്ന മലയാളി താരങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കായിക താരങ്ങൾക്ക് ജോലി തേടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യം ഒഴിവാക്കുമെന്നും ഇത്തരം പ്രതിഭകൾക്ക് കേരളത്തിൽ തന്നെ ജോലി നൽകി സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഡെസ്ക് റിപ്പോർട്ട്.
1: കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും മെഡലുകൾ കരസ്ഥമാക്കി നാടിന്റെ അഭിമാനമായി മാറിയ കായിക താരങ്ങളെ ആദരിക്കാനും ജീവിരാജ കായിക പുരസ്കാരങ്ങൾ സമ്മാനിക്കാനുമായി യുവജനകാര്യ കായിക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സ്പോർട്സ് നൈറ്റ് കേരളം ഉദ്ഘാടനം

0: സെന്റ് ജോസഫ്സ് കോളേജ് നേടി. മന്ത്രി ഒ ജെ ജനീഷ് അധ്യക്ഷത വഹിച്ചു.
1: തട്ടിപ്പുകളിൽ അകപ്പെടാതിരിക്കാൻ പ്രവാസികൾക്ക് ശക്തമായ ബോധവൽക്കരണം ആവശ്യമാണെന്ന് കേരള പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ് പറഞ്ഞു. കാസർഗോഡ് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ പ്രവാസി കമ്മീഷൻ സിറ്റിംഗിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ബീഹാറിൽ ഗംഗാനദിയിൽ തോണിമറിഞ്ഞ് 13 പേർ മരിച്ചു. വൈശാലി ജില്ലയിലെ രാഘോപൂർ ദിയാറ മേഖലയിൽ ഇന്നലെ രാത്രിയാണ് സംഭവം. 6 പേരെ രക്ഷപ്പെടുത്തിയതായി ജില്ലാ മജിസ്ട്രേറ്റ് അറിയിച്ചു. ഒരു വിരുന്നിൽ പങ്കെടുക്കാൻ തോണിയിൽ സഞ്ചരിച്ച കുട്ടികളാണ് മരിച്ചവരിൽ ഭൂരിഭാഗവും. ദുരന്തത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും പ്രധാനമന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചു. സംഭവത്തിൽ ബീഹാർ മുഖ്യമന്ത്രി സാമ്രാട് ചൌധരി അനുശോചനം രേഖപ്പെടുത്തുകയും മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 4 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജലി യോജന വഴി വീടുകളിലും സ്ഥാപനങ്ങളിലും സൌരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നവരുടെ എണ്ണം സംസ്ഥാനത്ത് ഗണ്യമായി വർദ്ധിച്ചു. പുരപ്പുറ വൈദ്യുതി നിലയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് KCB യുടെ സേവാ സേതു ക്യാമ്പുകൾക്കും തുടക്കമായി. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: സംസ്ഥാനത്ത് ഇതുവരെ 371,321 പുരപ്പുറ സൌരോർജ്ജ പ്ലാന്റുകൾ കമ്മീഷൻ ചെയ്തു കഴിഞ്ഞു. സൌരോർജ്ജ പ്ലാന്റുകളിലൂടെ വൈദ്യുതി ഉൽപ്പാദനം 2,000 മെഗാവാട്ടായി ഉയർത്തുകയാണ് ലക്ഷ്യം. PM സൂര്യഘർ മുഫ്ത് ബിജലി യോജന വഴി ഒക്ടോബർ മാസം വരെ സംസ്ഥാനത്ത് 2,395 കോടി രൂപ സബ്സിഡിയായി അനുവദിച്ചിട്ടുണ്ട്. 1 കിലോവാട്ട് നിലയത്തിന് കേന്ദ്ര ഗവൺമെന്റ് 30,000 രൂപയും 2 കിലോവാട്ടിന് 60,000 രൂപയും 3 കിലോവാട്ടിന് 78,000 രൂപയുമാണ് സബ്സിഡി നൽകുന്നത്. വൈദ്യുതി ബില്ലിൽ ഗണ്യമായ കുറവും ഇതിലൂടെ ലഭിക്കുന്നു. കണ്ണൂർ സർക്കിളിൽ മാത്രം 2 മെഗാവാട്ട് വൈദ്യുതി വീടുകളിലെ സൌരോർജ്ജ നിലയങ്ങളിൽ നിന്നും ഗ്രിഡിലേക്ക് ലഭിക്കുന്നുണ്ടെന്നും 100 മുതൽ 140 മെഗാവാട്ട് ഉൽപാദനമാണ് ഇത്തരത്തിൽ പ്രതീക്ഷിക്കുന്നതെന്നും കണ്ണൂർ ഇലക്ട്രിക്കൽ സെക്ഷൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ PK ബഷീർ പറഞ്ഞു.
1: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് വൈകിട്ട് 7 ഹൈദരാബാദിലാണ് മത്സരം. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. പാലക്കാട് മൂലത്തറയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ 7 പേരെ അറസ്റ്റ് ചെയ്തു. കൊഴിഞ്ഞാമ്പാറ ശ്രാമ്പി ഉന്നതിയിലെ കാർത്തിക്, നവീൻ, സഞ്ജയ്, പ്രശാന്ത്, കതിരേശൻ, മണികണ്ഠൻ, സൂര്യപ്രകാശ് എന്നിവരാണ് അറസ്റ്റിലായത്. ഞായറാഴ്ച രാവിലെയാണ് 40 വയസ്സ് തോന്നിക്കുന്ന യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മർദ്ദനമേറ്റാണ് മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായതോടെ തിരുവനന്തപുരത്തെ ക്ഷേത്രങ്ങളിൽ ഭക്തജനത്തിരക്ക് വർദ്ധിച്ചു. പത്മനാഭപുരത്ത് നിന്ന് എഴുന്നള്ളിച്ച സരസ്വതി വിഗ്രഹം പത്മതീർത്ഥക്കുളത്തിനരികെ നവരാത്രി മണ്ഡപത്തിൽ പൂജയ്ക്കിരുത്തി. നിരവധി ഭക്തരാണ് സരസ്വതി ദേവിയെ ദർശിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. കുമാരസ്വാമിയെ പൂജയ്ക്കിരുത്തിയ ആര്യശാല ഭഗവതി ക്ഷേത്രത്തിലും 300 നങ്കയെ പൂജയ്ക്കിരുത്തിയ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലും വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന വെള്ളിക്കുതിര വാഹനത്തെ കാണാനും പ്രാർത്ഥിക്കാനും നിരവധി ഭക്തർ എത്തുന്നുണ്ട്. മലയാള ഭാഷാ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛന് അർഹിക്കുന്ന ആദരം ലഭിച്ചില്ലെന്ന് പ്രഭാഷകനും BJP സംസ്ഥാന വക്താവുമായ ശങ്കു ടി ദാസ് പറഞ്ഞു. കോഴിക്കോട്ട് നവരാത്രി സർഗോത്സവം 3-ാം ദിനം സർഗസംവാദത്തിൽ മലയാള ഭാഷാ പൈതൃകവും തുഞ്ചത്തെഴുത്തച്ഛനും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന ദസറ ആഘോഷ പരിപാടിയിൽ നിന്ന് സി സദാനന്ദൻ മാസ്റ്റർ MP ഒഴിവാക്കിയതായി BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ ആരോപിച്ചു. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവാണ് കണ്ണൂർ ജില്ലക്കാരനായ സി സദാനന്ദൻ മാസ്റ്റർ എന്ന് കോർപ്പറേഷൻ ഭരണകർത്താക്കൾ ഓർക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗം ഡൽഹി പ്രഖ്യാപനത്തോടെ സമാപിച്ചു. ബൃഹത് ഭാരത് അന്താരാഷ്ട്ര സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികച്ച നേട്ടം കൈവരിക്കുന്ന മലയാളി താരങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ബീഹാറിൽ ഗംഗാനദിയിൽ തോണിമറിഞ്ഞ് 13 പേർ മരിച്ചു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് ഹൈദരാബാദിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റും 6 സെക്കൻഡും.

0: സ്നേഹപൂർവം സ്വാഗതം പ്രിയ ശ്രോതാക്കളെ എഫ് എം ഡയറിയിലേക്ക്. ഇന്ന് നിങ്ങൾക്കൊപ്പം ഞാൻ സൈമൺ. വിനോദവും വിജ്ഞാനവും ഇഴനെയ്തെടുത്ത എഫ് എം ഡയറി ആരംഭിക്കാം പതിവ് പോലെ ചിന്താശകലത്തോടെ. ചണ്ഡീഗഡ് നഗരശില്പി ലെ കോർബൂസിയയുടെ വാക്കുകൾ. സംഭാഷണത്തേക്കാൾ വരയ്ക്കുന്നതിനോടാണ് എനിക്ക് താൽപ്പര്യം. അത് എനിക്ക് സമയലാഭം നൽകുന്നു, നുണകൾക്ക് ഇടവുമില്ല. ചണ്ഡീഗഡ് നഗരശില്പി ലെ കോർബൂസിയയുടെ വാക്കുകൾ. ഇനി ഇന്നത്തെ ചോദ്യം: വാസ്തുശില്പരംഗത്തെ നൊബേൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രിറ്റ്സ്കർ പുരസ്കാരത്തിന് ഒരു ഭാരതീയൻ അർഹനായിട്ടുണ്ട്, ആരാണത്? ചോദ്യം ആവർത്തിക്കാം: വാസ്തുശില്പരംഗത്തെ നൊബേൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രിറ്റ്സ്കർ പുരസ്കാരത്തിന് ഒരു ഭാരതീയൻ അർഹനായിട്ടുണ്ട്, ആരാണ് അത്? പ്രിയ ശ്രോതാക്കളെ, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എഫ് എം ഡയറിയുടെ അവസാന ഭാഗത്ത് പറയാം, 8:30 തൊട്ടു മുൻപ്. നാട്ടുവിശേഷം: എടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ആഴ്ചവട്ടം വൈകിട്ട് 5:30, 6:30 ഭരതനാട്യം. വടക്കൻ പറവൂർ കെടാമംഗലം വടക്കൻ ചൊവ്വ ഭഗവതി ക്ഷേത്രം, കാക്കനാട് പാട്ടുപുരക്കാവ് ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നവരാത്രി ആഘോഷം. മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കുന്ന പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പ് ക്യാമ്പ് പിറവം പാഴൂർ ഹെൽത്ത് സെന്ററിൽ രാവിലെ 9:30 മുതൽ 10 വരെയും കളമ്പൂർ സാംസ്കാരിക ഹാളിൽ 11 മുതൽ 12 വരെയും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം. KICB അറിയിപ്പ്: എരൂർ സെക്ഷൻ പരിധിയിൽ അയ്യപ്പള്ളിക്കാവ് അമ്പലം, പൊന്നിയരി, ഓക്കംപറമ്പ്, ലേബർ അയ്യപ്പള്ളിക്കാവ് റോഡ് എന്നിവിടങ്ങളിൽ ഇന്ന് രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു.
1: ഒക്ടോബർ 14 വിശ്വ മാനക ദിനം ആശംസകളോടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, കൊച്ചി ബ്രാഞ്ച്.
0: സേവന വാർത്തകളുമായി എഫ് എം ഡയറി തുടരുകയാണ്. കേരള സർക്കാരിന്റെ 100 കർമ്മ പരിപാടിയുടെ ഭാഗമായി പട്ടികജാതി വികസന വകുപ്പ് ആലപ്പുഴ മായിത്തറയിൽ ആരംഭിക്കുന്ന പെൺകുട്ടികളുടെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലേക്ക് പട്ടികജാതി പട്ടികവർഗ അർഹതയുള്ള മറ്റു വിഭാഗങ്ങൾ ജനറൽ വിഭാഗം ഒഴിവുകളിലേക്ക് പ്രവേശനത്തിനായി ഇ ഗ്രാൻഡ്സ് ആനുകൂല്യം ലഭിക്കുന്നവരോ പോസ്റ്റ് മെട്രിക് വകുപ്പിന്റെ പരിശീലന കോഴ്സുകൾക്ക് പഠിക്കുന്നവരോ ആയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ അടുത്ത മാസം 2 മുൻപായി കഞ്ഞിക്കുഴി ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിലോ ആലപ്പുഴ മിനി സിവിൽ സ്റ്റേഷൻ 1 പ്രവർത്തിക്കുന്ന ജില്ലാ പട്ടികജാതി വികസന ഓഫീസിലോ സമർപ്പിക്കണം. ആലപ്പുഴ ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ ഇ ഹെൽത്ത് കേരള പ്രോജക്റ്റിലേക്ക് ട്രെയിനി സ്റ്റാഫ് തസ്തികയിലേക്ക് 6 താത്കാലിക നിയമനത്തിന് അപേക്ഷിക്കാം. ഈ മാസം 19 വൈകിട്ട് 5 അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94 95 98 17 93. സേവന വാർത്തകൾ തുടരും എഫ് എം ഡയറിയിലൂടെ.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

0: മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബി പാർവതി.
1: തെളി മലയാളം എന്ന പുസ്തകത്തിൽ എം.എൻ. കാരശ്ശേരി മലയാളത്തിൽ പുതിയ കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചൊല്ലുകളെയും ശൈലികളെയും കുറിച്ച് പറയുന്നുണ്ട്. ജീവൽ ഭാഷയുടെ സ്വഭാവമാണ് അതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. കായിക മേഖലയിൽ ഉപയോഗിച്ചു പോരുന്ന ചില സാങ്കേതിക പദങ്ങൾ നമ്മുടെ ആശയം വ്യക്തമാക്കാൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒരു സംവാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അനിഷേധ്യവും ഏറ്റവും ഉചിതവുമായ ഒരു വാദം മുന്നോട്ട് വച്ചാൽ നമ്മൾ പറയും, അയാൾ ഗോളടിച്ചു കളഞ്ഞല്ലോ. ഒരാൾ പ്രത്യേക സന്ദർഭത്തിൽ അപ്രസക്തനായിപ്പോയാൽ അവൻ ഔട്ടായി എന്ന് നമ്മൾ പ്രയോഗിക്കാറുണ്ട്. ഇംഗ്ലീഷിലെ ഇടിയം വിവർത്തനം ചെയ്തും നാം പുതിയ ശൈലികൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ദി ബോൾ ഈസ് ഇൻ യുവർ കോർട്ട് എന്ന ശൈലിയുടെ വിവർത്തനമായി പന്തിപ്പോൾ നിങ്ങളുടെ കോർട്ടിലാണ് എന്നൊരു ശൈലി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി തീരുമാനമെടുക്കേണ്ടത് അഥവാ പ്രവർത്തിക്കേണ്ടത് നിങ്ങളാണ് എന്നാണ് ഈ ശൈലിയുടെ അന്തരാർത്ഥം. ബിറ്റ്വീൻ ദി ഡെവിൾ ആൻഡ് ദി ഡീപ് ബ്ലൂ സീ എന്ന ശൈലിയെ ചെകുത്താനും കടലിനുമിടയ്ക്ക് എന്ന് വിവർത്തനം ചെയ്ത് ശൈലിയാക്കി. രണ്ട് തുല്യമായ ഭീകര സാഹചര്യങ്ങളിൽ ഒന്ന് തെരഞ്ഞെടുത്ത് പ്രവർത്തിക്കേണ്ട അനിവാര്യ അവസ്ഥയാണ് ഈ ശൈലി കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇതുപോലെ ജനകീയ കലയായ സിനിമാ പാട്ടുകളുടെ പല വരികളും നമ്മൾ ഇന്ന് ചൊല്ലുകളായി കൊണ്ട് നടക്കുന്നുണ്ട്. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോയി എന്ന പാട്ടിൻ്റെ വരി നമുക്കിന്നൊരു ചൊല്ലാണ്. നാം ഏറെ പ്രതീക്ഷയോടെ കാത്തു വച്ചിരുന്ന ഒന്ന് മറ്റാരോ തട്ടിയെടുക്കുമ്പോഴാണ് ഈ ശൈലി ഉപയോഗിക്കുന്നത്. ശ്മശാനം നമുക്ക് ആത്മവിദ്യാലയമായതും സിനിമാ ഗാനത്തിലൂടെ തന്നെയാണ്. സാഹിത്യകൃതികളിലെ മനോഹരവും അവിസ്മരണീയവുമായ വരികളും നമുക്കിന്ന് ചൊല്ലുകളാണ്. ബഷീറിൻ്റെ ഒന്നും ഒന്നും ചേർന്നാൽ ഇമ്മിണി ബല്യ ഒന്ന് എന്ന ബാല്യകാല സഖിയിലെ പ്രയോഗവും എൻ്റെ ഉപ്പുപ്പാക്കൊരാനുണ്ടായിരുന്നു എന്ന നോവലിലെ ആ ചൊല്ലും നമുക്ക് പ്രിയപ്പെട്ട ചൊല്ലുകളാണ്. എം ടി വാസുദേവൻ നായരുടെ മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ് എന്ന പ്രയോഗവും ഇന്ന് ഒരു ചൊല്ലായി മാറിക്കഴിഞ്ഞുവെന്ന് എം.എൻ. കാരശ്ശേരി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതും നമുക്കിവിടെ ഓർക്കാം.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50.
4: കേരള സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കുന്ന അക്രഡിറ്റഡ് എഞ്ചിനീയർ ഓവർസിയർ പരിശീലന പദ്ധതി നിയമനത്തിന് 21-നും 35-നും മധ്യപ്രായമുള്ള സിവിൽ എഞ്ചിനീയറിംഗ് ബിടെക് എംടെക് ഡിപ്ലോമ ITI യോഗ്യതയുള്ള അർഹരായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവതി യുവാക്കളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ജില്ലാതലത്തിൽ നടത്തുന്ന അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. പരിശീലന കാലാവധി പരമാവധി 2 വർഷം. പ്രതിമാസ ഓണറേറിയം 18,000 രൂപ. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷയോടൊപ്പം ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ഈ മാസം 31-ന് വൈകിട്ട് 5 മണിക്ക് മുമ്പായി കാക്കനാട് സിവിൽ സ്റ്റേഷൻ 3-ാം നിലയിലുള്ള ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. മുൻവർഷങ്ങളിലെ പരിശീലന പദ്ധതികൾ പ്രകാരം 2 വർഷം പരിശീലനം പൂർത്തിയായവരെ പരിഗണിക്കുന്നതല്ല. അപേക്ഷാ ഫോറം ജില്ലാ, ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പട്ടികജാതി വികസന ഓഫീസുകളിൽ നിന്നും ലഭിക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0484-242-2256. 0484-242-2256.
5: ഒക്ടോബർ 14 വിശ്വമാനക ദിനം. ഗുണമേന്മ, സുരക്ഷ, വിശ്വാസം എന്നിവ ഉറപ്പാക്കുന്നതിൽ സ്റ്റാൻഡേർഡൈസിന്റെ പ്രാധാന്യം ആഘോഷിക്കുന്ന ആഗോള ദിനം. ഇന്ത്യയിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അഥവാ BIS ആണ് ഈ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഉൽപ്പന്നങ്ങൾ ദേശീയ നിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ. നിങ്ങൾക്കറിയാമോ, പ്രഷർ കുക്കർ, ഇലക്ട്രിക്കൽ സ്വിച്ച് തുടങ്ങിയ ഉൽപ്പന്നങ്ങളിലെ ISI അടയാളം അവ BIS കർശന പരിശോധനകൾ വിജയിച്ചതിന്റെ തെളിവാണ്. അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ഗുണമേന്മയുടെ അടയാളമായ ISI മാർക്ക് നിങ്ങൾ വാങ്ങുന്ന ഉൽപ്പന്നത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കൂ. സ്റ്റാൻഡേർഡ്സിനെ അറിയൂ, വിശ്വാസ്യത ആസ്വദിക്കൂ.
4: ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ അടുത്ത മാസം 4-ന് ആരംഭിക്കുന്ന വിവിധ UG, FY UG

0: പി ജി ഡിപ്ലോമ പരീക്ഷകൾക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇന്ന്. ഫൈനോടെ ഈ മാസം 22 വരെയും സൂപ്പർ ഫൈനോടെ 23 മുതലും അപേക്ഷകൾ സ്വീകരിക്കും. നാളികേര വികസന ബോർഡ് 2026 ദേശീയ നാളികേര പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. മികച്ച നാളികേര കർഷകൻ, മികച്ച നാളികേര ശാസ്ത്രജ്ഞൻ, മികച്ച നാളികേര സംരംഭകൻ എന്നീ വിഭാഗങ്ങളിലാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന ദിവസം നാളെ. കൂടുതൽ വിവരങ്ങൾക്ക് കോക്കനട്ട് ബോർഡ് .gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എൻവയോൺമെന്റൽ സ്റ്റഡീസിൽ കരാരടിസ്ഥാനത്തിൽ ഫോറൻസിക് സയൻസ് വിഷയത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഫോറൻസിക് സയൻസിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തത്തുല്യ യോഗ്യത, നെറ്റാണ് യോഗ്യത, പഠന ഗവേഷണ ലബോറട്ടറി മേഖലയിൽ പ്രവൃത്തി പരിചയം, PhD അഭികാമ്യം, താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 24 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയുടെ കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കൊച്ചി 22 എന്ന വിലാസത്തിലേക്ക് ഈ മാസം 31 മുൻപായി ലഭിക്കത്തക്ക വിധം അയക്കണം. അപേക്ഷയ്ക്കും മറ്റ് വിശദ വിവരങ്ങൾക്കും recruit.qsat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 0484-286-2955, 0484-286-2955. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ പാർട്ട് ടൈം ബിടെക് കോഴ്സ് പഠിച്ചിരുന്നതും അംഗീകൃത കാലാവധിക്കുള്ളിൽ ബിടെക് ബിരുദം പൂർത്തിയാക്കാൻ സാധിക്കാത്തതുമായ നിലവിലെ ബിടെക് പാർട്ട് ടൈം ബാച്ച് 2023 ഒഴികെ എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി ഇന്റേണൽ ഇംപ്രൂവ്മെൻറ്റിനുള്ള വൺ ടൈം സ്പെഷ്യൽ ചാൻസ് നവംബർ 2026 പരീക്ഷയ്ക്കുള്ള വിജ്ഞാപനം സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.qsat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
1: ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഷോപ്പുകളിൽ നിന്നും ബാറ്ററി, ഇൻവെർട്ടർ, സോളാർ വാങ്ങൂ. റോയൽ എൻഫീൽഡ് ഇലക്ട്രിക് സ്കൂട്ടർ, LED TV സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഓഫർ ഈ മാസം 30 വരെ മാത്രം. ഭാഗ്യ കൂപ്പൺ കരസ്ഥമാക്കൂ.

ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിലെ ഇ ഹെൽത്ത് കേരള പ്രോജക്റ്റിൽ ട്രെയിനി സ്റ്റാഫ് തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ അപേക്ഷ ക്ഷണിച്ചു. 6 മാസത്തേക്കാണ് നിയമനം. പ്രായപരിധി 18-35. യോഗ്യത കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്നിവയിലൊന്നിലുള്ള ഡിപ്ലോമ, ബിടെക്, എം ടെക് അല്ലെങ്കിൽ എം സി എ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്നിവയിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യം. ഉദ്യോഗാർത്ഥികൾ ഈ മാസം 19 വൈകിട്ട് 5 മണിക്ക് മുൻപ് ഓൺലൈനായി അപേക്ഷിക്കണം. ഫോൺ നമ്പർ 94-95-98-17-93. 94-95-98-17-93.

0: സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കളമശ്ശേരിയിലെ സൂപ്പർവൈസറി ഡെവലപ്മെന്റ് സെന്ററിൽ അടുത്ത മാസം ആരംഭിക്കുന്ന ഒരു വർഷ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിംഗ് സായാഹ്ന കോഴ്സ് പാർട്ട് ടൈം ബാച്ചിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും സൂപ്പർവൈസറി ഡെവലപ്മെന്റ് സെന്ററിൽ നിന്ന് ലഭിക്കും. വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 93 49 89 22 40 93 49 89 22 40. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10:28. ആകാശവാണി കൊച്ചി FM 102.3 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി.
1: ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
2: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറിമസാലകൾ.
2: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
4: എസ് എൽ പുരം കഥാ തിരക്കഥ എഴുതി എ ബി രാജ് സംവിധാനം ചെയ്ത് 1971 പുറത്തിറങ്ങിയ ചിത്രമാണ് മറുനാട്ടിൽ ഒരു മലയാളി. പ്രേം നസീർ, വിജയശ്രീ, അടൂർ ഫാസി, പ്രമീള, ശങ്കരാടി, എസ് പി പിള്ള തുടങ്ങിയ താരങ്ങൾ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി, പാടിയത് യേശുദാസ്, എസ് ജാനകി.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
1: ആരോഗ്യക്കുറിപ്പുകൾ പ്രായോജകർ
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ.
1: ഫോൺ 8129110087.
2: ഹോസ്പിറ്റലിൽ രോഗാസനരായ അങ്ങനത്തെ ഒരവസ്ഥയിലുള്ള രോഗികൾ നമുക്ക് പ്രധാനമായിട്ട് രണ്ട് ഗ്രൂപ്പായിട്ട് വേണമെങ്കിൽ കാണാം. ഒന്ന് ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ്, രണ്ടാമത് ടെർമിനലി ഇൽ പേഷ്യൻസ്. അപ്പോൾ ഇതെന്താണ് ക്രിട്ടിക്കലി ഇൽ, എന്താണ് ടെർമിനലി, ഒന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമായിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ജീവിതം അപകടത്തിലാണ്, പക്ഷേ നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ നൂതനമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നിവൃത്തിയുള്ള എല്ലാം ആ വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ട് ഐ സി യുവിൽ കയറ്റുക, ട്യൂബ് ഇടുക, മെഷീനിൻ്റെ കണക്ട് ചെയ്യുക, അങ്ങനത്തെ നിരവധി കാര്യങ്ങൾ. അതിൽ ഇത്രയും ഒരു ഹ്യൂമൻ ടോർച്ചറും കൂടി ഉണ്ട്, പക്ഷെ അത് നമുക്ക് ന്യായീകരിക്കാം. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ്, അത് എവിഡൻസ് ബേസ്ഡ് മെഡിക്കൽ പ്രാക്ടീസ് ആണ്. അത് മെഡിക്കലി എത്തിക്സ് വെച്ച് നോക്കുമ്പോൾ ശരിയാണ്, അത് മോറലി റൈറ്റ് ഒരു ഡിസിഷൻ കൂടിയാണ്, കാരണം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ യാതൊരു സംശയമില്ല, ആധുനിക വൈദ്യശാസ്ത്രത്തിലുള്ള എല്ലാ നമ്മുടെ ക്രിട്ടിക്കൽ കെയർ നമ്മൾ കൊടുത്തിരിക്കണം. അതിൻ്റെ ആയിട്ടുള്ള ചില സാമ്പത്തികമായിട്ടുള്ള വശങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് മാറ്റി നിർത്താം. പ്യുവർലി ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യമായിരുന്നു ഈ പറഞ്ഞത്. വേറൊരു വിഭാഗം ടെർമിനലി, നമുക്ക് രോഗം എന്താണെന്ന് അറിയാം, നേരത്തെ നിഗമനം ആയിട്ടുണ്ട്, അതൊരു മാരാ രോഗമാണെന്ന് നിഗമനമായിട്ടുണ്ട്, അത് മൂർച്ഛിച്ച് വരികയാണ്, അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് മൂർച്ഛിച്ച അവസ്ഥയിലേക്ക് വന്നിരിക്കുന്ന അവസ്ഥയാണ്. ഇവിടെ ഈ വ്യക്തി രോഗത്തിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യം കൊണ്ട് രക്ഷിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പാണ്. അങ്ങനത്തെ വ്യക്തിയെ നമ്മൾ ഐ സി യുവിൽ കയറ്റി ഈ തരം നമ്മൾ ചെയ്യുന്ന ട്യൂബ് ഇടുക, വായക്കൂടെ മെഷീനിൽ കണക്ട് ചെയ്യുക, ഇതിലുള്ള ഈ ഒരു അത്യാവശ്യം നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു ഹ്യൂമൻ ടോർച്ചർ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നു. അത് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ നമുക്കറിയാം ഈ വ്യക്തിയുടെ അധികം സമയം ഉണ്ടാവില്ല എന്നുള്ളൊരവസ്ഥയിൽ നമ്മൾ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലുള്ള ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ജീവൻ നീട്ടിക്കൊടുക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്ന വ്യക്തിയുടെ മരണമാണ്. വി ക്യാൻ പ്രൊലോങ് ദ ഡൈയിങ് പ്രോസസ്, വി കനോട്ട് പ്രൊലോങ് ലൈഫ്. രോഗം നമുക്ക് ചികിത്സിക്കാനും പറ്റില്ല, നിയന്ത്രിക്കാനും പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ ടെർമിനൽ ഇൽ എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ അർത്ഥം ആ വ്യക്തി ഇപ്പോൾ ഉടനെ മരണപ്പെടുന്ന ഇല്ല, ചിലപ്പോൾ ആഴ്ചകളോ ചിലപ്പോൾ ഇത്തിരി മാസങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാം. ആ ഒരു കാലാവധി ഉണ്ടല്ലോ, അവിടെ ഈ വ്യക്തിക്ക് വേണ്ടി നമുക്ക് പലതും ചെയ്യാൻ കഴിയും. വളരെ എൻ സ്റ്റേജ്, ടെർമിനൽ ആയിട്ടുള്ള ഒരു അവസ്ഥയുടെ എൻ സ്റ്റേജിനാണ് നമ്മൾ ആക്റ്റീവ് ഡൈയിങ് പ്രോസസ് എന്ന് പറയുന്നത്. ആക്റ്റീവ്

0: ഡൈയിങ് പ്രോസസ്സിൽ ശ്വാസം കുറഞ്ഞു കുറഞ്ഞു വരുന്നു, ബി പി കുറഞ്ഞു വരുന്നു, കൈയും കാലൊക്കെ തണുത്തു വളർന്നു വരുന്നു, അബോധാവസ്ഥയിലായി കോമ സ്റ്റേജിലേക്കായി, ആ ഒരു അവസ്ഥയ്ക്ക് അതിൻ്റെ ഒരു ഡൈയിങ് പ്രോസസ്സാണ്. പക്ഷെ ആ ഡൈയിങ് പ്രോസസ്സും ഒരു ടെർമിനൽ എന്നുള്ള ഒരു നിഗമനം ആവുന്നതും തമ്മിൽ ആ ഒരു ഒരു ഇടയിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് ചിലപ്പോൾ ആഴ്ചകളോളം നിന്ന് നിൽക്കാം, ചിലപ്പോൾ മാസങ്ങളോളം നീണ്ടു നിൽക്കാം. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇവരുടെ ഈ ഒരു അവസ്ഥയിലുള്ള വ്യക്തിയുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും പ്രത്യേക ഒരു സാഹചര്യമാണല്ലോ, അപ്പോൾ അവർക്കുള്ള പ്രത്യേക പരിചരണം, അത് ആണ് എൻഡ് ഓഫ് ലൈഫ് കെയർ എന്ന് ഉദ്ദേശിക്കുന്നത്.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ബിജു രാഘവൻ.
2: നല്ല കാഴ്ചയുടെ യാത്ര തുടരട്ടെ. ആര്യ ഐ കെയറിന്റെ ആനിവേഴ്സറി ഓഫർ പ്രമാണിച്ച് 50 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ നേത്ര പരിശോധന, സർജറികൾക്കും കണ്ണടകൾക്കും പ്രത്യേകം ആനുകൂല്യങ്ങൾ. ആര്യ ഐ കെയർ, തൃശൂർ, ചേർപ്പ്, കുന്നംകുളം, കൊടുങ്ങല്ലൂർ. കോൺടാക്ട് 9946322288.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
4: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
5: മച്ചനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
7: കളമശ്ശേരി ഗവൺമെന്റ് വനിതാ ITIയിൽ റെഗുലർ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ തുടരുന്നു. താല്പര്യമുള്ളവർ നാളെ 12 മണിക്കുള്ളിൽ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നേരിട്ട് ഹാജരായി അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0484254450 എന്ന നമ്പറിൽ വിളിക്കുക. 0484254450. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ ഒഴിവുകളിലേക്ക് അർഹരായ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അക്രഡിറ്റഡ് എഞ്ചിനീയർ, ഓവർസിയർ, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അക്രഡിറ്റഡ് എഞ്ചിനീയർ, ഓവർസിയർ 6 ഒഴിവുകൾ. യോഗ്യതകൾ: സിവിൽ എഞ്ചിനീയറിംഗിൽ BTech സിവിൽ, ഡിപ്ലോമ സിവിൽ, ITI സിവിൽ. സർട്ടിഫിക്കറ്റ്: കോഴ്സ് ജയിച്ചവർക്ക് മാത്രം അപേക്ഷിക്കാം. കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് 1 ഒഴിവ്. യോഗ്യതകൾ: BTech കമ്പ്യൂട്ടർ സയൻസ്, BSc കമ്പ്യൂട്ടർ സയൻസ്, BCA കമ്പ്യൂട്ടർ സയൻസിൽ ഡിപ്ലോമ. പ്രായപരിധി 21-45 വയസ്സ്. നിയമന കാലാവധി 1 വർഷം. ജില്ലാതലത്തിൽ നടക്കുന്ന അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമനം. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം അതത് ജില്ലയിലെ ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസ്, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് എന്നിവിടങ്ങളിൽ നേരിട്ടോ തപാലിലോ സമർപ്പിക്കണം. അവസാന തീയതി ഈ മാസം 19 വൈകിട്ട് 5 മണി വരെ. കൂടുതൽ വിവരങ്ങൾക്ക് www.stdd.kerala.gov.in സന്ദർശിക്കുക. www.stdd.kerala.gov.in. ഫോൺ നമ്പർ 0475-2-22-23-53. 0475-2-22-23-53. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24:34. പ്രിയ ശ്രോതാക്കളെ, FM ഡയറി തുടർന്ന് കേൾക്കാം 7:35. അല്പസമയത്തിനകം വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. വിജയവാഡയിൽ ദേശീയ സരസ് മേളയിൽ നാളെ പങ്കെടുക്കും. ഭീകരതയ്ക്കെതിരെയുള്ള ഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ച് പ്രഥമ ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗത്തിന് ന്യൂഡൽഹിയിൽ സമാപനം. ഇന്ത്യ ചൈന ബന്ധം നിലനിർത്തുന്നതിന് അതിർത്തിയിലെ സമാധാനം

0: സമാധാനവും സ്ഥിരതയും അത്യന്താപേക്ഷിതമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികവ് തെളിയിച്ച മലയാളി കായിക താരങ്ങൾക്ക് സംസ്ഥാന സർക്കാർ തൊഴിൽ നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബീഹാറിൽ ബോട്ട് അപകടത്തിൽ 13 മരണം. അനുശോചിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് ഹൈദരാബാദിൽ. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. നാളെ വിജയവാഡയിൽ നടക്കുന്ന ദേശീയ സരസ് മേളയിൽ പങ്കെടുക്കും. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും ആന്ധ്രാപ്രദേശ് സർക്കാരും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാണിയും ടെലിഫോൺ സംഭാഷണം നടത്തി. വ്യാപാരം, ഊർജ്ജം, സാങ്കേതിക വിദ്യ, സുരക്ഷ, ജനങ്ങൾക്കിടയിലെ ബന്ധം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇരു നേതാക്കളും തമ്മിൽ ധാരണയായി. സുസ്ഥിരവും സമൃദ്ധവുമായ ലോകം കെട്ടിപ്പടുക്കുന്നതിൽ ഇന്ത്യയും കാനഡയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതായി ശ്രീ നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അതേസമയം 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ ന്യൂഡൽഹിയിലെത്തിയ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദ് ഇന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. ഡൽഹി പ്രഖ്യാപനം ഔദ്യോഗികമായി അംഗീകരിച്ച് പ്രഥമ ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗത്തിന് ന്യൂഡൽഹിയിൽ സമാപനം. എല്ലാ രൂപത്തിലുമുള്ള ഭീകരവാദത്തെയും ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ യോഗത്തിൽ അപലപിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി ഭീകരവാദത്തെ ചെറുക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമാണെന്ന നിലപാട് അംഗരാജ്യങ്ങൾ ആവർത്തിച്ചു. കൂടുതൽ സുരക്ഷിതവും വികസിതവുമായ ബിംസ്റ്റെക് മേഖല കെട്ടിപ്പടുക്കുന്നതിന് പ്രാദേശിക സഹകരണം ശക്തമാക്കാനും മനുഷ്യക്കടത്ത്, ലഹരി മരുന്ന് കടത്ത്, കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ എന്നീ മേഖലകളിലെ കർമ്മ പദ്ധതികൾ ഫലപ്രദമായി നടപ്പിലാക്കാനും യോഗത്തിൽ ധാരണയായി. ഇന്ത്യ യുഎസ് വ്യാപാര ചർച്ചകൾ ശരിയായ ദിശയിലാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ബ്ലൂംബെർഗ് ന്യൂ ഇക്കണോമി ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങളിലെയും വാണിജ്യ മന്ത്രിമാർ കരാറിനായി പ്രവർത്തിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തതയും പുനഃസ്ഥാപിക്കാൻ ഇന്ത്യക്കും ചൈനയ്ക്കും സാധിച്ചതായി ശ്രീ എസ് ജയശങ്കർ അറിയിച്ചു. ഇന്ത്യ ചൈന ബന്ധം നിലനിർത്തുന്നതിന് അതിർത്തിയിലെ സമാധാനവും സ്ഥിരതയും അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: The point we make to the Chinese is, look, if you want a normal relationship, if the rest of the relationship is to move, then it's common sense, it's a no-brainer that the boundary has to be stable, that we need peace and tranquility in the border areas. So as the border areas are settling down, and it has settled down to a great extent since 2024, the relationship commensurately is moving towards normalcy.
0: കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബൃഹത്തർ ഭാരത് അന്താരാഷ്ട്ര സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഇന്ത്യയുടെ ആഗോള സാംസ്കാരിക ബന്ധങ്ങൾ എന്നതാണ് പ്രമേയം. പ്രത്യേക വീഡിയോ സന്ദേശത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത് പങ്കെടുക്കും. 3 ദിവസത്തെ സമ്മേളനത്തിൽ ചൈന, ജപ്പാൻ, മംഗോളിയ, നേപ്പാൾ, ഇറാൻ തുടങ്ങിയ 50 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ബീഹാറിലെ വൈശാലി ജില്ലയിൽ രാഘുപൂർ ദിയാര മേഖലയിലുണ്ടായ ബോട്ട് അപകടത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 13 പേർ മരിച്ചു. 6 പേരെ രക്ഷപ്പെടുത്തിയതായും അധികൃതർ അറിയിച്ചു. 20 പേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം നൽകുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ ശുചിത്വവുമായി ബന്ധപ്പെട്ട പ്രത്യേക ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് ഏകദിന ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. തൊഴിലിടങ്ങളിൽ ശുചിത്വം ഉറപ്പാക്കുക, ഓഫീസ് സ്ഥലത്തിന്റെ വിനിയോഗം മെച്ചപ്പെടുത്തുക, കെട്ടിക്കിടക്കുന്ന വിഷയങ്ങളിൽ വേഗത്തിൽ തീർപ്പുണ്ടാക്കുക എന്നിവയാണ് ലക്ഷ്യം. ചർമ്മരോഗങ്ങളുടെ ചികിത്സയ്ക്കായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം പുതിയ മാർഗരേഖകൾ പുറത്തിറക്കി. ആയുർവേദം, സിദ്ധ, യുനാനി, ഹോമിയോപ്പതി എന്നീ 4 പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളോടൊപ്പം യോഗയെയും ഉൾപ്പെടുത്തിയാണ് സമഗ്ര രേഖ തയ്യാറാക്കിയിരിക്കുന്നത്. വിവിധ ആയുഷ് ചികിത്സാ രീതികളിൽ ഏകീകൃത സ്വഭാവം, ഗുണനിലവാരം, ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ചികിത്സാ രീതികൾ എന്നിവ ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നു. ദേശീയ ആരോഗ്യ പരിപാലന സംവിധാനവുമായി ആയുഷ് ചികിത്സാ രീതികളെ കൂടുതൽ ആഴത്തിൽ സംയോജിപ്പിക്കാൻ ഈ മാർഗരേഖകൾ സഹായിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് പറഞ്ഞു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ മന്ത്രിസ്ഥാനവും രാജ്യസഭാംഗത്വവും രാജിവെച്ചു. രാജ്യത്തെ കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ സേവിക്കാൻ സാധിച്ചത് ഏറെ അഭിമാനകരമാണെന്ന് പ്രധാനമന്ത്രിക്ക് നൽകിയ കത്തിൽ അദ്ദേഹം പറഞ്ഞു. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴ്നാട്ടിൽ മുഴുവൻ സമയവും പ്രവർത്തിക്കാനാണ് രാജിയെന്ന് ശ്രീ എൽ മുരുകൻ വ്യക്തമാക്കി. ഈ വാർത്തകൾ

0: ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം പുരോഗമിക്കുന്നു. മുതിർന്ന പൌരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും സംബന്ധിച്ച ബിൽ മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെ നിയമസഭയിൽ അവതരിപ്പിച്ചു. ഈ ബില്ലിലൂടെ കേരളം ലോകത്തിന് മാതൃകയാവുകയാണെന്നും മുതിർന്ന പൌരന്മാരുടെ ജീവിത പരിചയവും അറിവും പ്രയോജനപ്പെടുത്താൻ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജപ്പാനിൽ ട്രെയിൻ തട്ടി മരിച്ച കണ്ണൂർ ഇരിട്ടി പടിയൂർ സ്വദേശി വി ദേവികയുടെ ചിതാഭസ്മം നാളെ തിരുവനന്തപുരത്തെത്തിക്കും. തുടർന്ന് ദേവികയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. കഴിഞ്ഞ മാസം 2nd ദേവികയെ ജപ്പാനിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികച്ച നേട്ടം കൈവരിക്കുന്ന മലയാളി കായിക താരങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്ത് GV രാജ കായിക പുരസ്കാരങ്ങൾ സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. കായിക താരങ്ങൾക്ക് ജോലി തേടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യം ഒഴിവാക്കുമെന്നും ഇത്തരം പ്രതിഭകൾക്ക് കേരളത്തിൽ തന്നെ ജോലി നൽകി സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പാലക്കാട് മൂലത്തറയിൽ മനോദൌർബല്യമുള്ള യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ 7 അറസ്റ്റിലായി. ഞായറാഴ്ച രാവിലെയാണ് 40 തോന്നിക്കുന്ന യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്ത് നൂതനാശയങ്ങളുടെയും സംരംഭകത്വത്തിന്റെയും സംസ്കാരം വളർത്തുന്നതിന് 2016 നീതി ആയോഗ് ആരംഭിച്ച അടൽ ഇന്നൊവേഷൻ മിഷൻ പദ്ധതിയെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
2: കുട്ടികളിൽ ചെറുപ്രായം മുതൽ ശാസ്ത്രബോധവും സർഗാത്മകതയും സംരംഭകത്വ മനോഭാവവും വളർത്തിയെടുക്കാനും രാജ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം കൊണ്ടുവരാനും ആവിഷ്കരിച്ച പദ്ധതിയാണ് അടൽ ഇന്നൊവേഷൻ മിഷൻ. സമ്പദ്വ്യവസ്ഥയുടെ വിവിധ മേഖലകളിൽ നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും രാജ്യത്തെ സംരംഭകത്വ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയുമാണ് ലക്ഷ്യം. സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, സ്വകാര്യ മേഖല, MSME മേഖല എന്നിവ ഇതിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നു. സ്കൂളുകളിൽ സർഗാത്മകതയും നൂതനാശയ ചിന്താഗതിയും വളർത്തുന്ന അടൽ ടിങ്കറിംഗ് ലാബുകൾ, സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാൻ അടൽ ഇൻക്യുബേഷൻ സെന്ററുകൾ, അടൽ കമ്മ്യൂണിറ്റി ഇന്നൊവേഷൻ സെന്ററുകൾ എന്നിവയാണ് ഈ ദൌത്യത്തിന് കീഴിലുള്ള പ്രധാന ആശയങ്ങൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4th മത്സരം ഇന്ന് വൈകുന്നേരം 7 ഹൈദരാബാദിലാണ് മത്സരം. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. അവസാന മത്സരം ഈ മാസം 17 നടക്കും. തിരുവനന്തപുരത്ത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. പത്മനാഭപുരത്ത് നിന്ന് എഴുന്നള്ളിച്ച സരസ്വതി വിഗ്രഹം പത്മതീർത്ഥകുളത്തിനരികെയുള്ള നവരാത്രി മണ്ഡപത്തിലാണ് പൂജയ്ക്കിരുത്തിയിരിക്കുന്നത്. സരസ്വതി ദേവിയെ ദർശിക്കാൻ നിരവധി പേരാണെത്തുന്നത്. കുമാരസ്വാമിയെ പൂജയ്ക്കിരുത്തിയ ആര്യശാല ഭഗവതി ക്ഷേത്രത്തിലും 300 പൂജയ്ക്കിരുത്തിയ ചെന്തിട്ട ദേവീ ക്ഷേത്രത്തിലും വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ജില്ലയിലെ വിവിധ ദേവീക്ഷേത്രങ്ങളിലും നവരാത്രി പൂജയ്ക്ക് തുടക്കമായി. പൂജവയ്പ് ഉത്സവത്തോടനുബന്ധിച്ച് പ്രത്യേക ട്രെയിൻ സർവീസുമായി ദക്ഷിണ റെയിൽവേ. തിരുവനന്തപുരം നോർത്ത് സന്ദ്രഗച്ചി എക്സ്പ്രസ് ഈ മാസം 17 ഉച്ചയ്ക്ക് 1:45 പുറപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. 2 സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. വിജയവാഡയിൽ ദേശീയ സരസ് മേളയിൽ നാളെ പങ്കെടുക്കും. ഭീകരതയ്ക്കെതിരെയുള്ള ഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ച് പ്രഥമ ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗത്തിന് ന്യൂഡൽഹിയിൽ സമാപനം. ഇന്ത്യ ചൈന ബന്ധം നിലനിർത്തുന്നതിന് അതിർത്തിയിലെ സമാധാനവും സ്ഥിരതയും അത്യന്താപേക്ഷിതമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികവ് തെളിയിച്ച മലയാളി കായിക താരങ്ങൾക്ക് സംസ്ഥാന സർക്കാർ തൊഴിൽ നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ബീഹാറിൽ ബോട്ടപകടത്തിൽ 13 മരണം. അനുശോചിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4th മത്സരം ഇന്ന് ഹൈദരാബാദ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35:22. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, FM ഡയറി തുടരുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം.
4: വിശ്വമാണ്.

0: ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കൊച്ചി.
1: തുറന്നു പറയാം, നിങ്ങൾക്കൊപ്പമുണ്ട് കേരളം.
2: സ്ത്രീ സുരക്ഷയ്ക്ക് കൂടുതൽ കരുത്തേകിക്കൊണ്ട് സ്ത്രീകൾക്ക് തങ്ങളുടെ പ്രശ്നങ്ങളും പരാതികളും തുറന്നു പറയാൻ അവസരമൊരുക്കുന്ന പുതിയ സംവിധാനവുമായി കേരള പോലീസ്. സ്പീക്കപ്പ് എന്ന ഈ സംവിധാനം സ്ത്രീകൾക്ക് തങ്ങളുടെ ആശങ്കകൾ പങ്കുവയ്ക്കാനും സഹായം തേടാനും ശബ്ദമുയർത്താനുമുള്ള വേദിയാകുന്നു. ഭയമല്ല, ആത്മവിശ്വാസമാണ് സ്ത്രീകളെ നയിക്കേണ്ടത്. അവരുടെ ശബ്ദം കേൾക്കപ്പെടുകയും പരാതികൾക്ക് സമയബന്ധിതമായി പരിഹാരം ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉറപ്പാക്കേണ്ടതുണ്ട്. സ്ത്രീ സുരക്ഷയ്ക്കായി കേരള പോലീസ് മുന്നോട്ട് വയ്ക്കുന്ന ഈ പുതിയ സംവിധാനത്തിന്റെ പ്രസക്തിയും സാധ്യതകളും പരിശോധിക്കുകയാണ് ഇന്നത്തെ സമകാലികം.
3: ഗാർഹിക പീഡനത്തിനെതിരായിട്ട് സ്പീക്ക് അപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി സർക്കാർ കൊണ്ടുവരുന്നു എന്നറിഞ്ഞതിൽ വളരെ സമാധാനമുണ്ട്.
2: സാമൂഹ്യ പ്രവർത്തക ജ്യോതി നാരായണൻ.
3: മാത്രമല്ല, അജിത ബീഗത്തിനെ പോലെയുള്ള ഒരു ഓഫീസറെ അതിൻ്റെ മുമ്പിൽ നിർത്തുന്നു പറയുമ്പോൾ കുറേ പ്രതീക്ഷയുമുണ്ട്. കുറച്ച് കാലങ്ങളായിട്ട് അജിത ബീഗത്തിനെ പോലെയുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് ഈ ഗാർഹിക പ്രതിരോധ സമിതി എന്ന് പറയുന്ന ഒരു സംഘടന ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ആഴം വളരെ നന്നായിട്ട് അറിയാവുന്നതാണ്. ഗാർഹിക പീഡനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാരീരികമായിട്ടുള്ള മർദ്ദനമോ ലൈംഗികമായിട്ടുള്ള പീഡനങ്ങളോ മാത്രമല്ല, മറ്റ് സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവും തൊഴിൽപരവും ആരോഗ്യപരവും നിരവധി തരത്തിലുള്ള വശങ്ങളുള്ള അടരുകളുള്ള ഒരു പ്രശ്നമാണ്. മറ്റെവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഓടി നമ്മൾ എത്തുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു പീഡനം എന്ന് പറയുന്നത് നമുക്ക് ജീവിച്ചിരിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിനകത്ത് നമുക്ക് സുരക്ഷിതത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം കൊണ്ടുവരിക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഉദ്ഘാടനം കഴിഞ്ഞ് ഇത് കടലാസിൽ ഒതുങ്ങിപ്പോകുമെന്നുള്ള ആശങ്കയുമുണ്ട്. ഗാർഹിക പീഡനത്തിന് എതിരായിട്ട് സന്നദ്ധ പ്രവർത്തകർ അടക്കം അഭിപ്രായങ്ങൾ കേട്ട് രൂപീകരിച്ച ഒരു പദ്ധതിയാണ് ഗാർഹിക പീഡന നിരോധന നിയമം 2005 എന്ന് പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോകാൻ സ്ത്രീകൾക്ക് മാത്രമല്ല സാധാരണക്കാർക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ വലിയ മടിയാണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയുടെ അടുത്ത് ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പറയാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഈ ഗാർഹിക പീഡന നിരോധന നിയമം വഴി കൊണ്ടുവന്നത്. പക്ഷേ അത് കൃത്യമായിട്ട് ഓഫീസേഴ്സിനെ നിയമിക്കാനും ആ ഓഫീസേഴ്സിന് വേണ്ട സാഹചര്യങ്ങൾ പ്രവർത്തിപ്പിക്കാൻ വേണ്ട സാഹചര്യങ്ങളും കൊടുക്കാൻ ഇന്നും ശരിയായിട്ടില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, അതൊരു ഉദ്യോഗസ്ഥ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതല്ല, മറ്റു സംവിധാനങ്ങളെ പ്രവർത്തിപ്പിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ വരാം, അതല്ലെങ്കിൽ നിയമവുമായി ബന്ധപ്പെട്ട് ഉള്ള കോടതിയും മറ്റ് നീതിന്യായ സംവിധാനവുമായി ബന്ധപ്പെട്ടത് ശ്രദ്ധകൾ ആവശ്യങ്ങൾ വരാം. പിന്നെ ആരോഗ്യപരമാണെങ്കിൽ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് കൗൺസിലിംഗ് പോലുള്ളത് വരാം, ആശുപത്രികളുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യങ്ങൾ വരാം, അതുപോലെ അവരുടെ സുരക്ഷിതമായിട്ടുള്ള മറ്റൊരു ഇടമായിട്ട് ബന്ധപ്പെട്ട് വരാം, മദ്യവും മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളാണ് ഇവർ അനുഭവിക്കുന്നത്. അപ്പോൾ അതിന് പരിഹാരവും അങ്ങനെ വളരെ ഈ എല്ലാ ഇവരും കൂടി യോജിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. ഇതിപ്പോൾ ഇതിനെതിരായിട്ടുള്ള ഓരോ പദ്ധതിയും വേറിട്ട് വേറിട്ടാണ് നിൽക്കുന്നത്. ഒരു ഏകോപനം ഇവർ തമ്മിൽ ഇല്ല എന്നുള്ളതാണ്.
2: ഗാർഹിക അതിക്രമ പ്രതിരോധ സമിതിയിലെ അംഗമായ ഡോക്ടർ നീന ജോസഫ്.
4: ഡൊമസ്റ്റിക് വയലൻസിന്റെ ഏറ്റവും വലിയ പ്രശ്നം സ്ത്രീകൾ സ്പീക്കപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ദേ ഡോണ്ട് സ്പീക്കപ്പ് ആൻഡ് ദേ ഡോണ്ട് സ്റ്റാൻഡ് അപ്പ്. അപ്പോ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്, പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ അറിയും? ഈ പറയുന്നില്ല എന്നുള്ളത് ആണ് ഡൊമസ്റ്റിക് വയലൻസ് തഴച്ചു വളരാനുള്ള പ്രധാന കാരണം. ഇനി എന്തുകൊണ്ട് പറയുന്നില്ല? ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പിതൃമേധാവിത്വ സംവിധാനത്തില് ആൺമേൽക്കോയ്മ സമ്പ്രദായം നിലനിൽക്കുന്ന നമ്മുടെ കുടുംബങ്ങളില് പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രത്യാഘാതങ്ങൾ വളരെ കൂടുതലാണ്. അപ്പൊ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്നുള്ള ഇതിന്റെ ഒരു ഫീച്ചർ വളരെ നല്ലൊരു കാര്യമാണ്, ശ്ലാഘനീയമാണ്. അതുപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ സപ്പോർട്ടും ഇതിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ ഉപരിയായിട്ട് പലപ്പോഴും ചില സ്ത്രീകൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോ ഡൊമസ്റ്റിക് വയലൻസ് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ അന്നം മുട്ടുന്ന ഒരു അവസ്ഥയാണ്. ഇതിന്റെ ഒരു വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യം വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുന്നു എന്നുള്ളതാണ്. സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് അതിജീവിതയെ പ്രാപ്തയാക്കുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. പിന്നെ 24 മണിക്കൂറും ഹെൽപ്പ് ലൈൻ ഉണ്ട്. പിന്നെ ഉള്ളത് ഇതിന്റെ ഭവിഷ്യത്തുകള്, ഡൊമസ്റ്റിക് വയലൻസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാല് പാസ്പോർട്ട്

0: തടഞ്ഞു വെക്കാൻ വരെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് എന്തുകൊണ്ടും വളരെ പ്രായോഗികക്ഷമതയുള്ള ഒരു പദ്ധതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
1: കൾച്ചറൽ അക്കാഡമി ഫോർ പീസിന്റെ ചെയർപേഴ്സൺ ബീന സെബാസ്റ്റ്യൻ:
2: സ്ത്രീകൾ ഏൽക്കേണ്ടി വരുന്ന പീഡനങ്ങൾ തുറന്നു പറയുവാനുള്ള ഒരു ഇടമാണ് ഇന്ന് സ്ത്രീകൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതും നമ്മുടെ സ്വകാര്യത നഷ്ടപ്പെടുത്താതെ തന്നെയാണ്. സ്ത്രീകൾ പറയുവാൻ മടിക്കുന്ന സാഹചര്യം, അവർ തുറന്നു പറഞ്ഞാൽ വീണ്ടും മുറിവേൽക്കും, ഒറ്റപ്പെടലുകൾ അനുഭവിക്കേണ്ടി വരും, കുറ്റപ്പെടുത്തലുകൾ ഏൽക്കേണ്ടി വരും എന്നിവ കൊണ്ട് മാത്രമാണ്. റിപ്പോർട്ട് ചെയ്താലും പലപ്പോഴും അതിന് വേഗതയിൽ നടപടികൾ എടുക്കുന്നതിനോ പീഡകരെ ശിക്ഷിക്കുന്നതിനോ ഉള്ള കാലതാമസം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ സമൂഹം തങ്ങളെ ഒറ്റപ്പെടുത്തുന്നു. പരാതികൾ കേൾക്കുന്നവർക്ക് പരാതി കേൾക്കുവാനുള്ള ഒരു പ്രൊഫഷണലായ മനഃശാസ്ത്രപരമായ രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ആശങ്കയും പല സ്ത്രീകൾക്കും ഇന്നുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് നീതി ലഭിക്കണമെന്നുള്ള ഒരു ജെൻഡർ കാഴ്ചപ്പാടോടുകൂടി ഇത് കാണേണ്ടതായിട്ടും ഉണ്ടല്ലോ. പല കുടുംബങ്ങളും ഇന്ന് നിലനിന്നു പോകുന്നത് സ്ത്രീകളുടെ സ്വാഭാവികമായ സ്നേഹം, സഹനം, ക്ഷമ എന്നീ നിലപാടുകൊണ്ട് മാത്രമാണെന്നാണ് എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ ഈ വർഷങ്ങളിൽ കൂടെ സാധിച്ചത്. ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുവാനും പരിശീലനവും എക്സ്പീരിയൻസുമുള്ള ഒരു പ്രൊഫഷണൽസിൻ്റെ പ്രവർത്തനം ഇവിടെ ആവശ്യമാണ്. തുടർന്നും ഈ പ്രോജക്റ്റ് ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് നമ്മൾ സമൂഹത്തിന് നൽകേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ഏകദേശം 40 വർഷക്കാലമായി എറണാകുളത്ത് കൾച്ചറൽ അക്കാദമി ഫോർ പീസ് എന്ന സ്ഥാപനം സ്ത്രീകളുടെയും കുട്ടികളുടെയും, പ്രത്യേകിച്ച് പീഡനം അനുഭവിക്കുന്ന ഒറ്റപ്പെട്ടു പോകുന്ന അവസരമായിട്ടുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് പ്രവർത്തിച്ചു പോരുന്നു. സ്പീക്കപ്പ് എന്നുള്ള ഈ പദ്ധതിക്ക് എല്ലാവിധ പിന്തുണയും പങ്കാളിത്തവും അറിയിക്കുന്നു. കൾച്ചറൽ അക്കാദമിയുടെ സേവനം തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടായിരിക്കും. എല്ലാ സ്ത്രീകളോടുമുള്ള ഒരു ആഹ്വാനം, ധൈര്യമായി ആത്മവിശ്വാസത്തോടു കൂടി തുറന്നു പറയുവാനുള്ള ഒരു ഇച്ഛാശക്തി ആർജിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. സമൂഹം കൂടെയുണ്ട്, ഞാൻ ഒറ്റപ്പെട്ടല്ല എന്നുള്ള ഒരു വാർത്ത സ്ത്രീകൾക്ക് നൽകുന്നതിനായിട്ട് സമൂഹത്തിന് ഇന്ന് സാധിക്കണം.
1: സാമൂഹ്യ പ്രവർത്തകയായ ജിജി എൽദോസ്:
3: എനിക്ക് തോന്നുന്ന പ്രധാന ചില കാര്യങ്ങൾ, ഗാർഹിക പീഡനങ്ങൾ സത്യസന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരു ഇടത്തിലേക്ക് തുറന്നു പറയാനുള്ള ഒരു അവസരമാണ് ഇത് നൽകുന്നത്. ഇതുമൂലം എന്താണ്, പ്രശ്നത്തെ പരിഹരിക്കാൻ സഹായിക്കുമെന്നുള്ള ഒരു ഉറപ്പ് കിട്ടുന്നു. പ്രത്യേകിച്ചും പലരും ഇത് തുറന്നു പറയാത്തത് അയൽക്കാരെ, ബന്ധുമിത്രാദികൾ ഇവരിലേക്ക് ഈ വാർത്ത പോയാൽ അതിലേറെ പ്രയാസം അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഭയം കൊണ്ടാണ് സ്ത്രീകൾ തുറന്നു പറയാത്തത്. അപ്പൊ അതിന് ഒരു പരിഹാരമാകുകയാണ്, രഹസ്യമായിട്ട് പറയാം, വിശ്വസിക്കത്തക്ക ഇതും പറയാം, സഹായം ലഭ്യമാകും എന്ന് ഉറപ്പാക്കിക്കൊണ്ട് പറയാൻ സാധിക്കും. ഇത് സ്ത്രീകളുടെ മാനസികാഘാതം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ പീഡിപ്പിക്കപ്പെടുന്നവർ എപ്പോ വേണേലും പിടിക്കപ്പെടും എന്നുള്ളൊരു ഭയം അവരിലുള്ളിലുണ്ടാക്കാനും, അതുപോലെ ഇവർ പിടിക്കപ്പെടും, എനിക്ക് നീതി ലഭിക്കും എന്ന് പീഡനത്തിനിരയാകുന്ന വ്യക്തിക്കും ഉറപ്പ് നൽകുന്നതാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഗാർഹിക അതിക്രമങ്ങൾക്കെതിരെ ചോദിക്കാനും പറയാനുമുള്ള ഗവൺമെന്റ് സംവിധാനം നേരിട്ട് പ്രവർത്തിക്കുന്നു, ഓരോ വ്യക്തികളിലേക്കും എത്തുന്നു എന്നുള്ളത് വളരെ സമാധാനം നൽകുന്ന ഒരു സംവിധാനമാണ്.
1: കേരള ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല:
4: ഗാർഹിക പീഡനത്തിന് ഇരയാവുന്ന വനിതകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കേരള പോലീസ് സ്പീക്കപ്പ് എന്നൊരു പുതിയ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ഏതൊരു സ്ത്രീക്കും ഫോണിലൂടെ പോലീസിനെ തങ്ങൾ നേരിടുന്ന മാനസികവും ശാരീരികവുമായ പീഡനങ്ങളെ പറ്റി അറിയിക്കാൻ കഴിയും. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വരണമെന്നില്ല, പോലീസിനെ വിവരമറിയിച്ചാൽ പോലീസ് നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിലെത്തും, നിങ്ങളുടെ വീട്ടിലെത്തും, അവരോട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പറഞ്ഞു എന്ന് ആരോടും പറയാൻ പോകുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന അവരെ അറിയിച്ചാൽ അതിന് തക്കതായ പരിഹാരമുണ്ടാകും. ഇപ്പോൾ പോലീസിലെ IG അജിത ബീഗമാണ് ഇതിന്റെ നോഡൽ ഓഫീസർ. അവരുടെ നേതൃത്വത്തിലൊരു ടീം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. കാരണം വർദ്ധിച്ചു വരുന്ന ഗാർഹിക പീഡനങ്ങളും സ്ത്രീധനത്തിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും നമ്മുടെ സഹോദരിമാരെ വലിയ തോതിലുള്ള പ്രതിസന്ധിയിലാക്കുകയാണ്. ആരോടും പറയാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ഇവർക്കൊരാശ്വാസമായിരിക്കും സ്പീക്കപ്പ്. അത് ഫലപ്രദമായി ഉപയോഗിക്കുക, അത് വഴി കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുത്ത് അവരെ ജീവിതത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. ഈ പരിപാടിയോട് എല്ലാവരും സഹകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.
1: സ്പീക്കപ്പ് പ്രോഗ്രാം നോഡൽ ഓഫീസർ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് അജിത ബീഗം:
5: സ്പീക്കപ്പ് ക്യാമ്പയിനിൽ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ്. നമുക്ക് ഒരുപാട് സ്ത്രീകൾ ഗാർഹിക പീഡനം അനുഭവിക്കുന്നു, അത് നമുക്കറിയാം. ചില സ്ത്രീകൾ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഡൗരിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹരാസ്മെന്റിൽ തുടങ്ങി വർഷം

0: ങ്ങളോളം ഇങ്ങനെ പ്രശ്നത്തിന്റെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് ജീവിക്കുന്ന പല സ്ത്രീകളും ഉണ്ടായിരിക്കും. അവര് പലപ്പോഴും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് പുറത്തേ പറയാറില്ല, ബിക്കോസ് കുട്ടികളുടെ ഭാവി നോക്കിയിട്ട് പേരന്റ്സ് ഉൾപ്പെടെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് എടുക്കുന്നത് കൊണ്ട് പല സ്ത്രീകളിലും ഇത് പരിഹാരം ഉണ്ടാക്കാൻ ഒരു ശ്രമം പോലും ഉണ്ടാവില്ല. അപ്പൊ സ്പീക്ക് അപ്പ് നമ്മൾ പറയുമ്പോൾ തന്നെ ഈ ഗാർഹിക പീഡനത്തിനെതിരെ സ്ത്രീകൾ പരാതി പറയണം, അത് നിർത്താനുള്ള ഒരു നമുക്ക് അത് തടയാനും നിർത്താനും ഉള്ള ഒരു ആക്ഷൻ എടുത്താൽ മാത്രമേ നമുക്ക് ഇതൊരു സോഷ്യൽ ലീവൽ ആയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സ്പീക്ക് അപ്പ് എന്ന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ആൻഡ് ക്യാമ്പയിൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇത് രണ്ട് പ്രധാന ഘടകങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ അവയർനെസ് കൊടുക്കുക, പബ്ലിക്കിന്റെ ഇടയ്ക്ക് ചെല്ലുന്ന രീതിയിൽ കുടുംബശ്രീ, നമ്മുടെ ആശാവൽ ഹെൽത്ത് വർക്കേഴ്സ്, അംഗൻവാടി, ഇങ്ങനെ എല്ലാവരെയും ഉപയോഗിച്ച്, നമ്മുടെ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ്സ് ഉണ്ട്, അവരുടെ അലുമ്നൈ ഉണ്ട്, അപ്പൊ ഇവരെല്ലാവരെയും ഉപയോഗിച്ച് താലോട്ട് ഓരോരോ വീട്ടിലും എത്തുന്ന രീതിയിലുള്ള ഒരു നല്ല ഒരു അവയർനെസ് ക്യാമ്പയിൻ. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ എക്സിസ്റ്റിംഗ് മെക്കാനിസംസ് എല്ലാം സ്ട്രെങ്തൻ ചെയ്യാണ്. ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഉറപ്പ് പറയൂല, തീർച്ചയായിട്ടും നല്ല ഒരു ആക്ഷൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അപ്പൊ അത് കാരണം ബിക്കോസ് ഓരോരോ പോലീസ് സ്റ്റേഷനിലും നിൽക്കുന്ന ഓഫീസേഴ്സ് ആ രീതിയിലുള്ള ഒരു സെൻസിറ്റൈസേഷൻ നമുക്ക് കൊടുക്കേണ്ടി വരും. ബിക്കോസ് ഇതൊരു ഓക്കെ വീട്ടു പ്രശ്നമല്ലേ, ഒന്ന് സെറ്റിൽ ചെയ്ത് പോകണം എന്ന് ജസ്റ്റ് വിളിപ്പിച്ച് സംസാരിച്ച് നമുക്ക് വിട്ടാൽ ഇതിന് പരിഹാരം പലപ്പോഴും കിട്ടാറില്ല. അപ്പൊ അങ്ങനെ ഇല്ലാതെ ഒരു പ്രൊവാക്റ്റീവ് ആയിട്ട് ഈ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു സെൻസിറ്റൈസേഷൻ ട്രെയിനിങ് എല്ലാ സ്റ്റേഷനിലും ഉള്ള വുമൻ സേഫ്റ്റി ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടേഴ്സ്ക്കും വുമൻ സേഫ്റ്റി ഓഫീസേഴ്സ്ക്കും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെ ജോലി ചെയ്യുന്ന കൂടുതൽ പോലീസ് ഓഫീസേഴ്സ്ക്കും ആൻഡ് ഈവൻ പ്രോസിക്യൂട്ടേഴ്സ്, ഈ കേസുകൾ കോടതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന പ്രോസിക്യൂട്ടേഴ്സ്, സോ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സ്ക്കും ഇതിനകത്ത് ഒരു ഈ ക്യാമ്പയിന്റെ ഭാഗമായി തന്നെ ട്രെയിനിങ് സെൻസിറ്റൈസേഷൻ ട്രെയിനിങ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കൂടെ തന്നെ കൂടാതെ നമുക്ക് ഇതൊരു ഗാർഹിക പീഡനം എന്ന് പറയുമ്പോ ഇത് ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രശ്നം മാത്രമല്ല, ഇതൊരു സമൂഹത്തിൽ നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. പല ഡിപ്പാർട്ട്മെന്റ്സ്ക്കും ഇതിനകത്ത് ഒരു റോൾ പ്ലേ ചെയ്യേണ്ടി വരുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു സ്ത്രീക്ക് വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു കടുന്ന ഒരു പീഡനം ഉണ്ടായിട്ടുണ്ട്, കടുത്ത പീഡനം ഉണ്ടായിട്ടുണ്ട്, അവർക്ക് ഈവൻ ഫിസിക്കൽ അബ്യൂസ് വരെ ഉണ്ടായിട്ടുണ്ട്, അവർക്ക് ആ വീട്ടിൽ താമസിക്കേണ്ട എന്ന് പറഞ്ഞാൽ അവരെങ്ങോട്ട് പോകും എന്ന് ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പൊ അങ്ങനെ സപ്പോസ് വീടില്ല, അച്ഛനമ്മ മരിച്ചു, അല്ല വീട്ടുകാർ ഇങ്ങോട്ട് വരണ്ടാന്ന് ഡിസ്കറേജ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു ഷോർട്ട് സ്റ്റേ ഹോം. അപ്പൊ അങ്ങനെ അറ്റ്ലീസ്റ്റ് ഒരു സ്ഥലത്ത് കുറച്ച് ദിവസം ഈ സ്ത്രീക്ക് നിന്നിട്ട് എന്ത് മുന്നോട്ട് ചെയ്യണം എന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസും ഒരു സമയവും. അപ്പൊ അത് തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ്, വനിതാ ശിശു വികസന വകുപ്പ്, ഇങ്ങനെ പല ഡിപ്പാർട്ട്മെന്റ്സും ഇതിനകത്ത് ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് തന്നെയാണ്. അപ്പൊ അവർക്ക് ഒരു കൗൺസിലിംഗ് അറേഞ്ച് ചെയ്യണം. അപ്പൊ തീർച്ചയായിട്ടും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും അതിനകത്ത് ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പൊ ഈ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഒന്നിച്ച് ഒരു ജില്ലയിൽ ജില്ലാ എസ് പി കൺവീൻ ചെയ്യുന്ന, കളക്ടറും എസ് പിയും ഒന്നിച്ച് കൺവീൻ ചെയ്യുന്ന ഒരു മീറ്റിംഗ്, ഇതുപോലത്തെ ഇടയ്ക്കിടയ്ക്ക് ഒരു വർഷത്തിൽ പല പ്രാവശ്യം മീറ്റിംഗ് വെച്ചിട്ട് ഈ നമ്മുടെ മെക്കാനിസം സ്ട്രെങ്തൻ ചെയ്ത് ഈ നിൽക്കുന്ന ഡൊമസ്റ്റിക് വയലൻസ് സർവൈവേഴ്സിനെ നമ്മുടെ ഭാഗത്തുനിന്ന് 100% ഒരു സപ്പോർട്ട്, അവരുടെ ലൈഫിൽ തന്നെ കോൺഫിഡൻസ് വരുന്ന രീതിയിൽ ഒരു മെക്കാനിസം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു സ്പീക്ക് അപ്പ് ക്യാമ്പയിനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് നമ്പേഴ്സ് കുറേ ഉണ്ട്. ഇപ്പൊ ഡയൽ 112 ആവുമ്പോൾ എമർജൻസി ഹെൽപ്പ് ലൈൻ ആണ്, അപ്പൊ അതുണ്ട്. കൂടാതെ 1091 എന്ന് പറയുന്നത് വുമൻ ഹെൽപ്പ് ലൈൻ ആണ്. ആ നമ്പറും ഫുൾ ടൈം 24/7 പ്രവർത്തിക്കുന്ന നമ്പറാണ്, ടോൾ ഫ്രീ നമ്പറാണ്. കൂടാതെ നമ്മുടെ മിത്ര ഹെൽപ്പ് ലൈൻ ഉണ്ട്, 181. അപ്പൊ ഈ നമ്പറുകളിൽ വിളിച്ചാൽ തന്നെ നമുക്ക് ഉടനെ നമുക്ക് പോലീസിന്റെ സഹായം കിട്ടേണ്ടതാണ്.
1: സ്ത്രീകൾക്ക് തങ്ങളുടെ പ്രശ്നങ്ങൾ ഭയമില്ലാതെ തുറന്നു പറയാനും നീതിക്കായി ശബ്ദമുയർത്താനും കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കുക എന്നത് സുരക്ഷിതമായൊരു സമൂഹത്തിന്റെ കടമയാണ്. കേരള പോലീസിന്റെ സ്പീക്ക് അപ്പ് പോലെയുള്ള പദ്ധതികൾ സ്ത്രീകൾക്ക് ആത്മവിശ്വാസം നൽകുന്നതിനൊപ്പം അവരുടെ പരാതികളിൽ സമയബന്ധിതമായ നടപടികൾ ഉറപ്പാക്കുന്നതിനും സഹായകമാകട്ടെ. സ്ത്രീകളുടെ ശബ്ദം കേൾക്കപ്പെടണം, അവരുടെ ആശങ്കകൾക്ക് പരിഹാരമുണ്ടാകണം. കാരണം സ്ത്രീകൾ സുരക്ഷിതരാകുമ്പോഴാണ് ഒരു സമൂഹം യഥാർത്ഥത്തിൽ സുരക്ഷിതമാകുന്നത്.
2: തുറന്നു പറയാം, നിങ്ങൾക്കൊപ്പമുണ്ട് കേരളം.
3: നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹകരണം ജിത സുധീർ. സമകാലികം.

0: tamil.govt.in.
1: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
2: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യേഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ
1: 9447007786.
3: അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, വായിക്കുന്നത് ടി എസ് ആശാദേവി.
4: ആലപ്പുഴ കടപ്പുറത്തെ വിളക്കുമരത്തിൻ്റെ തുഞ്ച് ദൂരെ എരണ്ടത്തല പോലെ വെള്ളത്തിന് മീതെ പൊന്തി. കുറച്ചുകൂടി കരയോട് അടുത്തപ്പോൾ കേരവും പഴുക്കയും കണ്ടലുമൊക്കെ നിറഞ്ഞ പച്ചപ്പിൻ്റെ ഏകദാനതയ്ക്കു മീതെ അർത്തുങ്കൽ പള്ളിയുടെ കുരിശു തെളിഞ്ഞു. തീരത്തോടടുക്കുംതോറും വള്ളത്തിനു ചുറ്റും കടൽക്കാക്കകളുടെ എണ്ണം പെരുകി. ചക്കിപ്പരുന്തുകൾ വട്ടമിട്ടു. തീരത്തേക്ക് കണ്ണു നട്ടിരുന്ന് തൊണ്ട കീറുന്ന സാലസിൻ്റെ പാട്ട് നിലച്ചു. അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു,
5: മുടിഞ്ഞു വാന്തേ പിന്നെ.
4: നിനക്ക് തോന്നുന്നതാടാ, ഞങ്ങ ഒരു മാലാഖേനെയും കാണുന്നില്ല. നീലമാനത്ത് നിന്ന് കറുത്ത മാലാഖമാര് അർത്തുങ്കൽ പള്ളിയുടെ കുരിശിലേക്ക് പറന്നിറങ്ങുന്ന കാഴ്ചയിൽ അടിവയറ്റിൽ നിന്നും വീണ്ടും ആന്തലുയർന്നപ്പോ സാലസ് കടലിലേക്ക് ചാടി. തിരക്കുമീതെ പൊന്തി ഉഷ്ണക്കാഴ്ച കണ്ട് അയാൾ മുള്ളിപ്പോയി. തുടകളിലൂടെ ഒഴുകുന്ന ചൂടിൽ ഇരുകൈയും ശിരസിന് മീതെ ഉയർത്തി ഉറക്കെ വിളിച്ചു,
5: ന്റെ മികായാലും ആലാകേ.
4: ചൊരിമണ്ണിൽ ചേർത്തുവച്ച മരക്കഷ്ണത്തിലെ മത്തിനെയ്യുടെ വഴുവഴുപ്പിൽ വള്ളം കരകയറി. ചുള്ളിഞ്ഞണ്ടും പൊടിനന്ദനും കടൽ ചൊറിയും കൂടിക്കുഴഞ്ഞ വള്ളക്കള്ളിയിലേക്ക് നോക്കി സങ്കടപ്പെട്ട് നിന്ന ഗീവറീതരേനെ തീരത്തേക്ക് വന്ന സെബാസ്റ്റ്യൻ പാതിനി സമാധാനിപ്പിച്ചു, പെരുന്നാളിന് മുന്നേ പുണ്യാളൻ കള്ളി നിറച്ചൊരു കോരു തരും. ഒരാഴ്ചത്തെ വറുതിക്ക് ശേഷമാണ് കാൽക്കള്ളി മീൻ. ഏറെ പ്രതീക്ഷയോടെ കുട്ടകളും വട്ടികളുമായി എത്തിയ കാവുകാരും സ്ത്രീകളും കുട്ട കമഴ്ത്തി ചുഴിയും മലരിയും നിറഞ്ഞ കടലിന്റെ ഒടിച്ചുകുത്തിലേക്ക് കണ്ണുന്നട്ടിരുന്നു. കൂടം മുതലാളി മുറുക്കിത്തുപ്പി ആശ്രിതർ ചൂടിയ ഓലക്കുടയ്ക്ക് താഴെ പതിവ് ഗൗരവങ്ങളും നാഠ്യങ്ങളുമായി നിലയുറപ്പിച്ചു. ഗീവറീതരയൻ പങ്കുവയ്ക്കാൻ തുടങ്ങി. ആത്മാക്കൾക്കുള്ള ആദ്യ പങ്കുവച്ചിട്ട് അയാൾ പിന്നാക്കം മാറി. എനിക്ക് വയ്യ ഇത് വിളമ്പിത്തകയ്ക്കാൻ. പെണ്ണുങ്ങളെ പോലെ അയാൾ വലിയ വായിൽ നിലവിളിക്കുന്നത് കണ്ട് പാതിരി വിഷമിച്ചു. മൂക്കു പിഴിഞ്ഞ് പള്ളിക്കുള്ള പങ്കുവയ്ക്കുമ്പോൾ അച്ഛൻ വിലക്കി, ഇത്തവണത്തെ പള്ളിപ്പങ്ക് ദീനക്കാരി പങ്കി ചേർത്തോളൂ. പൊടി പെറുക്കാനെത്തിയ കുഞ്ഞുങ്ങൾ തിക്കി തിരക്കുന്നത് കണ്ട് വറീതരേന്റെ നാവിൽ നിന്നും മൂശേട്ട ചാടി, മക്കളെ ചീത്ത പറയാതടാ വറീതേ. വള്ളക്കള്ളിയിൽ നിന്നും കറിക്കുള്ള പൊടിമീൻ ഓലക്കുടയിലെടുത്ത് ചൊരിമണ്ണിലൂടെ നടക്കുമ്പോൾ വറീതരയൻ പെറ്റിവീണ മണ്ണിനെയും ഒടേ തമ്പുരാനെയും പതിഞ്ഞ സ്വരത്തിൽ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നു. ആര് പറഞ്ഞാലും വയാക്കടെ ചീത്ത വിളി മാറൂല്ലച്ചാ. സാലസിന്റെ വാക്കും കേട്ട് കുട്ടികളുടെ കൈക്കു പിടിച്ച് പള്ളിമുറ്റത്തേക്ക് നടക്കുമ്പോൾ പാതിരിയുടെ മുക്കാൾ ലോവയ്ക്ക് കാറ്റുപിടിച്ചു. മുതിർന്നവർ പറയുന്ന ചീത്ത കേട്ട് പഠിക്കരുത്, നമ്മളെപ്പോഴും വിശുദ്ധരായി ജീവിക്കണം. കടലറിയുന്നവനെയേ കരയെ നേർവഴിക്ക് നടത്താനാകൂ. അതുകൊണ്ടാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരായി മീൻ പിടിക്കുന്നവരെ തെരഞ്ഞെടുത്തത്. പങ്കായവും തോളിലേന്തി അച്ഛൻ്റെ പുറകെ നടക്കുമ്പോഴാണ് കടലിൽ വെച്ച് കണ്ട കാഴ്ച സാലസോർത്തത്. അച്ഛനൊപ്പം എത്താൻ അയാൾ പുറകെ ഓടി, അച്ഛാ ഞാൻ പിന്നെയും കറുത്ത മാലാകേനെ കണ്ടു. ചൊരിമണിൽ മുട്ടുകുത്തി നിൽക്കുന്ന അയാളുടെ ശിരസിൽ കൈവയ്ക്കുമ്പോൾ താളം തെറ്റിപ്പോകുന്ന സാലസിന്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ അച്ഛൻ മട്ടാഞ്ചേരിയിലെ പ്രാന്തൻ കുരിയച്ഛനൊരു ചുറ്റുവിളക്ക് നേർന്നു. യാമപ്രാർത്ഥനയ്ക്ക് പള്ളിയിലേക്ക് കയറുമ്പോൾ നിലാവിലെന്ന പോലെ അൾത്താര. ജ്ഞാനസ്നാന നീർത്തൊട്ടിയിൽ നിന്ന് പ്രകാശത്തിന്റെ ഒരു അരുവി ഉത്ഭവിച്ച് ബലിപീഠം കടന്ന് മാലാഖവൃന്ദങ്ങൾക്കിടയിലൂടെ ആകാശവിധാനത്തേക്ക് ചിതറുന്നതുപോലെ അച്ഛന് തോന്നി. മുട്ടുകുത്തുമ്പോൾ കണ്ണിൽ ഇരുട്ടുകയറി. വീരകേരള പെരുമാൾ സ്ഥാനപ്പേര് ലഭിച്ച കാട്ടൂർ വലിയതയ്യിൽ വീട്ടിലെ തിരുക്കുടുംബ ചിത്രത്തിൽ നിന്നും ബാലനായ ഈശോയുടെ ചിരിക്കുന്ന മുഖം, ഒന്നു മങ്ങുമ്പോൾ മറ്റൊന്ന് എന്ന പോലെ കാഴ്ചകളുടെ ഏറ്റം നിറയുന്നു. കണ്ണാന്തുറയിലെ ഓലമേഞ്ഞ കുടിപ്പള്ളിക്കൂടത്തിന്റെ വരാന്തയിലെ തഴപ്പായിൽ കിടത്തിയിരിക്കുന്ന 12 ശവശരീരങ്ങൾ, തെക്കൻ ഒഴുക്കിൽപ്പെട്ട് മുങ്ങി മരിച്ചവരുടെ കുടിലുകളിൽ നിന്നും ഉയരുന്ന കണ്ണാക്ക്, മരിച്ചുപോയ അപ്പന്മാരെ ഓർത്ത് മൂക്കൊലിപ്പിച്ചും കണ്ണീരൊപ്പിയും നിലവിളിക്കുന്ന വാരിപ്പറ്റ് തെളിഞ്ഞ പേക്കോലങ്ങൾ.
5: അച്ഛാ എന്റെ മോൻ സാലസിനി ആരുണ്ട്? എന്റെ പൊന്നേ ഞാനിതെങ്ങനെ സഹിക്കും?

0: തുളച്ച കരച്ചിലിന്റെ മൂർച്ച, കണ്ണാന്തുറയിൽ നിന്നും കൈപിടിച്ചു കൊണ്ടുവന്നവന്റെ താളം തെറ്റുന്ന മനസ്സിന്റെ ആംഗുലതകൾ, കാറ്റേ തുലയുന്ന ജീവിതങ്ങളുടെ പടകിൽ ദൈവമേ നീ കണ്ണിമയ്ക്കാതെ കാവലാകണേ. പ്രാർത്ഥന നീളുമ്പോൾ ജനലുകളും വാതിലുകളും അടച്ചു തുടങ്ങിയ ദേവാലയ ശുശ്രൂഷി ഓർമ്മിപ്പിച്ചു, അച്ഛാ നേരെ ഉരുട്ടി. രാത്രി പള്ളിമേടയിലിരുന്ന് നസ്രാണി ഭൂഷണ സമാജത്തിന്റെ പേരേടെഴുതുമ്പോൾ കെട്ടുതങ്ങ് പിരിവിന്റെയും പിടിയരിയുടെയും കണക്കുകൾ പലതവണ തെറ്റി. കൂട്ടിയിടത്തുനിന്നും വീണ്ടും കൂട്ടേണ്ടി വന്നപ്പോൾ അച്ഛൻ പുസ്തകമടച്ചു. മനസ്സിലൊരു വിങ്ങലായി സാലസിന്റെ പേടിച്ച മുഖം.
1: അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, വായിച്ചത് TS ആശാദേവി.

0: October 14 വിശ്വ മാനക ദിനം ആശംസകളോടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കൊച്ചി ബ്രാഞ്ച്.
1: സുഹൃത്തെ, ഇത് വില കുറവാണ്, നമുക്ക് ഇത് തന്നെ വാങ്ങാം.
2: വേണ്ട, വില കുറവുള്ളത് നോക്കി വാങ്ങരുത്. ശരിയായ ഗുണമേന്മയും സുരക്ഷയും നോക്കിയേ സാധനങ്ങൾ വാങ്ങാവൂ. അതിനായി ഇന്ത്യൻ സ്റ്റാൻഡേർഡുകൾ സ്വീകരിക്കൂ. BIS ഗുണമേന്മ മാർക്കുകൾ, ISI, CRS പിന്നെ ഹോൾമാർക്കും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തൂ. ഒരു സ്മാർട്ട് ഉപഭോക്താവാകൂ. BIS സ്വീകരിച്ച് നിങ്ങളുടെ ഗുണനിലവാരം ഉയർത്തൂ.
1: നിലവാരമുണ്ടെങ്കിൽ വിശ്വാസവും ഉണ്ടാകും.
3: സിറ്റിയിൽ ഇപ്പോൾ സന്തോഷത്തിന്റെ തിരയടി. 50% വരെ ഡിസ്കൗണ്ടുമായി സർപ്രൈസ് മെഗാ സെയിൽ.
4: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങളെല്ലാം പകുതി വിലയിൽ സ്വന്തമാക്കാം. സിറ്റി സിൽക്സിലേക്ക് വരൂ.
5: മച്ചാനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
7: ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഷോപ്പുകളിൽ നിന്നും ബാറ്ററി, ഇൻവെർട്ടർ, സോളാർ വാങ്ങൂ. റോയൽ എൻഫീൽഡ് ഇലക്ട്രിക് സ്കൂട്ടർ, LED TV സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഓഫർ ഈ മാസം 30 വരെ മാത്രം. ഭാഗ്യ കൂപ്പൺ കരസ്ഥമാക്കൂ.
8: എന്ത് പഠിക്കണം, എന്താകണം?
9: കരിയർ ഗൈഡൻസ്.
8: ഡോക്ടർ PR വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
10: ഹലോ,
11: എന്റെ പേര് അഞ്ജു എന്നാണ്. ഞാൻ എന്റെ അനിയത്തിക്ക് വേണ്ടിട്ടാണ് വിളിക്കുന്നത്. സ്ഥലം തൃശ്ശൂരാണ്.
10: അവള്
11: പഠിച്ചത് ഡയറി സയൻസ് ആണ്.
10: ഡിഗ്രി ആണോ? BTech ആണോ?
11: BTech അല്ല, ഡിപ്ലോമ മണ്ണുത്തിയിലെ പഠിച്ചത്. പിന്നെ ഫുഡ് ടെക്നോളജിയിലെ ഡിഗ്രിയും കഴിഞ്ഞിട്ടുണ്ട്.
10: ആദ്യം എന്താ പഠിച്ചത്?
11: ആദ്യം പഠിച്ചത് ഡിഗ്രി BSc ഫുഡ് ടെക്നോളജി, കഴിഞ്ഞിട്ട് ഡിപ്ലോമ ഡയറി സയൻസ്. കുറച്ചുനാള് ഒരു കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് 1.5 വർഷം ഉണ്ട്.
10: കോളേജിൽ എന്തായിട്ട് വർക്ക് ചെയ്തു?
11: ലാബ് ടെക്നീഷ്യൻ ആയിട്ട്, ഫുഡ് ടെക്നോളജിയുടെ കോളേജിൽ, ഡയറി സയൻസിന്റെ എഞ്ചിനീയറിംഗ് കോളേജ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വെറുതെ ഇരിക്കുകയാണ്.
10: കുറച്ചധികം പഠിച്ചിട്ടുണ്ട്. പോയ ജോലി ചെറിയ ജോലിയാണ്, ഡിപ്ലോമന്റെ ജോലിയാണ്, ഡിഗ്രി ഉണ്ട്. ഫുഡ് ടെക്നോളജി ഡയറി സയൻസിന് കണ്ടമാനം ജോലി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഫുഡ് സയൻസിന് മെയിൻ ആയിട്ട് എക്സ്പോർട്ട് കോഴ്സാണ്. പുറം രാജ്യത്ത് പോവുകയാണെങ്കിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ പോവുകയാണെങ്കിൽ, ഒരു 4 മാസം 5 മാസത്തെ ചെറിയൊരു അവരെ അഡാപ്റ്റബിൾ കോഴ്സ് പഠിച്ചാൽ അവിടെ വലിയൊരു ജോലി കിട്ടും. ഇന്ത്യയിലാണെങ്കിൽ ഡയറി സയൻസ് എസ്പെഷ്യലി ആന്ധ്രാപ്രദേശ്, കർണാടക സ്റ്റേറ്റ് പോകാന്നേരാണ്. കേരളത്തിൽ രണ്ടും കുറവാണ്. കേരളം നമ്മൾ തിരുമുടി കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. അപ്പൊ ആ സ്റ്റേറ്റിൽ പോയാൽ ജോലി കിട്ടും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് ആ കുട്ടിക്ക് ഒരു ഗൈഡൻസ് കൊടുക്കാം.
12: ഇപ്പോൾ സമയം 8 മണി.
13: ആകാശവാണി FM വാർത്തകൾ.
12: രണ്ടു ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് വിജയവാഡയിലെത്തും. വൈകിട്ട് ശ്രീകനക ദുർഗ ക്ഷേത്രത്തിൽ രാഷ്ട്രപതി പ്രാർത്ഥന നടത്തും. ബൃഹത്തർ ഭാരത് അന്താരാഷ്ട്ര സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ സന്ദേശത്തിലൂടെ സദസ്സിനെ അഭിസംബോധന ചെയ്യും. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികച്ച നേട്ടം കൈവരിക്കുന്ന മലയാളി താരങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സ്പോർട്സ് നൈറ്റ് കേരളം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന വഴി വീടുകളിലും സ്ഥാപനങ്ങളിലും സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നവരുടെ എണ്ണം സംസ്ഥാനത്ത് ഗണ്യമായി വർദ്ധിച്ചു. പുരപ്പുറ

0: വൈദ്യുതി നിലയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് KSEB യുടെ സേവാ സേതു ക്യാമ്പുകൾക്കും തുടക്കമായി. മൂന്നുപേരുടെ മരണത്തിനിടയാക്കിയ നെടുമ്പാശ്ശേരി വാഹനാപകടത്തിൽ മരണപ്പെട്ട ഗോപികയുടെയും ദേവികയുടെയും കുടുംബാംഗങ്ങളുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഫോണിൽ സംസാരിച്ചു. കുടുംബങ്ങൾക്ക് നീതിയും ആവശ്യമായ സഹായങ്ങളും ഉറപ്പാക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. പിണറായി വിജയനെതിരായ FIR നടപടികളിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് രാഷ്ട്രീയ ഒത്തുകളിയുടെയും ഇരട്ടത്താപ്പിൻ്റെയും തെളിവാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. കേസുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കുന്ന നടപടികൾ സംശയം ശക്തമാക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. എറണാകുളം ഏലൂരിൽ വീട്ടിൽ നിന്ന് 30,000 രൂപ വില വരുന്ന ടാപ്പുകളും വാൽവുകളും മോഷ്ടിച്ച കേസിൽ രണ്ടുപേരെ പോലീസ് പിടികൂടി. അസം സ്വദേശി ആദം അലി, പശ്ചിമബംഗാൾ സ്വദേശി ബിഷാൽ മജുംദർ എന്നിവരാണ് പിടിയിലായത്. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്തും തൻവി ശർമ്മയും രണ്ടാം റൗണ്ടിൽ പ്രവേശിച്ചു. വനിതകളിൽ PV സിന്ധുവും പുരുഷന്മാരിൽ ലക്ഷ്യ സെന്നും ആദ്യ റൗണ്ടിൽ പുറത്തായി.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: റൂം 4 റിവർ കുട്ടനാടിന് യോജിച്ചതല്ലേ? ഓരോ മഴയും മനുഷ്യരെ സംബന്ധിച്ച് കാവ്യാത്മകമായ ഒരു അനുഭവമാണെങ്കിലും കുട്ടനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് അത് അത്തരമൊരു കാൽപ്പനികതയല്ല. കേരളത്തിൻ്റെ പാരിസ്ഥിതിക ആരോഗ്യം ഏതാണ്ട് പൂർണ്ണമായും പശ്ചിമഘട്ടത്തിൻ്റെ പ്രസന്നതയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അവിടങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴകൾ അതിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിൻ്റെ ഭാഗമായി അറബിക്കടലിൽ ചെന്ന് ചേരുകയാണ് ചെയ്യുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിൽ ഉണ്ടാകാറുള്ള ചെറിയ ചെറിയ വെള്ളപ്പൊക്കങ്ങൾ പോലും പ്രകൃതിയുടെ സ്വാഭാവികമായ യാത്രയുടെ ഭാഗമായിരുന്നു. മഴക്കാലത്ത് കൂടുതൽ വെള്ളമെത്തുമ്പോൾ പുഴ കവിഞ്ഞു കയറി വയലുകളിലേക്കും തണ്ണീർ തടങ്ങളിലേക്കും എത്തുകയും അതിലെ മീനുകൾ അവിടെ വെച്ച് മുട്ടയിടുകയും വെള്ളം കുറയുമ്പോൾ അവിടെ നിന്ന് തിരികെ കുഞ്ഞുങ്ങളുമായി പുഴയിലേക്ക് തിരികെ എത്തുകയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമായ സംഭവ വികാസങ്ങൾ ആയിരുന്നു. അത്തരത്തിൽ പുഴ ഒഴുക്കിനൊപ്പം കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന എക്കലുകളാണ് കൃഷിയിടങ്ങൾ സമ്പന്നമാക്കിയിരുന്നത്. ഈ സ്വാഭാവികതയ്ക്ക് തടസ്സം വന്നത് ഇങ്ങനെ എത്തുന്ന അധിക ജലം ഉൾക്കൊള്ളാൻ നമ്മുടെ തണ്ണീർത്തടങ്ങൾക്കും വയലുകൾക്കുമൊക്കെ കഴിയാതെ വന്നത് മൂലമാണ്. മനുഷ്യൻ ഈ പ്രദേശങ്ങളെയൊക്കെ താമസ സ്ഥലങ്ങളാക്കി മാറ്റിയപ്പോൾ ഒഴുകി വരുന്ന വെള്ളത്തിന് സ്ഥലമില്ലാതാവുകയും വികസനമെന്ന പേരിൽ ഈ പുഴയൊഴുകും വഴിയിൽ നാം കെട്ടിപ്പൊക്കിയ കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെ പുഴയുടെ സ്വാഭാവികമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്തപ്പോൾ ആ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം സംജാതമാവുകയും ചെയ്തു. മലമ്പ്രദേശങ്ങളിലെ അവസ്ഥയും മറ്റൊന്നല്ല. ഇപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്ന പ്രദേശങ്ങളൊക്കെ തന്നെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി തരംതിരിച്ചിരിക്കുന്ന, നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല എന്ന് നിഷ്കർഷിക്കപ്പെട്ട പ്രദേശങ്ങൾ തന്നെയാണ്. പ്രകൃതിയുടെ താളത്തിന് നാം പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് പ്രകൃതിയെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ തന്നെ കെട്ടിടങ്ങൾ പണിതുയർത്തുമ്പോൾ ഇതൊക്കെയാവും ഇതിൻ്റെ പരിണത ഫലങ്ങൾ എന്ന് മനസ്സിലാക്കാൻ അസാധാരണമായ ബുദ്ധിയൊന്നും ആവശ്യമില്ല. പ്രകൃതിയെ ഒന്ന് അടുത്തറിഞ്ഞാൽ മാത്രം മതി. അടിക്കടിയുണ്ടാകുന്ന പ്രളയങ്ങൾ മൂലം ജപ്പാനിലും നെതർലാൻഡ്സിലുമൊക്കെ അവർ അവലംബിച്ച മാതൃകകൾ നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. വികസിത രാജ്യങ്ങളായ അവിടെ സ്വാഭാവികമായും നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടുതലായി ഉണ്ടാകേണ്ടതുണ്ടെങ്കിലും പരിസ്ഥിതിയെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടലാണ് അവിടങ്ങളിൽ നടപ്പിലാകുന്നത്. പുഴയുടെ ഇടങ്ങൾ പൂർണ്ണമായും അവയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് തന്നെയാണ് അവർ വികസനം സാധ്യമാക്കുന്നത്. പുഴയുടെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സമാകുന്നതൊക്കെ തിരിച്ചു പിടിച്ചുകൊണ്ട് പുഴയുടെ ഒഴുക്ക് സുഗമമാക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു വശത്ത് അവിടെ കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ട്. വലിയ വളവുകളുള്ള പ്രദേശങ്ങളിൽ വെള്ളം കൂടുതലായി എത്തുമ്പോഴാണ് അതിനോട് ചേർന്നുള്ള നഗരപ്രദേശങ്ങളിലേക്ക് വെള്ളം പ്രവേശിക്കുന്നത്. പുഴയെ നേർരേഖയിലാക്കുന്ന രീതിയാണ് അവിടങ്ങളിൽ അവലംബിക്കുന്നത്. നമ്മൾ അത്തരത്തിലുള്ള ഒരു രീതി തേടേണ്ടതുണ്ട്. പരിഹാരങ്ങൾ ഏറെയുണ്ടെങ്കിലും ഈ പ്രശ്നങ്ങൾക്കൊക്കെ കേന്ദ്രീകൃതമായതും അടിസ്ഥാനപരമായതും പ്രശ്നം ഒന്നേയുള്ളൂ. പുഴയുടെ വഴികളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. പുഴയുടെ ഇടങ്ങൾ അവയുടെ വഴികൾ അവർക്ക് തന്നെ നൽകുക. അവയുടെ സ്വച്ഛമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്താതെ ഇരിക്കുക.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്.
4: ശാസ്ത്രദീപ്തി.
0: സമയം 8 മണി കഴിഞ്ഞ് 5 മിനിറ്റും 50 സെക്കൻഡും. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി.

0: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യ പരാതി അരൂരിലെ എ പി രാജപ്പന്റേതാണ്. പരാതി എന്താണെന്ന് നോക്കാം.
1: അരൂരിലെ ഒരു സമുദായത്തിൽപ്പെട്ടവരുടെ പൊതുസ്വത്തായ ക്ഷേത്രത്തിലെ ഭരണസമിതിയുടെ കാലാവധി ഒരു വർഷമായിരിക്കെ ഇവിടെ തിരഞ്ഞെടുപ്പ് നടന്നിട്ട് വർഷങ്ങളേറെയായി. തുടർച്ചയായി 13 വർഷത്തിലേക്ക് കടക്കുകയാണ് നിലവിലുള്ള ഭരണസമിതി. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കേസ് ഉണ്ടാവുകയും അന്നത്തെ തെരഞ്ഞെടുപ്പ് കോടതി തടയുകയും ചെയ്തിരുന്നു. അതിനുശേഷം 2 മാസത്തിനകം നിയമാനുസൃത രീതിയിൽ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും നിലവിലെ സമിതിക്ക് ദൈനംദിന കാര്യങ്ങൾ നടത്തുന്നതിനുള്ള അധികാര ത്തോടെ തുടരാമെന്നതുമായിരുന്നു ഉത്തരവ്. പറഞ്ഞ 2 മാസവും കഴിഞ്ഞ് 5 വർഷമായപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്താതെ തന്നെ ഭരണത്തിൽ തുടരുന്നവർ മറ്റു കക്ഷികളുമായി കേസ് ഒത്തുതീർപ്പാക്കുകയാണുണ്ടായത്. ഇന്നത്തേക്ക് 6 മാസത്തിനകം തിരഞ്ഞെടുപ്പ് നടത്തിക്കോളാം എന്നായിരുന്നു ഒത്തുതീർപ്പിലെ വ്യവസ്ഥ. അത് ലംഘിച്ച് തിരഞ്ഞെടുപ്പ് നടത്താതെ പിന്നെയും തുടർന്നപ്പോൾ ഒരു കക്ഷി കോടതിയിൽ ഇപി ഫയൽ ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ കോടതി ഒരു കമ്മീഷനെ ഉത്തരവാക്കുകയും ചെയ്തു. പിന്നെയും 4 വർഷത്തോളമായിട്ടും ഭരണത്തിൽ തുടരുന്നവരുടെ തടസ്സവാദങ്ങളാൽ ഇന്നും തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. ദൈനംദിന ചെലവെന്ന് പറയുമ്പോഴും കോടികൾ ഇതിനകം ചെലവ് ചെയ്തിട്ടുമുണ്ട്. ഇതിനിടയിലാണ് ഏതാനും വർഷം മുമ്പ് ഒരു രഹസ്യം അംഗങ്ങളായ ഞങ്ങളിൽ ചിലർക്ക് അറിയാൻ കഴിഞ്ഞത്. വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ തെരഞ്ഞെടുപ്പ് തടയാനായി വക്കീലിന്റെ അടുത്ത് തന്നെ കൂട്ടിക്കൊണ്ടുപോയി കേസ് കൊടുപ്പിച്ചത് അന്നും ഇന്നും ദേവസ്വം പ്രസിഡന്റായി തുടരുന്ന ഒരു വ്യക്തിയാണെന്ന് കേസിലെ വാദി ഞങ്ങളോട് പറയുകയുണ്ടായി. താൻ ജീവിതത്തിൽ ഒരിക്കലും ക്ഷേത്രത്തിലോ പൊതുയോഗത്തിലോ ഒന്നും വന്നിട്ടില്ല എന്നും അംഗമല്ലെന്നു പറഞ്ഞിട്ടും ദേവസ്വം അംഗമാക്കിക്കൊണ്ട് ഒരു രസീത് തന്റെ വീട്ടിലെത്തിച്ചു തന്ന് ക്ഷേത്രത്തിന്റെ നല്ലതിനാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് ദേവസ്വം പ്രസിഡന്റ് തന്നെ വക്കീലിന്റെ അടുത്തേക്ക് കൊണ്ടുപോയത്. ഇത്രയും വർഷങ്ങളായിട്ടും കേസ് തീർത്തിട്ടും കേസ് ഉള്ളതിനാലാണ് തെരഞ്ഞെടുപ്പ് നടക്കാത്തത് എന്നാണ് അവർ പറയുന്നത്. ക്ഷേത്രത്തിൽ പൊതുയോഗം കൂടുമ്പോൾ ഈ സത്യം വെളിപ്പെടുത്താമോ എന്ന് ചോദിച്ചപ്പോൾ താൻ ക്ഷേത്രത്തിൽ മുൻപും വന്നിട്ടില്ല, മേലിലും വരില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പൊതുയോഗം കൂടുന്ന അവസരത്തിൽ ഈ വിവരം അംഗങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞ് പേരെഴുതി ഒപ്പിട്ട് ഞങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ പൊതുയോഗം നടക്കുമ്പോൾ പ്രസ്തുത കത്ത് വായിക്കാനായി ഞാൻ വേദിയിൽ കയറിയപ്പോൾ പ്രസിഡന്റ് എന്നെ തടയുകയാണ് ഉണ്ടായത്. കൂടാതെ അംഗങ്ങളിൽ പലരെയും സെക്രട്ടറിയെ ആക്രമിച്ചു എന്ന വ്യാജ പരാതി നൽകി ക്രിമിനൽ കേസിൽ പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരാൾ പ്രസിഡന്റായി തുടരുന്നതിനു വേണ്ടി ഒരു സമുദായത്തെ മുഴുവൻ വഞ്ചിച്ചിരിക്കുകയാണ് എന്നതിന്റെ തെളിവ് ഞങ്ങളുടെ കൈവശം ഇപ്പോഴുമുണ്ട്. ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാമാണ്. ഗുരുതര വെളിപ്പെടുത്തലുകൾ ഉള്ള കത്ത് വായിക്കുവാൻ പോലീസ് സംരക്ഷണം ലഭിക്കുമോ? അതിനുള്ള നടപടികൾ എന്തെല്ലാമാണ്? പോലീസിലോ കോടതിയിലോ ഈ കത്ത് ഹാജരാക്കി ഗൂഢാലോചന, കോടതിയെ ദുരുപയോഗം ചെയ്യൽ തുടങ്ങിയ കുറ്റങ്ങൾക്ക് നടപടി ആവശ്യപ്പെടാൻ കഴിയുമോ? ഭരണസമിതിയിലെ മർമ്മപ്രധാന സ്ഥാനക്കാരനായ സെക്രട്ടറി മരണപ്പെട്ടിട്ട് 8 വർഷത്തോളമായി. തൽസ്ഥാനത്ത് ഇപ്പോഴും ആളില്ല. കോടികളുടെ വരവ് ചെലവ് ആര് കൈകാര്യം ചെയ്യുന്നു? ക്ഷേത്രത്തിലെ സ്വർണശേഖരത്തിൽ കുറവുണ്ടോ എന്നറിയുന്നതിനും അംഗങ്ങളായ ഞങ്ങൾക്ക് വർഷങ്ങളായി മാർഗമില്ല. ഭണ്ഡാരത്തിൽ നിന്നെടുത്ത് കേസുകൾ നടത്തുന്ന ഭരണസമിതിക്കെതിരെ സ്വന്തം പണം മുടക്കി നിയമ നടപടികൾക്ക് ശ്രമിച്ച ക്ഷേത്ര സംരക്ഷണ സമിതി അംഗങ്ങൾക്ക് ഇനിയും മുന്നോട്ട് പോകാനാവാത്ത സ്ഥിതിയാണ്. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിക്കാനായി ഞങ്ങൾ പുതിയൊരു കേസ് ഫയൽ ചെയ്താൽ സൗജന്യ നിയമസഹായം കിട്ടാൻ മാർഗമുണ്ടോ? 2 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്താനും അതുവരെ നിലവിലുള്ളവർ തുടരാനുമുള്ള ആദ്യ ഉത്തരവുണ്ടായ കേസ് 5 വർഷം മുമ്പ് തീർന്നതിന്റെയും നിയമാവലി പ്രകാരം 1 വർഷമാണ് ഭരണ കാലാവധി എന്നതിന്റെയും അടിസ്ഥാനത്തിൽ ഇപ്പോഴും തുടരുന്നവർക്ക് ഭരണസമിതി എന്നോ പ്രസിഡന്റ് എന്നോ പറഞ്ഞ് ഔദ്യോഗിക രേഖകളിൽ ഒപ്പുവെക്കാൻ അധികാരമുണ്ടോ? ക്ഷേത്ര ഖജനാവിൽ നിന്നും പണം കിട്ടിയാലേ കമ്മീഷണർക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയൂ. ഭരണത്തിൽ നിന്നും മാറാതിരിക്കാൻ ശ്രമിക്കുന്നവരുടെ കൈവശമാണ് ഖജനാവ് എന്നതിനാൽ ഇന്നത്തെ സ്ഥിതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കില്ല. ഭരണത്തിൽ തുടരുന്നവരെ മാറ്റി നിർത്തി ദേവസ്വം ഭരണം കൂടി കമ്മീഷണറെ ഏൽപ്പിക്കാനായാൽ ഭരണം മാറും. അതിനായി എന്ത് നടപടികളാണ് സ്വീകരിക്കേണ്ടത്?
0: ക്ഷേത്ര ഭരണസമിതിയുമായി ബന്ധപ്പെട്ട ഈ കത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷക സോയ DC.
2: ചോദ്യത്തിന് അടിസ്ഥാനമായി വിവരിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ വ്യക്തത കുറവുണ്ട്. ഒന്നാമത് കാര്യം, ഇത് ടെമ്പിൾ കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു രജിസ്ട്രേഡ് കമ്മിറ്റി ആണോ എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടില്ല. അത് കൂടാതെ കണ്ട് കോടതിയിൽ കേസ് നിലവിലിരിക്കുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആ കേസിന്റെ നിലവിലുള്ള അവസ്ഥ എന്താണെന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടില്ല, മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഈ വിവരിച്ചിരിക്കുന്നതിൽ നിന്ന്. അപ്പോ അങ്ങനെയുള്ള സാഹചര്യത്തില് ജനറൽ ആയിട്ടുള്ള റെമഡീസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ നിവൃത്തികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾക്ക് പറയാൻ കഴിയുക. അപ്പോ അത് പ്രകാരം ഒന്നാമതായിട്ട് ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത്, ചോദ്യകർത്താവിന് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കമ്മിറ്റിക്ക് ഒരു എത്ര പേരാണോ, അതായത് ഈ നിലവിലുള്ള

0: ഭരണസമിതിയെ എതിർക്കുന്നവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് കമ്മിറ്റിക്ക് ഒരു നിവേദനം പോലെ സമർപ്പിക്കാം, തെരഞ്ഞെടുപ്പ് നടത്തണം എന്നും പറഞ്ഞിട്ട് അതിന്റെ ഒരു കോപ്പി സൂക്ഷിച്ചു വെക്കുക. അത് നമുക്ക് ഫർദർ പ്രൊസീഡിങ്സിന് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതിനുശേഷവും, അങ്ങനെ ചെയ്തതിനു ശേഷവും ഇത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ്. അത് കൂടാതെ ഈ കമ്മിറ്റി രജിസ്റ്റേർഡ് കമ്മിറ്റി ആണെന്നുണ്ടെങ്കിൽ, അതായത് ട്രാവൻകൂർ ആക്ട് അനുസരിച്ചിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റി ആണ് എന്നുണ്ടെങ്കിൽ, രജിസ്ട്രാറിന് നമ്മൾക്ക് പരാതി കൊടുക്കാവുന്നതാണ് തെരഞ്ഞെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അതാണ് മറ്റൊരു റെമഡി. ഇനി അതും കൂടാതെ കണ്ട് കോടതിയിൽ നിലവിലിരിക്കുന്ന, അതായത് കമ്മീഷണറെ നിയമിച്ചു, ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷണറെ നിയമിച്ചു എന്ന് ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കേസ് നിലവിലിരിക്കുന്ന സാഹചര്യത്തിൽ കോടതിയിൽ തന്നെ സമീപിക്കുന്നതാണ്, കേസ് ഇപ്പോഴും നിലവിലുണ്ട് എന്നുണ്ടെങ്കിൽ കോടതിയെ തന്നെ സമീപിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതൊന്നും അല്ലെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ഹൈക്കോർട്ടിൽ പോയിട്ട് നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പൊ ഇത്രയും റെമഡികളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ചോദ്യത്തിലുള്ള അവ്യക്തത കാരണം കൃത്യമായി എന്ത് ചെയ്യണം എന്ന് നമ്മൾക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം കേസ് നിലവിലുണ്ടായിരുന്നു എന്ന് പറയുന്നു, ഇപ്പോഴും നിലവിലുണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പൊ ഇപ്പോഴും കേസ് നിലവിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ തന്നെ കക്ഷി ചേർന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഉത്തമം.
1: അടുത്ത പരാതി പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവിന്റേതാണ്. പരാതി എന്താണെന്ന് നോക്കാം.
2: ഒരു കുടുംബ സ്വത്തുമായി ബന്ധപ്പെട്ട ഒരു സംശയമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞങ്ങൾ 3 സഹോദരങ്ങളാണ്. അച്ഛനും അമ്മയും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അവരുടെ പേരിലുണ്ടായിരുന്ന വീടും കുറച്ച് സ്ഥലവും ഞങ്ങൾക്കുണ്ട്. അച്ഛൻ മരണപ്പെടുന്നതിന് മുമ്പ് ഈ വീട് മൂത്ത സഹോദരനുള്ളതാണ് എന്ന് പറഞ്ഞിരുന്നതായി മൂത്ത സഹോദരൻ ഞങ്ങളോട് പറയുന്നുണ്ട്. പക്ഷെ അച്ഛൻ അങ്ങനെ പറഞ്ഞതായ ഒരു വിൽപത്രമോ മറ്റു രേഖകളോ ഉള്ളതായി ഞങ്ങൾക്കറിയില്ല. എന്നാൽ ഇപ്പോൾ സഹോദരൻ പറയുന്നത് അച്ഛൻ വാക്കാൽ തനിക്ക് വീട് തന്നതുകൊണ്ട് ആ വീട്ടിൽ തനിക്കാണ് അവകാശമെന്നും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിൽ അവകാശം ചോദിക്കാൻ കഴിയില്ല എന്നുമാണ്. എന്റെ സംശയം ഇതാണ്, മാതാപിതാക്കൾ വാക്കാൽ പറഞ്ഞതുകൊണ്ട് മാത്രം മക്കളിൽ ഒരാൾക്ക് സ്വത്തിൽ പൂർണ്ണ അവകാശം ലഭിക്കുമോ? വിൽപത്രമില്ല എങ്കിൽ സ്വത്ത് എങ്ങനെയാണ് മക്കൾക്കിടയിൽ വിഭജിക്കാൻ സാധിക്കുക? ഒരാൾ സ്വത്ത് മുഴുവൻ സ്വന്തമാക്കാൻ ശ്രമിച്ചാൽ മറ്റു സഹോദരങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിനെക്കുറിച്ചെല്ലാം വിശദമായി പറഞ്ഞു തരണമെന്നാണ് കത്തിലൂടെ പരാതിക്കാരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്.
1: ഈ കത്തിന് മറുപടി പറയുന്നു ഹൈക്കോടതി അഭിഭാഷകൻ അനിൽ ജോർജ്.
3: ഈ പരാതിക്കാരൻ ഉന്നയിച്ചിരിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. പല കുടുംബങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ആദ്യം ഒരു കാര്യം വ്യക്തമാക്കാം. അച്ഛൻ വാക്കാൽ ഈ വീട് മൂത്ത മകന് കൊടുത്തതാണ് എന്ന് പറയുന്നത് കൊണ്ട് സാധാരണയായി മകന് വീടിൻ്റെ ഉടമസ്ഥാവകാശം ലഭിക്കില്ല. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം സ്വത്ത് മറ്റൊരാൾക്ക് നൽകാൻ അദ്ദേഹത്തിന് സാധിക്കും. പക്ഷേ അതിന് നിയമപരമായി അംഗീകരിക്കാവുന്ന രേഖയും നടപടിക്രമങ്ങളും ആവശ്യമായി വരും. പ്രത്യേകിച്ച് സ്ഥാവര സ്വത്തായ വീടും സ്ഥലവും സംബന്ധിച്ച കാര്യങ്ങളിൽ വെറും വാക്കാലുള്ള അവകാശവാദം മതിയാകില്ല. അച്ഛൻ സാധുവായ ഒരു വിൽപത്രം തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ സ്ഥിതി വ്യത്യസ്തമായിരിക്കും. വിൽപത്രത്തിൽ സ്വത്ത് മൂത്ത മകന് നൽകുന്നതായി വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിയമസാധ്യത പരിശോധിച്ച ശേഷമായിരിക്കും മറ്റ് അവകാശികളുടെ അവകാശം തീരുമാനിക്കുക. എന്നാൽ വിൽപത്രമൊന്നുമില്ലെങ്കിൽ അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു എന്ന വാദം മാത്രം അടിസ്ഥാനമാക്കി ഒരാൾക്ക് സ്വത്ത് സ്വന്തമാക്കാൻ സാധിക്കില്ല. ഇവിടെ മറ്റൊരു പ്രധാന കാര്യമുണ്ട്. മാതാപിതാക്കൾ മരിച്ചാൽ സ്വത്ത് എങ്ങനെ വിഭജിക്കണമെന്നത്, അവർ ഏത് വ്യക്തി നിയമത്തിന് വിധേയരാണ്, സ്വത്ത് ആരുടെ പേരിലായിരുന്നു, അമ്മ ജീവിച്ചിരുന്നോ, മറ്റ് നിയമപരമായ അവകാശികൾ ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. ഉദാഹരണത്തിന്, ഒരു ഹിന്ദു കുടുംബത്തിൽ വിൽപത്രമില്ലാതെ ഒരാൾ മരിച്ചാൽ ബാധകമായ സക്സഷൻ ലോ അനുസരിച്ച് ഭാര്യ, മക്കൾ, മറ്റ് ക്ലാസ് 1 ഹേഴ്സ് തുടങ്ങിയവരുടെ അവകാശം പരിശോധിക്കേണ്ടി വരും. അതുകൊണ്ട് 3 മക്കളാണെങ്കിൽ 3 ഭാഗിക്കും എന്ന് എല്ലാ കേസിലും നേരിട്ട് പറയാനും കഴിയില്ല. അതുകൊണ്ട് താങ്കൾ ചെയ്യേണ്ടത് ആദ്യം അച്ഛൻ്റെ പേരിലുള്ള സ്വത്തിൻ്റെ രേഖകളും വിൽപത്രമുണ്ടോ എന്നും പരിശോധിക്കുകയാണ്. വിൽപത്രമില്ലെങ്കിൽ നിയമപരമായ അവകാശികൾ ആരൊക്കെയാണ് എന്ന് കണ്ടെത്തി എല്ലാവരുടെയും അവകാശം കണക്കിലെടുത്താണ് പാർട്ടീഷൻ നടത്തേണ്ടത്. സഹോദരൻ സ്വത്ത് മുഴുവൻ സ്വന്തം പേരിൽ മാറ്റാൻ ശ്രമിക്കുകയോ മറ്റുള്ളവരെ ഒഴിവാക്കി വിൽക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ടെങ്കിൽ രേഖകൾ പരിശോധിച്ച് ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അച്ഛൻ വാക്കാൽ പറഞ്ഞിരുന്നു എന്നത് മാത്രം കൊണ്ട് വീടിൻ്റെ ഉടമസ്ഥാവകാശം ഒരാൾക്ക് ലഭിക്കില്ല. വിൽപത്രമുണ്ടോ മറ്റ് നിയമപരമായ രേഖകളുണ്ടോ, ആരൊക്കെയാണ് നിയമപരമായ അവകാശികൾ എന്നതെല്ലാം പരിശോധിച്ച ശേഷമാണ് അവകാശം തീരുമാനിക്കേണ്ടത്. ഇത്തരം സ്വത്ത് തർക്കങ്ങളിൽ രേഖകൾ പരിശോധിക്കാതെ ഒരു നിഗമനത്തിൽ എത്തുന്നത് ഉചിതമായിരിക്കില്ല എന്നുകൂടി.

0: പറയട്ടെ.
1: ഇനി അടുത്ത പരാതി മണ്ണഞ്ചേരി പഞ്ചായത്തിലെ ചന്ദ്രമോഹനാണ് പരാതിക്കാരൻ. പരാതി നോക്കാം.
2: മുഹമ്മ പഞ്ചായത്തിലെ കഞ്ഞിക്കുഴി വില്ലേജിലാണ് ഞാൻ താമസിക്കുന്നത്. ഞങ്ങളുടെ പിതാവിന് അവിടെ 10 സെന്റ് സ്ഥലം പുറംപോക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ആ സ്ഥലത്തിന്റെ ആധാരം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ആ സ്ഥലത്ത് അച്ഛന്റെ ചേട്ടന്റെ മകൻ വീട് വെച്ച് താമസിക്കുന്നുണ്ട്. ഞങ്ങളുടെ സ്ഥലം അച്ഛന്റെ ചേട്ടന്റെ സ്ഥലത്തിനോട് ചേർന്നാണ് കിടക്കുന്നത്. ഞങ്ങൾക്ക് സ്ഥലത്തിന്റെ തുക നൽകാതെയാണ് അച്ഛന്റെ ചേട്ടൻ മകന് വീട് ആ സ്ഥലത്ത് പണിതു കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ 4 മക്കളാണ്. ഈ സ്ഥലത്തിന് വില ചോദിക്കുമ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ഒഴിവാക്കുകയാണ്. ആയതിനാൽ ഞങ്ങളുടെ അച്ഛന്റെ സ്ഥലത്തിന്റെ തുക ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്?
1: സ്ഥലം സംബന്ധിച്ച ഈ കത്തിന് മറുപടി പറയുന്നു ഹൈക്കോടതി അഭിഭാഷകൻ രാജേഷ് ആർ പിള്ള.
3: കത്ത് സശ്രദ്ധം വായിച്ചു. പരാതിക്കാരന്റെ അച്ഛന് കുറച്ച് പുറംപോക്ക് സ്ഥലം കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിന് ആധാരമൊന്നുമില്ല. പുറംപോക്ക് എന്ന അതുകൊണ്ട് നമ്മൾ പൊതുവെ ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റിന്റെ ഓണർഷിപ്പിലുള്ള ഒരു സ്ഥലം നമ്മൾ കൈവശം വെച്ചിരിക്കുന്ന എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിലെന്താണ് ചോദ്യകർത്താവ് കൃത്യമായി ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പുറംപോക്കാണെന്ന് പറയുന്നു, അതിന് ആധാരമില്ല എന്ന് പറയുന്നു. സാധാരണഗതിയിൽ പുറംപോക്ക് വസ്തുക്കൾ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കൈവശമുള്ള ഭൂമി നമ്മൾ അല്ലെങ്കിൽ മറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ടാൽ അതിനോട് അടുത്ത് കിടക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ കൈവശം വെക്കാറുണ്ട്. പിന്നീട് അങ്ങനെ കൈവശം വെച്ചത് ചിലപ്പോൾ ക്രമവൽക്കരിച്ച് അല്ലെങ്കിൽ സ്ഥിരപ്പെടുത്തി ആധാരം കൊടുക്കാറുണ്ട്. അതെല്ലാം പല പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. ഭൂമി ഇല്ലാത്ത ഒരാളാണെങ്കിൽ അങ്ങനെയുള്ള ഭൂമി, കൈവശത്തിലുള്ള ഭൂമി കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പക്ഷെ നിങ്ങളുടെ പേരിൽ വേറെ ഭൂമി ഉണ്ടെങ്കിൽ ഈ നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന പുറംപോക്ക് നിങ്ങളുടെ പേരിൽ പതിച്ച് കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ്. പിന്നെ ചിലപ്പോൾ ഗവൺമെന്റ് ആവശ്യപ്പെടുന്ന ആ സ്ഥലത്തെ ഫെയർ വാല്യൂ, അതായത് നമ്മൾ ഓരോ സ്ഥലത്തിനും ഒരു ഫെയർ വാല്യൂ ഉണ്ട്, ആ ഫെയർ വാല്യൂ കെട്ടിവെച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ഗവൺമെന്റ് തീരുമാനിക്കുന്ന തുക കെട്ടിവെച്ചാൽ മാത്രമേ ആ ഭൂമിയിലേക്ക് നിങ്ങൾക്ക് പട്ടയമോ ആധാരമോ ഗവൺമെന്റ് തരികയുള്ളൂ. അത് ഒരു കാര്യം. വീണ്ടും നിങ്ങൾ ഈ പുറംപോക്ക് ഭൂമി എന്ന് പറയുന്നത് ഇപ്പോൾ വേറൊരാളുടെ കൈവശം ആണെന്നും മനസ്സിലാക്കുന്നു. അതായത് നിങ്ങളുടെ ഒരു ബന്ധുവാണ് ഇപ്പോൾ അത് ആ വസ്തു കൈവശപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടും അതിൻ്റെ വില തരുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പരാതി. അപ്പോൾ ഈ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അത് കൈവശമാണ്. അപ്പോൾ നമ്മൾ നിങ്ങളുടെ ഭൂമി മറ്റുള്ള ഒരാൾ കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയാണെങ്കിൽ ആ കൈവശം എത്രയും പെട്ടെന്ന് ഒഴിവാക്കി അത് നിങ്ങളുടെ കൈവശത്തിലാണ് എന്ന് ഉള്ള രീതിയിൽ വേലി കെട്ടി അളന്നു തിരിച്ച് നിങ്ങളുടെ ഭൂമിയോട് ചേർന്ന് തന്നെ ആക്കി ഇടാനുള്ള ഒരു അത്യാവശ്യമാണ്. അങ്ങനെ നിങ്ങളുടെ ഭൂമിയോട് ചേർത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശത്തിലാക്കിയ ശേഷം ആ വസ്തുവിന് വേണ്ട പട്ടയമോ മറ്റ് ഗവൺമെന്റ് റെക്കോർഡുകളോ കിട്ടാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ യാതൊരു രേഖയോ ആധാരമോ ഒന്നും ഇല്ല. പക്ഷെ നിങ്ങളുടെ കൈവശത്തിലുള്ള പുറംപോക്ക് ഭൂമി മറ്റുള്ള ഒരാളുടെ കൈവശത്തിലേക്ക് കൊടുത്തത് തന്നെ ഒരു തെറ്റായ തീരുമാനമായി പോയി. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ആ തീരുമാനം മാറ്റി ആ വസ്തു നിങ്ങളുടേതായ കൈവശത്തിലേക്ക് മാറ്റി ഗവൺമെന്റിൽ നിന്നും പട്ടയം ഇഷ്യൂ ചെയ്ത് കിട്ടുന്നതിന് നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കൈവശം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആരുടെ കൈവശത്തിലാണോ ഇത്രയും നാളിരുന്നത് ആ വ്യക്തിക്കായിരിക്കും ചിലപ്പോൾ പട്ടയം കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ടാവുക. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ വസ്തു നിങ്ങളുടെ കൈവശമല്ല എങ്കിൽ കൈവശത്തിലേക്ക് എടുത്ത് അതിനു വേണ്ടിയുള്ള അപേക്ഷകൾ ഗവൺമെൻറ്റിലേക്ക് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നൽകേണ്ടതാണ്. സൗജന്യ നിയമസഹായത്തിന് നിങ്ങൾക്ക് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കാവുന്നതാണ്.
4: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്.
5: നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹായം നീതി MS.
6: അവതരണം ആകാശവാണി കൊച്ചി FM 102.3.
4: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21.
7: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
6: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

0: ഒക്ടോബർ 14 വിശ്വമാനക ദിനം ആശംസകളോടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കൊച്ചി ബ്രാഞ്ച്.
1: അതെ, വൈകിട്ട് എന്താ പരിപാടി?
2: അതോ ഇനി മുതൽ വൈകിട്ട് 5 മണിക്ക് കൊച്ചി FM-ൽ ഗുഡ് ഈവനിംഗ് കൊച്ചി.
1: എന്താ ഈ ഗുഡ് ഈവനിംഗ് കൊച്ചി?
2: അത് നമ്മുടെ ശ്രോതാക്കൾ ന്യൂസ് ആൻഡ് വ്യൂസ് പങ്കുവെക്കുന്ന തത്സമയ ഫോണിൻ പരിപാടി, ഒപ്പം ഇഷ്ടഗാനങ്ങളും. ഗുഡ് ഈവനിംഗ് കൊച്ചി.

0: ഹലോ ചേട്ടാ,
1: ആ ഹലോ.
0: മോളുടെ പാട്ട് വിടരുന്ന മുട്ടുകളിൽ പോകുന്നുണ്ട് ഈ ഞായറാഴ്ച. ചേട്ടൻ എങ്ങനെയാ കേൾക്കുക?
1: അതൊക്കെ ഈസി അല്ലേ? ഇപ്പൊ ഗൾഫിലും കൊച്ചി ആകാശവാണി കിട്ടും. അതിനല്ലേ വേവ്സ് ആപ്പ്.
0: വേവ്സ് ആപ്പോ? അതെന്താ?
1: പ്രസാർ ഭാരതിയുടെ പുതിയ മൊബൈൽ ആപ്പാണ് വേവ്സ്. ഈ ആപ്പിലൂടെ ഇന്ത്യയിലെ എല്ലാ ആകാശവാണി നിലയങ്ങളും തത്സമയം ഇന്റർനെറ്റിലൂടെ സ്ട്രീം ചെയ്ത് കേൾക്കാം. ഇനിയിപ്പോ ഗൾഫിലെന്നല്ല, ലോകത്തെ ഏത് രാജ്യത്തിരുന്നും ഈ ആകാശവാണി പരിപാടിയിൽ ആസ്വദിക്കാം.
0: അപ്പോ റേഡിയോ വേണ്ടേ?
1: ഏയ്, ഇന്റർനെറ്റ് സൗകര്യമുള്ള ഒരു മൊബൈൽ ഫോൺ മാത്രം മതി. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് എന്ന് സെർച്ച് ചെയ്യുക, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതൊരു സിമ്പിൾ പരിപാടിയല്ലേ? പിന്നെ ഇതിലെ ആകാശവാണി മാത്രമല്ല കേട്ടോ, ദൂരദർശൻ ചാനലുകളും മികച്ച സിനിമകളും ഉണ്ട്. അപ്പൊ നീയും ഇൻസ്റ്റാൾ ചെയ്തോ. യാത്രയിലും ഇനി റേഡിയോ ഇല്ലാതെ ആകാശവാണി കേൾക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ വേവ്സ് എന്ന് സെർച്ച് ചെയ്യൂ, അല്ലെങ്കിൽ സന്ദർശിക്കൂ www.wavespb.com.
2: പാട്ടുകൾ കേൾക്കാൻ മാത്രമല്ല, പ്രിയപ്പെട്ടവർക്കായി സമർപ്പിക്കാനും ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.
3: ഉള്ളതാണ്. അവൻ സമയം കിട്ടുമ്പോഴൊക്കെ എന്നെ ഇപ്പോഴും വിളിക്കാറുണ്ട്. അപ്പൊ അവൻ എന്നെ ഇതിൽ ഓർത്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്.
2: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഫോൺ ഔട്ട് ഗാനോത്സവം. മെസ്സേജ് അയക്കേണ്ട ഫോൺ നമ്പർ 9447562212. മറക്കാതെ കേൾക്കുക എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം.
4: ഇന്ന് ഈ നിലയത്തിൽ നിന്ന് 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ വി പി എസ് ലേക്ക് ഷോ, 9 മണിക്ക് എഫ് എം മോർണിംഗ് സെലക്ഷൻസ്, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ഓർമ്മചിന്ത. പന്ത്രണ്ട് 12:40 പ്രകാശധാര, അന്ധമായ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിൻ്റെ ഉപയോഗം ആരോഗ്യത്തെ എങ്ങനെയെല്ലാം പ്രതികൂലമായി ബാധിക്കാം. ഡിജിറ്റൽ ഡയറ്റിനെക്കുറിച്ച് ഡോക്ടർ ക്രിസ്റ്റി മരിയ മാനുവൽ സംസാരിക്കുന്നു. തിരുവനന്തപുരം റിലേ ഉച്ചയ്ക്ക് 1 മണിക്ക്.
5: പറയൂ, നിങ്ങൾക്കറിയാമോ?
6: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
5: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446454588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
6: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും

0: ഉച്ചയ്ക്ക് 2 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, സഹയാത്രിക അംബികാദേവി കൊട്ടേക്കാട് എഴുതി അവതരിപ്പിക്കുന്ന കഥ നീലക്കുറിഞ്ഞി പൂത്തപ്പോൾ. എറണാകുളം വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ എസ് ജിജയുമായി അഭിമുഖം, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 5 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് ഗുഡ് ഈവനിംഗ് കൊച്ചി ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം, വിവേകവാണി, ദീപസ്തംഭം, മഹാശ്ചര്യം എന്നിവയ്ക്കൊപ്പം ഗാനങ്ങളും. 6:40 നിയമസഭയിൽ ഇന്ന്, 6:50 കാർഷിക ജീവനം, 7:25 മുതൽ 9 മണി വരെ എഫ് എം ഈവനിംഗ്. ഇതിൽ സമകാലികം തുറന്നു പറയാം, നിങ്ങൾക്കൊപ്പമുണ്ട് കേരളം. 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ, വൻകുടലിലെ ക്യാൻസർ എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാം തടയാം. ലക്ഷ്മി ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി വിഭാഗം ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ ജോണി സിറിയക്കുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ അശരണരുടെ സുവിശേഷം. 8:50 മഹിതം മലയാളം. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:30
1: ചില്ലജാലകം. നിറമഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30.
0: ഇനി എഫ് എം ഡയറിയുടെ തുടക്കത്തിലെ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാം. ചോദ്യം: വാസ്തുശില്പരംഗത്തെ നൊബേൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രിറ്റ്സ്കർ പുരസ്കാരത്തിന് ഒരു ഭാരതീയൻ അർഹനായിട്ടുണ്ട്, ആരാണത്? ഉത്തരം: B.V. ദോഷി എന്ന ബാലകൃഷ്ണ വിതൽദാസ് ദോഷി. രാഷ്ട്രം പത്മവിഭൂഷൺ നൽകി ആദരിച്ചിട്ടുള്ള ഇദ്ദേഹത്തിന് 2018 പുരസ്കാരം ലഭിച്ചത്. വാസ്തുശില്പരംഗത്തെ നൊബേൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രിറ്റ്സ്കർ പുരസ്കാരത്തിന് ഒരു ഭാരതീയൻ അർഹനായിട്ടുണ്ട്, ആരാണത്? ഉത്തരം: B.V. ദോഷി എന്ന ബാലകൃഷ്ണ വിതൽദാസ് ദോഷി. 2018 B.V. ദോഷിക്ക് പ്രിറ്റ്സ്കർ പുരസ്കാരം ലഭിച്ചത്. സംഭാഷണത്തേക്കാൾ വരയ്ക്കുന്നതിനോടാണ് എനിക്ക് താൽപ്പര്യം. അത് എനിക്ക് സമയലാഭം നൽകുന്നു, നുണകൾക്ക് ഇടവുമില്ല. ചണ്ഡീഗഡ് നഗരശില്പി ലെ കോർബൂസിയയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി ഇന്നത്തെ എഫ് എം ഡയറി സമാപിക്കുന്നു. എഫ് എം ഡയറിയിൽ നിങ്ങൾക്കൊപ്പമുണ്ടായിരുന്നത് ഞാൻ സൈമൺ. വൈവിധ്യമാർന്ന പരിപാടികളുമായി എഫ് എം ഡയറി വീണ്ടും നാളെ രാവിലെ 6:55. ശുഭദിനാശംസകൾ.

ആകാശവാണി കൊച്ചി FM 102.3 സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 55 സെക്കൻഡും. സ്പോൺസർ പ്രോഗ്രാം ഹലോ VPS ലേക്ക് ഷോ.

0: ഹലോ VPS ലേക്ക് ഷോ. ഹായ്, നമസ്കാരമുണ്ട് പ്രിയരെ. ആരെങ്കിലും നിങ്ങളെ അനാവശ്യമായി കുറ്റപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ മാനസികമായി തളർത്തുമ്പോൾ, ഇനി അതുമല്ലെങ്കിൽ അനാവശ്യമായി ദേഷ്യപ്പെടുമ്പോ ഒക്കെ നിങ്ങൾക്കും ദേഷ്യം വരാറുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളെ തന്നെ ശിക്ഷിക്കുന്നതിന് തുല്യമാണ്. മറ്റുള്ളവർ കാണിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന മിസ്റ്റേക്കിന് നമ്മൾ എന്തിനാ നമ്മളെ ശിക്ഷിക്കുന്നത്? ഉദാഹരണത്തിന് ഒരാൾ പറയാ, ആശ ഭയങ്കര അഹങ്കാരിയും സ്വാർത്ഥിയുമാണ്. ആയിക്കോട്ടെ, അത് ആ പറഞ്ഞയാളുടെ കാഴ്ചപ്പാടാണ്. അതിന് ദേഷ്യം വന്ന് ചാടിക്കടിക്കാൻ ചെന്ന ആർക്കാണ് നഷ്ടം? നമുക്ക് തന്നെ. ഈ അനാവശ്യ ദേഷ്യം നമ്മുടെ മനസ്സിനെയും നെർവസ് സിസ്റ്റത്തെയും ബാധിക്കും. ഇന്നൊരാൾ പറയും, നാളെ വേറെ ഒരാൾ മറ്റെന്തെങ്കിലും പറയും. ഇത് തുടർന്നു കൊണ്ടേയിരിക്കും. അപ്പോഴൊക്കെ ദേഷ്യം പിടിക്കാൻ നിന്ന അത് നമ്മൾ നമുക്ക് നൽകുന്ന ഒരു ശിക്ഷയാണെന്ന് കരുതി എന്ത് കേട്ടാലും ചിരിച്ചോണ്ട് ആണോ എന്ന് ചോദിച്ച് വണ്ടി വിട്ടോണം. നമ്മളെ ഈ ലോകത്ത് നന്നായി അറിയുന്നത് നാം മാത്രമാണ്. സോ എല്ലാം അറിയുന്ന നമ്മൾ മറ്റുള്ളവർ അറിയുന്ന നമ്മളെ കുറിച്ച് പറയുമ്പോ ചിരിച്ചു തള്ളുക. ഓക്കെ, എന്നാ പിന്നെ തുടങ്ങാം. ഹലോ VPS ലേക്ക് ഷോർ. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
1: ഒരുപക്ഷെ ഒന്നും കാണില്ല, ഒരുപക്ഷെ ഒന്നും തോന്നുകയുമില്ല,
0: പക്ഷെ ഒരു ചെറിയ ചെക്കപ്പ് അത് നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കും.
1: നമ്മുടെ കൊച്ചി VPS ലേക്ഷോർ ഹോസ്പിറ്റലിൽ വേൾഡ് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്തിനോടനുബന്ധിച്ച് 55% വരെ ഇളവിൽ സ്തനാർബുദ സ്ക്രീനിംഗ് പാക്കേജുകൾ ഒരുക്കിയിരിക്കുന്നു.
0: 890 രൂപ മുതൽ ആരംഭിക്കുന്ന പരിശോധനകളിലൂടെ ആരോഗ്യത്തെ കുറിച്ചുള്ള ആശങ്ക അകറ്റാം.
1: ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ.
0: നമ്പർ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ,
0: സുരേഷാണോ?
2: അതെ അതെ അതെ, സുരേഷാണ്.
0: വിളിക്കണം വിളിക്കണം വിളിക്കണം എന്ന് പറഞ്ഞ ആർക്കെങ്കിലും മെസ്സേജ് അയച്ചിരുന്നോ? എന്താണ്, എന്തിനാ സോറി പറയുന്നത്? വിളിക്കണം എന്ന് പറയുന്നത് നല്ലതല്ലേ?
2: എനിക്ക് പെട്ടെന്ന് കത്തിയില്ല, അതാണ് എനിക്ക് ഷോപ്പിലാണ് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ട്.
0: വിളിക്കണം വിളിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ തീർച്ചയായിട്ടും വിളിച്ചിരിക്കും. എന്തുണ്ട് വിശേഷം?
2: ഷോപ്പിലാണ്, സുഖമായിട്ട് പോകുന്നു.
0: ഊട്ടിയിലാണോ ഉള്ളത്?
2: ഊട്ടിയിലാണ്. ഊട്ടിയിൽ നമ്മളെ പൊതിച്ചോറും കിഴിപ്പൊറോട്ടയും അതുപോലെ കുറെ സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
0: ആണോ?
2: പൊതിച്ചോറ് നല്ല കമന്റ് ഉണ്ട്, കാരണം ഇവിടെ ഒത്തിരി മലയാളികളുണ്ട്. അവര് ഒന്ന് പറഞ്ഞ ഷോപ്പിലേക്ക് ഇടയ്ക്ക് വരാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നല്ല ഫുഡൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ ഒന്ന് ഉറച്ചു കൊടുത്തു. അപ്പൊ അവർക്ക് നല്ല കമന്റ് വരുന്നുണ്ട്, അത്യാവശ്യം പോകുന്നുണ്ട്. ഒരു വരണം കേട്ടോ, ഞാൻ വിളിച്ചോണ്ടിരിക്കുക കുറെ നാളായിട്ട്.
0: ഞാൻ നോക്കട്ടെ ഒന്ന്, കൊക്കോട്ടയിൽ വന്നിട്ട് നമുക്ക് പൊതിച്ചോറൊക്കെ ഒന്ന് കഴിക്കാം.
2: പൊതിച്ചോറ്
0: തീർച്ചയായിട്ടും. ബാലേട്ടൻ, അമേലിയ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. വൈഫ് ഇപ്പൊ കൂടെ ഉണ്ടോ?
2: അവള് ടീച്ചറാണ്, പ്രൊഫസറാണ്, കോളേജിൽ പോയിരിക്കണം. മോനെ ഇപ്പൊ ഇന്ന് മുതൽ അവന് വെക്കേഷൻ ആണ്.
0: അപ്പൊ അവിടെ ഊട്ടിയിലുണ്ട്?
2: ആ ഊട്ടി വീട്ടിൽ തന്നെ ഉണ്ട്. വീട്ടിൽ അവനും ഇന്നും UK ഇവിടെ ഹോട്ടൽ ലീവ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ.
0: ഓഹോ, ഇപ്പൊ എന്താ കാലാവസ്ഥ അവിടെ?
2: ഇപ്പൊ നല്ല കാലാവസ്ഥ കേട്ടോ, നല്ല കാലാവസ്ഥ. വെയിലും, വെയിലുണ്ടെങ്കിലും അന്തരീക്ഷത്തിലെ തണുപ്പുണ്ട് ഇപ്പോഴും.
0: ആണല്ലേ,
2: കൂനൂര് നല്ല സ്പോട്ട് ഉണ്ട് ചേച്ചി, ഒരുപാടുണ്ട്. ഇപ്പൊ നമ്മൾ സാധാരണ നാട്ടിൽ നിന്ന് വരുന്നവര് കുതിരപ്പുറത്ത് കയറും, ലേക്കിൽ പോവും, ഗാർഡനിൽ പോകും എന്നല്ലാതെ വേറെയും പോവില്ല. പക്ഷെ അതൊന്നും അല്ല ഊട്ടി. നമുക്ക് ഊട്ടിയുടെ ഹിഡൻ പ്ലേസ് കൊറേ ഉണ്ട്, കൂനൂരിന്റെ ഒരുപാട് സ്പേസ് ഉണ്ട്.
0: ഒരാഴ്ചയും വന്നിട്ട് ഞാൻ സുരേഷിനെയും കൂട്ടി പോവാ.
2: എന്റെ പൊന്ന തീർച്ചയായും, സന്തോഷമല്ലേ. എന്ത് ചോദ്യം?
0: അപ്പൊ പറഞ്ഞു, ഏത് പാട്ടാ വെച്ച് തരണ്ടേ? കൊക്കോട്ടിയിലുള്ള എല്ലാവർക്കും വേണ്ടിട്ട് നല്ലൊരു പാട്ട് പറഞ്ഞു.
2: കൊക്കോട്ടിയിലുള്ള എല്ലാവർക്കും വേണ്ടി നല്ലൊരു പാട്ട്, 1000 കിനാക്കള.
0: ആയിക്കോട്ടെ, നമുക്ക് 1000 കിനാക്കളും കൊണ്ടല്ലേ നമ്മൾ നടക്കുന്നത്. ചിലർക്ക് അത് താങ്ങാൻ പറ്റാതെ കുനിഞ്ഞു പോകുന്നുണ്ട് കിനാക്കള്.
2: ഓക്കെ,
0: അപ്പൊ സന്തോഷം സുരേഷ്, ഹാപ്പി ആയിട്ടിരിക്കും.
2: ഞാൻ കാമിലട്ടെ, ഞാൻ സത്യം ഇപ്പൊ ചാർജായി. ഞാൻ സത്യത്തിൽ ഇപ്പൊ എന്റെ, ഞാനിപ്പോ എന്റെ ഷോപ്പിലല്ല, അപ്പൊ ഞാൻ വേറൊരു ഷോപ്പിൽ ഒന്നിരുന്ന് കാത്തു
0: പിടിച്ചോണ്ടിരിക്കുക.
2: കുറച്ച് വേറെ കുറച്ച് ഇഷ്യൂസ് പോയിക്കൊണ്ടിരിക്കുമ്പോ.
0: ഇഷ്യൂസ് ഒക്കെ ആർക്കാ ഇല്ലാത്തത്? ഇഷ്യൂസിനോട് യു ഗോ ടു യുവർ സോങ് എന്ന് പറ, നീ നിന്റെ പാട്ടിന് പോയിക്കോ.
2: ഇപ്പൊ ചാർജ് ചെയ്യാല്ലേ,
0: ഹാപ്പി ആയിട്ടിരിക്കുന്നു.
2: ലവ് യു, ചാർജ് ചെയ്യാം.
0: ലവ് യു ടു ലവ്.

0: മരുന്നുകളുടെ മനമടുപ്പിക്കുന്ന മണമില്ലാത്തൊരാരോഗ്യ നികേതനം.
1: വീടിനേക്കാൾ പ്രിയം തോന്നിക്കുന്ന സ്നേഹാന്തരീക്ഷം.
0: സാമീപ്യത്തിന്റെ സാരല്യത്താൽ ശാന്തമാകുന്ന മനസ്സ്.
1: കാര്യവും കാരണവും അറിഞ്ഞുള്ള വിദഗ്ധ ചികിത്സ.
0: ആഗോള സാങ്കേതിക മികവിന്റെ കൃതഹസ്തത.
1: ശരീരത്തെയും മനസ്സിനെയും അറിഞ്ഞുള്ള കരുതൽ. ഒപ്പം നിറപുഞ്ചിരിയോടെയുള്ള മടക്കയാത്രയും.
0: അതെ, VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
1: ഗുഡ് മോർണിംഗ് ബൈ.
2: ഗുഡ് മോർണിംഗ് ആശജി. പ്രിയപ്പെട്ടവരെ, എന്റെ പേര് ഗോപാലകൃഷ്ണൻ. കൊല്ലം ചാത്തന്നൂരാണ് നാടും വീടും. കൃഷിഭവനിൽ നിന്ന് അറ്റൻഡറായി പെൻഷനായ ശേഷം വീട്ടിലെ ചെറിയ പച്ചക്കറിത്തോട്ടവും പത്രവായനയുമായി സമാധാനത്തോടെ ഒതുങ്ങിക്കൂടുന്ന ഒരു സാധാരണക്കാരനാണ് ഞാൻ. വീട്ടിൽ 75 കഴിഞ്ഞ എന്റെ അമ്മ ഗൗരിയമ്മയും ഭാര്യ വിലാസിനിയുമുണ്ട്. ഏക മകൾ രമ്യയെ കായംകുളത്തേക്ക് വിവാഹം കഴിപ്പിച്ചു വിട്ടു. കുടുംബത്തിൽ സമാധാനത്തിനൊന്നും ഒരു കുറവുമില്ലായിരുന്നു. ഒരൊറ്റ കാര്യത്തിലൊഴികെ അളിയൻ സുരേഷ്. വിലാസിനിയുടെ ഒരേ ഒരു അനിയനാണ് സുരേഷ്. നാട്ടിൻപുറത്ത് ഓരോരോ ബിസിനസ് ആശയങ്ങളുമായി ഇറങ്ങിത്തിരിച്ച് അവസാനം കടത്തിൽ മുങ്ങുന്നതാണ് അവന്റെ സ്ഥിരം കലാപരിപാടി. ഇടയ്ക്കിടെ ബൈക്കുമെടുത്ത് ഞങ്ങളുടെ വീട്ടിലെത്തും. വിലാസിനിയോട് എന്തെങ്കിലും സങ്കടം പറഞ്ഞ് കരയും. അവസാനം എന്റെ പോക്കറ്റിൽ നിന്ന് 5000 or 10000 തട്ടിപ്പറിച്ച് അവൻ മടങ്ങാറുള്ളൂ. അങ്ങനെ വാങ്ങുന്ന പണം തിരിച്ചു തരുന്ന പതിവ് അവനില്ല. ചോദിച്ചാൽ വിലാസിനി പിണങ്ങി മുഖം വീർപ്പിച്ച് നടക്കും. ഈ അടുത്താണ് മകൾ രമ്യ അവളുടെ പഴയൊരു സ്മാർട്ട് ഫോൺ എനിക്ക് കൊണ്ടുവന്ന് തന്നത്. അതിനു മുൻപ് ഞാൻ ഉപയോഗിച്ചിരുന്നത് നിലത്തെട്ടാൽ പോലും പൊട്ടാത്ത നല്ലൊരു കട്ട ഫോണായിരുന്നു. ചുവന്ന ബട്ടൺ അമർത്തിയാൽ കോൾ കട്ടാകും, പച്ച ഞെക്കിയാൽ എടുക്കാം. അതായിരുന്നു അതിന്റെ ലോകം. ഈ രണ്ട് കളറല്ലാതെ മറ്റൊരു ലോകവും ആ ഫോണിന് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ പുതിയ ഗ്ലാസ് സ്ക്രീൻ ഫോൺ എനിക്ക് വലിയൊരു കുരിശായി മാറി. എവിടെ തൊട്ടാലാണ് എന്താണ് സംഭവിക്കുക എന്ന് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടിയിരുന്നില്ല. കണ്ണട വെക്കാതെ നോക്കിയാൽ അക്ഷരങ്ങളൊന്നും കാണാനും പറ്റില്ല. പഴയ ഫോൺ മതിയടി എന്ന് ഞാൻ പലതവണ വിലാസിനിയോട് പറഞ്ഞെങ്കിലും കാലം മാറുമ്പോ നിങ്ങളും മരണം ചേട്ടാ എന്നും പറഞ്ഞ് അവൾ എന്നെ പരിഹസിച്ചു. കഴിഞ്ഞ മാസത്തെ ഒരു ദിവസം ഉച്ച കഴിഞ്ഞ സമയം അമ്മ ഉച്ച ഉറക്കത്തിലായിരുന്നു. ഞാൻ ഉച്ചക്കായതുകൊണ്ടായിരിക്കും ഉച്ച ഉറക്കത്തിൽ. ഞാൻ സ്വീകരണ മുറിയിലെ ചാരകസേരയിൽ കണ്ണടയൊക്കെ വെച്ച് ആശ്വാസത്തോടെ പത്രം വായിക്കുന്നു. വിലാസിനി തൊട്ടടുത്തുള്ള മേശപ്പുറത്തിരുന്ന് പയറരിയുകയാണ്. അപ്പോഴാണ് മേശപ്പുറത്തിരുന്ന് എന്റെ ഫോൺ വലിയ ശബ്ദത്തിൽ ചലക്കാൻ തുടങ്ങിയത്. കണ്ണട താഴ്ത്തി ഞാൻ സ്ക്രീനിലേക്ക് നോക്കി. ദേ കിടക്കുന്ന വലിയ അക്ഷരത്തിൽ സുരേഷ് അളിയൻ. അവനാണ് വിളിക്കുന്നത്. അവന്റെ വിളി കണ്ടപ്പോഴേ എന്റെ ഉള്ളിൽ ഒരു ആന്തലുണ്ടായി. തീർച്ചയായും അടുത്ത പണിക്ക് പണം ചോദിക്കാനായിരിക്കും എന്നെനിക്ക് ഉറപ്പായിരുന്നു. വിലാസിനി എന്നെ നോക്കി, എന്താ നോക്കുന്നത്, ഫോണെടുത്ത് സംസാരിക്കും മനുഷ്യ എന്ന് പറഞ്ഞു. ഞാൻ മനസ്സില്ല മനസ്സോടെ ഫോൺ കയ്യിലെടുത്തു. ഹലോ അളിയ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുരേഷിന്റെ പതിഞ്ഞ സ്വരം കേട്ടു. ആ പറ സുരേഷ്, എന്താ ഈ സമയത്തൊരു വിളി? ഞാനൊട്ടും താല്പര്യമില്ലാതെ ചോദിച്ചു. അലിയ, ചെറിയൊരു പ്രശ്നമുണ്ട്. പുതിയൊരു സ്റ്റേഷനറി കട തുടങ്ങാൻ അഡ്വാൻസ് കൊടുക്കാൻ നാളെ രാവിലെ 12,000 രൂപ അത്യാവശ്യമായി വേണം. അലിയന്റെ കയ്യിൽ ഇപ്പോൾ കാണുമല്ലോ അല്ലേ? അവന്റെ ചോദ്യം കേട്ടതും എന്റെ നിയന്ത്രണം വിട്ടു. പക്ഷെ ഫോണിലൂടെ അവനോട് കയർക്കാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം വിലാസിനി തൊട്ടു മുന്നിൽ നിൽപ്പുണ്ട്. സുരേഷ്, റേഞ്ച് തീരെയില്ലടാ, നീ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. ഹലോ ഹലോ
1: ഹലോ
2: എന്ന് ഞാൻ കള്ളം പറഞ്ഞ് തുടർന്ന് ഫോൺ വേഗം ചെവിയിൽ നിന്ന് മാറ്റി. സ്ക്രീനിൽ കണ്ട ചുവന്ന വട്ടത്തിൽ വിരൽ കൊണ്ട് ആഞ്ഞെന്ന് കുത്തി. കോൾ കട്ടായി എന്ന് ഞാൻ ഉറപ്പിച്ചു. പക്ഷെ സാങ്കേതിക വിദ്യയുടെ ശാപം എന്നല്ലാതെ എന്തു പറയാൻ. തിടുക്കത്തിൽ ഞാൻ അമർത്തിയത് ചുവന്ന ബട്ടനിലല്ലായിരുന്നു, തൊട്ടടുത്തുള്ള സ്പീക്കർ ബട്ടനിലായിരുന്നു. സ്ക്രീനിൽ ചെറിയൊരു പച്ച വെളിച്ചം മിന്നിയതൊന്നും കണ്ണട താഴെ വെച്ച ഞാൻ കണ്ടതേയില്ല. ഞാൻ ഫോൺ മേശപ്പുറത്തേക്ക് നിസ്സാരമായി വലിച്ചെറിഞ്ഞു. എന്നിട്ട് പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരുന്ന വിലാസിനിയെ നോക്കി. എന്റെ ഉള്ളിലിരുന്ന സകല ദേഷ്യവും പുറത്തെടുത്ത് ഒറ്റ അലർച്ചയായിരുന്നു. കണ്ടോടി, നിന്റെ ആ തെമ്മാടി അനിയന്റെ പുതിയ അടവ് വീണ്ടും പിച്ചച്ചട്ടിയുമായി ഇറങ്ങിയിട്ടുണ്ട്. നാണല്ലോ അവന് ഇടക്കിടെ ഇങ്ങോട്ട് കൈനീട്ടാൻ. ഇവനെ തിന്നാനും കുടിക്കാനും ഞാൻ പെൻഷൻ കാശുമായി ഇവിടെ കാത്തിരിക്കുകയാണെന്ന അവന്റെ വിചാരം. ഒരു പൈസ പോലും ഞാൻ ഇനി ഞാൻ ഒറ്റ ശ്വാസത്തിൽ ഇത്രയും പറഞ്ഞ് കിതച്ചു നിന്നു. എന്റെ സംഹാരഭാവം കണ്ട് വിലാസിനെ ഞെട്ടിത്തരിച്ച് വായും പൊളിച്ച് എന്നെ തന്നെ നോക്കുകയാണ്. അപ്പോഴാണ് ആ ദുരന്തം സംഭവിച്ചത്. മലർന്നുകിടന്ന ഫോണിൽ നിന്ന്

0: മുറി മുഴുവൻ മുഴുങ്ങി കേൾക്കാവുന്ന അത്രയും ഉച്ചത്തിൽ ഒരു ശബ്ദം പുറത്തു വന്നു. വളരെ നന്ദിയുണ്ട് അളിയ. അളിയന്റെ മനസ്സിരിപ്പ് എന്താണെന്ന് ഞാൻ ഇപ്പോൾ വ്യക്തമായി കേട്ടു. എന്റെ ചേച്ചിയുടെ വീട്ടിൽ ഞാൻ ഇനി പിച്ചച്ചട്ടിയുമായി വരില്ല. ഞാൻ എല്ലാം കേട്ടു. ക്ലിക്ക് എന്ന ശബ്ദത്തോടെ മറുതലക്കൽ കോൾ കട്ടായി. മുറിയിൽ വല്ലാത്തൊരു ശ്മശാനമൂകത പടർന്നു. എന്റെ തലച്ചോറിലൂടെ 1000 വോൾട്ട് കറന്റ് അടിച്ചതുപോലെ തോന്നി. ഞാൻ പതുക്കെ തലചരിച്ച് ഫോണിലേക്ക് നോക്കി, പിന്നെ വിലാസിനിയുടെ മുഖത്തേക്കും. കയ്യിലിരുന്ന കത്തി അവൾ സാവധാനം പാത്രത്തിലേക്ക് വെച്ചു. അവളുടെ കണ്ണുകളിൽ നിന്ന് തീപ്പൊരികൾ ചിതറുന്നുണ്ടായിരുന്നു. മുഖം ദേഷ്യം കൊണ്ട് പടുത്ത തക്കാളി പോലെ ചുവന്നു. എന്റെ നെഞ്ചിടിപ്പ് നിലച്ചു പോകുന്ന അവസ്ഥയായി. എടി, അത് ഫോൺ കത്തില്ലായിരുന്നു. ഞാൻ വിക്കി പറഞ്ഞു പറയാൻ തുടങ്ങി. പക്ഷെ ഒന്നും പറയാൻ അവൾ തന്നില്ല. എന്നെ ഒറ്റ നോട്ടം നോക്കിയിട്ട് അവൾ നേരെ ബെഡ്റൂമിലേക്ക് കയറി വാതില് ആഞ്ഞടച്ചു കുറ്റിയിട്ടു. ഠേ എന്ന ആ ശബ്ദം എന്റെ നെഞ്ചിലാണ് വന്നു വധിച്ചത്. അന്ന് തുടങ്ങി ഞങ്ങളുടെ വീട്ടിലെ മഹാഭാരത യുദ്ധം. വീട്ടിൽ കഞ്ഞിവെപ്പും ചായപൊടിയും ഒക്കെ ഒറ്റയടിക്ക് നിന്നു. വിലാസിനി മുറി തുറക്കാൻ കൂട്ടാക്കിയില്ല. അമ്മ എത്ര മുട്ടി ഒളിച്ചിട്ടും അവൾ പുറത്തിറങ്ങിയില്ല. അടുത്ത 2 ആഴ്ചക്കാലം വീട്ടിൽ കൊടും നിരാഹാര സമരമായിരുന്നു. സംസാരിക്കാൻ ചെന്ന എന്നെ അവൾ ഒരു ശത്രുവിനെ നോക്കുന്നത് പോലെ നോക്കി മുഖം തിരിച്ചു. ഇടക്ക് കട്ടൻ ചായയിടാൻ അടുക്കളയിൽ വന്നപ്പോൾ ഞാൻ അടുത്തു ചെന്ന് അളിയനാണെന്ന് ഞാൻ വിചാരിച്ചില്ലടി, അറിയാതെ പറഞ്ഞു പോയതാ എന്ന് കാല് പിടിച്ചു പറഞ്ഞു. പക്ഷെ അവൾ എന്നെ വകവച്ചതേയില്ല. അവസാനം കാര്യം കൈവിട്ടു പോകുമെന്ന് കണ്ടപ്പോൾ മകൾ രമ്യ ഇടപെട്ടു. അവൾ കായംകുളത്ത് നിന്ന് ഓടിയെത്തി. രമ്യയുടെ ഉപദേശപ്രകാരം ഞാൻ സുരേഷിനെ നേരിട്ട് വിളിച്ചു. അവനെ വരുത്തി ഒരു പെട്ടി മധുരപലഹാരവും ഒപ്പം അവൻ ചോദിച്ച 15,000 രൂപയും പലിശയില്ലാതെ എന്റെ സ്വന്തം കയ്യിൽ നിന്ന് എണ്ണിക്കൊടുത്തു. എന്നിട്ട് അവന്റെ കൈപിടിച്ച് ഒരു മാപ്പം പറഞ്ഞു. അതിനുശേഷം അവൻ ഫോൺ വിളിച്ച്, ചേച്ചി കുഴപ്പമില്ല, അളിയൻ തമാശ പറഞ്ഞാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അളിയൻ എന്നും എന്നെ തല്ലാനും വഴക്കു പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. എന്റെ അച്ഛന്റെ സ്ഥാനത്തല്ലേ അളിയൻ എന്നൊക്കെ പറഞ്ഞു. അതോടെയാണ് ഞങ്ങളുടെ വീട്ടിലെ അടുപ്പിൽ വീണ്ടും തീ പുകഞ്ഞത്. ഇപ്പോഴും എന്റെ മേശപ്പുറത്ത് ആ സ്മാർട്ട് ഫോൺ ഇരിപ്പുണ്ട്. പക്ഷെ ആരെങ്കിലും എന്നെ വിളിച്ചാ ഞാൻ പേടിയോടെ 2 വട്ടം കണ്ണട വെച്ച് പരിശോധിക്കും. സംസാരിച്ചു കഴിഞ്ഞാൽ ഫോൺ കട്ടായോ എന്ന് 5 തവണ ഉറപ്പുവരുത്തിയിട്ടേ ഞാൻ ശ്വാസം വിടാറുള്ളൂ. ഒരു ചെറിയ ടച്ച് ഫോൺ വരുത്തി വെച്ച വിന ഓർക്കുമ്പോൾ ഇന്നും എന്റെ നെറ്റിയിൽ വിയർപ്പ് പൊടിയും എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ കത്ത് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഗോപാലകൃഷ്ണനാണ് കത്ത്.
1: ഗോപാലകൃഷ്ണൻ ചേട്ടൻ ആദ്യം തന്നെ
0: ഇങ്ങനെ പറ്റിയിട്ടുണ്ടോ അബദ്ധം?
1: ഞാൻ ഇതിനകത്ത്
0: ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് നമ്മുടെ പഴയ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ
1: നായനാസ്.
0: അപ്പൊ പറയും, സാറേ ഞാൻ ഇന്ന സ്ഥലത്ത് നിന്നാണ്. എന്താണ്? അപ്പൊ സാറേ ഇവിടെ പിന്നെ കറണ്ടൊന്നും ഇല്ല, അങ്ങനെ കൊറേ കാര്യങ്ങൾ. അപ്പൊ പിന്നെ അങ്ങനൊക്കെ പറഞ്ഞിട്ട് അവസാനം സാറേ ഞാൻ ഇവിടെ +2 പഠിക്കുന്നത്. അപ്പൊ പിന്നെ ഇവിടെ ടീച്ചേഴ്സ് ഇല്ലാന്ന് പറഞ്ഞു. ടീച്ചേഴ്സ് ഇല്ലാതെ നീ എങ്ങനെയാ സ്റ്റുഡന്റ് ആയത് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഫോൺ വെക്കല്ലോ. അവൻ എന്റെ അടുത്ത് കുടുങ്ങിപ്പോയി. അതും കൂടി നമ്മൾ കേൾക്കും.
1: അല്ല, അദ്ദേഹം ഒരിക്കലും ഒരു തെറ്റ് പറയുന്നില്ലല്ലോ. പറയുന്നതൊക്കെ കോമഡിയോടുകൂടി നമ്മളത് ആസ്വദിക്കുക ചെയ്തു. അത് തന്നെയായിരുന്നു ആ ഒരു പ്രോഗ്രാമിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് പക്ഷേ യഥാർത്ഥത്തിൽ അബദ്ധം പറ്റിയതാണല്ലോ. ഇങ്ങനെ പലർക്കും സംഭവിക്കാറുണ്ട്. സ്മാർട്ട് ഫോൺ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. അതുപോലെ തന്നെ നമ്മൾ ഫോണിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും യാത്രയിലൊക്കെയാണ് പലർക്കും ഇത് സംഭവിക്കുക. കട്ട് ചെയ്തു എന്ന് വിചാരിക്കും. നമ്മൾ ആ കോൺവെർസേഷന്റെ ബാക്കിയുള്ള കാര്യം നമ്മുടെ കൂടെ ഇരിക്കുന്നവരോട് പറയും. അപ്പൊ അവർക്കും അത് കേൾക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് സംസാരം മധുരമുള്ളതാകണം. കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കൊടുക്കുന്നത് എന്താ? തേനും വയമ്പുമാണ് കൊടുക്കുന്നത്. ഒരു സൂചകമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.

0: ഒരുപക്ഷെ ഒന്നും കാണില്ല, ഒരുപക്ഷെ ഒന്നും തോന്നുകയുമില്ല.
1: പക്ഷേ ഒരു ചെറിയ ചെക്കപ്പ് അത് നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കും.
0: നമ്മുടെ കൊച്ചി VPS ലേക്ഷോർ ഹോസ്പിറ്റലിൽ വേൾഡ് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്തിനോടനുബന്ധിച്ച് 55% വരെ ഇളവിൽ സ്തനാർബുദ സ്ക്രീനിംഗ് പാക്കേജുകൾ ഒരുക്കിയിരിക്കുന്നു.
1: 890 രൂപ മുതൽ ആരംഭിക്കുന്ന പരിശോധനകളിലൂടെ ആരോഗ്യത്തെ കുറിച്ചുള്ള ആശങ്കയകറ്റാം.
0: ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ.
1: നമ്പർ 9961640000.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
1: നമസ്കാരം ആശിശി ബലേത, ഹലോ VPS ലേക്ഷോർ, ഞാൻ സുചിത്ര. ഇതെന്റെ രണ്ടാമത്തെ കത്താണ്. 2024 December 16 എന്റെ ആദ്യ കത്ത് വായിച്ചത്. കത്ത് വായിച്ച് കേട്ടപ്പോ വീട്ടിലെല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. 1.5 വർഷങ്ങൾക്കിപ്പുറം ആണ് ഈ ഒരു കത്ത് ഞാൻ എഴുതുന്നത്. കഴിഞ്ഞ ദിവസം യൂട്യൂബില് അന്നത്തെ പരിപാടി ഒന്നുകൂടി കേട്ടു കേട്ടോ. അവിടെ തുടങ്ങി രസകരമായ ഒരു പരിഭവം. അന്നത്തെ കത്തിൽ ഞാൻ അമ്മയ്ക്ക് വേണ്ടിയാണ് കത്തെഴുതുന്നത് എന്ന് പറഞ്ഞിരുന്നു. എന്റെ മകൾ ആ കത്ത് വായിച്ച് കേട്ടപ്പോൾ മുതൽ പിണക്കമായി. എന്റെ പേര് പറഞ്ഞില്ല. അമ്മയ്ക്ക് അച്ഛമ്മയോട് മാത്രമാണ് സ്നേഹമുള്ളത് എന്നൊക്കെയുള്ള പരിഭവം. ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും സ്നേഹത്തിന്റെ അളവ് എത്ര എന്ന ചോദ്യവുമായി വരാൻ തുടങ്ങി. ആ കൊച്ചു പിണക്കം മാറ്റാൻ കൂടിയാണ് ഈ കത്ത് എഴുതുന്നത്. എന്റെ മകളുടെ പേര് ശിവദ. സ്കൂളിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ മകൾക്കൊരു ഹായ് പറയാമോ? രണ്ടാളും ബാലേട്ട ഹായ് പറഞ്ഞു. ഹായ്. നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത്. 25 വർഷങ്ങൾക്ക് മുമ്പുള്ള എന്നിലെ 6 വയസ്സുകാരിയെ ഞാൻ ഇന്നും ഓർക്കുന്നു. അച്ഛനും അമ്മയ്ക്കും എന്നോടല്ല ഇഷ്ടം എന്ന് പറഞ്ഞ് കരയുന്ന ഞാൻ എന്താ വെള്ളപ്പൊക്കത്തിൽ ഒഴുകി വന്നതാണോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ കേൾക്കാത്ത മാതാപിതാക്കളുണ്ടോ? പക്ഷേ അമ്മയ്ക്ക് കൂടുതൽ സ്നേഹം അച്ഛമ്മയോടാണ് എന്ന് പറയുന്ന ആൾ വേറെയുണ്ടോ എന്നെനിക്കറിയില്ല. ഒന്നോർത്താൽ ഞാൻ ഭാഗ്യവതിയാണെന്ന് പറയാം. അതുപോലെ ഒരു അമ്മയെ കിട്ടിയത് കൊണ്ടാണല്ലോ മോൾക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയത്. ചില വീടുകളിൽ ഉണ്ടാകുന്ന അമ്മായി അമ്മ മരുമകൾ പോര്, ഇവിടെ ഉണ്ടാകാത്തത് ഭാഗ്യം തന്നെയല്ലേ. അമ്മായി അമ്മ മരുമകൾ എന്ന ബന്ധം മറന്ന് അമ്മ മകൾ ബന്ധം മാത്രം ഓർത്ത് പെരുമാറിയാൽ ഒരു കുടുംബത്തിലെ ഭൂരിഭാഗം വഴക്കുകളും ഇല്ലാതാകും. 2 അന്തരീക്ഷങ്ങളിൽ ജീവിച്ചവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. അതൊക്കെ പൊരുത്തപ്പെട്ട് സന്തോഷത്തോടെ ജീവിക്കുമ്പോഴല്ലേ നമ്മുടെ വിജയം. ഇനി എന്റെ കത്ത് വലിച്ചു നീട്ടുന്നില്ല. ആശിശി അമ്മയൊന്ന് വിളിച്ചാൽ ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാലേട്ടിനും ആശിശിക്കും, ഡാനിക്കും, ഹലോ VPS ലേക്ഷറിനും എല്ലാവിധ ആശംസകളും നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് സ്നേഹത്തോടെ സുചിത്ര ആൻഡ് ശിവദ കത്തയച്ചിരിക്കുന്നത്.
0: എനിക്ക് ഏത് മകളെയാണ് ഇഷ്ടം എന്നൊരാൾ ചോദിച്ചു. അമ്മയെ ഏറ്റവും കൂടുതൽ തിരിച്ചറിയാനും അമ്മയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാനും കഴിയുന്ന ഒരു മകളെയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞു. ലോകത്തിന്റെ ക്രമം അങ്ങനെ തന്നെയാണ് അല്ലേ? അമ്മ മകളെ സ്നേഹിക്കുക, മകൾ അടുത്ത മകളെ സ്നേഹിക്കുക, അങ്ങനെ ഈ ഒരു അമ്മ മാഹാത്മ്യത്തിന്റെ പരമ്പരയാണ് ഈ ലോകം എപ്പോഴും ആഗ്രഹിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ തന്നെ എത്രയോ എപ്പിസോഡുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാംശവും കഥാതന്തുവും ജീവിതാംശവും എല്ലാം അമ്മയാണ്. അമ്മയില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ചോ അമ്മയില്ലാത്ത ഒരു പ്രോഗ്രാമിനെ കുറിച്ചോ നമുക്കൊരിക്കലും ചിന്തിക്കാനോ പറയാനോ ഒന്നും സാധിക്കില്ല. പിന്നെ ഇനി 1000 എപ്പിസോഡുകൾ ഒരുമിച്ച് ചെയ്യേണ്ടി വന്നാലും 1000 അനുഭവങ്ങൾ നമുക്ക് അമ്മയെ കുറിച്ച് പറയാനും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ കത്തും അത്ര മനോഹരാണ് അല്ലേ?
1: ശിവദക്കുട്ടി, അമ്മയ്ക്ക് മോള് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞേ മറ്റെന്തുള്ളൂ കേട്ടോ. അതെപ്പോഴും മനസ്സിൽ ഉറച്ചു വിശ്വസിച്ചോളൂ. കേട്ടോളൂ നല്ലൊരു ഗാനം.

0: ഞാനും നീയും മാത്രം ആരോഗ്യത്തോടെ എന്നല്ല, നാം എല്ലാവരും ദീർഘായുസോടെ ഇരിക്കണം എന്നതാവണം പ്രാർത്ഥന.
1: ലോകമെന്ന കുടുംബം ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കരുതലും കൈയടക്കവും കാര്യശേഷിയും സാങ്കേതിക തികവും ഉറപ്പുവരുത്തുന്നു VPS ലേക്ഷ്യർ ഹോസ്പിറ്റൽ.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷ്യർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മറവി അസുഖം വന്നോ? നിങ്ങൾ ഇടക്കിടക്ക് പഴയ കാലത്തേക്ക് പോവല്ലോ.
3: അതെ, കാരണം എന്റെ മുമ്പിൽ എപ്പോഴും ഒരു പഴയ സാധനം ഇരിപ്പുണ്ടല്ലോ. പുതിയത് ഞാൻ കണ്ടിട്ടില്ല.
2: പുതിയത് കാണാത്ത നല്ലത്.
3: അതെ, ഞാൻ ഇത്രയും കാലമായിട്ട് ഈ പഴയ കൂട്ടാളിയോടൊപ്പാണല്ലോ. പഴയതിന്റെ കാര്യം പറയുമ്പോഴാണ് പഴയത് ഓർമ്മിച്ചോണ്ടാണ് നമ്മുടെയിലേക്ക് കത്തുകൾ എഴുതുന്നത്. അപ്പൊ കത്തുകൾ അയക്കാനുള്ള വിലാസം എല്ലാവർക്കും അറിയാം. ഹലോ VPS ലേക്ക് ഷോ, സൗണ്ട് പാർക്ക് അക്കാഡമി, തൃക്കാക്കരപ്പിയ.
2: മെയിൽ അയക്കാനാണെന്നുണ്ടെങ്കിൽ hello@vpslakeshore@gmail.com ആണ്.
3: നമ്പർ ആണെങ്കിൽ 8157000888. ഇതെന്തോ നിങ്ങൾക്ക് പതിച്ചു കിട്ടിയത് പോലെ.
2: എനിക്ക് പതിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ പറഞ്ഞു
3: നമ്പർ പറയാൻ എന്നെ സമ്മതിക്കൂല.
2: നമ്പർ പറയാൻ സമ്മതിക്കാത്തല്ല, ഇത്രയും കാലം അറിയില്ലായിരുന്നു.
3: നിങ്ങൾക്ക് അതൊരു നമ്പർ ആണ്.
2: എന്റെ അടുത്ത് നമ്പർ അറക്കണ്ട. നാളെ കാണാം.
3: ബൈ
2: ബൈ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക്ക് ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
4: ആകാശവാണി കൊച്ചി FM 102.3, സമയം 9:59.

0: വിശ്വമാനക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കൊച്ചി.
1: എഫ്എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, സ്നേഹപൂർവ്വം സ്വാഗതം. ഉദ്യാനപാലകൻ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനത്തോടെ ആരംഭിക്കാം ഇന്നത്തെ എഫ്എം മോർണിംഗ് സെലക്ഷൻസ്. ഗാനശില്പികൾ കൈതപ്രം ജോൺസൺ.

ചിത്രം ഉള്ളടക്കം. പാടിയത് എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ. ഗാനരചന കൈതപ്പുറം, സംഗീതം ഔസേപ്പച്ചൻ.

0: ഒക്ടോബർ 14 വിശ്വ മാനക ദിനം ആശംസകളോടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കൊച്ചി ബ്രാഞ്ച്.
1: ഈ വിശ്വ മാനക ദിനത്തിൽ ഒക്ടോബർ 14 നമ്മെ എല്ലാവരെയും സംരക്ഷിക്കുന്ന സ്റ്റാൻഡേർഡിന്റെ ശക്തിയെ ഓർക്കാം. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അഥവാ BIS ഇന്ത്യയിലുടനീളം ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു. ഒരോർമ്മപ്പെടുത്തൽ: ഗുണമേന്മ ഒരു ഓപ്ഷനല്ല, അത് അനിവാര്യതയാണ്. ISI മുദ്രണം പോലുള്ള BIS സർട്ടിഫിക്കേഷനുകൾ സുരക്ഷയുടെയും വിശ്വാസ്യതയുടെയും അടയാളമാണ്. ഇപ്പോൾ ഒരു പ്രധാന വാർത്ത: സാനിറ്ററി നാപ്കിൻ, ബേബി ഡയപ്പർ പോലുള്ള വ്യക്തിഗത ഉപയോഗ ഉൽപ്പന്നങ്ങൾക്ക് പുതിയ QCOകൾ അഥവാ ക്വാളിറ്റി കൺട്രോൾ ഓർഡേഴ്സ് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അതായത്, ഇനി ഈ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തുമ്പോൾ BIS ISI മുദ്രണം നിർബന്ധമായിരിക്കണം. സ്റ്റാൻഡേർഡ്സ് പ്രാധാന്യമർഹിക്കുന്നു നിങ്ങളുടെ സുരക്ഷയ്ക്കും നിങ്ങളുടെ കുടുംബത്തിനും.

മനസ്സിൽ അടുത്ത ഗാനം ബിജു നാരായണൻ പാടിയത്. വരികൾ എഴുതിയത് കൈതപ്രം, ഈണം വേണി ഇഗ്നേഷ്യസ്, ചിത്രം ഉല്ലാസ പൂങ്കാറ്റ്.

ചിത്രം ഉത്സവമേളം, ഗായകൻ യേശുദാസ്, ഗാനശില്പികൾ ONV, മോഹൻ സിത്താര.

0: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം,
1: പറയൂ.
0: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
1: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
0: എങ്ങനെ ചെയ്യേണ്ടത്?
1: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
0: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
1: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
0: ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
1: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
0: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: അടുത്ത ഗാനം നയിച്ചത് യേശുദാസ്, ലതിക എന്നിവർ. രചന കാവാലം നാരായണ പണിക്കർ. സംഗീതം ജി ദേവരാജൻ. ചിത്രം

0: ഒരു കാര്യം പറയട്ടെ, ഒരു സംഭവത്തെ കുറിച്ച് 15-20 വർഷം റിസർച്ച് നടന്നിട്ടുണ്ടെങ്കിൽ, 1000-കണക്കിന് മണിക്കൂറുകൾ ടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി AIRAI, SIAM, BIS തുടങ്ങിയ സ്ഥാപനങ്ങൾ അത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ, നീതി ആയോഗ് തന്നെ അതിന്റെ ഇംപ്ലിമെന്റേഷനുള്ള പോളിസി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ, പിന്നീട് അത് രാജ്യത്തുടനീളം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ,
1: അപ്പോൾ അത് വിശ്വസനീയമായിരിക്കുമല്ലോ.
0: തീർച്ചയായും E20 അത്തരത്തിലുള്ള ഒരു ഇന്ധനമാണ്. ശാസ്ത്രീയമായി പരീക്ഷിക്കപ്പെട്ടത്, തെളിയിക്കപ്പെട്ടത്, സുരക്ഷിതമായത്, ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
2: ചിത്രം കാണാകൺമണി, പാടിയത് രാഖി ആർനാഥ്, ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം ശ്യാംധർമ്മൻ.

32 മിനിറ്റ്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. കാരുണ്യം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം, രചനാസംഗീതം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി.

കൈതപ്രമദാമോദരൻ നമ്പൂതിരി. രചനയും സംഗീതവും നിർവഹിച്ച മറ്റൊരു ഗാനം പാടിയത് MG ശ്രീകുമാർ, സിന്ധു എന്നിവർ. ചിത്രം കാറ്റത്തൊരു പെൺപൂവ്.

0: മച്ചനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
2: വിനയൻ എഴുതി, മോഹൻ സിതാര ഈണം നൽകിയ ഗാനം, പാടിയത് എം ജി ശ്രീകുമാർ. ചിത്രം കാട്ടുചെമ്പകം.

0: ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ചിത്രം നളചരിതം, നാലാം ദിവസം. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിതാരയുടെ ഈണം. പാടിയത് യേശുദാസ്.

തിരുനല്ലൂർ കരുണാകരൻ എഴുതി, എം ജി രാധാകൃഷ്ണൻ ഈണം നൽകി. ചിത്രപാടിയ ഗാനം. ചിത്രം കാറ്റുവന്ന് വിളിച്ചപ്പോൾ.

0: സംസ്ഥാനത്ത് നിയന്ത്രണ വിധേയമായി മണൽ വാരലിന് അനുമതി നൽകാൻ ഗവൺമെന്റ് തീരുമാനിച്ചതായി മന്ത്രി മോൻസ് ജോസഫ്. ജല റവന്യൂ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ ഇതിന് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി നിയമസഭാ ചോദ്യോത്തരവേളയിൽ വ്യക്തമാക്കി. ഉപജീവനമാർഗം നഷ്ടപ്പെടുന്ന മത്സ്യബന്ധന തൊഴിലാളികൾക്ക് സമ്പാദ്യ സമാശ്വാസ പദ്ധതി വഴി നൽകുന്ന തുക 2000 രൂപയാക്കിയത് നടപ്പാക്കാൻ നടപടിക്രമങ്ങൾ സ്വീകരിച്ചതായി മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ. ഇതിലേക്ക് കേന്ദ്രവിഹിതം ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ലെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി ചർച്ച നടത്തി. കൂടുതൽ സുസ്ഥിരവും സമൃദ്ധവുമായ ലോകം കെട്ടിപ്പടുക്കുന്നതിൽ ഇന്ത്യയും കാനഡയും സുപ്രധാന പങ്കുവഹിക്കുന്നതായി മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ കാനഡ അന്താരാഷ്ട്ര വ്യാപാരമന്ത്രി മനീന്ദർ സിദ്ധുവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. അതിർത്തി കടന്നുള്ള ഭീകരവാദം ഉൾപ്പെടെ എല്ലാത്തരം ഭീകരവാദങ്ങളെയും അക്രമാസക്ത തീവ്രവാദത്തെയും അപലപിക്കുന്ന ബിംസ്റ്റെക് ഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ചാണ് യോഗം സമാപിച്ചത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട ഡൽഹിയിലെ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിച്ചേക്കും. ഹർജികൾ ഇന്നലെ ലിസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും മറ്റൊരു ദിവസത്തേക്ക് മാറ്റുകയായിരുന്നു. പാലക്കാട് മൂലത്തറയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ 7 പേരെ അറസ്റ്റ് ചെയ്തു. കൊഴിഞ്ഞാമ്പാറ ശ്രാമ്പി ഉന്നതിയിലെ കാർത്തിക്, നവീൻ, സഞ്ജയ്, പ്രശാന്ത്, കതിരേശൻ, മണികണ്ഠൻ, സൂര്യപ്രകാശ് എന്നിവരാണ് അറസ്റ്റിലായത്. നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായതോടെ തിരുവനന്തപുരത്തെ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. പത്മനാഭപുരത്ത് എഴുന്നള്ളിച്ച സരസ്വതി വിഗ്രഹം പത്മതീർത്ഥക്കുളത്തിനരികെ നവരാത്രി മണ്ഡപത്തിൽ പൂജയ്ക്ക് ഇരുത്തിയപ്പോൾ നിരവധി ഭക്തരാണ് ദർശിക്കാൻ എത്തിയത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടർന്ന് കേൾക്കാം. 10:15
1: ആകാശവാണി എഫ് എം

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കേൾവിശക്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കേൾവിശക്തി പരിഹരിക്കുവാനുള്ള നൂതന ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചും സർക്കാർ സേവനങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ മുൻ ജൂനിയർ കൺസൾട്ടന്റും ENT സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ രേണുക. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ജന്മനാ ഉള്ള കേൾവി വൈകല്യങ്ങൾ എത്രയും വേഗം തിരിച്ചറിയാൻ എന്തൊക്കെ പരിശോധനകളാണ് നടത്തേണ്ടത്?
2: കുട്ടികളിലുള്ള ജനന വൈകല്യം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കുട്ടികളിലെ അവരുടെ സംസാര ഭാഷ വികസനം കറക്റ്റ് ചെയ്തിട്ട് നമ്മൾക്ക് അവരെ മുഖ്യധാരയിൽ കൊണ്ടുവരാൻ കഴിയും. അപ്പം ജനനം മുതൽ 3 വയസ്സ് വരെയാണ് നമ്മളുടെ സംസാര ഭാഷ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളിലെ കേൾവിക്കുറവ് വളരെ നേരത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അവരെ ഒരു നോർമൽ ലിവിങ്ങിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സൽ ഹിയറിംഗ് സ്ക്രീനിങ് പ്രോഗ്രാം എല്ലാ ആശുപത്രികളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടി ജനിച്ച ഉടനെ ജനിച്ച ആശുപത്രി ഡിസ്ചാർജ് ആകുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ 1 മാസത്തിനകത്തോ സ്ക്രീ

0: സ്ക്രീനിങ് ടെസ്റ്റായ OAE അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ബ്രെയിൻ സ്റ്റം റിഫ്ലെക്സ് ABR ടെസ്റ്റോ നടത്തി നമ്മൾ കുട്ടിയുടെ കേൾവിയുടെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പം അതിൽ പാസ്സെന്ന് വരുവാണെങ്കിൽ ആ കുട്ടികൾക്ക് കേൾവിക്കുറവിനുള്ള സാധ്യത കുറവാണ്. അല്ല, ആ കുട്ടികൾക്ക് റെഫർ എന്നാണ് വരണമെങ്കിൽ മറ്റു സ്ക്രീനിങ് ടെസ്റ്റുകളിലേക്കും മറ്റു ടെസ്റ്റുകളിലേക്കും അവർ പോകണം. അപ്പം നമ്മൾ നേരത്തെ അവരെ കണ്ടുപിടിച്ചാൽ ആ ഗോൾഡൻ പീരീഡ് 6 മാസത്തിനകത്ത് തന്നെ നമ്മൾ അവർക്ക് മറ്റു ടെസ്റ്റുകളെല്ലാം നടത്തി അവർക്ക് വേണ്ട ചികിത്സ ഉറപ്പാക്കാമെങ്കിൽ അവരും സാധാരണ കുട്ടികളെ പോലുള്ള ഒരു ജീവിതം അവർക്ക് നയിക്കാൻ കഴിയും.
1: മാഡം, ഒരു വ്യക്തിക്ക് കേൾവിശക്തി കുറയുന്നു എന്ന് തിരിച്ചറിയാൻ സാധിക്കത്തക്ക തരത്തിൽ പ്രകടമാകുന്ന ആദ്യകാല ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: ഇപ്പൊ ജനിച്ച കുട്ടികൾക്കാണെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് സ്ക്രീനിങ് ടെസ്റ്റ് വഴി അവരെ ഒന്ന് സ്ക്രീൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കുട്ടികൾ സാധാരണ നമ്മൾ ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കും, അല്ലെങ്കിൽ തുടക്കത്തിൽ ഞെട്ടും, കണ്ണുകളൊക്കെ വികസിക്കും. പരിചിതമായ ശബ്ദങ്ങൾ കേൾക്കുകയാണെങ്കിൽ നമ്മളെ നോക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ കുട്ടികൾ ശബ്ദങ്ങൾ കേട്ടിട്ട് ഞെട്ടുന്നില്ല, കുട്ടികൾ തിരിഞ്ഞു നോക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് നമ്മൾക്ക് കേൾവി കുറവുണ്ടെന്ന് സംശയിക്കാം. അല്ല, മുതിർന്ന ആൾക്ക് വളർന്ന പ്രായത്തിലൊക്കെ ആണെങ്കിൽ അവർ നമ്മൾ വിളിക്കുമ്പോൾ കേൾക്കാതിരിക്കുക, വീണ്ടും വീണ്ടും ചോദിക്കുക, എന്താണെന്ന് വീണ്ടും വീണ്ടും ചോദിക്കുക. പിന്നെ TVയുടെയും മറ്റും വോളിയം എല്ലാം കൂട്ടി വയ്ക്കുക. പിന്നെ ഫോണിലൂടെയുള്ള സംസാരങ്ങൾ അവർ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് ചോദിക്കുക എന്താണ് എന്നുള്ളത്, ഒച്ചത്തിൽ സംസാരിക്കുക. അപ്പോൾ അത് അതെല്ലാം നമ്മൾക്ക് അവർക്ക് കേൾവിക്കുറവുണ്ടോ എന്നുള്ളത് ഒരു സംശയം തോന്നാനായിട്ട് ഇടവരുത്താം. പിന്നെ എന്തെങ്കിലും ആക്സിഡൻറ്റുകളുടെ ഹിസ്റ്ററി, അല്ലെങ്കിൽ എന്തെങ്കിലും മീസിൽസ്, മംസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിയുന്നതിന് ശേഷവും ചിലപ്പോൾ കേൾവിക്കുറവ് വരാനുള്ള സാധ്യത. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കുട്ടികൾ അതിനുശേഷം അവർ കേൾക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ്.
1: മാഡം, അതുപോലെ തന്നെ ഇന്നത്തെ യുവതലമുറയിൽ ഹെഡ്ഫോൺ ഉപയോഗം വളരെ കൂടുതലാണല്ലോ. തുടർച്ചയായ ഇത്തരം ശീലങ്ങൾ കേൾവി ശക്തിയെ ബാധിക്കുമോ?
0: തീർച്ചയായിട്ടും ഒരുപാട് ലൗഡ് നോയ്സ്, അതായത് ഒരുപാട് ഉച്ചത്തിലുള്ള ശബ്ദം കേൾവി ശക്തിക്ക് എപ്പോഴും അതിനെ കുറയ്ക്കാനായിട്ടുള്ളൊരു കാരണമാണ്. അപ്പം ഇന്നത്തെ കാലത്ത് അത് ഉപയോഗിക്കരുത് എന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ല. കാരണം പഠിത്തത്തിനായാലും യാത്രാ വേളകളിലായാലും ആളുകൾക്ക് ഒരു പ്രൈവസിക്കും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനും ഹെഡ്ഫോൺസ് ആവശ്യമാണ്. പക്ഷേ തുടർച്ചയായ ഉപയോഗം, അപ്പം നമ്മൾ രണ്ട് ചെവിയിലും വെക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ചെവിയിൽ അത് മാറ്റി ഉപയോഗിക്കുക. പിന്നെ ഹൈ വോളിയത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാതിരിക്കുക. ഇന്നത്തെ കാലത്ത് നോയിസ് ക്യാൻസലേഷൻ മോഡുള്ള ഹെഡ്ഫോൺസ് ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ഹെഡ്ഫോൺസ് ആകുമ്പോൾ നമ്മൾ ലോ വോളിയത്തിൽ കേൾക്കും. പുറമേയുള്ള ശബ്ദങ്ങൾ കട്ടാകുമ്പോഴത്തേക്ക് നമ്മൾ വോളിയം കുറച്ച് വെക്കുക. അപ്പം അങ്ങനെ നോയിസ് ക്യാൻസലേഷൻ മോഡുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക, തുടർച്ചയായിട്ട് ഉപയോഗിക്കാതിരിക്കുക. അപ്പൊ ഇടവിട്ടൊക്കെ സമയങ്ങളിൽ അത് മാറ്റി വെക്കുക, ഓരോ ചെവിയിൽ അത് മാറ്റി വെക്കുക. പിന്നെ ഹൈ വോളിയത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാതിരിക്കുക. പിന്നെ നമ്മളുടെ ജോലിയിടങ്ങളിൽ ഇത് ആവശ്യമാണെങ്കിൽ ഇയർലി നമ്മൾക്ക് അതൊരു ഹിയറിങ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓഡിയോമെട്രി ടെസ്റ്റുകൾ നടത്തിയിട്ട് നമ്മൾക്ക് കേൾവിക്ക് കുറവൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അപ്പൊ തുടർച്ചയായ ഉച്ചത്തിലുള്ള ശബ്ദം എപ്പോഴും ചെവിയുടെ കേൾവിനെ ദോഷമായിട്ട് ബാധിക്കും.
1: മാഡം, ശ്രവണ സഹായികളുടെ ഉപയോഗത്തെ കുറിച്ച് പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും ജാള്യതയും ഒക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ. ഈ വസ്തുത നിലനിൽക്കെ തന്നെ ചോദിക്കട്ടെ, ഒരാൾക്ക് എപ്പോഴാണ് ശ്രവണ സഹായി ആവശ്യമായി വരിക?
0: കേൾവിക്കുറവ് രണ്ട് തരത്തിലുണ്ട്. അതായത് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ്, അതായത് കേൾവിക്ക് സഹായിക്കുന്ന ആ പാത്വേയിൽ വരുന്ന പ്രശ്നങ്ങൾ. മറ്റൊന്ന് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്. അപ്പോൾ ആ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഉള്ളവർക്ക് പ്രത്യേകിച്ച് മരുന്ന് കൊണ്ടുള്ള ചികിത്സകൾ അധികം ലഭ്യമല്ല. അങ്ങനെയുള്ളവരാണ് കൂടുതലും ശ്രവണ സഹായികൾ അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡിലേക്ക് പോകുന്നത്. പിന്നെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റാത്ത കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ഉള്ള ആൾക്കാർക്കും ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കാം. എന്നാലും കൂടുതലായിട്ടും സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഉള്ളവരാണ് ഹിയറിംഗ് എയ്ഡിലേക്ക് പോകുന്നത്. അപ്പോൾ കാഴ്ചയ്ക്ക് കുറവുണ്ടെങ്കിൽ കണ്ണട ഉപയോഗിക്കാൻ ആളുകൾക്ക് മടിയില്ലെങ്കിലും കേൾവിക്കുറവിന് നമ്മൾ ശ്രവണ സഹായി സജസ്റ്റ് ചെയ്താൽ പലർക്കും അതിനൊരു സ്റ്റിഗ്മയാണ്, അത് ഉപയോഗിക്കാൻ പലർക്കും ഒരു മടിയാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, ചിലരിത് പുറത്തെങ്ങനെ കാണാതിരിക്കാം, ഇത് മറ്റുള്ളവർ അറിഞ്ഞാൽ ഒരു വളരെ ഒരു കുറച്ചിൽ പോലെയാണ് പലർക്കും ഉള്ളത്. അതിന് ഒരു സോഷ്യൽ അക്സെപ്റ്റൻസ് ഇപ്പോഴും വളരെ കുറവാണ് ഈ ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കുന്നവർക്ക്. അപ്പോൾ നമ്മൾക്ക് ഹിയറിംഗ് എയ്ഡ് നമ്മൾക്ക് മെഡിസിനിൽ മാറാൻ പറ്റുന്നില്ല. അപ്പോൾ രോഗിക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് ടെസ്റ്റ് ചെയ്തു നല്ല കേൾവിക്കുറവുണ്ട്, അതിന് ശസ്ത്രക്രിയയോ മരുന്നുകളോ ഒന്നും ലഭ്യമല്ല. ആ ആളുടെ വ്യക്തിയുടെ ഡേ ടു ഡേ ലൈഫിനെ ആ കേൾവിക്കുറവ് ബാധിക്കുന്നുണ്ട്. ജോലിയിടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ആശയവിനിമയം എപ്പോഴും ബധിരര് നേരിടുന്ന ഏറ്റവും പ്രയാസം എന്ന് വെച്ചാൽ ശബ്ദം വഴിയുള്ള ആശയവിനിമയം അവർക്ക് നഷ്ടമാവുകയാണ്. അപ്പോൾ അത് അവരുടെ സോഷ്യൽ ലൈഫിനെ ഒരുപാട് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട്

0: അങ്ങനെയുള്ളവർക്ക്, അതായത് മരുന്ന് കൊണ്ടോ ശസ്ത്രക്രിയ കൊണ്ടോ നമ്മൾക്ക് ചികിത്സിച്ച് കേൾവി തിരിച്ചെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്കുള്ള വളരെ ഉപയോഗപ്രദമായ ഒരു സാധനമാണ് ഈ ശ്രവണ സഹായി എന്ന് പറയുന്നത്. അത് പല മോഡൽസ് ലഭ്യമാണ്, വളരെ അധികം മോഡേൺ ഡിവൈസസ് അവൈലബിൾ ആണ്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും റീചാർജബിൾ ബാറ്ററിയൊക്കെ ആയിട്ടുള്ള ഉപകരണങ്ങൾ ലഭ്യമാണ്. നമ്മുടെ ഫോണുമായിട്ടും കണക്ട് ചെയ്ത് നമ്മൾക്കത് യൂസ് ചെയ്യാൻ പറ്റും. പലപ്പോഴും ഇതിൻ്റെ പ്രോഗ്രാമിങ്ങിനോ സർവീസിങ്ങിനോ ഒക്കെ പോലും സെൻറ്ററിൽ പോവാതെ മൊബൈൽ വഴി ആ ഹിയറിങ് എയ്ഡ് പ്രൊവൈഡർക്ക് അവരുടെ ഇത് പ്രോഗ്രാം ചെയ്യാനുള്ള സംവിധാനങ്ങൾ വരെയുണ്ട്. അപ്പോൾ ഒരുപാട് അഡ്വാൻസ് ആയിട്ടുണ്ട് ഈ ശ്രവണ സഹായികൾ. അപ്പം അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കേൾവി കുറവുണ്ടെങ്കിൽ അതിലൊരു ജാള്യതയോ അല്ലെങ്കിൽ ഒരു മടിയോ വിചാരിക്കരുത്. കാരണം നമ്മൾക്കുള്ള റിമൈനിങ് അതായത് ബാക്കിയുള്ള ഹിയറിങ്ങിനെ ആംപ്ലിഫൈ ചെയ്താണ് ഇത് വർക്ക് ചെയ്യണത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആദ്യം മടി വിചാരിച്ചത് ഉപയോഗിക്കാതിരുന്നാൽ പിന്നെ ഇത് ഉപയോഗിച്ചാലും നമ്മൾക്ക് കേൾവി കിട്ടാത്ത ഒരു നിലയിലേക്ക് പോകാം. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് വേറെ ശസ്ത്രക്രിയ ഓപ്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഹിയറിങ് എയ്ഡ് വെച്ച് കേൾവി വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങളും സോഷ്യൽ ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്.
1: മാഡം, കോക്ലിയർ ഇംപ്ലാന്റ് പോലുള്ള അത്യാധുനിക ചികിത്സകൾ കുട്ടികളിലെ കേൾവി പ്രശ്നം പരിഹരിക്കുവാൻ എത്രത്തോളം ഫലപ്രദമാണ്? അതോടൊപ്പം തന്നെ സർക്കാർ തലത്തിൽ കേൾവി പ്രശ്നമുള്ളവർക്ക് നൽകുന്ന സേവനങ്ങളെ കുറിച്ചുകൂടി ഒന്ന് വ്യക്തമാക്കാമോ?
0: ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ യൂണിവേഴ്സൽ ഹിയറിംഗ് സ്ക്രീനിങ് പ്രോഗ്രാമാണ്, ന്യൂബോൺ സ്ക്രീനിങ് പ്രോഗ്രാമാണ്. അത് പ്രധാനമായിട്ടും നമ്മൾ മെയിൻലി എന്തിനാണെന്ന് വെച്ചാൽ കുട്ടികളിലെ തുടക്കത്തിലേ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് സാധാരണ ഒരു ജീവിതം നയിക്കാൻ പറ്റും. അവരുടെ സംസാരവും ഡെവലപ്പ് ചെയ്യും. 3 വയസ്സിനുള്ളിലാണ് അവരുടെ സംസാരത്തിൻ്റെ ഏറ്റവും ഭാഷാപരമായ ഡെവലപ്മെൻ്റ് എല്ലാം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേൾവി കുറവുള്ള കുട്ടികളാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇനി വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. അതായത് പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ്, 2 ചെവിയിലും കേൾവി കുറവുള്ള കുട്ടികൾ, അവർക്ക് ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടും വളരെ പ്രയോജനമൊന്നും കിട്ടുന്നില്ലാത്ത കുട്ടികൾക്ക് പറ്റിയ ഏറ്റവും മോഡേൺ ചികിത്സാ രീതിയാണ് കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറയുന്നത്. കോക്ലിയർ ഇംപ്ലാന്റ് ട്രീറ്റ്മെൻറ് വളരെ എക്സ്പെൻസീവ് ആണ്. കോക്ലിയർ ഇംപ്ലാന്റിന് മാത്രം തന്നെ 600,000 മുകളിൽ വില വരും. പിന്നെ ശസ്ത്രക്രിയ ചെലവുകളും, ശസ്ത്രക്രിയ കഴിഞ്ഞാലും 2-3 വർഷത്തോളം കുട്ടികൾക്ക് ഓഡിയോ വെർബൽ ട്രീറ്റ്മെൻറ്, സ്പീച്ച് തെറാപ്പി കൊടുത്താലും മാത്രമേ അവർ ആ സംസാരം കറക്റ്റായിട്ട് വരത്തുള്ളൂ. അതിനും കുറച്ച് ചിലവേറിയതാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ തലത്തിൽ ADIP സ്കീം, കേന്ദ്ര സർക്കാരിൻ്റെ പ്രോജക്റ്റ് ആണ്, അസിസ്റ്റൻസ് ടു ഡിസേബിൾഡ് പേഴ്സൺസ് ഫോർ പെർച്ചേസ് ഓഫ് ഹിയറിംഗ് എയ്ഡ്. അപ്പം ആ ADIP സ്കീം വഴി ഇവർക്ക് സൗജന്യമായിട്ട്, 100% സൗജന്യമായിട്ട് കുട്ടികൾക്ക്, ജനിച്ച നാൾ മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ADIP സ്കീം വഴി ഈ കോക്ലിയർ ഇംപ്ലാന്റ് സൗജന്യമാണ്. അതിൽ ശരിക്കും 600,000 വിലയുള്ള കോക്ലിയർ ഇംപ്ലാന്റ്, ശസ്ത്രക്രിയ ചെലവുകൾ, പിന്നെ അതിനുശേഷമുള്ള സ്പീച്ച് തെറാപ്പി, അതിൻ്റെ ബാറ്ററി, സ്പെയർ പാർട്സ്, അതിനൊക്കെയുള്ള സർവീസ് ഇതിൽ ഈ സ്കീം വഴി ലഭ്യമാണ്. അപ്പം അതിനെല്ലാം ആദ്യം അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് ഒരു ID കാർഡ് വേണം. യുണീക്ക് ഡിസബിലിറ്റി ഐഡൻറ്റിറ്റി കാർഡ്, UDID കാർഡ് ആണ് എല്ലാ ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസിനും ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി കാർഡ്, നമ്മുടെ ഒരു ആധാർ കാർഡ് പോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള ID കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആ ID കാർഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് UDID.gov.in എന്ന ആപ്പിലോ സ്വാലംബൻ ഗാർഡ് .gov.in എന്ന സൈറ്റ് വഴിയിട്ടും നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ആക്കുളത്തുള്ള നിഷ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിയറിംഗ് സ്പീച്ച് ആൻഡ് ഹിയറിങ്ങിൻ്റെ അവരുടെ വഴിയും നമുക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ജില്ലാ സാമൂഹ്യ നീതി ഓഫീസ് വഴിയും നമ്മൾക്ക് ഈ കാർഡിന്, UDID കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാം. പിന്നെ ഒരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നമ്മൾക്ക് ജനറൽ ഹോസ്പിറ്റലിൽ നിന്നോ മെഡിക്കൽ കോളേജിലോ അപേക്ഷിച്ചിട്ട് ഒരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നേടാം. അപ്പോൾ ഈ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്, അവർക്ക് ഹിയറിംഗ് എയ്ഡ് വെച്ചാലും കേൾക്കാൻ പറ്റാത്ത കുട്ടികളാണ്, 2 ചെവിയും കേൾവി ഇല്ലാത്തവരാണ്. അവർക്ക് മാസ വരുമാനം 22,500 താഴെയാണെങ്കിൽ ഹിയറിംഗ് എയ്ഡും ഈ കോക്ലിയർ ഇംപ്ലാന്റും എല്ലാം 100% സൗജന്യമായിട്ട് ലഭിക്കും. പിന്നെ ആ സ്കീം വഴി തന്നെ നമ്മൾക്ക് ഹിയറിംഗ് എയ്ഡ് കേടുവന്നാൽ അത് റീപ്ലേസ് ചെയ്ത് നൽകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെയാണ് കേരള സർക്കാരിൻ്റെ ശ്രുതി തരംഗം എന്ന് പറഞ്ഞ പദ്ധതി. 2012 കേരള സർക്കാർ സ്റ്റാർട്ട് ചെയ്തതാണ് ശ്രുതി തരംഗം. അതിലും ഇതുപോലെ

0: അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് കോക്ലിയർ ഇംപ്ലാന്റ് സർജറിയും അതിനുശേഷമുള്ള സ്പീച്ച് തെറാപ്പി, പിന്നെ ഇത് അപ്ഗ്രേഡ് ചെയ്ത് ഡിവൈസ് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കുന്നത് വരെ 18 വയസ്സ് വരെ അത് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കുന്നതും ഈ ശ്രുതി തരാം. അപ്പൊ അതിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഒരു മെഡിക്കൽ കോളേജിലെ ENT ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് ഓഡിയോമെട്രി ബേറ ടെസ്റ്റുകൾ നടത്തുക, എന്നിട്ട് ഡോക്ടർ അസസ് ചെയ്തതിനു ശേഷം ഇവർ കോക്ലിയർ ഇംപ്ലാന്റിന് യോഗ്യരാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾക്ക് ADIP ഫോം ഫില്ല് ചെയ്ത് കേന്ദ്ര സർക്കാരിന് അപേക്ഷിക്കാം. എന്നിട്ട് അവിടെ നിന്ന് കൺഫർമേഷൻ വരുന്നതിനനുസരിച്ചിട്ട് ഇവർ ശസ്ത്രക്രിയ തീയതി നിശ്ചയിക്കും. അത് ശരിക്കും ഒരു 2-3 മാസം വരെയൊക്കെ കാലതാമസം വരാം. അപ്പം മാസ വരുമാനം 22,500 താഴെയും ശ്രുതി തരംഗത്തിലാണെങ്കിൽ വാർഷിക വരുമാനം 2 ലക്ഷത്തിൽ താഴെയാണെങ്കിലാണ് ഈ പ്രോഗ്രാമിൽ നമ്മൾക്ക് എലിജിബിലിറ്റി കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഈ കേൾവിക്കുറവുള്ള കുട്ടികൾക്ക് ഈ വിലയേറിയ ചികിത്സ പലർക്കും അഫോർഡ് ചെയ്യാൻ പാടാണ്. അപ്പം ആ ചികിത്സ അവർക്ക് സൗജന്യമായിട്ട് നടത്തി അവരെയും മറ്റു കുട്ടികൾക്കൊപ്പം മുഖ്യധാരയിൽ കൊണ്ടുവന്ന് ഒരു സാധാരണ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്സ് ഇടുന്നുണ്ട്. അപ്പം എല്ലാവരും ഇതെല്ലാം പ്രയോജനപ്പെടുത്തണം. ഈ കേൾവി കുറവുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സ്കീമുകളെ പറ്റി എല്ലാം അന്വേഷിച്ചിട്ട് എനിക്ക് തോന്നുന്നു ആക്കുളത്തുള്ള നിഷില് ചെന്നാൽ എല്ലാ മാസവും ADIP ക്യാമ്പ് നിഷില് നടത്തുന്നുണ്ട്. അപ്പം നമ്മൾ അവിടെ ചെന്ന് അവിടെ വിളിച്ച് അന്വേഷിച്ചാൽ ക്യാമ്പ് നടത്തുന്ന തീയതി അറിയാൻ പറ്റും. ആ ക്യാമ്പിൽ പങ്കെടുത്ത് കേൾവി ചെക്ക് ചെയ്തിട്ട് അവർ നിശ്ചയിക്കും ഹിയറിംഗ് എയ്ഡ് വെച്ചാൽ മതിയോ എന്ന്. ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടും പ്രയോജനപ്പെടാത്ത കുട്ടികളെ അവർ മെഡിക്കൽ കോളേജിലെ ഈ ഇംപ്ലാന്റിലേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ആ സ്കീം പ്രയോജനപ്പെടുത്തി കുട്ടികളെ നേരത്തെ തന്നെ താമസിക്കാതെ എപ്പോഴും ആ സ്പീച്ച് ഡെവലപ്പ് ചെയ്യുന്ന ആ പിരീഡ് തന്നെ പ്രയോജനപ്പെടുത്തി ഈ സർജറി നടത്തിയാൽ വളരെ പ്രയോജനമായിരിക്കും കുട്ടികൾക്ക്.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി കൊച്ചി FM 102.3, സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. യേശുദാസും സംഘവും സമ്മാനം എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം. കൈതപ്രത്തിൻ്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് ജോൺസൺ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് സമാപിച്ചു. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റും 10 സെക്കൻഡും. സേവന വാർത്തകൾ. 2026 സംസ്ഥാന വയോസേവന അവാർഡിന് നോമിനേഷനുകൾ സമർപ്പിക്കേണ്ട തീയതി ഈ മാസം 31 വരെ. വയോജന സേവന മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ചിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവർക്ക് നോമിനേഷൻ സമർപ്പിക്കാം. ജില്ലാ പഞ്ചായത്ത് സാമൂഹ്യനീതി ഡയറക്ടർക്ക് നേരിട്ടും മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നിവർ LSGD ജില്ലാ മേധാവി മുഖേന, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്കും വയോജന മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച NGO, സ്വയംപ്രഭ ഹോം, മികച്ച കായിക താരം, കലാസാഹിത്യ സാംസ്കാരിക മേഖലയിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഭിന്നശേഷിക്കാർ, ആജീവനാന്ത ബഹുമതി എന്നീ വിഭാഗക്കാർ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്കും നോമിനേഷൻ സമർപ്പിക്കണം. നാമനിർദ്ദേശത്തിനുള്ള പ്രൊഫോർമ മാതൃകയും കൂടുതൽ വിവരങ്ങളും സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.sjd.kerala.gov.inലും ജില്ലാ സാമൂഹ്യനീതി ഓഫീസിലും ലഭ്യമാണ്. www.sjd.kerala.gov.in.
1: അമ്പോ, പകുതി വിലയോ?
2: യെസ്, സിറ്റി സിൽക്സിന്റെ വമ്പൻ സൂപ്പർ ഡ്യൂപ്പർ ഓഫർ. ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് ബ്രാൻഡഡ് ഡ്രസ്സുകൾക്ക് 50% വരെ ഡിസ്കൗണ്ട്, ഒപ്പം മറ്റ് കിഡിലൻ ഓഫറുകളും ഏതാനും ദിവസത്തേക്ക് മാത്രം.
3: മച്ചാനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
4: ആൻറ്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബറോൺ മോൾ, കൊച്ചി.
0: കോട്ടയം പള്ളം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ പഠനമുറി പദ്ധതിക്ക് ഈ മാസം 19 വൈകിട്ട് 5 വരെ അപേക്ഷിക്കാം. 1000 ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്ന വാർഷിക കുടുംബ വരുമാനം 1,00,000 രൂപയിൽ താഴെയുള്ള 5 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി

0: വിദ്യാർത്ഥികളെയാണ് പരിഗണിക്കുന്നത്. അപേക്ഷയും അനുബന്ധ രേഖകളും പള്ളം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നൽകണം. ഫോൺ നമ്പർ 83 04 87 71 79. 83 04 87 71 79.
1: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: എറണാകുളം ജില്ലയിലെ ഒരു അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ഹെൽപ്പർ പ്രിന്റിംഗ് തസ്തികയിലേക്ക് താൽക്കാലിക ഒഴിവുണ്ട്. SSLC പ്രിന്റിംഗ് ടെക്നോളജിയിൽ 3 വർഷത്തെ ഡിപ്ലോമയുമാണ് വിദ്യാഭ്യാസ യോഗ്യത. പ്രായപരിധി 18-നും 41-നും ഇടയിൽ. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 25-ന് മുൻപ് അതത് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0484-2-42-24-58 0484-2-42-24-58.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ക്യുസാടെക് ഫൗണ്ടേഷനിൽ കരാറടിസ്ഥാനത്തിൽ ജനറൽ മാനേജർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. MBA യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റ TBI@QSAT.AC.IN എന്ന വിലാസത്തിലേക്ക് ഈ മാസം 20-ന് മുൻപായി അയയ്ക്കുക. ഫോൺ നമ്പർ 98-95-02-57-73 98-95-02-57-73. കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ തൊഴിൽരഹിതരായ 18-49 ഇടയിൽ പ്രായമുള്ളവർക്ക് ഫാസ്റ്റ് ഫുഡ് സ്റ്റാൾ, ഉദ്യമി, പേപ്പർ ക്യാരി ബാഗ് നിർമ്മാണം എന്നിവയിൽ സൗജന്യ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0481-2-30-33-07 0481-2-30-33-07. സേവന വാർത്തകളാണ് ശ്രോതകൾ ഇതുവരെ കേട്ടത്. ഇപ്പോൾ സമയം 10:30:27.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
5: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില. ഗ്രാമിന് 95 രൂപ കുറഞ്ഞ് 13,590 രൂപ നിരക്കിലും പവന് 1,08,720 രൂപ നിരക്കിലുമാണ് റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില. ഇനി നാളെ രാവിലെ 10:30.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
5: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, ഇടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10 മണി കഴിഞ്ഞ് 32 മിനിറ്റും 3 സെക്കൻഡും.
1: ഒക്ടോബർ 14 വിശ്വ മാനക ദിനം ആശംസകളോടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കൊച്ചി ബ്രാഞ്ച്.
0: ഇപ്പോൾ
1: ഓർമ്മ ചിന്തിക്കുക.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഓർമ്മച്ചിന്തലേക്ക് സ്വാഗതം. ഇന്ന് ഓർമ്മച്ചിന്തൽ നിങ്ങളോടൊപ്പം
1: ഞാൻ ഉണ്ണികൃഷ്ണൻ,
0: ഞാൻ റിയ.
1: അപ്പോ ഓർമ്മയിലേക്ക് കടക്കാം.
0: അതെ, എന്തും ഇങ്ങനെ പറയാനായിട്ട് ഇങ്ങനെ തിക്കിമുട്ടി നിൽക്കുകയാണ്. എന്താണ് ആ ഓർമ്മ?
1: അതൊരു ഓർമ്മ എന്ന് പറഞ്ഞാല് അത് ഞാൻ മണ്ടനായൊരു ഓർമ്മയാണ്.
0: അങ്ങനെയുണ്ടാവുമല്ലോ,
1: നമ്മളെ ജീവിതത്തിൽ നമ്മൾ മണ്ടന്മാരാവുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതൊരു പറഞ്ഞുതരാണ്, കുറച്ച് നീണ്ടുപോകുന്ന ചെറിയ സംശയമുണ്ട്. അപ്പം ഞാൻ കാലിക്കറ്റ് പഠിക്കുന്ന സമയം, അപ്പം ഞാൻ രാവിലെ ട്രെയിനിന് കാലിക്കറ്റിലേക്ക്, തലശ്ശേരിയിൽ നിന്ന് കാലിക്കറ്റിലേക്ക് പോകും. അപ്പോൾ ഒരു ദിവസം വന്നപ്പോൾ രണ്ട് സിസ്റ്റേഴ്സ്, എൻ്റെ രണ്ട് സിസ്റ്റേഴ്സാണ്, അതിൻ്റെ മൂത്ത സിസ്റ്ററാണ് കുറച്ച് ട്രോളിംഗ് ഒക്കെ നല്ല, അന്ന് ഈ പേരില്ല, ട്രോൾ എന്നുള്ള പേരില്ല, പക്ഷെ നന്നായി ട്രോൾ ചെയ്യും.
0: അപ്പൊ
1: അങ്ങനെ അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛനെ ഡയറക്ടർ ഭരതൻ വിളിച്ചിരുന്നു, അപ്പൊ ഇന്ന സിനിമയില്ലാന്നൊക്കെ പറഞ്ഞു. ആ സിനിമയുടെ പേര് ഞാൻ ഇപ്പൊ പറയുന്നില്ല, അവസാനം പറയാം. ഒരു 6 അടി മേലെ നീളമുള്ള ഒരു നായകനെ വേണം, അതുകൊണ്ടാണ് അച്ഛനെ വിളിച്ചത്. ഞാൻ പറഞ്ഞു, ഓ പിന്നെ
0: നല്ല പൊക്കായിരുന്നു.
1: ഇല്ല ഇല്ല, അച്ഛൻ ചെറുതാണ്, ഞാൻ ഹൈറ്റ് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അപ്പോ പിന്നെ ഞാൻ പറഞ്ഞു, ആ പിന്നെ ഭരതൻ അച്ഛനെ വിളിക്കല്ല, എന്ത് പരിചയമുള്ള, അല്ല ആരോ ഒരാൾ പറഞ്ഞിട്ട് അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞാണ്. അന്ന് പോസ്റ്റ് ഓഫീസിലാണല്ലോ അച്ഛൻ, പോസ്റ്റ് ഓഫീസ്, അപ്പൊ ഫോൺ അവിടെയുണ്ട്. അപ്പൊ ഇതൊക്കെ ഭയങ്കര കാൽക്കുലേറ്റഡ് ആയിട്ട് നമ്മള് ആസാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എല്ലാ പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട് ഞാൻ വിശ്വസിക്കാനൊന്നും പോയിട്ട. പിന്നെ ഞാൻ അഭിനയിക്കാൻ പോവല്ലേ, എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ്, സിനിമ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ സിനിമയെ ഒരു പാർട്ടാവാൻ എനിക്ക് താല്പര്യം അന്നുമില്ല ഇന്നുമില്ല. അപ്പം ഒരു അസിസ്റ്റന്റ് ഡയറക്ടറോ അല്ലെങ്കിൽ ഒരു നടനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാമറ അങ്ങനെയുള്ള ഇൻട്രസ്റ്റുകളൊന്നും ഇല്ല, സിനിമ കാണുക എന്നുള്ളതാണ് എന്റെ ഇൻട്രസ്റ്റ്.
0: അതിന് ഒന്ന് ഞാൻ ഇന്ററപ്റ്റ് ചെയ്തോട്ടെ, എന്താണെന്ന് വെച്ചാൽ ആളുകൾ വിചാരിക്കും ആർക്ക് വേണ്ടിയിട്ടാണ്, അച്ഛന് വേണ്ടിയിട്ടാണോ സംവിധായകൻ ഭരതൻ വിളിച്ചത്, അതോ മകന്
1: വേണ്ടിയിട്ടാണോ?
0: അതെ അതെ, 6 അടി പൊക്കം ഉണ്ട് കേട്ടോ, അത് പലരും നമ്മളെ കണ്ടിട്ടുണ്ടാവില്ല, സാറിനെ കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.
1: അപ്പൊ അങ്ങനെ അന്ന് ഞാൻ വളരെ മെലിഞ്ഞിട്ട് ഒരു നായകൻ റിമോട്ട് ചാൻസ് പോലും ഇല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഞാനിങ്ങനെ പിറ്റേന്നൊക്കെ ട്രെയിനിൽ പോകുമ്പോ ഇതെങ്ങനെ ശരിയായാലോ, ബിരിയാണിയോ മറ്റോ ഉണ്ടായാലോ എന്നുള്ള ഒരു വിചാരം ഉണ്ടായി. കാരണം ഞാൻ ഞാൻ അഭിനയിക്കുന്നില്ല തീർച്ചപ്പെടുത്തി, ഞാൻ ഇല്ലാന്ന് തീർച്ചപ്പെടുത്തി, എന്നാലും ഒരു ചെറിയൊരു ഡൗട്ട്. അപ്പൊ ഞാൻ ട്രെയിനിന്റെ ബാത്റൂമിലൊക്കെ, അവിടെ കണ്ണാടി ഉണ്ടാവില്ല, അതിന് മുന്നിലൊക്കെ പോയി നിന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട്
0: നോക്കുകയൊക്കെ
1: ചെയ്യായിരുന്നു. അപ്പോ പിന്നെ അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞപ്പോ പത്രത്തിലൊരു പരസ്യം വന്നു, വൈശാലി എന്ന ചിത്രത്തിൽ 6 അടി പൊക്കമുള്ള ഒരു നായകനെ അന്വേഷിക്കുന്നു, ഡയറക്ടർ ഭരതൻ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യം വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചിയോട് പറഞ്ഞു, ഇത് പരസ്യം വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അവരെല്ലാരും കൂടെ ചിരിച്ചു. അന്നേരമാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഈ പരസ്യം നേരത്തെ വന്നിരുന്നു പേപ്പറിൽ. അപ്പൊ അന്നത്തെ പേപ്പർ ഞാൻ കണ്ടില്ല, രാവിലെ ഞാൻ കോളേജിൽ പോകല്ലോ, തിരിച്ചു വന്നപ്പോ പേപ്പറൊക്കെ അവരെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും വേണമെങ്കിൽ ഇതിനൊരു പൂർണ്ണതയ്ക്ക് വേണ്ടിട്ട്. അങ്ങനെ ഞാനൊരു മണ്ടനായി. പിന്നെ അതോടൊപ്പം തന്നെ ഞാനൊരു 1-2 ദിവസം നായകനായോ എന്ന് സംശയമുണ്ട്.
0: നമ്മുടെ നടപ്പിനും ഭാവത്തിനും ഒക്കെ ഒരു ചെറിയ മാറ്റം,
1: പക്ഷെ വീട്ടിൽ കാണിക്കാനും പറ്റില്ല, ഞാനില്ല,
0: ജാടായിട്ട്
1: പോയില്ല എന്നുള്ളതല്ലേ പറഞ്ഞു. അങ്ങനെയുള്ള ഓരോരോ രസങ്ങൾ. അപ്പം വൈശാലി കണ്ടവര് ക്ഷമിക്കുക, അതിലെ ഋഷിശൃംഖലമായിട്ട് യാതൊരു സാമ്യമോ ആ ഒരു ആകാരമോ ഒന്നുമില്ല എനിക്ക് എന്നും കൂടെ മനസ്സിലായി.
0: ഋഷിശൃംഖനാവേണ്ട ആളാണ് ഇവിടെ വന്നിരുന്ന് ഓർമ്മിച്ചെന്ത് വായിക്കുന്നത്. അപ്പൊ എന്തായാലും നല്ല ഓർമ്മ, ഈ ഒരു ഓർമ്മ സാറിനെ സമ്മാനിച്ച സഹോദരിമാർക്ക് വേണ്ടിയിട്ട് അല്ലേ.
1: ഒരു പാട്ട്.
0: ഒരു പാട്ട്.

0: ഓർമ്മ ചിന്ത.
1: അപ്പോ ആദ്യത്തെ കത്തിലേക്ക് കടന്നാലോ.
2: നമുക്ക് ഓർമ്മകളിലേക്ക് ഊളിയിടാം. ആദ്യത്തെ ഓർമ്മ പങ്കുവച്ചിരിക്കുന്നത് ഷീബ രമേഷ് കാക്കനാട്. ഒരു 16 വർഷം മുൻപുള്ള ഓർമ്മയാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഒരു സർജറി ഉണ്ടായിരുന്നു. അതിനുവേണ്ടി തലേ ദിവസം അഡ്മിറ്റ് ആവാൻ പറഞ്ഞതനുസരിച്ച് ഞാനും അമ്മയും ഹോസ്പിറ്റലിൽ എത്തി. അഡ്മിഷൻ വാർഡിലെത്തിയപ്പോൾ ആദ്യം കണ്ണിൽപ്പെട്ടത് കട്ടിലിനപ്പുറം ഒരു ഉമ്മ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു സർജറിക്കുള്ള പേടിയുണ്ടായിരിക്കും എന്ന്. ഞാൻ ഞങ്ങളുടെ അഡ്മിഷനും ബാക്കി കാര്യങ്ങളും ഒക്കെ ചെയ്ത് വന്നപ്പോഴേക്കും ഇത് തന്നെ അവസ്ഥ. എനിക്ക് ആ സങ്കടം കണ്ടു നിൽക്കാൻ കഴിയാതെ സിസ്റ്ററോട് ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞത് ആ അമ്മയ്ക്ക് നാളെ സർജറിയാണ്, പക്ഷേ ബ്ലഡ് നൽകാമെന്ന് പറഞ്ഞവർ വന്നില്ല. അവർക്ക് പൈസ കൊടുക്കണം പോലും. ഇവരാണെങ്കിൽ പാവപ്പെട്ടവരാണ്, അവർക്ക് പൈസയില്ല. ഇതിപ്പോൾ 3-ാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ എന്ന് സിസ്റ്റർ പറഞ്ഞു. ആ ഉമ്മയുടെ ആരോഗ്യസ്ഥിതി വഷളായി വരികയാണ്. ഞാൻ എന്തോ ഒരു ധൈര്യത്തിൽ ചോദിച്ചു ഗ്രൂപ്പ് ഏതാ സിസ്റ്ററെ? ബി നെഗറ്റീവ്. സിസ്റ്റർ മറുപടി തന്നു എനിക്ക് കൊടുക്കാമോ സിസ്റ്ററെ? സിസ്റ്റർ പറഞ്ഞു അസുഖങ്ങളും ക്ഷീണവും ഒന്നുമില്ലെങ്കിൽ കൊടുക്കാമെന്ന്. സത്യത്തിൽ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ടും ബാക്കി അലച്ചിൽ കൊണ്ടും ആകെ ക്ഷീണമാണ്, പക്ഷേ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. ഉടനെ ചേട്ടനെ വിളിച്ച് ചോദിച്ചു ചേട്ടൻ ദുബായിലാണ്, നിനക്ക് എന്തു തോന്നുന്നോ അത് ചെയ്യൂ, നല്ലൊരു കാര്യമല്ലേ? ആളും ധൈര്യം നൽകി. അങ്ങനെ ആ ഉമ്മയ്ക്ക് എൻ്റെ ബ്ലഡ് ഞാൻ കൊടുത്തു. ആദ്യം അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് വാർഡിലെത്തി. ഉച്ച കഴിഞ്ഞപ്പോൾ ഉമ്മയും എത്തി. കണ്ണു തുറന്നപ്പോൾ ഉമ്മ ആദ്യം അന്വേഷിച്ചത് എന്നെയാണ്. ആ ഉമ്മയുടെ മോള് എന്നെ വന്ന് വിളിച്ചു നിങ്ങളെ ഉമ്മ അന്വേഷിക്കണം. ഞാൻ ചെന്നു. ആ ഉമ്മ കണ്ണീരോടെ രണ്ട് കൈയും എൻ്റെ തലയിൽ വെച്ച് അനുഗ്രഹിച്ചു. എൻ്റെ പൊന്നുമോളെ, പഠിച്ചവൻ കാക്കട്ടെ. അന്നത്തെ ആ ദിവസം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. മലപ്പുറത്തുള്ള ഒരു ഉമ്മയും മകളും, തൃശ്ശൂർ കൊടകരയിലുള്ള ഞാൻ. ഇന്നിപ്പോൾ ആ ഉമ്മ ഉണ്ടാവുമോ എന്തോ മനസ്സിൽ മായാതെ കിടക്കുന്നു. ആ ഉമ്മാൻ്റെ മുഖം, പേരൊന്നും ചോദിച്ചില്ല, ഉമ്മ എന്ന് വിളിച്ചു. ഡിസ്ചാർജായി പോകുമ്പോൾ ആ ഉമ്മ എന്നെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തന്നു. ഇത്രയും മതി. കുറേ നാളായി ഇത് ഓർമ്മചിന്തന എഴുതണം എന്ന് വിചാരിക്കുന്നു, സമയം കിട്ടാത്തത് കൊണ്ടാണ്. എനിക്ക് കാക്കനാട് ടൈലറിംഗ് ഷോപ്പാണ്. ഷീബ രമേശ്. നല്ലൊരു ഓർമ്മ അല്ലേ?
1: രക്തദാനം, മഹാദാനം.
2: അതെ അതെ അതെ. അവര് ആ സമയത്ത് ഉണർന്ന് പ്രവർത്തിച്ചതുകൊണ്ട് ആ ഉമ്മയ്ക്ക് വിഷമമില്ലാതെ സർജറി നടന്നു കിട്ടി. പണ്ടൊക്കെ ഈ രക്തം വിൽക്കുന്നവരുണ്ടായിരുന്നു. ഈ മെഡിക്കൽ കോളേജിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ റെഡിയായി നിൽക്കും, അവരിങ്ങനെ വന്ന് രക്തം കൊടുത്തു പോകും. അതിനുശേഷമാണ് ഈ രക്തദാന ക്ലബുകൾ ഫോം ചെയ്തത്. അപ്പം അതിൽ കുറച്ചുകൂടെ ദാനം നടക്കുന്ന അവിടെയാണ്. അവരെ ക്ലബിലെ മെമ്പേഴ്സൊക്കെ റെഡിയായിട്ട് അവർ രക്തം സാമ്പിളൊക്കെ ചെയ്ത് ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കും. അതൊക്കെ കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം, ഈ പറയുന്ന കാലത്ത് എങ്ങനെയാണെന്ന് അറിയില്ല. ആ
1: സമയത്തൊക്കെ
2: ഇപ്പൊ അങ്ങനെ വിൽക്കാറൊന്നുമില്ല. പണ്ട് അതൊരു കാര്യമായിരുന്നു, അങ്ങനെ രക്തം വിറ്റിട്ട് പൈസ വാങ്ങുന്ന പരിപാടി.
1: കഴിഞ്ഞ ദിവസം ഞാനും എന്റെ അമ്മയും കൂടെ ഇവിടെ ഒരു മോളിൽ പോയി. അപ്പൊ ഞങ്ങൾ അവിടെ കഴിക്കാനിരുന്നു. ഒരു ഇത് മനസ്സ് കഴിക്കാനിരിക്കുമ്പോ ഞങ്ങളുടെ ബാക്കിൽ ഒരു പയ്യൻ ഇരിപ്പുണ്ട്. ആ പയ്യന്റെ ഹെൽമെറ്റ് ആ ടേബിളിന്റെ പൊക്കത്ത് വെച്ചിട്ടുണ്ട്. ആ ഹെൽമെറ്റില് എഴുതിയിട്ടുണ്ട് ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവ് എന്ന്. അതായത് ബൈക്കിന് പോകുന്ന പയ്യനാണ്. അപ്പോ ആ ഹെൽമെറ്റിൽ എഴുതി വെച്ചാൽ ആക്സിഡന്റിലായാൽ പോലും ആൾക്കാർക്ക് മനസ്സിലാകും AB നെഗറ്റീവ് ബ്ലഡ് ആണ്. അത് റെയറസ്റ്റ് അല്ല, ഏറ്റവും കുറച്ച് കാണപ്പെടുന്ന ബ്ലഡ് ആണ്. അതുകൊണ്ടാണ് അത് ആ ഹെൽമെറ്റിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ അമ്മയെ വിളിച്ച് കാണിച്ചു കൊടുത്തു അത് കണ്ടോ എന്നും പറഞ്ഞിട്ട്. ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നു, അതുകൊണ്ട് കാണിച്ചു.
2: അല്ല, അത് എല്ലാവരും അത് കരുതണം എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മളുടെ പോക്കറ്റിലോ അങ്ങനെ എന്തെങ്കിലും ഒരു പേഴ്സിലോ അങ്ങനെ എന്തെങ്കിലും നമ്മളെ ബ്ലഡ് ഗ്രൂപ്പ് ഒരു പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ബ്ലഡ് ഗ്രൂപ്പ് മനസ്സിലാക്കാനൊക്കെ കുറച്ച് ടൈം എടുക്കുമല്ലോ. അതിന് മുൻപേ തന്നെ നമുക്ക് ഇപ്പം ബ്ലഡ് ബാങ്കുകളിലൊക്കെ കരുതൽ ബ്ലഡ് ഉണ്ട്.
1: അതുപോലെ തന്നെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഗ്രൂപ്പിനെ ഇന്റർവ്യൂ ചെയ്തിരുന്നു. അവര് നൌഷാദ് എന്ന് പേരുള്ള ആളുകളുടെ ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിന്റെ പ്രധാന ലക്ഷ്യം തന്നെ ഇങ്ങനെ ബ്ലഡ് കൊടുക്കുക. അവരെ ഇവിടെ മാത്രമല്ല, കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലും ഒക്കെ ആളുകളുണ്ട് ഈ ഒരു കൂട്ടായ്മയില്. അപ്പോ ഇവര് പല ബ്ലഡ് ഗ്രൂപ്പിലുള്ളവരുണ്ടല്ലോ, ഇവരോടിപ്പോയി ബ്ലഡ് കൊടുക്കും. അപ്പൊ ഇവര് പറയാണ് അതാണ് ഞങ്ങളുടെ ഒരു പ്രധാന ഇത് അതാണ് എന്ന് പറയായിരുന്നു.

0: ഇങ്ങനെ കുറേ
1: ഗ്രൂപ്പുകളുണ്ട്, കാര്യങ്ങളൊക്കെ ഇപ്പൊ ഓർമ്മിക്കാൻ കഴിഞ്ഞത് ഷീബ രമേശിന്റെ ഈ ഓർമ്മയിലൂടെയാണ്.
0: അതെ അതെ, എന്തായാലും ഷീബയ്ക്ക് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കൂട്ടുനിന്നതിന് ഷീബയ്ക്ക് നന്ദി. നമുക്കൊന്ന് പാട്ട്
1: പാട്ട് കൊടുക്കാം.

സ്വന്തം സാറന്മാർക്കും. അങ്ങനെയേ വിളിക്കൂ, കാരണം അത്രയ്ക്ക് ഹൃദയസ്പർശിയാണ് അവിടുത്തെ ഓരോ ശബ്ദവും. ഇനി ഓർമ്മ പങ്കിടാമേ. എൻ്റെ വീട് കോട്ടയം ഇല്ലിക്കൽ മീനച്ചിലാറിൻ്റെ കരയിലാണ്. ഞാൻ അന്നൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയം അച്ചാച്ചൻ സിനിമയുടെ കാസറ്റ് വാടകയ്ക്ക് കൊണ്ടുവരും. രണ്ടാഴ്ച കഴിഞ്ഞ് തിരികെ കൊടുത്താൽ മതിയാകും. അങ്ങനെ അമ്മയുടെ കൂട്ട്

0: അമ്മയും ചേട്ടനും ചേച്ചിയും ഞാനും അനിയനും ഭക്ഷണമൊക്കെ കഴിച്ച് സിനിമ കാണാൻ തയ്യാറെടുത്തിരിക്കും. 9:30-10 മണിയൊക്കെ ആകുമ്പോൾ, അതായത് രാത്രി, സിനിമയിടും. അത് തീർന്നു കഴിഞ്ഞാൽ 12:30-1 മണിയെങ്കിലും ആകും, അർദ്ധരാത്രി. സിനിമ കഴിഞ്ഞാൽ ആന്റിയെ അമ്മയും കുഞ്ഞനിയനും കൂടി വീട്ടിലാക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് നോക്കി ഞങ്ങൾ 3 മക്കളും ജനാലയിലൂടെ നോക്കിയിരിക്കും. മീനച്ചിലാറിന്റെ, അതായത് NH റോഡിന്റെ ഇരുവശങ്ങളിലായാണ് ഞങ്ങളുടെ വീടുകൾ. അതുകൊണ്ട് റോഡിലൊക്കെ നല്ല തിരക്കാണ്. ഇത് കുമരകം, ചേർത്തല, എറണാകുളം അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ്. മീനച്ചിലാർ കരകവിഞ്ഞാൽ പിന്നെ റോഡുമില്ല, പാലവുമില്ല, പറമ്പും സ്ഥലങ്ങളും ഒന്നുമില്ല. മെയിൻ റോഡിലൊക്കെ വെള്ളമല്ലേ, ബസ്സുകളും വെള്ളമിറങ്ങാതെ ഓടില്ല. അമ്മയും അനിയനും ആന്റിയെ കൊണ്ടുചെന്നാക്കി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളും കിടന്നുറങ്ങും. അങ്ങനെ സിനിമ കാണാനൊരു സുഖമാണ്. അമ്മയുടെ വേറൊരു കൂട്ടുകാരിയായ ഓമന ആന്റിയും ഇടയ്ക്കിടെ വരാറുണ്ടായിരുന്നു. ഓമന ആന്റി ഉണ്ടെങ്കിലും അമ്മ ലൈലാമ ആന്റിയെയും ഓമന ആന്റിയെയും വീട്ടിൽ കൊണ്ടുചെന്നാക്കി തിരിച്ചെത്തും. അമ്മയ്ക്കും ഞങ്ങൾക്കും അവരെയെല്ലാം ഒരുപാട് ഇഷ്ടമാണ്. ഇന്ന് അവിടെ പോകാനും തോന്നാറില്ല. അമ്മയും അച്ഛനും ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് വല്ലപ്പോഴും മാത്രമേ പോകാറുള്ളൂ. അങ്ങനെ കോട്ടയം, ഇല്ലിക്കൽ, മീനച്ചിലാർ എന്നിങ്ങനെ കേൾക്കുമ്പോൾ ഒത്തിരി ഇഷ്ടമാണ്. അവരവരുടെ സ്വന്തം നാട് നമ്മൾ ഒരിക്കലും മറക്കില്ലല്ലോ. ഇന്ന് ആരെങ്കിലും കോട്ടയത്താണ് എന്ന് പറഞ്ഞ് വെള്ളിത്തിരയിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ മനസ്സിൽ പറയും എന്റെ നാടാണെന്ന്. അതൊരു സുഖമാണ്. ഞങ്ങൾ താമസിക്കുന്നത് എറണാകുളത്തെ വെണ്ണല ഭാഗത്താണ്. അതുകൊണ്ട് കോട്ടയത്ത് പോയി വന്നു കഴിഞ്ഞാൽ ഒരുപാട് സങ്കടമാകും. നമുക്ക് പഴയ പോലെ സ്വന്തമായി താമസിക്കാൻ കഴിയില്ലല്ലോ എന്ന്. കാരണം ജീവിതത്തിന്റെ കെട്ടും ഭാണ്ഡവും എല്ലാം ഇവിടെയല്ലേ. എന്നാലും കോട്ടയം, ഇല്ലിക്കൽ എന്ന സ്ഥലം എനിക്ക് ഒരുപാട് സന്തോഷം പകരുന്നു. ഇങ്ങനെ എഴുതി ഓർമ്മ ചിന്തയിലേക്ക് അയക്കാൻ സാറന്മാർ സമ്മതിക്കുന്നതിലും അതിലേറെ സന്തോഷം. നിർത്തട്ടെ. ദീപാ സമ്പത്ത്, കൊറ്റംകാവ്. ഇല്ലിക്കൽ കോട്ടയം എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മകളുണ്ട്. അതെ, നോസ്റ്റ് ഓടിച്ചു. എന്താന്ന് വെച്ചാല് ഞാൻ പഠിച്ചത് അവിടെ കോട്ടയം CMS കോളേജിലാണ്. അപ്പൊ യാത്ര പോയിക്കൊണ്ടിരുന്നത് ഈ ഇല്ലിക്കൽ ഭാഗത്തുകൂടെയാണ്. ഇപ്പുറത്ത് മീനച്ചിലാറാണ്, ഇതിന്റെ സൈഡിലായിട്ട് റോഡ് കുഞ്ഞു റോഡ്. ഞാൻ പഠിക്കുന്ന കാലത്ത് കുഞ്ഞു റോഡാ. ഇപ്പൊ അത് വലുതായി കേട്ടോ, നന്നായിട്ട് വലുതായി. അപ്പൊ ഒരു ബസ് വന്നു കഴിഞ്ഞാൽ മറ്റേ ബസ് ഇങ്ങനെ ഈ ആറ്റില് വീഴാതെ നോക്കണം. അങ്ങനെ അങ്ങനെയാണ് പോകുന്നത് ആ സമയത്ത്. അതുപോലെ തന്നെ ഈ മഴക്കാലം, ശരിയാണ്, മഴക്കാലം വന്നു കഴിഞ്ഞാൽ പിന്നെ നിറയെ വെള്ളമാണ്, ഒന്നും പോകില്ല. അതുപോലെ തന്നെ കുമരകം ഭാഗത്തുള്ള ആ പാടങ്ങളിൽ നിന്നൊക്കെ വെള്ളം വരും. അപ്പൊ ആ ഭാഗം മുഴുവൻ വെള്ളമാ. എന്നിട്ട് നമുക്കിങ്ങനെ ഏറ്റവും രസമുള്ള ഒരു കാഴ്ച എന്ന് വെച്ചാല്, ഒരു ഭാഗത്ത് മീനച്ചിലാറ്, പിന്നെ നടുക്ക് റോഡ്, അതിന്റെ ഇപ്പുറത്തെ ഭാഗത്ത് ഈ പഴയ തരം തറവാടുകളും വീടുകളും ഇല്ലേ, അത് മുഴുവൻ അങ്ങനെ അറയും പത്തായോ ഒക്കെ ഉള്ള വീടുകൾ പോലെ ഇങ്ങനെ നിലന്തൊട്ട്, അതെ, ഇങ്ങനെ പറ്റി നിൽക്കുന്ന വീടുകളാണ്, പഴയ വീടുകളും. അപ്പൊ ഈ വെള്ളം വരുമ്പോ ഈ വീടുകളിലേക്ക് വെള്ളം കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ പിന്നീട് ഞാൻ കുറെ കാലം കൂടി പോയപ്പോ ഈ വീടുകൾ പലതും പൊക്കി, അത് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്, പൊക്കി കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ അടുത്ത് റോഡിനടുത്തുനിന്ന് മാറി അങ്ങോട്ടായിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒരു ഓർമ്മയും കൂടെ ഉണ്ട്. അപ്പൊ ഇതുകൂടെ കേട്ടപ്പോ ദീപയ്ക്ക് സന്തോഷമായി. കാണും ഞാൻ ഈ ഒരു ഓർമ്മയും കൂടെ പറഞ്ഞപ്പോ സ്വന്തം നാടിനെ കുറിച്ചല്ലേ.
1: കോട്ടയം ഒന്നുകൂടെ റീവിസിറ്റ് ചെയ്ത പോലെ.
0: അന്നത്തെ കാലത്ത് ഞാൻ ചിന്തിക്കുമായിരുന്നു, ഞാൻ എന്തെങ്കിലും ഒരു കാലത്ത് റിട്ടയർ ചെയ്ത് താമസിക്കാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടെ പോയി താമസിക്കുന്ന. എന്താന്ന് വെച്ചാല് അതിനൊരു പ്രത്യേക ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ അത്.
1: അതായിരിക്കാം, എല്ലാവർക്കും സ്വന്തം നാട് വളരെ അധികം പ്രിയപ്പെട്ടതായിരിക്കും എല്ലാവർക്കും. അങ്ങനെയാണ്
0: സ്വന്തം നാട്.
1: പിന്നെ ചിലർക്ക് പോയി ആ നാടുമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ട് അവിടെ താമസ സെറ്റിലിംഗ് ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നുണ്ടല്ലോ പല സ്ഥലത്തായിട്ട്. ഞാനിപ്പം തലശ്ശേരിയിൽ നിന്ന് കോഴിക്കോട് വന്നു സെറ്റിൽ ചെയ്ത പോലെ.
0: ഇതിപ്പോ കോട്ടയത്ത് പഠിക്കുന്ന കാലത്ത് എനിക്ക് അതായിരുന്നു.
1: പക്ഷേ ഇന്നും എനിക്ക് തലശ്ശേരി ഒരു നൊസ്റ്റാൾജിയാണ്.
0: ആണോ? എനിക്ക് മൈസൂർ, അവിടെ പോയി താമസിക്കണം എന്നായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതായത് പഠിക്കുന്ന കാലത്ത് ഈ ഇല്ലിക്കൽ ഭാഗമൊക്കെ പോകുമ്പോഴത്തേക്കും ഇവിടെ ഒരു വീട് വെച്ച് കൂടാന്നൊക്കെ തോന്നുമായിരുന്നു. അപ്പോ ഈ മൈസൂരിനോട് പ്രത്യേക ആഗ്രഹം തോന്നാൻ എന്താ കാര്യം എന്ന് വെച്ചാല്, ഞാൻ എന്റെ 20കളിലാണ് ആദ്യമായി അവിടെ പോകുന്നത്. ഇത്ര ഭംഗിയും ഇത്ര നല്ല കാലാവസ്ഥയും വൃത്തിയും.
1: മൈസൂർ ഒരു ഭയങ്കര ഒരു സിറ്റി തന്നെയാണ്, വൃത്തിയും ഭംഗിയും.
0: വൃത്തി, ഭംഗി, കാലാവസ്ഥ.
1: കാലാവസ്ഥ
0: ഈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ഈ ഭയങ്കര തണുപ്പോടെ ഇങ്ങനെ ചാറ്റൽ മഴ ഇങ്ങനെ വീണോണ്ടേ ഇരിക്കും. മഴയായിട്ട് പെയ്യില്ല, ചാറ്റൽ മഴ.
1: നല്ല വൃത്തിയായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഭംഗിയാണ്, എല്ലാ കോർണറിലും നല്ല പൂച്ചെടികളും എല്ലാം വെച്ച് നല്ല വൃത്തിയാക്കിയിട്ട്.

0: പിന്നെ അതുപോലെ തന്നെ ഫുഡ്.
1: മൈസൂർ ഇഷ്ടപ്പെടാത്തവരില്ലാന്നാണ്. അത്രയും ഒരു ക്യൂട്ട് സിറ്റി ആയിട്ട്,
0: നല്ല സിറ്റി, അത് നല്ല വലിയ സിറ്റി. ക്യൂട്ട് എന്ന് പറയുമ്പോൾ ചെറിയതായിട്ടല്ലേ തോന്നുന്നു,
1: ബ്യൂട്ടിഫുൾ.
0: അതായത് വലിയ നല്ല സിറ്റിയാണ്. പിന്നെ ഇതേപോലെ പച്ചക്കറികളും പഴങ്ങളും എല്ലാം വളരെ ചീപ്പാണ് അവിടെ. ഏതെങ്കിലും ഒരു കാലത്ത് ഞാൻ അവിടെ പോയി താമസിക്കും. അപ്പൊ പറഞ്ഞു പറഞ്ഞു നമ്മൾ വേറെ
1: എവിടേക്കോ. അതെ,
0: അങ്ങനെ ദീപ നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളേക്ക് പുറത്തെടുത്തു ആ ഒരു കത്ത് കൊണ്ട്. അപ്പൊ എന്തായാലും ഈ കത്തിന് നന്ദി. പാട്ട് കേൾക്കാം.

0: ചിന്ത്.
1: അടുത്ത ഓർമ്മയിലേക്ക് പോവാം നമുക്ക്. ഇടക്കൊച്ചിയിലെ ഉദയകുമാരിയാണ് ഓർമ്മകൾ അയച്ചിട്ടുള്ളത്. എല്ലാവരും സ്കൂളിലെ വിശേഷങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ എൻ്റെ ഓർമ്മ ചിന്തേ, എനിക്കും ഒരു ചെറിയ അനുഭവം പറയാൻ തോന്നി. 7-ാം ക്ലാസ്സിൽ ഞങ്ങളെ കണക്ക് പഠിപ്പിച്ചത് ഒരു ടീച്ചറായിരുന്നു. പരീക്ഷ എടുത്തപ്പോൾ എല്ലാവർക്കും 1.5 മാർക്ക്. ഓ, നല്ല മാർക്കാണല്ലോ. അന്ന് കോപ്പി അടിക്കാൻ നല്ല സുഖമായിരുന്നു. പക്ഷെ കിട്ടുന്നതോ ടീച്ചറുടെ പിച്ച് പ്രയോഗം. പിച്ചിന്റെ ശക്തി കൂടുന്നതിനനുസരിച്ച് പൊങ്ങിയ പല്ലുമായി തുപ്പലോടുകൂടിയ ടീച്ചറിന്റെ ഗോഷ്ടി മരുന്ന് കിട്ടും. ഹോംവർക്ക് തന്നിട്ടുണ്ടെങ്കിലും എത്ര പിച്ച് കിട്ടിയാലും ഇനിയും ആയിക്കോട്ടെ എന്ന് കരുതി മിക്ക കുട്ടികളും ചെയ്യില്ല. ക്ലാസ്സിൽ വന്നു കഴിയുമ്പോൾ ടീച്ചർ വന്നിട്ടുണ്ടോ എന്ന് ടീച്ചേഴ്സ് റൂമിൽ പോയി നോക്കും. കണ്ടു കഴിഞ്ഞാൽ പിന്നെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഓടിപ്പോയി ഹോംവർക്ക് ചെയ്തവരുടെ ബുക്ക് നോക്കി പകർത്തി വെക്കും. തെറ്റാണെങ്കിൽ എല്ലാവരുടെയും തെറ്റും. അപ്പോൾ നോക്കി എഴുതിയതിനും കിട്ടും കൈപ്രയോഗം, ഡബിളായി. കണക്കിന് മോശമായിരുന്നു, എങ്കിലും പിച്ചിന് ഫലം കിട്ടി. കണക്ക് ബഹുത്ത് അച്ചാഹേ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇടക്കൊച്ചിയിലെ ഉദയകുമാരി ഈ ഓർമ്മ നമുക്കായി ഓർമ്മചിന്തനായി സമർപ്പിച്ചത്.
0: പിന്നെ പല്ല് പൊങ്ങിയതും എന്നൊക്കെ പറയുന്നത് ബോഡി ഷെയ്മിംഗ് ആണ് കേട്ടോ. ഇന്നത്തെ കാലത്തൊന്നും ഒരു കാലത്തും അത് പറയാൻ പാടില്ല.
1: കണക്ക് പൊതുവെ കുട്ടികൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം കണക്ക് കൂട്ടുക കുറക്കല്ല, അതിൽ അന്തർധാരയായിട്ട് വരുന്ന ഒരു ലോജിക് ഉണ്ട്. ആ ലോജിക്ക് മനസ്സിലായില്ലെങ്കിൽ കുട്ടികൾക്ക് കണക്ക് നല്ല പാടാണ്. പിന്നെ പ്രത്യേകിച്ച് ഹയർ മാത്സിൽ വരുമ്പോൾ ഒരു കാരണവശാലും ഈ ലോജിക്കോ അങ്ങനെയുള്ള ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായില്ലെങ്കിൽ പ്രശ്നമാണ്. കണക്ക് അത് കൺസെപ്റ്റ് മനസ്സിലാക്കിയവർക്ക് ഏറ്റവും ഈസിയാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കണക്കിനോട്. കണക്കിന് എന്താ വെച്ചാൽ കണക്കിന് ഒരു കൃത്യമായ ഒരു റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ കംപ്ലീറ്റ് തെറ്റും, റിസൾട്ട് കിട്ടിയാൽ കംപ്ലീറ്റ് മാർക്കുമാണ്.
0: ഞാനൊന്നും മിണ്ടാതിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ കണക്ക് ഞാൻ മഹാമോശമായിരുന്നു, എനിക്കൊന്നും പറയാനില്ല.
1: കണക്ക് പൊതുവെ അങ്ങനെയാണ്.
0: അതെ, കണക്ക് എല്ലാവർക്കും അല്ലെ, കണക്കില് ഞാൻ കണക്ക എന്ന് പറയുന്നതാണ് എല്ലാവരുടെ ഒരു രീതി.
1: ഭൂരിഭാഗം കുട്ടികൾക്കും ഇത് കണക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ്.
0: അത് ശരിയാ. സാറിന്റെ ഏതായിരുന്നു മെയിൻ ഡിഗ്രിക്ക്?
1: ഞാൻ ഡിഗ്രി ലോ ആണ്.
0: ലോ LLB. പിന്നെ
1: പ്രീ ഡിഗ്രി ബയോളജി. മാത്സും ബയോളജിയും വേറെ വേറെ ആയിരുന്നു. ഫസ്റ്റ് ഗ്രൂപ്പ് മാത്സും സെക്കൻഡ് ഗ്രൂപ്പ് ബയോളജിയാ. ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി. കണക്ക് പഠിക്കണ്ട. മറ്റേ കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനെയായിരുന്നു. ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും. തേർഡ് ഗ്രൂപ്പ് എക്കണോമിക്സ്, പൊളിറ്റിക്സ് അങ്ങനെ പോകും. ഫോർത്ത് ഗ്രൂപ്പ് അക്കാലത്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, കൊമേഴ്സ്. ആ സമയത്താണ്. കുറച്ച് പഴയ ആളാണ്.
0: അല്ല, അപ്പോ ഇല്ലേ പണ്ടത്തെ കാലത്ത് MBBS ഒക്കെ പഠിക്കണം.
1: സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തിട്ട് പോകും.
0: ഷോ, എന്തെളുപ്പായിരുന്നു. കണക്ക് വേണ്ടായിരുന്നു.
1: കണക്ക് വേണ്ട.
0: ഇപ്പോഴത്തെ പിള്ളേർക്കോ?
1: ഇപ്പം പിന്നെ ശരിക്കും ബയോമാത്സ് എടുത്തില്ലെങ്കിൽ MBBSന് ബുദ്ധിമുട്ടാണ്. കാരണം ആ എൻട്രൻസ് എക്സാമിന് മാത്സ് പലതരത്തിൽ, ഫിസിക്സിലൊക്കെ മാത്സ് ധാരാളമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ. മറ്റത് എങ്ങനെയാ അത് ചെയ്തിരുന്നതെന്ന് എനിക്കറിയില്ല. അത് അങ്ങനെയായിരുന്നു. അപ്പൊ ചിലര് ബയോളജി എടുത്തു കഴിഞ്ഞാല് മാത്സ് പ്രൈവറ്റ് ട്യൂഷൻ വെച്ച് പഠിച്ച് അതും എഴുതുമായിരുന്നു. അങ്ങനെ എന്റെ ക്ലാസ്സിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അവന് എഞ്ചിനീയറിംഗിനും MBBSനും കിട്ടി. അവസാനം അവൻ MBBSന് പോയി. അങ്ങനെ രണ്ടും അതിബുദ്ധിമാനായിരുന്നു. എന്റെ ക്ലോസ് ഫ്രണ്ടാണ്.
0: അപ്പോ ഈ ഫ്രണ്ട് LLB-ക്കും പോയി.
1: ഈ ഫ്രണ്ട് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് LLB-ക്ക് പോയി.
0: ഓക്കെ. അപ്പൊ എന്തായാലും നമ്മളുടെ ഇപ്പൊ ഈ പഠിത്തത്തിന്റെ ആ പഠനകാലത്തേക്കൊക്കെ കൊണ്ടുപോയതിന് അല്ലെ നന്ദി പറയുകയാണ് നമ്മുടെ ഉദയകുമാരിയോട്. എന്നാലും ഒരിക്കലും ബോഡി ഷേമിംഗ് ചെയ്യരുത് കേട്ടോ ആരെയും. അപ്പോ പാട്ട് കൊടുക്കാം.

0: ഓർമ്മച്ചിന്ത്.
1: അടുത്ത കത്തിലേക്ക് കടക്കുകയാണ്. സ്നേഹം നിറഞ്ഞ ഓർമ്മച്ചിന്ത അഡ്മിൻ അറിയുന്നതിന്, എന്റെ ഫാദറാണ് പോൾ അരീക്കാട്ട്. ഓഗസ്റ്റ് 1 അദ്ദേഹത്തിന്റെ അവസാന കത്ത് ഒരു വിധത്തിൽ എഴുതി അവസാനിപ്പിച്ച് പോസ്റ്റ് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചു. പോസ്റ്റ് ചെയ്തു. കുവൈറ്റിൽ നിന്നും വെക്കേഷന് വന്ന ഞാൻ 4 തിരിച്ചുപോയി. 6 ഞങ്ങളുടെ അപ്പച്ചൻ മരിച്ചു. ഓർമ്മച്ചിന്തിൽ പോൾ അരീക്കാട്ടിന്റെ 21 കത്തുകൾ വായിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്ഥിരമായി എഴുതുന്ന ആളാണെന്ന്. ഈ അവസാനം എഴുതിയ കഥ ക്ലിയർ അല്ലാത്തതുകൊണ്ട് എന്റെ സിസ്റ്റർ ലിഷ എഴുതി അയച്ചിട്ടുണ്ട്. അവസാനമായിട്ടുള്ള ഈ കഥ അപ്പച്ചന്റെ അവസാന കഥയായി ഞങ്ങൾ 3 മക്കൾക്കും കുടുംബങ്ങൾക്കും കേൾക്കണമെന്നുണ്ട്. ഇത് പ്രക്ഷേപണം ചെയ്ത് തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എന്ന് മക്കൾ ലൂയി പോൾ, ലിഞ്ചോ പോൾ, ലിഷ പീറ്റർ.
2: തീർച്ചയായും നമ്മൾ അതിന്റേതായ ഗൗരവത്തോടുകൂടി തന്നെ അത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്.
1: അതെ, ഒപ്പം പോൾ അരീക്കാട്ടിന്റെ ആത്മാവിനായി പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആ കത്ത് നമുക്ക് വായിക്കാം. വളരെ പഴയ ഒരു സ്കൂൾ ഓർമ്മയാണ്. മേലടൂരിൽ ഒരു മിഡിൽ സ്കൂൾ തുടങ്ങുന്നു. 4.5 നിർത്തലാക്കി പ്രൈമറിയിൽ 5 അപ്പർ പ്രൈമറിയിൽ 1st ഫോം to 10th ഫോം വരെയും ആരംഭിച്ചു. 4 അങ്ങനെ ഉണ്ടായിരുന്നു അല്ലെ പണ്ട്. 1957 ഞാൻ 3rd ഫോമിലെ ഫസ്റ്റ് ബാച്ച്. എന്റെ അയൽക്കാരൻ അബൂബക്കർ രാവിലെ 8 എന്റെ വീട്ടിൽ വരും.

0: അവൻ കണക്കിൽ കുറച്ച് പിന്നോക്കമായതിനാൽ ഹോംവർക്ക് പകർത്തി എഴുതാനാണ് വരവ്. അതെ, കണക്ക്. നമ്മൾ ഇതിനു മുൻപ് വായിച്ച കത്തുമായി ഒരു സാമ്യം. സ്കൂളിലേക്ക് 5 മൈലോളം ദൂരമുണ്ട്. പാടത്തുകൂടിയും റോഡിൽ കൂടെയും നടന്ന് മേലടൂർ എത്തിയാൽ ഒരു എളുപ്പ വഴിയുണ്ട്. അതിലേ പോയി പള്ളിവളപ്പിൽ എത്തിയാൽ ധാരാളം കശുമാവുണ്ട്. വീണുകിടക്കുന്ന കശുവണ്ടി പെറുക്കി പോക്കറ്റിലാക്കിയാണ് സ്കൂളിൽ പോക്ക്. പി ടി പീരീഡിലും മറ്റും ഒഴിവ് സമയങ്ങളിലും കൂട്ടുകാരനായ ചന്ദ്രനും വറീദിനുമൊപ്പം കളിക്കാൻ ഇതെടുക്കും. വറീദിന്റെ പക്കൽ നല്ല വക്കനുണ്ട്. ഈ വക്കൻ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഈ വക്കൻ വെച്ച് കളിച്ച് കൂടുതൽ കശുവണ്ടി സമ്പാദിച്ച് ഞങ്ങൾ പോകും വഴി മേലടൂർ ബസ് സ്റ്റോപ്പിലെ പെട്ടിക്കടയിൽ കൊടുത്ത് തൂക്കത്തിനുള്ള 2 വീതം പനഞ്ചക്കര കട്ടകളും 2 വീതം നാരങ്ങാ മിഠായികളും കിട്ടും. അപ്പോ എന്താണ് ഈ കശുവണ്ടി കൈമാറ്റമാണ്.
1: അതെ അതെ, പണ്ട് ഇങ്ങനെ ഈ കാർഷിക വിഭവങ്ങളൊക്കെ ഇങ്ങനെ തേങ്ങയൊക്കെ ഇങ്ങനെ വീണുകിടക്കുന്ന തേങ്ങയൊക്കെ എടുത്ത് കൊണ്ടുപോയി ചെറിയ കുട്ടികൾ ഇങ്ങനെ അത്യാവശ്യം മുട്ടായിയൊക്കെ വാങ്ങാൻ ഉപയോഗിക്കുന്ന അങ്ങനൊരു പതിവുണ്ടായിരുന്നു.
0: പണ്ട് ഈ കശുവണ്ടി ആയിരുന്നു കൂടുതൽ ബാർട്ടർ സിസ്റ്റത്തിന് ഉപയോഗിച്ചിരുന്നതെന്ന് തോന്നുന്നു. ഒരു ദിവസം കശുമാവിൽ കല്ലെടുത്തെറിഞ്ഞപ്പോൾ കല്ല് വന്നു കൊണ്ടത് എന്റെ കാലിലായിരുന്നു. എങ്കിലും കിട്ടിയ ആ കശുമാങ്ങ അബൂബക്കർ 2 കീറി ആ നീര് കാലിലിറ്റിച്ച് മാങ്ങയും തിന്ന് വീട്ടിലെത്തി. ഉയ്യോ, കശുമാവിന്റെ അത്
1: പൊള്ളും,
0: ആ പൊള്ളും എന്റെ അമ്മോ. അമ്മാമ്മയെ കണ്ടപ്പോഴാണ് പിന്നെ കാൽ പൊട്ടിയത് ഓർമ്മ വന്നത്. അന്ന് ഇതൊന്നും പ്രശ്നമല്ലല്ലോ, കാല് പൊട്ടുന്നതും പൊള്ളുന്നതും ചെറിയ പൊള്ളലൊക്കെ. അമ്മാമ്മ കാലിന് എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ കരച്ചിലടക്കാനായില്ല. അമ്മാമ്മ വേഗം പോയി ചൂടുവെള്ളമെടുത്ത് കാൽ കഴുകി തെങ്ങിന്റെ മൊരിയെടുത്ത് വെച്ച് ശീല വെച്ച് കാൽ കെട്ടി. അതാണ് ഒറ്റമൂലി. 3-ാം ഫോമിലെ അരപരീക്ഷയുടെ മാർക്ക് കിട്ടിത്തുടങ്ങി. കുഞ്ഞിപ്പൈലോ മാസ്റ്ററാണ് കണക്കെടുക്കുന്നത്. എനിക്ക് 70% അധികമുണ്ട്. സ്കോളർഷിപ്പിന് അയക്കാമെന്ന് പറഞ്ഞു. എന്റെ കൂട്ടുകാരൻ ചന്ദ്രനും വറീദിനും മാർക്ക് വളരെ കുറവായിരുന്നു. 3rd ഫോം കഴിഞ്ഞ് അബൂബക്കർ അവന്റെ ബാപ്പയുടെ ഉണക്കമീൻ കച്ചവടം ചെയ്ത് കൂടെ കൂടി. ചന്ദ്രൻ ബാർബർ ഷോപ്പിൽ പേരെടുത്തു. വറീദ് മദ്രാസിലേക്ക് പോയി. ഞാൻ നിരവധി ഇന്റർവ്യൂകളും ടെസ്റ്റുകളും എഴുതി കൊരട്ടി ഗവൺമെന്റ് പ്രസിൽ LDC ആയി കയറി. 60-ാം വയസ്സിൽ 2001 റിട്ടയർഡായി. എന്റെ കൂട്ടുകാർ ആരും ഇന്നില്ല. എന്റെ ഈ വാർദ്ധക്യത്തിൽ ഓർമ്മ ചിന്ത എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഇഹലോകവാസം വെടിഞ്ഞ എന്റെ കൂട്ടുകാർക്കും എന്റെ രക്ഷകർത്താക്കൾക്കു വേണ്ടിയും ഗുരുക്കന്മാർക്കു വേണ്ടിയും ഈ പാട്ട് വെച്ച് തരാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. പാട്ട് കുറി വരച്ചാലും കുരിശു വരച്ചാലും. ഈ പാട്ട് ഇപ്പോ നമ്മള് പോൾ അരീക്കാട്ട് അദ്ദേഹത്തിന് കൂടി സമർപ്പിക്കുകയാണ് അല്ലെ, ഓർമ്മയായി
1: മാറിയത്.
0: അതെ, പക്ഷെ അദ്ദേഹം എഴുതിയ ഈ ഒരു ഓർമ്മ മക്കളും ബന്ധുക്കളും മക്കളത് എടുത്തു വെച്ച് നമുക്ക് അയച്ചു തന്നു. അത് കേൾക്കാനായി അവര് കാത്തിരിക്കുകയാണെന്ന് പറയുന്നു. അപ്പോ അവരുടെ സ്നേഹത്തിനും ദുഃഖത്തിനും ഒപ്പം നമ്മളും പങ്കുചേരുകയാണ്.

0: അപ്പോൾ ഇന്നത്തെ ഓർമ്മച്ചിന്തിലേക്ക് കത്തുകളയച്ച എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമുക്ക് ഇത്തിരി വിഷമം ഉണ്ടാക്കുന്ന ഒരു കത്തും കൂടെ ഉണ്ടായിരുന്നു, നമ്മുടെ സ്ഥിരം ശ്രോതാവായ പോൾ അരീക്കാട്ട്. അദ്ദേഹം നമ്മോടൊപ്പം ഇല്ല എന്നറിഞ്ഞതിൽ വളരെ സങ്കടമുണ്ട്. എന്നാലും അദ്ദേഹത്തിന്റെ കത്ത് വായിക്കാൻ കഴിഞ്ഞതിലും നമുക്ക്
1: അവസാനമായിട്ട് അദ്ദേഹം എഴുതിയ ആകാശവാണിക്ക് വേണ്ടി എഴുതിയ ഒരു കത്ത്,
0: അതെ,
1: അതും അതിലൊരു പ്രാധാന്യം ഉണ്ട് അതില്.
0: അതെ,
1: അല്ല, അദ്ദേഹത്തിന്റെ ഒരു ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ആകാശവാണിയും
0: ഒരു ഭാഗമായിരുന്നു
1: എന്നുള്ളതിന്റെ തെളിവാണത്.
0: അപ്പോ എന്തായാലും ആകാശവാണിക്ക് പ്രിയപ്പെട്ടതാണ് നിങ്ങൾ ഓരോ ശ്രോതാക്കളും. നിങ്ങളുടെ ഓർമ്മകൾ ഞങ്ങൾക്ക് എഴുതി അയക്കാവുന്നതാണ്. അഡ്രസ് പറയാം.
1: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി. പിൻകോഡ് 68 20 21.

0: ഓക്കെ, അപ്പോൾ ഇനി സന്ദേശങ്ങൾ വാട്സാപ്പായും അയക്കാവുന്നതാണ്. ഓർമ്മ ചിന്ത എന്ന് തലക്കെട്ട് കൊടുക്കണം. വാട്സാപ്പ് നമ്പർ പറയാം, 94 47 56 22 12, 94 47 56 22 12. അപ്പോൾ ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ഓർമ്മകൾ സന്ദേശങ്ങളായി അയക്കാവുന്നതാണ്. ഇന്ന് കത്തുകൾ അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.
1: ഇന്നത്തെ ഓർമ്മചിന്ത ഇവിടെ സമാപിക്കുകയാണ്. ഓർമ്മചിന്തിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ആർ ഉണ്ണികൃഷ്ണൻ,
0: റിയ, സഹകരണം ബിശ്വാസ് ദാസ്. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
1: നമസ്കാരം.

0: പറയൂ, നിങ്ങൾക്കറിയാമോ?
1: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
0: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446454588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
1: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 11 കഴിഞ്ഞ് 30:18. ഇപ്പോൾ NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവതരണാനുമതി നിഷേധിച്ചു. വിഷയം സഭാ നടപടികൾ നിർത്തി ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചതിനെ തുടർന്നാണ് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചത്. നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. 10 വർഷക്കാലം വൈദ്യുതി ഉൽപാദനത്തിൽ വെറും 150 മെഗാവാട്ട് വർധന മാത്രമാണ് ഉണ്ടായതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെന്റുമായി ചർച്ച നടത്തുകയാണെന്നും അടിയന്തര പ്രമേയ നോട്ടീസിൽ മന്ത്രി വിശദീകരണം നൽകി. വൈദ്യുതി പ്രതിസന്ധി വർദ്ധിക്കാൻ കാരണം ഗവൺമെന്റിന്റെ കഴിവുകേടും കെടുകാര്യസ്ഥതയുമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വൈദ്യുതി പ്രതിസന്ധി കാരണം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പ്രയാസം അനുഭവിക്കുന്നുവെന്നും നിയമസഭയിലെ അടിയന്തര പ്രമേയ നോട്ടീസ് ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിലെ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിച്ചേക്കും. ഹർജികൾ ഇന്നലെ ലിസ്റ്റ് ചെയ്തിരുന്നെങ്കിലും കോടതി മാറ്റിവെക്കുകയായിരുന്നു. ചരിത്രപ്രസിദ്ധമായ എറണാകുളം മാർക്കറ്റിലെ കടവുഭാഗം സിനഗോഗിന് സമീപം തീയിട്ട കേസിൽ പ്രതിയെ പിടികൂടി. പുത്തൻകുരിശ് സ്വദേശി എബിൻ പോളാണ് പിടിയിലായത്. നെടുമ്പാശ്ശേരിയിൽ മിനി കൂപ്പർ വാഹനാപകട കേസിലെ പ്രതിയെ പോലീസ് സംരക്ഷിക്കുന്നുവെന്നാരോപിച്ച് സിപിഐഎം പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. ന്യൂഡൽഹി തീൻമൂർത്തി ഭവനിലെ പ്രധാനമന്ത്രിമാരുടെ മ്യൂസിയം ലൈബ്രറിയിലെ പുതിയ സന്ദർശക കിയോസ്ക് ഇന്ന് തുറക്കും. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ നൃപേന്ദ്ര മിശ്ര കിയോസ്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കും.
0: ആകാശവാണി എഫ് എം വാർത്തകൾ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റും 48 സെക്കൻഡും. ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: ഈ അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര. ഡിജിറ്റൽ ഡയറ്റിനെക്കുറിച്ച് ഡോക്ടർ ക്രിസ്റ്റി മരിയ മാനുവൽ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ, 1 മണിക്ക് പറയൂ നിങ്ങൾക്കറിയാമോ, തത്സമയ പ്രശ്നോത്തരി. 2 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് സഹയാത്രിക അംബിക.

0: ദേവി കൊട്ടേക്കാട് എഴുതി അവതരിപ്പിക്കുന്ന കഥ നീലക്കുറിഞ്ഞി പൂത്തപ്പോൾ. എറണാകുളം വുമൻ പ്രൊട്ടക്ഷൻ ഓഫീസർ എസ് ജിജയുമായി അഭിമുഖം. തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
1: ഒക്ടോബർ 14 വിശ്വമാനക ദിനം. ഗുണമേന്മ, സുരക്ഷ, വിശ്വാസം എന്നിവ ഉറപ്പാക്കുന്നതിൽ സ്റ്റാൻഡേർഡൈസിന്റെ പ്രാധാന്യം ആഘോഷിക്കുന്ന ആഗോള ദിനം. ഇന്ത്യയിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അഥവാ BIS ആണ് ഈ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഉൽപ്പന്നങ്ങൾ ദേശീയ നിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ. നിങ്ങൾക്കറിയാമോ, പ്രഷർ കുക്കർ, ഇലക്ട്രിക്കൽ സ്വിച്ച് തുടങ്ങിയ ഉൽപ്പന്നങ്ങളിലെ ISI അടയാളം അവ BIS കർശന പരിശോധനകൾ വിജയിച്ചതിന്റെ തെളിവാണ്. അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ഗുണമേന്മയുടെ അടയാളമായ ISI മാർക്ക് നിങ്ങൾ വാങ്ങുന്ന ഉൽപ്പന്നത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കൂ. സ്റ്റാൻഡേർഡ്സിനെ അറിയൂ, വിശ്വാസ്യത ആസ്വദിക്കൂ.
2: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
3: മീഡിയ വാണി
2: നമ്പർ മറക്കല്ലേ, 90 20 620 630.
4: മച്ചനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്, പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
6: സുന്തി ഹോ, കമാൽ ഹി ഹോ ഗയാ.
7: ക്യാ ഹോ ഗയാ ഐസാ?
6: സിലിണ്ടർ ആനെ മേ ദേരി ഹോ റഹി തി നാ, ദേഖോ ആജ് ആ ഗയാ.
7: യേ കമാൽ കൈസേ ഹോ ഗയാ?
6: മേരെ www.pgportal.gov.in പർ ജാകർ അപ്നി കംപ്ലൈന്റ് കോ ബോൽ കർ ദർജ് കിയാ ഔർ ദേഖോ തുരന്ത് ആക്ഷൻ ഹുവാ.
7: യേ തോ ബഹുത് ബഡിയാ പോർട്ടൽ ഹൈ.
6: 22 ഭാരതീയ ഭാഷാഓ മേ ആപ് അപ്നി ശികായത് ദർജ് കരായേ, അപ്നി സമസ്യ കാ സമാധാൻ ഔർ പ്രാഥമികതാ കാ അനുഭവ് പായേ, ജൈസേ ഹംനെ പായാ. സാരി ശികായതോ കാ സമാധാൻ CP ഗ്രാംസ് കി സമാധാൻ ദീദി.
0: അറിയിപ്പ് തുടരുന്നു. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ഗുഡ് ഈവനിംഗ് കൊച്ചി ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ഇതിൽ വിവേകവാണി, ദീപസ്തംഭം, മഹാശ്ചര്യം എന്നിവയ്ക്കൊപ്പം ഗാനങ്ങളും. 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം, ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 നിയമസഭയിൽ ഇന്ന് തിരുവനന്തപുരം റിലേ. 6:50 കാർഷിക ജീവനം. അടുക്കളത്തോട്ടത്തിലെ കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു ചെറായി സ്വദേശി അനിത ജയൻ. 7:20 വിപണി. 7:25 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. തുറന്നു പറയാം, നിങ്ങൾക്കൊപ്പമുണ്ട് കേരളം. 7:45 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:55 ഒരിടത്തൊരിടത്ത്. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. വൻകുടലിലെ ക്യാൻസർ എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാം, തടയാം. ലക്ഷ്മി ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി വിഭാഗം ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ ജോണി സിറിയക്കുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. ഫ്രാൻസിസ് നൊറോണ എഴുതിയ അശരണരുടെ സുവിശേഷം. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 News@9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 ചില്ലു ജാലകം. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. അറിയിപ്പ് കഴിഞ്ഞു.
4: മച്ചനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്, പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
8: ഒരു കാര്യം പറയട്ടെ, ഒരു സംഭവത്തെ കുറിച്ച് 15-20 വർഷം റിസർച്ച് നടന്നിട്ടുണ്ടെങ്കിൽ, 1000 കണക്കിന് മണിക്കൂറുകൾ ടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, ARAI, SIAM, BIS തുടങ്ങിയ സ്ഥാപനങ്ങൾ അത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ, നീതി ആയോഗ് തന്നെ അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഉള്ള പോളിസി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ, പിന്നീട് അത് രാജ്യത്തുടനീളം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ,
9: അപ്പോൾ അത് വിശ്വസനീയമായിരിക്കുമല്ലോ.
8: തീർച്ചയായും E20 അത്തരത്തിലുള്ള ഒരു ഇന്ധനമാണ്. ശാസ്ത്രീയമായി പരീക്ഷിക്കപ്പെട്ടത്, തെളിയിക്കപ്പെട്ടത്, സുരക്ഷിതമായത് ഭാരത സർക്കാർ സംരംഭങ്ങളായ എന്ന വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
10: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.
3: ചെറിയ തുകയിലൂടെ സ്റ്റാർട്ട് ചെയ്യും.

0: ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: മച്ചാനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
3: ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഷോപ്പുകളിൽ നിന്നും ബാറ്ററി, ഇൻവെർട്ടർ, സോളാർ വാങ്ങൂ. റോയൽ എൻഫീൽഡ് ഇലക്ട്രിക് സ്കൂട്ടർ, LED TV സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഓഫർ ഈ മാസം 30 വരെ മാത്രം. ഭാഗ്യ കൂപ്പൺ കരസ്ഥമാക്കൂ.
4: സിറ്റിയിൽ ഇപ്പോൾ സന്തോഷത്തിന്റെ തിരയടി. 50% വരെ ഡിസ്കൗണ്ടുമായി സർപ്രൈസ് മെഗാ സെയിൽ.
5: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങളെല്ലാം പകുതി വിലയിൽ സ്വന്തമാക്കാം. സിറ്റി സിൽക്സിലേക്ക് വരൂ.
1: മച്ചാനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
6: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: വൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ഇപ്പോൾ ലളിത ഗാനങ്ങൾ. ആദ്യം അമൽ ആന്റണി പാടിയ ഗാനം. ഗാനരചന MS കുമാർ, സംഗീതം അരൂർ PK മനോഹരൻ.

0: ലളിതഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. കള്ളവ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നൽകി വരുന്ന സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാം. സർക്കാർ അല്ലെങ്കിൽ സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ 8-ാം ക്ലാസ് മുതൽ PG വരെ സർക്കാർ അംഗീകരിച്ച പട്ടികയിൽ ഉൾപ്പെട്ട കോഴ്സുകളിൽ 70% മാർക്ക് നേടി വിജയിച്ചവർക്ക് അർഹത ഉണ്ടായിരിക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 31 മാസം. വിശദവിവരങ്ങൾക്ക് 0477226771 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 0477226771.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
6: ക്രിയാറ്റിനിൻ യൂറിയ, യൂറിക് ആസിഡ് കൂടുതലോ?
7: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ ഏഹ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ.
6: 9447007786.
8: മച്ചനെ, കേക്ക് ചേട്ടന് ഹമാര ചോയ്സ് പൊളിയാണ്, പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
9: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
10: ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഷോപ്പുകളിൽ നിന്നും ബാറ്ററി, ഇൻവെർട്ടർ, സോളാർ വാങ്ങൂ. റോയൽ എൻഫീൽഡ് ഇലക്ട്രിക് സ്കൂട്ടർ, LED TV സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഓഫർ ഈ മാസം 30 വരെ മാത്രം. ഭാഗ്യ കൂപ്പൺ കരസ്ഥമാക്കൂ.

ഓച്ചിറ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 23 മുതൽ 10 ദിവസത്തേക്ക് ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന പരിപാടി നടത്തുന്നു. ക്ഷീര കർഷകർക്കും സംരംഭകർക്കും പങ്കെടുക്കാം. വിശദവിവരങ്ങൾക്ക് 9645922324 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 9645922324. സംസ്ഥാന വയോജന കമ്മീഷൻ നാളെ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെ കോട്ടയം കളക്ടറേറ്റ് തൂലികാ ഹാളിൽ സിറ്റിംഗ് നടത്തുന്നു. സിറ്റിംഗിൽ വയോജനങ്ങളുമായി ബന്ധപ്പെട്ട ജില്ലയിലെ പരാതികളും നിർദ്ദേശങ്ങളും കമ്മീഷൻ നേരിട്ട് സ്വീകരിക്കും. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ് 29:38. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ, തുടർന്ന് പ്രകാശ് തഹ്ര, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. വൈദ്യുതി പ്രതിസന്ധി വിഷയത്തിൽ നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് അടുത്ത 5 വർഷത്തിനുള്ളിൽ മത്സ്യോൽപാദനം ഇരട്ടിയാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് മന്ത്രി വി അബ്ദുൾ ഗഫൂർ. നെടുമ്പാശ്ശേരി അപകടത്തിൽ കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അടുത്ത അധ്യയന വർഷം മുതൽ LLB പ്രവേശന പരീക്ഷകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും നടത്താൻ സംസ്ഥാന സർക്കാർ അനുമതി. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് ഹൈദരാബാദ്. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിൽ എത്തും. നാളെ വിജയവാഡയിൽ നടക്കുന്ന ദേശീയ സരസ് മേളയിൽ പങ്കെടുക്കും. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും ആന്ധ്രാപ്രദേശ് സർക്കാരും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി വിഷയത്തിൽ നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് GR അനിലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. വൈദ്യുതി പ്രതിസന്ധി മുഴുവൻ ജനങ്ങൾക്കും പ്രയാസമുണ്ടാക്കിയതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ സർക്കാർ എത്രയും വേഗം കൈക്കൊള്ളുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് സഭയെ അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് അടിയന്തര പ്രമേയത്തിനുള്ള അവതരണ അനുമതി സ്പീക്കർ നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അടുത്ത 5 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് മത്സ്യോൽപാദനം ഇരട്ടിയാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി വി അബ്ദുൾ ഗഫൂർ. കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ ഉപയോഗപ്പെടുത്തിയും ബ്ലൂ എക്കണോമിയിൽ ഉൾപ്പെടുത്തിയുമാണ് മത്സ്യോൽപാദനം കൂട്ടുകയെന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. ചോദ്യോത്തരവേളയിൽ വി മുരളീധരൻ MLA ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഉൾനാടൻ മത്സ്യമേഖലയിൽ ഉൽപാദനം ഇരട്ടിയാകുന്നതിനുള്ള പുതിയ പദ്ധതി ഉടൻ നടപ്പിലാക്കുമെന്നും ശ്രീ അബ്ദുൾ ഗഫൂർ വ്യക്തമാക്കി.
1: മത്സ്യ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, പുതിയ പദ്ധതികൾ സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. കേന്ദ്ര പദ്ധതികൾ ഉപയോഗിച്ചുകൊണ്ട് മത്സ്യ പ്രൊഡക്ഷൻ കൂട്ടുന്നതിന് വേണ്ടിയുള്ള ഈ ബ്ലൂ എക്കോണമിയിൽ പെടുത്തി തന്നെ നമ്മളിപ്പോൾ സബ്പ്ലാനിൽ 20 കോടി രൂപ അതിനുവേണ്ടി മാറ്റി വെക്കാൻ ഉദ്ദേശിക്കുകയാണ് സാർ. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. മത്സ്യ പ്രൊഡക്ഷൻ അടുത്ത 5 വർഷത്തിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇരട്ടിയാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് സാർ.
0: സംസ്ഥാനത്തെ ജലാശയങ്ങളുടെ ആഴം വർദ്ധിപ്പിക്കുമെന്നും മണൽ വാരൽ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി മോൻസ് ജോസഫ്. പമ്പ നദിയിലെ മണൽ നീക്കം സംബന്ധിച്ച നടപടികൾ കേന്ദ്ര പദ്ധതികളുമായി ചേർന്ന് നടപ്പിലാക്കുമെന്നും അദ്ദേഹം ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. അതേസമയം വേമ്പനാട് കായലിൽ നിന്ന് കൃത്യമായ നീരൊഴുക്ക് കടലിലേക്ക് ഉണ്ടാകുന്നില്ലെന്നും ഇത് പരിഹരിക്കാൻ സമയബന്ധിതമായി ശാസ്ത്രീയമായ പദ്ധതി നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചു. നെടുമ്പാശ്ശേരി അപകടത്തിൽ കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. മദ്യപിച്ച് വാഹനം ഓടിച്ചുണ്ടാകുന്ന ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി അറിയിച്ചു. നിയമസഭാ സമ്മേളനത്തിന്റെ 3ാം ദിവസമായ ഇന്ന് 3 ബില്ലുകൾ അവതരിപ്പിക്കും. 2026 കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ, 2026 കേരള മോട്ടോർ വാഹന നികുതി ചുമത്തൽ ഭേദഗതി ബിൽ എന്നിവയാണ് സഭയുടെ പരിഗണനയ്ക്ക് വരുന്നത്.

0: അധ്യയന വർഷം മുതൽ LLB പ്രവേശന പരീക്ഷകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും നടത്താൻ അനുമതി നൽകി സംസ്ഥാന സർക്കാർ. വിദ്യാർത്ഥികളുടെ ആവശ്യവും മാതൃഭാഷാ നയവും മുൻനിർത്തി LLB പ്രവേശന പരീക്ഷാ ചോദ്യങ്ങൾ മലയാളത്തിൽ കൂടി ലഭ്യമാക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ നിർദ്ദേശം നൽകുകയായിരുന്നു. മലയാളം ഐക്യവേദി നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. എറണാകുളം മാർക്കറ്റിലെ ചരിത്രപ്രസിദ്ധമായ കടവുഭാഗം സിനഗോഗിന് സമീപം തീയിട്ട സംഭവത്തിൽ പ്രതി പിടിയിൽ. പുത്തൻകുരിശ് സ്വദേശി എബിൻ പോളാണ് പോലീസിന്റെ പിടിയിലായത്. ഈ മാസം 12 പുലർച്ചെ സിനഗോഗിന് സമീപമെത്തിയ ഇയാൾ പെട്രോൾ ഒഴിച്ച് തീയിട്ട ശേഷം കടന്നുകളയുകയായിരുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് കൊച്ചി സിറ്റി DCP അരുൺ കെ പവിത്രൻ അറിയിച്ചു. ജപ്പാനിൽ ട്രെയിൻ തട്ടി മരിച്ച കണ്ണൂർ ഇരിട്ടി പടിയൂർ സ്വദേശി വി ദേവികയുടെ ചിതാഭസ്മം നാളെ തിരുവനന്തപുരത്ത് എത്തിക്കും. തുടർന്ന് ദേവികയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. കഴിഞ്ഞ മാസം 2 ദേവികയെ ജപ്പാനിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാലക്കാട് മൂലത്തറയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ 7 അറസ്റ്റിൽ. ഞായറാഴ്ചയാണ് 40 തോന്നിക്കുന്ന യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മലപ്പുറം വണ്ടൂരിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിനു പിന്നാലെ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്ന ഒരാൾ മരിച്ചു. പെവുന്തറ സ്വദേശി അച്ചിപ്ര സത്താറാണ് മരിച്ചത്. വണ്ടൂർ മഞ്ചേരി റോഡിൽ അടുത്തിടെ പ്രവർത്തനം തുടങ്ങിയ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്കിടയിൽ വ്യാപകമായി മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടൂർ ബ്ലോക്കിലെ 6 പഞ്ചായത്തുകളിലായി രോഗബാധിതരുടെ എണ്ണം 100 കടന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്തെ നൂതനാശയങ്ങളുടെയും സംരംഭകത്വത്തിന്റെയും സംസ്കാരം വളർത്തുന്നതിന് 2016 നീതി ആയോഗ് ആരംഭിച്ച അടൽ ഇന്നൊവേഷൻ മിഷൻ പദ്ധതിയെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം പ്രത്യേക പരമ്പരയിൽ ഇന്ന്. കുട്ടികളിൽ ചെറുപ്രായം മുതൽ ശാസ്ത്രബോധവും സർഗാത്മകതയും സംരംഭകത്വ മനോഭാവവും വളർത്തിയെടുക്കാനും രാജ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം കൊണ്ടുവരാനും ആവിഷ്കരിച്ച പദ്ധതിയാണ് അടൽ ഇന്നൊവേഷൻ മിഷൻ. സമ്പദ്വ്യവസ്ഥയുടെ വിവിധ മേഖലകളിൽ നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും രാജ്യത്തെ നൂതനാശയ സംരംഭകത്വ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയുമാണ് ലക്ഷ്യം. രാജ്യത്ത് പുതിയ ക്ഷയരോഗ കേസുകളിൽ 21% കുറവുണ്ടായതായി കേന്ദ്ര സർക്കാർ. പരിശോധനകൾ, നൂതന സാങ്കേതിക വിദ്യ, ജനപങ്കാളിത്തം എന്നിവയിലൂടെ ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനായുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ഊർജ്ജിതമാക്കിയിട്ടുണ്ട്. TB മുക്ത് ഭാരത് അഭിയാൻ പദ്ധതിക്ക് കീഴിൽ 28 കോടിയിലധികം ജനങ്ങളെ പരിശോധനയ്ക്കും വിധേയരാക്കി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി 7 ഹൈദരാബാദിലാണ് മത്സരം. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. അവസാന മത്സരം ഈ മാസം 17 നടക്കും. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. മറ്റന്നാൾ 7 ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് താപനില സാധാരണയേക്കാൾ 4°C വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല തൂവൽ വെള്ളച്ചാട്ടത്തിൽ സഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. സഞ്ചാരികൾ മുങ്ങിമരിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വെള്ളച്ചാട്ടത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ പര്യാപ്തമല്ലാത്തതിനാൽ പൊതുജനങ്ങളുടെ പ്രവേശനം പൂർണ്ണമായും നിരോധിക്കണമെന്ന ഉടുമ്പൻചോല തഹസിൽദാരുടെ റിപ്പോർട്ട് കണക്കിലെടുത്താണ് നടപടി. ഇടുക്കിയിൽ മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാനും പാഴ്വസ്തുക്കളിൽ നിന്ന് വരുമാനം നേടാനും ലക്ഷ്യമിട്ട് കട്ടപ്പന നഗരസഭാ ഭരണസമിതിയും ആരോഗ്യ വിഭാഗവും പുതിയ പദ്ധതിക്ക് രൂപം നൽകി. ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാനുള്ള ബിന്നുകൾ മുഴുവൻ വീടുകളിലും ഉറപ്പാക്കാനും ലക്ഷ്യമിടുന്നു. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: നഗരസഭാ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കാൻ നിലവിൽ സ്വകാര്യ ഏജൻസികൾക്ക് പണം നൽകുകയാണ് ചെയ്യുന്നത്. ഈ സ്ഥിതി മാറ്റി പാഴ്വസ്തുക്കളുടെ വിതരണം ലാഭകരമാക്കുകയാണ് നഗരസഭയുടെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ചെമ്പ്, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ പാഴ്വസ്തുക്കളുടെ ഏകദേശ കണക്കെടുത്ത മൂല്യം തിട്ടപ്പെടുത്തും. കൂടാതെ പുളിയൻമല സ്ലോട്ടർ ഹൌസിന് സമീപം 90 ലക്ഷം രൂപ ചെലവിൽ ജില്ലയിലെ ആദ്യത്തെ ഡബിൾ ചേംബർ സാനിറ്ററി പാഡ് ഇൻസിനറേറ്ററും ഉടൻ പ്രവർത്തന സജ്ജമാകും.
0: തിരുവനന്തപുരം നഗരത്തിലെ ഓവർഹെഡ് കേബിളുകൾ നീക്കം ചെയ്യുന്ന നഗരസഭയുടെ പദ്ധതിക്ക് തുടക്കമായി. പാളയം രക്തസാക്ഷി മണ്ഡപത്തിനു മുന്നിൽ നടന്ന ചടങ്ങിൽ മേയർ വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അനധികൃതമായുള്ള എല്ലാ കേബിളുകളും നീക്കം ചെയ്യുമെന്ന് മേയർ പറഞ്ഞു. നവരാത്രി മഹോത്സവത്തിന്റെ 4 ദിനമായ ഇന്ന് ദുർഗാദേവിയുടെ 4 ഭാവമായ കൂഷ്മാണ്ഡ ദേവിയെ സ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാവരുടെയും ജീവിതത്തിൽ പുതിയ പ്രതീക്ഷയും സമൃദ്ധിയും മികച്ച ആരോഗ്യവും ഉണ്ടാകട്ടെയെന്ന് അദ്ദേഹം ആശംസിച്ചു.

0: മലപ്പുറത്ത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. പത്മനാഭപുരത്ത് നിന്ന് എഴുന്നള്ളിച്ച സരസ്വതി വിഗ്രഹം പത്മതീർത്ഥക്കുളത്തിനരികെയുള്ള നവരാത്രി മണ്ഡപത്തിലും കുമാരസ്വാമിയെ ആര്യശാല ഭഗവതി ക്ഷേത്രത്തിലും മുന്നൂറ്റിനങ്കയെ ചെന്തിട്ട ദേവി ക്ഷേത്രത്തിലുമാണ് കൂടിയിരുത്തിയിരിക്കുന്നത്. പൂജവയ്പ്പ് ഉത്സവത്തോടനുബന്ധിച്ച് പ്രത്യേക ട്രെയിൻ സർവീസുമായി ദക്ഷിണ റെയിൽവേ. തിരുവനന്തപുരം നോർത്ത് സന്ത്രഗച്ചി എക്സ്പ്രസ് ഈ മാസം 17 ഉച്ചയ്ക്ക് 1:45 പുറപ്പെടും. യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് ബംഗളൂരു കണ്ടോൺമെന്റിനും തിരുവനന്തപുരം നോർത്തിനുമിടയിൽ ഈ മാസം 16 പ്രത്യേക സർവീസ് ഉണ്ടാകും. പ്രധാന വാർത്തകൾ വീണ്ടും. വൈദ്യുതി പ്രതിസന്ധി വിഷയത്തിൽ നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് അടുത്ത 5 വർഷത്തിനുള്ളിൽ മത്സ്യോൽപാദനം ഇരട്ടിയാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് മന്ത്രി വി അബ്ദുൽ ഗഫൂർ. നെടുമ്പാശ്ശേരി അപകടത്തിൽ കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അടുത്ത അധ്യയന വർഷം മുതൽ LLB പ്രവേശന പരീക്ഷകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും നടത്താൻ സംസ്ഥാന സർക്കാർ അനുമതി. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് ഹൈദരാബാദിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.

0: അമിതമായ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെ ഉപയോഗം ആരോഗ്യത്തെ എങ്ങനെയെല്ലാം പ്രതികൂലമായി ബാധിക്കാം. ഡിജിറ്റൽ ഡയറ്റിനെ കുറിച്ച് ഡോക്ടർ ക്രിസ്റ്റി മരിയ മാനുവേൽ സംസാരിക്കുന്നു.
1: സ്മാർട്ട് ഫോൺ ഇല്ലാതെ ഒരു ദിവസം സങ്കല്പിക്കാൻ കഴിയുമോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം നോക്കുന്നത് വാട്സപ്പ് ആയിരിക്കും. ഉറങ്ങാൻ കിടക്കുമ്പോൾ അവസാനം കാണുന്നത് ഇൻസ്റ്റഗ്രാം റീലുകളായിരിക്കും. ഇതിനിടയിൽ ശരാശരി 6 മുതൽ 8 മണിക്കൂർ നമ്മൾ സ്ക്രീനിലെ തടവിലാണ്. ഇതാണ് ഡിജിറ്റൽ അടിമത്തം, 21-ാം നൂറ്റാണ്ടിന്റെ നിശബ്ദ മഹാമാരി. ലോകാരോഗ്യ സംഘടന 2018 ഗെയിമിംഗ് ഡിസോർഡറിനെ ഒരു മാനസിക രോഗമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. 2026 കേരളത്തിലെ കണക്കുകൾ വളരെ ഞെട്ടിക്കുന്നതാണ്. 15 മുതൽ 35 വയസ്സുള്ളവരിൽ 68% പേരും ദിവസം 6 മണിക്കൂറിലധികം ഫോൺ ഉപയോഗിക്കുന്നു. 40% കോളേജ് വിദ്യാർത്ഥികൾക്കും നോമോഫോബിയ അഥവാ ഫോൺ ഇല്ലാതെ വരുന്ന ഭയം ഉണ്ട്. അമിതമായിട്ടുള്ള ഇതുപോലെയുള്ള ഫോൺ ഉപയോഗം വഴി മാനസികാരോഗ്യം മാത്രമല്ല ശാരീരികമായും വളരെയധികം അസ്വസ്ഥതകൾ നമുക്ക് ഉണ്ടാകാനിടയുണ്ട്. ശാരീരികമായി വരുന്നവയിലാണ് ടെക്സ്റ്റ് തമ്പ് അഥവാ ഡിക്യൂറൻസ് ടീനോസൈനോവൈറ്റിസ് എന്ന രോഗാവസ്ഥയുള്ളത്. ഫോണിൽ ഒരു കൈകൊണ്ട് തള്ളവിരൽ മാത്രം ഉപയോഗിച്ച് സ്ക്രോൾ ചെയ്യുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുമ്പോൾ തള്ളവിരലുകളെ ടെൻഡനുകൾക്ക് നീർവീക്കമുണ്ടാകുന്നു. തള്ളവിരലിന്റെ അടിഭാഗത്തും കൈക്കുഴയിലും ഉണ്ടാകുന്ന കടുത്ത വേദനയാണ് ഇതിന്റെ പ്രധാന ഒരു ലക്ഷണം. മറ്റ് ഒരു രോഗലക്ഷണമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. ലാപ്ടോപ്പും കമ്പ്യൂട്ടർ മൗസും ഒക്കെ തെറ്റായ രീതിയിൽ ദീർഘനേരം ഉപയോഗിക്കുമ്പോൾ കൈക്കുഴയിലെ പ്രധാന ഞരമ്പായ മീഡിയൻ നെർവിൽ അമിത സമ്മർദ്ദം ഉണ്ടാകുന്നു. ഇതിന്റെ ലക്ഷണങ്ങളാണ് കൈപ്പത്തിയിലും വിരലുകളിലും പ്രത്യേകിച്ച് തള്ളവിരൽ, ചൂണ്ടുവിരൽ എന്നിവയിൽ ഉണ്ടാകുന്ന തരിപ്പ്, പെരിപ്പ്, ബലക്കുറവ് എന്നിവയൊക്കെ. നടുവേദനയും മോശമായിട്ടുള്ള ഇരിപ്പും കാരണം കുനിഞ്ഞിരുന്ന് ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നത് വഴിയും നട്ടലിന്റെ സ്വാഭാവിക വളവിനെ ബാധിക്കാറുണ്ട്. അതിനായി പ്രധാന ലക്ഷണങ്ങൾ കണ്ടുവരുന്നത് വിട്ടുമാറാത്ത നടുവേദനയും തോളലുകൾ മുന്നോട്ട് വളയുന്നതും പേശി വലിവും ശരീരം മുഴുവനുമുള്ള വേദനയുമാണ്. ഇത്രയുമാണ് എല്ല് സംബന്ധമായിട്ട് കണ്ടുവരുന്ന ഫോൺ ഉപയോഗം മൂലമുള്ള രോഗലക്ഷണങ്ങൾ. മറ്റ് ഒന്നാണ് കണ്ണിന് വരുന്ന പ്രധാന പാർശ്വഫലങ്ങൾ. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡ്രൈ ഐസ് അഥവാ കണ്ണുകളിലെ വരൾച്ച. സാധാരണയായി നമ്മൾ മിനിറ്റിൽ 15 തൊട്ട് 20 തവണ വരെ കണ്ണുകൾ ചിമ്മാറുണ്ട്. എന്നാൽ ഫോൺ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഇത് 5 മുതൽ 7 തവണയായിട്ട് കുറയുന്നു. ഇത് കണ്ണുകൾ വരളുന്നതിനും ചൊറിച്ചിലിനും കാരണമാകുന്നു. മറ്റൊന്നാണ് ഡിജിറ്റൽ ഐ സ്ട്രെയിൻ അഥവാ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറയുന്നത്. തുടർച്ചയായ സ്ക്രീനിൽ നോക്കുന്നത് കണ്ണിന്റെ പേശികൾക്ക് വലിയ ആയാസം ഉണ്ടാക്കുന്നു. ഇത് കണ്ണുവേദന, കണ്ണിൽ നിന്നുമുള്ള വെള്ളരിപ്പ്, തലവേദന എന്നിവയ്ക്ക് വഴിവെക്കുന്നു. മങ്ങിയ കാഴ്ചയാണ് ഫോൺ ഉപയോഗം മൂലം വരുന്ന മറ്റു നേത്ര സംബന്ധമായിട്ടുള്ള ഒരു രോഗലക്ഷണം. ഫോൺ അടുത്ത് പിടിച്ച് ഏറെ നേരം ഉപയോഗിക്കുമ്പോൾ ദൂരെയുള്ള വസ്തുക്കൾ വ്യക്തമായി കാണാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. അതായത് മണിക്കൂറുകളോളം സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്നത് കണ്ണുകളുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. മണിക്കൂർ

ഓളം ഒരേ ഇരിപ്പിൽ ഫോൺ ഉപയോഗിക്കുകയും ആ സമയത്ത് എന്തെങ്കിലും കുറയ്ക്കാനായിട്ടുള്ള സ്നാക്സ് ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ശാരീരിക അധ്വാനം കുറയുകയും അമിത വെണ്ണത്തിന് കാരണമാവുകയും ചെയ്യുന്നു. തലച്ചോറിനെ ഹൈജാക്ക് ചെയ്യുന്ന ഡോപ്പമിൻ കെണിയാണ് സത്യത്തിൽ ഫോൺ ഉപയോഗം മൂലം കണ്ടുവരുന്നത്. ഓരോ നോട്ടിഫിക്കേഷൻ, ഓരോ ലൈക്കുകൾ, ഷെയറുകൾ എന്നിവയും തലച്ചോറിൽ ഡോപ്പമിൻ എന്ന സന്തോഷ ഹോർമോൺ പൊട്ടിത്തെറിപ്പിക്കുന്നു. ഇൻഫിനിറ്റ് സ്ക്രോളുകൾ മൂലം അടുത്ത റീല് എന്താണ് എന്നറിയാനുള്ള ആകാംക്ഷ നമ്മളെ അടിമയാക്കുന്നു. ക്രമേണ യഥാർത്ഥ ജീവിതത്തിലെ സന്തോഷങ്ങളായ ഒരു പുസ്തകം, ഒരു യാത്രപോക്ക്, ഒരു സംഭാഷണം ഒക്കെ നമുക്ക് ബോറടിയായി തോന്നി തുടങ്ങാം. മാനസിക ആരോഗ്യത്തിൽ ഉണ്ടാക്കുന്ന മുറിവുകൾ ഇത് വളരെ വലുതാണ്. രാത്രി ഫോണിലെ ബ്ലൂ ലൈറ്റ് മെലറ്റോണിൻ ഹോർമോണിനെ തടയുന്നു. കേരളത്തിലെ 55% IT ജീവനക്കാരും പകൽ മുഴുവൻ ജോലി ചെയ്തതിന്റെ പ്രതികാരം രാത്രി ഫോൺ ചെയ്ത് നോക്കി തീർക്കാറാണ് ഉള്ളത്. ഇതിന് റിവെഞ്ച് ബെഡ് ടൈം പ്രൊക്രാസ്റ്റിനേഷൻ എന്നാണ് പറയപ്പെടുന്നത്. ഏകാന്തതയുടെ ഒരു വിരോധാഭാസം തന്നെയാണ് ഫോൺ ഉപയോഗത്തിൽ നമ്മളെ നോക്കിയിരിക്കുന്നത്. 5000-ന് മേളിൽ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾ ഉണ്ടായിട്ടും രാത്രി ഒറ്റയ്ക്ക് കരയുന്ന യുവത്വമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് അഥവാ ഫോമോ ആണ് നമ്മളെ എപ്പോഴും മറ്റുള്ളവരുടെ പെർഫെക്റ്റ് ലൈഫായി താരതമ്യം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഇതുമൂലം ഉത്കണ്ഠവും വിഷാദവും നമുക്കുണ്ടാവാം. 2012 ആയിരുന്ന മനുഷ്യന്റെ അറ്റൻഷൻ സ്പാൻ അഥവാ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയം 2026 ആയപ്പോഴേക്കും 8 സെക്കൻഡായി കുറഞ്ഞു. അതായത് ഒരു സ്വർണ മത്സ്യത്തേക്കാൾ കുറവ്. 15 മിനിറ്റ് തുടർച്ചയായി പഠിക്കാൻ കഴിയാതെ കുട്ടികൾ PSC പോലെയുള്ള പരീക്ഷകൾ ജയിക്കാനായി പാടുപെടുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഫോൺ നമ്പർ ഓർമ്മയില്ല, വഴി ഗൂഗിൾ മാപ്പ് ഇല്ലാതെ അറിയാതെ വരുന്നു എന്നിവയെല്ലാം നമ്മുടെ ഓർമ്മശക്തിയെയും ചിന്താശേഷിയുമൊക്കെ നശിപ്പിക്കുന്നു. എല്ലാം ഗൂഗിളിനെയും ChatGPT ഒക്കെ ഏൽപ്പിക്കുന്ന ശീലം വഴി നമുക്ക് ഡിജിറ്റൽ ഡിമെൻഷ്യ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രായമായുള്ളവർ വീട്ടിലുണ്ടായിട്ടും ഫോണിൽ തലപുഴുത്തിയിരിക്കുന്ന മക്കളുള്ള വീടുകളിൽ വയോജനങ്ങൾ അനാഥരായി മാറുന്നു. ഇത് കേരളത്തിൽ വളരെയധികം പ്രതിസന്ധിയാണ് രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ കണ്ട് സ്വന്തം ജീവിതവുമായി താരതമ്യം ചെയ്യുന്നത് അപകർഷാബോധത്തിനും വിഷാദത്തിനും വഴിതെളിക്കുന്നു. ഓൺലൈൻ വഴിയുള്ള സൈബർ ബുള്ളിയിങ്ങും മറ്റ് അധിക്ഷേപങ്ങളും ബോഡി ഷെയിമിങ്ങും ഒക്കെ കുട്ടികളിലും കൗമാരക്കാരിലും ഗുരുതരമായ മാനസിക ആഘാതം ഉണ്ടാക്കുന്നു. ഇതിന് പരിഹാരമായി വേണ്ടത് ഡിജിറ്റൽ ഡയറ്റാണ്. മദ്യം എന്നത് ആദ്യമൊക്കെ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ പാടുപെടുന്നത് പോലെയാണിത്. ടെക്നോളജി എന്നത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല. അതിന് ആവശ്യമായി വേണ്ടത് ബോധപൂർവമായ ഉപയോഗമാണ്. ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു നിശ്ചിത സമയം ഫോണിൽ നിന്നും പൂർണ്ണമായി വിട്ടു നിൽക്കുന്ന ഡിജിറ്റൽ ഡീറ്റോക്സ് നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. അനാവശ്യ ആപ്പുകളുടെ നോട്ടിഫിക്കേഷനുകൾ ഓഫ് ചെയ്തു വെക്കുന്നത് ഫോണിനോടുള്ള ആസക്തി കുറയ്ക്കും. രാത്രി കിടക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് കിടപ്പറയിൽ ഫോൺ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. ദിവസവും വ്യായാമം ചെയ്യാനും സുഹൃത്തുക്കളുമായി നേരിട്ട് സമയം ചെലവഴിക്കാനും അവരോട് സംസാരിക്കാനും കൂടുതൽ സമയം നമ്മൾ കണ്ടെത്തണം. രാത്രി 9 മണിക്ക് ശേഷം ഫോണിൽ ഗ്രേ സ്കെയിൽ മോഡിട്ട് കഴിഞ്ഞാൽ റീൽസിന്റെ ആകർഷണം പോകും. ഇത് ഫോൺ ഉപയോഗം കുറയ്ക്കാനും സഹായിക്കും. നോ ഫോൺ സോൺ എന്നിവ നമ്മൾ ഒരു വീട്ടിൽ പാലിക്കേണ്ടതാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്തും കിടപ്പ് മുറിയിലും ഫോൺ ഉപയോഗം തീർത്തും ഇല്ലാതെയാക്കുക. വ്യക്തികൾക്കായി 20-20-20 നിയമം പാലിക്കാവുന്നതാണ്. 20 മിനിറ്റ് കൂടുമ്പോൾ 20 അടി ദൂരേക്ക് നോക്കുക എന്നിവയാണ് ഇത്. രാത്രി 8 മണിക്ക് ശേഷം എല്ലാവരും ഫോൺ ഒരു കൂടയിൽ വയ്ക്കുന്നത് കുടുംബ ബന്ധങ്ങൾ ഉറപ്പാക്കാൻ സഹായിക്കും. ആ സമയത്ത് പരസ്പരം മുഖം നോക്കി സംസാരിക്കാനുള്ള സമയം കുട്ടികളും മുതിർന്നവരും കണ്ടെത്തേണ്ടതാണ്. സ്കൂളുകളിൽ ഡിജിറ്റൽ വെൽനസ് ക്ലാസ്സുകൾ വേണം. കോളേജ് വിദ്യാർത്ഥികൾ മുതിർന്നവരെ ടെക്നോളജി പഠിപ്പിക്കാനും മുതിർന്നവർ പകരം തങ്ങളുടെ ജീവിതാനുഭവം പങ്കുവയ്ക്കാനും ഈ സമയം ഉപയോഗിക്കാം. അങ്ങനെ സമൂഹപരമായും നമുക്ക് അമിത ഫോൺ ഉപയോഗത്തിന് ഒരു അറുതി വരുത്താൻ സഹായിക്കും. ഫോൺ ഒരു സേവകനാണ്, അത് യജമാനനാകുമ്പോഴാണ് പ്രശ്നം. കേരളത്തിൽ നമ്മൾ വയോജനങ്ങൾ പ്രായമാകുന്നത് സന്തോഷത്തോടെ ആയിരിക്കണമെന്ന് പറയുമ്പോൾ ഡിജിറ്റൽ ഡിഗ്നിറ്റിയും ഇതിൻ്റെ ലക്ഷ്യമായി നമ്മൾ കണ്ടെത്തണം. മനുഷ്യന് വേണ്ടത് വൈഫൈ കണക്ഷനല്ല, മാനുഷികമായിട്ടുള്ള കണക്ഷനാണ്. സ്ക്രീനിലെ തിളക്കത്തേക്കാൾ വലുതാണ് ഒരു അമ്മയുടെ ചിരി, ഒരു കൂട്ടുകാരനോടുള്ള സമയം ചെലവഴിക്കൽ, ഒരുമിച്ചുള്ളൊരു കാപ്പ് കുടിക്കൽ, പ്രായമായവർ നമ്മളുടെ ശിരസിൽ അനുഗ്രഹിക്കുന്നത് ഒക്കെ. വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള വ്യായാമങ്ങളാണ് എന്നത് നമ്മൾ ഉറപ്പാക്കേണ്ടതാണ്. നിവർന്നിരുന്ന് വലത്ത് കൈ തലയ്ക്ക് മുകളിലൂടെ വെച്ച് തല പതുക്കെ വലത്തു തോളിലേക്ക് ചായ്ക്കുന്ന വ്യായാമം വഴി കഴുത്തിന്റെ ഇരുവശങ്ങളിലെയും പേശികളുടെ മുറുക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു.
തോളുകൾ മേലോട്ടുയർത്തി പതുക്കെ പുറകിലേക്ക് വട്ടത്തിൽ കറക്കുമ്പോൾ തോളിലെയും കഴുത്തിലെയും രക്തയോട്ടം കൂടാൻ സഹായിക്കും.

0: സഹായിക്കുകയും ഫോൺ ഉപയോഗം മൂലം വരുന്ന തോളുവേദനയും കൈവേദനയും കുറയ്ക്കുകയും ചെയ്യുന്നു. ഫോണിലേക്ക് തല കുനിക്കുന്നതിനു പകരം ഫോൺ കണ്ണിൻ്റെ നേരെ ഉയർത്തിപ്പിടിക്കുക. ഓരോ 30 മിനിറ്റിലും ഫോണിൽ നിന്ന് ശ്രദ്ധ മാറ്റി കഴുത്ത് പതുക്കെ വശങ്ങളിലേക്ക് തിരിക്കുകയും ചെയ്യുന്നത് കഴുത്ത് വേദന വരാതിരിക്കാൻ ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളാണ്. ഡിജിറ്റൽ ലോകത്ത് നമുക്ക് തുടർന്നും ജീവിക്കാം, പക്ഷേ ഒരിക്കലും ഡിജിറ്റൽ അടിമകളാകാതിരിക്കാം. തിരഞ്ഞെടുപ്പ് നമ്മുടെ കയ്യിലാണ്.
1: അമിതമായ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെ ഉപയോഗം ആരോഗ്യത്തെ എങ്ങനെയെല്ലാം പ്രതികൂലമായി ബാധിക്കാം? ഡിജിറ്റൽ ഡയറ്റിനെ കുറിച്ച് ഡോക്ടർ ക്രിസ്റ്റി മരിയ മാനുവൽ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 38 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സമാധാനവും സുസ്ഥിരവുമായ ഇന്തോ പസഫിക് മേഖലയ്ക്ക് ഇന്ത്യയും ആസിയാനും മുൻഗണന നൽകുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആഗോള സെമി കണ്ടക്ടർ മൂല്യ ശൃംഖലയിൽ സൈബർ സുരക്ഷയ്ക്ക് പ്രാധാന്യം ഏറി വരികയാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. രാജ്യത്ത് പുതിയ ക്ഷയരോഗ കേസുകളിൽ 21% കുറവ്. 28 കോടിയിലധികം ആളുകളെ പരിശോധനയ്ക്ക് വിധേയരാക്കിയതായി കേന്ദ്ര സർക്കാർ. വൈദ്യുതി പ്രതിസന്ധി വിഷയത്തിൽ നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ തൻവി ശർമ്മയും കിഡംബി ശ്രീകാന്തും രണ്ടാം റൌണ്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. വിജയവാഡയിലെ കനകദുർഗാ ക്ഷേത്രത്തിൽ വൈകുന്നേരം രാഷ്ട്രപതി ദർശനം നടത്തും. നാളെ ആരംഭിക്കുന്ന ദേശീയ സരസ്മേള 2026 രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 1500ലധികം സ്വയം സഹായ സംഘങ്ങളിലെ വനിതാ അംഗങ്ങൾ മേളയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും ടെലിഫോൺ സംഭാഷണം നടത്തി. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം ശക്തമാക്കാൻ ഇരു നേതാക്കളും ധാരണയായി. സുസ്ഥിരവും സമൃദ്ധവുമായ ലോകം കെട്ടിപ്പടുക്കുന്നതിൽ ഇന്ത്യയും കാനഡയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതായി ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അതേസമയം രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദ് ഇന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. സമാധാനവും സുസ്ഥിരവും സുതാര്യവുമായ ഇന്തോ പസഫിക് മേഖല എന്ന വിഷയത്തിൽ ഇന്ത്യയ്ക്കും ആസിയാനും ഒരേ താൽപര്യമാണുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ആസിയാൻ ഇന്ത്യ ഡിഫൻസ് തിങ്ക് ടാങ്ക് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. തെക്കുകിഴക്കൻ ഏഷ്യയുമായി സഹകരിക്കാനുള്ള ദീർഘകാല പ്രതിബദ്ധതയാണ് ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയമെന്നും ശ്രീ സിംഗ് പറഞ്ഞു.
1: For India, ASEAN is central to our Indo-Pacific vision. India's Act East policy, Sagar and Mahasagar vision, advocate open multipolar cooperation and we align these approaches through ASEAN-led mechanism. Our Act East policy is a long-term commitment to working with Southeast Asia as an equal partner.
0: ആഗോള സെമികണ്ടക്ടർ മൂല്യ ശൃംഖലയിൽ ഉൽപാദന ചെലവിനൊപ്പം വിശ്വാസ്യതയ്ക്കും സൈബർ സുരക്ഷയ്ക്കും പ്രാധാന്യം ഏറി വരികയാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. സെമി കണ്ടക്ടർ രൂപകൽപ്പന, നിർമ്മാണം, പരിശോധന എന്നിവയിൽ വിശ്വസ്ത പങ്കാളിയാകാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും ന്യൂഡൽഹിയിൽ നടന്ന ബ്ലൂംബെർഗ് ന്യൂ ഇക്കോണമി ഫോറത്തിൽ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 4 വർഷത്തിനിടെ 38 വികസിത രാഷ്ട്രങ്ങളുമായി ഇന്ത്യ മുൻഗണനാ വ്യാപാര കരാറുകളിൽ ഒപ്പുവച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടന്ന ബ്ലൂംബെർഗ് ന്യൂ ഇക്കോണമി ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിപണി സാധ്യതകൾ ആഗോളതലത്തിൽ വികസിപ്പിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്ത് പുതിയ ക്ഷയരോഗ കേസുകളിൽ 21% കുറവുണ്ടായതായി കേന്ദ്ര സർക്കാർ. പരിശോധനകൾ നൂതന

സാങ്കേതിക വിദ്യ, ജനപങ്കാളിത്തം എന്നിവയിലൂടെ ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനായുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ഊർജിതമാക്കിയിട്ടുണ്ട്. ടി ബി മുക്ത് ഭാരത് അഭിയാൻ പദ്ധതിക്ക് കീഴിൽ 28 കോടിയിലധികം ആളുകളെ പരിശോധനയ്ക്കും വിധേയരാക്കി. യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അടുത്തയാഴ്ച ഇന്ത്യ സന്ദർശിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊർജ്ജ സഹകരണവും തന്ത്രപ്രധാനമായ പങ്കാളിത്തം

0: തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജി എസ് ടി കൌൺസിൽ രാജ്യത്ത് സൃഷ്ടിച്ച നിർണായക മാറ്റങ്ങളെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
2: ഇന്ത്യയുടെ നികുതി പരിഷ്കരണ യാത്രയിൽ സുപ്രധാന ചുവടുവയ്പായി 2017 ജൂലൈ 1 ചരക്ക് സേവന നികുതി പ്രാബല്യത്തിൽ വന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈടാക്കുന്ന പലവിധ നികുതികളെ ഏകീകൃത സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരാൻ ഇതിലൂടെ സാധിച്ചു. ജി എസ് ടി ഘടന കൂടുതൽ ലളിതവൽക്കരിക്കാനുള്ള നടപടികളും ജി എസ് ടി കൌൺസിൽ കഴിഞ്ഞ വർഷം സ്വീകരിച്ചു. ജി എസ് ടിയിലൂടെ സങ്കീർണമായ നികുതി ശൃംഖലയെ ഒരു ഏകീകൃത ദേശീയ വിപണിയാക്കി മാറ്റാൻ സർക്കാരിന് സാധിച്ചതായി ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന ബ്ലൂംബർഗ് ന്യൂ ഇക്കണോമി ഫോറത്തെ അഭിസംബോധന ചെയ്യവെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
1: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വൈദ്യുതി പ്രതിസന്ധിയുണ്ടായ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് ജി ആർ അനിലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. വൈദ്യുതി പ്രതിസന്ധി മുഴുവൻ ജനങ്ങൾക്കും പ്രയാസമുണ്ടാക്കിയതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ സർക്കാർ എത്രയും വേഗം കൈക്കൊള്ളുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് സഭയെ അറിയിച്ചു.
3: എന്താണ് ഈ പ്രതിസന്ധിയുടെ കാരണം എല്ലാവർക്കും അറിയാം. ആവശ്യകതയിലെ വർധനവാണ് പ്രധാനമന്ത്രി. കഴിഞ്ഞ സെപ്റ്റംബറിനേക്കാൾ ഈ വർഷം സെപ്റ്റംബറിൽ 1200 MW അധിക വർധനവുണ്ടായി. 25 x 26 വർധനവുണ്ടായി. ഈ ആവശ്യകത നമുക്കറിയാം. മഴ കുറഞ്ഞു. മഴ കുറയുമ്പോൾ വൈദ്യുതി ഉൽപ്പാദനത്തിന് വെള്ള ലഭ്യത കുറയുക മാത്രമല്ല, മഴ കുറയുമ്പോൾ ചൂട് കൂടും. ചൂട് കൂടുമ്പോൾ ആളുകൾ കൂടുതലായിട്ട് എയർ കണ്ടീഷൻ ഉപയോഗിക്കും, കൂടുതൽ ഫാൻ ഉപയോഗിക്കും, പുതിയ AC വാങ്ങിയിട്ടുണ്ട്, കൺസംപ്ഷൻ കൂടി.
1: മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി സ്പീക്കർ നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അടുത്ത 5 സംസ്ഥാനത്ത് മത്സ്യോൽപാദനം ഇരട്ടിയാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി ഇ.വി. അബ്ദുൽ ഗഫൂർ. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പ്രയോജനപ്പെടുത്തിയും ബ്ലൂ ഇക്കോണമിയിൽ ഉൾപ്പെടുത്തിയുമാണ് മത്സ്യോൽപാദനം കൂട്ടുകയെന്ന് വി.മുരളീധരൻ MLA ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. ഉൾനാടൻ മത്സ്യമേഖലയിൽ ഉൽപാദനം ഇരട്ടിയാക്കുന്നതിനുള്ള പുതിയ പദ്ധതി ഉടൻ നടപ്പിലാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. നിയമസഭാ സമ്മേളനത്തിന്റെ 3 ദിവസമായ ഇന്ന് 3 ബില്ലുകൾ അവതരിപ്പിക്കും. 2026 കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ, 2026 കേരള മോട്ടോർ വാഹന നികുതി ചുമത്തൽ ഭേദഗതി ബിൽ എന്നിവയാണ് സഭയുടെ പരിഗണനയ്ക്ക് വരുന്നത്. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ തൻവി ശർമ്മയും കിഡംബി ശ്രീകാന്തും 2 റൌണ്ടിൽ പ്രവേശിച്ചു. തൻവി ജപ്പാൻ താരത്തെയും ശ്രീകാന്ത് ഫ്രഞ്ച് താരത്തെയുമാണ് പരാജയപ്പെടുത്തിയത്. അതേസമയം ഇന്ത്യയുടെ PV സിന്ധുവും ലക്ഷ്യ സെന്നും പുറത്തായി. പുരുഷ ഡബിൾസിൽ സ്വാതിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യവും ഇന്ന് ക്വാർട്ടറിലിറങ്ങും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് വൈകുന്നേരം 7 ഹൈദരാബാദിലാണ് മത്സരം. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. അവസാന മത്സരം ഈ മാസം 17 നടക്കും. CJP നേതാക്കളായ സൌരവ് ദാസിനെയും അശുതഘോഷ് റാങ്കെയും ഡൽഹിയിലെ സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കോടതി 5 ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു. അജിങ്ക്യ ഷിൻഡെയെ ഉപാധികളോടെയാണ് വിട്ടയച്ചത്. നിയമവിരുദ്ധ സംഘം ചേരൽ, ഔദ്യോഗിക ഉത്തരവുകൾ ലംഘിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി 3 പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. കേരളത്തിൽ 4 മഴ ശക്തി പ്രാപിക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ 4 മഞ്ഞ ജാഗ്രതയാണ്. മറ്റന്നാൾ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. അതേസമയം സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് താപനില സാധാരണയേക്കാൾ 4 വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. നവരാത്രി മഹോത്സവത്തിന്റെ 4 ദിനമായ ഇന്ന് ദുർഗാദേവിയുടെ 4 ഭാവമായ കൂഷ്മാണ്ഡദേവിയെ സ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാവരുടെയും ജീവിതത്തിൽ പുതിയ പ്രതീക്ഷയും സമൃദ്ധിയും മികച്ച ആരോഗ്യവും ഉണ്ടാകട്ടെയെന്ന് അദ്ദേഹം ആശംസിച്ചു. അടുത്ത അധ്യയന വർഷം മുതൽ LLB പ്രവേശന പരീക്ഷകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും നടത്താൻ അനുമതി നൽകി സംസ്ഥാന സർക്കാർ. വിദ്യാർത്ഥികളുടെ ആവശ്യവും മാതൃഭാഷാ നയവും മുൻനിർത്തി LLB പ്രവേശന പരീക്ഷാ ചോദ്യങ്ങൾ മലയാളത്തിൽ കൂടി ലഭ്യമാക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ നിർദ്ദേശം നൽകുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. 2 സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സമാധാനവും സുസ്ഥിരവുമായ ഇന്തോ പസഫിക് മേഖലയ്ക്ക് ഇന്ത്യയും ആസിയാനും മുൻഗണന നൽകുന്നത്.

0: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആഗോള സെമി കണ്ടക്ടർ മൂല്യ ശൃംഖലയിൽ സൈബർ സുരക്ഷയ്ക്ക് പ്രാധാന്യം ഏറി വരികയാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. രാജ്യത്ത് പുതിയ ക്ഷയരോഗ കേസുകളിൽ 21% കുറവ്. 28 കോടിയിലധികം ആളുകളെ പരിശോധനയ്ക്ക് വിധേയരാക്കിയതായി കേന്ദ്ര സർക്കാർ. വൈദ്യുതി പ്രതിസന്ധി വിഷയത്തിൽ നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌ. പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ തൻവി ശർമ്മയും കിഡംബി ശ്രീകാന്തും 2ാം റൌണ്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 മണി കഴിഞ്ഞ് 7 സെക്കൻഡ്.

0: പറയൂ, നിങ്ങൾക്കറിയാമോ?
1: പറയൂ, നിങ്ങൾക്കറിയാമോ? പറയൂ,
0: നിങ്ങൾക്കറിയാമോ? എത്രയും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പരിപാടിയിൽ പതിവ് പോലെ നിങ്ങൾക്കും പങ്കെടുക്കാം. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വാട്സപ്പ് സന്ദേശമായി മാത്രം 9446454588 എന്ന നമ്പറിലേക്ക് അയയ്ക്കുക.
2: ഏറ്റവും ആദ്യം ശരിയുത്തരങ്ങൾ അയക്കുന്ന 6 പേരുടെ പേരുകൾ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മൊബൈൽ ഫോണൊക്കെ ആയിട്ട് ചോദ്യങ്ങൾക്കായിട്ട് കാത്തിരിക്കും.
0: ഒരു കാര്യം വിട്ടുപോകരുത്, സന്ദേശങ്ങൾ അയക്കുമ്പോൾ അത് ടൈപ്പ് ചെയ്ത് വേണം അയക്കാൻ, ശബ്ദ സന്ദേശമായി അയക്കരുത്.
2: അതെ.
0: അതുപോലെ അയക്കുന്ന വ്യക്തിയുടെ പേരും സ്ഥലപ്പേരും എഴുതാൻ മറക്കരുത്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ശബ്ദ സന്ദേശം അയക്കരുത്, ടൈപ്പ് ചെയ്ത് വേണം അയക്കാൻ. അപ്പോൾ നമുക്ക് ഇനി ഇന്നത്തെ ആദ്യ ചോദ്യത്തിലേക്ക് പോകാം.
2: അതെ, ചോദ്യം ഇതാണ്, അന്താരാഷ്ട്ര വയോജന ദിനം എന്നാണ്.
0: അതെ, വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഇപ്പോൾ നമ്മളുടെ സർക്കാർ, സംസ്ഥാന സർക്കാർ ഒരു വയോജന നയം അതല്ലെങ്കിൽ ഒരു പുതിയ വകുപ്പൊക്കെ തുടങ്ങിയുള്ളൂ.
2: അപ്പോൾ
0: ഈ വാർത്തകളൊക്കെ വരുന്നൊരു സമയമാണ്. ഈ വർഷത്തെ ഈ വയോജന ദിനത്തിൻ്റെ തീം ദ ഏജ് ഓഫ് ലോഞ്ചിവിറ്റി റീതിങ്കിങ് സിസ്റ്റംസ് ഫോർ ലോങ്ങർ ലൈഫ്സ് എന്നായിരുന്നു ഈ പ്രമേയം. അതായത് ഇതൊരു ദീർഘായുസിൻ്റെ കാലമാണ്, കാരണം വയസ്സായവരുടെ എണ്ണം കൂടി വരികയാണ്. കൂടുതൽ കാലം ജീവിക്കാനുള്ള സംവിധാനങ്ങളെ പുനർവിചിന്തനം ചെയ്യാം എന്ന തരത്തിലാണ് പ്രമേയം. അപ്പോൾ ഉത്തരങ്ങൾ അയച്ചോളൂ, അതുവരെ നമുക്കൊരു പാട്ട് കേൾക്കാം.
2: തീർച്ചയായിട്ടും, ഇതാ വരുന്നു പാട്ട്.

0: നമ്മുടെ കഴിഞ്ഞ ചോദ്യം ഇതായിരുന്നു, അന്താരാഷ്ട്ര വയോജന ദിനം എന്നാണ്, ഒരു ഡേറ്റ് ആണ് അയക്കാൻ പറഞ്ഞത്. അയച്ചിട്ടുണ്ടല്ലോ അല്ലേ?
1: ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്, പക്ഷേ ചിലർ ഈ പറഞ്ഞ പോലെ ഉത്തരം തെറ്റിച്ചാണ് അയച്ചിരിക്കുന്നത്.
0: ഒക്ടോബർ 1 എന്നാണ് ശരി ഉത്തരം. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആയുർദൈർഘ്യം കൂടി വരികയാണല്ലോ, അപ്പോൾ വൃദ്ധ എന്നുള്ള കൺസെപ്റ്റ് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നമ്മളൊക്കെ ചെറുതാകുമ്പോൾ ഒരുപക്ഷെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു 50 വയസ്സ് ഒക്കെ ആകുമ്പോൾ വലിയ പ്രായമായി നമുക്കന്ന് തോന്നുമായിരുന്നു. നമ്മൾ ആ പ്രായത്തിലെത്തുമ്പോൾ എല്ലാവർക്കും അങ്ങനെയായിരിക്കും, ഒരു 20 വയസ്സിന് മുകളിൽ ഉള്ളവരാണ് പ്രായം കൂടിയവർ എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് ആയുർദൈർഘ്യം കൂടുന്നതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ സേവനങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തേണ്ട ഒരു കാലം കൂടിയാണ്. 1990 ഇങ്ങനെ ഒരു തീരുമാനം UN എടുക്കുന്നത്, UN ജനറൽ അസംബ്ലി. 1991 ഒക്ടോബർ 1 വയോജന ദിനം, ഈ അന്താരാഷ്ട്ര വയോജന ദിനമായി പ്രായം ഏറിയവർക്കുള്ള ഒരു ദിവസമായി നാം ആചരിച്ചു വരുന്നു. മാർക്ക് ട്വെയിൻ വളരെ രസകരമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഏജ് ഇസ് എ ഇഷ്യൂ ഓഫ് മൈൻഡ്, നമ്മുടെ മനസ്സിലാണ് പ്രായം തോന്നുന്നത്. ഇഷ്യൂ ഓഫ് മൈൻഡ് ഓവർ മാറ്റർ, ഇഫ് യു ഡോണ്ട് മൈൻഡ് ഇറ്റ് ഡസൻറ്റ് മാറ്റർ. നിങ്ങൾ പ്രായമായി എന്ന് സ്വയം ചിന്തിക്കാതിരുന്നാൽ മതി, നിങ്ങൾ ചെറുപ്പമായിരിക്കും. അതാണ് നമ്മൾ ഇങ്ങനെ ഒരു പാട്ടും കൊടുത്തത്, സായന്തനം നിഴൽ വീശിയില്ല. എന്തായാലും ശരി ഉത്തരം ഏറ്റവും ആദ്യം അയച്ച 6 പേരെ നമുക്ക് നോക്കാം.
1: അതെ, ഉത്തരങ്ങൾ അയക്കുമ്പോൾ ചിലർ ഉത്തരം മാത്രമായിട്ട് അയച്ചിട്ടുണ്ട്, അത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, പേരും സ്ഥലവും കൂടെ വേണം. ചിലർ അങ്ങനെ
0: തിരിച്ചറിയും.
1: അതെ അതെ. അപ്പൊ എന്തായാലും ആദ്യത്തെ 6 പേരുടെ ശരി ഉത്തരം അയച്ച 6 പേരുടെ പേര് വായിക്കാം. ഉദയം പേരൂരിൽ നിന്നും സഹദേവൻ, NP അച്യുതൻ പെരുമ്പളത്തു നിന്നും, MM പ്രസാദ്.

0: നാടകം ഗായത്രി തൃപ്പൂണിത്തുറ, എൻ കെ വിജയൻ കിഴക്കമ്പലം, ഷിലുമോൾ എറണാകുളം സൗത്ത്, ഇത്രയും പേരാണ് അയച്ചിരിക്കുന്നത്.
1: അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം കഴിഞ്ഞ് ഒരു ഇടവേളയിലേക്ക് പോകാം.
0: അതെ, ഒക്ടോബർ 14 വിശ്വ മാനക ദിനം ആശംസകളോടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കൊച്ചി ബ്രാഞ്ച്.
1: നമുക്ക് രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യൻ ആർട്ട്
0: ആരാണിങ്ങനെ അറിയപ്പെടുന്നത്?
1: അതൊരു വിശേഷണമാണ്, വിശേഷണം അറിയപ്പെടുന്നത് ആരാണ്? ഭാരതീയ ആധുനിക കലയുടെ പിതാവ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യൻ ആർട്ട്. ഇനി ഒരു ക്ലൂ കൂടി കൊടുക്കാം.
0: അദ്ദേഹം ഒരു മലയാളിയാണ്, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ക്ലൂ.
1: അതെ, അല്ല ഏറ്റവും വലിയ ക്ലൂ വരുന്നേ ഉള്ളൂ. ഈ പാട്ട് ശ്രദ്ധിച്ച് കേട്ടാൽ മതി ഉത്തരം അറിയാതെ വരും. നമുക്ക് പാട്ടിലേക്ക് പോവാം, ഉത്തരം വരട്ടെ.

0: നമ്മുടെ കഴിഞ്ഞ ചോദ്യം ഇതായിരുന്നു, ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യൻ ആർട്ട് ഇങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന ആരെയാണ്? ക്ലൂ ആയിട്ട് നമ്മൾ പറഞ്ഞു അദ്ദേഹം ഒരു മലയാളിയാണെന്ന്. അപ്പൊ ഇനി ഉത്തരം
1: എല്ലാവരും കറക്റ്റ് ആൻസറാണ് അയച്ചേക്കുന്നത്. അപ്പൊ ഇനി ഉത്തരം പറയാമല്ലോ.
0: തീർച്ചയായിട്ടും ഈ പാട്ടിൽ ഒരു ക്ലൂ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഹംസ ദമയന്തി ചിത്രം എന്ന് കേട്ടപ്പോ അഥവാ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് പോലും മനസ്സിലായി കാണും. രാജാ രവിവർമ്മ എന്ന ശരി ഉത്തരം. രാജാ രവിവർമ്മ ഒരുപക്ഷെ ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യൻ ആർട്ട് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഒരുപക്ഷെ ചലച്ചിത്രകലയുമായിട്ട് രവിവർമ്മയ്ക്ക് ഒരു ബന്ധമുണ്ടെന്ന് വേണമെന്ന് പറയാം. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ഇന്ത്യൻ ചലച്ചിത്രകലയുടെ പിതാവ് ദാദാസാബ് ഫാൽക്കെ. ഈ ഫാൽക്കെ രവിവർമ്മയുടെ പ്രസ്സില് ടെക്നീഷ്യനായിരുന്നു. ഫാൽക്കെ ഫോട്ടോലിത്തോ ടെക്നീഷ്യനായിരുന്നു, ആർട്ടിസ്റ്റുമായിരുന്നു രവിവർമ്മയുടെ സ്റ്റുഡിയോയിൽ. അതിനുശേഷമാണ് അദ്ദേഹം എന്താ പറയുന്നത് ഇന്ത്യ ഒരു ചലച്ചിത്രം ഉണ്ടാക്കാം എന്നുള്ളൊരു ചിന്തയിലേക്കാണ് അദ്ദേഹം പോയത്. അപ്പം രവിവർമ്മയുടെ സ്വാധീനം അദ്ദേഹത്തിൻ്റെ ഹരിശ്ചന്ദ്രയിൽ അല്ലെങ്കിൽ സിനിമകളിലുണ്ട് എന്ന് പറയാം. അദ്ദേഹം രവിവർമ്മയെ അടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു.

0: വ്യക്തിയാണ്. മാത്രമല്ല രവിവർമ്മയുടെ പ്രത്യേകത പറഞ്ഞ തീരില്ല. നമ്മളെ പലരും വിമർശിക്കാറുണ്ട് അദ്ദേഹം കലണ്ടർ ചിത്രകാരനാണ്, കലണ്ടറിൽ ചിത്രങ്ങൾ വരച്ചു എന്നൊക്കെ. പക്ഷെ ഈ നമ്മുടെ ദേവീദേവന്മാരുടെയൊക്കെ മുഖം നമ്മുടെ മനസ്സിൽ പതിപ്പിച്ചത് ഈ ചിത്രകാരനാണ്. അതെ, അദ്ദേഹം മരിച്ചപ്പോൾ സുബ്രഹ്മണ്യ ഭാരതി മറ്റോ ഇങ്ങനെ ഒരു ക്വട്ടേഷൻ ഒരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം മരിച്ചതല്ല, ഞാൻ വരച്ച ചിത്രങ്ങൾ ശരിയാണോ എന്നറിയാൻ സ്വർഗത്തിൽ പോയിരിക്കുകയാണ്, അദ്ദേഹം വരച്ച മുഖം തന്നെയാണോ
1: നമ്മുടെ
0: ഈശ്വര സങ്കല്പത്തിലുള്ളതെന്നറിയാൻ വേണ്ടി. അദ്ദേഹം ശ്ലോകങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ വെറുതെ വരയ്ക്കുകയല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത്, ഈ ഈശ്വര സങ്കല്പം തന്നെ അദ്ദേഹം പുരാണങ്ങളും ശ്ലോകങ്ങളൊക്കെ പഠിച്ച് അതിനനുസരിച്ചാണ് വരച്ചിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അതിന്നും നിലനിൽക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ വലിയ ചിത്ര പ്രദർശനങ്ങളെ കുറിച്ച് ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. 1893 ചിക്കാഗോയിലെ രണ്ട് ഭാരതീയർ ചരിത്രം സൃഷ്ടിച്ചു. ഒന്ന് സ്വാമി വിവേകാനന്ദൻ, പാർലമെന്റ് ഓഫ് വേൾഡ് പാർലമെന്റ് ഓഫ് റിലിജൻസിൽ അദ്ദേഹം സംസാരിച്ചു 1893. അതിൽ 10 ചിത്രങ്ങൾ രവിവർമ്മ അയച്ചു കൊടുത്തു. രവിവർമ്മയ്ക്ക് അവിടെ പോകാൻ പറ്റില്ല, കാരണം അന്ന് കടൽ കിടക്കുന്നത് പാവമാണല്ലോ, അതുകൊണ്ട് രാജാരവിവർമ്മ അവിടെ പോയില്ല. പക്ഷെ 10 ചിത്രം അയച്ചാൽ 8 ചിത്രം അവിടെ പ്രദർശിപ്പിച്ചു. അങ്ങനെ 2 ഇന്ത്യക്കാരാണ് അന്ന് അവിടെ പേരെടുത്തത്. കാരണം ഈ ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതിൻ്റെ 400th വാർഷികമായിരുന്നു അന്നാണ് ഈ പാർലമെന്റ് ഓഫ് റിലിജൻസ് ഒക്കെ നടത്തിയത്. ആ 400th വാർഷികത്തിൽ നടന്ന ഈ പരിപാടിയിൽ രവിവർമ്മയുടെ 8 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ രാജരവിവർമ്മ എന്നുള്ള ശരിയുത്തര അയച്ചു വരെ നമുക്ക് നോക്കാം.
1: തീർച്ചയായിട്ടും എല്ലാവരും ശരിയുത്തരം തന്നെയാണ്, ഒരാൾ പോലും തെറ്റിച്ചിട്ടില്ല കേട്ടോ, അതിൽ ഒരുപാട് സന്തോഷം.
0: വളരെ സന്തോഷം, കാരണം ഈ പാട്ട് വളരെ ഹെൽപ്പ് ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ വെച്ചിട്ട് ഒരുപാട് പാട്ടും കലണ്ടറും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നീട് അനന്തപദ്രത്തിലെ വന്നു എല്ലാം രവിവർമ്മ ചിത്രത്തിന്റെ മോഡലായിട്ടാണ് ആ പാട്ട്. ഇഷ്ടം എന്തോ ഇഷ്ടമാണോ എന്നല്ല,
1: പിണക്കമാണോ
0: ഇണക്കമാണോ, അതെ, എൻജി ശ്രീമോന്റെ പാട്ട്. അത് കാണുന്നവർക്ക് അറിയാം, വിഷ്വലിൽ എല്ലാം രവിവർമ്മ പെയിന്റിങ്സ് ആണ്. അപ്പൊ നമുക്ക് ആർക്കെ ശരിയുത്തര അയച്ചാ നോക്കാം.
1: ആദ്യം അയച്ച 6 പേരെയാട്ടോ നമ്മൾ വായിക്കുന്നത്. ഷീജ രാമദാസ് പുത്തൻവേലിക്കര, ഷക്കീല ചെറായി, സുധാഗിരിദാസ് തിരുവാങ്കുളം, എലിസബത്ത് ജോൺ ലക്നൌവിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അജിത് കൊടുങ്ങല്ലൂർ, രമേഷ് എരമല്ലൂർ.
0: വളരെ സന്തോഷം. എന്തായാലും നമുക്ക് അടുത്തൊരു ബ്രേക്കിനുള്ള സമയമായല്ലേ.
2: മച്ചനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്, പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
0: നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്, ഇന്ത്യൻ സ്പോർട്സ് ഡേ ഹോക്കി മാന്ത്രികൻ മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് ആഗസ്റ്റ് 29, ഭാരതീയ കായിക ദിനം. കേരള സംസ്ഥാനം കായിക ദിനം ആരുടെ ജന്മദിനമാണ്? സംസ്ഥാനത്തിന് കായിക ദിനമായി ആഘോഷിക്കുന്നത് ആരുടെ ജന്മദിനമാണ്?
1: നമ്മള് ഒക്ടോബർ 13 കേരളം സ്പോർട്സ് ഡേ എന്ന പേരില്
0: കഴിഞ്ഞ ദിവസം ഇന്നലെ കഴിഞ്ഞു പോയുള്ളൂ. മറ്റൊരു പ്രത്യേകത നമ്മൾ കുറച്ചുമേ പറയാൻ വിട്ടുപോയി, ഒക്ടോബർ 2, 1906 രാജരവിവർമ്മ വിട പറഞ്ഞത്. അതിനുശേഷം ഉണ്ടായ ഒരു വ്യക്തിയാണ് ഇത്.
1: അതെ അതെ,
0: അതൊക്കെ ആയിട്ട് ബന്ധമുള്ളതാണ് എന്തായാലും.
1: അതെ അതെ, ഇപ്പൊ തന്നെ ഉത്തരങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്.
0: തീർച്ചയായും, നമുക്കപ്പം ഒരു പാട്ടിലേക്ക് പോയിട്ട് വരാം. വേറെ പ്രത്യേകതയുണ്ട്, അത് ഈ പാട്ട് അതുകൊണ്ടാണ് കൊടുത്തത്, ഇത് കഴിഞ്ഞിട്ട് പറയാം, ഉത്തരം അല്ലെങ്കിൽ അറിയാതെ വന്നു പോകും.
1: അതെ അതെ.

0: ഞാൻ ഈ പാട്ട് ഇങ്ങനെ കേട്ടിരുന്നു പോയി കേട്ടോ, സത്യം പറഞ്ഞാൽ. ഈ പാട്ട് പാടിയിരിക്കുന്ന ആർക്ക് വേണ്ടിയാണെന്ന് അറിയോ? നമ്മുടെ ഗാനഗന്ധർവൻ.
1: ഇല്ല,
0: ആ സിനിമ പ്രേമാഭിഷേകാണ്, കമലഹാസന് വേണ്ടിയാണ്. ആ ശബ്ദത്തിലൊരു മാറ്റമില്ലേ?
1: ആ ഉണ്ട്.
0: അദ്ദേഹം കമലഹാസന് വേണ്ടി പാടുമ്പോൾ കമലഹാസൻ പാടുന്ന പോലെ AI ഒന്നും ഇല്ലാത്ത കാലത്ത് അദ്ദേഹത്തിന്റെ തൊണ്ടയിലാണ് AI അല്ലെ, കമലഹാസന് വേണ്ടി പാടിയ പാട്ടാണ് നമ്മൾ കേട്ടത്, യേശുദാസും മാണിജറാം. അപ്പൊ നമ്മുടെ കഴിഞ്ഞ ചോദ്യത്തിലേക്ക് വരാം. കഴിഞ്ഞ ചോദ്യം ഇതായിരുന്നു, കേരള സംസ്ഥാനത്തിന്റെ കായിക ദിനം ആരുടെ ജന്മദിനമാണ് എന്നായിരുന്നു ചോദ്യം. ഉത്തരങ്ങൾ വന്നിട്ടുണ്ടല്ലോ അല്ലേ?
1: തീർച്ചയായിട്ടും ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. അത്യാവശ്യം, അതായത് അയച്ചേക്കുന്നതിൽ ഒരു 90% പേരും കറക്റ്റ് ഉത്തരം തന്നെയാണ് അയച്ചിരിക്കുന്നത്.
0: കേണൽ ജി വി രാജ, അതല്ലെങ്കിൽ ഗോദവർമ്മ രാജ, മുഴുവൻ പേരും ചിലര്
1: ഉണ്ട്, ചിലര് മുഴുവൻ പേരും എഴുതിയിട്ടുണ്ട്.
0: ഇന്നലെ നമ്മുടെ ചോദ്യം ഉത്തരം ഉണ്ടല്ലോ രാവിലെ, ഇതുമായിരുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മദിനം പ്രമാണിച്ച്. ഇന്ത്യൻ സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു, പ്രൊമോട്ടർ ആയിരുന്നു, പൈലറ്റ് ആയിരുന്നു. ഈ പാട്ട് കൊടുക്കാനുള്ള കാരണം അതാണ്. ഈ പാട്ടിന്റെ തുടക്കം ഒരു വിമാനത്തിൽ നിന്ന് കമലഹാസനും ശ്രീദേവിയും ഒക്കെ ചാടി പാടുന്നതാണ്. തിരുവനന്തപുരത്ത് ശരിക്കും എയറോഡ്രാം, വിമാനത്താവളം വരാൻ വേണ്ടി ഏറെ പ്രയത്നിച്ചതും ഇറക്കിയതും ഒക്കെ ആദ്യം കേണൽ ജി വി രാജയാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹം കേരള സ്പോർട്സ് കൗൺസിൽ ആരംഭിച്ച അദ്ദേഹമാണ്. 1953 മരണം വരെ അദ്ദേഹം ഒരു എയർ ക്രാഷിലാണ് മരിക്കുന്നത്. മരണം വരെ അദ്ദേഹമായിരുന്നു കേരള സ്പോർട്സ് കൗൺസിലിന്റെ മേധാവി. അതുപോലെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ, ട്രിവാൻഡ്രം ടെന്നീസ് ക്ലബ്ബ്, ഫ്ലൈയിങ് ക്ലബ്ബ്, ഫുട്ബോൾ, ലോൺ ടെന്നീസ്, ടേബിൾ ടെന്നീസ്, അക്വാറ്റിക്സ്,

0: റൈഫിൾ ഷൂട്ടിംഗ് ഇതെല്ലാം തിരുവനന്തപുരത്ത് ആദ്യം ആരംഭിക്കുന്ന ഇദ്ദേഹമാണ്. പിന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഈ സ്പോർട്സ് രംഗത്ത് ഒരുപാട് സംഭാവനകൾ കേരളത്തിന് നൽകിയിട്ടുണ്ട്, നമ്മുടെ രാജ്യത്തിന് തന്നെ നൽകിയിട്ടുണ്ട്. 1971 ഏപ്രിൽ 30 ഒരു കുളു മണാലിയിലെ ഒരു വെച്ചിട്ടാണ് അദ്ദേഹം ഒരു വിമാന അപകടത്തിൽ മരിക്കുന്നത്. അദ്ദേഹം വിമാനം പറത്തുമായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു സ്പോർട്സ് കൗൺസിൽ മീറ്റിങ്ങിന് വേണ്ടി അദ്ദേഹം പട്യാലയിൽ പോയതായിരുന്നു. അവിടെ നിന്ന് കുളുവിലൊന്ന് പോയി വരാമെന്നും പറഞ്ഞ് പോയതാണ്. അതല്ലെങ്കിൽ ഇത്രയും എന്താ പറയുന്നു വലിയ നേതൃത്വ ഗുണമുള്ള ഒരു വ്യക്തി കുറേ കാലം കൂടി നമുക്ക് സംഭാവനകൾ ചെയ്തേനെ നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി. അപ്പോൾ നമുക്ക് ജി വി രാജ എന്ന കറക്റ്റ് ഉത്തരം അയച്ച ആളുകളെ നോക്കാം.
1: അതെ അതെ, സാറിൻ്റെ ഈ ഒരൊറ്റ ചോദ്യത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി, ഒരുപാട് കാര്യങ്ങൾ.
0: ഇന്നലെ ജി വി രാജയെ ഓർത്തുകൊണ്ട് പലരും അതെല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, കാരണം ആ ദിവസം ആയതുകൊണ്ട്.
1: പിന്നെ ഇത് ഉത്തരം വായിക്കാൻ എനിക്ക് കുറച്ച് കൂടുതൽ സന്തോഷമുണ്ട് കേട്ടോ, കാരണം ഉത്തരം അങ്ങ് ലണ്ടനിൽ നിന്നും ബീഹാറിൽ നിന്നൊക്കെ ഉത്തരം. വായിക്കാം വായിക്കാം. ആദ്യം നമ്മുടെ വർക്കലയിൽ നിന്നും സുമംഗലയാണ് അയച്ചിരിക്കുന്നത്. പിന്നെ അംബാലിക മുരളി രാമമംഗലത്ത് നിന്ന് അയച്ചിട്ടുണ്ട്. വയനാട് നിന്നും ബെന്നി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ ലണ്ടനിൽ നിന്ന് അയച്ചിരിക്കുന്നത് ടി ജോസ്.
0: ടി ജോസ് എന്റെ ഒരു സുഹൃത്തു കൂടിയാണ് കേട്ടോ, സത്യം പറഞ്ഞു. അദ്ദേഹം എസ് ബി ടിയിൽ ജോലി ചെയ്തിരുന്ന കാഴ്ച പരിമിതിയുള്ള വ്യക്തി കൂടിയാണ്. അപ്പോൾ ഒരുപാട് കാഴ്ച പരിമിതിയുള്ള വ്യക്തികൾ ഇത് കേൾക്കുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷം. വിദേശത്തായിരുന്നിട്ട് കൂടി അദ്ദേഹം ഇപ്പോൾ മകളുടെ കൂടെ വിദേശത്താണ്. ഒരു ദിവസം എന്നോട് പറയാനുണ്ടായി,
1: എന്തായാലും കേൾക്കുന്നു
0: അത്രയും ദൂരെ ഇരുന്നിട്ട്, കാരണം നമ്മളായിട്ട് 5 5.5 മണിക്കൂറിന്റെ വ്യത്യാസം ഉണ്ടല്ലോ. എന്നിട്ട് അവിടെ ഇരുന്ന് കേൾക്കുന്നു, വളരെ സന്തോഷം. അടുത്തതാരാണ്?
1: അടുത്തത് ഫൗസിയ നെടുവന്നൂർ. പിന്നെ ബീഹാർ പട്ന നിന്നും സുധർമ്മ,
0: പാടലിപുത്രത്തിൽ നിന്ന് അറിയുന്ന വ്യക്തിയല്ല. എന്തായാലും ദൂരെ നിന്ന് അയച്ച് കേൾക്കുമ്പോ നമ്മുടെ ശബ്ദം അവിടെ ഇരുന്ന് കേൾക്കുന്നല്ലോ എന്നൊരു സന്തോഷമാണ്.
1: അതെ, നമ്മുടെ പരിപാടി അവിടെ ഇരുന്ന് കേട്ട് ആസ്വദിച്ച് നമുക്ക് അതിന് റിപ്ലൈയും തരുന്നുണ്ടല്ലോ, അതൊരു വലിയ സന്തോഷം തന്നെയാണ്.
0: തീർച്ചയായും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നമുക്കൊരു ഇടവേളയിലേക്ക് പോവാം.
2: എന്റെ ബൈക്കിൽ നോക്കിംഗ് കുറവാണ്,
3: എന്റെ കാറിൽ നിന്ന് നേരത്തെ അതിനേക്കാൾ പൊല്യൂഷൻ കുറവാണ് പുറത്തു വരുന്നത്,
4: എന്റെ സ്കൂട്ടർ നല്ല പിക്കപ്പാണ് തരുന്നത്.
5: വെഹിക്കിൾ ഏതായാലും പെട്രോൾ E20 ആണെങ്കിൽ വാഹനങ്ങളിൽ നോക്കിംഗ് കുറയുന്നു, കാർബൺ എമിഷൻ 40% കുറയുന്നു, ഹൈ ഒക്ടെയിൻ ഉള്ളത് കൊണ്ട് പിക്കപ്പ് അമേസിംഗ് ആണ്. യുവർ പെട്രോൾ വെഹിക്കിൾ ഇസ് 100% കമ്പാറ്റബിൾ വിത്ത് E20.
6: ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
0: നമ്മുടെ അടുത്ത ചോദ്യം, നാഷണൽ വൈൽഡ് ലൈഫ് വീക്ക് എന്നാണ് വന്യജീവി വാരം, ഏത് മുതൽ ഏത് വരെ, അതാണ് ചോദ്യം ചോദിക്കുന്നത്.
1: സൂചനയാണെങ്കിൽ ഈ മാസമാണ്, അതായത് ഒക്ടോബർ മാസമാണ് ഇത് വരുന്നത്.
0: വളരെ എളുപ്പം കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ, അറിയില്ലെങ്കിൽ. അതെ
1: അതെ അതെ, എല്ലാവർക്കൊക്കെ അറിയാവുന്നതായിരിക്കും, കാരണം അതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് പല മാധ്യമങ്ങളും.
0: അതെ അതെ, തീർച്ചയായും നമുക്കൊരു പാട്ടിലേക്ക് പോവാം, ഉത്തരങ്ങൾ വരട്ടെ.

0: നമ്മുടെ കഴിഞ്ഞ ചോദ്യതായിരുന്നു നാഷണൽ വൈൽഡ് ലൈഫ് വീക്ക് എന്നാണ്, ആ ഡേറ്റാണ് ചോദിച്ചത്. ഈ മാസമാണെന്ന് പറഞ്ഞു. ഒക്ടോബർ 2 മുതൽ 8 വരെയാണ്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയായി കോയിൻസൈഡ് ചെയ്യുന്നു. അത് ഒക്ടോബർ 2 തൊട്ട് ഒക്ടോബർ 8 വരെയാണ്. 1952 മുതലാണ് ഇത് നമ്മൾ ആഘോഷിച്ചു വരുന്നത്.
1: പക്ഷേ ഒരുപാട് പേര് ഉത്തരം തെറ്റിച്ചു കളഞ്ഞു. കാരണം
0: ഒക്ടോബറിൽ ഒരുപാട് വാരം
1: വരുന്നുണ്ട്, അതുകൊണ്ടായിരിക്കാം ഒരുപാട് പേര് തെറ്റിച്ചാണ്.
0: ശരിയുത്തരം
1: അയച്ചവരുണ്ട്. എന്നാലും ഇത്തവണ ഭൂരിപക്ഷം പേർക്കും ഡേറ്റ് ചെറുതായിട്ടൊന്ന്
0: മാറിപ്പോയി. ഓർത്താ മതി, ഒക്ടോബർ 2 ഗാന്ധി ജയന്തിക്ക് തുടങ്ങുന്നു.
1: അതെ,
0: ഇന്ന് ആ ദിവസം കൂടി ഉള്ളതുകൊണ്ട് 6 ദിവസം കൂട്ടിയാൽ മതി. ഒക്ടോബർ 2 ടു ഒക്ടോബർ 8, അതാണ് സൂത്രം.
1: അപ്പൊ ഉത്തരം അയച്ച, ശരിയുത്തരം അയച്ച ആദ്യത്തെ 6 പേര് ലിജി വെസ്റ്റ് കൊരട്ടി, ലീബ പുരുഷോത്തമൻ തിരുവാങ്കുളം, സീതാറാം എറണാകുളം, സൽമ ജമാലുദ്ദീൻ ഇടയക്കുന്നം, തുളസി വണ്ണപ്പുറം, ജോളി പോൾ ഗുവാഹട്ടി ആസാം.
0: നോർത്ത് ഈസ്റ്റ് എന്ന് വന്നിരിക്കുന്നു. വളരെ സന്തോഷം. എന്തായാലും നമ്മുടെ മലയാളികൾ അവിടെയൊക്കെ ഇരുന്നത് കേൾക്കുന്നു അല്ലേ? ഇവരൊക്കെ ഓരോ ജോലിയായിട്ട് ദൂരെ ഇരിക്കുകയാണ്. അവർക്ക് നമ്മുടെ നാടിന്റെ ഒരു ഗന്ധം നൽകാൻ നമ്മുടെ ഈ പരിപാടിക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ കൃതാർത്ഥരായി അല്ലേ?
1: തീർച്ചയായിട്ടും.
0: ഗുവാഹത്തിയിലിരുന്നാലും അവർ മലയാളം കേൾക്കുന്നല്ലോ. നമുക്കപ്പോ ഇടവേളയിലേക്ക് പോവാം.
2: ഒക്ടോബർ 14 വിശ്വമാനക ദിനം ഇന്ത്യയുടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഗുണനിലവാരത്തിന്റെ പാരമ്പര്യം ആഘോഷിക്കുന്നു. നിങ്ങളുടെ ഫാനാകട്ടെ, ഗീസറാകട്ടെ, അതിലെ ISI മുദ്രണം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് BIS കരുതലാണ്. നിങ്ങൾ വാങ്ങുന്നത് സുരക്ഷിതവും വിശ്വസനീയവുമാകാൻ. ഇപ്പോഴൊരു പുതിയ മാറ്റം, സിമന്റ്, TMT ബാർ, പ്ലൈവുഡ് പോലുള്ള നിർമ്മാണ ഉൽപ്പന്നങ്ങൾക്ക് ISI മുദ്രണം നിർബന്ധമാക്കിയിരിക്കുന്നു. അതിനാൽ ഉൽപ്പന്നത്തിൽ ISI മുദ്രണം കണ്ടാൽ മനസ്സിലാക്കൂ, അത് വിശ്വാസത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും മുദ്രയാണ്. സ്റ്റാൻഡേർഡ്സ് സുരക്ഷ ഉറപ്പാക്കുന്നു ജീവിതത്തിലെ ഓരോ സന്ദർഭത്തിലും.
0: അടുത്ത ചോദ്യം, നമുക്ക് ഒക്ടോബർ എന്ന് പറയുമ്പോൾ ഒക്ടോബർ 2 ഗാന്ധിജിയെ വിസ്മരിക്കാനാകില്ല. അന്ന് തന്നെയാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജന്മദിനവും. അപ്പോൾ നമ്മുടെ ചോദ്യം അതല്ല, ഗാന്ധിജി നിരവധി നിരാഹാര സമരങ്ങൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി. നമുക്കറിയാം അവസാനത്തെ നിരാഹാര സത്യാഗ്രഹം എന്നായിരുന്നു എന്നാണ് ചോദ്യം. ഏത് ദിവസം എന്ന് വരുന്ന
1: ഒരു ക്ലൂ പറയാനാണെങ്കിൽ, ആദ്യം ഗാന്ധിജി നിരാഹാര സമരം രാഷ്ട്രീയ ആയുധമാക്കിയത് അഹമ്മദാബാദ് മിൽ സമരത്തിലായിരുന്നു. 1918 ആയിരുന്നു. അപ്പോ ഏകദേശം എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.
0: ഇനി വേണമെങ്കിൽ മറ്റൊരു ക്ലൂ കൂടി കൊടുക്കാം. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അദ്ദേഹത്തിന് നിരാഹാരിക്കേണ്ടി വന്നു. അതാണ് കഷ്ടം. അപ്പൊ അതിന്ന് മനസ്സിലാക്കാം.
1: അതെ, ഏതാണ്?
0: എന്തായാലും ഒരു പാട്ട് കേൾക്കാം, ഉത്തരങ്ങൾ അയച്ചോളൂ. ഡേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്.

0: നമ്മുടെ അവസാനത്തെ ചോദ്യം ഇതായിരുന്നു, ഗാന്ധിജിയുടെ അവസാനത്തെ നിരാഹാര സത്യാഗ്രഹത്തിന്റെ ദിനങ്ങൾ എന്നായിരുന്നു
1: ഉത്തരം? January 13 to 18 1948.
0: അതെ, 1947 സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഗാന്ധിജിക്ക് ഇങ്ങനെ നിരാഹാരം ഇരിക്കേണ്ട കാര്യം വന്നത് അദ്ദേഹം വർഗീയ ലഹള അവസാനിപ്പിക്കാൻ, ഇന്ത്യയിൽ നിന്ന് വിഭജനത്തെ തുടർന്ന് ഹിന്ദു മുസ്ലിം സിഖ് വിഭാഗങ്ങൾ തമ്മിൽ ലഹളയായിരുന്നല്ലോ, അപ്പൊ ഇവർ തമ്മിൽ കൊല്ലുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ന്യൂനപക്ഷ സംരക്ഷണത്തിന് എന്നും പ്രാധാന്യം നൽകിയിരുന്നു. അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് എത്തിയിട്ടുള്ള, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ പോകാതെ ഇരുന്ന മുസ്ലിങ്ങളെ സംരക്ഷിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറ്റൊരാവശ്യം. മറ്റൊന്ന്, വിഭജനത്തെ തുടർന്ന് ചില എഗ്രിമെൻറ്റ്സ് അവർ ഒരു ചില എന്താ പറയുന്നത് അതിലെത്തിക്കാണുമല്ലോ, എഗ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ തീരുമാനങ്ങളിലെത്തിക്കാണുമല്ലോ, അതുപ്രകാരം പാകിസ്ഥാന് കൊടുക്കേണ്ട 55 crore rupees ഇന്ത്യ ഉടനെ കൊടുക്കണമെന്നായിരുന്നു. പക്ഷേ ആ സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചുകൊണ്ട് ആ പൈസ കൊടുക്കണ്ടെന്ന് ക്യാബിനറ്റ് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. 55 crore ഉണ്ടായിരുന്നു, പക്ഷേ പാകിസ്ഥാൻ കാശ്മീരിനെ ആക്രമിച്ചുകൊണ്ട് അതിന് കൊടുക്കേണ്ട കാര്യമില്ല എന്നായിരുന്നു പൊതുവികാരം. പക്ഷേ ഗാന്ധിജി പറഞ്ഞ വാക്ക് പാലിക്കണമെന്ന്. അപ്പോൾ പലരും പറയാറുണ്ട് ഗാന്ധിജി പാകിസ്ഥാന് പൈസ കൊടുക്കാൻ വേണ്ടിയാണ് നിരാഹാരമെന്ന്. അങ്ങനെയല്ല, അദ്ദേഹം വർഗീയ ലഹള അവസാനിപ്പിക്കണം, ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്തണം ഇന്ത്യയിൽ, അതുപോലെ നമ്മൾ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു കരാറിൻ്റെ ഭാഗമായിട്ട് കൊടുക്കാമെന്നേറ്റ 55 crore rupees പാകിസ്ഥാൻ ഉടനെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹം ക്യാബിനറ്റ് ഡിസിഷനെതിരെയാണ് ഈ നിരാഹാരം. ആ 18-19 അദ്ദേഹം ഇങ്ങനെ നിരാഹാരം ഇരുന്നിട്ടുണ്ട്. ചില നിരാഹാരമൊക്കെ അത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്താണ്, 21 days വരെയൊക്കെ അദ്ദേഹം ആഹാരം ഉപേക്ഷിച്ച് നിരാഹാരം ഇരുന്നിട്ടുണ്ട്. ഇന്നത്തെ നേതാക്കൾക്ക് ചിന്തിക്കാൻ കഴിയും.

0: 21 ദിവസം.
1: അതെ അതെ, ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ്, സമര വേദിയിലിരുന്ന് പലതും കഴിക്കുന്ന ആളുകളെയാണ്. അപ്പോൾ നമുക്ക് ഗാന്ധിജിയൊന്നും കമ്പയർ ചെയ്യാനേ പറ്റില്ല. തീർച്ചയായിട്ടും ശരി ഉത്തരവാദിച്ചവരുണ്ടാവുമല്ലോ അല്ലേ?
0: തീർച്ചയായിട്ടും. പക്ഷെ പലർക്കും ഈ പറഞ്ഞ പോലെ ഡേറ്റ് കറക്റ്റ് ആയപ്പോൾ ചിലർക്ക് വർഷം തെറ്റിപ്പോയി, ചിലർക്ക് വർഷം ശരിയായപ്പോൾ ഡേറ്റ്
1: പെട്ടെന്ന് നെറ്റിലൊക്കെ നോക്കി പറഞ്ഞോണ്ടായിരിക്കും.
0: അത് ഇപ്പം നെറ്റിൽ നോക്കിയാലേ ആ ആദ്യത്തെ മാത്രമേ കിട്ടുള്ളായിരിക്കും, ജനുവരി 13 കിട്ടുള്ളായിരിക്കും. അപ്പൊ നമ്മൾ എന്ന് മുതൽ എന്ന് വരെ എന്ന് കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്, ഏത് ദിവസം മുതൽ. അപ്പൊ വളരെ കുറച്ചു പേരെ കൃത്യമായിട്ട് അയച്ചിട്ടുള്ളൂ. എന്നാലും അതില് ആദ്യം ശരി ഉത്തരവാദിച്ച
1: ഗാന്ധിജിയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ നീക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ടാവുകൊണ്ടാണ് ഈ ചോദ്യം ഉൾപ്പെടുത്തി.
0: അപ്പോൾ ഉത്തരവാദിച്ചവരുടെ പേര് വായിക്കാം. ജോർജ് കുറ്റിക്കാട്ട് ഇടപ്പള്ളിയിൽ നിന്നും, വിമല തോമസ് പൂഴനാട് തിരുവനന്തപുരം, കെ കെ രാമചന്ദ്രൻ മലപ്പുറം, ലീനാദേവി നാവായിക്കുളം,
1: ഇതെല്ലാം നമ്മുടെ സ്ഥിരം ശ്രോതാക്കളാണ് കേട്ടോ.
0: ശിവൻ പ്രഗതി, പിന്നെ മിനി റെജി തിരുവല്ല,
1: ഇത്രയും പേരാണ് അയച്ചിട്ടുള്ളത്.
0: അതെ അതെ,
1: എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് ഉടനെ പോകണോ അതോ ഇടവേള വേണോ?
0: ഒരു ചെറിയ ഇടവേള.
1: തീർച്ചയായിട്ടും.
2: എന്റെ ബൈക്കിൽ നോയ്സ് കുറവാണ്,
3: എന്റെ കാറിൽ നിന്ന് നേരത്തേതിനേക്കാൾ പൊല്യൂഷൻ കുറവാണ് പുറത്തു വരുന്നത്,
4: എന്റെ സ്കൂട്ടർ നല്ല പിക്കപ്പാണ് തരുന്നത്.
5: വെഹിക്കിൾ ഏതായാലും പെട്രോൾ E20 ആണെങ്കിൽ വാഹനങ്ങളിൽ നോക്കിംഗ് കുറയുന്നു, കാർബൺ എമിഷൻ 40% കുറയുന്നു, ഹൈ ഒക്ടെയിൻ ഉള്ളത് കൊണ്ട് പിക്കപ്പ് അമേസിംഗ് ആണ്. യുവർ പെട്രോൾ വെഹിക്കിൾ ഇസ് 100% കമ്പാറ്റബിൾ വിത്ത് E20.
6: ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
1: അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
0: അതെ,
1: അടുത്ത ചോദ്യം, എന്താണ് ഒക്ടോബർ 21 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് എന്താണ്? ഒക്ടോബർ 21 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രാധാന്യം എന്താണ് എന്നാണ് ചോദ്യം.
0: ഇന്ത്യ ചരിത്രം വേണ്ടത്ര രേഖപ്പെടുത്താതെ പോയ ഒരു കാര്യമാണിത്. സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ എല്ലാവർക്കും
1: അതെ, കാരണം ഈ ദിവസം അതല്ലെങ്കിൽ ഇതിൽ കൂടുതൽ പ്രാധാന്യം നേടേണ്ട ഒരു ദിവസമായി നമുക്ക് പറയാൻ കഴിയും. അപ്പൊ നമുക്കൊരു പാട്ട് കൊടുത്തിട്ട് ഉത്തരമായിക്കട്ടെ.
0: അതെ അതെ, സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഉത്തരങ്ങൾ പെട്ടെന്ന് തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്.
1: തീർച്ചയായും പാട്ടിലേക്ക് പോകാം.
0: ഓക്കെ.

0: നമ്മുടെ കഴിഞ്ഞ ചോദ്യം ഇതായിരുന്നു, ഒക്ടോബർ 21 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രാധാന്യം എന്ത് എന്നായിരുന്നു. ഈ ഗാനം അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കൊടുത്തത്.
1: തീർച്ചയായിട്ടും അതിന്റെ ഉത്തരം, ആസാദ് ഹിന്ദ് ഗവൺമെന്റ് നിലവിൽ വന്നു, അതാണ് അതിന്റെ ഉത്തരം.
0: സുഭാഷ് ചന്ദ്രബോസ് സിംഗപ്പൂരിൽ വെച്ചിട്ടാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. 1943 ഒക്ടോബർ 21 അദ്ദേഹം അങ്ങനെ പ്രഖ്യാപിക്കുന്നത്. ആദ്യമായിട്ട് സ്വതന്ത്രമായിട്ടൊരു എൻറ്റിറ്റി ആയിട്ട് ആസാദ് ഹിന്ദ് ഗവൺമെൻറ് ഡൽഹി തലസ്ഥാനമായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു. അദ്ദേഹം സീൽ പ്രഖ്യാപിച്ചു. അതൊരു ആസാദ് ഹിന്ദ് ഗവൺമെൻറ് സീൽ ഒരു ചർക്കയായിരുന്നു, ആസാദ് ഹിന്ദ് സിന്ദാബാദ് എന്ന് എഴുതിയൊരു ചർക്ക. അതുപോലെ ജപ്പാന്റെ സഹായത്തോടെയായിരുന്നു ഇത്. തലസ്ഥാനം ന്യൂഡൽഹി തന്നെ, സിംഗപ്പൂർ വെച്ച് ഇത് പ്രഖ്യാപിക്കുന്നു. ജപ്പാന്റെ അധീനതയിലുണ്ടായിരുന്ന ആൻഡമാൻ നിക്കോബാർ ആ ദ്വീപുകൾ അദ്ദേഹത്തിന് കൈമാറി അപ്പം തന്നെ. മാത്രമല്ല ഈ ഒരു ഗവൺമെന്റിനെ 7 രാഷ്ട്രങ്ങൾ അന്ന് അംഗീകരിച്ചു ശരിക്കും പറഞ്ഞാൽ. അപ്പം ആദ്യമായിട്ട് ഇന്ത്യയെ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട്, അത് വിഭജനത്തിന് മുമ്പുള്ള ഇന്ത്യയാണ്, അഖണ്ഡ ഭാരതത്തെ ഒരു രാജ്യമായി രാജ്യമായി സങ്കല്പിച്ച് അദ്ദേഹം യുദ്ധം ചെയ്യാനാണ്. കാരണം രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്ന സമയമാണല്ലോ. അപ്പം ബ്രിട്ടീഷുകാരെ യുദ്ധത്തിലൂടെ തോൽപ്പിച്ച് അങ്ങനെ ആസാദ് ഹിന്ദ് പൂർണ്ണമായ തോതിൽ നിലവിൽ വരണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അദ്ദേഹം ആസാദ് ഹിന്ദ് റേഡിയോ സ്ഥാപിച്ചു, അങ്ങനെ റേഡിയോ ബ്രോഡ്കാസ്റ്റ് നടത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിലൂടെ ഇന്ത്യൻ ജനങ്ങളോട് സംസാരിച്ചിരുന്നു. ലക്ഷ്മി സ്വാമിനാഥൻ മിനിസ്റ്റർ ഓഫ് വിമൻസ് ഓർഗനൈസേഷൻ്റെ ചാർജ് ആയിരുന്നു. മിനിസ്റ്റർ ഓഫ് ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് പബ്ലിസിറ്റി SAIR എന്ന് പറഞ്ഞു. അദ്ദേഹം മന്ത്രിമാർക്കുമൊക്കെ വകുപ്പ് കൊടുത്തു, നാണയം വരെ ഇറക്കി, നോട്ട് ഇറക്കി. അപ്പോൾ ശരിക്കും പൂർണ്ണ തോതത്തിൽ ഇന്ത്യ ഒരു ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനം എന്ന് വേണമെങ്കിൽ നമുക്കിത് വിശേഷിപ്പിക്കാം. പക്ഷെ അതിന് വേണ്ടത്ര പ്രാധാന്യം ഈ ഒക്ടോബർ 21 എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഇതെല്ലാം ഓർമ്മ വരും. കാരണം ഒരു ഒരു രാഷ്ട്രമായിട്ട് ഇന്ത്യയെ സങ്കല്പിച്ച് ഡൽഹി ചെലവെന്ന് പറഞ്ഞാൽ ഡൽഹി തന്നെ തലസ്ഥാനമാക്കണം, അത് യുദ്ധം ചെയ്ത് നേടണം എന്ന് പറഞ്ഞ് സൈനിക

0: സാമ്പത്തിക നീക്കത്തിലൂടെ നേടണമെന്ന് ആഗ്രഹിച്ച ഒരു നേതാവ് പ്രഖ്യാപിച്ചതാണ് സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തിൻ്റെ 45 ശേഷം അദ്ദേഹം ശരിക്ക് ആഗസ്റ്റിലാണ് അദ്ദേഹത്തെ കാണാതായി എന്നാണ്, മരിച്ചു എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നില്ലായിരുന്നു. എങ്ങനെ മരണപ്പെട്ടു എന്ന് അറിഞ്ഞൂടാ, ഇപ്പം ഉണ്ടാകാൻ സാധ്യതയില്ല എന്തായാലും. അതോടെയാണ് ഈ ഗവൺമെൻറ് ഇല്ലാതായത് ബ്രിട്ടീഷുകാരന്. മാത്രമല്ല ജപ്പാനും സഖ്യകക്ഷികളും വീണതോടെ ബ്രിട്ടീഷ് അധീനതയിലായിരുന്നു ഈ പോപ്പുലർ അന്നത്തെ ഇപ്പോഴത്തെ വിജയനഗരമൊക്കെ, അതെല്ലാം ബ്രിട്ടീഷുകാർ വീണ്ടും അവരെ അധീനതയിലാക്കി. അങ്ങനെ ഇങ്ങനെ ഒരു ഇതൊരു സാങ്കല്പിക രാജ്യമായിട്ട് കുറച്ചു കാലം നിലനിന്നു 43 മുതൽ 45 വരെ. എന്തായാലും പക്ഷെ നമുക്ക് സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ ബ്രിട്ടീഷുകാർക്ക് പോലും ഒരു ഭീഷണി സൈനിക നീക്കത്തിലൂടെയും ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശ്രമിക്കുന്നുണ്ട് എന്നൊരു കാര്യം ബോധ്യപ്പെടുത്തിയ ഒരു കാര്യമാണ്. അപ്പം 21 ഒക്ടോബർ മറക്കാൻ കഴിയില്ല. ഉത്തരം അയച്ചിട്ടുണ്ട്,
1: എല്ലാവരും തന്നെ അയച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു ആർക്കും അറിയില്ലെന്ന്, കാരണം ഉത്തരം കുറച്ച് താമസിച്ചാണ്. സാധാരണ നമ്മൾ ക്വസ്റ്റ്യൻ നിർത്തുമ്പോഴേക്കും ഉത്തരം,
0: നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒക്ടോബർ 21 ഒരു പ്രാധാന്യമില്ല.
1: പക്ഷെ പിന്നീട് ഇങ്ങോട്ട് ഉത്തരം എല്ലാവരും തന്നെ അയച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ 6 പേരുടെ പേര് വായിക്കാം. പെരുമ്പാവൂർ നിന്നും രാജലക്ഷ്മി, കൊച്ചുകുടി സെബാസ്റ്റ്യൻ പാലാരിവട്ടം, രാജു കുമാരനല്ലൂർ, മേഴ്സി ആൽബി ഓച്ചന്തുരുത്ത്, അനീഷ് അരീക്കോട് മലപ്പുറത്ത് നിന്ന്,
0: അതുപോലെ
1: ശ്രീകുമാർ വെണ്ണല,
0: ഇത്രയും പേരാണ്.
2: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ബഹിരാകാശ വാരമാണ് ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെ. അതിന് ഞാൻ പറഞ്ഞ പല വാരങ്ങളുണ്ടെന്ന്. ബഹിരാകാശ വാരമായിരുന്നു, അന്താരാഷ്ട്ര ബഹിരാകാശ വാരമാണ് ഒക്ടോബർ 4 മുതൽ 10 വരെ. എന്തുകൊണ്ട് ഈ വാരം സ്പേസ് വീക്കായി, ബഹിരാകാശ വാരമായി? ഒക്ടോബർ 4-നും ഒക്ടോബർ 10-നും ഓരോ പ്രത്യേകതയുണ്ട്, അതാണ് ചോദ്യം.
2: അപ്പോൾ ഇതിനൊരു ക്ലൂ പറയാനാണെങ്കിൽ, ഇന്ത്യൻ സ്പേസ് വീക്ക് ഈസ് ആൻ ആനുവൽ നേഷൻ വൈഡ് ഔട്ട്റീച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ഇവന്റ് ഓർഗനൈസ് ഫ്രം ഓഗസ്റ്റ് 12 ടു ഓഗസ്റ്റ് 18 to honor the birth anniversary of Dr. Vikram Sarabhai, the father of the Indian space program.
1: ഇന്ത്യൻ ബഹിരാകാശ വാരം എന്ന് പറയുന്നത് ആഗസ്റ്റ് 12 മുതൽ 18 വരെയാണ്. അതിൻ്റെ കാരണം വിക്രം സാരാഭായിയെ ഓർമ്മിച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് ആഗസ്റ്റ് 12 മുതൽ 18 വരെ ആ വാരം ആഗസ്റ്റ്. ഈ നമ്മൾ ചോദിക്കുന്ന ചോദ്യം അന്താരാഷ്ട്ര സ്പേസ് വീക്ക്, അത് എന്തുകൊണ്ട് ഒക്ടോബർ 4-നും 10-നുമായി?
2: അതെ അതെ.
1: അപ്പോൾ നമുക്കൊരു പാട്ട് കേൾക്കാം, ഉത്തരങ്ങൾ അയച്ചോളൂ.
2: തീർച്ചയായും.

0: നമ്മുടെ ചോദ്യം ഇതായിരുന്നു, എന്തുകൊണ്ട് വേൾഡ് സ്പേസ് വീക്ക് ഒക്ടോബർ 4 to October 10? ഉത്തരം എളുപ്പം പറയാം, അടുത്തൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ്. സ്പുട്നിക് 1 വിക്ഷേപിച്ച് 1957 October 4 ആദ്യമായി മനുഷ്യൻ ബഹിരാകാശത്തേക്ക് ഒരു പേടകം വിക്ഷേപിച്ചു. അതുപോലെ ഔട്ടർ സ്പേസ് ട്രീറ്റി, അങ്ങനെ ഒരു എഗ്രിമെന്റ് വന്നത് 1967 October 10. ഈ രണ്ടുമാണ് എന്റെ ഉത്തരവാദിത്തം, കുറച്ച് പ്രയാസമായി കാണും, എന്നാലും വന്നിട്ടുണ്ടല്ലോ.
1: വന്നിട്ടുണ്ട്, വായിക്കാം. പി ഉണ്ണികൃഷ്ണൻ വെള്ളിയാകുളം, അതുൽ രവീന്ദ്രൻ തണ്ണീർമുഖം, അംബിക ചേർത്തല അതുല്യ കോട്ടയം, അഭിരാമി പെരുമ്പാവൂർ, സോനു ആലുവ.
0: ഓക്കെ, അതെ അതെ. നമുക്കപ്പം ഈ ഇന്നത്തെ പരിപാടിയിൽ അവസാനത്തെ ചോദ്യത്തിലേക്ക് പറയാം.
1: അതെ,
0: പോകാം. ചോദ്യം ഇതാണ്, നഭസ്പർശം ദീപ്തം, ഇത് ആരുടെ ആപ്തവാക്യാണ്, ആരുടെ മോട്ടോ ആണ്?
1: അതെ,
0: നഭസ്പർശം ദീപ്തം പറയും,
1: ഒരു സേനാ വിഭാഗത്തിന്റെ ആണ്.
0: അതെ, നീ പാട്ടും കൂടി ആവുമ്പോ
1: തീർച്ചയായിട്ടും മനസ്സിലാവും.

0: നമ്മുടെ കഴിഞ്ഞ ചോദ്യം ഇതായിരുന്നു, നഭസ്പർശം ദീപ്തം, ഇത് ആരുടെ ആപ്തവാക്യമാണ്, ആരുടെ മോട്ടോ ആണ് എന്നായിരുന്നു ചോദ്യം. ഉത്തരം
1: ഇന്ത്യൻ എയർഫോഴ്സ്.
0: അതെ, നമ്മൾ ഗഗനം എന്ന് പറഞ്ഞ ഗാനമാണ് കൊടുത്തത്, അപ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും 1932 ഇന്ത്യൻ, അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയാണ് എയർഫോഴ്സ് നമുക്ക് കിട്ടുന്നത് 1932. അതുകൊണ്ടാണ് ഒക്ടോബർ 8 സ്ഥാപിച്ചത് ബ്രിട്ടീഷ് ഇന്ത്യ എയർഫോഴ്സ് എന്നുള്ളത്. അതിൻ്റെ ഒരു എന്താ പറയുന്ന നവസ്പർശം ദീപ്തം എന്ന് പറയുമ്പോൾ ടച്ച് ദ സ്കൈ വിത്ത് ഗ്ലോറി എന്നാണ് അതിൻ്റെ അർത്ഥം.
1: അപ്പോൾ
0: നമുക്ക് എന്തായാലും ഉത്തരങ്ങൾ അയച്ചു വരെ
1: നോക്കാം. ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്, അപ്പൊ ആദ്യത്തെ 6 പേരുടെ പേര് വായിക്കാം. ശശിധരൻ തണ്ണീർമുക്കം ചേർത്തല, സുജ എറണാകുളം, വിനിത ഷിബു പൂച്ചാക്കൽ, കുമാരി പ്രഭാകരൻ പിണ്ടിമന, ആര്യ കൊടുങ്ങല്ലൂർ, മാഗി ജോർജ് വൈപ്പിൻ.
0: എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അല്ലേ. ഇന്നത്തെ പറയൂ നിങ്ങൾക്കറിയാമോ ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ MV ശശികുമാർ,
1: ഞാൻ നീതു.
0: ഈ പരിപാടി കേട്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഉത്തരങ്ങൾ അയച്ച് പങ്കെടുത്തവർക്ക് അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും നന്ദി,
1: നമസ്കാരം.
0: പറയൂ നിങ്ങൾക്കറിയാമോ.

0: പറയൂ, നിങ്ങൾക്കറിയാമോ? പറയൂ,
1: നിങ്ങൾക്കറിയാമോ?
2: ആകാശവാണി FM വാർത്തകൾ.
3: രാജ്യത്തെ കയറുൽപ്പന്നങ്ങളുടെ കയറ്റുമതി 305% വർദ്ധിച്ചതായി കേന്ദ്ര ഗവൺമെന്റ്. 10 വർഷം മുൻപ് 1,630 കോടി 33 ലക്ഷം രൂപയിൽ നിന്ന് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇത് 6,614 കോടി 40 ലക്ഷം രൂപയായി കയറ്റുമതി തുക വർദ്ധിച്ചതായി കേന്ദ്ര സൂക്ഷ്മ ചെറുകിട സംരംഭ മന്ത്രാലയം അറിയിച്ചു. ന്യൂഡൽഹിയിലെ ജന്തർമന്ദറിൽ അതിക്രമിച്ചു കയറിയെന്ന കേസിൽ കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കളായ സൌരവ് ദാസ്, അശുതോഷ് രംഗ എന്നിവരെ മന്ദിർമാർഗ് മജിസ്ട്രേറ്റ് കോടതി 5 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. അജിന്ത്യ ഷിൻഡെയെ വ്യക്തിഗത ബോണ്ടിൽ വിട്ടയച്ചതായി CJP നിയമകാര്യ മേധാവി രത്നാസിംഗ് അറിയിച്ചു. നിയമസഭാ സമ്മേളനത്തിന്റെ 3ാം ദിവസമായ ഇന്ന് 3 ബില്ലുകൾ അവതരിപ്പിക്കും. 2026 കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ, 2026 കേരള മോട്ടോർ വാഹന നികുതി ചുമത്തൽ ഭേദഗതി ബിൽ, കേരള റദ്ദാക്കലും ഒഴിവാക്കലും ബിൽ എന്നിവയാണ് സഭയുടെ പരിഗണനയ്ക്ക് വരുന്നത്. നെടുമ്പാശ്ശേരി വാഹനാപകട കേസിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. മരിച്ചവരുടെ കുടുംബത്തിന്റെ പരാതികൾ കേൾക്കാൻ IG നിശാന്തിനിയെ ചുമതലപ്പെടുത്തിയതായും കുടുംബത്തിന്റെ അഭിപ്രായം കൂടി പരിഗണിച്ച് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. നെടുമ്പാശ്ശേരി കൂപ്പർ അപകടക്കേസിലെ പ്രതികളെ അങ്കമാലി കോടതിയിൽ ഹാജരാക്കി. പ്രതികളെ ചോദ്യം ചെയ്യുന്നതിനും മറ്റുമായി കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ ജലാശയങ്ങളുടെ ആഴം വർദ്ധിപ്പിക്കുമെന്നും മണൽ വാരൽ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി മോൻസ് ജോസഫ്. പമ്പാനദിയിലെ മണൽ നീക്കം സംബന്ധിച്ച നടപടികൾ കേന്ദ്ര പദ്ധതികളുമായി ചേർന്ന് നടപ്പാക്കുമെന്നും അദ്ദേഹം നിയമസഭാ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. പാലക്കാട് മൂലത്തറയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്ന കേസിൽ 7 പേർ അറസ്റ്റിൽ. ഞായറാഴ്ചയാണ് 40 വയസ്സ് തോന്നിക്കുന്ന യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്.
2: ആകാശവാണി FM വാർത്തകൾ.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 2 മണി കഴിഞ്ഞ് 3 മിനിറ്റ് 28 സെക്കൻഡ്. ഇപ്പോൾ

0: വെള്ളിത്തിര, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: വിശ്വമാനക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, കൊച്ചി.
2: പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ഇപ്പോൾ മുതൽ കേൾക്കാം. വിളിക്കേണ്ട നമ്പറുകൾ പറയാട്ടോ ഈ വെള്ളിത്തിരയിലേക്ക്: 94 46 48 88. മറ്റൊരു നമ്പർ 04 84 24 26 397. ഒരു നമ്പർ കൂടിയുണ്ട്: 04 84 24 26 387. അപ്പോൾ വിളിക്കാവുന്നതാണ്. ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, നമുക്ക് നേരെ കോളിലേക്ക് പോകാം. ഹലോ.
3: ഹലോ
2: ഹലോ, നമസ്കാരം. ആ, ഇതാരാ സംസാരിക്കുന്നത്? എന്താണോന്നൂടെ പറയുമോ പേര്?
3: കുമുദാബായ്.
2: ഓക്കെ, ശരി. ആ, പിന്നെ എവിടെന്നാ വിളിക്കണേ?

കൊടുങ്ങല്ലൂരിൽ നിന്ന്. ഓക്കെ, ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ശരി, ഇപ്പൊ കൊറേ കാലായി അല്ലേ. പിന്നെ വിശേഷങ്ങളൊക്കെ പറയൂ, എന്തൊക്കെയുണ്ട്? കൊറേ കാലായില്ലേ, അപ്പൊ ഒരുപാട് വിശേഷങ്ങൾ പറയാൻ കാണുമല്ലോ. എന്താണ് അത് ചോദിച്ചപ്പോ ഒരു ചിരി. അപ്പോ ഇന്ന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഇന്ന് വിളിക്കാൻ? ശരി, അപ്പൊ വിളിച്ചപ്പോ കിട്ടി, അത് തന്നെ പ്രത്യേകത അല്ലേ. ഓക്കെ, പിന്നെ അവിടെ കൊടുങ്ങല്ലൂർ എന്തൊക്കെയാ വിശേഷം? എന്തൊക്കെയോ നടക്കുന്നുണ്ട് എനിക്കറിയില്ല അല്ലേ. ശരി, അപ്പൊ ഏതാ ഇന്ന് പാട്ട് കേൾക്കണ്ടേ? ഇഷ്ടമുള്ളത്? എനിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വെച്ചാ മതിയോ? ഓക്കെ ശരി, അപ്പൊ ഞാൻ എന്തായാലും ഏത് പാട്ടാണെന്ന് പറയുന്നില്ല, പാട്ടങ്ങ് കേട്ടോളൂ. ഓക്കെ, ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടിയിട്ടാണോ? ശരി കേട്ടോ, അപ്പൊ ദേ പാട്ട് വരുന്നുണ്ട്. ഓക്കെ.

0: നമസ്കാരം മാഡം.
1: ആ നമസ്കാരം, ഇതെവിടെ പോയി? ഞാൻ എന്തോരം ഹലോ വെച്ചു,
0: കേട്ടില്ലായിരുന്നു.
1: കേട്ടില്ലായിരുന്നു അല്ലേ? ഓക്കെ, ഇതാരാ സംസാരിക്കുന്ന? ആരാ?
0: ദീപ മാമറേന്ന്.
1: ദീപ മാമറ. ആ, നേരത്തെ സ്ഥിരം വിളിക്കുമായിരുന്നല്ലോ, ഇപ്പൊ എന്ത് പറ്റി? കൊറേ നാളായല്ലോ ഈ ശബ്ദം കേട്ടിട്ട്.
0: കുറച്ചാളായിട്ട് വിളിക്കാറില്ല.
1: ആ, ബാക്കിയുള്ളവര് വിളിക്കട്ടെ എന്ന് വിചാരിച്ചാണോ അല്ലേ?
0: വിളിക്കാറുണ്ട്, കിട്ടാറില്ലായിരുന്നു.
1: അതാണ് പറ്റിയത്.
0: മെസ്സേജ് അയക്കും.
1: ഓക്കെ ശരി, പിന്നെ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ?
0: പുതിയതായിട്ട് മോളുടെ കല്യാണം കഴിഞ്ഞു, മൂത്താളുടെ.
1: കൺഗ്രാചുലേഷൻസ്.
0: നമ്മളെ കാക്കനാടാണ് കൊടുത്തേക്കണേ.
1: ഞങ്ങളുടെ അടുത്തേക്കാണ് അല്ലേ?
0: അടുത്തേക്കാണ്.
1: എപ്പോഴായിരുന്നു കല്യാണം?
0: ഇപ്പൊ ഒരു വർഷമാവും, നവംബറിലായിരുന്നു കഴിഞ്ഞ നവംബറിൽ.
1: ശരി, ഓക്കെ, അപ്പൊ അടുത്ത മാസം ഒരു വർഷമാവും.
0: ഒരു വർഷമാവും, നവംബർ 3-ാം തീയതി ആവുമ്പോ ഒരു വർഷമാവും.
1: ശരി.
0: മേഡത്തിന് സുഖല്ലേ?
1: ആ സുഖായിരിക്കുന്നു. അവിടെ സുഖല്ലേ?
0: ആ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോണു.
1: ഓക്കെ, പിന്നെ പിന്നെ വേറെ എന്തൊക്കെയാ?
0: വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ആദ്യത്തെ വിശേഷങ്ങളൊക്കെ തന്നെ.
1: ഓക്കെ, എന്താ മകളുടെയും മരുമകന്റെയും പേര്?
0: മോളുടെ പേര് ആദിത്യ, അനിൽ. മോന്റെ പേര് അനന്തു, അനന്തകൃഷ്ണൻ.
1: അപ്പൊ ഏതാ പാട്ട് വേണ്ടേ?
0: പാട്ട് മറ്റേ ആരണ്യകം സിനിമയിലെ ഒളിച്ചിരിക്കാന്നുള്ള പാട്ട് പെട്ടെന്ന് കിട്ടിയായിരുന്നത് പാട്ട്.
1: എന്തായാലും നല്ല പാട്ടല്ലേ, നമുക്ക് അത് തന്നെ കേൾക്കാം. ഇത് ആർക്ക് വേണ്ടിട്ടാ?
0: ഇതിപ്പോ ഈ വെള്ളിത്തിര വെക്കുന്ന എല്ലാവർക്കും വേണ്ടി ആയിക്കോട്ടെ.
1: ഓക്കെ, നമുക്ക് ആദിത്യക്കും അനന്തുവിനും കൂടെ കൊടുത്താലോ?
0: കൊടുക്കാം, കൊടുക്കാം.
1: എന്തായാലും അടുത്ത മാസം രണ്ടുപേർക്കും ഒരു 1-ാമത്തെ വിവാഹ വാർഷികവും കൂടെ അല്ലേ?
0: അതെ അതെ.
1: അപ്പൊ അവർക്കും കൂടെ ആശംസകൾ പറയാം.
0: ആയിക്കോട്ടെ,
1: അപ്പൊ ശരി കേട്ടോ, സന്തോഷം.
0: ഓക്കെ.

0: ഒക്ടോബർ 14 വിശ്വമാനക ദിനം ആശംസകളോടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കൊച്ചി ബ്രാഞ്ച്. ഹലോ ഹലോ
1: ഹലോ
0: ആ നമസ്കാരം, ആരാ സംസാരിക്കുന്നത്? പ്രസന്ന കുഞ്ഞിത്തൈന്ന്. ഓക്കെ, ശരി. ആ അപ്പൊ വേഗം പാട്ട് ഏതാ വേണ്ടതെന്ന് പറയാമോ? നമുക്കത് എടുത്തിട്ടിട്ട് ബാക്കി സംസാരിക്കാം. കാര്യസ്ഥനിലെ ഏത് പാട്ട്? മംഗളം നേരുന്നു എന്നുള്ള പാട്ട്. ഓക്കെ ശരി. ആ അപ്പോ അത് ആർക്ക് വേണ്ടിട്ടാ?
1: മംഗളം വാരിക്കോരി.
0: ആ അത് മനസ്സിലായി, മംഗളങ്ങൾ വാരിക്കോരി അല്ലേ? അതല്ലേ.
1: ജനുവരി 17.
0: ഓക്കെ. ആ എന്താണ് മോന്റെ പേര്?
1: അഭിജിത്ത്.
0: അഭിജിത്ത്. ഓക്കെ. ആ അപ്പോ എവിടെന്നാ കുട്ടി? ആ മറന്നുപോയോ പെട്ടെന്ന്? ദിൽഷ. ഓക്കെ ശരി. ആ
1: ഒരു മോളുണ്ട്, അഭിരാമി.
0: ആ
1: മോന്റെ പേര് വിഷ്ണു.
0: ഓക്കെ ശരി. അപ്പൊ അഭിരാമിയുടെ കല്യാണം കഴിഞ്ഞാണ് അല്ലേ?
1: ഒരു കൊച്ചുണ്ട്, 5 വയസ്സായ.
0: ആഹാ ശരി. പേരക്കുട്ടിയുണ്ട്?
1: അയാൻ ദേവ്.
0: അയാൻ ദേവ്. ആ ശരി ശരി. ഓക്കെ.
1: ഭർത്താവിന്റെ പേര് അനിൽകുമാർ.
0: ആ
1: അമ്മയുണ്ട്, തങ്ക.
0: ശാന്ത. ഓക്കെ.
1: തങ്ക.
0: ആ ഇപ്പൊ വീട്ടിലെല്ലാരും ആയോ?
1: വീട്ടിലെല്ലാരും ആയി.
0: ഓക്കെ, ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? അതാണല്ലേ, ഇങ്ങനെ പറയുമ്പോഴൊക്കെ ഒന്ന്. ഓ എന്താ, ഒന്നുകൂടെ പറയാമോ പറഞ്ഞത്? പല സ്ഥലത്തുന്നോ? പണി സ്ഥലത്തുന്നോ? ഓ ശരി. എവിടെയാ പണിയണേ?
1: ഒരു കമ്പനി.
0: ആ ശരി ശരി. ഓക്കെ. ആ അപ്പൊ അവിടെ ഒരുപാട് പേര് കാണുമല്ലോ കൂട്ടുകാരൊക്കെ?
1: കൂട്ടുകാര് ഷീല, ഉഷ, രജിനി,
0: ഓക്കെ ശരി. ആ അവിടുത്തെ എല്ലാവരുടെയും ഫേവറേറ്റ് പേര് തങ്ക എന്നു അല്ലേ? മൂപ്പനോ? എന്താ മൂപ്പൻ എന്ന് വിളിക്കണേ?
1: മീറ്റൊക്കെ എടുക്കുന്ന ആളാണ്.
0: ഓ ശരി. അവിടുത്തെ നിങ്ങളുടെ നേതാവാണ് സൈജു. റൈജു. ഓക്കെ ശരി. ആ
1: എല്ലാവർക്കും
0: ഹായ്. ഈ പറഞ്ഞ എല്ലാവർക്കും ഹായ്. ഈ പേരുകളെല്ലാം പറയണമെന്നുണ്ട്, പക്ഷെ പറഞ്ഞ തെറ്റിപ്പോ, അതുകൊണ്ട് എല്ലാവർക്കും ഹായ്. ശരി, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് ഈ മംഗളങ്ങൾ എന്നുള്ള പാട്ട് വെക്കട്ടെ. ഓക്കെ കേട്ടോ, സന്തോഷം. ശരി എന്നാ.

0: അതെ, ഈ E20 യെ കുറിച്ച് എന്താണ് ഇത്ര കൺഫ്യൂഷൻ?
1: എനിക്ക് ഫുൾ കോൺഫിഡൻസ് ആണ്. E20 യെ ഓട്ടോമോട്ടീവും ഫ്യുവൽ ടെസ്റ്റിംഗ് എക്സ്പേർട്സും എക്സ്റ്റൻസീവ്ലി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അബ്നോർമൽ എഞ്ചിൻ വെയർ ഒന്നും തന്നെ ഒബ്സർവ് ചെയ്തിട്ടില്ല. ഫ്യുവൽ സിസ്റ്റം മെറ്റീരിയൽസും E20 കമ്പാറ്റബിലിറ്റിക്കായി ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ക്ലിയർ ആണ്, E20 മൂലം എഞ്ചിൻ നോക്കിംഗ് കുറയുന്നു. ഹൈ ഒക്ടേൻ വാല്യൂ ഉള്ളതുകൊണ്ട് പിക്കപ്പും ബെറ്റർ ആണ്.
0: അപ്പോൾ നോ കൺഫ്യൂഷൻ, ഓൺലി കോൺഫിഡൻസ്.
1: ഭാരത സർക്കാർ സംരംഭങ്ങളായ എന്ന വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
2: ഹലോ ഹലോ, അയ്യോ, അങ്ങ് ദൂരത്ത് നിന്ന് സംസാരിക്കുന്ന പോലെ. ആരാ സംസാരിക്കുന്നത്?

സദാനന്ദൻ. ഓക്കെ, ശരിക്കും അങ്ങ് കേൾക്കുന്നില്ല കേട്ടോ. ആ, ഫോണിനെന്തോ കംപ്ലൈൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കറിയില്ല നമ്മുടെ ശ്രോതാക്കൾക്ക് തങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. എവിടെ നിന്നാണ് വിളിക്കുന്നതെന്നൊന്ന് പറയാമോ? വൈപ്പിൻ. ഓക്കെ, വൈപ്പിൻ ഇന്ന് സദാനന്ദനാണ് വിളിക്കുന്നത്. ആ, അപ്പോൾ പാട്ട് ഏതാ വേണ്ടതെന്ന് പറയാമോ? അംബ അംബിക അംബാലിക എന്ന ചിത്രത്തിലെ രാജകുമാരി എന്നുള്ള പാട്ട്. ഓക്കെ ശരി. അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയിട്ടാ? ഓക്കെ, ഇത് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് വൈപ്പിനി ഇന്ന് സദാനന്ദൻ പാട്ട് സമർപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രോതാക്കൾ ഇത് കേൾക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് എനിക്കിങ്ങനെ നേരിയതായിട്ട് കേൾക്കാം. ഓ അയ്യോ, ഇത് ശരിക്കും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. രാജേഷ്? ആ, രാജേഷ് സർ റിട്ടയർഡായി കേട്ടോ. ആ ഓക്കെ ശരി. അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ വെച്ചോട്ടെ, ഈ പാട്ട് കൊടുക്കട്ടെ, കേൾക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ്. ആ ശരി കേട്ടോ. ഓക്കെ, അപ്പോൾ വേഗം പോയി ഫോൺ നന്നാക്കിക്കോളൂ. ശരി എന്നാൽ.

0: പ്രിയരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വെള്ളിത്തിര. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ 94 46 45 58 88. മറ്റൊരു നമ്പർ 04 84 24 26 397. പിന്നെ 04 84 24 386.
1: ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
0: ഹലോ,
2: നമസ്കാരം റിയ മാഡം.
0: നമസ്കാരം, ഇതാരാ സംസാരിക്കുന്നത്?
2: ഞാൻ പാലക്കാട് ജില്ലയിലെ മലമ്പുഴ കടുക്കാംകുന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നാണ്.
0: കടുക്കാംകുന്ന്? പേര് പറയാമോ?
2: പേര് അബൂബക്കർ.
0: അബൂബക്കർ, ഓക്കെ, ശരി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
2: പിന്നെ ഭാര്യ, 4 ആമക്കള്, 4 മരുമക്കള്, 6 പേരമക്കള്. മുജീബ് റഹ്മാൻ, മകന്റെ പേര് മുജീബ് റഹ്മാൻ മുസ്തഫ മുബാറക് മുനീർ. ഭാര്യ റഹ്മത്ത്. മരുമക്കള് തസ്നിയ, സിഫാന, സുമയ്യ, ഷാഹിന.
0: ശരി,
2: അങ്ങനെ വലിയൊരു കുടുംബം.
0: ഓക്കെ, എല്ലാരും ഒന്നിച്ചാണോ താമസം?
2: അല്ലല്ല, അടുത്തടുത്ത് തന്നെയാണ്.
0: അടുത്തടുത്ത് തന്നെയാണ്. ശരി ശരി, ഓക്കെ, അത് കൊള്ളാം. എന്തായാലും എല്ലാരും അടുത്ത് തന്നെയുണ്ടല്ലോ.
2: അടുത്തടുത്ത് 3 വീടായിട്ടിരിക്കും.
0: 3 വീടായിട്ട്, ഓക്കെ. അപ്പൊ ഒരേ കോമ്പൗണ്ടിലാണോ ഈ വീട്?
2: അതെ അതെ അതെ.
0: അത് കൊള്ളാലോ, ഇനി എന്ത് വേണം?
2: നല്ല കാര്യം തന്നെയാണ്.
0: അതെ, നമ്മളൊന്ന് നീട്ടി വിളിച്ചാൽ ആള് വീട്ടിലെത്തും അല്ലേ?
2: അതെ അതെ അതെ.
0: ഓക്കെ, പിന്നെ ഈ മലമ്പുഴയിലാന്ന് പറഞ്ഞില്ലേ? ഈ സ്ഥലം ഡാമിനൊക്കെ അടുത്താണോ?
2: അതെ, ഡാം പോണതിന്റെ 3 കിലോമീറ്റർ ഇപ്പുറമായിട്ട് വരും.
0: ഓ ശരി. കടുക്കാം കുന്ന്
2: ഇപ്പൊ തുറന്നിട്ടില്ല, അത് പ്രവർത്തനത്തിലാണ്.
0: ശരി,
2: വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്.
0: ഓക്കെ,
2: അതുപോലെ നരക്കാവ് പാലം വന്നിട്ട് ഓപ്പൺ ചെയ്തിട്ടില്ല, ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നു.
0: ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നു അല്ലേ?
2: അതെ അതെ, ഏകദേശം ഒരു 10 ദിവസം 20 ദിവസത്തിന്റെ ഉള്ളിൽ ഓപ്പൺ ആവും.
0: അത് വന്ന ഒരുപാട് സൗകര്യമാവോ?
2: അതെ അതെ അതെ, അത് മെയിൻ റൂം. അതായത് ഒലവക്കോട് ജംഗ്ഷൻ, പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ ആദ്യത്തെ ഗേറ്റ് ആണ്.
0: ഓ ശരി. ഓക്കെ, അപ്പൊ എന്തായാലും ഈ കടുക്കാം കുന്ന് എന്ന് പറയുന്ന സ്ഥലം ഞാൻ ഓർത്തിരിക്കാം, ആ വഴിയൊക്കെ വരുമ്പോ ഇങ്ങനെ ഒരാള് വിളിച്ചിരുന്നു.
2: അതെ അതെ.
0: ഓക്കെ, ആദ്യമായിട്ടാണോ വിളിക്കണേ?
2: അല്ല, ഞാൻ 2-3 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്.
0: വിളിച്ചിട്ടുണ്ടല്ലേ മുൻപ്? ശരി.
2: FM 107.5
0: റെയിൻബോ ചാനൽ.
2: റെയിൻബോ ചാനലിലേക്ക് വിളിച്ചിട്ടുണ്ട്.
0: അതിലേക്ക് വിളിച്ചിട്ടുണ്ട്.
2: ഇതിന് 2-ാമത്തെ പ്രാവശ്യമാണ്.
0: ശരി, അപ്പൊ ഈയിടെയാണോ കേൾക്കാൻ തുടങ്ങിയ കൊച്ചി?
2: അല്ലല്ലല്ല, ഞാനൊരു 30-40 വർഷമായിട്ട് ഉള്ളതാ.
0: ഓക്കെ.
2: മുമ്പ് റേഡിയോ 150 രൂപയ്ക്ക് നല്ല ഡൽഹി സെറ്റ് കൊണ്ടുവന്ന് തരും റെയിൽവേസ് പാർട്ടി വഴിക്ക്. അന്ന് മുതൽ ഇത് യൂസ് ചെയ്യുന്നത്.
0: ഓ ശരി, അപ്പൊ ഒരുപാട് കാലമായിട്ട് റേഡിയോ കേൾക്കുന്ന ആളാണ് അല്ലേ?
2: നല്ല FM ചാനൽ, നല്ല എല്ലാവരും കിട്ടുന്നത് നമ്മുടെ കൊടക്കനൽ സ്റ്റേഷനാണ്. കൊടക്കനൽ നല്ല ക്ലിയറാ,
0: അവിടെ നന്നായിട്ട് കിട്ടും അല്ലേ? കൊടൈക്കനാല്
2: എല്ലാം നന്നായി കിട്ടും. അതായത് നമ്മളെ മഞ്ചേരി FM, കോഴിക്കോട് FM, കൊച്ചി FM, 2 കൊച്ചി FM, തമിഴ് ചാനല് ഏകദേശം ഫുള്ളായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടും.
0: ഓ ശരി, അപ്പൊ ഒരു വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്താണ് താങ്കൾ താമസിക്കുന്നത്.
2: ജില്ല പൊതുവെ കിട്ടും.
0: ശരി, അത് കൊള്ളാം. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു, അവിടെ എല്ലാ ചാനലും കിട്ടും. എന്നാലും ഞങ്ങളുടെ കൊച്ചി കേൾക്കണം കേട്ടോ.
2: അതെ അതെ, ഇതിന് രാജേഷ് സാർ പ്രത്യേകിച്ച് നല്ലൊരു പരിപാടി അവതരിപ്പിക്കുന്ന
0: ആളായിരുന്നു. സംശയമില്ല,
2: അയാള് റിട്ടയറിന് ശേഷം പിന്നെ അയാളെ ശബ്ദം കേൾക്കാറില്ല.
0: ഓക്കെ, അപ്പൊ എന്തായാലും പറഞ്ഞേക്കാം, ഒരാളിങ്ങനെ നല്ല കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞേക്കാം.
2: നല്ല പിന്നെ ആങ്കർ ആയിട്ടുള്ള ഇത്.

0: നന്നായ സംസാര രീതിയാണ്, ആരെയും വെറുപ്പിക്കാത്ത രീതി, രസകരമായ ഒരു ആങ്കറായിരുന്നു അല്ലേ.
1: ആ പിന്നെ അപ്പൊ ഇന്ന് ഏതാ പാട്ട് വേണ്ടേ?
0: ഈ പിന്നെ നീതിപീഠത്തിലെ പുലർക്കാലം പുലർക്കാലം
1: ആ പാട്ടാണ് വേണ്ടത് അല്ലേ.
0: കെ ചേരിയുടെ വരികൾക്ക് അല്ലേ ദേവരാജൻ ഈണം നൽകിയത്.
1: ഓക്കെ, അപ്പോ ആ പുലർക്കാലത്തിലെ ആ പാട്ടാണ് വേണ്ടത്.
0: അതെ
1: ശരി, അപ്പൊ നമുക്കത് തന്നെ കേട്ടാലോ.
0: ഓക്കെ
1: ഓക്കെ എന്നാ.

0: സുഹൃത്ത്, ഇത് വില കുറവാണ്, നമുക്ക് ഇത് തന്നെ വാങ്ങാം.
1: വേണ്ട, വില കുറവുള്ളത് നോക്കി വാങ്ങരുത്. ശരിയായ ഗുണമേന്മയും സുരക്ഷയും നോക്കിയേ സാധനങ്ങൾ വാങ്ങാവൂ. അതിനായി ഇന്ത്യൻ സ്റ്റാൻഡേർഡുകൾ സ്വീകരിക്കൂ. BIS ഗുണമേന്മ മാർക്കുകൾ, ISI, CRS പിന്നെ ഹോൾമാർക്കും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തൂ. ഒരു സ്മാർട്ട് ഉപഭോക്താവാകൂ. BIS സ്വീകരിച്ച് നിങ്ങളുടെ ഗുണനിലവാരം ഉയർത്തൂ.
0: നിലവാരമുണ്ടെങ്കിൽ വിശ്വാസവും ഉണ്ടാകും.
2: ഹലോ, ഹലോ, നമസ്കാരം.
3: നമസ്കാരം.
2: ആരാ സംസാരിക്കുന്നത്?
3: ഞാൻ ഷാജി, കുമ്പളം.
2: കുമ്പളത്ത് നിന്ന് അല്ലേ? ഓക്കെ. ഒരുപാട് ഇതിന് മുൻപ് വിളിച്ചിട്ടുണ്ടോ? ഓ ശരി, എന്ത് പറ്റി എന്നിട്ട് ഈ രണ്ടര വർഷം വിളിക്കാതിരുന്നത്?
3: ജോലിക്ക് പോകണോണ്ട് വിളിക്കാറില്ല.
2: ശരി,
3: ഇന്നിപ്പോ
2: അപ്പൊ അതുകൊണ്ട് വെള്ളിത്തിരയിലേക്ക് വിളിക്കാന്ന് വെച്ചല്ലേ. അപ്പൊ ഇന്നും കേൾക്കലുണ്ടാവില്ലല്ലോ?
3: ഇല്ല, കേൾക്കാൻ പറ്റില്ല.
2: വീട്ടില് ബാക്കിയുള്ളവര് കേൾക്കോ?
3: വീട്ടില്.

0: ഞാൻ മോനെയുള്ളതാണ്, കേൾക്കില്ല, വൈഫ് ജോലിക്ക് പോകുന്നുണ്ട്.
1: ആ ശരി ശരി, ഓക്കെ. അപ്പൊ ആരും തന്നെ കേൾക്കാറില്ല. എന്നിട്ട് എങ്ങനെ കണ്ടുപിടിച്ചു?
0: രാവിലെ കേൾക്കും, രാവിലെ മറ്റേ ജോലിക്ക് പോകുന്നവരാണ് കേൾക്കുന്നത്.
1: ആ ശരി, അതാണ് രാവിലെ അത് കേൾക്കുന്നോണ്ടാണ് അല്ലെ ഉച്ചയ്ക്കൊന്ന് ട്യൂൺ ചെയ്തേക്കാന്ന് വിചാരിച്ചത്.
0: ആ ഞാൻ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ചേച്ചി മറ്റേ വന്നിട്ടുണ്ട്.
1: ആണോ? ഓ ശരി.
0: ഞാൻ അവിടെ അമ്പലത്തില ഉത്സവത്തിന്റെ ഒക്കെ പറയാന്.
1: നമ്മള് കുമ്പളത്തുനിന്ന് വേറെയും ശ്രോതാക്കൾ ഉണ്ട് നമുക്ക്.
0: അതെ അതെ.
1: ഇങ്ങനെ പരിചയമുണ്ടോ അവിടെ വേറെ ശ്രോതാക്കളെയൊക്കെ?
0: ആ ഇവിടെ നമ്മള് ഇരുന്നടുത്തൊക്കെ ഉണ്ട് കുറച്ച് പേര്.
1: ശരി.
0: നമ്മളിപ്പോ ജോലിക്ക് പോണോണ്ട് വിളിക്കാറില്ലല്ലോ ഇപ്പൊ. പക്ഷെ രണ്ട് രണ്ടര വർഷമായിട്ട് അങ്ങനെ വിളിച്ചിട്ടില്ല.
1: ഓക്കെ. ജോലിക്ക് എവിടെയാ പോണേ? ഏത് സ്ഥലത്തേക്കാ ജോലിക്ക് പോണേ?
0: പ്രിന്റിംഗ് പ്രസ്സാണ്.
1: ആ ശരി. അവിടെ വെക്കില്ല അല്ലേ റേഡിയോ?
0: ആ അവിടെ വെക്കില്ല, വലിയ യൂണിറ്റ് ആണ്.
1: ഓ ശരി.
0: ഞാൻ കട്ടിങ്ങില.
1: ആ ഓക്കെ.
0: 10 150 സ്റ്റാഫ് ഉണ്ട്.
1: എവിടെയായിട്ടാ ഇത്?
0: അത് നെട്ടൂർ.
1: നെട്ടൂര്? ആ അധികം ദൂരം ഇല്ലല്ലോ അപ്പോ.
0: ആ ഇല്ല ഇല്ല.
1: പിന്നെ അപ്പൊ ഇതാ പാട്ട് വേണ്ടേ? അതിലെ പച്ചക്കരിമ്പിന്റെ പാട്ടല്ലേ? അവർ രണ്ടുപേരും കൂടെ ചേർന്നൊരുക്കിയ ഗാനം. പാടിയത് യേശുദാസ്.
0: നിലമ്പൂർക്കാർത്തിയനായിരുന്നു ഒരു പാട്ട് വേണ്ടത്. അത് ഇല്ലെന്ന് പറയുന്നത്.
1: ഏത് പാട്ടായിരുന്നു അത്? മകയിരം നാളൊരുങ്ങി. ഓക്കെ, നമ്മൾ ഇനി അത് എന്താണ് നോക്കി വെക്കാം കേട്ടോ ഇവിടെ. എന്നിട്ട് അടുത്ത പ്രാവശ്യം ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളത് പ്ലേ ചെയ്യുന്നതായിരിക്കും.
0: അത് സ്മൃതിരാഗത്തിലൊക്കെ ഉൾപ്പെടുത്താം. നിലമ്പൂർ കാർത്തിയന്റെ ഒരുപാട് ഗാനങ്ങളുണ്ട് ദേവരായ മാഷിന്റെ.
1: അതിലൊന്നാണ് അല്ലേ ഈ മകയിരം നാളൊരുങ്ങി? ഞങ്ങൾ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. ഇനി അത് വേറെ ഏതെങ്കിലും സിനിമയിലെ ആണെങ്കിലോ?
0: ഇല്ല ഇല്ല, ഇതില്
1: ഇതില് തന്നെയാണല്ലേ. ആ ഇല്ല, ആ പാട്ട് നമ്മുടെ ഇല്ലല്ലോ കേട്ടോ. ഒരു മകയിരം നക്ഷത്രം എന്നുള്ള ആ പാട്ടേ ഉള്ളൂ. പക്ഷെ ഈ മകയിരം നാളൊരുങ്ങിയില്ല. എന്തായാലും നോക്കി വെക്കാം
0: കേട്ടോ.
1: ഓ ശരി. നമ്മളെന്തായാലും നോക്കി വെക്കാം. നമ്മളൊരു ശ്രോതാവ് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ നിരാശപ്പെടുത്തരുത്തല്ലോ. ഈ പാട്ട് നോക്കി വെക്കാം കേട്ടോ. അതില് വെക്കണോ അല്ലേ? ഓക്കെ. അപ്പൊ രാത്രി കേൾക്കാറുണ്ടല്ലോ ചൊവ്വാഴ്ചകളില്?
0: കേൾക്കും, പിന്നെ രാവിലെ
1: ഞായറാഴ്ച. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
0: ശരി
1: ശരി കേട്ടോ. സന്തോഷം.

0: അതെ, ഈ E20 യെ കുറിച്ച് എന്താണ് ഇത്ര കൺഫ്യൂഷൻ?
1: എനിക്ക് ഫുൾ കോൺഫിഡൻസ് ആണ്. E20 യെ ഓട്ടോമോട്ടീവും ഫ്യുവൽ ടെസ്റ്റിംഗ് എക്സ്പേർട്സും എക്സ്റ്റൻസീവ്ലി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അബ്നോർമൽ എഞ്ചിൻ വെയർ ഒന്നും തന്നെ ഒബ്സർവ് ചെയ്തിട്ടില്ല. ഫ്യുവൽ സിസ്റ്റം മെറ്റീരിയൽസും E20 കമ്പാറ്റബിലിറ്റിക്കായി ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ക്ലിയർ ആണ്, E20 മൂലം എഞ്ചിൻ നോക്കിംഗ് കുറയുന്നു. ഹൈ ഒക്ടേൻ വാല്യൂ ഉള്ളതുകൊണ്ട് പിക്കപ്പും ബെറ്റർ ആണ്.
0: അപ്പോൾ നോ കൺഫ്യൂഷൻ, ഓൺലി കോൺഫിഡൻസ്.
1: ഭാരത സർക്കാർ സംരംഭങ്ങളായ എന്ന വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
2: ഹലോ ഹലോ ഹലോ ഹലോ ആ വെള്ളിത്തിരയിലേക്ക് സ്വാഗതം, നമസ്കാരം. ഇതാരാണ് സംസാരിക്കുന്നത്?
3: ഞാൻ ടീം കൃഷ്ണൻ, വെള്ളിയോളം.
2: ഓക്കെ, ശരി. ആ പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം?
3: ഒരുപാട് നാളായി പിന്നെ പറഞ്ഞില്ല. അപ്പൊ ഞാൻ നമ്മുടെ 4 മണിയുടെ ഇതിനെ മാത്രമാണ് വിളിച്ചത് കഴിഞ്ഞിടയ്ക്ക്. അതായത് ഞാൻ ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സബ്ജക്ട് ആയതുകൊണ്ടാണ് അതിന് വിളിച്ചത്. ആക്സിഡന്റ് 2-3 ദിവസമായിട്ട് റെസ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. ഏതായാലും റേഡിയോ നിലയം കൊച്ചി FM സ്റ്റാർട്ടിങ് മുതൽ തന്നെയാണ് ഞാൻ പലവട്ടം അവിടെ വന്നിട്ടുണ്ട്.
2: അറിയാം, ഇത് ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു പേരാണ്, ഉണ്ണികൃഷ്ണൻ വെള്ളിയാകുളം എന്നുള്ളത്.
3: പിന്നെ ഞാനിപ്പം പ്രധാനമായിട്ട് പറയാം, മാഡം, അത് ലെറ്ററിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിലും ഈ നമ്മുടെ ഈ ബുധനാഴ്ച ദിവസത്തെ ചോദ്യോത്തര പരിപാടി ഇല്ലേ, അതിനകത്ത് ഇപ്പൊ എനിക്കും രാജസാറൊക്കെ വളരെ ഇതായിട്ട്, പക്ഷെ അതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഇപ്പൊ ഈ ശശികുമാർ സാറാണെങ്കിലും ഉണ്ണികൃഷ്ണൻ സാറാണെങ്കിലും ആ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് വളരെ മനോഹരമാണ്. കാരണം ഈ ചോദ്യങ്ങൾ ഇപ്പോഴത്തെ PSC കോച്ചിങ് തന്നെ അവര് പ്രധാനമായിട്ട് ഡേറ്റും ഇതൊന്നും പറയുമല്ല, ഒരു ഓരോ ഭാഗം എടുത്തിട്ട് ഒരു കഥ പോലെ പറഞ്ഞിട്ട് അങ്ങനെ പറയും. അപ്പൊ പിള്ളേരുടെ അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുമല്ലോ ഇപ്പൊ. അപ്പം ഈ അതുപോലെ തന്നെ എനിക്ക് ഞാൻ എപ്പോഴും ഇപ്പൊ 2 മാസമായിട്ട് സ്ഥിരം ഇതിന്റെ ഇടയ്ക്ക് ഇരിക്കുന്നതുകൊണ്ട് ഇപ്പൊ ഒരു ചലച്ചിത്രഗാനത്തെ കുറിച്ചാണെങ്കിലും ഒക്കെ എന്തൊരു നല്ല രീതിയിലാണ് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇന്ത്യ പാട്ടുണ്ടായിരുന്നു, ആ പാട്ട് ഇതാണ്, അതിന്റെ കാര്യങ്ങളൊക്കെ.
2: അതെ, ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ കൊണ്ടുവന്ന ശശികുമാർ സാറിന് നന്ദി പറയാം നമുക്ക്. പിന്നെ നന്നായി ചെയ്യുന്ന ഉണ്ണികൃഷ്ണൻ സാറിനും.
3: ആ ഉണ്ണികൃഷ്ണ സാറിനൊക്കെ എന്റെ പേര് കൂടെ, പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. ഞാൻ അറിഞ്ഞു മതി, ഞാൻ ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നായിരുന്നു. അന്നേരം സാറ് അകത്ത് എന്തോ പ്രോഗ്രാമിലായിരുന്നു. എന്തായാലും പിന്നെ മറ്റേ ആ റിട്ടയർഡ് ചെയ്ത
2: മാഡത്തെ
3: ലവ്ലി മാഡമിനെ ഞാൻ നേരിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട് അവിടെ വന്ന്. പക്ഷെ അത് അന്നൊന്നും വിളിച്ചിട്ട് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ എല്ലാരും വിളിച്ചോട്ടെ എന്ന് കരുതി നമ്മൾ നിൽക്കും. പക്ഷെ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട കാര്യം, എനിക്ക് പിന്നെ ഒരു സജഷൻ ഉണ്ട് ഇതിനകത്ത്. ഈ 6 പേരുടെ പേര് പറയൂല, അപ്പൊ എന്റെ പേരാണല്ലോ എനിക്ക് റേഡിയോ കൂടെ കേൾക്കാനൊരു ചെറിയ ആഗ്രഹം ഉണ്ടാകും. അത് ശരിയാണ്, പക്ഷെ അത് കഴിഞ്ഞിട്ട് ആൾക്കാർ വിട്ടുപോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം, ഞാൻ എന്റെ ഒരു സജഷൻ ആണ്, ഇതേപോലുള്ള ഈ 6 മിക്കവാറും ചിലപ്പോ ഒരു 5-8 ചോദ്യങ്ങളെ ചോദിക്കാൻ പറ്റുള്ളൂ. ആ 8 എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ പറയണവരുടെ ഒരു 10 പേര് പറയുന്ന എന്തെങ്കിലും പറയുകയാണെങ്കിൽ ആ അത് ആൾക്കാർ ശ്രദ്ധിക്കും. എല്ലാ ഇതെല്ലാത്തിനും കൃത്യം ഉത്തരം പറയണമെന്ന് പറയുമ്പോഴേ അത് വിട്ടുപോകൂല.
2: അത് മനസ്സിലായി കേട്ടോ. അതെന്താന്നറിയോ, അതിലൊരു പ്രശ്നമുള്ളത് ലൈവ് പരിപാടിയല്ലേ, അപ്പൊ നമുക്ക് പെട്ടെന്ന് എല്ലാം ചെക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും ഇത് സജഷൻ നല്ലതാണ്, ഇവിടെ അറിയിക്കാട്ടോ.
3: അല്ല മാമ, ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ അത് ഇപ്പൊ എന്റെ ഒരു ആ ക്യൂരിയോസിറ്റി ആദ്യം മൊത്തം കേട്ടിട്ട് പെട്ടെന്ന് ആൻസർ എങ്ങനെയും ചെയ്യണമെന്ന് വിചാരിക്കും. അങ്ങനെയൊക്കെ പറയാം. അപ്പൊ എന്റെ ഞാനിപ്പോ എനിക്ക് നമ്മക്കൊക്കെ PSC ടൈമൊക്കെ കഴിഞ്ഞല്ലോ. അത് നമ്മളെ മോളൊക്കെ കൈയിലൊക്കെ പറയാറുണ്ട് ഇങ്ങനെ ഒരു ഇതുപോലെ കേൾക്കണം, ഇതുപോലുള്ള പരിപാടിയൊക്കെ കേൾക്കണം. അപ്പൊ അവർക്ക് ചിലപ്പോ ഈ സമയം പറ്റില്ലെങ്കിൽ ഈ ബുധനാഴ്ച ദിവസമൊക്കെ ഇതുപോലുള്ള കാര്യം

0: നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഞാൻ നമ്മൾ പറയാറുണ്ട്. അപ്പം പിന്നെ അത് മാത്രമല്ല, നമ്മളൊരു വീട്ടിലെ ആളിലും മറ്റൊരു റേഡിയോ ഫാൻ തന്നെയാണ്, മറ്റേ മീഡിയക്കാളും ഉപരി. ഇപ്പം റെസ്റ്റ് എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ സമയത്ത് കിട്ടുന്നു, സോഷ്യൽ മീഡിയ കഴിഞ്ഞാൽ പിന്നെ റേഡിയോയുടെ പ്രോഗ്രാമാണ് ശ്രദ്ധിക്കുന്നത്.
1: എന്തായാലും ഈ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ തന്നതിന് നന്ദി.
0: അത് മാത്രല്ല, അവതാരകരായി ഈ മോസ്റ്റ് നമ്മൾ പറയണ്ട, കാരണം എല്ലാവരും അവരുടേതായിട്ടുള്ള ഭാഗം അതിന്റേതായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യുന്ന ഒരു നിലയം തന്നെയാണ് നമ്മുടെ കൊച്ചി എഫ് എം. അത് നമ്മളെ റേഡിയോ കൂട്ടായ്മയിലാണെങ്കിലും ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അത് അതേ രീതിയിൽ തന്നെയാണ് എല്ലാ ഇത്, വെറും പേര് കേൾക്കാൻ വേണ്ടി മാത്രമല്ല, എല്ലാവരും തന്നെ ആത്മാർത്ഥതയോട് കൂടി തന്നെ പറയുകയായത്.
1: അപ്പൊ നിങ്ങളെ പോലുള്ളവരാണ് ഞങ്ങളുടെ ശക്തി.
0: അല്ല, അപ്പൊ ഒരു പാട്ട് അതുപോലെ ഇത് എനിക്ക് തന്നെ ആ ലവ്ലി മാഡത്തിനെ എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്തേക്കുക. പിന്നെ ഡെഡിക്കേറ്റ് ചെയ്തേക്കുക എന്ന് ഞാൻ പറഞ്ഞതിന്റെ ആ സൗണ്ട് മാറിപ്പോയി. ഡെഡിക്കേറ്റ് ചെയ്യണം.
1: ഏതോ പാട്ടാണ്,
0: മറ്റേ ചന്ദ്രകളപ്പൻ ചാർത്തിയ കൊട്ടാരം വിൽക്കാണ്ടായത്. ശരി, എല്ലാവർക്കും എന്റെ ആശംസകള്.
1: ചോദ്യങ്ങൾ
0: ഇതുപോലെ തന്നെ നന്നായിട്ട് വരിക. ഉണ്ണി കൃഷ്ണാറൊക്കെ ഇതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കട്ടെ.
1: അത് അവതരിപ്പിക്കുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെ നല്ല കാര്യം പറഞ്ഞു എന്ന്, ഒരു നല്ല വാക്കുകൾ പറഞ്ഞു എന്ന് കേട്ടോ.
0: ശരി, അല്ല അല്ലാത്ത ടീമേല് എല്ലാരും എഴുതുവാ.
1: അതാണ് നമ്മുടെ അനൗൺസേഴ്സും ഉണ്ടല്ലോ, അവരോടും
0: പറഞ്ഞേക്കാം. ഇവർക്കൊക്കെ അറിയാൻ കാര്യങ്ങളെങ്കിലും അത് അതിനോടൊപ്പം ചേർന്ന് സാറേ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നത്, അത് മറ്റുള്ളവർക്ക് അത് അത്രയും ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. കാരണം അതൊക്കെ നല്ല കാര്യങ്ങളാണ്, ചെയ്യുന്ന കാര്യം നല്ലത് ചെയ്ത നല്ലതാണെന്ന് തന്നെ പറഞ്ഞാൽ മേടാ, അതുകൊണ്ട് ഞാൻ പറയുന്നു. മോഹസ്തുതി ഒന്നും അല്ലേ.
1: എന്തായാലും നന്ദി കേട്ടോ. ശരി, ഓക്കെ.

പ്രിയരെ, ഇന്നത്തെ വെള്ളിത്തിര ഇവിടെ സമാപിക്കുന്നു. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് മനോജ് ടി പി, കെ സി പ്രതാപ്. പാട്ടുകളെടുക്കാൻ

സഹായിച്ചത് നസീല, ഞാൻ റിയ. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. പാട്ടുകൾ തീരുന്നില്ല. ആകാശവാണി കൊച്ചി FM നോടൊപ്പം പരിപാടികൾ ആസ്വദിക്കൂ. എല്ലാവർക്കും നന്ദി.

0: വെള്ളിത്തിര
1: വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
2: ആകാശവാണി എഫ് എം വാർത്തകൾ.
3: സമാധാനവും സുസ്ഥിരവുമായ ഇൻഡോ പസഫിക് മേഖലയ്ക്ക് ഇന്ത്യയും ആസിയാനും മുൻഗണന നൽകുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്ത് പുതിയ ക്ഷയരോഗ കേസുകളിൽ 21% കുറവ്. 28 കോടിയിലധികം ആളുകളെ പരിശോധനയ്ക്ക് വിധേയരാക്കിയതായി കേന്ദ്ര സർക്കാർ. വൈദ്യുതി പ്രതിസന്ധി വിഷയത്തിൽ നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് അടുത്ത 5 വർഷത്തിനുള്ളിൽ മത്സ്യോൽപാദനം ഇരട്ടിയാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ. നെടുമ്പാശ്ശേരി അപകടത്തിൽ കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മദ്യപിച്ച് വാഹനം ഓടിച്ചുണ്ടാകുന്ന അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നെടുമ്പാശ്ശേരി വാഹനാപകടത്തിൽ സുഹൈൽ അടക്കം 4 പ്രതികളെ കൂടുതൽ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങാൻ അങ്കമാലി കോടതിയിൽ ഹാജരാക്കി. അടുത്ത അധ്യയന വർഷം മുതൽ LLB പ്രവേശന പരീക്ഷകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും നടത്താൻ സംസ്ഥാന സർക്കാർ അനുമതി. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് ഹൈദരാബാദിൽ.
2: ആകാശവാണി FM വാർത്തകൾ.
3: ആകാശവാണി കൊച്ചി FM 102.3. സമയം 3 മണി കഴിഞ്ഞ് 2 മിനിറ്റും 14 സെക്കൻഡും. ഇപ്പോൾ

0: പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം.
1: സഹയാത്രികയിൽ ഇന്ന് അംബികാദേവി കൊട്ടേക്കാട്ട് എഴുതി അവതരിപ്പിക്കുന്ന കഥ നീലക്കുറിഞ്ഞി പൂത്തപ്പോൾ എറണാകുളം ജില്ലാ വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ ജീജ എസുമായി ലൗലിമോൾ നടത്തുന്ന അഭിമുഖം എന്നിവ കേൾക്കാം. ആദ്യം അംബികാദേവി കൊട്ടേക്കാട്ട് എഴുതി അവതരിപ്പിക്കുന്ന കഥ നീലക്കുറിഞ്ഞി പൂത്തപ്പോൾ.
2: അന്നത്തെ പ്രഭാതം വളരെ അഴകുള്ളതായി അവൾക്കു തോന്നി. ഇളങ്കാറ്റിൽ പരന്നൊഴുകിയ മാംപൂമണം അവളിൽ പ്രണയോന്മാദമുണർത്തി. തൻ്റെ പ്രിയപ്പെട്ടവൻ വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ അവളുടെ ആവേശം ആകാശത്തോളമുയർന്നു. തൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുവാൻ പോകുന്നു. കാത്തിരിപ്പിനു അറുതിയായി. ഏതൊരു പെൺകുട്ടിയുടെയും ഉള്ളിൽ വർണ്ണനൂലുകൊണ്ട് നെയ്തിട്ടുള്ള ദിവ്യസങ്കല്പമാണ് കതിർമണ്ഡപം. തൻ്റെ കൈപിടിക്കുവാൻ, തൻ്റേതെന്ന് പറയുവാൻ ഒരാളുണ്ടാകുമ്പോഴാണ് ജീവിതം ധന്യമാകുന്നത്. ഇന്നലെ വരെ പരീക്ഷ ചൂടിലായിരുന്നു. പരീക്ഷ തുടങ്ങിയതിൽ പിന്നെ താൻ അഖിലിനെ കണ്ടിട്ടില്ല. പഠിപ്പ് ഉഴപ്പരുതെന്ന് അവന് നിർബന്ധമായിരുന്നു. ജീവിതത്തെക്കുറിച്ച് വളരെ വലിയ പ്രതീക്ഷകളാണ് അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഭാവി സുരക്ഷിതമാക്കണമെന്ന് അവനെപ്പോഴും പറയാറുണ്ട്. ക്യാമ്പസിലെ സാധാരണ പ്രണയം പോലെ ആയിരുന്നില്ല അവൻ്റെ സ്നേഹം. 3 വർഷം മുന്നേ കോളേജിൽ വെച്ചാണ് അവനെ പരിചയപ്പെട്ടത്. ആ പരിചയം വളർന്നു. പിന്നെ സ്നേഹമാകാൻ അധികനേരം വേണ്ടി വന്നില്ല. ജാടകളില്ലാത്ത പച്ചയായ മനുഷ്യൻ, അതായിരുന്നു അഖിൽ. പരീക്ഷ കഴിഞ്ഞു പിറ്റേ ദിവസം തന്നെ കാണാൻ വരുന്നുണ്ടെന്ന് അറിയിച്ചപ്പോൾ അവന് ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ ഉണ്ടാക്കി തുടിക്കുന്ന ഹൃദയത്തോടെ അവൾ ഒരുങ്ങിയിരുന്നു. ജോലി കഴിഞ്ഞ് പതിവിലും വൈകിയാണ് അന്ന് അവളുടെ അച്ഛൻ വീട്ടിലെത്തിയത്. തകർന്ന മനസ്സുമായി അയാൾ വേച്ചുവേച്ചകത്തേക്കു കയറി. അഖിലിൻ്റെ കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളായിരുന്നു അയാളുടെ മനസ്സിനെ ചുട്ടുപൊള്ളിച്ചത്. തൻ്റെ മുഖം ആരും കാണാതിരുന്നെങ്കിൽ എന്നയാൾ ആഗ്രഹിച്ച് ഇരുട്ടിൽ തലപൂഴ്ത്തിയിരുന്നു. അയാളുടെ ഉള്ളിൽ ഒരഗ്നിപർവ്വതം പുകഞ്ഞുകൊണ്ടിരുന്നു. താനറിഞ്ഞ ആ സത്യം ആരോടും പറയാതെ എത്രനാൾ ഉള്ളിൽ പേറി നടക്കാൻ കഴിയും? അതു പറഞ്ഞാൽ തൻ്റെ മകൾക്കു താങ്ങാനാവുമോ? അവളുടെ കൊച്ചു ഹൃദയം നുറുങ്ങിപ്പോവില്ലേ? ഒന്നും കാണാൻ ഇടയാകാതെ ദൈവം തന്നെ വിളിച്ചിരുന്നെങ്കിൽ എന്നയാൾ ആശിച്ചു. തല കൈയിൽ താങ്ങി നിശബ്ദമായി തേങ്ങി ഇരുട്ടിൽ അയാളുടെ തേങ്ങലുകൾ ചീവീടുകളുടെ ശബ്ദത്തിൽ അലിഞ്ഞുപോയി. കാത്തിരിപ്പിനു നീളം കൂടിയപ്പോൾ അവളുടെ ഉള്ളിൽ ആശങ്കയുടെ കരിനിഴൽ പരന്നു. നേരത്തെ എത്താമെന്ന് പറഞ്ഞ ആൾ വന്നില്ലെന്നു മാത്രമല്ല, ഒന്നു വിളിക്കുക പോലും ചെയ്തില്ല. അങ്ങനെ വാക്കിനു വ്യവസ്ഥയില്ലാതെ പെരുമാറുന്ന ശീലം അയാൾക്കുണ്ടായിരുന്നില്ലിതുവരെ. ഇന്നെന്തു പറ്റിയോ ആവോ? താൻ അയാളെ കാണാൻ ആഗ്രഹിക്കുന്നതുപോലെ അയാൾക്കും തന്നെ കാണാൻ ആഗ്രഹമില്ലാതിരിക്കുമോ? അന്നാദ്യമായി അവൾക്കയാളോട് പരിഭവം തോന്നി. ഒരു കൊള്ളിയാൻ മിന്നിമറഞ്ഞു. എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നെന്ന് അവളുടെ അന്തരംഗം മൂകമായി ചൊല്ലി. സങ്കടം തൊണ്ടക്കുഴിയിൽ കുത്തി നിൽക്കുമ്പോഴും അവൾ വീണ്ടും വീണ്ടും അയാളെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോഴെല്ലാം സ്വിച്ച്ഡ് ഓഫ് എന്ന മറുപടി കേട്ട് അവളുടെ ശരീരം വിറപൂണ്ടു. അവൾ വിവശയായി. അയാളുടെ ഉറ്റ ചങ്ങാതിയെ വിളിച്ചു നോക്കിയെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. ഇനി തന്നെ അകറ്റി നിർത്തുകയാണോ എന്നുപോലും ഒരു വേള അവൾ സംശയിച്ചു. മനുഷ്യ മനസ്സിൻ്റെ ചഞ്ചല സ്വഭാവം ആർക്കാണറിയാൻ കഴിയുക? ഇന്നലെ വരെ കൈകോർത്തു നടന്നവർ പിണങ്ങിപ്പിരിയുന്നത് പലപ്പോഴും കാണാവുന്നതാണ്. തന്നെ ശരിക്കറിയാവുന്ന അയാൾക്കിങ്ങനെ മൗനം ദീക്ഷിക്കേണ്ട കാര്യമുണ്ടോ? എന്തായാലും തന്നോട് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം അവനുണ്ടല്ലോ. ഒരിക്കലും പിരിയരുതെന്നും ഒന്നായി ജീവിക്കണമെന്നും ദൃഢനിശ്ചയം ചെയ്തവരായിരുന്നില്ലേ? എന്നിട്ടെന്തേ ഇങ്ങനെ തന്നെ വിഷമിപ്പിക്കുന്നതെന്ന്

അവൾ സ്വയം ചോദിച്ചു. തന്റെ വിഷമം ഉള്ളിലൊതുക്കി അവൾ അച്ഛന്റെ മുറിയിലേക്ക് ചെന്നു. ജോലി കഴിഞ്ഞെത്തിയ അയാൾ വേഷം പോലും മാറാതെ കൂനിക്കൂടിയിരിക്കുകയാണ്. അച്ഛന്റെ ഇരിപ്പ് കണ്ട് അവൾ പരിഭ്രാന്തയായി. എന്താ അച്ഛാ, സുഖമില്ലേ? അവൾ അച്ഛനെ സൂക്ഷിച്ചു നോക്കി. ഇതിനു മുൻപൊരിക്കലും ഇത്ര വിഷമത്തോടെ അച്ഛനെ അവൾ കണ്ടിട്ടില്ല. എന്തു പറയണമെന്നറിയാതെ അച്ഛൻ അപ്പോഴും തലകുമ്പിട്ടിരുന്നതേയുള്ളൂ. അയാളുടെ കണ്ണുകളിൽ ദുഃഖത്തിന്റെ കാർമേഘം ഉരുണ്ടുകൂടി പെയ്യാൻ വെമ്പിനിന്നു. എങ്ങനെ താൻ അവളോടിത് പറയും? പറയാതിരുന്നാൽ അവൾ ആ പയ്യനെ തെറ്റിദ്ധരിക്കില്ലേ? ഒടുവിൽ സത്യമറിയുമ്പോൾ അവൾ തന്നെ ചോദ്യവും ചെയ്യും. ആത്മസംഘർഷത്തിൽപ്പെട്ട് അയാൾ അടിമുടി തളർന്നു. അപ്പോഴേക്കും വെള്ളവുമായി അമ്മ അയാൾക്കരികിലേക്ക് വന്നു. പാരവശ്യത്തോടെ അയാൾ ആ വെള്ളം മുഴുവനും മുന്തി. ഭാര്യയുടെ സാമീപ്യം അയാൾക്ക് ശക്തി പകർന്നു. ഇരുവരെയും മാറി മാറി നോക്കി. പിന്നെ വിറയാർന്ന ശബ്ദത്തിൽ തൻ്റെ ഉള്ളിലെ നൊമ്പരം അവരെ അറിയിക്കാനൊരു ശ്രമം നടത്തി. ഈശ്വര നിശ്ചയം ആർക്കാണ് മാറ്റാൻ കഴിയുക? അത്രയും പറഞ്ഞപ്പോഴേക്കും അയാൾക്ക് വാക്കുകൾ മുട്ടിപ്പോയി. അയാൾ പറഞ്ഞതിൻ്റെ പൊരുൾ ആ അമ്മയ്ക്കും മകൾക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവിടെയും ഇവിടെയും തൊടാതെ പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ പിടികിട്ടും? ഒരുമാതിരി വിച്ച് പറയാതെ നേരെ ചൊവ്വേ പറഞ്ഞാൽ മതി. അമ്മ പാതി കളിയായും പാതി കാര്യമായും പറഞ്ഞപ്പോൾ അവൾ അമ്മയെ സപ്പോർട്ട് ചെയ്തു. നേരെന്നെ, ഇന്നലെ വരെ അച്ഛനൊരു കുഴപ്പവുമില്ലായിരുന്നു. മൂടിവെക്കാൻ പറ്റുന്ന കാര്യമല്ല തൻ്റെ നെഞ്ചിൽ വിങ്ങുന്നതെന്ന് അയാൾക്കറിയാം. അത് കേൾക്കുമ്പോൾ തൻ്റെ മകൾക്കെന്തു സംഭവിക്കുമെന്ന് ആ അച്ഛൻ ഭയപ്പെട്ടു. എങ്കിലും പറയാതെ വയ്യ. ഒരു വിധത്തിൽ ധൈര്യം സംഭരിച്ച് അവരുടെ മുഖത്ത് നോക്കാതെ അയാൾ അത് പറഞ്ഞു. മോളെ, ക്ഷമിക്കണം. അഖിൽ ഇനി നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അവനത് പറഞ്ഞു. അച്ഛൻ്റെ വായിൽ നിന്നും വീഴുന്നത് കേൾക്കാൻ ആകാംക്ഷയോടെ നിൽക്കുന്ന അവരുടെ ചങ്കിലേക്ക് അശ്നിവാദം പോലെ ആ വാക്കുകൾ പതിച്ചു. ഇല്ല, അവനത് പറയില്ല. തനിക്കൊറ്റയ്ക്കൊരു ജീവിതമില്ല. തൻ്റെ ലോകം അവനാണ്. തൻ്റെ ജീവൻ്റെ കിളി അവൻ്റെ നെഞ്ചിൻ കൂട്ടിലാണ്. അവനത് പറപ്പിച്ചു കളയുമോ? കഴുത്തു ഞെരിച്ചു കൊല്ലുമോ? താനറിയുന്ന അഖിൽ അത്തരക്കാരനല്ല. ഉള്ളുനീറി അവൾ എന്തൊക്കെയോ പുലമ്പിയെങ്കിലും ശബ്ദം തൊണ്ടക്കുഴിയിൽ ഞെരിഞ്ഞമർന്നതേയുള്ളൂ. മോളെ, അവനോട് വിഷമം വിചാരിക്കരുത്. അവനെ വിഴുങ്ങിയ രോഗത്തിൽ നിന്നും മോചനം കിട്ടുമോ എന്നറിയില്ല. അവനെയല്ല, നമ്മളെയാണ് ദൈവം ശിക്ഷിച്ചത്. ഒരർത്ഥത്തിൽ അവൻ മോളെ രക്ഷിക്കുകയാണ് ചെയ്തത്. അത്രയും പറഞ്ഞപ്പോഴേക്കും അയാൾ പൊട്ടിപ്പോയി. പിന്നെ അവിടെ കൂട്ടക്കരച്ചിലിൻ്റെ ആരവം മാത്രം ബാക്കിയായി. അന്നു മുതൽ അവളുടെ പ്രഭാതത്തിൽ എന്നും കറുത്ത സൂര്യൻ ഉദിച്ചു നിന്നു. അവളുടെ ഉള്ളിൽ ജീവിക്കാനുള്ള അഭിലാഷം എന്നേ നഷ്ടപ്പെട്ടു. മകളുടെ അവസ്ഥ കണ്ട് അമ്മയുടെ കരൾ പിടഞ്ഞു. ദുഃഖം മൂടുപടം ചാർത്തിയ ആ വീട്ടിൽ പിന്നെ ഒരിക്കലും ചിരി ഉയർന്നില്ല. മരണം കാത്തിരിക്കുന്ന മൂന്നാത്മാക്കൾ അവിടെ നിശബ്ദം തേങ്ങിക്കൊണ്ടിരുന്നു. തൻ്റെ പണയിനിയുടെ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിച്ചെങ്കിലും ജീവിതം നിഷേധിക്കപ്പെട്ട ഒരുവന് ഇനി അതെല്ലാം പൂർവജന്മ സ്മരണകൾ മാത്രം എന്നയാൾ വേദനയോടെ ഓർത്തു. എത്ര സന്തോഷത്തോടെ കഴിഞ്ഞതാണ്! പെട്ടെന്ന് പിടികൂടിയ ക്യാൻസർ തൻ്റെ സ്വപ്നങ്ങളെ കശക്കിയെറിഞ്ഞു. അറിഞ്ഞുകൊണ്ടൊരു പെൺകുട്ടിയുടെ ജീവിതം ദുരിതത്തിലാഴ്ത്തുവാൻ തനിക്കാവില്ല. ഒരു രോഗിയുടെ ഭാര്യയായി ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ ആത്മനൊമ്പരം അനുഭവിക്കുന്നവർക്കേ മനസ്സിലാവൂ. ജീവന്റെ പാതിയായ അവളെ താൻ ഉപേക്ഷിച്ചത് അവളുടെ ഭാവി ഇരുട്ടിലാകരുതെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ്. തന്നെ പിരിയാൻ അവൾക്ക് ആകില്ലെന്നറിയാം. എങ്കിലും കാലത്തിൻ്റെ മാന്ത്രിക സ്പർശത്താൽ പതിയെ അവൾ പുതിയൊരു ജീവിതത്തിലേക്ക് ഇഴുകിച്ചേരാതിരിക്കില്ല. തൻ്റെ നഷ്ടപ്രണയത്തെ ഓർക്കുമ്പോഴും അവൾക്ക് നന്മയുണ്ടാകണമെന്ന് അവൻ പ്രാർത്ഥിച്ചിരുന്നു. വർഷങ്ങൾ നീണ്ട ചികിത്സയ്ക്കൊടുവിൽ അവൻ ക്യാൻസറിൻ്റെ കരാളഹസ്തത്തിൽ നിന്നും പതിയെ മോചിതനായി. ഓരോ കീമോ കഴിയുമ്പോഴും കടുത്ത വേദനയോടൊപ്പം തന്നെ പ്രതീക്ഷയുടെ മരതക കൂമ്പുകളും അവൻ്റെ ഉള്ളിൽ മുളയിട്ടു. ആധുനിക വൈദ്യശാസ്ത്രം അതിൻ്റെ വൈഭവം അവനിൽ പ്രകടമാക്കി. അവൻ്റെ മനസാന്നിധ്യത്തിന് മുന്നിൽ ക്യാൻസർ മുട്ടുമടക്കി. താനിപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ്. ഇടയ്ക്ക് ചെക്കപ്പ് മാത്രം മതി. ഡോക്ടർ ആത്മസംതൃപ്തിയോടെ പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകൾ സജലങ്ങളായി. അയാളെ ജീവിതത്തിലേക്ക് മടക്കി.

0: കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ ആ ഭിഷക്കുരൻ അതിയായി സന്തോഷിച്ചു. തനിക്കായി കാത്തിരുന്ന പ്രിയപ്പെട്ടവളുടെ അടുത്തേക്ക് പറന്നെത്താൻ അയാൾ ആഗ്രഹിച്ചു. വർഷങ്ങൾക്കു മുൻപ് വാങ്ങിവെച്ച തങ്കത്താലി അവളുടെ കഴുത്തിൽ ചാർത്തി കൂട്ടിക്കൊണ്ടുവരുവാൻ അയാൾ തീരുമാനിച്ചു. പ്രണയം അവൾക്കൊരു നേരം പോക്കായിരുന്നില്ല, അതവളുടെ ഹൃദയരക്തം പോലെ വിശുദ്ധമായിരുന്നു. ഒരു പകരക്കാരനെപ്പറ്റി ഒരിക്കൽ പോലും അവൾ ചിന്തിച്ചിരുന്നില്ല. വിവാഹത്തിനുള്ള സമ്മതം അയാൾ അറിയിച്ചപ്പോൾ അവളുടെ തപിച്ച ഹൃദയത്തിൽ തേന്മഴ പെയ്തു. കരിഞ്ഞുണങ്ങിയ മനസ്സിൻ ചില്ലകളിൽ ആശാമലരുകൾ പുഞ്ചിരിച്ചു. തന്നിൽ നിന്നും അകന്നുപോയ അഖിലിനെ കാലം തിരിച്ചു നൽകിയിരിക്കുന്നു. അവളുടെ ഉള്ളിൽ മോഹങ്ങൾ ഉണർന്നു. ആ സ്നേഹസാഗരത്തിൽ അലിഞ്ഞു ചേരുവാൻ അവളൊരു പൂന്തേനരുവിയായി.
1: നീലക്കുറിഞ്ഞി പൂത്തപ്പോൾ അംബികാദേവി കൊട്ടേക്കാട്ട് എഴുതി അവതരിപ്പിച്ച കഥയാണ് ഇതുവരെ കേട്ടത്. സഹയാത്രികയിൽ ഇനി എറണാകുളം ജില്ലാ വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ ജീജ എസുമായി ലൗലിമോൾ നടത്തുന്ന അഭിമുഖ സംഭാഷണം.
2: ഇന്ന് നമ്മുടെ അതിഥി എറണാകുളം ജില്ലാ പ്രൊട്ടക്ഷൻ ഓഫീസർ ജീജ എസ് ആണ്. നമസ്കാരം മാം.
3: നമസ്കാരം
2: മാം. ഈ പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന പദം അതെങ്ങനെയാണ് മാം നിർവചിക്കുക?
3: 2005 പാർലമെന്റ് പാസാക്കിയ ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമത്തിന്റെ ജില്ലാതല ഇംപ്ലിമെന്റിംഗ് ഓഫീസറാണ് പ്രൊട്ടക്ഷൻ ഓഫീസർ. ഗാർഹിക അതിക്രമങ്ങൾക്ക് ഇരയായ സ്ത്രീകൾക്ക് അടിയന്തര സഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് പ്രൊട്ടക്ഷൻ ഓഫീസർ പ്രവർത്തിക്കുന്നത്.
2: പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന് പറയുന്ന ഈ തസ്തിക സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പോസ്റ്റ് ആണ് അല്ലേ? ഇത് ഏത് ഇതിലാണ് വരിക?
3: വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിലാണ്.
2: അപ്പൊ ഈ ഒരു ജില്ലയ്ക്ക് ഒരു പ്രൊട്ടക്ഷൻ ഓഫീസർ, അങ്ങനെയാണ് കണക്ക്. ഈ പ്രൊട്ടക്ഷൻ ഓഫീസർ എന്തൊക്കെയാ ചെയ്യുന്നത്? അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാ?
3: അതായത് നിയമത്തിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലകൾ എന്ന് പറഞ്ഞിട്ട് നിയമത്തിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗാർഹിക അതിക്രമത്തിനിരയായ സ്ത്രീകൾക്ക് അടിയന്തര സഹായം ലഭ്യമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. അപ്പം അവർക്ക് പല രീതിയിലായിരിക്കും സഹായങ്ങൾ വേണ്ടി വരുന്നത്. ഗാർഹിക അതിക്രമം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഏറ്റവും കൂടുതൽ സേഫ് എന്ന് കരുതുന്ന ഇടമാണ് കുടുംബം. പക്ഷെ കുടുംബത്തിനകത്ത് തന്നെ പലപ്പോഴും സ്ത്രീകൾക്ക് സംരക്ഷണം ഇല്ലാത്ത അവസ്ഥയാണ്. അത്തരത്തിൽ അരക്ഷിതാവസ്ഥയിലായവരോ അല്ലെങ്കിൽ അതിക്രമത്തിനിരയായ സ്ത്രീകൾക്ക് നിയമസഹായം, ചികിത്സാ സഹായം, അത്യാവശ്യം ഷെൽട്ടർ, ചിലപ്പോൾ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരായിരിക്കാം, അങ്ങനെയുള്ളവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും അതിക്രമത്തിൽ നിന്ന് പുറത്തു വരാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും പ്രൊട്ടക്ഷൻ ഓഫീസർ വഴി ചെയ്തു കൊടുക്കും.
2: അതില് നിയമസഹായം
3: നിയമസഹായം തീർച്ചയായിട്ടും പെടും. നിയമസഹായം എന്ന് പറയുമ്പോൾ ഈ അതിക്രമത്തിനിരയായ ഒരു സ്ത്രീ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ അവരോട് നിയമത്തിൽ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം അവരുടെ അതിക്രമം സർവൈവ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം കോടതിയിലേക്ക് നേരിട്ട് പോകാം, പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം, ചിലപ്പോൾ ഒരു മീഡിയേഷൻ കൊണ്ട് തീർക്കാൻ പറ്റുന്ന വിഷയങ്ങളായിരിക്കും. എല്ലാ അതിക്രമങ്ങളുടെയും തോത് ഒരുപോലെയല്ല, പലതും വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ ഒരു മീഡിയേഷൻ വഴി തീർക്കാൻ പറ്റും, ചിലപ്പോൾ കൗൺസിലിംഗ് ആയിരിക്കും ഇരു കൂട്ടർക്കും ആവശ്യമുള്ളത്. ചിലപ്പം ഈ സ്ത്രീക്കും കുഞ്ഞുങ്ങൾക്കും ഷെൽട്ടർ ആയിരിക്കും ആവശ്യം. അപ്പൊ ഇത്രയും സഹായങ്ങൾ നമ്മൾക്ക് ചെയ്തു തരാൻ സാധിക്കും എന്ന് അവരോട് പറഞ്ഞ് ശരിക്കും അവരെ ഒന്ന് ശാക്തീകരിക്കുകയാണ്. ഇങ്ങനെ കാര്യങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ അവകാശമുണ്ടെന്നും ഉള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അതനുസരിച്ച് അവരോട് തന്നെ ഒപ്പീനിയൻ ചോദിക്കും എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ ചിലർ പറയും മീഡിയേഷൻ മതി, ചിലർ പറയും ഒരു കൗൺസിലിംഗ് വേണം, ഞങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും ഒരു കൗൺസിലിംഗ് വേണം. മറ്റു ചിലർ പറയും നേരിട്ട് കേസായിട്ട് കോടതിയിലേക്ക് പോകണമെന്ന്. ഇത്തരത്തിൽ കേസായിട്ട് കോടതിയിലേക്ക് പോകണം എന്ന് പറയുന്നവർക്ക് നമ്മൾ ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് എന്ന് പറയും, ഗാർഹിക സംഭവ റിപ്പോർട്ട്. അത്തരത്തിൽ അവരുടെ ഒരു മൊഴി, അതിക്രമങ്ങൾ എന്താണ് അവർ നേരിട്ടതെന്നുള്ളത് നോക്കിയിട്ട് ഗാർഹിക സംഭവ റിപ്പോർട്ട് തയ്യാറാക്കി ഇവരുടെ പോലീസ് സ്റ്റേഷൻ ഏത് കോടതിയുടെ ജൂറിസ്ഡിക്ഷനിലാണോ വരുന്നത് ആ കോടതിയിലേക്ക് നമ്മൾ ഗാർഹിക സംഭവ റിപ്പോർട്ട് നമ്മൾ സമർപ്പിക്കും. പിന്നെ ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നാണ് അവർക്ക് സംരക്ഷണ ഉത്തരവും മറ്റു ഉത്തരവുകളും മറ്റു റിലീഫുകളും അവർക്ക് കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട കോടതികളാണ്.
2: അപ്പൊ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് അല്ല പോകുന്നത്?
3: അല്ല, പോലീസ് സ്റ്റേഷനിലേക്ക് വേണമെങ്കിൽ പോകാം, കാരണം നമ്മളങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാറില്ല. പല സ്ത്രീകളും പോലീസ് സ്റ്റേഷനിൽ പോയിട്ടായിരിക്കും നമ്മളടുത്ത് വരുന്നത്. അപ്പൊ നമ്മൾ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് വിടാറില്ല. ചിലപ്പോൾ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നായിരിക്കും നമ്മൾക്ക് കേസ് വരുന്നത്. ഈ സ്ത്രീകളെ നമ്മളടുത്തേക്ക് വിടുന്നത് തന്നെ സ്റ്റേഷനിൽ നിന്നായിരിക്കും. അപ്പൊ വീണ്ടും സ്റ്റേഷനിലേക്ക് പോയിട്ട് ഒരു മീഡിയേഷൻ അവിടെ നടത്തിയിട്ടും ഗുണകരമല്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കും അവർ നമ്മളടുത്തേക്ക് വരുന്നത്. ആ സാഹചര്യത്തിൽ നമ്മൾ വീണ്ടും അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാറില്ല.
2: അവയൊരു പ്രൊട്ടക്ഷൻ ഓഫീസർ

0: നിലവിലുണ്ട്, അല്ലെങ്കിൽ അവരെ സമീപിച്ചാൽ നമുക്കൊരു പരിഹാരം ലഭിക്കുമെന്ന് ജനങ്ങൾ അറിയണമല്ലോ. അങ്ങത്തരം കാര്യങ്ങൾ പൊതുജനത്തിന് എങ്ങനെ അറിയിക്കാൻ പറ്റുക?
1: പൊതുജനത്തിന് ഈ ഒരു നിയമം പ്രാവർത്തികമായിട്ട്, അതായത് കേരളത്തിൽ ഈ ഒരു നിയമം ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയ കാലയളവിൽ തന്നെ വ്യാപകമായ പബ്ലിസിറ്റികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ലഘുലേഖകള്, ക്ലാസ്സുകൾ, അവയർനെസ് ക്ലാസ്സുകൾ, പ്രൊട്ടക്ഷൻ ഓഫീസറും ഡിപ്പാർട്ട്മെന്റിലെ മറ്റു ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്നിട്ട് അവയർനെസ് ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ത്രൂ അംഗൻവാടി വർക്കേഴ്സിന്റെ ഗ്രൂപ്പുകളില്, കുടുംബശ്രീയുടെ ഗ്രൂപ്പുകളില്, പൊതുജനങ്ങളുടെ ഗ്രൂപ്പുകളില്, പൊതുപരിപാടികളില് ഒക്കെ, അല്ലാതെ തന്നെ നമ്മൾ തന്നെ വിളിച്ചു കൂട്ടുന്ന ചില മീറ്റിങ്ങുകളിൽ, അല്ലെങ്കിൽ അവയർനെസ് ക്ലാസ്സുകൾ എന്ന് തന്നെ പൂർണ്ണ ബോധ്യത്തോടെ നമ്മൾ ചെയ്യുന്ന കുറെ പദ്ധതികൾ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീണ്ടും ഇതുപോലെ അവയർനെസ് ക്ലാസ്സുകളും മറ്റും കൊടുക്കുന്നുണ്ട്, പല സോഴ്സ് വഴി കൊടുക്കുന്നുണ്ട്.
0: ഈ പ്രൊട്ടക്ഷൻ ലഭിക്കുക എന്ന് പറയുന്നത് അതൊരു അവകാശമാണോ?
1: തീർച്ചയായിട്ടും.
0: അപ്പം ഈ നിയമത്തിന്റെ കീഴിൽ ഏതൊക്കെ സ്ത്രീകൾക്കാണ് പരിരക്ഷ കിട്ടുക? അതായത് ജോലിയുള്ള ഒരു സ്ത്രീക്ക് പരിരക്ഷ, അങ്ങനത്തെ ഒരു വേർതിരിവ് എന്തെങ്കിലും ഉണ്ടോ?
1: ജോലി ഉണ്ടോ ജോലി ഇല്ലയോ എന്നുള്ള വേർതിരിവില്ല. ഈ നിയമത്തിന്റെ പേര് പോലെ തന്നെ നിയമം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ്. ആ പേരിൽ തന്നെ വളരെ വ്യക്തമാണ്, ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമമാണ്. അതായത് ഒരു സ്ത്രീ ഗാർഹിക അതിക്രമം നേരിടുന്നുണ്ടെങ്കിൽ, ആ സ്ത്രീ ജോലി ചെയ്യുന്നതാവാം ജോലി ഇല്ലാത്തതാവാം, അങ്ങനെ ഒരു വേർതിരിവില്ല. അതിക്രമത്തിന് ഇരയാകുന്ന സ്ത്രീ, ഗാർഹിക അതിക്രമ ഗൃഹം എന്ന് പറയുന്ന ആ ഒരു സംഗതിയിൽ ഉൾപ്പെട്ടു വരുന്ന എല്ലാ സ്ത്രീകൾക്കും ഇതിന്റെ സംരക്ഷണമുണ്ട്. അത് ഭാര്യയാകാം, അമ്മയാകാം, സഹോദരിയാകാം, മകളാകാം, ആരുമാകാം, ഏത് സ്ത്രീക്കും സംരക്ഷണം ലഭിക്കും.
0: ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ട് വരുമ്പോൾ അവർക്ക് എന്താണ് വേണ്ടതെന്ന് അവര് പറയുന്നത് അനുസരിച്ചിട്ടാണല്ലോ ഒരു പ്രൊട്ടക്ഷൻ ഓഫീസർ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ഒരു നിയമസഹായം ഒക്കെ വേണ്ടി വരുമ്പോ അതും ലഭ്യമാക്കും.
1: തീർച്ചയായും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ അവർക്കൊരു അവബോധം, ഒരു ശാക്തീകരണം കൊടുക്കും എന്ന് പറഞ്ഞു. ഇന്ന ഇന്ന സംഗതികളാണ് അവർക്ക് ലഭ്യമാകുന്ന നിയമത്തിന്റെ പരിധിയിലുള്ള സഹായങ്ങൾ എന്ന് പറയെങ്കിലും, നമ്മൾ അവരുടെ സിറ്റുവേഷൻ നമ്മൾ പൂർണ്ണമായി കേൾക്കുന്ന ഒരു ആളാണ്. കേട്ടിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നും ഇതിലേതാണ് നിങ്ങൾക്ക് ആവശ്യമെന്നും നമ്മൾ ചോദിക്കുന്നത്. എങ്കിലും ചിലപ്പോൾ നമ്മൾക്ക് തോന്നും അവർക്ക് ഇന്ന ഒരു സംഗതിയാണ് കൂടുതൽ യോജിക്കുന്നത് എന്ന് നമ്മൾക്ക് തോന്നും. അപ്പൊ അവര് ചിലപ്പോ പറയും, ശരി മീഡിയേഷൻ വഴി നമുക്ക് തീർക്കാം എന്ന് പറയും. പക്ഷെ നമ്മൾക്ക് തോന്നും ആ ഒരു സ്ത്രീയുടെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മീഡിയേഷനിലൂടെ ചിലപ്പോ അത് സെറ്റിൽ ചെയ്യാൻ പറ്റില്ല, അത് അവർക്ക് ഒരു റിലീഫ് കിട്ടില്ല എന്ന് നമുക്ക് ചിലപ്പോ തോന്നും. ഇത് കോടതിയിൽ പോയി പ്രൊട്ടക്ഷൻ ഓർഡർ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഉചിതമെന്ന് നമ്മൾ അങ്ങോട്ട് പറയും. അവര് അതിന് വില്ലിംഗ് ആണെങ്കിൽ അത്തരത്തിൽ തുടരും. ചിലർ പറയും വേണ്ട, നമുക്ക് മീഡിയേഷൻ മതി എന്ന് സ്ട്രോങ് ആയിട്ട് ഇൻസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവർ പറയുന്നത് തന്നെ ചെയ്യും. പക്ഷെ നമ്മൾ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാറുണ്ട്, കാരണം അവരുടെ ഒറ്റ കേസ് കൊണ്ടാണ് വരുന്നത്. പക്ഷെ നമ്മൾക്ക് ഒരുപാട് കേസുകൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം ഏതാണ് അവർക്ക് കുറച്ചുകൂടെ അഭികാമ്യം എന്നുള്ളത്. നമ്മൾ അങ്ങനെ സജസ്റ്റ് ചെയ്യാറുണ്ട്. ചിലർ പറയും വേണ്ട, കുടുംബജീവിതം ആർക്കും ഇല്ലാതാക്കാൻ താല്പര്യമില്ലല്ലോ, എല്ലാവർക്കും ഭദ്രമായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് കുടുംബജീവിതം. അപ്പൊ നമ്മൾ ചിലപ്പോൾ പറയുമ്പോൾ കോടതി എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ഭയം ഉണ്ടാവുമല്ലോ, ഇനി കോടതിയിൽ പോയിട്ട് കുടുംബജീവിതത്തിന്റെ ഭദ്രത ഇല്ലാതായി പോകുമോ എന്നുള്ളത് ഭയന്നിട്ടായിരിക്കാം പലരും വേണ്ട എന്ന് പറയുന്നത്.
0: ഒരു സ്ത്രീക്ക് പ്രൊട്ടക്ഷൻ വേണം, അല്ലെങ്കിൽ ഒരു വീട്ടിൽ അതിക്രമം നേരിടുന്നുണ്ട് എന്ന് മറ്റൊരാൾക്ക് വന്ന് നിങ്ങളെ അറിയിച്ച് നിങ്ങൾക്ക് അതിൽ ഇടപെടാൻ കഴിയും.
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഇങ്ങനെ ഒരു അതിക്രമം ഇന്ന വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് സ്ഥലത്ത് പോയി അന്വേഷിക്കാറുണ്ട്. അന്നേരം അന്വേഷിക്കുന്ന സമയത്ത് ഈ നമ്മൾ പോയ വീട്ടിലുള്ള സ്ത്രീ ഇതേ കാര്യം ആവർത്തിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നടപടിയെടുക്കും. നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ ആ സ്ത്രീ പറയാണ്, എനിക്ക് അത്തരത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല, അതൊരു വ്യാജ പരാതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട്
0: കൊണ്ടുപോകും. ഇപ്പൊ ഈ കുട്ടികളുടെ കാര്യം, ഈ നിയമത്തിന്റെ പരിരക്ഷ കുട്ടികൾക്കും കിട്ടുന്നില്ല?
1: തീർച്ചയായിട്ടും. ഒരമ്മയോടൊപ്പം ചിലപ്പോൾ കുഞ്ഞുങ്ങളോ കുഞ്ഞുങ്ങളും ഉണ്ടാവും, ആ കുഞ്ഞുങ്ങൾക്കും ഇതേ സംരക്ഷണം കിട്ടും. കുട്ടികളെയും ചിലപ്പോൾ അബ്യൂസർ, അതായത് ഭർത്താവാണെങ്കിൽ ഭർത്താവ്, ആരാണോ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നത് അദ്ദേഹം ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ കുട്ടികൾക്കൂടെ സംരക്ഷണം ഇതുവഴി ഉറപ്പാക്കും.
0: അപ്പൊ ഇവരെ പുറത്ത് താമസിപ്പിക്കേണ്ടി വരിക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിനൊക്കെ എന്തൊക്കെയാ നടപടികൾ ചെയ്യുന്നത്?
1: നമുക്ക് ഡൊമസ്റ്റിക് വയലൻസിന് ഇരയായ, ഗാർഹിക അതിക്രമത്തിന് ഇരയായ സ്ത്രീകൾക്ക് ഷെൽട്ടർ ഹോമുകളുണ്ട്. എറണാകുളം ജില്ലയിൽ നിലവിൽ സർക്കാർ മഹിളാ മന്ദിരം മാത്രമാണുള്ളത്. അതല്ലാതെ നമുക്ക് ശക്തി സദനുകളുടെ രണ്ടു മൂന്ന് ഹോമുകളും ഉണ്ട്. മഹിളാ മന്ദിരത്തിൽ പാർപ്പിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് അത് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശക്തി സദനുകളിലേക്കൊക്കെ മാറ്റി താമസിപ്പിക്കും. അതായത് അതിക്രമത്തിനിരയായ കുട്ടികളെയും അമ്മയും നമ്മൾ മഹിളാ മന്ദിരത്തിൽ പാർപ്പിക്കാറുണ്ട്.
0: ഇപ്പം മാം ഒരു പ്രൊട്ടക്ഷൻ ഓഫീസറായിട്ട് ജോലി ചെയ്യുകയാണല്ലോ, അപ്പം എന്തൊക്കെ കേസുകളാണ് ഇതിൽ കൂടുതൽ വന്ന് കണ്ടിട്ടുള്ളത്?
1: കൂടുതലും ഭർത്താവിന്റെ മദ്യപാനം, മകന്റെ മദ്യപാനം കൊണ്ട് അമ്മയെ ഉപദ്രവിക്കുന്നു. ഇപ്പം കൂടുതലായിട്ട് മയക്കുമരുന്നുകൾ, ഇപ്പം മദ്യവും മയക്കുമരുന്നും ഒക്കെയാണ് പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വിഷയം. അതല്ലാതെയും സോഷ്യൽ മീഡിയയുടെ ഉപയോഗം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുള്ള സംശയം, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിലും.
0: ഇങ്ങനെ വരുന്നവരെ ഏതെങ്കിലും ഡി അഡിക്ഷൻ സെന്ററിലാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും?

0: തീർച്ചയായിട്ടും നമ്മളെ ശ്രമിക്കും. ഈ പറയുന്ന ആളിനെ വിളിച്ചു വരുത്തി സംസാരിച്ച് ഡി അഡിക്ഷന് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് നിർബന്ധിച്ച്
1: നമ്മൾ
0: താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഡി അഡിക്ഷൻ സെന്ററുകളിലേക്കൊക്കെ വിടാറുണ്ട്.
1: ഇപ്പൊ ഈ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്ത് ഇപ്പൊ സെറ്റിലായി, കുറച്ച് കഴിയുമ്പോൾ അത് ആവർത്തിക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടോ?
0: ഉണ്ട്. ഈ ഗാർഹ്യാതിക്രമം ഒക്കെ ശരിക്കും പറഞ്ഞ ഒരു സൈക്ലിക്കാണ്. മീഡിയേഷൻ ഒക്കെ നടത്തി ഇവരെ സെറ്റിൽ ചെയ്ത് വിടും. ഭാര്യയും ഭർത്താവും ഒക്കെ സമ്മതിച്ച് വളരെ സന്തോഷത്തോടെ പോകും. പക്ഷെ ഇത് രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും അവർ വിളിക്കും
1: ഇതേ പരാതിയായിട്ട്.
0: കാരണം പ്രത്യേകിച്ച് ആൾക്കഹോളിക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു മാസമൊക്കെ ആയിരിക്കും പുള്ളി മദ്യപിക്കാതിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്.
1: അപ്പൊ വീണ്ടും ഇതെല്ലാം തന്നെ ആവർത്തിക്കേണ്ടി വരും. ഈ
0: വീണ്ടും നമ്മള് മീഡിയേഷന് ശ്രമിക്കും, നമ്മള് വിളിക്കും, എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്, നമ്മൾക്ക് ഒരു പ്രാവശ്യം സെറ്റിൽ ആയതാണല്ലോ. ചിലപ്പോ ഓക്കെ ഒരു പ്രാവശ്യം കൂടെ പോകും. പക്ഷെ അങ്ങനെയാണ് നമ്മൾ ഇത് കോടതിയിലേക്ക് പോകാൻ നിർബന്ധിതരാകുന്നത്.
1: ശരി,
0: പ്രൊട്ടക്ഷൻ ഓർഡർ ലംഘിച്ചു കഴിഞ്ഞാൽ നിയമ നടപടികളുണ്ട്.
1: അത് ശരി,
0: പോലീസ് FIR ഇടുക, കോടതിയിലേക്ക് ഇത് പോവുക, ഒരു വർഷം വരെ തടവ് കിട്ടാവുന്ന സംഗതിയാണ് പ്രൊട്ടക്ഷൻ ഓർഡർ ലംഘിക്കുന്നത് എന്നുള്ളത്. അന്നേരം ഒരു ഭയം വരും. സ്റ്റേഷനിൽ നിന്നാണെങ്കിലും പോലീസുകാര് വാൺ ചെയ്യും, ഇത്തരത്തിലുള്ള സംഭവം എന്റെ പുറകെ ഉണ്ട്. അങ്ങനെ വരുമ്പോ ചിലപ്പോ ഒരു ഭയം വരും.
1: അപ്പൊ
0: ഈ സൈക്ലിക് ആയിട്ടുള്ള സംഭവം ആവർത്തിക്കാതിരിക്കും, എന്നാലും ഉണ്ടാവും.
1: മാമിന്റെ ഒരു ജോലിയുടെ ഒരു സ്വഭാവം, മാമിന് എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു ജോലിയിൽ ഇരുന്നുകൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റും?
0: അത് ഈ അതിക്രമത്തിനിരയായ സ്ത്രീകൾക്ക് നമുക്ക് കോടതിയിലേക്ക് കേസെടുത്ത് പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിക്കൊടുക്കാം. പ്രൊട്ടക്ഷൻ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു ഉത്തരവ് ലംഘിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു വിഷയമുള്ളത് കൊണ്ട് കുറെ പേരൊക്കെ സമാധാനപരമായി ജീവിക്കാനുള്ള ഒരു സാധ്യത അതിൻ്റെ അകത്തുണ്ട്. സംരക്ഷണ ഉത്തരവ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. ഷെൽട്ടർ കൊടുക്കാൻ സാധിക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ ഷെൽട്ടർ കൊടുക്കാൻ പറ്റും. ഇപ്പൊ നിയമസഹായം, അതുകൂടാതെ തന്നെ മെഡിക്കൽ സഹായം. ഇപ്പൊ ഇഞ്ചോർഡ് ആയിട്ടായിരിക്കും ചിലർ വരും, അവരെ നമുക്ക് ആശുപത്രിയിലേക്കൊക്കെ കൊണ്ടുപോയി നമ്മുടെ തന്നെ ഭൂമികയുണ്ട്, ജനറൽ ആശുപത്രിയിൽ ഭൂമികയുണ്ട്, ഭൂമികയുടെ സൗകര്യം ഉപയോഗപ്പെടുത്താം. അല്ലെങ്കിൽ നേരിട്ട് തന്നെ നമുക്ക് ഡോക്ടറിനെ റെഫർ ചെയ്യാം. സർക്കാർ ആശുപത്രിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ഒരു ലൈസൺ വെക്കുന്നുണ്ടല്ലോ, ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ലൈസൺ ഉണ്ട്. അപ്പൊ ലൈസൺ വെച്ചിട്ട് നമുക്ക് ചികിത്സ കൊടുക്കാം. പിന്നെ ഇതിൻ്റെ അകത്തുള്ളൊരു വിഷയം എന്ന് വെച്ചാൽ അതിക്രമത്തിനിരയായ സ്ത്രീകൾക്ക് ആശ്വാസ നിധി എന്ന് പറഞ്ഞിട്ടൊരു ധനസഹായ പദ്ധതി സർക്കാരിന്റെ ഉണ്ട്. ജെൻഡർ ബേസ്ഡ് വയലൻസ്, ഡൊമസ്റ്റിക് വയലൻസ്, റേപ്പ് വിക്ടിംസ്, ആസിഡ് അറ്റാക്കിന്റെ വിക്ടിംസ്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആശ്വാസ നിധി എന്ന് പറഞ്ഞൊരു ധനസഹായം കൊടുക്കുന്നുണ്ട്. ഗാർഹിക അതിക്രമത്തിനിരയായവരെയും ഇമ്മീഡിയറ്റ് ആയിട്ട് അതിക്രമത്തിനിരയായ ആൾക്കാരാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ ധനസഹായത്തിലേക്ക് അവരെ കൂടി ഉൾപ്പെടുത്താം.
1: ഇപ്പം മാം കൂടുതലും പറഞ്ഞത് വീടിനകത്ത് അതിക്രമം നേരിടുന്നവർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വയലൻസ് നേരിട്ടവരാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളില്ലേ, പ്രായമായവര്, വിധവകളായവര്, അങ്ങനെയുള്ളവർക്ക് ഈ നിയമം പരിരക്ഷ നൽകുന്നുണ്ടോ?
0: തീർച്ചയായിട്ടും. പക്ഷെ ഈ നിയമത്തിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർഹിക അതിക്രമം, ഒരു കൂരയ്ക്ക് കീഴില് പങ്കിട്ട് വാർത്ത ഒരു വീടുണ്ടായിരിക്കണമല്ലോ. പിന്നെ ഒരു ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് വേണം. വിവാഹ ബന്ധം, രക്തബന്ധം, അല്ലെങ്കിൽ കൂട്ടുകുടുംബം വഴിയുള്ള ബന്ധം, ദത്തെടുക്കൽ വഴിയുള്ള ബന്ധം, ഇതാണ് ഒരു ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഈ റിലേഷൻഷിപ്പിനകത്ത് വരുന്ന ആൾക്കാരിൽ നിന്നുള്ള അതിക്രമങ്ങൾക്കാണ് ഡയറക്റ്റ് ആയിട്ട് കേസെടുക്കാനും മറ്റു കാര്യങ്ങളിലേക്ക് ചെയ്യാനും സാധിക്കുന്നത് നിയമപ്രകാരം. അല്ലാതെ ഇപ്പൊ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരാള് നിരന്തരം ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഇടപെടുകയും അവർക്ക് ആവശ്യമായ പോലീസ് സഹായം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്.
1: ഇപ്പൊ മാം ഒരു പ്രൊട്ടക്ഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി?
0: ഞാനിപ്പോ 15 വർഷം.
1: ആളുകൾക്ക് ഇങ്ങനത്തെ ഹെൽപ്പുകളൊക്കെ ചെയ്തു കൊടുത്തിട്ട് അവര് അവരുടെ ജീവിതം ഓക്കെ ആയി എന്ന് അവര് വന്ന് സന്തോഷത്തോടെ പറയുന്ന ഒരു ഇൻസിഡന്റ് എന്തെങ്കിലും
0: ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ചിലരൊക്കെ പ്രൊട്ടക്ഷൻ ഓർഡർ കിട്ടി, പ്രശ്നങ്ങളില്ല, ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ കൂടുതലും ഈ സൈക്ലിക് പ്രോസസ് ഉള്ള ആൾക്കാരാണ്. അപൂർവം ചിലരെങ്കിലും നമ്മളോട് വന്ന് നന്ദി പറയാറുണ്ട്, സന്തോഷമായി ജീവിക്കുന്നു എന്ന് പറയാറുണ്ട്. ചിലര് വർഷങ്ങൾ കഴിഞ്ഞ് വിളിക്കാറുണ്ട്, വീണ്ടും പ്രശ്നം തുടങ്ങി എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. പല ടൈപ്പ് ഓഫ് സിറ്റുവേഷൻസ് ആണ് ഉണ്ടാകുന്നത്.
1: ഇങ്ങനെയുള്ളവർക്ക് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കാറുണ്ട്?
0: തീർച്ചയായിട്ടും. കൗൺസിലിംഗ് ഒന്നോ രണ്ടോ ഒക്കെ സിറ്റിംഗ് ഒക്കെ ആവശ്യമുള്ളവർക്ക് അത്രയും ഇതിൽ നമ്മൾ കൗൺസിലേഴ്സിനെ കൊണ്ട് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. ഷെൽട്ടർ ഹോം ഉള്ളതുപോലെ തന്നെ സർവീസ് പ്രൊവൈഡിംഗ് സെന്ററുകളുണ്ട്. ജില്ലയിൽ പല ഭാഗത്തായിട്ട് സർവീസ് പ്രൊവൈഡിംഗ് സെന്ററുകളുണ്ട്. ഈ സർവീസ് പ്രൊവൈഡിംഗ് സെന്ററുകൾക്കും പ്രൊട്ടക്ഷൻ ഓഫീസറുടെ അതേപോലത്തെ ഡ്യൂട്ടികളാണുള്ളത്. അതിക്രമത്തിനിരയായ സ്ത്രീകൾക്ക് ആവശ്യമായ എല്ലാ നിയമ സഹായവും മറ്റു സഹായങ്ങളും ഒക്കെ കൊടുക്കാൻ പര്യാപ്തമായ രീതിയിലാണ് അവരെ സജ്ജീകരിച്ചിരിക്കുന്നത്.
1: ശരി, ഈ 15 വർഷക്കാലം ഒരു പ്രൊട്ടക്ഷൻ ഓഫീസറായിട്ട് ജോലി ചെയ്തിട്ട് ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന സ്ത്രീകളാണ് മാമിന്റെ മുന്നിലൂടെ കടന്നു പോയിട്ടുള്ളത്. അപ്പൊ അത്തരം സ്ത്രീകളോട് മാമിന് എന്താണ് പറയാനുള്ളത്?
0: അതായത് നമ്മൾ പലപ്പോഴും ഈ സ്ത്രീകളുടെ ജീവിത പശ്ചാത്തലമൊക്കെ നോക്കുമ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യം ചിലരിലെങ്കിലും കാണാറുണ്ട്. അപ്പം സ്ത്രീകൾ എപ്പോഴും സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെടുക, എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാകുന്ന ജോലിയിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന സ്ത്രീ എപ്പോഴും ശാക്തീകരിക്കപ്പെട്ട സ്ത്രീ തന്നെയായിരിക്കും. അങ്ങനെ ശാക്തീകരിക്കപ്പെടുമ്പോൾ മറ്റ് ശാക്തീകരണം

0: സ്വാഭാവികമായും അവരിലേക്ക് വന്നു ചേരുകയും അവർ പൂർണ്ണമായും ശാക്തീകരിക്കപ്പെട്ട ഒരു സ്ത്രീയായി മാറുകയും ചെയ്യും. പലപ്പോഴും നമ്മൾ ഈ സാമ്പത്തികമായ ഒരു പ്രതിസന്ധിയൊക്കെ ആയിരിക്കും ആ അതിക്രമങ്ങളൊക്കെ സഹിച്ച് അവിടെ ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സ്ത്രീകളെ കൊണ്ടെത്തിക്കുന്നത്. സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെട്ട ഒരു സ്ത്രീക്ക് അത്തരം ദുരനുഭവങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നേരിടേണ്ട ഒരു സാഹചര്യമില്ല. കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ സംരക്ഷണം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭക്ഷണം, ഈ പറയുന്ന സ്ത്രീയുടെ സ്വന്തമായ അവരുടെ സംരക്ഷണം, ഇതൊക്കെ വരുമ്പോൾ അവർ ഒന്ന് മടിക്കുകയാണ് ചെയ്യുന്നത്. ഈ ബന്ധങ്ങളിൽ തന്നെ തുടർന്നുകൊണ്ട് അതിക്രമം നേരിട്ട് തുടർന്നും അവരിത് സഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുണ്ട്. അപ്പൊ സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെടുക, സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളത് ഏതൊരു സ്ത്രീയും, പഠിച്ചു വരുന്ന കുഞ്ഞുങ്ങളായാലും, ഇപ്പൊ പലരും വിവാഹത്തിൽ നിന്നൊക്കെ പിന്മാറുന്നുണ്ട്, വിവാഹം കഴിക്കാൻ തന്നെ തൽപരരല്ല. കാരണം ഇപ്പൊ സമൂഹത്തിൽ നടക്കുന്ന സാഹചര്യങ്ങൾ കണ്ടിട്ടാവാം അവരങ്ങനെ ഒരു തീരുമാനങ്ങളിലേക്ക് എത്തുന്നത്. സ്വന്തം കാലിൽ നിൽക്കുക, സാമ്പത്തികമായി ശാക്തീകരിക്കുക. പിന്നെ എല്ലാ ബന്ധത്തിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ബന്ധത്തിൽ നിന്ന് മാന്യമായി പിരിയുക എന്നുള്ളതാണ്. അത് ദാമ്പത്യ ജീവിതത്തിലെ രണ്ട് പങ്കാളികളും അതേപോലെ മാന്യത കാണിച്ച് വേണ്ടെങ്കിൽ ഉപദ്രവിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു സ്ത്രീയെ ഉപദ്രവിക്കേണ്ട കാര്യമില്ല, വേണ്ട എങ്കിൽ വേണ്ട, നമുക്ക് പിരിയാം എന്നുള്ള രീതിയിൽ മാന്യമായി പിരിയാനുള്ളൊരു മനസ്സ് ഇരു കക്ഷികളും കാണിക്കുക എന്നുള്ളതേ ഉള്ളൂ.
1: അപ്പൊ ഒരു പ്രൊട്ടക്ഷൻ ഓഫീസറുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഈ സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുമാണ് ജീജ നമ്മളോട് സംസാരിച്ചത്. താങ്ക് യു മാം.
0: താങ്ക് യു.
1: അപ്പോൾ വീടുകളിൽ അതിക്രമം നേരിടുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ രാത്രി സമയങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഒരു സഹായം ആവശ്യമുണ്ട് എങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് സഹായം ആവശ്യപ്പെടാവുന്നതാണ്. നമ്പർ പറഞ്ഞു തരാം, 82 81 99 90 57. ജില്ലാ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ നമ്പറാണിത്. ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് സഹായം ആവശ്യപ്പെടാവുന്നതാണ്. തീർച്ചയായും സഹായം ലഭ്യമാവും. നമ്പർ ഇതാണ്, 82 81 99 90 57.
2: ഇതുവരെ കേട്ടത് എറണാകുളം ജില്ലാ വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ ജീജ എസുമായി ലൗലിമോൾ നടത്തിയ അഭിമുഖം. ഇതോടെ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം പ്രീതി ജോസഫ്, സഹായം കെ വി ലീല. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ.

0: ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഒക്ടോബർ 15 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ അമിതവണ്ണം, പ്രമേഹം ഇവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് എൻഡോക്രൈനോളജിസ്റ്റ് ആൻഡ് ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ ഇന്ദു എലിസബത്ത് മാത്യു മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മുതൽ 0484-2-4-6-3-9-7 അല്ലെങ്കിൽ 0484-2-4-2-6-3-8-7 അല്ലെങ്കിൽ 9446-4-5-5-8-8-8 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കൊച്ചി FM 102.3. സമയം 3:31:17. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം പറയാ ധൻ എന്ന ചിത്രത്തിലെ ഗാനം കിഷോർ കുമാർ പാടിയത്. ഗാനരചന ആനന്ദ് ബക്ഷി, സംഗീതം RT ബർമൻ.
1: ദിൽ ഹായ് മേരാ ദിൽ തേരാ ദിൽ

ആനന്ദ് ബക്ഷിയുടെ വരികൾക്ക് ലക്ഷ്മികാന്ത് പ്യാരയിലാൽ ഈണം പകർന്ന് കിഷോർ കുമാർ പാടിയ ഗാനം ഇനി. ചിത്രം ആ മിലോ സജ്ന.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: നൂറ്റാണ്ടുകൾ നീണ്ട സാംസ്കാരിക വിനിമയത്താൽ രൂപപ്പെട്ടതാണ് ഇന്ത്യൻ നാഗരികതയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സഞ്ചാരികളും വ്യാപാര സമൂഹവും ഭാരതീയ ചിന്തയുടെ വാഹകരായി പ്രവർത്തിച്ചിരുന്നതായും സാംസ്കാരിക ബന്ധങ്ങളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. സമാധാനവും സുസ്ഥിരവുമായ ഇൻഡോ പസഫിക് മേഖലയ്ക്ക് ഇന്ത്യയും ആസിയാനും മുൻഗണന നൽകുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. രാജ്യത്ത് പുതിയ ക്ഷയരോഗ കേസുകളിൽ 21% കുറവുണ്ടായതായി കേന്ദ്ര സർക്കാർ. 28 കോടിയിലധികം പേരെയാണ് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്.

0: തൃശൂർ കൊടുങ്ങല്ലൂർ ഏറിയാട് പ്രായപൂർത്തിയാവാത്ത കുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കുട്ടിയുടെ മരണത്തിൽ കൊടുങ്ങല്ലൂർ പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പിതാവ് നൌഷാദ് രംഗത്തെത്തിയിരുന്നു. രാഷ്ട്രീയ ഏകതാ ദിവസിനോടനുബന്ധിച്ച് കേരള പോലീസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ദേശീയ മോട്ടോർ സൈക്കിൾ റാലിക്ക് അടൂർ KAP ബറ്റാലിയനിൽ സ്വീകരണം നൽകി. ശബരിമലയിൽ അരവണ നിർമ്മാണം ഇന്നു മുതൽ പുനരാരംഭിച്ചു. അരവണ നിർമ്മാണ പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി കഴിഞ്ഞ ഒരു മാസക്കാലമായി പ്ലാന്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. KSRTC നടപ്പിലാക്കുന്ന കൊറിയർ ആന്റ് ലോജിസ്റ്റിക് സേവനങ്ങൾ കൂടുതൽ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായി ഡോർ ടു ഡോർ സേവനത്തിനായി സംസ്ഥാന സഹകരണ സംഘങ്ങളിൽ നിന്ന് താൽപര്യപത്രം ക്ഷണിച്ചു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തുലാവർഷം നാളെയോടെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ നാലാം മത്സരം ഇന്ന് ഹൈദരാബാദിൽ.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 4 മണി കഴിഞ്ഞ് 2 മിനിറ്റും 49 സെക്കൻഡും.

നാലുമണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഇപ്പോൾ ആശംസകളൊക്കെ അറിയിക്കാം, അതുപോലെ ഇഷ്ടഗാനങ്ങളൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യാം. അതിനുവേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9446455888. മെസ്സേജ് അയക്കുമ്പോൾ പേരും സ്ഥലവും വെക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വോയിസ് മെസ്സേജ് അല്ല, ടെക്സ്റ്റ് മെസ്സേജാണ് അയക്കേണ്ടത്.

അപ്പൊ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഡിയർ നാലുമണിപ്പൂവേ, ഞങ്ങൾക്ക് ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട് ബിജു സ്വാമി കൊരട്ടിയിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജാനകിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് വെച്ചു തരാം. സ്നേഹമുള്ള നാലുമണിപ്പൂവിന്. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ, കറുകുറ്റിയിൽ നിന്നാണ്. എൻ്റെ ജീവൻ്റെ ജീവനായ ഭാര്യ ദീപയ്ക്കും ഞങ്ങളുടെ പൊന്നുമക്കൾക്കും പിന്നെ നാലുമണിപ്പൂവ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് വെച്ച് തരണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും വെച്ചു തരാം. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, എൻ്റെ പേര് ശൈല, ചേർത്തല മണവേലിയിൽ നിന്നുമാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്കൊരു പാട്ട് വെച്ച് തരാമോ? അല്ലിയിളം പൂവോ എന്ന് തുടങ്ങുന്ന പാട്ടാണ് എനിക്ക് വേണ്ടത്. എൻ്റെ കൊച്ചുമക്കളായ ശ്രീഹാനും ശ്രീഹരിക്കും വേണ്ടിയിട്ടാണ്. അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ട് ഇതാ വരുന്നു പാട്ട്.

പാട്ടൊക്കെ കേട്ട് എല്ലാവരും ഉറക്കായോ? എന്നാൽ പിന്നെ ഉറക്കമൊക്കെ മാറ്റി വെച്ചിട്ട് ഉണർന്നിരുന്നോളൂ, നമുക്ക് അടുത്ത മെസ്സേജൊക്കെ കേൾക്കണ്ടേ. ഹായ് നാലുമണിക്കുട്ട, എനിക്ക് മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് വെച്ച് തരുമോ? ഞാൻ കുറേ ദിവസമായി വെള്ളിത്തിരയിലേക്ക് വിളിക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. ഇതിലും മെസ്സേജ് അയക്കുന്നുണ്ട്, വായിക്കാറില്ല. ഇന്നെങ്കിലും പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നസീമ നൌഷാദ് പള്ളുരുത്തിയിൽ നിന്നാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വെച്ചു തരാം കേട്ടോ. നമ്മളോട് പെണങ്ങല്ലേ, കാരണം നമുക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നതല്ലേ. അപ്പോൾ ഇല്ലൊന്നും നമുക്ക് വായിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുപോലെ തന്നെ എല്ലാ പാട്ടുകളും എല്ലാവരും പറയുന്നത് വെക്കാനും പറ്റിയെന്ന് വരില്ല. നമുക്ക് സമയം കുറവല്ലേ, അതുകൊണ്ടാണ് മെസ്സേജൊക്കെ വായിച്ചിട്ട് മാക്സിമം മെസ്സേജൊക്കെ വായിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് നാലുമണി പൂവേ, ശുഭസായാഹ്നം. എനിക്ക് ഒരു പാട്ട് വെച്ച് തരുമോ? ഇപ്പോൾ മെസ്സേജ് വായിക്കാറില്ല, എനിക്ക് പാട്ടും തരാറില്ല. ഇന്നെങ്കിലും വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി പ്രിയ കറുകുറ്റിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വെച്ചു തരാം കേട്ടോ. മനഃപൂർവ്വമല്ല, ഞാൻ പറഞ്ഞല്ലോ, മനഃപൂർവ്വം നമ്മൾ മാറ്റിവെക്കുന്നതല്ല, കാണാതെ പോകുന്നതാണ്. ഒരുപാട് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. ഇതാ ഇപ്പോഴും മെസ്സേജ് അയക്കണം എന്ന് പറഞ്ഞിട്ട് പോലും ഓരോരുത്തർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഫോണിൻ പരിപാടിയല്ല, ഫോണിൻ പരിപാടി ഇതാ ഇതിന് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ 5 മണിക്കുണ്ട്, ഗുഡ് ഈവനിങ് കൊച്ചിയുണ്ട്, അപ്പോൾ വിളിക്കാം. എന്താ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് കേട്ടിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം. അപ്പോൾ 4 മണിപ്പൂക്കളിലേക്ക് നിങ്ങൾ മെസ്സേജ് ആണ് കേട്ടോ അയക്കേണ്ടത്. മണിച്ചേട്ടൻ്റെ പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട് ചാലക്കുടിയിൽ നിന്നും മിനിയും കൂടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചേച്ചി, എനിക്ക് മണിച്ചേട്ടൻ്റെ ഏതെങ്കിലും ഒരു പാട്ട് മതി എന്നാണ്.

0: ഒക്ടോബർ 14 വിശ്വമാനക ദിനം ആശംസകളോടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കൊച്ചി ബ്രാഞ്ച്.
1: നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. എന്റെ പ്രിയ 4 മണി

ഇപ്പോവേ, ഞാൻ ഷിംജയാണ്, ഇടപ്പള്ളിയിൽ നിന്നാണ്. എൻ്റെ അനിയത്തിയുടെ രണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, തീർച്ചയായിട്ടും വെച്ചു തരാം. കുട്ടികളുടെ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ, ഇനി മെസ്സേജ് അയക്കുമ്പോൾ പേരൊക്കെ പറയണേ. ഇനി നമുക്ക് മറ്റൊരു മെസ്സേജ് ഉണ്ട്. രഘുനാഥ്, അദ്ദേഹം കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നും. ഹായ് നാലുമണിപ്പൂവേ, സുഖാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാനൊരു യാത്രയിലാണ്. എൻ്റെ അനിയത്തിയുടെ മക്കളായ പ്രജിയും പിന്നെ മക്കളുടെ സ്ഥാനത്ത് കാണുന്ന പവിത്ര ബിജുവിനും ഭദ്ര പ്രജീഷിനും വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും വെച്ചു തരാം. സാന്ദ്ര മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചേച്ചി, എനിക്ക് സായ് അഭയങ്കാർ പാടിയ മകളെ എന്നുള്ള സോങ് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആള് മെസ്സേജ് അയച്ചിരിക്കുന്നത് കോതമംഗലത്ത് നിന്നുമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് പിന്നെ എന്താ പറയുക, നമ്മുടെ ഷിംജി ചേച്ചി പറഞ്ഞ രണ്ട് മക്കൾക്കും കൂടെ സ്പെഷ്യൽ ഡെഡിക്കേഷൻ കൂടിയാണ് കേട്ടോ.

0: ബ്രോ, എല്ലാ ദിവസവും 6-7 കോടി വെഹിക്കിൾസ് ആണ് പെട്രോൾ പമ്പിൽ ഫ്യുവൽ നിറയ്ക്കുന്നത്. രാജ്യത്ത് ഏകദേശം 20 കോടി 2-വീലേഴ്സും 3 കോടി കാറുകളും കഴിഞ്ഞ 2.5 വർഷമായി E20 ഓടിക്കൊണ്ടിരിക്കുകയാണ്.
1: എല്ലാം നല്ല രീതിയിൽ തന്നെയല്ലേ പോകുന്നത്?
0: അത് തന്നെ. E20 കാരണം ശരിക്കും എന്തെങ്കിലും വൈഡ് സ്പ്രെഡ് പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ ഇതുവരെ അത് പുറത്തു വരേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് റൂമേഴ്സിനെ വിശ്വസിക്കരുത്, ഫാക്ട്സിനെ വിശ്വസിക്കൂ. ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
2: മച്ചനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
4: നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാട്ടോ. ഇദ്ദേഹം ആസാമിലാണ് അദ്ദേഹത്തിന്റെ സ്ഥലം. പേര് ഹിതേന്ദ്ര ദാസ് എന്നാണ്. അദ്ദേഹം ഇപ്പോൾ ഇവിടെയുണ്ട്. ഏതെങ്കിലും ഒരു ഹിന്ദി സോങ് വെച്ച് തരുമെന്ന് ചോദിച്ചിട്ട് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും വെച്ച് തരാം കേട്ടോ. നമുക്ക് മെസ്സേജൊക്കെ അയച്ചല്ലോ, പാട്ടൊക്കെ നമ്മുടെ പരിപാടിയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഒരുപാട് ഒരുപാട് സന്തോഷം. ഇനിയും കണ്ടിന്യൂ ചെയ്യാം, ഞങ്ങൾക്ക് ഇതുപോലെ മെസ്സേജൊക്കെ അയക്കുക കേട്ടോ. അടുത്ത മെസ്സേജ് നോക്കാം. പ്രിയ 4 മണിപ്പൂവേ, സുഖമല്ലേ? സുഖമായിരിക്കുന്നു. എൻ്റെ പേര് ഇന്ദ്രജിത്ത്. ഞാൻ UAE അബുദാബിയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. ഞങ്ങൾക്കൊരു പാട്ട് വെച്ച് തരാമോ? ഗുപ്ത എന്ന മൂവിയിലെ സോങ് ആണ് വേണ്ടത്, ദുനിയാ ഹസീനോ മേല. ആ പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പാട്ട് കേൾക്കാൻ കാത്തിരിക്കുന്ന ഞങ്ങൾ ആരൊക്കെയാണെന്ന് പറയാം. വൈഫ് അശ്വതി, ഇന്ദ്രജിത്ത്. മക്കൾ അയന, അവന്തിക, അക്ഷര, അശ്വിനി, ആവണി. ആഹാ, അപ്പൊ എല്ലാവർക്കും ഇതാ വരുന്നു. നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട്.

0: ഏവർക്കും ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ ഹൃദയം നിറഞ്ഞ വിശ്വമാനക ദിനാശംസകൾ. BIS ഗുണനിലവാരവും സുരക്ഷയും ഉപഭോക്തൃ സംരക്ഷണവും ഉറപ്പാക്കുന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡുകൾ രൂപപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഗുണമേന്മ നമുക്കെല്ലാവർക്കുമുള്ള സംയുക്ത ഉത്തരവാദിത്തമാണ്. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ BIS.gov.in.
1: നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഹലോ നാലുമണിപ്പൂവേ, എൻ്റെ പേര് സീതു, കലൂരിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാർക്കും മക്കൾക്കും ഒക്കെ വേണ്ടിയിട്ട് പാട്ട് വെച്ചു തരുമെന്നാണ് സീതു ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ സീതു, തീർച്ചയായിട്ടും വെച്ചുതരാം. മറ്റൊരു മെസ്സേജ് നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, സുഖമൊന്നു വിശ്വസിക്കുന്നു, വിശ്വസിച്ചോളൂ, സുഖമായിരിക്കുന്നു. അവിടെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ആ, ഞങ്ങൾക്കും ഇവിടെ എല്ലാവർക്കും സുഖമാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആള്. നിന്നെ കേൾക്കാനായിട്ട് ഞങ്ങൾ റെഡിയായി കഴിഞ്ഞു. ഞാൻ സജിതയാണ്, പുല്ലുവഴിയിലെ ഒരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങളുടെ കടയുടെ ഓണറുടെ മകന്റെ വിവാഹ വാർഷികമായിരുന്നു, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമോ? എൻ്റെ മക്കളുടെ പേര് സച്ചു, അൻസിറ, പിന്നെ ഇവിടെയുള്ള സുധേച്ചി, രമ്യ, അനു, പ്രീതി എന്നിവരുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് വെച്ച് തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും വിവാഹ വാർഷികം ഇന്നലെ ആഘോഷിച്ച രണ്ടു പേർക്കും അവരുടെ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് വിവാഹ വാർഷിക ആശംസകൾ അറിയിക്കുകയാണ് അവിടെയുള്ള

സജിത ചേച്ചിയുടെയും ബാക്കി എല്ലാവരുടെയും പേരിലും ഒപ്പം പാട്ടും വെച്ചു തരാം. നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ രേഷ്മ സന്തോഷാണ്, വൈപ്പിൻ മാനാട്ട് പറമ്പ് നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. ഞങ്ങളുടെ 20-ാമത്തെ വിവാഹ വാർഷികമാണ്. എൻ്റെ ഭർത്താവ് സന്തോഷിനും കൂടി വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, തീർച്ചയായും വെച്ചു തരാം. അപ്പോൾ രേഷ്മയ്ക്കും സന്തോഷിനും വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു. ഒപ്പം ഇതാ വരുന്നു സോങ്.

0: ബ്രോ, എല്ലാ ദിവസവും 6-7 കോടി വെഹിക്കിൾസ് ആണ് പെട്രോൾ പമ്പിൽ ഫ്യുവൽ നിറയ്ക്കുന്നത്. രാജ്യത്ത് ഏകദേശം 20 കോടി ടൂ വീലേഴ്സും 3 കോടി കാറുകളും കഴിഞ്ഞ 2.5 വർഷമായി E20 ഓടിക്കൊണ്ടിരിക്കുകയാണ്.
1: എല്ലാം നല്ല രീതിയിൽ തന്നെയല്ലേ പോകുന്നത്?
0: അത് തന്നെ. E20 കാരണം ശരിക്കും എന്തെങ്കിലും വൈഡ് സ്പ്രെഡ് പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ ഇതുവരെ അത് പുറത്തു വരേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് റൂമേഴ്സിനെ വിശ്വസിക്കരുത്, ഫാക്ട്സിനെ വിശ്വസിക്കൂ. ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
2: നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാൻഡ് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വേവ്സ് PB ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി FM നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സുവർണാവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക്. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8078359023 അല്ലെങ്കിൽ 0484-2422-543.
3: ഹലോ, 4 മണിപ്പൂവേ, ഞാൻ സോജി സോണിയാണ്, പുത്തൻപള്ളിയിൽ നിന്നാണ്. എനിക്കൊരു പാട്ട് വെക്കാമോ? 4 മണിപ്പൂവ് കേട്ടുകൊണ്ടിരിക്കുന്ന ചായ പലഹാരം ഉണ്ടാക്കുന്ന എല്ലാവർക്കും, അതുപോലെ 4 മണിപ്പൂവിനെ കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓ, പലഹാരം ഉണ്ടാക്കാത്തവരെ ആൾ ഓർത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പലഹാരം ഉണ്ടാക്കാറില്ലല്ലോ, അതായിരിക്കും. ഞങ്ങൾ വീട്ടിലെല്ലാവരും കൂടി ചായ പലഹാരം ഉണ്ടാക്കുകയാണ്. കൊള്ളാം, നന്നായി. പലഹാരമൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞോളൂ, ഞാനാണെങ്കിൽ ചായ പോലും കുടിക്കാതെ ഇവിടെ ഇരിക്കാം. എന്തായാലും കുഴപ്പമില്ല, പാട്ട് വച്ചേരാ കേട്ടോ. എന്തായാലും സൂചി കാര്യമായിട്ട് പറഞ്ഞല്ലേ, പാട്ട് വച്ചേരാം. നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. 4 മണിപ്പൂവിന് എൻ്റെ നമസ്കാരം. ഞാൻ എടക്കുളത്ത് നിന്നും വിനിതയാണ്. എനിക്ക് ഒരു പാട്ട് വേണം. എൻ്റെ മക്കൾ കൃതികയ്ക്കും ഇമാനിയയ്ക്കും വേണ്ടിയിട്ട് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും മക്കൾക്ക് 2 പേർക്കും വേണ്ടിയിട്ട് പാട്ട് വെച്ചുതരാം കേട്ടോ.

ബെല്ല തോമസ് ചേരാൻ നല്ലൂരിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. എൻ്റെ ബ്രദറിൻ്റെ 25-ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഒരു നല്ല പാട്ട് വെച്ച് തരണം. ബ്രദറിൻ്റെ പേര് ജോസഫ്, വൈഫ് അനി. അപ്പോൾ ജോസഫിനും അനിക്കും വിവാഹ വാർഷികാശംസകൾ നേരുന്നു. രണ്ടുപേർക്കും വേണ്ടിയിട്ട് പാട്ട് വെച്ചേരാട്ടോ. അമൽ എറണാകുളത്ത് നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചൽത്തേരെ ഇഷ്കുമീൻ എന്ന് തുടങ്ങുന്ന പാട്ട് എനിക്ക് വെച്ചു തരുമോ? ഈ സോങ് എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം എന്നാണ് ആൾ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതാ വരുന്നു പാട്ട്.

നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഗുഡ് ഈവനിങ് നാലുമണിപ്പൂവേ, ഞാൻ നാട്ടിൽ ലീവിന് വരുമ്പോൾ മാത്രമേ നിന്നെ ശല്യപ്പെടുത്താറുള്ളൂ, നിനക്ക് സന്ദേശം അയക്കാറുള്ളൂ. ഞാൻ വത്സകുമാറാണ്, അഞ്ചുമൂർത്തി മംഗലം, പാലക്കാട് ജില്ലയിൽ. അപേക്ഷയൊന്നുമില്ല, പറ്റുമെങ്കിൽ എനിക്കൊരു നല്ല പാട്ട് കേൾപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും വച്ചുതരാം. നാട്ടിൽ ലീവിന് വരുമ്പോഴോ മാത്രമേ നമ്മൾ ഓർക്കാറുള്ളൂ, അപ്പോൾ അല്ലാത്തപ്പോൾ ഒന്നും ഓർക്കാറില്ലേ. എന്തായാലും എവിടെയായിരുന്നാലും നമുക്ക് മെസ്സേജ് അയച്ചോളൂ. നമുക്ക് പറ്റുന്ന സമയത്തും മെസ്സേജ് കാണുന്ന സമയത്തും നമ്മൾ തീർച്ചയായിട്ടും വായിക്കും, പാട്ടും വെച്ചു തരും. നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഞങ്ങളുടെ പ്രിയപ്പെട്ട നാലുമണിപ്പൂവിന് നല്ലൊരു ശുഭസായാഹ്നം ആദ്യം ആശംസിക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. സന്തോഷം, തിരിച്ചും ശുഭസായാഹ്നം. ഞങ്ങളുടെ പ്രിയ സൗഹൃദവാണി കുടുംബത്തിലെ പ്രിയ സുഹൃത്തും ഷീബാമ്മയുടെ കൊച്ചുമകനുമായ ഡിയോൺ കുട്ടന്റെ ജന്മദിനമാണിന്ന്. ഒപ്പം തന്നെ ഇന്ന് പ്രിയ സുഹൃത്തായ സിന്ധു കവിയൂരിന്റെ മകൾ ആരാധ്യയുടെ ജന്മദിനം കൂടിയാണ്. രണ്ട് കുഞ്ഞുമക്കൾക്കും ജന്മദിനാശംസകൾ നേരുന്നു. ഒരു പാട്ടും കൂടെ വെച്ചു തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജയങ്കർ, സലിത, ശ്രീനന്ദ എന്നിവർ ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ കൊച്ചിക്കാരെ കൊച്ചി എഫ് എമ്മിലെ നാലുമണിപ്പൂവിലേക്ക് ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് ഒരു ഗാനം ചോദിക്കുന്നത്. വച്ചു തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരാതിയൊക്കെ ഉണ്ട്. നമ്മുടെ മെസ്സേജ് ഇപ്പോഴാണ് കേട്ടോ കണ്ടത്. ഈ മെസ്സേജ് ഞാൻ കണ്ടത് ഇപ്പോഴാണ്. അപ്പോൾ എന്തായാലും കണ്ടു. അപ്പോൾ രണ്ടു പേർക്കും ജന്മദിനാശംസകൾ. നിങ്ങളോടൊപ്പം തന്നെ ചേർന്നിട്ട് ഞാനും ആശംസിക്കുകയാണ്. എല്ലാവിധ ആശംസകളും പാട്ട് വെച്ചു തരാം കേട്ടോ. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ അനൂപാണ്. ഓട്ടുപാറ എന്ന സ്ഥലത്താണ്, കൊച്ചി എയർപോർട്ടിലാണ് ജോലി ചെയ്യുന്നത്. കോഴിക്കോട് സ്വദേശിയാണ്. 9 വർഷമായി ഇവിടെ. ഉച്ചയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ റേഡിയോ ആണ് എൻ്റെ ആശ്രയം. നാളെ എൻ്റെ ചേച്ചിയുടെ മോളുടെ 2-ാമത്തെ ജന്മദിനമാണ്. 1-ാമത്തെ എനിക്ക് ആഘോഷിക്കാൻ പറ്റിയില്ല. 14 വർഷത്തിന് ശേഷം ഉണ്ടായ മോളാണ്. പേര് അസ്മിയ, ചേച്ചിയുടെ പേര് ഷൈനി. മോൾക്ക് വേണ്ടിയിട്ട് പാട്ട് വെച്ച് തരണം, ആശംസകൾ അറിയിക്കണം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അസ്മിയ മോൾക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നു. ഷൈനി ചേച്ചിയുടെയും അതുപോലെ തന്നെ മാമൻ്റെയും എല്ലാവരുടെയും പേരിൽ ആശംസകൾ നേരുവാണ് കേട്ടോ. അപ്പോൾ പാട്ട് അവിടെ അവർ പരിപാടി കേൾക്കുന്നില്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അസ്മിയ കുട്ടിക്ക് സന്തോഷമാവട്ടെ. നമുക്ക് പാട്ട് കേട്ടാലോ.

നമ്മുടെ സമയം തീരാറായി. നമുക്ക് അടുത്ത ഒന്ന് രണ്ട് മെസ്സേജ് കൂടി നോക്കാം. ഹലോ, നാലുമണിപ്പൂവേ, സുഖമല്ലേ? ഞാൻ അർത്തുങ്കൽ നിന്ന് ദേവികയാണ്. എന്റെ അച്ചായിയുടെ ബർത്ത്ഡേയാണ്. അപ്പൊ അച്ചായിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൾ അച്ചായിയുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. എന്തായാലും എന്താ, ദേവികയുടെ അച്ഛന് പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ.

ഹായ് നാലുമണിപ്പൂവേ, ഞാൻ ദേവേശ്വർ എം രാകേഷാണ്. പട്ടണക്കാട് നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് ഖലീഫ എന്ന സിനിമയിലെ അസലായവളെ എന്ന പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും, ദാ വരുന്നു സോങ്.

ഇന്നത്തെ നമ്മുടെ നാല് മണിപ്പൂക്കളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടഗാനങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് അതുപോലെ തന്നെ ആശംസകളൊക്കെ അറിയിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ നീതു.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുസാറ്റെക് ഫൗണ്ടേഷനിൽ കരാറടിസ്ഥാനത്തിൽ ജനറൽ മാനേജർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. MBA യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റ tbi@kusat.ac.in എന്ന വിലാസത്തിലേക്ക് ഈ മാസം 20 മുൻപായി അയയ്ക്കുക. വിശദവിവരങ്ങൾക്ക് 9895025773 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: എന്റെ ബൈക്കിൽ നോട്ടിംഗ് കുറവാണ്.
2: എന്റെ കാറിൽ നിന്ന് നേരത്തേതിനേക്കാൾ പൊല്യൂഷൻ കുറവാണ് പുറത്തു വരുന്നത്.
3: എന്റെ സ്കൂട്ടർ നല്ല പിക്കപ്പാണ് തരുന്നത്.
4: വെഹിക്കിൾ ഏതായാലും പെട്രോൾ E20 ആണെങ്കിൽ വാഹനങ്ങളിൽ നോക്കിംഗ് കുറയുന്നു. കാർബൺ എമിഷൻ 40% കുറയുന്നു. ഹൈ ഒക്ടെയിൻ ഉള്ളത് കൊണ്ട് പിക്കപ്പ് അമേസിംഗ് ആണ്. യുവർ പെട്രോൾ വെഹിക്കിൾ ഇസ് 100% കമ്പാറ്റബിൾ വിത്ത് E20.
5: ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
6: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
7: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യേഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
6: 9447007786.

0: എന്റെ ബൈക്കിൽ നോക്കിംഗ് കുറവാണ്.
1: എന്റെ കാറിൽ നിന്ന് നേരത്തെ അതിനേക്കാൾ പൊല്യൂഷൻ കുറവാണ് പുറത്തു വരുന്നത്.
2: എന്റെ സ്കൂട്ടർ നല്ല പിക്കപ്പാണ് തരുന്നത്.
3: വെഹിക്കിൾ ഏതായാലും പെട്രോൾ E20 ആണെങ്കിൽ വാഹനങ്ങളിൽ നോക്കിംഗ് കുറയുന്നു, കാർബൺ എമിഷൻ 40% കുറയുന്നു. ഹൈ ഒക്ടെയ്ൻ ഉള്ളത് കൊണ്ട് പിക്കപ്പ് അമേസിംഗ് ആണ്. യുവർ പെട്രോൾ വെഹിക്കിൾ ഇസ് 100% കമ്പാറ്റബിൾ വിത്ത് E20.
4: ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
5: സിറ്റി

0: അതെ, ഈ E20 യെ കുറിച്ച് എന്താണ് ഇത്ര കൺഫ്യൂഷൻ?
1: എനിക്ക് ഫുൾ കോൺഫിഡൻസ് ആണ്. E20 യെ ഓട്ടോമോട്ടീവും ഫ്യുവൽ ടെസ്റ്റിംഗ് എക്സ്പേർട്സും എക്സ്റ്റൻസീവ്ലി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അബ്നോർമൽ എഞ്ചിൻ വെയർ ഒന്നും തന്നെ ഒബ്സർവ് ചെയ്തിട്ടില്ല. ഫ്യുവൽ സിസ്റ്റം മെറ്റീരിയൽസും E20 കമ്പാറ്റബിലിറ്റിക്കായി ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ക്ലിയർ ആണ്, E20 മൂലം എഞ്ചിൻ നോക്കിംഗ് കുറയുന്നു. ഹൈ ഒക്ടേൻ വാല്യൂ ഉള്ളതുകൊണ്ട് പിക്കപ്പും ബെറ്റർ ആണ്.
0: അപ്പോൾ നോ കൺഫ്യൂഷൻ, ഓൺലി കോൺഫിഡൻസ്.
1: ഭാരത സർക്കാർ സംരംഭങ്ങളായ എന്ന വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
2: മച്ചനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
0: അതെ, ഈ E20 യെ കുറിച്ച് എന്താണ് ഇത്ര കൺഫ്യൂഷൻ?
1: എനിക്ക് ഫുൾ കോൺഫിഡൻസ് ആണ്. E20 യെ ഓട്ടോമോട്ടീവും ഫ്യുവൽ ടെസ്റ്റിംഗ് എക്സ്പേർട്സും എക്സ്റ്റൻസീവ്ലി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അബ്നോർമൽ എഞ്ചിൻ വെയർ ഒന്നും തന്നെ ഒബ്സർവ് ചെയ്തിട്ടില്ല. ഫ്യുവൽ സിസ്റ്റം മെറ്റീരിയൽസും E20 കമ്പാറ്റബിലിറ്റിക്കായി ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ക്ലിയർ ആണ്, E20 മൂലം എഞ്ചിൻ നോക്കിംഗ് കുറയുന്നു. ഹൈ ഒക്ടേൻ വാല്യൂ ഉള്ളതുകൊണ്ട് പിക്കപ്പും ബെറ്റർ ആണ്.
0: അപ്പോൾ നോ കൺഫ്യൂഷൻ, ഓൺലി കോൺഫിഡൻസ്.
1: ഭാരത സർക്കാർ സംരംഭങ്ങളായ എന്ന വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
4: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ബ്രോ, എല്ലാ ദിവസവും 6-7 കോടി വെഹിക്കിൾസ് ആണ് പെട്രോൾ പമ്പിൽ ഫ്യുവൽ നിറയ്ക്കുന്നത്. രാജ്യത്ത് ഏകദേശം 20 കോടി 2-വീലേഴ്സും 3 കോടി കാറുകളും കഴിഞ്ഞ 2.5 വർഷമായി E20 ഓടിക്കൊണ്ടിരിക്കുകയാണ്.
2: എല്ലാം നല്ല രീതിയിൽ തന്നെയല്ലേ പോകുന്നത്?
1: അത് തന്നെ. E20 കാരണം ശരിക്കും എന്തെങ്കിലും വൈഡ് സ്പ്രെഡ് പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ ഇതുവരെ അത് പുറത്തു വരേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് റൂമേഴ്സിനെ വിശ്വസിക്കരുത്, ഫാക്ട്സിനെ വിശ്വസിക്കൂ. ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്. ബ്രോ, എല്ലാ ദിവസവും 6-7 കോടി വെഹിക്കിൾസ് ആണ് പെട്രോൾ പമ്പിൽ ഫ്യുവൽ നിറയ്ക്കുന്നത്. രാജ്യത്ത് ഏകദേശം 20 കോടി 2-വീലേഴ്സും 3 കോടി കാറുകളും കഴിഞ്ഞ 2.5 വർഷമായി E20 ഓടിക്കൊണ്ടിരിക്കുകയാണ്.
2: എല്ലാം നല്ല രീതിയിൽ തന്നെയല്ലേ പോകുന്നത്?
1: അത് തന്നെ. E20 കാരണം ശരിക്കും എന്തെങ്കിലും വൈഡ് സ്പ്രെഡ് പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ ഇതുവരെ അത് പുറത്തു വരേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് റൂമേഴ്സിനെ വിശ്വസിക്കരുത്, ഫാക്ട്സിനെ വിശ്വസിക്കൂ. ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
3: കോട്ടയം കെൽട്രോൺ നാഗമ്പടം നോളജ് സെന്ററിൽ വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ഡാറ്റ എൻട്രി, ആനിമേഷൻ ആൻഡ് ഡിജിറ്റൽ ഫിലിം മേക്കിംഗ്, മൾട്ടിമീഡിയ ആനിമേഷൻ വിത്ത് AI തുടങ്ങിയ തൊഴിലധിഷ്ഠിത കോഴ്സുകളിൽ സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. വിശദവിവരങ്ങൾക്ക് 9567788890 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: റെയിൽവേ ജീവനക്കാർക്ക് 78 ദിവസത്തെ വേതനത്തിന് തുല്യമായ തുക ബോണസായി അനുവദിക്കാൻ കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി. 11 ലക്ഷത്തിലധികം ജീവനക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. ദേശീയ സാമൂഹിക സുരക്ഷ പദ്ധതി 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാനും തീരുമാനം. സൗദി അറേബ്യയ്ക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ അപലപിച്ച ഇന്ത്യ. മേഖലയിൽ സമാധാനം എത്രയും വേഗം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് വിദേശകാര്യമന്ത്രാലയം പ്രത്യാശ പങ്കുവച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. രാജ്യത്ത് പുതിയ ക്ഷയരോഗ കേസുകളിൽ 21% കുറവുണ്ടായതായി കേന്ദ്ര സർക്കാർ. 28 കോടിയിലധികം പേരെയാണ് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. വയനാട്ടിലെ പരമ്പരാഗത കർഷകനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ ചെറുവയൽ രാമൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. തൃശൂർ കൊടുങ്ങല്ലൂർ എറിയാട് പ്രായപൂർത്തിയാവാത്ത കുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു.

0: കുട്ടിയുടെ മരണത്തിൽ കൊടുങ്ങല്ലൂർ പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പിതാവ് നൌഷാദ് രംഗത്തെത്തിയിരുന്നു. രാഷ്ട്രീയ ഏകതാ ദിവസിനോടനുബന്ധിച്ച് കേരള പോലീസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ദേശീയ മോട്ടോർ സൈക്കിൾ റാലിക്ക് അടൂർ KAP ബറ്റാലിയനിൽ സ്വീകരണം നൽകി. ശബരിമലയിൽ അരവണ നിർമ്മാണം ഇന്ന് മുതൽ പുനരാരംഭിച്ചു. അരവണ നിർമ്മാണ പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി കഴിഞ്ഞ ഒരു മാസക്കാലമായി പ്ലാന്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത, 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തുലാവർഷം നാളെയോടെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് ഹൈദരാബാദിൽ.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3, സമയം 5 കഴിഞ്ഞ് 2:55.
2: ഗുഡ് ഈവനിങ് കൊച്ചി.

നിറഞ്ഞ മനസ്സോടെ, നിറഞ്ഞ സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ഹൃദയപൂർവ്വം എല്ലാ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഗുഡ് ഈവനിങ് കൊച്ചി. ഇന്ന് ശ്രോതാക്കളോടൊപ്പം ഞാൻ സെൽവരാജ്.

പ്രിയമുള്ളവരെ, ഗുഡ് ഈവനിങ്. കൊച്ചി ആരംഭിക്കുന്നു. കൊച്ചു കൊച്ചു വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇവയാണ്: 0484 24 26 397, 0484 24 26 387. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്: 94 46 45 58 88. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 0484 24 26 397, 0484 24 26 387, 944 45 58 88. അപ്പോൾ ഈ നമ്പറിലേക്കാണ് പ്രിയ ശ്രോതാക്കൾ വിളിക്കേണ്ടത്. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്, നമുക്ക് ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ, അവിചാരിതമായ ചില സന്ദർഭങ്ങളിൽ നമ്മൾക്കൊരു കൈത്താങ്ങായി, നമ്മൾക്കൊരു വാക്കുകൊണ്ട് നമ്മളെ പ്രത്യാശയുടെ വഴിയിലേക്ക് നയിച്ചിട്ടുള്ള വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുണ്ടാകാം, അവരുടെ വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. അവരുടെ പ്രചോദനാത്മകമായ ആ വാക്കുകളിലൂടെയോ പ്രവൃത്തികളിലൂടെയോ നമുക്ക് ജീവിതത്തിൽ പുതിയൊരു താളം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടാകും. അത്തരം വ്യക്തികൾ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ, അത്തരം വ്യക്തികളിൽ ഒരാളായി നിങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ, അത്തരം വിശേഷങ്ങൾ നമുക്കിന്ന് പങ്കുവയ്ക്കാം ഇന്നത്തെ ഗുഡ് ഈവനിങ് കൊച്ചിയിൽ. സോ പ്രിയ ശ്രോതാക്കൾ, നിങ്ങളുടെ അനുഭവങ്ങൾ ഓർത്തെടുക്കുക. ഓർത്തെടുത്ത് വിളിക്കുന്ന സമയം കൊണ്ട് ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: പ്രിയമുള്ളവരെ, നമ്മുടെ ഗുഡ് ഈവനിങ് കൊച്ചിയിലേക്ക് ഒരിക്കൽ കൂടി അവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു കോളർ ഓൾറെഡി ഉണ്ട്, അതാരാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഹലോ ഹലോ, അനിത, എവിടെന്നാ വിളിക്കുന്നേ? മഞ്ഞുമ്മൽ അല്ലേ. ആ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ. നമുക്ക് ഇന്നത്തെ വിഷയം കേട്ടിരുന്നോ?
1: നല്ല വിശേഷങ്ങൾ തന്നെ. ഞാൻ എപ്പോഴും റേഡിയോന്റെ ഒരു സുഹൃത്താണ്.
0: ആണല്ലേ, വർഷങ്ങളായിട്ട് റേഡിയോ കേൾക്കുന്നു.
1: വർഷങ്ങളായി കാണുന്നുണ്ട്.
0: അപ്പൊ നമ്മുടെ എല്ലാ പരിപാടികളെ കുറിച്ചും നല്ല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും എങ്കിൽ പോലും.
1: ഞാൻ പണ്ട് വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും 8:30 ഈ പണ്ട് ചെറിയ ഫോണാണല്ലോ, അപ്പൊ നമ്മള് ഹെഡ്ഫോണൊക്കെ വെച്ച് നടക്കണ വഴി കേട്ടോണ്ട് 9 മണിവരെ പോകുന്നു.
0: ഓക്കെ, അപ്പൊ ഇന്നത്തെ വിഷയം കേട്ടിരുന്നു. എന്താണ് അഭിപ്രായങ്ങളൊക്കെ ഉള്ളത്? ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ടോ?
1: എനിക്കെന്ന് പറഞ്ഞാ എന്താ പറയാ, മറക്കാൻ പറ്റാത്ത അനുഭവം പറഞ്ഞാ, എന്റെ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞിട്ട് എനിക്കൊരു ആക്സിഡന്റ് പോലെ വീണു.
0: എത്ര നാൾ മുമ്പ്?
1: ഒരു 3 വർഷമൊക്കെ
0: ആയിട്ടാണോ?
1: ഹസ്ബൻഡ് മരിച്ചിട്ട് ഇന്നലെ 5 വർഷമായി. അപ്പൊ ഒന്ന് വീണ അവസ്ഥയില് ഞാൻ എന്ത് ചെയ്യുന്ന അവസ്ഥയിൽ ഇരിക്കുന്നായിരുന്നു. കാരണം ഓപ്പറേഷൻ വേണമായിരുന്നു.
0: അപ്പോ
1: എന്ത് ചെയ്യുന്ന എനിക്കൊരു വെട്ട് പിടിയിലായിരുന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു ഗ്രൂപ്പുണ്ട് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്. അപ്പൊ ഓൺ ദ സ്പോട്ട് വൈകുന്നേരമാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്
0: ആവണേ.
1: ഞാനൊരു അഡ്വർടൈസിംഗ് ഫേമില് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഒരു 20 വർഷത്തോളം വർക്ക് ചെയ്തു.
0: ശരി ശരി ശരി. ഹസ്ബൻഡിന്റെ മരണത്തിന് ശേഷം ഒക്കെ
1: മരണം കഴിഞ്ഞ് പിന്നെ ആകെ തകർന്നിരിക്കണായിരുന്നു.
0: ഓക്കെ,
1: അത് കഴിഞ്ഞാണ് ഈ ഒരു വീഴ്ച ഒന്ന് വീണതാണ്. മുട്ടുകുത്തി ഒന്ന് വീണു.
0: ശരി,
1: ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടായപ്പോ തന്നെ സർജറി വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ അവസ്ഥയിൽ ഈ ഇത്രയും പൈസ എങ്ങനെ ഉണ്ടാക്കുന്നുള്ള ഒരു ഇതിൽ ഞാൻ ഇരുന്ന് പോയി ഹോസ്പിറ്റലിൽ. അപ്പോഴാണ് നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഇങ്ങനെ
0: സൗഹൃദങ്ങളാണ് അല്ലേ?
1: ആ സൗഹൃദങ്ങള്. ഉടനെ അവിടത്തെ ഒരു ചേട്ടന് ഇതുപോലെ മെസ്സേജ് ഇട്ടു. എന്താ പറയാ, രാവിലെ രാത്രി തന്നെ എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് വന്നെ രാവിലെ ഫസ്റ്റ് ഓപ്പറേഷൻ സജസ്റ്റ് ചെയ്തു. ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ റൂമിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് വേണ്ട പൈസ എന്റെ അക്കൗണ്ടിൽ വന്നു സാറ്.
0: അതെ, അത് ഭയങ്കര അതാണ് ഞാൻ ഇന്നത്തെ ഈ വിഷയത്തിന്റെ ഒരു. അതെ, അപ്പൊ ആ ഗ്രൂപ്പുമായിട്ട് ഇപ്പോഴും അവരുമായിട്ട് ഇപ്പോഴും സൗഹൃദമൊക്കെ ഉണ്ടോ? അപ്പൊ അവരാണ് നമ്മുടെ ജീവിതത്തിന്റെ അല്ലേ? ഓ, നല്ല കാര്യം, നല്ല
1: കാര്യം.
0: തീർച്ചയായിട്ടും ആ സൗഹൃദങ്ങൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ ആയിരിക്കുമല്ലോ നമ്മളുടെ പ്രതിസന്ധികളില് അല്ലേ? നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ ഇപ്പൊ എല്ലാം സാധാരണ രീതിയിലേക്ക് ആയോ? ശരി, ഓ വളരെ സന്തോഷം കേട്ടതിൽ കേട്ടോ. അല്ല, അതാണ് നമ്മുടെ സൗഹൃദങ്ങൾ എപ്പോഴും അങ്ങനെയാണ്. നമുക്ക് ചിലപ്പോൾ അവരോട് ചില സമയത്ത് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളിലൊക്കെ അകപ്പെടുന്ന സമയങ്ങളിൽ നമ്മളെ സഹായിക്കാനായിട്ട് ആരെങ്കിലും എവിടെ നിന്നെങ്കിലും ഒക്കെ വരും.
1: എനിക്ക് ഫുൾ ടൈം റേഡിയോ ആണ്. ഇപ്പൊ രാവിലെ 5 മണിക്ക് എണീക്കുമ്പോ റേഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു എത്രയാകുമ്പോ അമ്പലത്തിൽ പോകും. അച്ചച്ചേച്ചിയുടെ പരിപാടി ഉണ്ടാവുമല്ലോ.
0: ആ ഉണ്ടാവും രാവിലെ രാവിലെ.
1: പക്ഷേ 9:30 മുമ്പ് അമ്പലത്തിൽ പോകും വേണം.
0: അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ നമ്മളെ സഹായിച്ച നമ്മുടെ സൗഹൃദം ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്നു. അതിലേതേറെ സന്തോഷമുണ്ട്. അപ്പൊ എല്ലാവരോടും അന്വേഷണങ്ങളൊക്കെ പറയുക. ആകാശവാണിയുടെ കൊച്ചി നിലയത്തിന്റെ പ്രത്യേകിച്ചും സ്നേഹാന്വേഷണങ്ങളൊക്കെ പങ്കുവെക്കുക കേട്ടോ. വിളിച്ചതിൽ വളരെ സന്തോഷം. അപ്പൊ ഇനിയും ഇങ്ങനെയുള്ള സൗഹൃദങ്ങളൊക്കെ മുന്നോട്ട് പോകട്ടെ ദീർഘകാലം കേട്ടോ. അപ്പൊ വിളിച്ചതിൽ സന്തോഷം, വളരെ വളരെ സന്തോഷം. ഓക്കെ, പ്രിയമുള്ളവരെ, നമുക്ക് ഇനി വിവേകവാണിക്കുള്ള സമയമാണ്. അത് കേട്ടിട്ട് തിരിച്ചു വരാം. അപ്പോഴത്തേക്കും പുതിയ ഓർമ്മകളുമായിട്ട് പ്രിയ സുഹൃത്തുക്കൾ കാത്തിരിക്കുക.
2: വിവേകവാണി
3: കോളേജിൽ പഠിച്ചവരുടെ ഒരു കൂട്ടായ്മയുണ്ടായി. ആ കൂട്ടായ്മയെ ചെന്നപ്പോഴാണ് മനസ്സിലായത് പലരും നമ്മളെക്കാൾ വലിയ ആർഭാടമുള്ള ജീവിതശൈലിയുടെ പോകുന്നത്. ഓ, അവരുടെ കാറ് എത്ര ഭയങ്കര കാറ്, എത്ര വലിയ വീട്, എത്ര വലിയ ശമ്പളം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ഭയങ്കര അപകർഷതാബോധം. എനിക്കത്രയൊന്നും ആയില്ലല്ലോ, ഇങ്ങനൊരു അപകർഷതാബോധത്തിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഇതേ പ്രശ്നം ഫേസ്ബുക്കിലുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ചിലരുടെ പ്രഖ്യാപനങ്ങൾ കണ്ടാലും തോന്നും, ഞാനത് നേടി ഇത് നേടി അങ്ങനെയൊക്കെയുള്ള ചില വർത്തമാനങ്ങൾ ഇത്തരം സോഷ്യൽ മീഡിയയിൽ കാണാം. സത്യത്തിൽ നമ്മൾ ശീലിക്കേണ്ടത് നമ്മുടെ ചെറിയ ലോകത്തിൽ നമ്മളെത്ര സംതൃപ്തമായി ജീവിക്കുന്നു, സമാധാനമായി ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പരിഗണിക്കേണ്ട വിഷയം. വല്ലവരുടെയും ജീവിതം കണ്ടിട്ട് നമ്മൾ ടെൻഷൻ അടിക്കാൻ പോയിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ നമ്മളെക്കുറിച്ച് ആലോചിക്കുക, നമ്മുടെ ചെറിയ കുടുംബത്തിനെ കുറിച്ച് ആലോചിക്കുക, നമ്മുടെ കൊച്ചു കൊച്ചു നേട്ടങ്ങൾക്ക് സംതൃപ്തിയുള്ളവരാവുക, അതിൽ നന്ദി പ്രകാശിപ്പിക്കുക. മറ്റുള്ളവർ എങ്ങനെ വേണേ ജീവിച്ചോട്ടെ, മറ്റുള്ളവരുടെ ജീവിതം ജീവിക്കാനല്ല നമ്മൾ ജീവിക്കുന്നത്, നമുക്ക് നമ്മുടെ ജീവിതം നന്നായി ആസ്വദിച്ച് ജീവിക്കാം, അതല്ലേ ശരി?
2: ഈ ചിന്തകൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സി ജെ ജോൺ. വിവേകവാണി.

0: വിവേകവാണിയിലൂടെ നല്ലൊരു വാർത്ത കേട്ടല്ലോ, നല്ലൊരു വിശേഷം കേട്ടല്ലോ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗുഡ് ഈവനിങ് കൊച്ചി തുടരുകയാണ്. അപ്പോൾ പ്രിയ ശ്രോതാക്കൾ വീണ്ടും വിളി തുടരുക. ഇപ്പോൾ നമുക്കുള്ളൊരു കോളറുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം കേട്ടോ. ഹലോ.
1: ഹലോ.
0: ആ യെസ്,
1: നമസ്കാരം.
0: നമസ്കാരം, ഗുഡ് ഈവനിങ് കൊച്ചിയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
1: സതീഷ്.
0: സതീഷ് എവിടുന്നാ? കാലടി എന്നാണ്. ഓ, കഴിഞ്ഞ ദിവസം നമുക്ക് കാലടിയിൽ നിന്ന് ഒരാളുണ്ടായിരുന്നു. പറയൂ, കാലടിയിൽ എവിടെയാ? ആ, അമ്പലത്തിന്റെ അടുത്താണ് അല്ലേ? യൂണിവേഴ്സിറ്റിയുടെ അടുത്താണ്. ഓ, അത് ശരി. യൂണിവേഴ്സിറ്റിയിൽ റിട്ടയർ ആയതാണ് അല്ലേ? ഓക്കെ. അപ്പോ പറയൂ, വിശേഷങ്ങൾ പറയൂ. നമുക്ക് മറ്റുള്ളവർക്ക് കൂടി ഒരു എന്താ പറയുക, കേൾക്കാൻ രസകരമായ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടായ ആ ഒരു സംഭവം, ഒന്നിലധികം സംഭവങ്ങൾ ഉണ്ടായി കാണും അല്ലേ? രസകരമായ സംഭവമാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ ആകാം, എന്തായാലും എന്തെങ്കിലും ഉണ്ടാകുമല്ലോ അല്ലേ? അങ്ങനെ ഓർത്തെടുക്കത്തക്കതായിട്ടുള്ള എന്തെങ്കിലും ഒരു വിശേഷം പങ്കുവെക്കാനുണ്ടോ? ഒരു പക്ഷേ എങ്കിൽ ഇപ്പം കാലടി ശ്രീശങ്കര അല്ലെ യൂണിവേഴ്സിറ്റിയിൽ ജോലി കിട്ടിയ ജോലി
1: അവിടെ പഠിച്ചാലും കിട്ടി.
0: നമ്മളെ വന്ന് വീണ്ടും കണ്ടു. അതെ, കുട്ടിയെ നമ്മൾ മറന്നെങ്കിലും കുട്ടി നമ്മളെ മറന്നില്ല. അതല്ലേ വലിയ കാര്യം അല്ലേ? യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ച് കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാകാം. അത് നേരത്തെ. അതെ, അല്ല ഈ കുട്ടിയുടെ കാര്യത്തിലേ നമ്മളാ ചെറിയ ചില കാര്യങ്ങളൊക്കെ അതാണ്. ചിലപ്പോഴങ്ങനെയാണ്, നമ്മൾ എന്തെങ്കിലും ഏതെങ്കിലും അവസ്ഥകളിൽ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ സഹായിച്ചിട്ടുണ്ടാകാം, നമ്മളത് നമ്മുടെ ചിന്തയിൽ നിന്ന് പോലെ പോയിട്ടുണ്ടാവും. പക്ഷെ അവരത് ഓർത്തിരുന്ന് നമ്മളുടെ അടുത്തേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളത് വലിയൊരു കാര്യമല്ലേ അല്ലേ? ആ, അത് നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. അപ്പം അത് ഭയങ്കര എന്താണ്, എല്ലാവരും അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഗുരുക്കന്മാരെയും അതുപോലെയുള്ളവരെയും നമ്മുടെ അങ്ങനെയുള്ളവരെയൊക്കെ ഓർത്തിരിക്കുക. അവർ ചെറിയ വളരെ ചെറിയൊരു കാര്യമാണെങ്കിലും അത് ജീവിതത്തിലുണ്ടാക്കിയ വലിയൊരു മാറ്റം, ശരിയല്ലേ? ആ, നിസ്സാരമാകുന്നു. പക്ഷെ അവർക്കത് വളരെ വിലപ്പെട്ടതായിരുന്നു. അതുകൊണ്ടാണല്ലോ നമ്മൾ ഓർത്തിരുന്ന് വീണ്ടും നമ്മളെ കാണുന്നതിനൊക്കെ വേണ്ടി വരുന്നത് അല്ലേ? ആ, അതാണ് തീർച്ചയായിട്ടും. നമ്മൾ അതായത് ഈ എന്താണ്, മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സമൂഹ ജീവിയാണ്. അപ്പോൾ ചുറ്റുവട്ടത്തുള്ള മറ്റുള്ളവരോടെല്ലാം വളരെ സ്നേഹത്തോടു കൂടിയിട്ടും പരസ്പരം സഹായിച്ചുമൊക്കെ ഉള്ള ജീവിതം തന്നെയാണല്ലോ ഏറ്റവും

0: സന്തോഷകരമായതല്ലേ, തീർച്ചയായിട്ടും അങ്ങനെയല്ലേ. അപ്പൊ എന്തായാലും ആ കുട്ടിയോട് നമ്മുടെ അന്വേഷണമൊക്കെ പറയൂ. ഓക്കെ, അപ്പം വളരെ വളരെ സന്തോഷം. അത്രയും ചെറുതാണെങ്കിൽ പോലും വലുതായ ഒരു കാര്യം ഇപ്പൊ പങ്കുവച്ചതിൽ വളരെ സന്തോഷം കേട്ടോ. അപ്പൊ ഇനിയും വിളിക്കുക, പെട്ടെന്ന് വേണ്ട, കുറച്ച് സമയത്തിന് ശേഷം. സോ താങ്ക് യു വെരി മച്ച്.
1: താങ്ക് യു.

0: ഒക്ടോബർ 14 വിശ്വമാനക ദിനം. ഗുണമേന്മ, സുരക്ഷ, വിശ്വാസം എന്നിവ ഉറപ്പാക്കുന്നതിൽ സ്റ്റാൻഡേർഡൈസിന്റെ പ്രാധാന്യം ആഘോഷിക്കുന്ന ആഗോള ദിനം. ഇന്ത്യയിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അഥവാ BIS ആണ് ഈ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഉൽപ്പന്നങ്ങൾ ദേശീയ നിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ. നിങ്ങൾക്കറിയാമോ, പ്രഷർ കുക്കർ, ഇലക്ട്രിക്കൽ സ്വിച്ച് തുടങ്ങിയ ഉൽപ്പന്നങ്ങളിലെ ISI അടയാളം അവ BIS-ന്റെ കർശന പരിശോധനകൾ വിജയിച്ചതിന്റെ തെളിവാണ്. അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ഗുണമേന്മയുടെ അടയാളമായ ISI മാർക്ക് നിങ്ങൾ വാങ്ങുന്ന ഉൽപ്പന്നത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കൂ. സ്റ്റാൻഡേർഡ്സിനെ അറിയൂ, വിശ്വാസ്യത ആസ്വദിക്കൂ.
1: പ്രിയമുള്ളവരെ, ഗുഡ് ഈവനിംഗ്. കൊച്ചിയിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. നമുക്ക് മറ്റൊരു ശ്രോതാവ് ലൈനിലുണ്ട്, ആരാണെന്ന് എന്ന് നോക്കാം. ഹലോ.
2: ഹലോ.
1: ആ, നമസ്കാരം, പറയൂ. ഗുഡ് ഈവനിംഗ് കൊച്ചിയിലേക്ക് സ്വാഗതം. ആരാണ്? സജിത്ത് കൂനമ്മാവ്. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ?
2: അങ്ങനെ പോകുന്നു. സുഖമാണോ എന്ന് ചോദിച്ചാൽ സുഖമാണ്.
1: അതെന്താണ് അങ്ങനെ പോകുന്നു എന്ന് പറയുമ്പോ എന്തോ ഒരു ചെറിയ കുറവുള്ളത് പോലെ തോന്നുന്നുണ്ടല്ലോ. അതെ, കുറവുകളൊക്കെ നമുക്ക് അങ്ങ് മാറ്റിവെക്കുക. നമുക്ക് എപ്പോഴും എല്ലാ നിമിഷവും പോസിറ്റീവായിട്ട് ചിന്തിക്കുക അല്ലേ. ഇന്ന് വളരെ സന്തോഷത്തോടുകൂടി പോകട്ടെ. അപ്പൊ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള വിശേഷങ്ങൾ പറയാനുള്ളത്?
2: വിശേഷങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ
1: ഒത്തിരി ഉണ്ട്.
2: കഥകൾ പറയാം. ഒരുപാട് കഥകളൊന്നും പറയാം. നമുക്ക്
1: നേരല്ല, ഒരെണ്ണം പറഞ്ഞാ മതി. ഒരു മിനി കഥ പോലെ ചെറുതായിട്ട് അങ്ങ് പറഞ്ഞു.
2: ഞാന് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ജോലി തേടി മറുനാട്ടിൽ പോയപ്പോ.
1: മറുനാട് എന്ന് പറയുമ്പോ എവിടെയായിരുന്നു? മറുനാട് എന്ന് പറയുമ്പോ എവിടെയായിരുന്നു? ഇന്ത്യക്ക് അകത്തോ ഇന്ത്യക്ക് പോയി?
2: ബംഗളൂരു.
1: ആ, ബംഗളൂരു. ഓക്കെ.
2: ജോലി എന്ന് വെച്ചാൽ അന്ന് ഞാൻ പയ്യണം. നമ്മളെ ആരും പിടിച്ച ഒരു സ്ഥലത്ത് നമുക്ക് പണി തരികയല്ലേ,
1: അത്
2: പയ്യണം. പക്ഷെ പണി അന്വേഷിച്ചും ഞാൻ ഇവിടുന്ന് പോകുമ്പോ എന്റെ വീട്ടിൽ നിന്ന് പോകുമ്പോ എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല.
1: വീട്ടിൽ പറയാതെയാണോ പോയത്?
2: അല്ല, വീട്ടിൽ പറഞ്ഞു.
1: വീട്ടിൽ പറഞ്ഞിട്ട് തന്നെയാണ്. ശരി.
2: ആ, വീട്ടിൽ പറഞ്ഞാൽ തന്നെ പോകുന്നു. വേറെ ആളെ പ്രതീക്ഷിച്ച് വേറെ ആളുടെ അഡ്രസ്, ഒരു ഡ്യൂപ്ലിക്കേറ്റ് അഡ്രസ്സും വെച്ചിട്ടാണ് പോകുന്നത്.
1: ഓ, അത് ശരി. അവിടെ ഉണ്ട് എന്നുള്ള പ്രതീക്ഷയില്.
2: അതെ, എങ്ങനെ അതായത് ബോംബെക്ക് പോവാന്നുള്ളതാണ് എന്റെ എന്റെ കണക്കുകൂട്ടല്. പക്ഷെ ബോംബെയിൽ നിന്ന് എത്തി ചേർന്നില്ല.
1: ചെന്നപ്പെട്ടത് ബാംഗ്ലൂരായി.
2: ബാംഗ്ലൂരിൽ ചെന്നു. ബാംഗ്ലൂർ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ട് ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്, കലാശപ്പാളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എനിക്ക് നാല് സുഹൃത്തുക്കളെ കിട്ടുന്നു.
1: ഓ,
2: നാല് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാല് അതിനൊക്കെ ഭയങ്കര തരികടകളായിരുന്നു.
1: നമ്മളെക്കാളും തരികടകൾ എന്നാണോ ഉദ്ദേശിച്ചത്? അവിടെ ജോലി ഇല്ലാതെ നടക്കുന്ന ആളുകള്. ശരി.
2: അവരുടെ കൂട്ടത്തില് ഞാനും ചേർന്ന്, ഞാൻ അഞ്ചാമനായി അവരുടെ കൂട്ടത്തില്.
1: അത് ശരി.
2: അവര് ഞാൻ കൂടി ഒരുപാട് അലഞ്ഞ് തിരിഞ്ഞ് ലാസ്റ്റ് കയ്യിൽ പൈസയില്ല, ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ ഇവരുടെ കൂട്ടത്തിലേക്ക് നാല് പേരിലേക്ക് ഞാനാണ് ഏറ്റവും പ്രായം കുറഞ്ഞ പയ്യൻ.
1: അത് ശരി.
2: ഇവര് നാല് പേര് വലിയ വലിയ ആളുകൾ തന്നെ. പക്ഷെ ഭക്ഷണത്തിനൊന്നും ഒരു വഴിയും ഇല്ല. ആരുടെ കയ്യിൽ കാശില്ല. കാശ്
1: ഈ അന്ന് പരിചയപ്പെട്ട നാല് പേര് നമ്മുടെ നാട്ടുകാരായിരുന്നു അതോ മറുനാട് മലയാളികള്?
2: ഒരു തമിഴൻ, ഒരു കന്നഡക്കാരൻ, പിന്നെ വേറെ രണ്ടുപേരും മലയാളി.
1: ശരി, പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
2: ഞാനൊന്നും മൂന്ന് മലയാളി, ഒരു തമിഴ്, ഒരു കന്നഡക്കാരൻ.
1: ഓക്കെ, ശരി. എന്നിട്ട്
2: ഒരു ബംഗളൂരിലെ ഏറ്റവും തിരക്കുള്ള ഒരു ഹോട്ടലിൽ കയറി, ഞങ്ങൾ അഞ്ചു പേരും കൂടി കയറി ഭക്ഷണം കഴിക്കാൻ കയറി.
1: കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല.
2: ആരും കയ്യിൽ 10 പൈസ ഇല്ല. ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചു. കഴിച്ചു കഴിഞ്ഞിട്ട് നാലുപേരോട് ഇറങ്ങി പുറത്ത് നിന്നോളാൻ പറഞ്ഞു. അതില് കന്നഡക്കാരൻ, ഞാൻ കന്നഡ അറിയാവുന്ന ആള്, പുള്ളി ഹിന്ദിയും സംസാരിച്ചു. അയാള് റിസപ്ഷനിൽ വന്നിട്ട് അല്ലെങ്കിൽ ക്യാഷ് കൗണ്ടറിൽ വന്നിട്ട് പുള്ളിയായിട്ട് സംസാരിച്ച്, കൗണ്ടറിൽ ഇരിക്കുന്ന ആളായിട്ട് സംസാരിച്ച്, ഞങ്ങൾക്ക് റൂം വേണം, റൂം എപ്പോഴാണ് ഫാമിലി ആയിട്ട് താമസിക്കാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് അവരായിട്ട് ചെങ്ങാട്ടും കൂടിയിട്ട് റൂമെല്ലാം പോയി കണ്ടിട്ട് ശരി എനിക്ക് ഈ റൂം മതി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ചു വന്നിട്ട് അയാൾ, ശരി, എന്റെ ഫാമിലി ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിലുണ്ട്, ഞാൻ അവരെയും കൂട്ടി ലഗേജൊക്കെ ആയിട്ട് ഉടനെ വരാമെന്ന് പറഞ്ഞു ക്ഷയിക്കാനും കൊടുത്ത് ഇറങ്ങി പോരും.
1: അവിടെ നിന്ന് മുങ്ങി അല്ലേ?
2: ഒന്നുമില്ല, അങ്ങനെ അവര് അപ്പുറത്ത് നിൽക്കാൻ
1: മനസ്സിലായി. എന്നിട്ട് പിന്നെ പിടിക്കപ്പെട്ടോ? ഇല്ല,
2: ഒരിക്കലും ഇല്ല. അത് ഞാൻ മാത്രം, ഞാൻ സിംഗിൾ ആയിട്ട്.

0: ചെയ്തു.
1: ശരി,
0: പിന്നീട്
1: അത് പിന്നെയും ചെയ്തു. അവിടെ തന്നെ, ബാംഗ്ലൂര് തന്നെ. ജീവിക്കാൻ മാർഗമില്ലാത്തത് കൊണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്കങ്ങ് എന്താണ് വിചാരിക്കാം അല്ലേ. വർഷങ്ങൾക്ക് മുമ്പല്ലേ,
0: വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ. പക്ഷെ ഇന്നിപ്പോ ചെന്നൊന്നും നടക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരാളെ കണ്ടെത്തണമെങ്കിൽ അപ്പൊ അതിനെ പിടിച്ച് പോലീസ്.
1: പിന്നെ തീർച്ചയായിട്ടും ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. എന്നിട്ട് ബാംഗ്ലൂർ എത്ര നാളുണ്ടായിരുന്നു?
0: ബാംഗ്ലൂര് ഞാനൊരു 4-5 വർഷം ഉണ്ടായിരുന്നു.
1: ഭാഷയൊക്കെ പഠിച്ചോ?
0: കെങ്കേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പശു ഫാം ഉണ്ട്, ഡെയറി ഫാം ഉണ്ട്. അവിടെ ഞാനൊരു 4-5 വർഷം ജോലി ചെയ്തു.
1: അപ്പൊ അന്ന് പരിചയപ്പെട്ട ഈ സുഹൃത്തുക്കള് തിരിച്ചിങ്ങോട്ട് തന്നെ എത്തി അല്ലേ? അന്ന് പരിചയപ്പെട്ട ഈ സുഹൃത്തുക്കൾ, ഈ നാല് പേര്, ഈ നാല് പേരുമായിട്ട് പിന്നീട് സൗഹൃദങ്ങളൊക്കെ ഉണ്ടോ? അവരൊക്കെ പൂർണ്ണമായിട്ട് മറന്നുപോയോ? ഉപേക്ഷിച്ചു, അവരാരും പിന്നെ ബന്ധപ്പെട്ടില്ല.
0: അവരെ ഉപേക്ഷിക്കുന്നത് ഇത് തന്നെ കാര്യം. അവരെ എന്നെ ഉപേക്ഷിച്ചിട്ടാ പോയത്? കാരണം വെച്ച് കഴിഞ്ഞാല് ഇതുപോലെ ചുറ്റി നടക്കുന്ന സമയത്ത് പൈസ ഇല്ലാതെ ഫുഡ് കഴിക്കാൻ പൈസ ഒന്നും ഇല്ലാതെ വന്നപ്പോഴത്തേക്കൊണ്ട് ആന്ധ്രാപ്രദേശിലെ കർണൂൽ എന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഞങ്ങൾ റെയിൽവേ ലൈനിൽ കൂടി നടക്കുമ്പോ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡും മൊത്തം
1: പാറശേഖരങ്ങളാണ്.
0: ഈ തക്കാളി, കപ്പലണ്ടി, പച്ചമുളക് ഇങ്ങനെയുള്ള സാധനങ്ങൾ വിളഞ്ഞെടുക്കുക. കണ്ടവന്റെ തോട്ടത്തിലെ സാധനങ്ങൾ ഞങ്ങൾ മൊത്തം പറിച്ച് ഞങ്ങൾ പോക്കറ്റിലാക്കി ഞാൻ കണ്ടുവാൻ തിന്നുകയും ചെയ്തു. പച്ചക്ക് വിശപ്പുണ്ട്. ഞാൻ അവശതയായി ഛർദിച്ച് താഴെ വീണ പൊതാവസ്ഥയിലായി. ഇവൻ വരെ അങ്ങിട്ടിട്ട് പോവുകയും ചെയ്തു.
1: അവരിട്ടിട്ട് പോയി. എന്നിട്ട് ഈ പ്രതിസന്ധിയില് ഈ ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ട സമയത്ത് എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? 5 വർഷം പിന്നീട് അവിടെ തുടർന്നു എന്നല്ലേ പറഞ്ഞേ?
0: അത് കഴിഞ്ഞപ്പോണ്ട് എനിക്ക് ബോധം വന്നപ്പോ എനിക്ക് വെള്ളം കുടിക്കണമെന്ന് തോന്നി. ഭയങ്കര ദാഹം, പച്ചമുളകും പച്ചത്തക്കാളിയും ഒക്കെ ഉള്ള ദാഹം.
1: അപ്പോ ആരെങ്കിലും ഉണ്ടായി കാണും അല്ലെ സഹായിക്കാൻ?
0: ഇല്ല, രാത്രിയായി, ഒരു 7-8 മണി ആയിട്ടുണ്ടാവും. അപ്പൊ വെള്ളം ചാലി കൂടി വെള്ളം ഒഴിഞ്ഞ സൗണ്ട് കേൾക്കാം. അപ്പൊ ആ പറഞ്ഞു നിരക്കി നീങ്ങി ചെന്ന് കൊറേ ഈ കനാലിൽ കൂടി ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു.
1: ശരി ശരി ശരി.
0: അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് മോഹം കഴുകി കൊറേ വെള്ളം, ആ ഒഴിവ് വന്ന വെള്ളം ഏത് വെള്ളമാണെന്നൊന്നും ഒരു പിടിയില്ല. ആ വെള്ളം കുറെ വാരി കുടിച്ചപ്പോ തലകാലബോധം കിട്ടി, എഴുന്നേറ്റ് നിൽക്കാനുള്ള ഇത് കിട്ടി. അവിടെ നിന്ന്
1: അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. പിന്നെ ഓക്കെ, അപ്പൊ എന്തായാലും പ്രതിസന്ധികളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു എങ്ങനെയോ അല്ലെ? എങ്ങനെയോ സ്വയം അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് തിരിച്ച് സ്വന്തം നാട്ടിലെത്തി 5 വർഷത്തിന് ശേഷം അല്ലെ? ഇപ്പൊ വളരെ സുഖമായിട്ട് ജീവിക്കുന്നു, സന്തോഷമായിട്ട് ജീവിക്കുന്നു. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ എല്ലാവർക്കും ഉള്ളതാണല്ലോ, അതൊന്നും നമ്മൾ മാറ്റിവെക്കുക. വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുക. എല്ലാ ദിവസവും എല്ലാ നിമിഷവും ഉല്ലാസകരമായിരിക്കട്ടെ. അപ്പോൾ അത്തരമൊരു പ്രത്യാശയോട് കൂടിയിട്ട് നമുക്ക് ഇത്രയും നേരം സംസാരിച്ചതിൽ വളരെ അധികം സന്തോഷം കേട്ടോ. അപ്പൊ ഇനിയും പിന്നീട് എപ്പോഴെങ്കിലൊക്കെ വിളിക്കുക.
0: കൊച്ചി ഫാമിന്റെ ഒരു പ്രത്യേക ആരാധനയാണ്. ഞാൻ ഒരുപാട് കത്തുകളും കാര്യങ്ങളും കഴിക്കാറുള്ള ഒരു വ്യക്തിയാണ്.
1: അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്നും എപ്പോഴും. ഓക്കെ, താങ്ക് യു.
0: ഓക്കെ,
1: ശരി.

0: പ്രിയരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗുഡ് ഈവനിങ് കൊച്ചി. ഗുഡ് ഈവനിങ് കൊച്ചിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 0484 24 26 397, 0484 24 26 387. ഒരു നമ്പർ കൂടിയുണ്ട്, 94 46 45 58 88. അപ്പോൾ പ്രിയ ശ്രോതാക്കൾ വിളിക്കുക. നമുക്കിപ്പോൾ ദീപസ്തംഭത്തിനുള്ള സമയമാണ്.
1: ദീപസ്തംഭം മഹാശ്ചര്യം.
2: തങ്ങമേ, പോരെ പോരെ പോരെ, പിടിപ്പത് പണിയുണ്ട്.
3: എന്റെ ചിറ്റൂർക്കാവിലമ്മേ, ഇത് എന്നതൊക്കെയാ കയ്യില്?
2: ഇത് ബ്രെഡ്, ഇത് ജാം, ഇത് ചിപ്സ്, ഇത് മിക്സ്ചർ.
3: ഓ, സന്തോഷമായി. എങ്ങനെ തോന്നി വർക്കിച്ചായിന് ഇതൊക്കെ?
2: സന്തോഷം ആയല്ലോ അല്ലേ?
3: ഒരുപാട് ഒരുപാട് സന്തോഷം.
2: ഇഷ്ടപ്പെട്ട ഐറ്റംസ് ആണല്ലേ?
3: അതെ, ഫിലിപ്പീൻസുകാർക്ക് പപ്പൈതൻ പോലെ.
2: പപ്പൈതൻ പോലെയോ? എന്നതാത്?
3: ശൈത്യകാലത്തെ ഫിലിപ്പീൻസുകാരുടെ ഇഷ്ട വിഭവമാണ് പപ്പൈതൻ.
2: എന്നതാ, വല്ല ആട്ടും സൂപ്പും മറ്റോ ആണോ?
3: അല്ല, ചാണകച്ചാറ് കൊണ്ടൊരു സൂപ്പ്.
2: അയ്യേ, ചാണകച്ചാറോ?
3: എന്നാത്തിനോ അയ്യേ, നിങ്ങളല്ലോ കഴിക്കുന്നേ, ഫിലിപ്പീൻസുകാരല്ലേ.
2: നാല് കയ്പല്ലേ?
3: ആഹാ, കുറെ കഴിച്ച മട്ടുണ്ടല്ലോ. ഇതൊക്കെ കയ്പാണ് അതിന്റെ രുചി.
2: വെറും ചാണകച്ചാറാണോ കഴിക്കുന്നേ?
3: അല്ലല്ലോ, പശുവിന്റെ ആമാശയവും കരളും പച്ചക്കറികളും പിന്നെ ചാണകം പിഴിഞ്ഞെടുത്ത ചാറുമാണ് ചേരുവകൾ, പിന്നെ മസാലയും.
2: ആലോചിക്കാനേ വയ്യ.
3: എന്നാ ഞാൻ ഇതൊക്കെ എടുത്ത് വെക്കട്ടെ?
2: അയ്യോ, എടുക്കല്ലേ എടുക്കല്ലേ, വാ കഴിക്കാം.
3: ഏ, ഇത്രയും സാധനങ്ങളോ?
2: പിന്നെ ഇന്ന് തന്നെ കഴിക്കണം. ദേ നോക്കിക്കേ, ഇന്നാണ് ഇതിന്റെ എക്സ്പയറി ഡേറ്റ്, നാളെ കഴിക്കാൻ പറ്റത്തില്ല.
3: ഓഹോ, ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളാണോ ഈ കൊണ്ടുവന്നിരിക്കുന്നേ?
2: ഡേറ്റ് കഴിഞ്ഞില്ല, ഇന്ന് തീരും.
3: എനിക്കൊന്നും വേണ്ട.
2: ഭക്ഷണം പാഴക്കല്ലേ. ദേ കഴിക്കൂ ബ്രെഡ്.
3: അപ്പൊ ഈ ജാമോ?
2: അതിന്റെ ഡേറ്റും ഇന്ന് തീരും.
3: ഈ ചിപ്സും മിച്ചറും ഒക്കെ ഇന്നാണോ തീരുന്നേ?
2: അതല്ലേ പറഞ്ഞേ, ഇരിക്ക്, നമുക്കൊരു തച്ച് പണി എടുക്കാം.
3: ഈ മഹാഭാവി എന്നതൊക്കെ ഈ കാണിക്കുന്നേ?
2: ബ്രെഡ് മൊത്തം തീർക്കണം. ദേ മുകളിലത്തെ തടിയും കഷ്ണം. ആ, ഞാൻ കഴിക്കത്തില്ല കേട്ടോ.
3: ഒരു കാര്യം ചെയ്യേ, ഇതുകൂടി അങ്ങ് കഴിക്കേ.
2: പാരസെറ്റമോൾ ഗുളികയോ? 10 എണ്ണോ?
3: ഇതിന്റെ എക്സ്പയറി ഡേറ്റ് ഇന്ന് തീരും, കഴിക്കാം അങ്ങോട്ട്.
1: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാം.
0: ഗുഡ് ഈവനിങ് കൊച്ചിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് ഒരു ശ്രോതാവ് കൂടെയുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.

0: ആ നമസ്കാരം, പറയൂ. ഗുഡ് ഈവനിങ്, കൊച്ചിയിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്?
1: ജോഷി എന്നാണ്.
0: ജോഷി, എവിടെയാണ് സ്ഥലം?
1: സ്ഥലം തലയോലപ്പറമ്പ്.
0: തലയോലപ്പറമ്പാണെന്നല്ലേ. ഓക്കെ, പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ അനുഭവത്തിൽ നമ്മളൊരു രണ്ടാഴ്ചയോളം ആയിരിക്കുന്നു. ഇല്ല, രണ്ടാഴ്ചയോളം പുതിയ പ്രോഗ്രാമുകൾ ഇപ്പം ആകാശവാണി കൊച്ചിയിൽ പുതിയ പ്രോഗ്രാമുകളൊക്കെ നമ്മളിങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതിലുള്ള ഒരു സെഗ്മെൻറ്റാണ് ഫോൺ ഇൻ പ്രോഗ്രാമാണ്. അപ്പം നാട്ടുവിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും അതുപോലെ പല കാര്യങ്ങളും നമുക്കിങ്ങനെ അറിയാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ ശ്രോതാക്കളുമായിട്ട് സംസാരിക്കുന്നതിനും അവരുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നതിനും വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്, ഫോൺ ഇൻ പ്രോഗ്രാമാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം, ഇന്നത്തെ വിഷയം ഞാൻ പറഞ്ഞിരുന്നു, കേട്ടിരുന്നോ?
1: ഇല്ല.
0: നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയങ്ങളിൽ നമുക്കെപ്പോഴും ജീവിതം ഒരുപോലെ മുന്നിലേക്ക് പോകണമെന്നില്ലല്ലോ. അപ്പം പലപ്പോഴും ചില പ്രതിസന്ധികളോ ചില അവിചാരിതമായ മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടാവും. അത്തരം സമയങ്ങളിൽ നമ്മൾക്കൊരു തണലായിട്ടോ താങ്ങായിട്ടോ ഒക്കെ ആരെങ്കിലുമൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട് അല്ലേ? അവരെ പിന്നീട് ഒരിക്കൽ കണ്ടിട്ടുണ്ടാകണമെന്നില്ല, ഒരിക്കൽ പോലും കണ്ടിട്ടുണ്ടാകണമെന്നില്ല, എങ്കിലും അവരിലൂടെ നമുക്ക് ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. അത്തരം വിഷയമാണ്. അതുപോലെ ഓർത്തെടുക്കാൻ പറ്റിയ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ?
1: ഓർത്തെടുക്കാൻ പറ്റിയ അനുഭവം എന്ന് പറയുന്നത്, ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു ജോലി ചെയ്യുന്നത്.
0: ശരി ശരി, ഓക്കെ. റിട്ടയറായി?
1: റിട്ടയറായി കഴിഞ്ഞ വർഷം, രണ്ടു വർഷം, ഇപ്പൊ 24 റിട്ടയറായി. അപ്പോ ഓർത്തെടുക്കാന്ന് വെച്ചാൽ അവരുടെ അല്ലാതെ നമുക്ക് ചേഞ്ച് വരുത്തുക എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ ഞാൻ പറഞ്ഞ, കാരണം നല്ല എക്സ്പീരിയൻസ് ഉള്ള ഓഫീസേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തപ്പോ. അപ്പോ എനിക്ക് നേരത്തെ ഒരു മോഹനേന്ദ്രൻ നമ്മുടെ സാറുണ്ടായിരുന്നു.
0: ശരി.
1: അപ്പൊ അദ്ദേഹത്തിന്റെ ഒക്കെ ചില ഗുണങ്ങള്, കാരണം നമുക്കിപ്പോ ഒരു ഒരു വർക്കോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഡിസിഷൻ എടുക്കുക, അത് ഒന്ന് ഡിസിഷൻ എടുക്കുന്നത് താമസിക്കാതെ എടുക്കുക, ആ സമയത്ത് എടുക്കുക,
0: അത് ഏറ്റവും വലിയൊരു കാര്യമാണ്.
1: അദ്ദേഹം വളരെ നിർബന്ധമുള്ള ആളായിരുന്നു, അത് അതുപോലെ ചെയ്തിരുന്നു. അത് നമ്മൾ അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരുപാട് പ്രയോജനപ്പെട്ടിട്ടുണ്ട്.
0: പ്രത്യേകിച്ചും ഇലക്ട്രിസിറ്റി ബോർഡ് ആകുമ്പോൾ നമ്മളുടെ നിത്യജീവിതവുമായി എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. അവിടെ കൃത്യമായ ഡിസിഷൻ, കൃത്യമായ സമയത്തെടുക്കാൻ കഴിയുക എന്നുള്ളതും അത് വളരെ വലിയ കാര്യമാണ്. അപ്പോൾ ആ ഒരു നമ്മളുടെ സീനിയേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന, പകർന്നു കിട്ടുന്ന ചില ഗുണങ്ങളാണല്ലോ അല്ലേ?
1: ഗുണങ്ങളാണ്. മാത്രമല്ലാതെ അവർക്ക് പോലെ നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പോയി സർവീസിൽ കയറുമ്പോഴേ നമുക്കിത് കിട്ടില്ല. ബൈ എക്സ്പീരിയൻസ് വെച്ച് തന്നെ കിട്ടുന്ന
0: കാര്യമാണ്.
1: പിന്നെ പിന്നെ നമ്മുടെ പ്രായം, പക്വത, അതായത് എല്ലാം ഇതിനകത്ത് ഘടകങ്ങളാണ്.
0: അതെ, വർഷങ്ങളോളം നമ്മൾ ഒരു ആളുടെ കൂടെ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്നോ ഒന്നിലധികം ആളുകളുടെ കൂടെ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് പല രീതിയിലാണ് ജീവിതത്തിലുള്ള പല സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണല്ലോ അല്ലേ, അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ പലതും പകർന്ന് കിട്ടുന്നത്. അപ്പോ
1: അനുഭവങ്ങളിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ പലപ്പോഴും ഈ സ്കോളർ ആകുക എന്നുള്ളൊരുപരി നല്ല അനുഭവത്തിലും ഇതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ അത് അനുകരിച്ച് അല്ലെങ്കിൽ നമുക്ക് അനുകരിക്കാവുന്ന നല്ല കാര്യങ്ങൾ അനുകരിച്ചുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കുക.
0: അതെ അതെ അതെ, നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ. മറ്റുള്ളവരുടെ മറ്റുള്ളവരിൽ നിന്നാണ് നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത്. പുതിയതായിട്ട് നമ്മൾ ജോലിക്ക് കയറുമ്പോൾ നമുക്കൊന്നും അറിയത്തുണ്ടാവില്ല, പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ പലരെയും കണ്ടും കേട്ടും അവരുടെ അനുഭവങ്ങൾ നമുക്ക് പങ്കുവെച്ച് തരുന്നു. അതിലൂടെ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, നമ്മളത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു. ഇതൊക്കെയാണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഉദ്യോഗസ്ഥന്മാരൊക്കെ നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും ഉള്ളത് നമുക്കെന്നും അനുകരണീയമാണ്. അത്തരം ആളുകൾ കൂടുതൽ കൂടുതൽ ഉണ്ടാകട്ടെ. എല്ലാവരും ഇത് കേൾക്കുന്നവർക്ക് അതൊരു സന്തോഷമായിട്ടുള്ളൊരു വർത്തമാനം. പ്രത്യേകിച്ചും
1: ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് കുറച്ചുകൂടെ കൂടി ഈ ഈ പറഞ്ഞ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നെ കുറിച്ചതിനേക്കാൾ ഉപരി അവർക്ക് കുറച്ചുകൂടെ കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാക്ടിക്കലി കുറച്ചുകൂടെ തിങ്ക് ചെയ്ത് ചെയ്യാനുള്ളതും, പിന്നെ അവർക്ക് പറഞ്ഞ പോലെ വിരൽത്തുമ്പിലാണല്ലോ ലോകം മുഴുവൻ നിൽക്കുന്നത്, പുതിയ പുതിയ മനസ്സിലാക്കാനും പഠിക്കാനുള്ള അവസരമുണ്ട്.
0: തീർച്ചയായിട്ടും നമുക്കും അങ്ങനെ പ്രോഗ്രാമൊക്കെ നമ്മൾ അതുപോലെ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത്തരം പ്രോഗ്രാമുകളൊക്കെ നമുക്കുണ്ട്. പറയൂ, നിങ്ങൾക്കറിയാമോ, നമുക്ക് ബുധനാഴ്ചകളിൽ ഉച്ചയ്ക്കുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ അതുപോലെയുള്ള പല പരിപാടികൾ നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം കേൾക്കുക, അതുപോലെ തന്നെ കുട്ടികളോടൊക്കെ പറയുക, പിന്നെ ഇതുപോലെയുള്ള വിശേഷങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ അനുഭവങ്ങളൊക്കെ, അനുഭവ സമ്പത്ത് മറ്റുള്ളവർ കൂടി പകർന്നു നൽകുക. അപ്പോൾ വളരെ അധികം സന്തോഷമുണ്ട് വിളിച്ചതിൽ. ഇനിയും വിളിക്കുക. എൻ്റെ പേര് സെൽവരാജ്.
1: സെൽവരാജ്.
0: അപ്പോൾ സന്തോഷം കേട്ടോ.
1: ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു.
0: യാ വെൽക്കം.

0: ഇങ്ങനെയെല്ലാം ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ ചെറുതായാലും വലുതായാലും ഒരു വ്യക്തിക്ക് മറ്റൊരാളോട് തോന്നുന്ന വികാരമാണ് സ്നേഹം. നമ്മളെപ്പോലെയാണ് മറ്റുള്ളവരും എന്ന് കരുതുന്ന ആ സ്നേഹഭാവം, സ്നേഹത്തോടെ നൽകുന്ന ഒരു പുഞ്ചിരി, ഒരു വാക്ക്, എല്ലാം മറ്റൊരാൾക്ക് പ്രത്യാശയുടെ കിരണങ്ങളാണ്. സാമൂഹിക ജീവിതത്തിൽ നാം കാത്തു സൂക്ഷിക്കേണ്ട ഉത്തമമായ ഒരു സ്വഭാവ ഗുണമാണ് സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും സ്നേഹത്തോടുകൂടി മറ്റുള്ളവരോട് ഇടപഴകുക, പറ്റുന്ന സമയങ്ങളിൽ മറ്റുള്ളവരെയൊക്കെ സഹായിക്കാനുള്ള ആ ഒരു സഹാനുഭൂതി ഉണ്ടാക്കുക. സോ പ്രിയരി, ഗുഡ് ഈവനിങ്. കൊച്ചി ഇന്നിവിടെ പൂർണ്ണമാകുകയാണ്. ഇനിയും വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയാതിരുന്നവർക്ക് നാളെ ഇതേ സമയം പുതുമ നിറഞ്ഞ കാര്യങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ്. ഗുഡ് ഈവനിങ് കൊച്ചിയിലേക്ക് വിളിച്ച ശ്രോതാക്കൾക്കും ഗുഡ് ഈവനിങ് കൊച്ചി കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കൾക്കും ഇനിയും മറ്റുള്ള പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കും സ്നേഹപൂർവ്വം നന്ദി, നമസ്കാരം. ഇന്ന് പ്രിയ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ സെൽവരാജ്. സ്റ്റുഡിയോയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ദീപ, സാങ്കേതിക സഹായം നൽകിയത് സുനി ജോർജ്, ഗോവിന്ദപ്രസാദ്.
1: മച്ചനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആൻഡിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബറോൺ മോൾ, കൊച്ചി.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 മണി കഴിഞ്ഞ് 44 മിനിറ്റും 52 സെക്കൻഡും. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
3: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: ഞാറ്റുവേല.
3: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
5: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
3: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
4: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

കുട്ടിക്കാലം മുതൽ തന്നെ കൃഷിയെ നെഞ്ചിലേറ്റുകയും റിട്ടയർമെന്റിന് ശേഷം പച്ചക്കറി കൃഷിയിലും മറ്റു കൃഷികളിലൂടെയും ആഹ്ലാദം കണ്ടെത്തുന്ന ഒരു വനിതയാണ് ഞാറ്റുവേലയിലെ ഇന്നത്തെ അതിഥി. തിരുവനന്തപുരം ജില്ലയിലെ മരുതൻകുഴി PTP നഗർ പടയണി റോഡ് PR 145 നെസ്റ്റ് എന്ന വീടിന്റെ മട്ടുപ്പാവ് ഹരിത മനോഹാരിതയണിഞ്ഞു നിൽക്കുകയാണ്. കുലകുലയായി നിറയെ കായ്ച്ചു നിൽക്കുന്ന മുന്തിരിവള്ളികൾ, പൂത്തു നിൽക്കുന്ന മാവുകൾ, കൂടാതെ വിവിധയിനം കത്തിരി, വെണ്ട,

0: വഴുതന, പയർ, അങ്ങനെ പച്ചക്കറികളാൽ സമൃദ്ധം. വിഷമില്ലാത്ത പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും തന്റെ കുടുംബത്തിന് നൽകണം എന്ന ഒരു വീട്ടമ്മയുടെ നിശ്ചയദാർഢ്യത്തിന്റെ പരിണിത ഫലമാണ് ഈ മട്ടുപാവ്. അതെ, ശ്രീമതി നദീറ ജലാലിന്റെ സ്വപ്ന സാക്ഷാത്കാരം. നാട്ടിൻപുറ നന്മകൾ നഗരത്തിലൊരുക്കിയ ശ്രീമതി നദീറയുടെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. നമസ്കാരം.
1: നമസ്കാരം.
0: എപ്പോഴാണ് ഈ കൃഷി എന്നൊരു ചിന്ത മനസ്സിലേക്ക് കടന്നു വന്നത്?
1: കുട്ടിക്കാലം മുതലേ കൃഷിയോട് വലിയ താല്പര്യമായിരുന്നു. വളരെ ചെറുപ്പത്തിലെ ചെടികളും പൂക്കളും ഒക്കെ വീട്ടുമുറ്റത്ത് വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു താല്പര്യം പണ്ടേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ട്രിവാൻഡ്രം സിറ്റിക്കകത്തേക്ക് താമസം വന്നതിന് ശേഷം ഞങ്ങൾ വാടക വീടുകളിലൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ കൃഷി ചെയ്യാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും എനിക്ക് അത്യാവശ്യം വേണ്ടുന്ന പച്ചമുളക്, കറിവേപ്പില, അങ്ങനത്തതൊക്കെ അവിടെയും ഉണ്ടായിരുന്നു. ഇപ്പം ഈ വീട്ടിൽ താമസിക്കാൻ വന്നിട്ട് ഇപ്പം 22 വർഷമായി. അപ്പം ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് കൃഷി കുറച്ചുകൂടെ വലുതാക്കാൻ പറ്റിയത്. സർവീസ് ഇരിക്കുന്ന കാലത്ത് കുറച്ച് ചെടികളും പൂക്കളും ഒക്കെ നട്ടു വളർത്തും, കൂടെ പച്ചക്കറികളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ അതിനെ വിപുലമാക്കിയത്. പിന്നീട് കൃഷി ഗ്രൂപ്പുകളിലൊക്കെ സജീവമായി. അവിടെ നിന്ന് കിട്ടുന്ന നല്ല നല്ല അറിവുകൾ, കൃഷി പരിചയമുള്ള ആൾക്കാരുടെ ഉപദേശങ്ങൾ, അവരുടെ എക്സ്പീരിയൻസൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ കൃഷിഭവനം എന്ന് പറഞ്ഞാൽ വളരെ നല്ല സപ്പോർട്ടാണ് തരുന്നത്. എല്ലാ കൃഷിക്കാർക്കും അവർ വേണ്ടുന്ന സാധനങ്ങളായാലും അഡ്വൈസ് ആയാലും തരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് കൃഷി ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അങ്ങനെ ഞാനിപ്പം വിവിധ വെറൈറ്റികൾ ചെയ്യാൻ തുടങ്ങി. 10-15 ചട്ടികളിൽ തുടങ്ങിയിരുന്ന എനിക്കിപ്പോൾ ഏതാണ്ട് 300-350 ചട്ടികളോളം ഉണ്ട്. ചട്ടിയിലും ഗ്രോ ബാഗിലും ആയിട്ട് കൃഷി ഗ്രൂപ്പുകളിൽ നിന്ന് കിട്ടുന്ന വിത്തുകൾ, പിന്നെ കൃഷിഭവനിൽ നിന്ന് കിട്ടുന്ന വിത്തുകൾ, അങ്ങനെ വളം, അതുപോലെയുള്ള മറ്റു സാധനങ്ങൾ, പിന്നെ ഞാൻ അല്ലാതെ തന്നെ കാണുന്നിടത്തു നിന്നൊക്കെ ഇഷ്ടപ്പെട്ട പലതും വാങ്ങിവെച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് ആയാലും ചെടികളായാലും, അങ്ങനെ ഇപ്പം എൻ്റെ ചുറ്റും പരിസരം എല്ലാം കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന് എനിക്കൊരു നല്ല സന്തോഷം തന്നെയാണ്. നമ്മളിപ്പം പിള്ളേരൊന്നും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഒരൊറ്റപ്പെട്ട ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് സമയം കണ്ടെത്താൻ ഇത് വളരെ നല്ല ഒരു ഉപാധിയെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കൂടെ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി, അതായത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ കഴിച്ചിട്ടുണ്ടാകുന്ന ദോഷങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല അത് എപ്പോഴാണ് നമ്മളെ ബാധിക്കുന്നതെന്ന്. അപ്പോൾ അതിനൊരു മരുന്ന് കണ്ടുപിടിക്കുക, അതിനുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ചിലവ് നോക്കുമ്പം നമ്മളിപ്പോൾ ഈ ചെറിയ അധ്വാനം ഒന്നുമല്ല. വിഷമില്ലാത്ത പച്ചക്കറി കഴിച്ച് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പറ്റാവുന്ന മാക്സിമം, ഇപ്പോൾ ആരോഗ്യം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ അതിനെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾക്ക്, എൻ്റെ നെയ്ബേഴ്സിന്, ബന്ധുക്കൾക്കും ഒക്കെ ഞാൻ കൊടുക്കാറുണ്ട്. വിത്തായാലും ചെടികളായാലും ഫലങ്ങളായാലും അത് അവർക്കും ഒരു സന്തോഷം, മനസ്സിന് സന്തോഷം ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്ന കൃഷി തന്നെയാണ്. കൃഷി എന്ന് പറയുന്നത് തന്നെ അഗ്രികൾച്ചറല്ലേ, അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും കൃഷിയിൽ വരിക, കൃഷി നല്ല രീതിയിൽ ചെയ്ത് നമ്മുടെ വീട്ടിലും വീട്ടിൻ്റെ പരിസരത്തുള്ളവരെയും ആരോഗ്യത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇത് വലിയൊരു സന്ദേശമായിട്ട് എനിക്ക് പറയാനൊന്നുമല്ല, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും പറയുന്നതാണ്. ഓരോ ചെടിയും വളരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഉണർവ്, അതിൻ്റെ ഒരു പ്രതീക്ഷ, നാളെ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് ആ അതിലാണ് നമ്മൾ ആലോചിച്ചിരിക്കുന്നത്. നാളെ അതിലൊരു പൂ വരുമോ, ഒരു കായ വരുമോ, അതൊക്കെ കാണുമ്പോൾ നമ്മൾ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ മറക്കും. മനസ്സിനുണ്ടാകുന്ന സമ്മർദ്ദങ്ങളായാലും അതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് ഈ കൃഷി നമ്മളെ ഒത്തിരി സഹായിക്കുന്നുണ്ട്.
0: എന്തൊക്കെ പച്ചക്കറികളാണ് മട്ടുപ്പാവിലുള്ളത്?
1: പച്ചക്കറികൾ ഇപ്പം പ്രധാനമായിട്ടും പച്ചമുളക്, വഴുതന. വഴുതന തന്നെ പല വെറൈറ്റി കിട്ടിയിട്ടുണ്ട്. പിന്നെ പാവൽ, വെണ്ട, 3-4 വെറൈറ്റി പയർ തന്നെ ഉണ്ട്. പിന്നെ ചീര, കുമ്പളം, ടൊമാറ്റോ. ടൊമാറ്റോ തന്നെ നമ്മുടെ നാട്ടിലുള്ളത് കൂടാതെ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുന്ന വെറൈറ്റി ടൊമാറ്റോകൾ, പുതിയ പുതിയ വെറൈറ്റികൾ വെച്ച് പിടിപ്പിക്കാനും ഒരു സന്തോഷമാണ്. ചീര തന്നെ 7-8 വെറൈറ്റി ചീരയുണ്ട്. ഒരുപാട് തരം ഇലക്കറികൾ എൻ്റെ കയ്യിലുണ്ട്. പാലക്ക്, അതേപോലെ രംഭ, പുതിന, മല്ലി, സെലറി. സെലറി നല്ല ഒരു മണമുള്ള ഒരു ചെടിയാണ്. അപ്പം അത് അങ്ങനെ കിട്ടുന്ന ഇലക്കറികളും എല്ലാം ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ പടർന്നു വരുന്ന ചെടികൾ വളർത്താൻ വേണ്ടി മട്ടുപ്പാവി തന്നെ ഞാൻ ഈ പൈപ്പൊക്കെ ചെയ്ത് അതിൻ്റെ പുറത്ത് പന്തലിട്ടിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ പച്ചക്കറികൾ കൂടാതെ കൂൺ കൃഷിയുമുണ്ട് എൻ്റെ ഇവിടെ. കൂണിലും എനിക്ക് കൃഷി ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ സപ്പോർട്ടാണ്. 2-3 ബെഡ് ഉണ്ടാക്കിയപ്പോൾ നല്ല വിളവ് കിട്ടി. അപ്പൊ കൂൺ കൃഷിയുടെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ

0: ക്ലാസ്സുകൾ പങ്കെടുക്കാൻ പറ്റി. അതിൽ നിന്നും കിട്ടുന്ന അറിവ് വെച്ചിട്ട് നമ്മളൊരു മെഡിസിനായിട്ട് വേണമെങ്കിൽ കൂൺ കൃഷിയെ നമുക്ക് കൊണ്ടുപോകാം. അത്രയ്ക്കും നമുക്ക് ആരോഗ്യത്തിന് ഉപയോഗമുള്ള ഒരു സാധനമാണ്. അങ്ങനെ ഇപ്പം ഞാനൊരു 3-4 ബെഡ് കൂടെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. നല്ല വിളവും കിട്ടുന്നുണ്ട്.
1: ഇവിടെ ഇപ്പോൾ പച്ചക്കറി കൂടാതെ മില്ലറ്റ് കൃഷിയും ഉണ്ടല്ലോ, അതേക്കുറിച്ചൊന്ന് പറയാമോ?
0: നമുക്ക് മില്ലറ്റ് കൃഷി ചെയ്യാനുള്ള ഒരുപാട് സഹായങ്ങൾ നമ്മുടെ കൃഷി ഗ്രൂപ്പുകളിൽ നിന്ന് കിട്ടിയായിരുന്നു. അപ്പം ചോളത്തിൻ്റെ പല വിത്തുകൾ, അതുപോലെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഒരു ചലഞ്ചും വെച്ചിട്ടുണ്ട്, മില്ലറ്റ് ചലഞ്ച്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ചധികം വിത്തുകളൊക്കെ തന്നു, 3 തരം ചോളം തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൃഷി ചെയ്യാൻ വേണ്ടി എനിക്കിപ്പോൾ എൻ്റെ വീട്ടിനകത്ത് സ്ഥലമില്ലാത്തത് കാരണം ഞാൻ എൻ്റെ അടുത്ത നെയ്ബറിൻ്റെ പറമ്പിലാണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ രണ്ട് കൂട്ടരും കൂടെ സഹകരണത്തിൽ അത് ചെയ്തു പോവുകയാണ്. മില്ലറ്റ് കൃഷി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണമുണ്ട്. നമ്മുടെ ആരോഗ്യത്തിന് ഫലപ്രദമായ ഒരു സാധനമാണ്. അരിയുടെയും ഗോതമ്പിൻ്റെയും ഉപയോഗം കുറയ്ക്കാൻ പറ്റും. ചെയ്തിരിക്കുന്നത് പേൾ മില്ലറ്റിൻ്റെ 2 എണ്ണം, വെള്ളയും ചുവപ്പും, കമ്പം എന്ന് പറയുന്ന ഒരു മില്ലറ്റും, 3 ആണ് ഇപ്പം ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കിനി ചോളത്തിൻ്റെ വിത്ത് തന്നിട്ടുണ്ട്, അതിപ്പോൾ ഈ ഇത് കഴിഞ്ഞിട്ടുടനെ അത് ചെയ്യുന്നുണ്ട്. ജീവിതശൈലി രോഗങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി മില്ലറ്റിൻ്റെ ഉപയോഗം വർദ്ധിപ്പിക്കണമെന്നുള്ള ഒരു നാഷണൽ വൈഡ് ഒരുപാട് പരിപാടികൾ ഇപ്പം സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളും കൃഷിയിലേക്ക് ഇത് മില്ലറ്റും കൂടെ ആഡ് ചെയ്തത്. അപ്പോൾ അതെല്ലാവരും ചെയ്യുന്നത് ഇത് വലിയ പ്രയോജനമുള്ള കാര്യമാണെന്ന് മാത്രമല്ല, വളർത്തുന്നതിനും വലിയ പാടൊന്നുമുള്ള കാര്യമല്ല. അതിനകത്ത് നമുക്ക് വലിയ വളപ്രയോഗങ്ങളൊന്നും വേണ്ട. കീടങ്ങളെ പ്രതിരോധിക്കാനും ഒക്കെ ഒരു ശേഷിയുള്ള ഒരു സസ്യമാണ്. അധികം വെള്ളം ഉണ്ടെങ്കിലും നിൽക്കും, വേനലിലും നിൽക്കും. അങ്ങനത്തെ ഒരു സസ്യമായത് കാരണം ഇത് വളർത്തിയെടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് മില്ലറ്റ് കൃഷി എല്ലാവർക്കും ആദായകരമായിരിക്കും. എന്നാൽ ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്കും പറയാനുള്ളത്. ഓരോന്നും കൃഷി ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഉൽപ്പാദനം മാത്രമല്ല അതിനെങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതും കൂടെ അറിയണം. അപ്പോൾ ഇപ്പോൾ കൂൺ കൃഷിക്ക് ഞാനൊരു പ്രത്യേക പരിശീലനവും കൂടെ ചെയ്തിരുന്നു. കൃഷിഭവനിൽ നിന്ന് തന്നെ കൂൺ കൃഷിക്ക് വേണ്ടിയിട്ട് RITTCയിൽ ട്രെയിനിങ്ങിനും വിട്ടിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഇതനുസരിച്ച് കൂണിൻ്റെ പുതിയ പുതിയ റെസിപ്പികൾ ചെയ്യാൻ പഠിച്ചു. അതൊക്കെ ഒരു വലിയ ഒരു അനുഭവമാണ്. നമുക്ക് കിട്ടുന്ന ഒരേ അവസരങ്ങളാണ്, അതൊക്കെ ഉപയോഗപ്പെടുത്തുക. എല്ലാവരും കൃഷിയിലേക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളതാണ്. എനിക്കതിൽ നിന്ന് ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും നല്ല നല്ല കാര്യങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള ഒരു കോൺഫിഡൻസും ഉണ്ട്. ഈ കൃഷിയോടൊപ്പം തന്നെ ഫലവൃക്ഷങ്ങളും നട്ടു വളർത്തണമെന്നുള്ള ഒരു ആഗ്രഹമാണ്. പക്ഷെ നമുക്ക് സ്ഥലക്കുറവ് കാരണം നമുക്ക് വലിയ മരങ്ങളൊന്നും നട്ടു വളർത്താനുള്ള സാഹചര്യം ഇല്ല. നമ്മുടെ ആഗ്രഹം സാധിക്കണം. നമുക്കുള്ള സ്ഥല പരിമിതിക്കകത്ത് ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രമ്മിൽ കുറച്ച് ഫലവൃക്ഷങ്ങൾ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനിപ്പോൾ കാലാപ്പാടി മാവ്, ഒരു മല്ലിക മാവ്, കോട്ടുകുണം മാവിൻ്റെ, നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ തനതായ മാവിൻ്റെ ബഡും വാങ്ങി നട്ട് അതും ആയി വരുന്നുണ്ട്. അതിൽ ആദ്യമായിട്ടിപ്പം കാലാപ്പാടി മാവിൽ പൂ വിരിഞ്ഞപ്പോൾ അത് വളരെ സന്തോഷം തരുന്നുണ്ട്. കൂടാതെ മാതളം, പേര 2 വെറൈറ്റി, വെരിഗേറ്റഡ് പേര, കൊടംപുളി, പിന്നെ എപ്പോഴും നമുക്ക് വളർത്തിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് ഗ്രേപ്സ്. അത് ഞാനൊരു ഇതായി നട്ട് എനിക്ക് 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അതിനകത്ത് കായ പിടിച്ചു. അത് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പം അത് നല്ലവണ്ണം നിറഞ്ഞ് പൂവും കായും ഒക്കെ പിടിച്ച് കിടപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അത് പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഫലവൃക്ഷങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ മുറ്റത്തുനിന്ന് പറിച്ച് കഴിക്കുന്നതിൻ്റെ ഒരു സ്വാദും അതിൻ്റെ സന്തോഷവും, അതിന് വിലയിടാനും പറ്റുന്നതല്ല.
1: ഇത്രയും സമ്പൽ സമൃദ്ധമായ വിളവ്, അപ്പോൾ അതിനു വേണ്ടി നൽകുന്ന വളങ്ങൾ എന്തൊക്കെയാണ്?
0: ഞാൻ പൂർണ്ണമായും ജൈവ രീതിയിലുള്ള കൃഷിയാണ് ചെയ്യുന്നത്. എൻ്റെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റുകളെല്ലാം നമുക്ക് സംസ്കരിക്കാൻ വേണ്ടി ഞാൻ ബയോഗ്യാസ് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന സ്ലറി നേർപ്പിച്ച് ഞാൻ എൻ്റെ കൃഷികൾക്ക് മിക്കവാറും ആഴ്ചയിൽ 2 ദിവസമെങ്കിലും കൊടുക്കാറുണ്ട്. പിന്നെ ഇത് കൂടാതെ ബയോഗ്യാസിൽ ഇടാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങളെല്ലാം ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കിച്ചൺ ബിന്നു ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിലേയും കമ്പോസ്റ്റ് ആക്കി എടുക്കാനുള്ള സംവിധാനമുണ്ട്. ആ കിച്ചൺ കമ്പോസ്റ്റും ഞാൻ ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ചാണകപ്പൊടി, കോഴിക്കാഷ്ടം, അങ്ങനത്തെ മറ്റു വളങ്ങളെല്ലാം ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കുന്നുണ്ട്. തികച്ചും ജൈവ രീതി, അല്ലാതെ നമ്മുടെ വീട്ടിൽ യാതൊരു കെമിക്കൽ ഫെർട്ടിലൈസറും ഞാൻ എൻ്റെ കൃഷിക്ക് ഉപയോഗിക്കാറേ ഇല്ല. എൻ്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ തന്നെ ഇപ്പം എന്നിൽ നിന്നും പ്രചോദനം കൊണ്ട് ഒരുപാട് പേര് കൃഷി ചെയ്യുന്നുണ്ട്. അവർക്ക് ഞാൻ വേണ്ടുന്ന എല്ലാ സഹായങ്ങളും കൊടുക്കാറുമുണ്ട്. സംശയങ്ങൾ ചോദിച്ചാൽ എൻ്റെ അറിവിൽ പരിമിതിക്കകത്തുള്ള എല്ലാ കാര്യങ്ങളും അവരുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ള വിത്തുകളും മറ്റു കാര്യങ്ങളുമൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരെയും കൃഷിയിലേക്ക് കൊണ്ടുവരാനും ഞാൻ എന്നാൽ കഴിയുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. പലരും എൻ്റെ അടുത്ത് നിന്ന് വന്നിട്ട് വിത്തുകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവുക, പിന്നെ കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങൾ, അത് നമുക്ക് എപ്പോഴും ഒരാൾ നമ്മളെ സഹായിക്കാനുണ്ടെങ്കിലേ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതും പുതിയതായി വരുന്നവർക്ക്. പലപ്പോഴും നമ്മുടെ നാട്ടിലെ കീടബാധ ചെടികളിൽ വളരെ പ്രശ്നമാണ്. അപ്പോൾ അതിനെ അതിജീവിച്ച് കൊണ്ടുപോകാൻ ചിലപ്പം നമ്മൾ മടുത്ത് കൃഷി നിർത്തിപ്പോകും. അപ്പോൾ അതിനൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ, ഇത് പ്രശ്നമില്ല നീ ഇത് ചെയ്യേ എന്ന് പറഞ്ഞ്

0: ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ടെങ്കിൽ നമുക്കതൊരു ഭയങ്കര കാര്യമാണ്. അങ്ങനെ എന്നാൽ കഴിയുന്ന സഹായം ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ ബന്ധുക്കൾക്കും ഒക്കെ കൊടുക്കാറുണ്ട്.
1: ഇതുപോലെയുള്ള വീട്ടമ്മമാർക്ക് മാഡത്തിന് നൽകാനുള്ള ഒരു സന്ദേശം എന്താണ്?
0: നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യുക. നമ്മൾ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ മനപ്രയാസങ്ങളും നമ്മുടെ അലസതയും രോഗങ്ങളും ഉണ്ടാക്കുകയുള്ളൂ. നമ്മൾ പറ്റുന്ന രീതിയിൽ

ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് ഒരു മുളകോ ഒരു വെണ്ടയോ വഴുതനയോ ഒക്കെ പറിച്ചെടുക്കുമ്പോൾ നമുക്ക് പിന്നെയും പിന്നെയും ചെയ്യണമെന്ന് തോന്നും. ആ ഒരു സന്തോഷം നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കാതെ എല്ലാവരും നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും ചെയ്യുക. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള വിഷമില്ലാത്ത പച്ചക്കറികൾ നമ്മളെ വീട്ടുമുറ്റത്ത് ഉൽപ്പാദിപ്പിച്ച് നമ്മളെ കുടുംബത്തെ ആരോഗ്യപരമായി കൊണ്ടുപോവുക, അതാണ് എനിക്ക് പറയാനുള്ളത്.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. പ്രീതി ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ അടുക്കളത്തോട്ടത്തിലെ കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു ചെറായി സ്വദേശി അനിത ജയൻ. സമയം 5:59 ഇനി 6:00.
3: പദ്ധതികൾ ജനനന്മയ്ക്ക്. PM ജൻധൻ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപിള്ള സംസാരിക്കുന്നു.
4: ഭാരത സർക്കാർ പൗരന്മാരുടെ സാമ്പത്തിക ഉൾപ്പെടുത്തലിന് പ്രത്യേക ഊന്നൽ നൽകി വരികയാണ്. കാരണം ഇത് ദാരിദ്ര്യം കുറയ്ക്കുന്നതിന് നിർണായകമാണ്. ഒരു വലിയ വിഭാഗം ആളുകൾക്ക് സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കാത്തത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. എല്ലാവർക്കും വളർച്ചയുടെയും വികസനത്തിൻ്റെയും ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന തരത്തിൽ പൗരന്മാരെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്ന ഒരു പദ്ധതി അത്യന്താപേക്ഷിതമായിരുന്ന സാഹചര്യത്തിലാണ് ജൻധൻ യോജന ആരംഭിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉൾപ്പെടുത്തൽ സംരംഭമായി ഇന്നറിയപ്പെടുകയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2014 August 15 ചെങ്കോട്ടയിൽ നിന്ന് ഈ പദ്ധതി പ്രഖ്യാപിച്ചു. 2014 August 28 രാജ്യവ്യാപകമായി പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുമ്പോൾ പ്രധാനമന്ത്രി ആ അവസരത്തെ പാവപ്പെട്ടവരുടെ ദുഷിച്ച അവസ്ഥയിൽ നിന്നുള്ള മോചനത്തിൻ്റെ ആരംഭമായി ആഘോഷമായി വിശേഷിപ്പിച്ചു. സുഖസ്യ മൂലം ധർമ്മധർമ്മസ്യ മൂലം അർത്ഥ അർത്ഥസ്യ മൂലം രാജ്യം എന്ന പുരാതന സംസ്കൃത ശ്ലോകത്തെ പ്രധാനമന്ത്രി ആ സാഹചര്യത്തിൽ പരാമർശിച്ചു. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ ഉൾപ്പെടുത്തേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഈ ശ്ലോകം പറയുന്നു. സർക്കാർ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നിർദ്ദിഷ്ട ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും സാമ്പത്തികമായി വിവേചനം ഇല്ലാതാക്കാനും സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി ഏകദേശം 7.25 ലക്ഷം ബാങ്ക് ജീവനക്കാർക്ക് ഇമെയിൽ അയക്കുകയുണ്ടായി. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ഏതൊരു വ്യക്തിക്കും ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കാനും അതുമായി ബന്ധപ്പെട്ട മറ്റു സേവനങ്ങൾ പ്രയോജനപ്പെടുത്താനും സാധിക്കും. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇനി പറയുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക, എല്ലാ കുടുംബത്തിനും ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന ലക്ഷ്യം നടപ്പിലാക്കുക, പണമിടപാടുകൾ സുഗമമാക്കുകയും സാമ്പത്തിക സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുകയും ചെയ്യുക,

0: പാവപ്പെട്ടവരുടെ സാമ്പത്തിക ഉന്നമനം സാധ്യമാക്കുക. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ആനുകൂല്യങ്ങൾ ഇനി പറയുന്നു. സൗജന്യമായി ഏത് ഇന്ത്യൻ പൗരനും ബാങ്ക് അക്കൗണ്ട് തുറക്കാം. അക്കൗണ്ട് എടുക്കുന്നവർക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. മിനിമം ബാലൻസ് ഇല്ലാതെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കാം. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കും. കൂടാതെ വായ്പാ സൗകര്യങ്ങളും ലഭ്യമാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ബാങ്ക് അക്കൗണ്ട് തുറക്കാനായി അടുത്തുള്ള ബാങ്ക് ശാഖയിൽ പോയി അപേക്ഷാ ഫോം വാങ്ങി പൂരിപ്പിച്ചു നൽകുക. കൂടാതെ ആവശ്യമായ രേഖകൾ, ആധാർ കാർഡ്, തിരിച്ചറിയൽ രേഖ തുടങ്ങിയവ ഹാജരാക്കുകയും വേണം. ജൻധൻ യോജനയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അടുത്തുള്ള ബാങ്ക് ശാഖ സന്ദർശിക്കുക, അല്ലെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റ് pmjdy.gov.in സന്ദർശിക്കുക. ഈ പദ്ധതിയിലൂടെ ഒരുപാട് ആളുകൾക്ക് സാമ്പത്തികമായ പല നേട്ടങ്ങളും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ കീഴിൽ കൈവരിച്ച നേട്ടങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായി 2014 ഓഗസ്റ്റ് 23 മുതൽ 29 വരെ ഒരാഴ്ച കൊണ്ട് 1,98,96,130 ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നതിന് ഭാരത സർക്കാരിൻ്റെ ധനകാര്യ സേവന വകുപ്പിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. മുൻ കേന്ദ്ര ധനമന്ത്രി ശ്രീ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിട്ടുള്ളതുപോലെ പ്രധാനമന്ത്രി ജൻധൻ യോജന നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഗതി മാറ്റിയിരിക്കുന്നു. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നു. സബ്സിഡികളിലെ ചോർച്ചകൾ ഒഴിവാകുന്നു. അതുവഴി പൊതു ഖജനാവിന് ലാഭമുണ്ടാകുന്നു.
1: PM ജൻധൻ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ്.
3: This is Akashvani, the news read by Valsa Williams. The Union Cabinet has approved a productivity-linked bonus PLB of 78 days for more than 11,40,000 eligible railway employees in recognition of their performance. Information and Broadcasting Minister Ashwini Vaishnav made the announcement while briefing the media after the Union Cabinet meeting chaired by Prime Minister Narendra Modi in New Delhi today.
4: The cabinet today approved a productivity-linked bonus equivalent to 78 days' wages for around 11,40,770 railway employees. The bonus is a Diwali gift for all railway employees who work tirelessly day and night to ensure the smooth functioning of the Indian Railways. The total financial outlay for the bonus is approximately 2,009 crore rupees.
5: 2,009 crore rupees ka total bonus hai.
3: Mr. Vaishnav also said large-scale recruitment is underway in the railways, with recruitment being carried out for around 1,65,000 posts. The union minister said the government has also approved the continuation of the National Social Assistance Program for 5 years from 2026-27 to 2030-31 with an outlay of 53,428 crore rupees. He said the cabinet has approved the strategic restructuring of the IDBI bank. Prime Minister Narendra Modi has said India's civilizational journey has been shaped by centuries of cultural exchange and the sharing of knowledge across borders. The Prime Minister made the remarks during a message delivered at the inaugural session of the 3-day international conference on Bharat's cultural connections across the globe in New Delhi today. The Prime Minister highlighted the role of ancient centres of learning, such as Nalanda, in promoting the exchange of knowledge between India and other parts of Asia. The Prime Minister's message was read out by Culture Secretary Vivek Agarwal at the conference. External Affairs Minister Dr. S. Jaishankar and Canadian Foreign Minister Anita Anand today reviewed progress in India-Canada relations, covering trade and investment, education, energy, defence and people-to-people exchanges. The two ministers held a meeting in New Delhi, during which they also exchanged views on key regional and global developments. In a social media

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 6 മണി കഴിഞ്ഞ് 10:30. പ്രീതിപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ. 6:40 നിയമസഭയിൽ ഇന്ന് തിരുവനന്തപുരം റിലേ. 6:50 കാർഷിക ജീവനം. അടുക്കളത്തോട്ടത്തിലെ കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു ചെറായി സ്വദേശി അനിത ജയൻ. 7:20 വിപണി. 7:25 മുതൽ 9 മണി വരെ FM ഈവനിങ്ങിൽ സമകാലികം. തുറന്നു പറയാം, നിങ്ങൾക്കൊപ്പമുണ്ട് കേരളം. 7:45 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:55 ഒരിടത്തൊരിടത്ത്. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. വൻകുടലിലെ ക്യാൻസർ എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാം, തടയാം. ലക്ഷ്മി ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി വിഭാഗം ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ ജോണി സിറിയക്കുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിങ് മെലഡി. 8:45 നോബൽ പാരായണം. ഫ്രാൻസിസ് നൊറോണ എഴുതിയ അശരണരുടെ സുവിശേഷം. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 ചില്ലുജാലകം. 11 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് 11:55 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.
2: നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാഞ്ച് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വേവ്സ് PB ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയേണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി FM-ലൂടെ നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള സുവർണാവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക്. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8078359023, മറ്റൊരു നമ്പർ 0484242523.

0: ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ പി കെ ശങ്കരനാരായണൻ അവതരിപ്പിക്കുന്നു. 6 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ഗിരീഷ് പുത്തഞ്ചേരിയുടെ ബദരിനാഥം എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ, കോഴിക്കോട് റിലേ. 6:55 മുതൽ FM ഡയറി. ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7 മഹിതം മലയാളം, ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. സമകാലികം, ഇനി ഉള്ളറിഞ്ഞു വാങ്ങാം പാക്കേജ്ഡ് ഭക്ഷണം. തുടർന്ന് നോബൽ പാരായണം, അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയത്. തുടർന്ന് എന്ത് പഠിക്കണം, എന്താകണം. 8 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 ചിത്രപതംഗം, ചലച്ചിത്ര സംവിധായകൻ സഫർ സനൽ പങ്കെടുക്കുന്നു. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം.
1: ഒക്ടോബർ 14 വിശ്വ മാനക ദിനം ആശംസകളോടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, കൊച്ചി ബ്രാഞ്ച്.
2: സുഹൃത്തേ, ഇത് വില കുറവാണ്, നമുക്ക് ഇത് തന്നെ വാങ്ങാം.
3: വേണ്ട, വില കുറവുള്ളത് നോക്കി വാങ്ങരുത്. ശരിയായ ഗുണമേന്മയും സുരക്ഷയും നോക്കിയേ സാധനങ്ങൾ വാങ്ങാവൂ. അതിനായി ഇന്ത്യൻ സ്റ്റാൻഡേർഡുകൾ സ്വീകരിക്കൂ. BIS ഗുണമേന്മ മാർക്കുകൾ, ISI, CRS, പിന്നെ ഹോൾമാർക്കും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തൂ. ഒരു സ്മാർട്ട് ഉപഭോക്താവാകൂ. BIS സ്വീകരിച്ച് നിങ്ങളുടെ ഗുണനിലവാരം ഉയർത്തൂ.
2: നിലവാരമുണ്ടെങ്കിൽ വിശ്വാസവും ഉണ്ടാകും.
0: നാളെ രാവിലെ 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9 FM മോർണിംഗ് സെലക്ഷൻ, ആകാശവാണി FM വാർത്തകൾ. 10 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില. തുടർന്ന് സംഗീത ലഹരി. 10:55 നാട്ടുവിശേഷം. 11 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് കളമെഴുത്തും പാട്ടും, ഡോക്ടർ മരുത്തോർ വട്ടം ഉണ്ണികൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്നത്. 11:30 NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്. 12 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം, പച്ചക്കറി, വില വിവരം, ലളിതഗാനങ്ങൾ.
4: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം,
5: പറയൂ.
4: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
5: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
4: എങ്ങനെ ചെയ്യേണ്ടത്?
5: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
4: അത് ശരി, മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
5: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
4: ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
5: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
4: RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: നാളെ ഉച്ചയ്ക്ക് 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ. 2 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് വെള്ളിത്തര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി.
6: മച്ചനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്, പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
7: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
0: നാളെ ഉച്ചകഴിഞ്ഞ് 3 എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോൺ ഇൻ പരിപാടിയിൽ അമിതവണ്ണം പ്രമേഹം, ഇതുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് എൻഡോക്രൈനോളജിസ്റ്റ് ആൻഡ് ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ ഇന്ദു എലിസബത്ത് മാത്യു മറുപടി നൽകുന്നു. 4 ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ, വാട്സപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
8: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: നാളെ വൈകിട്ട് 5 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ഗുഡ് ഈവനിംഗ് കൊച്ചി ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ഇതിൽ വിവേകവാണി, ദീപസ്തംഭം, മഹാശ്ചര്യം, ഗാനങ്ങൾ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 നിയമസഭയിൽ ഇന്ന് തിരുവനന്തപുരം റിലേ. 6:50 കിസാൻ വാണി.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: നാളെ രാത്രി 7:20 വിപണി, 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 എഫ് എം ഈവനിംഗിൽ സമകാലികം. ഇനി ഉള്ളറിഞ്ഞു വാങ്ങാം, പാക്കേജ്ഡ് ഭക്ഷണം. 7:55 ഒരിടത്തൊരിടത്ത്. 8 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സ്വന്തമായി നിർമ്മിക്കുന്ന വിദ്യാർത്ഥി അക്ഷയ് രാജുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 നാടകം തിരുവനന്തപുരം റിലേ. 10:30 ചലച്ചിത്രഗാനങ്ങൾ. തുടർന്ന് 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകൾ കഴിഞ്ഞു. സമയം 6:00 കഴിഞ്ഞ് 20:14. ഇപ്പോൾ മധുരം ഗീതം, ലളിതഗാനം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും കൃഷ്ണഗീത പാടിയത്. ഗാനരചന രാമകൃഷ്ണൻ കുമാർ നല്ലൂർ, സംഗീതം രമേശ് നാരായണൻ.

0: കൃഷ്ണഗീത പാടിയ ലളിതഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഒക്ടോബർ 15 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെൻറ്റർ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ അമിതവണ്ണം, പ്രമേഹം ഇവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് എൻഡോക്രൈനോളജിസ്റ്റ് ആൻഡ് ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ ഇന്ദു എലിസബത്ത് മാത്യു മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഒക്ടോബർ 15 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484 24 26 397 അല്ലെങ്കിൽ 0484 24 26 387 അല്ലെങ്കിൽ 9444 45 5888 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പറുകൾ ആവർത്തിക്കാം: 0484 24 26 397 0484 24 26 387 9446 45 5888 വിളിക്കേണ്ട സമയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ.
1: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ, 90 20 620 630.
0: സേവന വാർത്തകൾ. കളമശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ മലയാളം സീനിയർ, ബോട്ടണി സീനിയർ, സുവോളജി സീനിയർ വിഷയങ്ങളിൽ താൽക്കാലിക ഗസ്റ്റ് അധ്യാപക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി അടുത്ത മാസം 2 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ഓഫീസിൽ വെച്ച് നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കുക.
3: മച്ചനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
0: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ സേവനങ്ങൾ ഗുണഭോക്താക്കളിലേക്ക് വേഗത്തിലും സുതാര്യമായും എത്തിക്കുന്നതിനായി പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കി. മോട്ടോർ തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ഇനി വെൽഫെയർ ഫണ്ട് ഓഫീസുകൾ നേരിട്ട് സന്ദർശിക്കാതെ തന്നെ സ്മാർട്ട് ഫോൺ വഴി പ്രധാന സേവനങ്ങൾ മൊബൈൽ ആപ്പിലൂടെ ലഭ്യമാകുന്നതാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ KMTWWFB എന്ന് ടൈപ്പ് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അംശാദായം അടയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രധാന സേവനങ്ങൾ മൊബൈൽ ആപ്പ് വഴി ലഭ്യമാകുന്നതാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ KMTWWFB എന്ന് ടൈപ്പ് ചെയ്ത് ആണ് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടത്.
5: ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഷോപ്പുകളിൽ നിന്നും ബാറ്ററി, ഇൻവെർട്ടർ, സോളാർ വാങ്ങും.

0: എൻഫീൽഡ് ഇലക്ട്രിക് സ്കൂട്ടർ LED TV സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഓഫർ ഈ മാസം 30 വരെ മാത്രം. ഭാഗ്യ കൂപ്പൺ കരസ്ഥമാക്കൂ.
1: എന്റെ ബൈക്കിൽ നോയ്സിംഗ് കുറവാണ്.
2: എന്റെ കാറിൽ നിന്ന് നേരത്തേതിനേക്കാൾ പൊല്യൂഷൻ കുറവാണ് പുറത്തു വരുന്നത്.
3: എന്റെ സ്കൂട്ടർ നല്ല പിക്കപ്പാണ് തരുന്നത്.
4: വെഹിക്കിൾ ഏതായാലും പെട്രോൾ E20 ആണെങ്കിൽ വാഹനങ്ങളിൽ നോക്കിംഗ് കുറയുന്നു. കാർബൺ എമിഷൻ 40% കുറയുന്നു. ഹൈ ഒക്ടെയിൻ ഉള്ളത് കൊണ്ട് പിക്കപ്പ് അമേസിംഗ് ആണ്. യുവർ പെട്രോൾ വെഹിക്കിൾ ഇസ് 100% കമ്പാറ്റബിൾ വിത്ത് E20.
5: ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
6: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ക്യുസാറ്റെക് ഫൗണ്ടേഷനിൽ കരാറടിസ്ഥാനത്തിൽ ജനറൽ മാനേജർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. MBA യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ TBI@QSAT.AC.IN എന്ന വിലാസത്തിലേക്ക് ഈ മാസം 20 മുൻപായി അയയ്ക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 9895025773 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 9895025773 എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത്. കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ തൊഴിൽ രഹിതരായ 18-ന് 49-ന് മധ്യേ പ്രായമുള്ളവർക്ക് ഫാസ്റ്റ് ഫുഡ് സ്റ്റാൾ ഉദ്യമി, പേപ്പർ ക്യാരി ബാഗ് നിർമ്മാണം എന്നിവയിൽ സൗജന്യ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04-81-2-30-33-07, മറ്റൊരു നമ്പർ 2-30-33-06. നമ്പറുകൾ ഒരിക്കൽ കൂടി 04-81-2-30-33-07, 04-81-2-30-33-06. കോട്ടയം കെൽട്രോൺ നാഗമ്പടം നോളജ് സെന്ററിൽ വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ഡാറ്റ എൻട്രി, അനിമേഷൻ ആൻഡ് ഡിജിറ്റൽ ഫിലിം മേക്കിംഗ്, മൾട്ടിമീഡിയ ആനിമേഷൻ വിത്ത് AI തുടങ്ങിയ തൊഴിലധിഷ്ഠിത കോഴ്സുകളിൽ സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 95-67-78-88-90, 95-67-78-88-90. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 6:40 നിയമസഭയിൽ ഇന്ന് തിരുവനന്തപുരം അറിയിലേ.
7: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി അടുത്ത 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് നാളെ മുതൽ പ്രത്യേക യജ്ഞം ആരംഭിക്കും. പാരമ്പര്യ നെൽവിത്ത് സംരക്ഷകൻ പത്മശ്രീ ചെറുവയൽ രാമൻ അന്തരിച്ചു. അനുശോചിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി അടുത്ത 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്കായി 53,428 കോടി രൂപയും അനുവദിച്ചു. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചത്. 11 ലക്ഷത്തിലധികം റെയിൽവേ ജീവനക്കാർക്ക് 78 ദിവസത്തെ പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് ബോണസ് നൽകാനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഭിന്നശേഷി പെൻഷൻ ജനനം മുതൽ ബാധകമാക്കിയതിനു പുറമെ PM സാമാജിക് സഹായ യോജനയിൽ ഉൾപ്പെടുത്തിയതിനു വേണ്ട അംഗപരിമിതിയുടെ പരിധി 80-ൽ നിന്ന് 40% കുറച്ചു. കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിച്ചു. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുന്നതിനുള്ള എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും ബില്ലിലുണ്ടെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ചർച്ചകൾക്ക് ശേഷം ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കയച്ചു. നികുതി അടയ്ക്കാതെ ഓടുന്ന വാഹനങ്ങൾ പിടിച്ചെടുത്ത് സൂക്ഷിക്കുന്നതിനായി എല്ലാ താലൂക്കുകളിലും പ്രത്യേക കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിന് ഉൾപ്പെടുത്തിയുള്ള

0: 2026 കേരള മോട്ടോർ വാഹന നികുതി ഭേദഗതി ബിൽ ഗതാഗത മന്ത്രി സി പി ജോൺ സഭയിൽ അവതരിപ്പിച്ചു. നിയമസഭയിൽ തുടർച്ചയായ മൂന്നാം ദിവസവും പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂളിയക്കോട്.
1: സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് ജി ആർ അനിലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. പ്രതിസന്ധി വർദ്ധിക്കാൻ കാരണം സർക്കാരിന്റെ കഴിവുകേടാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ എല്ലാ പരിശ്രമവും നടത്തുന്നുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. അതേസമയം നെടുമ്പാശ്ശേരി വാഹനാപകടത്തിൽ 3 പേർ മരിച്ച സംഭവത്തിൽ പ്രതികൾക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല സബ്മിഷന് മറുപടിയായി പറഞ്ഞു. ജലാശയങ്ങളുടെ ആഴം കൂട്ടുന്ന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. വേമ്പനാട് കായലിൽ നിന്ന് നീരൊഴുക്ക് കുറയുന്ന വിഷയം പരിഹരിക്കാൻ പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു.
0: സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്കായി നിലവിലെ ഭവന പദ്ധതികൾ ഏകോപിപ്പിച്ച് സമഗ്രമായ പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് ഫിഷറീസ് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ. ധനസഹായം വർദ്ധിപ്പിക്കുന്ന കാര്യവും പരിഗണനയിലാണെന്നും അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് നാളെ മുതൽ ഈ മാസം 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. വയനാട്ടിലെ പരമ്പരാഗത കർഷകൻ ചെറുവയൽ രാമൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യം. ഇന്ന് രാത്രിയോടെ ഭൌതിക ശരീരം വീട്ടിലെത്തിക്കും. നാളെ രാവിലെ 9 മുതൽ 12 വരെ കമ്മന നവോദയ എൽ പി സ്കൂളിൽ ഭൌതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. 2 മണിയോടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. അന്യം നിന്നു പോകുമായിരുന്ന 50-ലധികം നാടൻ വിൽത്തിനങ്ങളെ സ്വന്തം കൃഷിയിടത്തിൽ സംരക്ഷിച്ചു പോന്നിരുന്ന അദ്ദേഹത്തെ കേരളത്തിന്റെ ജീവിക്കുന്ന നെൽവിത്ത് ബാങ്ക് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. കാർഷിക രംഗത്തെ നിസ്വാർത്ഥ സേവനങ്ങളെ മാനിച്ച് 2023 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. കേരള സർക്കാരിന്റെ കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരത്തിനും അർഹനായിട്ടുണ്ട്. ചെറുവയൽ രാമന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുശോചനം രേഖപ്പെടുത്തി. നവരാത്രിയോടനുബന്ധിച്ച് കോഴിക്കോട് നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം മറ്റന്നാൾ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി സർഗോത്സവ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ സർഗകേസരി പുരസ്കാരം ആർട്ടിസ്റ്റ് പി ആർ രാജേന്ദ്രന് ഉപരാഷ്ട്രപതി സമ്മാനിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് മറ്റന്നാൾ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. നാളെ വൈകുന്നേരം ഗതാഗത നിയന്ത്രണത്തിന്റെ റിഹേഴ്സൽ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്ത് നൂതന ആശയങ്ങളുടെയും സംരംഭകത്വത്തിന്റെയും സംസ്കാരം വളർത്തുന്നതിന് 2016 നീതി ആയോഗ് ആരംഭിച്ച അടൽ ഇന്നവേഷൻ മിഷനെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം പ്രത്യേക പരമ്പരയിൽ ഇന്ന്. കുട്ടികളിൽ ശാസ്ത്രബോധവും സർഗാത്മകതയും വളർത്തിയെടുക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് അടൽ ഇന്നവേഷൻ മിഷൻ. നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും സംരംഭകത്വ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയുമാണ് ലക്ഷ്യം. വൈദ്യുതി കണക്ഷന്റെ നിരക്കുകളിൽ 90% വരെ കുറവ് വരുത്തിക്കൊണ്ട് പെർ കെ വി എ നിരക്കുകൾ പ്രകാരമുള്ള പുതിയ കോസ്റ്റ് ഡേറ്റ നിലവിൽ വന്നു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ സെപ്റ്റംബറിലെ ഉത്തരവ് പ്രകാരമാണ് കെ എസ് ഇ ബി ഉപഭോക്താക്കളുടെ വൈദ്യുതി കണക്ഷൻ നിരക്കുകൾ പുതുക്കി നിശ്ചയിച്ചത്. ഈ മാസം 12 മുതൽ പണമടയ്ക്കുന്നവർക്ക് പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ശബരിമല പൂങ്കാവനത്തിലെ നിർദ്ധരനായ 20 കുടുംബങ്ങൾക്ക് സ്വന്തം വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി നൽകുകയാണ് സാമൂഹ്യ പ്രവർത്തകയും കേന്ദ്ര നാരീശക്തി പുരസ്കാര ജേതാവുമായ സുനിൽ ടീച്ചർ. പത്തനംതിട്ടയിൽ നിന്ന് ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: റാന്നി ളാഹ നിലയ്ക്കൽ റോഡിന് സമീപമുള്ള വനമേഖലയിൽ മഞ്ഞത്തോടൂരിലെ ആദിവാസി വിഭാഗമായ 20 കുടുംബങ്ങൾക്കായുള്ള വീടുകളുടെ നിർമ്മാണമാണ് സുനിൽ ടീച്ചറുടെ നേതൃത്വത്തിൽ വേഗത്തിൽ പുരോഗമിക്കുന്നത്. ഒരു വർഷത്തിനിടെ 3 വീടുകളുടെ പണി പൂർത്തിയാക്കി താക്കോൽ നൽകി. വനത്തിനുള്ളിൽ പട്ടയഭൂമിയിൽ 2 നിലകളിലായി 3 മുറികളും ശുചിമുറിയും വരാന്തയും അടങ്ങിയ പരിസ്ഥിതി സൌഹൃദ മാതൃകാ ഭവനങ്ങളാണ് നിർമ്മിച്ചു വരുന്നത്. വനപ്രദേശത്തെ പ്രതിസന്ധികൾ തരണം ചെയ്താണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്.

0: നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയാണ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മറ്റന്നാൾ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല തൂവൽ വെള്ളച്ചാട്ടത്തിൽ സഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. സഞ്ചാരികൾ മുങ്ങിമരിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ജില്ലാ കലക്ടർ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വെള്ളച്ചാട്ടത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ പര്യാപ്തമല്ലാത്തതിനാൽ പൊതുജനങ്ങളുടെ പ്രവേശനം പൂർണ്ണമായും നിരോധിക്കണമെന്ന ഉടുമ്പൻചോല തഹസീൽദാരുടെ റിപ്പോർട്ട് കണക്കിലെടുത്താണ് നടപടി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഹൈദരാബാദിലാണ് മത്സരം. പരമ്പരയിൽ 2-1 മുന്നിലാണ്. അവസാന മത്സരം ഈ മാസം 17 നടക്കും. ഒരു മാസം നീണ്ടുനിന്ന ഹിന്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം തിരുവനന്തപുരം ആകാശവാണി നിലയത്തിൽ നടന്നു. NCC കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് റിട്ടയർഡ് ഡയറക്ടർ കേണൽ PT രാജീവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിവിധ മത്സരങ്ങളുടെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും അദ്ദേഹം നിർവഹിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയം മേധാവിയും ഡെപ്യൂട്ടി ഡയറക്ടറുമായ ഡോക്ടർ AG ബൈജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർത്താ വിഭാഗം മേധാവി ലെമിജി നായർ, പ്രോഗ്രാം മേധാവി PA ബിജു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നെടുമ്പാശ്ശേരിയിൽ കാറിടിച്ച് 3 പേർ കൊല്ലപ്പെട്ട കേസിലെ പ്രതി സുഹൈൽ സജീവ്, കാറിൽ കൂടെയുണ്ടായിരുന്ന നിനവ്, ജോയൽ അമീൻ എന്നിവരെ നെടുമ്പാശ്ശേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നാളെ വൈകിട്ട് വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കേസിൽ എറണാകുളം റൂറൽ SP മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. തിരുവനന്തപുരം പത്മനാഭപുരത്ത് നിന്ന് എഴുന്നള്ളിച്ച സരസ്വതി വിഗ്രഹം പത്മതീർത്ഥക്കുളത്തിനരികെയുള്ള നവരാത്രി മണ്ഡപത്തിലും കുമാരസ്വാമിയെ ആര്യശാല ഭഗവതി ക്ഷേത്രത്തിലും 300 നങ്കയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലുമാണ് കുടിയിരുത്തിയിരിക്കുന്നത്. ശബരിമലയിൽ അരവണ നിർമ്മാണം ആരംഭിച്ചു. അരവണ നിർമ്മാണ പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി കഴിഞ്ഞ ഒരു മാസക്കാലമായി നിർമ്മാണ പ്രവൃത്തികൾ നടത്തിവരികയായിരുന്നു. ഇന്ന് രാവിലെ മുതലാണ് അരവണ നിർമ്മാണം ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി അടുത്ത 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് നാളെ മുതൽ പ്രത്യേക യജ്ഞം ആരംഭിക്കും. പാരമ്പര്യ നെൽവിത്ത് സംരക്ഷകൻ പത്മശ്രീ ചെറുവയൽ രാമൻ അന്തരിച്ചു. അനുശോചിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്. ബ്യൂറോ ചീഫ് വീക്ഷണം. അവതരണം ലക്ഷ്മി ശ്രീ വിജയ. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നടത്തിയ വാക്കൌട്ട് ഒഴിച്ചു നിർത്തിയാൽ ഇന്ന് സഭാതലം പൊതുവെ ശാന്തമായിരുന്നു. ചോദ്യോത്തരവേളയും ശ്രദ്ധ ക്ഷണിക്കൽ, ഉപക്ഷേപങ്ങൾ എന്നിവയുടെ അവതരണവേളയും ശാന്തമായ അന്തരീക്ഷത്തിലാണ് പുരോഗമിച്ചത്. 2 ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയങ്ങളും 12 സബ്മിഷനുകളും ഇന്ന് സഭയുടെ മുന്നിലെത്തി. കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ, മോട്ടോർ വാഹന നികുതി ചുമത്തൽ ബിൽ എന്നിവ സഭ പരിഗണിച്ചു. കേരള ഒഴിവാക്കൽ ബില്ലിന്റെ അവതരണവും സഭയിൽ നടന്നു. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ചെയർപേഴ്സണായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ച കമ്മിറ്റിയുടെ 1 മുതൽ 7 വരെയുള്ള റിപ്പോർട്ടുകളും ഇന്ന് സഭയിൽ സമർപ്പിക്കപ്പെട്ടു. വൈദ്യുതി പ്രതിസന്ധിയും പവർകട്ടും വിഷയമാക്കിയാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സംസ്ഥാനത്ത് ഇപ്പോഴും അപ്രഖ്യാപിത പവർകെട്ട് തുടരുകയാണെന്ന് നോട്ടീസ് നൽകിയ CPI അംഗം GR അനിൽ ആരോപിച്ചു. 10 വർഷം പവർകെട്ട് എന്തെന്നറിയാത്തവരെ UDF സർക്കാർ അത് പഠിപ്പിച്ചു. വൈദ്യുതി പ്രതിസന്ധി തീർക്കാനായി കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നും KCB സ്വകാര്യവൽക്കരിക്കാനുള്ള വ്യക്തമായ അജണ്ടയുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ സർക്കാർ വിജയിച്ചെന്നും ഒക്ടോബറിൽ നിയന്ത്രണം ഉണ്ടായിട്ടില്ലെന്നുമായിരുന്നു വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ മറുപടി. പവർകട്ടുണ്ടായ ദിവസങ്ങളിലെ കണക്കുകൾ സണ്ണി ജോസഫ് സഭയിൽ അവതരിപ്പിച്ചു. 10 വർഷം ഭരിച്ചിട്ടും ആകെ 150 MW വൈദ്യുതി ഉൽപാദനത്തിനെ കഴിഞ്ഞ സർക്കാരിന് കഴിഞ്ഞിട്ടുള്ളൂ. വൈദ്യുതി ഉപഭോഗം കൂടിയതും മഴക്കുറവും എൽനിനോ പ്രതിഭാസവും ദേശീയ തലത്തിലുണ്ടായ വൈദ്യുതി ക്ഷാമവുമാണ് ഇത്രയേറെ പ്രതിസന്ധിയുണ്ടാക്കിയത്. 4.29 രൂപയ്ക്ക് 25 വർഷത്തേക്ക് വൈദ്യുതി ലഭിക്കുമായിരുന്ന കരാർ കഴിഞ്ഞ സർക്കാർ റദ്ദാക്കിയത് സംസ്ഥാനത്തിന് തിരിച്ചടിയായി. ഇതിലൂടെ 465 MW വൈദ്യുതി നഷ്ടപ്പെടുത്തിയതിനു പുറമെ 500 MW വൈദ്യുതി കടം വാങ്ങി ആ കടഭാരം UDF സർക്കാരിന്റെ തലയിലിട്ടുവെന്നും

വൈദ്യുതി മന്ത്രി വിശദീകരിച്ചു. വിഷയത്തിൽ ഇടപെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാനത്ത് കൃത്യമായ വൈദ്യുതി നയം ഉണ്ടാക്കുമെന്ന് സഭയെ അറിയിച്ചു. 2030 ആകുമ്പോഴേക്കും 11,000 മെഗാവാട്ടായി കേരളത്തിന്റെ ഉപഭോഗം വർദ്ധിക്കും. അത് മുന്നിൽ കണ്ട് 5,000 മെഗാവാട്ട് വൈദ്യുതിയെങ്കിലും സംസ്ഥാനം ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട്. കെഎസ്ഇബിയെ സ്വകാര്യവൽക്കരിക്കില്ലെന്നും മികച്ച സ്ഥാപനമാക്കി മുന്നോട്ടു കൊണ്ടുപോകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇരുവരുടെയും മറുപടിയുടെ പശ്ചാത്തലത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. തുടർന്ന് വാക്കൌട്ട് പ്രസംഗം നടത്തിയ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഈ സർക്കാരിന്റെ പിടിപ്പുകേടാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ദീർഘകാല വൈദ്യുതി കരാർ ഇടത് സർക്കാർ റദ്ദാക്കിയെന്നത് ശുദ്ധനുണയാണ്. കരാർ അംഗീകരിക്കാതിരുന്നത് റെഗുലേറ്ററി കമ്മീഷനാണെന്നും വൈദ്യുതി മന്ത്രിയുടേത് കുറ്റസമ്മതമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ റെഗുലേറ്ററി കമ്മീഷനിലേക്ക് ഇടത് സർക്കാർ നിയോഗിച്ച പാർട്ടിക്കാരാണ് കരാർ റദ്ദാക്കിയതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരിച്ചടിച്ചു. പിന്നാലെ പ്രതിപക്ഷാംഗങ്ങൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ജനസംഖ്യയും രോഗികളുടെ അനുപാതവും കണക്കിലെടുത്ത് തിരൂർ ആസ്ഥാനമായി പുതിയ മെഡിക്കൽ കോളേജ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് അംഗം കുറുക്കോളി മൊയ്തീൻ ശ്രദ്ധക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചു. പക്ഷേ ഈ ആവശ്യം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തള്ളി. നിലവിൽ മഞ്ചേരി ആസ്ഥാനമായി ഒരു മെഡിക്കൽ കോളേജ് ഉള്ളതിനാൽ രണ്ടാമതൊരെണ്ണത്തിന് സ്കോപ്പില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് കേന്ദ്ര അനുമതിയോടെയാണ് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് അനുവദിച്ചത്. അന്ന് 100 മെഡിക്കൽ സീറ്റ് കൂടുതലായി കേന്ദ്രം അനുവദിച്ചിരുന്നു. ഇതാണ് തിരുവനന്തപുരത്ത് രണ്ടാമത് മെഡിക്കൽ കോളേജ് അനുവദിക്കാൻ കാരണമെന്നും ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പൊതുമേഖലാ സ്ഥാപനമായ ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് ലിമിറ്റഡ് നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ജി സ്റ്റീഫനും സഭയുടെ ശ്രദ്ധ ക്ഷണിച്ചു. ഇതിന് മറുപടി നൽകിയ വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി, നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ബജറ്റിൽ നിന്ന് അനുവദിച്ച പണവും കെഎസ്ഐഡിസിയുടെ ഫണ്ടും ഉപയോഗപ്പെടുത്തുമെന്ന് സഭയെ അറിയിച്ചു. ഫാർമസ്യൂട്ടിക്കൽ ഉൾപ്പെടെയുള്ള മറ്റ് മേഖലകളിലെ ചില ഉൽപ്പന്നങ്ങൾ കൂടി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും 30 കോടി രൂപ സമാഹരിച്ച് ടൈറ്റാനിയത്തിന്റെ പ്രതിസന്ധി ശാശ്വതമായി പരിഹരിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങൾ തേടുന്നുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. നെടുമ്പാശ്ശേരിയിൽ ലഹരി ഉപയോഗിച്ച് 19-കാരൻ ഓടിച്ച മിനി കൂപ്പർ കാറിടിച്ച് 3 പേർ മരിച്ച ദാരുണമായ സംഭവത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് ആദ്യ സബ്മിഷൻ അവതരിപ്പിച്ചത്. അപകടം നടന്നയുടൻ തന്നെ പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിട്ടും കേസെടുക്കാൻ കാലതാമസമുണ്ടായതായി പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. മദ്യപിച്ച് വാഹനം ഓടിച്ചെന്ന് വ്യക്തമായിട്ടും മോട്ടോർ വാഹന നിയമം ഉൾപ്പെടുത്തിയില്ല. എഫ്ഐആറിൽ പ്രതിയുടെ പേര് ചേർക്കാൻ വൈകിയത് പ്രതിയെ സംരക്ഷിക്കാനാണെന്ന ആരോപണം ശക്തമാണെന്നും പിണറായി വിജയൻ സഭയിൽ ഉന്നയിച്ചു. നടന്നത് കേവലം അപകടമല്ലെന്നും ക്രൂരമായ കൊലപാതകമായി കണക്കാക്കണമെന്നും സ്ഥലം എംഎൽഎ അൻവർ സാദത്തും ആവശ്യപ്പെട്ടു. പ്രതി സുഹൈലിന്റെ ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കണം. വാഹനത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കെതിരെയും കേസെടുത്തത് സമൂഹത്തിന് നൽകുന്ന നല്ലൊരു സന്ദേശമാണ്. മദ്യപിച്ച ആളുടെ കൂടെ യാത്ര ചെയ്യാൻ മറ്റുള്ളവർ മടിക്കുന്ന സാഹചര്യം ഇതിലൂടെ ഉണ്ടാകുമെന്നും പ്രതികൾക്ക് കടുത്ത ശിക്ഷ തന്നെ നൽകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനു മറുപടി നൽകിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്നും കേസ് നടത്താൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ സർക്കാർ തയ്യാറാണെന്നും സഭയെ അറിയിച്ചു. മരിച്ചവരുടെ സുഹൃത്ത് പ്രിയാദിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ആദ്യഘട്ടത്തിൽ പ്രതിയുടെ പേര് അറിയാതിരുന്നതിനാലാണ് അത് ചേർക്കാതിരുന്നത്. വൈദ്യപരിശോധനയ്ക്ക് പിന്നാലെ പ്രതി സുഹൈൽ മദ്യപിച്ചതായി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മദ്യപിച്ച് വാഹനമോടിക്കുന്നവർക്കെതിരെയുള്ള നിയമം കൂടുതൽ കർശനമാകും. കഴിഞ്ഞ ദിവസം നടത്തിയ പ്രത്യേക പരിശോധനയിൽ മാത്രം മദ്യപിച്ച് വാഹനമോടിച്ചതിന് 959 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. അതേസമയം നെടുമ്പാശ്ശേരി അപകടത്തെ വർഗീയമായി ചിത്രീകരിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്നും അത് മനുഷ്യത്വരഹിതമാണെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവനയെ പ്രതിപക്ഷ നേതാവും പിന്തുണച്ചു. ഇത്തരം വർഗീയ പ്രചാരണങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ആഭ്യന്തരമന്ത്രി തന്നെ മുൻകൈയെടുക്കണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ഒരു അപകടത്തെ വർഗീയാടിസ്ഥാനത്തിൽ പ്രചരിപ്പിക്കുന്നത് ദൌർഭാഗ്യകരമാണെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും വ്യക്തമാക്കി. കോന്നി മെഡിക്കൽ കോളേജിനെ മികച്ച ആരോഗ്യ സ്ഥാപനമാക്കി മാറ്റുമെന്ന് മന്ത്രി കെ മുരളീധരൻ കെ യു ജനീഷ് കുമാറിന്റെ സബ്മിഷന് മറുപടി നൽകി. സഭാസമ്മേളനം അവസാനിച്ച ശേഷം താൻ നേരിട്ടെത്തി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ സഭയിൽ പ്രഖ്യാപനം നടത്തി.
നേരത്തെ 14 ലക്ഷം രൂപയായിരുന്നു നഷ്ടപരിഹാരം. ഇതിന്റെ 25% വർദ്ധനവ് നൽകുന്നത്. വന്യജീവി ആക്രമണത്തിലൂടെയുണ്ടാകുന്ന കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാരം ഇരട്ടിയാക്കുമെന്നും മന്ത്രിസഭായോഗം ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടുണ്ടെന്നും ജ്യോതികുമാർ ചാമക്കാലിയുടെ സബ്മിഷന് മന്ത്രി മറുപടി നൽകി. സംസ്ഥാനത്തെ തുറമുഖങ്ങളുടെയും അനുബന്ധ മേഖലകളുടെയും സമഗ്ര വികസനം ലക്ഷ്യമിട്ട് 2026 കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ

0: മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ അവതരിപ്പിച്ചു. പുതിയ നിയമ ഭേദഗതിയിലൂടെ മാരിടൈം ബോർഡിന് കീഴിൽ പ്രത്യേക തുറമുഖ വികസന അതോറിറ്റി രൂപീകരിക്കും. ഇതിനു പുറമെ തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട ഭൂമി കൃത്യമായി വിനിയോഗിക്കുന്നതിനായി ഭൂബാങ്കും സജ്ജമാക്കും. ഇതോടെ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഭൂമി വികസന ആവശ്യങ്ങൾക്കായി മാറ്റാൻ സർക്കാരിന് എളുപ്പത്തിൽ സാധിക്കും. കേരള മോട്ടോർ വാഹന നികുതി ചുമത്തൽ ഭേദഗതി ബിൽ ഗതാഗത മന്ത്രി സി പി ജോൺ സഭയിൽ അവതരിപ്പിച്ചു. പോലീസും മോട്ടോർ വാഹന വകുപ്പും പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾക്ക് പാർക്കിംഗ് യാർഡ് സജ്ജീകരിക്കുന്നതാണ് ബില്ലിലെ പ്രധാന വ്യവസ്ഥ. വാഹനങ്ങൾ ഇനി സ്റ്റേഷൻ വളപ്പിലോ റോഡ് വക്കിലോ തള്ളില്ല. ഇത്തരം വാഹനങ്ങൾ നിർത്തിയിടാൻ പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ പാർക്കിംഗ് യാർഡുകൾ സ്ഥാപിക്കും. പരമാവധി 6 മാസം വരെ ദിവസാടിസ്ഥാനത്തിൽ പാർക്കിംഗ് ഫീസ് ഏർപ്പെടുത്തും. വാഹനം തിരിച്ചെടുക്കുന്ന സമയം വാഹന ഉടമ ഈ തുക പാർക്കിംഗ് യാർഡിന് നൽകണം. ഈ തുകയുടെ നേർപ്പകുതി സംസ്ഥാന സർക്കാരിന് ലഭിക്കുമെന്നും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. സ്വകാര്യ വ്യക്തിയുടെ നിശ്ചിത ഭൂമിയാണ് ഇത്തരത്തിൽ പാർക്കിംഗ് യാർഡുകളാക്കുക. വാഹനത്തിന്റെ സ്വഭാവമനുസരിച്ച് 25 രൂപ മുതൽ 250 രൂപ വരെയാണ് പ്രതിദിന പാർക്കിംഗ് ഫീസ്. കീഴ്വഴക്കങ്ങൾ മാറ്റി നിർത്തി ചോദ്യോത്തരവേളയിൽ സ്പീക്കർ ചോദ്യവുമായി രംഗത്തുവന്നത് ഇന്ന് സഭാതലത്തിൽ കൌതുകമുണർത്തി. അണക്കെട്ടുകളിലെയും നദികളിലെയും മണലും ചെളിയും നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ മറുപടി പറയുന്നതിനിടെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദ്യമുന്നയിച്ചത്. നേരത്തെ യാതൊരു തടസ്സമില്ലാതെ കടലിലേക്ക് വെള്ളമൊഴുകിയിരുന്ന വേമ്പനാട് കായലിലെ ഒഴുക്ക് തടസ്സപ്പെട്ടതിനാൽ കുട്ടനാട് വെള്ളക്കെട്ടിലാണെന്നും പരിഹാരം കാണാൻ ഇടപെടുമോ എന്നായിരുന്നു സ്പീക്കറുടെ ചോദ്യം. ഇതിനു മറുപടി നൽകിയ മുഖ്യമന്ത്രി വി ഡി സതീശൻ സ്പീക്കർ ഉന്നയിച്ചത് മധ്യകേരളത്തെ ആകെ ഗുരുതരമായി ബാധിക്കുന്ന വിഷയമാണെന്ന് ചൂണ്ടിക്കാട്ടി. മധ്യകേരളത്തിലെ പ്രളയ സാഹചര്യങ്ങൾക്കും കുട്ടനാട്ടിലെ ജനങ്ങളുടെ ദുരിതങ്ങൾക്കും ശാശ്വത പരിഹാരമായി വേമ്പനാട്ട് കായൽ നവീകരണത്തിനായി സമയബന്ധിതമായി സമഗ്ര പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ഇതുവരെ കേട്ടത് നിയമസഭയിൽ നിന്ന്. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്. ബ്യൂറോ ചീഫ് വീക്ഷണം. അവതരണം ലക്ഷ്മി ശ്രീ വിജയ.
1: ആകാശവാണി കൊച്ചി FM 102.3.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: പ്രീതിപോൾ കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴ ലഭിച്ചു. ലക്ഷദ്വീപിൽ ഇന്ന് മഴയുണ്ടായില്ല. ഇന്നും നാളെയും കേരളത്തിലും ലക്ഷദ്വീപിലും ചില സ്ഥലങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. ഇന്ന് കേരളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 35.8°C, കുറഞ്ഞ താപനില 26.1°C. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റും 52 സെക്കൻഡും. ഇപ്പോൾ
2: കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.
2: കാർഷിക ജീവനത്തിൽ ഇന്നാദ്യം വീട്ടുവളപ്പിലെ അടുക്കളത്തോട്ടം. കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു ചെറായ് സ്വദേശി അനിത ജയൻ. ഇവിടെ ഈ അടുക്കളത്തോട്ടത്തില് എന്തൊക്കെയാണ് പ്രധാനമായിട്ട് കൃഷി ചെയ്തു വരുന്നത്?
3: മഞ്ഞളുണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, പച്ചമുളകും ഒരു 2-3 തരം ഉണ്ട്. കാന്താരി, വെള്ളക്കാന്താരി, പച്ചക്കാന്താരി, പിന്നെ ഉണ്ടമുളക്, പിന്നെ വഴുതന, ചേമ്പ്, ചേനയൊക്കെ അധികം ഇല്ല. കുറേശൊക്കെ നമ്മുടെ വീട്ടുവളത്തില് ചെറിയ തോതിൽ അസുഖങ്ങളൊക്കെ ഉള്ള ആളാണ്. അതിന് ചെറിയ രീതിയിലുള്ള കൃഷികള് ചെട്ടിയിൽ നടന്നിട്ടുണ്ട്. ഗ്രോ ബാഗിലാണ് ആദ്യമൊക്കെ നട്ടിരുന്നത്. പിന്നെ ഇപ്പൊ അത് അധികം വർഷം നിക്കണില്ല. അത് വലിയ ചെടിച്ചട്ടി വാങ്ങിയിട്ട് അതിൽ ഇടണുണ്ട്. പിന്നെ മഞ്ഞളൊക്കെ നിലത്താണ് ഉണ്ടാക്കണ. ഡ്രാഗൺ ഫ്രൂട്ടും ചട്ടി തന്നെ. പിന്നെ കുറ്റിക്കുരുമുളക് ഉണ്ട്.
2: നമ്മള് മണ്ണൊരുക്കുന്നതൊക്കെ ഒന്ന് പറയാവോ?
3: അത് കുറച്ച് ചാരം, കുമ്മായപ്പൊടി, ഉണക്ക ചാണകം ഒക്കെ ഇട്ട് മണ്ണും ഒക്കെ കൂട്ടി പച്ചിലകളൊക്കെ ഇട്ട്, ഉണക്കിലകളൊക്കെ ഇട്ട് കുറച്ച് ദിവസം അത് പൊടിച്ച് കുറേ ദിവസം വെക്കും. അതിനുശേഷം അതിന്റെ ഒരു ഇതൊക്കെ പോയതിന് ശേഷം, ആ ചാരത്തിന്റെ ഒക്കെ ചൂടൊക്കെ പോയതിന് ശേഷമാണ് ഇത് നടന്നത്.
2: തൈയായിട്ടാണോ നടന്നത് അതോ വിത്ത് പാകി മുളപ്പിക്കുകയാണോ?
3: തൈയായിട്ടാണ്, ഞങ്ങൾ തൈയായിട്ടാണ്. ചെറിയ തരം തൈ പൊടി തൈകൾ

0: വാങ്ങിയിട്ടാണ് നടന്നത്. പിന്നെ കൃഷി ഭവനിൽ നിന്നും തൈകൾ തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എല്ലാം. ആ കൃഷി ഓഫീസർ മേടാണ്.
1: ഇവിടെ വളങ്ങൾ എന്തൊക്കെയാ നൽകാറുള്ളത്?
0: ഒരുവിധം വലുതായി കഴിഞ്ഞിട്ട് ചെടി പിടിച്ചതിന് ശേഷം ഉണക്ക ചാണാപ്പൊടി, പിന്നെ ചീമക്കുന്നടയില, പച്ചക്കറികളുടെ വേസ്റ്റ്, അത് രണ്ടു ദിവസം ബക്കറ്റിലിട്ട് കുളിപ്പിച്ചതിന് ശേഷം ഇതാക്കിയതിന് ശേഷം അതിന്റെ ഫ്ലറി ഒഴിച്ചു കൊടുക്കും. വീട്ടിൽ തന്നെ തയ്യാറാക്കണം. ഞങ്ങൾക്ക് ഇവിടെ അതിന്റെ കുഴലൊക്കെ ഉണ്ട്, അതിലിട്ടിട്ട് അപ്പൊ കുഴലിറക്കിയപ്പോ ഈ തുറപ്പന്റെ ശല്യം, തുറപ്പൻ കീരിയൊക്കെ ഭയങ്കര ശല്യമാണ്. എല്ലാം വലുതായി വരുമ്പോൾക്ക് അതിന്റെ ശല്യങ്ങളാണ് കൂടുതലും. കമ്പോസ്റ്റ് വളങ്ങളാണ് കൂടുതലും തയ്യാറാക്കണത്. പിന്നെ ഉണക്ക ചാണപ്പൊടി വാങ്ങിയത് അത് ഇവിടെ പടിഞ്ഞാറ് വെച്ച ഒരു പശുള്ള വീട്ടിൽ നിന്ന് അത് ചേട്ടൻ പോയി വാങ്ങിത്തരും. ചെളി വെച്ച് തറപ്പിനേക്കാം, പക്ഷെ അത് അതില് വീഴണില്ല. ആദ്യമൊക്കെ വീഴണിരുന്നു, ഇപ്പൊക്കെ അത് വീഴണില്ല. പിന്നെ ഞാൻ പിന്നെ ഗുളികകളുണ്ടല്ലോ, പാരസെറ്റാമോള്, അതൊക്കെ കൂടി പൊടിച്ച് വെച്ച് നോക്കി. പൊടിച്ച് വേറെ രണ്ടുമൂന്ന് തരത്തിലൊക്കെ ഗുളികകളൊക്കെ ഇട്ടിട്ട് അതൊരു പരീക്ഷണം അങ്ങനെ. പിന്നെ ഈ തൊട്ടാവാടിയുടെ മുള്ളിൽ എടുത്ത് വെക്കും. അതൊക്കെ വെറുതെ എന്റെ പരീക്ഷണമാണ്. അപ്പൊ കുറച്ച് ശല്യം കുറവുണ്ട്. ചെറുപ്പം വന്ന് തെരഞ്ഞ് അങ്ങോട്ട് കടയൊക്കെ അങ്ങോട്ട് തെരഞ്ഞിടും. കൊള്ളിയൊക്കെ നട്ടിരുന്നാണ്, കൊള്ളി കഴിഞ്ഞ കൊല്ലൊക്കെ പറിച്ച് അതിന്റെ ഇതായിട്ട്. പിന്നെ ഇപ്പൊ ഈ കൊല്ലത്തിൽ നഷ്ടത്തില്ല, കുറച്ച് കിടപ്പുണ്ട് അതിന്റെ ചെറിയ കൊമ്പ് ഇത് നടാൻ വേണ്ടിയിട്ട്.
1: ഇവിടെ പൊതുവെ വെള്ളക്കെട്ടുള്ള പ്രദേശമാണല്ലോ, അപ്പൊ അതിന് പ്രത്യേകം എന്തെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ?
0: ആ വെള്ളക്കെട്ട് കുറച്ചൊക്കെ ഉണ്ട്. വെള്ളക്കെട്ട് വരുമ്പോൾ ഞങ്ങള് ഈ മണ്ണങ്ങടെ നീക്കിട്ട് ചാലിട്ടങ്ങടെ ഒഴുക്കിയൊക്കെ കളയലാണ് പതിവ്. ഗ്രോ ബാഗ് ഈ അഞ്ചാറ് കൊല്ലത്തിന് മുമ്പാണ് ഉപയോഗിച്ചത്. ഇപ്പൊ ചട്ടികൾ തന്നെ വലുത് വാങ്ങിയിട്ട് അതാണ് ഈട് നിക്കണത്. കുറച്ച് കാലങ്ങളോളം നിൽക്കും, പൊട്ടി പോകില്ല. വല്ലാതെ തട്ടേ മുട്ടയൊക്കെ ചെയ്താലും മാത്രം കാറാറ്റല്ല, അല്ലാണ്ട് അത് കേട് വരാറില്ല. പ്ലാസ്റ്റിക്കിന്റെ ഈ സഞ്ചി ഉണ്ടല്ലോ ഞങ്ങളുടെ വീട്ടിൽ തന്നെ വില കൊണ്ടുവരണം, അതിലൊക്കെ നടും ഞാൻ.
1: ഇവിടെ കുറ്റിക്കുരുമുളകുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിന്റെ കൃഷി രീതിയൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
0: കുറ്റിക്കുരുമുളകിനും ഇത് തന്നെ ഉണക്ക ചണപ്പൊടിയാണ് മെയിനായിട്ട് ഇടണം. അതിന് പൈസ കൂടുതലാണ്. അത് പിന്നെ ഈ പച്ചക്കറികളുടെ ടേസ്റ്റ് ഇതാക്കിയിട്ട് അതിന്റെ സ്ലറി ഒഴിക്കും. പിന്നെ ചാരം അങ്ങനെയുള്ളതൊക്കെ ഇടണം. വേറെ പുറത്തുനിന്നുള്ള മരുന്നുകളൊന്നും ഉപയോഗിക്കുന്നില്ല. വളങ്ങള് കുരുമുളക് ഉണ്ടാവുന്നുണ്ട് നമ്മളുടെ ആവശ്യത്തിനുള്ള എന്തെങ്കിലുമൊക്കെ. അതുപോലെ മഞ്ഞളും അതെല്ലാം നമ്മൾ പുറത്തു കൊടുക്കാറില്ല. വീട്ടിൽ തന്നെ ഞാനത് പുഴുങ്ങി ഉണക്കി അരിഞ്ഞിട്ട് പൊടിക്ക് മിക്സിയിൽ തന്നെ ഇട്ടൊക്കെ പൊടിച്ച് ഉപയോഗിക്കലാണ് പതിവ്.
1: ഈ മഞ്ഞളൊക്കെ എങ്ങനെ കൃഷി ചെയ്യുന്നത്?
0: മഞ്ഞളുടെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ സാധാരണ മകരമാസമൊക്കെ ആവുമ്പോഴാണ്, അതായത് ജനുവരി ഫെബ്രുവരി മാസമൊക്കെ ആവുമ്പോഴാണ് ഞങ്ങൾ പറിക്കണത്. പറിച്ചത് കുറച്ച് ദിവസം അത് അതിന്റെ ഇതൊക്കെ കളഞ്ഞ് കടഭാഗമാണ് വീണ്ടും വിത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. കുറച്ചൊക്കെ അതിന്റെ ചെറിയ വിത്തുകളും എടുത്ത് വെക്കും, എന്നിട്ട് ബാക്കിയുള്ളത് പുഴുങ്ങി അതിന്റെ ഇതൊക്കെ കളഞ്ഞ് പുഴുങ്ങി ഉണക്കി പൊടിച്ചെടുക്കും. കുറെ അധികം അങ്ങോട്ട് പുറത്തൊക്കെ ഒന്നും കൊടുക്കാനുള്ളത് ഇല്ല, നമ്മളുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉള്ളതുള്ളൂ. പിന്നെ എന്തായാലും സ്കിൻ കംപ്ലൈന്റിനൊക്കെ മഞ്ഞളുകളൊക്കെ ഉപയോഗിക്കാല്ല നമുക്ക്. പച്ച മഞ്ഞളൊക്കെ
1: ഇഞ്ചിയും കൃഷി ചെയ്യുന്നുണ്ടല്ലേ?
0: ആ ഇഞ്ചി അതിന്റെ ഡേ കൂടിയൊക്കെ കുറച്ചൊക്കെ നടാറുണ്ട്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ വേറൊരു ഫ്രൂട്ട് ഉണ്ട്, ഈ പീനട്ട് ബട്ടർ എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ട്. ചെടിയായിട്ട് നമ്മള് ഒരു ഏട്ടന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അത് ഇഷ്ടംമാരെ തൈകൾ ഇപ്പൊ ആകുന്നുണ്ട്. അതിന് തറപ്പനൊന്നും മണ്ണ് തിരയണുണ്ട്. ഫ്രൂട്ട് ഇഷ്ടംമാതിരി ഉണ്ടാവുന്നുണ്ട്. അതിന്റെ കപ്പലണ്ടിക്ക് തുല്യമുള്ളതാണെന്ന് പറയണത്. ഞങ്ങൾ അത് കൂട്ടുകാർക്കൊക്കെ കൊടുക്കും.
1: ഇപ്പൊ പച്ചക്കറികളാണെങ്കിലും കുരുമുളക് ഇതൊക്കെ ആണെങ്കിലും കടകളിലോ സൊസൈറ്റിയിലോ ഒക്കെ കൊടുക്കാറുണ്ടോ?
0: സൊസൈറ്റിയിൽ ഞാൻ കൊടുത്തിരുന്നത് ഈ ഫാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നല്ലോ, അത് 10-25 kilo ഒക്കെ കൊടുത്തിരുന്നു ട്രൻസിന്റെ മുകളിലൊക്കെ പടുത്തിയിട്ട്. പിന്നെ ഈ കാബേജ്, കോളിഫ്ലവർ ഒക്കെ ടെറസിന്റെ മുകളിൽ ഒരു 10-25 kilo ഒക്കെ കൊണ്ടേ കൊടുത്തിരുന്നതാണ്.
1: ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ അതെങ്ങനെയാണ് അതിന് സജ്ജീകരിച്ചിരിക്കുന്നതൊക്കെ?
0: ഫ്രൂട്ട് ഉണ്ടായതിനു ശേഷിട്ടുള്ള അത് വെട്ടിയെടുത്തിട്ട് അതിന്റെ പയ്യെ കൊമ്പ് കുത്തി വെക്കാം. അങ്ങനെ മുളപ്പിച്ച് മുള വരുമ്പോ അത് നമ്മ വേറൊരു വലിയ എട്ടിലോട്ടൊക്കെ നമ്മൾ മാറ്റിയിട്ട് നടും. മണ്ണ് ഇതുപോലെ തന്നെ നമ്മൾ കൂടുതൽ നട്ടതിന് ശേഷം അതിന്റെ ഇളക്കി ഇളകിയ മണ്ണും അതിന്റെ ഇതൊക്കെ കൂടി എല്ലാം ചാരപ്പൊടി, പച്ചക്കറികളുടെ വേസ്റ്റ് ഇതൊക്കെ എല്ലാം ഇട്ടത്, പച്ചക്കറികളുടെ വേസ്റ്റ് പിന്നല്ല നട്ടതിന് ശേഷം കുറച്ച് വളർന്നതിന് ശേഷമാണ് ഇടുന്നത്. മണ്ണുകളെല്ലാം ഇളക്കമുള്ള മണ്ണായിരിക്കണം, എന്നാലത് വേരുകൾ തെങ്ങാണ്ടിരിക്കുള്ളൂ. ഏട്ടനൊരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് അതുമ്മലോട്ടാണ് പടർത്തണത്. സ്റ്റാൻഡ് ഏട്ടൻ ഇവിടെ വെൽഡിങ് ചെയ്യുന്ന ആളാണ്, അപ്പൊ ഏട്ടൻ തന്നെ ഉണ്ടാക്കിയതാണ് അത്. പിന്നെ ഞങ്ങളുടെ വീടിന്റെ പുറത്ത് നടന്നിട്ടുണ്ട് രണ്ട് കുറ്റി. അത് നീളത്തിലൊരു സ്റ്റാൻഡ് പോലെ ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ സൈക്കിളിന്റെ ഈ സ്കൂട്ടറിന്റെ റിങ് വെച്ച് കൊടുത്താക്കിയാണ്. ഈ നമ്മളുടെ ഒരാൾപ്പൊക്കത്തിലാണ് ഇതിന്റെ സ്റ്റാൻഡ് ഉണ്ടാക്കിയാക്കണം. അത് കഴിഞ്ഞിട്ട് അത് വളർന്നെങ്കിലും ഫ്രൂട്ട് ഉണ്ടായതിനു ശേഷമാണ് ഞങ്ങൾ കട്ട് ചെയ്ത് മാറ്റി വേറെ ഇതിൽ നട്ടാക്കണത്. അപ്പോഴൊരു ഡ്രമ്മിലാണ് ഞങ്ങൾ നട്ടാക്കണത് വേറെ എണ്ണത്തില്. എന്നിട്ട് അതിന്റെ ഉള്ളിൽ സ്റ്റാൻഡ് വെച്ച് കൊടുത്താക്കിയാണ് പൊക്കത്തിൽ, എന്റെ ഒരാൾപ്പൊക്കത്തിൽ സ്റ്റാൻഡ് വെച്ചിട്ട് അതിന്റെ മുകളിൽ റിങ് അതായത് സ്കൂട്ടറിന്റെ റിങ് കൊടുത്താക്കിയാണ്.
1: ഇതില് ഫ്രൂട്ടൊക്കെ ആവാനായിട്ട് എത്ര കാലം എടുക്കും?
0: ഒരു ഞങ്ങൾക്ക് ഇത് നട്ടൊരു 3-4 kolam കഴിഞ്ഞപ്പോഴാണ് ഫ്രൂട്ട് ആയത്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിൽ മൂപ്പാകും.
1: ഇതിന് നമ്മൾ പ്രത്യേകിച്ച് വളം

0: ധാരാളം ഉണ്ടല്ലോ ഇവിടെ.
1: ആ മുളക് ധാരാളം ഉണ്ട്. പുറത്തുനിന്ന് ഇതുവരെ മുളക് വാങ്ങിയിട്ട് ഒരു മൂന്നാലഞ്ച് കൊല്ലങ്ങളായിട്ട്. പച്ചക്കാന്താരി ഉണ്ട്, ലൈറ്റ് പച്ചക്കാന്താരി ഉണ്ട്, പിന്നെ കടയിൽ നിന്ന് വാങ്ങണ മുളക് പച്ചമുളക് അത് ഉണ്ട്, പിന്നെ ഒരു സൈസ് ഉണ്ടമുളക് നല്ല എരിവുള്ള ടൈപ്പ്. അത് നല്ല എരിവുള്ള ടൈപ്പാണ്. അതൊരു അഞ്ചാറെണ്ണം ഇട്ടാ മതി ഒരു കറിക്ക്. ഉപ്പേരിക്കൊക്കെ
0: കുരു പാകി മുളപ്പിക്കുന്നതാണോ അതോ?
1: ആ മുളക് കുരു അതിന്റെ പാകം വന്നത് വെയിലത്തിട്ട് ഉണക്കി അതിന്റെ ഉണക്കാവും ആ കുരു എടുത്തിട്ടാണ് നമ്മ ചട്ടിയിൽ മുളപ്പിച്ചിട്ട് ആ തൈ ഒരുവിധം വലുതായി കഴിയുമ്പോ വേറെ ചട്ടിയിലോട്ട് മാറ്റുന്നുണ്ട്. നമ്മളുടെ സ്വന്തക്കാർക്കൊക്കെ കൊടുക്കും. ഞാനീ 100,000 യുവജനങ്ങളുടെ അതിൽ ആ സ്കീമിൽ അങ്ങോട്ട് 35 വയസ്സിലാണ് അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഇട്ടൊക്കെ വീട്ടുവളപ്പിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒന്നും ചെയ്യാണ്ട് ഇരിക്കുന്നിട്ടില്ലൊറ്റ കൊല്ലം. കൃഷി എനിക്ക് ഇഷ്ടമാണ്. അതിന്റെ പരിപാലിക്കാനും പിടിക്കാനും ഒക്കെ ഉള്ള സമയത്ത് നമ്മ അതിനെ നോക്കി ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ വൈകുന്നേരം ഒഴിക്കാൻ നേരിട്ട് കായപ്പൊടിയും ഈ തണുത്ത വെള്ളത്തിൽ പുളിപ്പിച്ചൊരു മൂന്നാലഞ്ച് ഒരാഴ്ചയോളം വെച്ചുകൊണ്ടിരുന്നിട്ട് അതിലാണ് ഈ കീടങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കണേ. സ്പ്രേ ചെയ്യുകയും ചെയ്യാറുണ്ട്. കായപ്പൊടി ചെറുക്കൊക്കെ കൂടി ഇട്ടിട്ട് നമ്മൾക്ക് അതുകൊണ്ട് അതില് ചെടി നട്ട് അതിന്റെ വലുതായി അതിന്റെ വലിപ്പങ്ങളൊക്കെ ആയി കായൊക്കെ ഉണ്ടാകുമ്പോ നമുക്കൊരു സന്തോഷവും മനസ്സിനൊരു കുളിർമ പിന്നെ നേരം പോകാനായിട്ട് നമുക്കിപ്പോ ഉള്ള സമയത്ത് നമുക്ക് മറ്റുള്ള ഇതില് കിട്ടുന്ന സമയത്തേക്കാൾ ഇതില് ശുശ്രൂഷിക്ക നമ്മ നോക്കുമ്പോ കൈകാര്യം ചെയ്യുമ്പോ നമുക്കതിന് ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്. പിന്നെ കൃഷി ഭവനിലെ മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ ഒക്കെ പോകും. നമ്മുടെ സഹകരണ ബാങ്കിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നപ്പോ എല്ലാ മാസത്തിലും പോയിക്കൊണ്ടിരുന്നു.
0: കുടുംബത്തിന്റെ സപ്പോർട്ടൊക്കെ എത്രത്തോളം ഉണ്ട്?
1: കുടുംബത്തിന്റെ സപ്പോർട്ട് ചേട്ടന് ഇതിന് എന്നോടൊപ്പം ഒപ്പം നിൽക്കുന്ന ആളാണ്. പിന്നെ ക്ലാങ്ങളൊന്നും ഇതിനൊന്നും നിൽക്കില്ല. ഞാനും എന്റെ ഹസ്ബൻഡും മാത്രമാണ് ഇതിൽ കൂടുതൽ ചെലവഴിക്കുന്നത്. കൃഷിയോട് താല്പര്യമുള്ള ആളാണ്. വെൽഡിംഗ് ആണെങ്കിലും ഇതിനും സഹകരിക്കാറുണ്ട്.
0: ഒരു ദിവസം എത്ര സമയം കൃഷിയിടത്തിൽ ചെലവഴിക്കും?
1: കാലത്ത് നേരമാണ് കൂടുതലും. കാലത്ത് എന്റെ പിള്ളേരൊക്കെ പോയി ഒരു 7 മണിയൊക്കെ കഴിയുമ്പോ പോയി കഴിയുമ്പോ പിന്നെ അന്നേരം ഒരു 8 മണി തൊട്ട് ഞങ്ങളുടെ വല്യക്കൽ എല്ലാം കഴിഞ്ഞ് അതിന്റെ ഓരോന്ന് വളവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഒരു 9:30 വരെയൊക്കെ ചെയ്യും. പിന്നെ വൈകിട്ട് കുറച്ചു നേരമൊക്കെ, അധികം നേരമില്ല, കുറച്ചു നേരമൊക്കെ ചെലവഴിക്കും.
0: വീട്ടുവളപ്പിലെ അടുക്കളത്തോട്ടം, കാർഷിക അനുഭവങ്ങൾ ശ്രോതാക്കളോട് ഇതുവരെ പങ്കുവച്ചത് ചെറായി സ്വദേശി അനിത ജയൻ.
2: വെണ്ടകൃഷി ലാഭകരമാക്കാനുള്ള വഴികൾ എന്തെല്ലാമെന്ന് നോക്കാം. കേരളത്തിന്റെ ഏത് കാലാവസ്ഥയിലും എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്നതും വാണിജ്യാടിസ്ഥാനത്തിൽ നല്ല നേട്ടം കൊയ്യാവുന്നതുമായ ഒരു വിളയാണ് വെണ്ട. സാധാരണയായി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും വേനൽക്കാല വിളയായി ജനുവരി ഫെബ്രുവരി മാസങ്ങളിലുമാണ് വെണ്ട കൃഷി ചെയ്യാറ്. എന്നാൽ ആനക്കൊമ്പൻ എന്ന ഇനം മെയ് അവസാനവും ജൂൺ ആദ്യവുമായി കൃഷി ചെയ്യാം. മൊസൈക്ക് രോഗത്തിനെതിരെ പ്രതിരോധ ശേഷിയുള്ള മഴക്കാലത്ത് നടാൻ പറ്റുന്ന സുസ്ഥിര, ഇളം പച്ച നിറത്തിലുള്ള കായകൾ നൽകുന്ന സൽകീർത്തി, അരമീറ്റർ നീളം വയ്ക്കുന്ന ഇളം പച്ച നിറമുള്ള മഴക്കാലത്തും കൃഷിയിറക്കാവുന്ന കിരൺ എന്നിവയും നല്ല ചുവപ്പ് നിറമുള്ള കായകൾ നൽകുന്ന അരുണ, CO1, മൊസൈക്ക് രോഗത്തിനെതിരെയും നിമാവിരകളെയും ഫംഗസ് രോഗത്തെയും പ്രതിരോധിക്കുന്ന അർക്ക, അനാമിക, വർഷ, ഉപഹാർ, അർക്ക അഭയ, അഞ്ചിത എന്നിവയുമാണ് സങ്കര ഇനങ്ങളിൽ ചിലത്. വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യണം. കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഉഴുത് വൃത്തിയാക്കുക. പേപ്പർ ഗ്ലാസിലോ നിലത്തോ വിത്ത് പാകാവുന്നതാണ്. ചകിരിച്ചോറും മണ്ണിര കമ്പോസ്റ്റും മണ്ണും കൂട്ടിക്കലർത്തിയ മിശ്രിതം ഇതിനായി ഉപയോഗിക്കാം. ദിവസവും ചെറിയ തോതിൽ നന ആവാം. ഒരാഴ്ച കഴിയുമ്പോൾ ഒരു തവണ കൂടി വളം ചെയ്യുക. രണ്ടാഴ്ച കൊണ്ട് ചെടികൾ പറിച്ചു നടാവുന്നതാണ്. ഇതിനായി കൃഷിസ്ഥലം ഒരു തവണ കൂടി ഉഴുത് വൃത്തിയാക്കുക. കുഴികൾ തമ്മിൽ 2 മുതൽ 3 അടി അകലം ഉണ്ടായാൽ വളരുമ്പോൾ കായ്ഫലം കൂടും. നട്ട് 10 ദിവസം കഴിയുമ്പോൾ ആട്ടിൻകാട്ടമോ ചാണകപ്പൊടിയോ ഇടാം. ഇത് ചെടികൾക്കിടയിൽ വളരുന്ന പുല്ലുകളെ ഇല്ലാതാക്കും. ഗ്രോബാഗിലാണ് നടുന്നതെങ്കിൽ ഒരു കവറിൽ 1 ചെടി വീതം നടേണ്ടതാണ്. ദഹനത്തിന് സഹായകരമായ നാരുകൾ ജീവകം എ, ജീവകം സി, ജീവകം കെ, തയാമിൻ, ജീവകം B6, ഫോളറ്റ്, കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, മാംഗനീസ്, നിയാസിൻ, ഇരുമ്പ്, സിങ്ക്, ചെമ്പ് എന്നീ പോഷക ഘടകങ്ങൾ വെണ്ടയിൽ അടങ്ങിയിരിക്കുന്നു. സ്ഥലമില്ലാത്തവർക്ക് ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ ഉപയോഗശൂന്യമായ പാത്രങ്ങളിലോ ചാക്കിലോ ഒക്കെ നടാവുന്നതാണ്. വിത്ത് നേരിട്ട് പാകുകയോ സീഡിൻ ട്രേയിൽ നട്ടുമുളപ്പിച്ച ശേഷം മാറ്റി നടുകയോ ചെയ്യാം. 3-4 ദിവസം കൊണ്ട് വിത്ത് മുളച്ചു തുടങ്ങും. 4 ഇലകൾ വിരിഞ്ഞ ശേഷം വേണം മാറ്റി നടാൻ. മണ്ണിന് നനവ് കിട്ടാൻ പാകത്തിന് വെള്ളം ആവശ്യമാണ്. അതേസമയം വേനൽ കടുക്കുമ്പോൾ നന്നായി നനച്ചു കൊടുക്കുകയും വേണം. പാഴ്ചെടികൾ കൊണ്ട് പുതയിടുന്നതും ഇടയ്ക്ക് മണ്ണ് കൂട്ടിക്കൊടുക്കുന്നതും നല്ലതാണ്. ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, മണ്ണിര കമ്പോസ്റ്റ്,

0: കമ്പോസ്റ്റ്, കോഴിക്കാഷ്ടം തുടങ്ങിയ വളങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. വെണ്ടക്കൃഷിയിലെ പ്രധാന ശല്യമാണ് ഉറുമ്പ്. ഉറുമ്പിനെ നേരിടാൻ പൊടിയുപ്പോ മഞ്ഞൾപ്പൊടിയോ ഇട്ടുകൊടുത്താൽ മതി. വെള്ളീച്ചകളാണ് മറ്റൊരു ശല്യക്കാരൻ. ഇലകളിലെ മഞ്ഞപ്പിന് കാരണം വെള്ളീച്ചകളാണ്. ഇവയെ നേരിടാൻ വെളുത്തുള്ളി മിശ്രിതം തളിക്കണം. വേപ്പെണ്ണ മിശ്രിതം തളിക്കുന്നതും കീടങ്ങളെ അകറ്റാൻ ഉത്തമമാണ്. ഇനി എന്തൊക്കെ രോഗങ്ങളാണ് വെണ്ടക്കൃഷിയിൽ വരുന്നതെന്നും അതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം. മൊസൈക്ക് രോഗമാണ് വെണ്ടയ്ക്ക് സാധാരണയായി കണ്ടുവരുന്ന പ്രധാന രോഗം. ഇലകളിലെ പച്ചപ്പ് നഷ്ടപ്പെട്ട് മഞ്ഞ നിറമാകുകയും ഞരമ്പുകൾ തടിക്കുകയും ചെയ്യും. കായ്കൾ മഞ്ഞ നിറം കലർന്ന് ചുരുണ്ടുപോകും. ഇലത്തുള്ളൻ, വെള്ളീച്ച എന്നിവയാണ് മൊസൈക്ക് രോഗത്തിന് കാരണമാകുന്ന വൈറസിൻ്റെ വാഹകർ. രോഗമുള്ള ചെടികൾ കണ്ടാൽ പിഴുത് കത്തിച്ചു കളയണം. വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം 2% വീര്യത്തിൽ തളിച്ചു കൊടുക്കാം. വൈറസിൻ്റെ വാഹകരായ കളകൾ പറിച്ചു മാറ്റുക. വേപ്പധിഷ്ഠിത കീടനാശിനികൾ ഉപയോഗിച്ചും രോഗനിവൃത്തി വരുത്താം. അതായത് ജൈവ കീടനാശിനികൾ ഉപയോഗിച്ച് രോഗനിവൃത്തി വരുത്താം. തണ്ടുതുരപ്പൻ, കായത്തുരപ്പൻ, വേരിനെ ആക്രമിക്കുന്ന നിമാവിരകൾ, നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ, ഇലചുരുട്ടിപ്പുഴു എന്നിവയാണ് വെണ്ടക്കൃഷിയെ ബാധിക്കുന്ന പ്രധാന കീടങ്ങൾ. കായുടെ ഇളം തണ്ടുകളിലും കായ്കളിലും തുളച്ചു കയറി ഉൾഭാഗം തിന്ന് കേടാക്കുന്ന പുഴുക്കളാണ് കായ്തുരപ്പൻ, തണ്ടുതുരപ്പൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്. വിത്ത് നട്ട് 2 ആഴ്ച കഴിയുമ്പോൾ വേപ്പിൻ പിണ്ണാക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കുക. അടിവളമായി അല്പം വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുക എന്നിവയാണ് ഇതിൻ്റെ പ്രതിവിധി. ആക്രമണം തുടങ്ങുമ്പോൾ വേപ്പിൻ കുരുസത്ത് 5% വീര്യത്തിൽ തളിക്കുക. ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാവുന്നതാണ്. മുഞ്ഞ, വെള്ളീച്ച, പച്ചത്തുള്ളൻ എന്നിവയാണ് വെണ്ടയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന മറ്റു കീടങ്ങൾ. ഇവ ഇലയുടെ അടിഭാഗത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന നീരൂറ്റി കുടിക്കുന്നു. ഇലകൾ മഞ്ഞളിച്ച് ഉണങ്ങിപ്പോകും. വെള്ളീച്ച രോഗവാഹകരാണ്. വെണ്ടയെ ബാധിക്കുന്ന മറ്റൊരു കീടം ഇലചുരുട്ടിപ്പുഴുവാണ്. വെള്ളച്ചിറകിന്റെ മുന്നിൽ പച്ച പൊട്ടുകളുള്ള ശലഭങ്ങളുടെ മുട്ട വിരിഞ്ഞാണ് ഇലചുരുട്ടിപ്പുഴുകൾ ഉണ്ടാകുന്നത്. ഇത് പച്ചിലകൾ തിന്ന് നശിപ്പിക്കുകയും കായ് തുരക്കുകയും ചെയ്യുന്നു. വേപ്പ് അടിസ്ഥാനമാക്കി വരുന്ന ജൈവ കീടനാശിനികളാണ് ഇതിന് ഉത്തമം. ചുരുണ്ട ഇലകൾ പറിച്ച് നശിപ്പിച്ചു കളയുകയും വേപ്പിൻ കുരുസത്ത് തളിക്കുകയും ചെയ്താൽ ഇതിനെ നിയന്ത്രിക്കാം. മഞ്ഞക്കണികൾ ഒരുക്കിയും ഇലചുരുട്ടിപ്പുഴുവിനെ നശിപ്പിക്കാം.
1: സസ്യങ്ങളിലെ മൂലകങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇനി പറയാം. പഴം പച്ചക്കറി വിളകളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിൽ ഉപമൂലകങ്ങളുടെയും സൂക്ഷ്മ മൂലകങ്ങളുടെയും പങ്ക് നിർണായകമാണ്. പക്ഷേ കൃഷിക്കാർ ഇതിന് വേണ്ടത്ര ശ്രദ്ധ ചെലുത്തി കാണുന്നില്ല. ഇക്കാരണത്താൽ ഉൽപ്പാദനം കുറയുന്നതിനും ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ കുറയുന്നതിനും ഇടവരുന്നു. ഉപമൂലകങ്ങൾ എന്ന പദം കൊണ്ട് കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ എന്നീ 3 പ്രധാന പോഷക മൂലകങ്ങളെയാണ് ലക്ഷ്യമാക്കുന്നത്. ഈ 3 മൂലകങ്ങളും നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് എന്നീ രാസവള മൂലകങ്ങളെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. വിളകളിൽ ഇവയുടെ ആവശ്യകത ഒട്ടും കുറച്ച് കാണാവുന്നതല്ല. സാധാരണ സാഹചര്യങ്ങളിൽ ഈ മൂലകങ്ങൾ പ്രത്യേകമായി ചേർക്കേണ്ടെന്ന ആവശ്യം ഉണ്ടാകാറില്ല. അതിനാലാണ് ഇവയെ ഉപമൂലകങ്ങൾ എന്ന ഗണത്തിൽ പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇന്നുള്ള മാറിയ സാഹചര്യത്തിൽ കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും ഈ 3 മൂലകങ്ങളുടെയും ചില സൂക്ഷ്മ മൂലകങ്ങളുടെയും പ്രകടമായ അഭാവം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇവയുടെ പ്രാധാന്യവും അവയുടെ അഭാവം മൂലം വിളകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിന് പരിഹാര മാർഗങ്ങളും പറയാം. ഫോസ്ഫറസ് എന്ന മുഖ്യ മൂലകത്തേക്കാൾ കൂടിയ തോതിൽ ചെടികൾക്ക് ആവശ്യമുള്ള ഒരു മൂലകമാണ് കാൽസ്യം. സസ്യങ്ങളിലെ കോശഭിത്തി നിർമ്മാണത്തിന് അവിഭാജ്യമായ ഒരു ഘടകമാണ് കാൽസ്യം. ഇതോടൊപ്പം തന്നെ മനുഷ്യർക്കും കന്നുകാലികൾക്കും വളരെ ആവശ്യമുള്ള ഒരു ധാതു ലവണം കൂടിയാണ് കാൽസ്യം. ഇലക്കറികൾ, മത്സ്യം, പാൽ എന്നീ ഭക്ഷണ വസ്തുക്കൾ നമ്മുടെ ആഹാരത്തിൽ കാൽസ്യം പ്രദാനം ചെയ്യുന്ന വസ്തുക്കളാകുന്നു. കാലികളിൽ തീറ്റപ്പുല്ലിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യം അവയുടെ ആരോഗ്യത്തെയും പാൽ ഉൽപ്പാദനത്തെയും ഗണ്യമായി ബാധിക്കുന്നു. ചെടിയുടെ പുതുതായി വളരുന്ന വേരുകളിൽ കൂടിയാണ് അവ മണ്ണിൽ നിന്നും കാൽസ്യം വലിച്ചെടുക്കുന്നത്. ചെടിയുടെ വളർച്ചയുടെ എല്ലാ ഘട്ടത്തിലും മണ്ണിൽ ഈ മൂലകം ലഭ്യമാവണം. മണ്ണിൽ ഈ മൂലകത്തിന്റെ അഭാവം വിളകളെ പ്രതികൂലമായി ബാധിക്കുന്നു. കാൽസ്യത്തിന്റെ അഭാവത്തിൽ ചെടിയുടെ വളർന്നു വരുന്ന മുകളഭാഗങ്ങൾ വികൃതമായും പഴുത്തും കാണപ്പെടുന്നു. വാഴയിൽ നാമ്പ് അടഞ്ഞു നിൽക്കുന്നതിനും ഇല വിടരാതെ ചീഞ്ഞു പോകുന്നതിനും കാരണമാകുന്നു. തക്കാളിയിൽ കായ്കളുടെ മേൽഭാഗം കറുപ്പ് ബാധിച്ച് അഴുകിപ്പോകുന്നതും കാൽസ്യത്തിന്റെ അഭാവം കാരണമാണ്. കുമായ വസ്തുക്കൾ മണ്ണിൽ ചേർത്ത് കൊടുത്താൽ കാൽസ്യത്തിന്റെ അഭാവം പരിഹരിക്കുവാൻ സാധിക്കും. ചെടികളിൽ പച്ചനിറം കൊടുക്കുന്ന ഹരിതകം രൂപപ്പെടുത്തുന്നതിൽ അത്യാവശ്യമുള്ള ഒരു മൂലകമാണ് മഗ്നീഷ്യം. ഇലകളിൽ ഞരമ്പുകൾക്കിടയിലെ ഭാഗങ്ങൾ മഞ്ഞളിച്ച് കാണുന്നത് മഗ്നീഷ്യത്തിന്റെ അഭാവത്തെ സൂചിപ്പിക്കുന്നു. ഇലകൾ പൂർണ്ണമായും മഞ്ഞളിക്കുന്നത് നൈട്രജന്റെ കുറവ് മൂലമാണ്. ഈ മൂലകത്തിന്റെ അഭാവത്തിൽ ചെടികളിൽ പ്രകാശ സംശ്ലേഷണ ശേഷി കുറയുകയും തന്മൂലം ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്നു. ഇതിലുപരിയായി തെങ്ങ് മുതലായ വിളകളിൽ കൊപ്രായുടെ എണ്ണ ഉൽപ്പാദനത്തിനും മഗ്നീഷ്യം പ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്നു. വാഴ, പച്ചക്കറി വിളകൾ എന്നിവയ്ക്കും ഈ മൂലകം ആവശ്യമാണ്. ജൈവകൃഷി രീതിയിൽ പച്ചില വളങ്ങൾ ചേർക്കുന്നത് വഴി മഗ്നീഷ്യത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്താം. മഗ്നീഷ്യം സൾഫേറ്റ് ഈ മൂലകം അടങ്ങിയിട്ടുള്ള

ഒരു പ്രധാന രാസവളമാണ്. മണ്ണിലെ അമ്ലത നിയന്ത്രിക്കുന്നതിന് കുമ്മായത്തിന് പകരമായി ഡോളോമൈറ്റ് ചേർക്കുകയാണെങ്കിൽ വിളകൾക്ക് അത്യാവശ്യമായ മഗ്നീഷ്യം അതിൽ നിന്നും ലഭിച്ചുകൊള്ളും. നൈട്രജനെ പോലെ തന്നെ മണ്ണിലെ ജൈവാംശത്തിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു മൂലകമാണ് സൾഫർ. ചെടികളിൽ അമിനോ ആസിഡുകൾ ഉണ്ടാകുന്നതിനും അതിൽ നിന്ന് പ്രോട്ടീനുകൾ നിർമ്മിക്കുന്നതിനും സൾഫർ അത്യാവശ്യമായ മൂലകമാണ്. മനുഷ്യരുടെ ആഹാരത്തിലും സൾഫർ അടങ്ങിയ അമിനോ ആസിഡുകൾ നിർബന്ധമായും അടങ്ങിയിരിക്കണം. ഈ മൂലകത്തിന്റെ അഭാവത്തിൽ സസ്യങ്ങളുടെ വളർച്ച മുരടിക്കുകയും പുതുതായി വരുന്ന ഇലകൾ പച്ച നിറം കിട്ടാതെ കുറെ കാലം മഞ്ഞളിപ്പ് ബാധിച്ച് കാണപ്പെടുകയും ചെയ്യും. വാഴകൃഷിയിൽ, പ്രത്യേകിച്ച് ചെങ്കൽ മണൽ പ്രദേശങ്ങളിലുള്ള കൃഷിയിൽ ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. ചിട്ടയായ ജൈവവള പ്രയോഗത്തിലൂടെയോ സൾഫർ അടങ്ങിയിട്ടുള്ള മറ്റു വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെയോ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. ഇനി അണിമംഗലം സാവിത്രി അന്തർജനം എഴുതി ആലപിച്ച ഒരു കൃഷിപ്പാട്ട് കേൾക്കാം.

0: കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും. കർഷകർക്കുള്ള കാലാവസ്ഥാ സൂചന. കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴ ലഭിച്ചു. ലക്ഷദ്വീപിൽ ഇന്ന് മഴ ഉണ്ടായില്ല. ഇന്നും നാളെയും കേരളത്തിലും ലക്ഷദ്വീപിലും ചില സ്ഥലങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. ഇന്ന് കേരളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 35.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.1 ഡിഗ്രി സെൽഷ്യസ്.

0: നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാൻഡ് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വേവ്സ് PB ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി FM-ലൂടെ നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സുവർണാവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക് ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8078359023 അല്ലെങ്കിൽ 0484-2422-543.
1: ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഒക്ടോബർ 15 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ അമിതവണ്ണം, പ്രമേഹം ഇവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് എൻഡോക്രൈനോളജിസ്റ്റ് ആൻഡ് ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ ഇന്ദു എലിസബത്ത് മാത്യു മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഒക്ടോബർ 15 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2426-397, 0484-2486-387, 0484-4645-5888 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 0484-2426-397, 0484-2426-387, 944-45-5888. വിളിക്കേണ്ട സമയം നാളെ ഒക്ടോബർ 15 ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. ആകാശവാണി കൊച്ചി FM 102.3, സമയം 7 മണി കഴിഞ്ഞ് 20:06. ഇപ്പോൾ വിപണി, ഇന്നത്തെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 24,500, ആലപ്പുഴ 25,100, കോട്ടയം 28,300, എറണാകുളം 25,000 രൂപ, കൊച്ചി റെഡി 25,400, ആലുവ 26,700 രൂപ, വടക്കൻ പറവൂർ 26,200 രൂപ. കൊപ്ര ക്വിന്റലിന് ആലപ്പുഴ തെളിവ് 15,800 രൂപ, ആലപ്പുഴ പുകരാശി 15,750, എറണാകുളം 15,800 രൂപ, വടക്കൻ പറവൂർ 15,700 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,600 രൂപ, വടക്കൻ പറവൂർ 3,800. കാപ്പിക്കുരു ക്വിന്റലിന് കട്ടപ്പന 38,500 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000-ന് എറണാകുളം 31,000 രൂപ, തൊടുപുഴ 30,000 രൂപ, ആലുവ ക്വിന്റലിന് 5,700. കയർ ക്യുന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,200. കുരുമുളക് ക്യുന്റലിന് കൊച്ചി ഗാർബിൾഡ് 73,000 രൂപ, കൊച്ചി അൺഗാർബിൾഡ് 71,000 രൂപ, ആലുവ 68,500, തൊടുപുഴ 70,000 രൂപ, കട്ടപ്പന 70,500 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100, തൊടുപുഴ 3,350, കട്ടപ്പന 3,150 രൂപ. ചുക്ക് ക്വിന്റലിന് കൊച്ചി 34,000 രൂപ, തൊടുപുഴ 30,000. റബ്ബർ ലോട്ട് ക്വിന്റലിന് കോട്ടയം 27,000, മൂവാറ്റുപുഴ 26,000 രൂപ, തൊടുപുഴ 25,500, കോതമംഗലം 26,000 രൂപ. മഞ്ഞൾ ക്വിന്റലിന് കൊച്ചി 18,500, തൊടുപുഴ 19,000 രൂപ. പുൽത്തൈലം ക്വിന്റലിന് കൊച്ചി 189,000, ആലുവ 185,000. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് കൊല്ലം 84,300 രൂപ. പൈനാപ്പിൾ ക്വിന്റലിന് എറണാകുളം 6,000 രൂപ, അടയ്ക്ക 1,000-ന് എറണാകുളം 4,600. നേന്ത്രക്കായ് പച്ച ക്വിന്റലിന് എറണാകുളം 6,400 രൂപ, ആലുവ 6,000 രൂപ, തൊടുപുഴ 6,700. നിങ്ങൾ കേട്ടത് ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വിപണി സമാപിച്ചു.
0: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യ ശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്രകലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
2: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
0: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21. അഭിപ്രായങ്ങൾ AIR FM Kochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.

0: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9444756212212.
1: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
2: അതെ, വൈകിട്ട് എന്താ പരിപാടി?
3: അതോ, ഇനി മുതൽ വൈകിട്ട് 5 മണിക്ക് കൊച്ചി FM-ൽ ഗുഡ് ഈവനിംഗ് കൊച്ചി.
2: എന്താ ഈ ഗുഡ് ഈവനിംഗ് കൊച്ചി?
3: അത് നമ്മുടെ ശ്രോതാക്കൾ ന്യൂസ് ആൻഡ് വ്യൂസ് പങ്കുവെക്കുന്ന തത്സമയ ഫോണിൻ പരിപാടി, ഒപ്പം
4: ഇഷ്ടഗാനങ്ങളും.
3: ഗുഡ് ഈവനിംഗ് കൊച്ചി.

0: FM ഈവനിംഗ്. പ്രിയമുള്ളവരെ, എഫ് എം ഈവനിംഗ് ആരംഭിക്കുന്നു. എഫ് എം ഈവനിംഗിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം.
1: വിശ്വ മാനക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, കൊച്ചി.
2: ഒക്ടോബർ 14 വിശ്വ മാനക ദിനം. ഇന്ത്യയുടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഗുണനിലവാരത്തിന്റെ പാരമ്പര്യം ആഘോഷിക്കുന്നു. നിങ്ങളുടെ ഫാനാകട്ടെ, ഗീസറാകട്ടെ, അതിലെ ISI മുദ്രണം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് BIS-ന്റെ കരുതലാണ്. നിങ്ങൾ വാങ്ങുന്നത് സുരക്ഷിതവും വിശ്വസനീയവുമാകാൻ. ഇപ്പോൾ ഒരു പുതിയ മാറ്റം. സിമന്റ്, TMT ബാർ, പ്ലൈവുഡ് പോലുള്ള നിർമ്മാണ ഉൽപ്പന്നങ്ങൾക്ക് ISI മുദ്രണം നിർബന്ധമാക്കിയിരിക്കുന്നു. അതിനാൽ ഉൽപ്പന്നത്തിൽ ISI മുദ്രണം കണ്ടാൽ മനസ്സിലാക്കൂ, അത് വിശ്വാസത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും മുദ്രയാണ്. സ്റ്റാൻഡേർഡ്സ് സുരക്ഷ ഉറപ്പാക്കുന്നു ജീവിതത്തിലെ ഓരോ സന്ദർഭത്തിലും.
3: എന്റെ ബൈക്കിൽ നോയ്സ് കുറവാണ്.
4: എന്റെ കാറിൽ നിന്ന് നേരത്തെ അതിനേക്കാൾ പൊല്യൂഷൻ കുറവാണ് പുറത്തു വരുന്നത്.
5: എന്റെ സ്കൂട്ടർ നല്ല പിക്കപ്പാണ് തരുന്നത്.
6: വെഹിക്കിൾ ഏതായാലും പെട്രോൾ E20 ആണെങ്കിൽ വാഹനങ്ങളിൽ നോക്കിംഗ് കുറയുന്നു. കാർബൺ എമിഷൻ 40% കുറയുന്നു. ഹൈ ഒക്ടെയിൻ ഉള്ളത് കൊണ്ട് പിക്കപ്പ് അമേസിംഗ് ആണ്. യുവർ പെട്രോൾ വെഹിക്കിൾ ഇസ് 100% കമ്പാറ്റബിൾ വിത്ത് E20.
7: ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
5: അതെ, ഈ E20 കുറിച്ച് എന്താണ് ഇത്ര കൺഫ്യൂഷൻ?
7: എനിക്ക് ഫുൾ കോൺഫിഡൻസ് ആണ്. E20 ഓട്ടോമോട്ടീവും ഫ്യൂൽ ടെസ്റ്റിംഗ് എക്സ്പേർട്സും എക്സ്റ്റൻസീവ്ലി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അബ്നോർമൽ എഞ്ചിൻ വെയർ ഒന്നും തന്നെ ഒബ്സർവ് ചെയ്തിട്ടില്ല. ഫ്യൂൽ സിസ്റ്റം മെറ്റീരിയൽസും E20 കമ്പാറ്റബിലിറ്റിക്കായി ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ക്ലിയർ ആണ്, E20 മൂലം എഞ്ചിൻ നോക്കിംഗ് കുറയുന്നു. ഹൈ ഒക്ടെയ്ൻ വാല്യൂ ഉള്ളതുകൊണ്ട് പിക്കപ്പും ബെറ്റർ ആണ്.
5: അപ്പോൾ നോ കൺഫ്യൂഷൻ, ഓൺലി കോൺഫിഡൻസ്.
7: ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്. ബ്രോ, എല്ലാ ദിവസവും 6-7 കോടി വെഹിക്കിൾസ് ആണ് പെട്രോൾ പമ്പിൽ ഫ്യുവൽ നിറയ്ക്കുന്നത്. രാജ്യത്ത് ഏകദേശം 20 കോടി 2-വീലേഴ്സും 3 കോടി കാറുകളും കഴിഞ്ഞ 2.5 വർഷമായി E20 ഓടിക്കൊണ്ടിരിക്കുകയാണ്.
6: എല്ലാം നല്ല രീതിയിൽ തന്നെയല്ലേ പോകുന്നത്?
7: അത് തന്നെ. E20 കാരണം ശരിക്കും എന്തെങ്കിലും വൈഡ് സ്പ്രെഡ് പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ ഇതുവരെ അത് പുറത്തു വരേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് റൂമേഴ്സിനെ വിശ്വസിക്കരുത്, ഫാക്ട്സിനെ വിശ്വസിക്കൂ. ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.

0: ഒരു ദിവസം 10 കാശ് ഞാൻ ഉണ്ടാക്കൂടാ.
1: ഇത് പറയാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി? എടാ ബുദ്ധൂസേ, കാശ് സമ്പാദിച്ച് സമ്പാദിച്ച് പണക്കാരനാകാന്ന് വെച്ചാൽ മൂത്തു വരച്ച് പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് കിട്ടുന്ന കാശ് വർഷം തോറും കൂട്ടി വെച്ച് ഞാൻ കുതിര കളിക്കും. കിട്ടിയാ ഊട്ടി, ഇല്ലെങ്കിൽ ചാട്ടി, അത്രേ ഉള്ളൂ.
2: ഓഹോ, അങ്ങനെയാണോ? കിട്ടുന്ന കാശ് കുതിര കളിച്ച് കളയല്ല വേണ്ടത്, സമ്പാദിക്കുന്ന കാശ് കൃത്യമായി നിക്ഷേപിച്ചാൽ പിന്നെ എന്നും ഊട്ടിക്കാലം തന്നെ. അതിന് വേണ്ടത് നിക്ഷേപ രീതികളെ കുറിച്ചുള്ള കൃത്യമായ അറിവാണ്. റൂപ്പി ടോക്ക് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 8:05. സമ്പാദ്യം ഇനി എല്ലാവർക്കും.

0: പിറന്നാളോ വിവാഹ വാർഷികമോ ഏതാഘോഷവേളയുമാകട്ടെ, പ്രിയപ്പെട്ടവരെ ഓർക്കാൻ, അവരോട് സന്തോഷം പങ്കുവയ്ക്കാൻ ഒരു ഗാനം സമ്മാനമായി നൽകിയാലോ? ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക് കൊച്ചി ആകാശവാണിയിൽ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാം, ആകാശവാണിയിലൂടെ സ്നേഹം പകരാം. വിളിക്കേണ്ടയാളുടെ പേരും നമ്പറും സഹിതം ഞങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കൂ. നിങ്ങളുടെ പേര് വയ്ക്കാൻ മറക്കരുതേ. POG എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മലയാളത്തിൽ നിങ്ങളുടെ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ 9447562212. നമ്പർ ഒരിക്കൽ കൂടി 9447562212. തപാലിൽ അയക്കുന്നവർ ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 68201 എന്ന വിലാസത്തിലും അയച്ചോളൂ. ഫോൺ ഔട്ട് ഗാനോത്സവം ആകാശവാണിയിലൂടെ പ്രിയപ്പെട്ടവർക്കായൊരു ഗാനസമ്മാനം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക്.
1: തുറന്നു പറയാം, നിങ്ങൾക്കൊപ്പമുണ്ട് കേരളം.
2: സ്ത്രീ സുരക്ഷയ്ക്ക് കൂടുതൽ കരുത്തേകിക്കൊണ്ട് സ്ത്രീകൾക്ക് തങ്ങളുടെ പ്രശ്നങ്ങളും പരാതികളും തുറന്നു പറയാൻ അവസരമൊരുക്കുന്ന പുതിയ സംവിധാനവുമായി കേരള പോലീസ്. സ്പീക്കപ്പ് എന്ന ഈ സംവിധാനം സ്ത്രീകൾക്ക് തങ്ങളുടെ ആശങ്കകൾ പങ്കുവയ്ക്കാനും സഹായം തേടാനും ശബ്ദമുയർത്താനുമുള്ള വേദിയാകുന്നു. ഭയമല്ല, ആത്മവിശ്വാസമാണ് സ്ത്രീകളെ നയിക്കേണ്ടത്. അവരുടെ ശബ്ദം കേൾക്കപ്പെടുകയും പരാതികൾക്ക് സമയബന്ധിതമായി പരിഹാരം ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉറപ്പാക്കേണ്ടതുണ്ട്. സ്ത്രീ സുരക്ഷയ്ക്കായി കേരള പോലീസ് മുന്നോട്ട് വയ്ക്കുന്ന ഈ പുതിയ സംവിധാനത്തിന്റെ പ്രസക്തിയും സാധ്യതകളും പരിശോധിക്കുകയാണ് ഇന്നത്തെ സമകാലികം.
3: ഗാർഹിക പീഡനത്തിനെതിരായിട്ട് സ്പീക്ക് അപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി സർക്കാർ കൊണ്ടുവരുന്നു എന്നറിഞ്ഞതിൽ വളരെ സമാധാനമുണ്ട്.
2: സാമൂഹ്യ പ്രവർത്തക ജ്യോതി നാരായണൻ.
3: മാത്രമല്ല, അജിത ബീഗത്തിനെ പോലെയുള്ള ഒരു ഓഫീസറെ അതിൻ്റെ മുമ്പിൽ നിർത്തുന്നു പറയുമ്പോൾ കുറേ പ്രതീക്ഷയുമുണ്ട്. കുറച്ച് കാലങ്ങളായിട്ട് അജിത ബീഗത്തിനെ പോലെയുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് ഈ ഗാർഹിക പ്രതിരോധ സമിതി എന്ന് പറയുന്ന ഒരു സംഘടന ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ആഴം വളരെ നന്നായിട്ട് അറിയാവുന്നതാണ്. ഗാർഹിക പീഡനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാരീരികമായിട്ടുള്ള മർദ്ദനമോ ലൈംഗികമായിട്ടുള്ള പീഡനങ്ങളോ മാത്രമല്ല, മറ്റ് സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവും തൊഴിൽപരവും ആരോഗ്യപരവും നിരവധി തരത്തിലുള്ള വശങ്ങളുള്ള അടരുകളുള്ള ഒരു പ്രശ്നമാണ്. മറ്റെവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഓടി നമ്മൾ എത്തുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു പീഡനം എന്ന് പറയുന്നത് നമുക്ക് ജീവിച്ചിരിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിനകത്ത് നമുക്ക് സുരക്ഷിതത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം കൊണ്ടുവരിക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഉദ്ഘാടനം കഴിഞ്ഞ് ഇത് കടലാസിൽ ഒതുങ്ങിപ്പോകുമെന്നുള്ള ആശങ്കയുമുണ്ട്. ഗാർഹിക പീഡനത്തിന് എതിരായിട്ട് സന്നദ്ധ പ്രവർത്തകരുടെ അടക്കം അഭിപ്രായങ്ങൾ

0: കേട്ട് രൂപീകരിച്ച ഒരു പദ്ധതിയാണ് ഗാർഹിക പീഡന നിരോധന നിയമം 2005 എന്ന് പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോകാൻ സ്ത്രീകൾക്ക് മാത്രമല്ല സാധാരണക്കാർക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ വലിയ മടിയാണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയുടെ അടുത്ത് ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പറയാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഈ ഗാർഹിക പീഡന നിരോധന നിയമം വഴി കൊണ്ടുവന്നത്. പക്ഷേ അത് കൃത്യമായിട്ട് ഓഫീസേഴ്സിനെ നിയമിക്കാനും ആ ഓഫീസേഴ്സിന് വേണ്ട സാഹചര്യങ്ങൾ പ്രവർത്തിപ്പിക്കാൻ വേണ്ട സാഹചര്യങ്ങളും കൊടുക്കാൻ ഇന്നും ശരിയായിട്ടില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, അതൊരു ഉദ്യോഗസ്ഥ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതല്ല, മറ്റു സംവിധാനങ്ങളെ പ്രവർത്തിപ്പിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരാം, അതല്ലെങ്കിൽ നിയമവുമായി ബന്ധപ്പെട്ട് ഉള്ള കോടതിയും മറ്റ് നീതിന്യായ സംവിധാനവുമായി ബന്ധപ്പെട്ടത് ഇതുകൾ ആവശ്യങ്ങൾ വരാം. പിന്നെ ആരോഗ്യപരമാണെങ്കിൽ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട കൗൺസിലിംഗ് പോലുള്ളത് വരാം, ആശുപത്രികളുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യങ്ങൾ വരാം, അതുപോലെ അവരുടെ സുരക്ഷിതമായിട്ടുള്ള മറ്റൊരു ഇടമായിട്ട് ബന്ധപ്പെട്ട് വരാം, മദ്യവും മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളാണ് ഇവർ അനുഭവിക്കുന്നത്. അപ്പോൾ അതിന് പരിഹാരവും അങ്ങനെ വളരെ ഈ എല്ലാ ഇവരും കൂടി യോജിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. ഇതിപ്പോൾ ഇതിനെതിരായിട്ടുള്ള ഓരോ പദ്ധതിയും വേറിട്ട് വേറിട്ടാണ് നിൽക്കുന്നത്. ഒരു ഏകോപനം ഇവർ തമ്മിൽ ഇല്ല എന്നുള്ളതാണ്.
1: ഗാർഹിക അതിക്രമ പ്രതിരോധ സമിതിയിലെ അംഗമായ ഡോക്ടർ നീന ജോസഫ്,
2: ഡൊമസ്റ്റിക് വയലൻസിന്റെ ഏറ്റവും വലിയ പ്രശ്നം സ്ത്രീകൾ സ്പീക്കപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ദേ ഡോണ്ട് സ്പീക്കപ്പ് ആൻഡ് ദേ ഡോണ്ട് സ്റ്റാൻഡപ്പ്. അപ്പോ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ അറിയും? ഈ പറയുന്നില്ല എന്നുള്ളത് ആണ് ഡൊമസ്റ്റിക് വയലൻസ് തഴച്ചു വളരാനുള്ള പ്രധാന കാരണം. ഇനി എന്തുകൊണ്ട് പറയുന്നില്ല? ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പിതൃമേധാവിത്വ സംവിധാനത്തില് ആൺമേൽക്കോയ്മ സമ്പ്രദായം നിലനിൽക്കുന്ന നമ്മുടെ കുടുംബങ്ങളില് പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രത്യാഘാതങ്ങൾ വളരെ കൂടുതലാണ്. അപ്പൊ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്നുള്ള ഇതിന്റെ ഒരു ഫീച്ചർ വളരെ നല്ലൊരു കാര്യമാണ്, ശ്ലാഘനീയമാണ്. അതുപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ സപ്പോർട്ടും ഇതിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ ഉപരിയായിട്ട് പലപ്പോഴും ചില സ്ത്രീകൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോ ഡൊമസ്റ്റിക് വയലൻസ് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ അന്നം മുട്ടുന്ന ഒരു അവസ്ഥയാണ്. ഇതിന്റെ ഒരു വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യം വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുന്നു എന്നുള്ളതാണ്. സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് അതിജീവിതയെ പ്രാപ്തയാക്കുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. പിന്നെ 24 മണിക്കൂറും ഹെൽപ്പ് ലൈൻ ഉണ്ട്. പിന്നെ ഉള്ളത് ഇതിന്റെ ഭവിഷ്യത്തുകൾ, ഡൊമസ്റ്റിക് വയലൻസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാല് പാസ്പോർട്ട് തടഞ്ഞു വെക്കാൻ വരെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് എന്തുകൊണ്ടും വളരെ പ്രായോഗിക ക്ഷമതയുള്ള ഒരു പദ്ധതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
1: കൾച്ചറൽ അക്കാഡമി ഫോർ പീസിന്റെ ചെയർപേഴ്സൺ ബീന സെബാസ്റ്റിൻ,
3: സ്ത്രീകൾ ഏൽക്കേണ്ടി വരുന്ന പീഡനങ്ങൾ തുണന്നു പറയുവാനുള്ള ഒരു ഇടമാണ് ഇന്ന് സ്ത്രീകൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതും നമ്മുടെ സ്വകാര്യത നഷ്ടപ്പെടുത്താതെ തന്നെയാണ്. സ്ത്രീകൾ പറയുവാൻ മടിക്കുന്ന സാഹചര്യം, അവർ തുറന്നു പറഞ്ഞാൽ വീണ്ടും മുറിവേൽക്കും, ഒറ്റപ്പെടലുകൾ അനുഭവിക്കേണ്ടി വരും, കുറ്റപ്പെടുത്തലുകൾ ഏൽക്കേണ്ടി വരും എന്നിവ കൊണ്ട് മാത്രമാണ്. റിപ്പോർട്ട് ചെയ്താലും പലപ്പോഴും അതിന് വേഗതയിൽ നടപടികൾ എടുക്കുന്നതിനോ പീഡകരെ ശിക്ഷിക്കുന്നതിനോ ഉള്ള കാലതാമസം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ സമൂഹം തങ്ങളെ ഒറ്റപ്പെടുത്തുന്നു. പരാതികൾ കേൾക്കുന്നവർക്ക് പരാതി കേൾക്കുവാനുള്ള ഒരു പ്രൊഫഷണലായ മനഃശാസ്ത്രപരമായ രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ആശങ്കയും പല സ്ത്രീകൾക്കും ഇന്നുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് നീതി ലഭിക്കണമെന്നുള്ള ഒരു ജെൻഡർ കാഴ്ചപ്പാടോടുകൂടി ഇത് കാണേണ്ടതായിട്ടും ഉണ്ടല്ലോ. പല കുടുംബങ്ങളും ഇന്ന് നിലനിന്നു പോകുന്നത് സ്ത്രീകളുടെ സ്വാഭാവികമായ സ്നേഹം, സഹനം, ക്ഷമ എന്നീ നിലപാടുകൊണ്ട് മാത്രമാണെന്നാണ് എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ ഈ വർഷങ്ങൾ കൂടെ സാധിച്ചത്. ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുവാനും പരിശീലനവും എക്സ്പീരിയൻസുമുള്ള ഒരു പ്രൊഫഷണൽസിന്റെ പ്രവർത്തനം ഇവിടെ ആവശ്യമാണ്. തുടർന്നും ഈ പ്രോജക്റ്റ് ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് നമ്മൾ സമൂഹത്തിന് നൽകേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ഏകദേശം 40 വർഷക്കാലമായി എറണാകുളത്ത് കൾച്ചറൽ അക്കാദമി ഫോർ പീസ് എന്ന സ്ഥാപനം സ്ത്രീകളുടെയും കുട്ടികളുടെയും, പ്രത്യേകിച്ച് പീഡനം അനുഭവിക്കുന്ന ഒറ്റപ്പെട്ടു പോകുന്ന അവസരമായിട്ടുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് പ്രവർത്തിച്ചു പോരുന്നു. സ്പീക്കപ്പ് എന്നുള്ള ഈ പദ്ധതിക്ക് എല്ലാവിധ പിന്തുണയും പങ്കാളിത്തവും അറിയിക്കുന്നു. കൾച്ചറൽ അക്കാദമിയുടെ സേവനം തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടായിരിക്കും. എല്ലാ സ്ത്രീകളോടുമുള്ള ഒരു ആഹ്വാനം, ധൈര്യമായി ആത്മവിശ്വാസത്തോടുകൂടി തുറന്നു പറയുവാനുള്ള ഒരു ഇച്ഛാശക്തി ആർജിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. സമൂഹം കൂടെയുണ്ട്, ഞാൻ ഒറ്റപ്പെട്ടല്ല എന്നുള്ള ഒരു വാർത്ത സ്ത്രീകൾക്ക് നൽകുന്നതിനായിട്ട് സമൂഹത്തിന് ഇന്ന് സാധിക്കണം.
1: സാമൂഹ്യ പ്രവർത്തകയായ ജിജി എൽദോസ്,
4: എനിക്ക് തോന്നുന്ന പ്രധാന ചില കാര്യങ്ങൾ, ഗാർഹിക പീഡനങ്ങൾ സത്യസന്ധമായിട്ട് വിശ്വസിക്കുന്നു.

0: ഒരു ഇടത്തിലേക്ക് തുറന്നു പറയാനുള്ള ഒരു അവസരമാണ് ഇത് നൽകുന്നത്. ഇതുമൂലം എന്താണ് പ്രശ്നത്തെ പരിഹരിക്കാൻ സഹായിക്കുമെന്നുള്ള ഒരു ഉറപ്പ് കിട്ടുന്നു. പ്രത്യേകിച്ചും പലരും ഇത് തുറന്നു പറയാത്തത് അയൽക്കാരെ ബന്ധുമിത്രാദികൾ ഇവരിലേക്ക് ഈ വാർത്ത പോയാൽ അതിലേറെ പ്രയാസം അനുഭവിക്കേണ്ടി വരുമെന്നുള്ള ഭയം കൊണ്ടാണ് സ്ത്രീകൾ തുറന്നു പറയാത്തത്. അപ്പൊ അതിന് ഒരു പരിഹാരമാകുകയാണ് രഹസ്യമായിട്ട് പറയാം, വിശ്വസിക്കത്തക്കതും പറയാം, സഹായം ലഭ്യമാകും എന്ന് ഉറപ്പാക്കിക്കൊണ്ട് പറയാൻ സാധിക്കും. ഇത് സ്ത്രീകളുടെ മാനസികാഘാതം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ പീഡിപ്പിക്കപ്പെടുന്നവർ എപ്പോൾ വേണേലും പിടിക്കപ്പെടും എന്നുള്ളൊരു ഭയം അവരിലുള്ളിലുണ്ടാക്കാനും, അതുപോലെ ഇവർ പിടിക്കപ്പെടും എനിക്ക് നീതി ലഭിക്കും എന്ന് പീഡനത്തിനിരയാകുന്ന വ്യക്തിക്കും ഉറപ്പ് നൽകുന്നതാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഗാർഹിക അതിക്രമങ്ങൾക്കെതിരെ ചോദിക്കാനും പറയാനുമുള്ള ഗവൺമെൻറ് സംവിധാനം നേരിട്ട് പ്രവർത്തിക്കുന്നു, ഓരോ വ്യക്തികളിലേക്കും എത്തുന്നു എന്നുള്ളത് വളരെ സമാധാനം നൽകുന്ന ഒരു സംവിധാനമാണ്.
1: കേരള ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല.
2: ഗാർഹിക പീഡനത്തിനിരയാവുന്ന വനിതകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കേരള പോലീസ് സ്പീക്കപ്പ് എന്നൊരു പുതിയ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ഏതൊരു സ്ത്രീക്കും ഫോണിലൂടെ പോലീസിനെ തങ്ങൾ നേരിടുന്ന മാനസികവും ശാരീരികവുമായ പീഡനങ്ങളെ പറ്റി അറിയിക്കാൻ കഴിയും. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വരണമെന്നില്ല, പോലീസിനെ വിവരമറിയിച്ചാൽ പോലീസ് നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിലെത്തും, നിങ്ങളുടെ വീട്ടിലെത്തും, അവരോട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പറഞ്ഞുവെന്ന് ആരോടും പറയാൻ പോകുന്നില്ല, പക്ഷേ നിങ്ങൾ നേരിടേണ്ടി വരുന്ന അവരെ അറിയിച്ചാൽ അതിന് തക്കതായ പരിഹാരമുണ്ടാകും. ഇപ്പോൾ പോലീസിലെ IG അജിത ബീഗമാണ് ഇതിന്റെ നോഡൽ ഓഫീസർ. അവരുടെ നേതൃത്വത്തിലൊരു ടീം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. വർദ്ധിച്ചു വരുന്ന ഗാർഹിക പീഡനങ്ങളും സ്ത്രീധനത്തിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും നമ്മുടെ സഹോദരിമാരെ വലിയ തോതിലുള്ള പ്രതിസന്ധിയിലാക്കുകയാണ്. ആരോടും പറയാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ഇവർക്കൊരാശ്വാസമായിരിക്കും സ്പീക്കപ്പ്. അത് ഫലപ്രദമായി ഉപയോഗിക്കുക, അത് വഴി കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ ജീവിതത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. ഈ പരിപാടിയോടെ എല്ലാവരും സഹകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.
1: സ്പീക്കപ്പ് പ്രോഗ്രാം നോഡൽ ഓഫീസർ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് അജിത ബീക്കം.
3: സ്പീക്കപ്പ് ക്യാമ്പയിനിൽ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ്. നമുക്ക് ഒരുപാട് സ്ത്രീകൾ ഗാർഹിക പീഡനം അനുഭവിക്കുന്നു, അത് നമുക്കറിയാം. ചില സ്ത്രീകൾ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഡൗരിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹരാസ്മെന്റിൽ തുടങ്ങി വർഷങ്ങളോളം ഇങ്ങനെ പ്രശ്നത്തിന്റെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് ജീവിക്കുന്ന പല സ്ത്രീകളും ഉണ്ടായിരിക്കും. അവര് പലപ്പോഴും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് പുറത്തേ പറയാറില്ല, ബിക്കോസ് കുട്ടികളുടെ ഭാവി നോക്കിയിട്ട് പേരൻസ് ഉൾപ്പെടെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് എടുക്കുന്നത് കൊണ്ട് പല സ്ത്രീകളിലും ഇത് പരിഹാരം ഉണ്ടാക്കാൻ ഒരു ശ്രമം പോലും ഉണ്ടാവില്ല. അപ്പൊ സ്പീക്കപ്പ് നമ്മൾ പറയുമ്പോൾ തന്നെ ഈ ഗാർഹിക പീഡനത്തിനെതിരെ സ്ത്രീകൾ പരാതി പറയണം, അത് നിർത്താനുള്ള ഒരു നമുക്ക് അത് തടയാനും നിർത്താനും ഉള്ള ഒരു ആക്ഷൻ എടുത്താൽ മാത്രമേ നമുക്ക് ഇതൊരു സോഷ്യൽ ഈവിൾ ആയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സ്പീക്കപ്പ് എന്ന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ആൻഡ് ക്യാമ്പയിൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇത് രണ്ട് പ്രധാന ഘടകങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ അവയർനെസ് കൊടുക്കുക, പബ്ലിക്കിന്റെ ഇടയ്ക്ക് ചെല്ലുന്ന രീതിയിൽ കുടുംബശ്രീ, നമ്മുടെ ആശാവൽ, ഹെൽത്ത് വർക്കേഴ്സ്, അംഗൻവാടി, ഇങ്ങനെ എല്ലാവരെയും ഉപയോഗിച്ച്, നമ്മുടെ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ്സ് ഉണ്ട്, അവരുടെ അലുമ്നൈ ഉണ്ട്, അപ്പൊ ഇവരെല്ലാവരെയും ഉപയോഗിച്ച് താലോട്ട് ഓരോരോ വീട്ടിലും എത്തുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു അവയർനെസ് ക്യാമ്പയിൻ. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ എക്സിസ്റ്റിംഗ് മെക്കാനിസംസ് എല്ലാം സ്ട്രെങ്തൻ ചെയ്യാണ്. ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഉറപ്പ് പറയില്ല തീർച്ചയായിട്ടും നല്ലൊരു ആക്ഷൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന്. അപ്പൊ അത് കാരണം ബിക്കോസ് ഓരോരോ പോലീസ് സ്റ്റേഷനിലും നിൽക്കുന്ന ഓഫീസേഴ്സ് ആ രീതിയിലുള്ള ഒരു സെൻസിറ്റൈസേഷൻ നമുക്ക് കൊടുക്കേണ്ടി വരും. ബിക്കോസ് ഇതൊരു ഓക്കെ വീട്ടു പ്രശ്നമല്ലേ, ഒന്ന് സെറ്റിൽ ചെയ്ത് പോകണം, ജസ്റ്റ് വിളിപ്പിച്ച് സംസാരിച്ച് നമുക്ക് വിട്ടാൽ ഇതിന് പരിഹാരം പലപ്പോഴും കിട്ടാറില്ല. അപ്പൊ അങ്ങനെ ഇല്ലാതെ ഒരു പ്രൊവാക്റ്റീവ് ആയിട്ട് ഈ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു സെൻസിറ്റൈസേഷൻ ട്രെയിനിങ് എല്ലാ സ്റ്റേഷനിലുമുള്ള വുമൻ സേഫ്റ്റി ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടേഴ്സ്ക്കും വുമൻ സേഫ്റ്റി ഓഫീസേഴ്സ്ക്കും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെ ജോലി ചെയ്യുന്ന കൂടുതൽ പോലീസ് ഓഫീസേഴ്സ്ക്കും ആൻഡ് ഈവൻ പ്രോസിക്യൂട്ടേഴ്സ്, ഈ കേസുകൾ കോടതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന പ്രോസിക്യൂട്ടേഴ്സ്, സോ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സ്ക്കും ഇതിനകത്ത് ഒരു ഈ ക്യാമ്പയിന്റെ ഭാഗമായി തന്നെ ട്രെയിനിങ് സെൻസിറ്റൈസേഷൻ ട്രെയിനിങ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കൂടെ തന്നെ കൂടാതെ നമുക്ക് ഇതൊരു ഗാർഹിക പീഡനം എന്ന് പറയുമ്പോ ഇത് ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രശ്നം മാത്രമല്ല, ഇതൊരു സമൂഹത്തിൽ നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. പല ഡിപ്പാർട്ട്മെന്റ്സ്ക്കും ഇതിനകത്ത് ഒരു റോൾ പ്ലേ ചെയ്യേണ്ടി വരുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു സ്ത്രീക്ക് വീട്ടിൽ

0: താമസിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു കടന്ന ഒരു പീഡനം ഉണ്ടായിട്ടുണ്ട്, കടുത്ത പീഡനം ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ഈവൻ ഫിസിക്കൽ അബ്യൂസ് വരെ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ആ വീട്ടിൽ താമസിക്കേണ്ട എന്ന് പറഞ്ഞാൽ അവരെങ്ങോട്ട് പോകും എന്നൊരു ക്വസ്റ്റ്യൻ വരും. അപ്പൊ അങ്ങനെ സപ്പോസ് വീടില്ല, അച്ഛനമ്മ മരിച്ചു, അല്ല വീട്ടുകാർ ഇങ്ങോട്ട് വരണ്ടാന്ന് ഡിസ്കറേജ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു ഷോർട്ട് സ്റ്റേ ഹോം. അപ്പൊ അങ്ങനെ അറ്റ്ലീസ്റ്റ് ഒരു സ്ഥലത്ത് കുറച്ച് ദിവസം ഈ സ്ഥലത്ത് നിന്നിട്ട് എന്ത് മുന്നോട്ട് ചെയ്യണം എന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസും ഒരു സമയവും. അപ്പൊ അത് തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ്, വനിതാ ശിശു വികസന വകുപ്പ്, ഇങ്ങനെ പല ഡിപ്പാർട്ട്മെന്റ്സും ഇതിനകത്ത് ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് തന്നെയാണ്. അപ്പൊ അവർക്ക് ഒരു കൗൺസിലിംഗ് അറേഞ്ച് ചെയ്യണം. അപ്പൊ തീർച്ചയായിട്ടും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും അതിനകത്ത് ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പൊ ഈ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഒന്നിച്ച് ഒരു ജില്ലയില് ജില്ലാ എസ് പി കൺവീൻ ചെയ്യുന്ന, കളക്ടറും എസ് പിയും ഒന്നിച്ച് കൺവീൻ ചെയ്യുന്ന ഒരു മീറ്റിംഗ്, ഇതുപോലത്തെ ഇടയ്ക്കിടയ്ക്ക് ഒരു വർഷത്തിൽ പല പ്രാവശ്യം മീറ്റിംഗ് വെച്ചിട്ട് ഈ നമ്മുടെ മെക്കാനിസം സ്ട്രെങ്തൻ ചെയ്ത് ഈ നിൽക്കുന്ന ഡൊമസ്റ്റിക് വയലൻസ് സർവൈവേഴ്സിനെ നമ്മുടെ ഭാഗത്തുനിന്ന് 100% ഒരു സപ്പോർട്ട്, അവരുടെ ലൈഫ് തന്നെ കോൺഫിഡൻസ് വരുന്ന രീതിയിൽ ഒരു മെക്കാനിസം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു സ്പീക്കപ്പ് ക്യാമ്പയിനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് നമ്പേഴ്സ് കുറെ ഉണ്ട്. ഇപ്പൊ ഡയൽ 112 ആവുമ്പോ എമർജൻസി ഹെൽപ്പ് ലൈൻ ആണ്, അപ്പൊ അതുണ്ട്. കൂടാതെ 1091 എന്ന് പറയുന്നത് വുമൻ ഹെൽപ്പ് ലൈൻ ആണ്. ആ നമ്പറും ഫുൾ ടൈം 24/7 പ്രവർത്തിക്കുന്ന നമ്പറാണ്, ടോൾ ഫ്രീ നമ്പറാണ്. കൂടാതെ നമ്മുടെ മിത്ര ഹെൽപ്പ് ലൈൻ ഉണ്ട്, 181. അപ്പൊ ഈ നമ്പറുകളിൽ വിളിച്ചാൽ തന്നെ നമുക്ക് ഉടനെ നമുക്ക്
1: ഇനി 7:45 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ച് കേന്ദ്രമന്ത്രിസഭായോഗം. റെയിൽവേ ജീവനക്കാർക്ക് 78 ദിവസത്തെ വേതനത്തിന് തുല്യമായ തുക ബോണസായി അനുവദിക്കാനും തീരുമാനം. നൂറ്റാണ്ടുകൾ നീണ്ട സാംസ്കാരിക വിനിമയത്തിലൂടെയും അറിവുകളുടെ പങ്കുവയ്ക്കലിലൂടെയുമാണ് ഭാരതത്തിന്റെ നാഗരികത രൂപപ്പെട്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൌദി അറേബ്യയ്ക്ക് നേരെയുണ്ടായ തുടർച്ചയായ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിയിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബില്ലും മോട്ടോർ വാഹന നികുതി ഭേദഗതി ബില്ലും സഭയിൽ ഇന്ന് അവതരിപ്പിച്ചു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഹൈദരാബാദിൽ പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി. 53,428 കോടി രൂപ ചിലവിലാണ് ഇത് നടപ്പാക്കുകയെന്നും മന്ത്രിസഭായോഗത്തിന് ശേഷം വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ഭിന്നശേഷി പെൻഷൻ പദ്ധതി പ്രകാരം നൽകുന്ന ധനസഹായം ഇനി മുതൽ 79 വയസ്സുവരെ 375 രൂപയും 80 വയസ്സുമുതൽ 625 രൂപയുമായിരിക്കും. പ്രധാനമന്ത്രി സാമാജിക് സഹായ യോജനയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അംഗപരിമിതിയുടെ പരിധി 80% നിന്ന് 40% കുറച്ചതായും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ഭിന്നശേഷി പെൻഷനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി ജനനം മുതലാക്കിയിട്ടുണ്ട്.
3: റെയിൽവേക്ക് കരീബ് 11,40,770 കർമ്മചാരിയോ കെ ലിയേ പെർഫോമൻസ് ലിങ്ക്ഡ് ബോണസ് 78 ദിനോ കാ ബോണസ് ആജ് ക്യാബിനറ്റ് നേ അപ്രൂവ് കിയാ. യേ ദീപാവലി കാ ഉപഹാര ഹൈ റെയിൽവേ കെ സഭി കർമ്മഠ കർമ്മചാരിയോ കെ ലിയേ ജോ ദിൻ രാത് മെഹനത് കർത്തേ ഹൈ കരീബ് 2,09 കറോഡ് രൂപയേ കാ ടോട്ടൽ ബോണസ് ഹൈ.
2: 11 ലക്ഷത്തിലധികം റെയിൽവേ ജീവനക്കാർക്ക് 78 ദിവസത്തെ വേതനത്തിന് തുല്യമായ തുക പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് ബോണസായി നൽകുന്നതിനും കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി. IDBI ബാങ്കിന്റെ തന്ത്രപരമായ പുനഃസംഘടനയ്ക്കും കേന്ദ്രമന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകി. ഇതുവഴി ബാങ്കിലേക്ക് കൂടുതൽ മൂലധനം ലഭ്യമാക്കുമെന്നും പുതിയ ഘടനയിൽ കേന്ദ്ര സർക്കാരിനും LIC യ്ക്കുമായി 34% ഓഹരി പങ്കാളിത്തം ഉണ്ടായിരിക്കുമെന്നും ശ്രീ വൈഷ്ണവ് വ്യക്തമാക്കി. നൂറ്റാണ്ടുകൾ നീണ്ട സാംസ്കാരിക വിനിമയത്തിലൂടെയും അറിവുകളുടെ പങ്കുവയ്ക്കലിലൂടെയുമാണ് ഭാരതത്തിന്റെ നാഗരികത രൂപപ്പെട്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരതത്തിന്റെ ആഗോള സാംസ്കാരിക ബന്ധങ്ങൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഉദ്ഘാടന സന്ദേശത്തിലാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം.

0: നാഗരികതയുടെ സ്വാധീനത്തെ ഭൂമിശാസ്ത്രപരമായ അതിർത്തി കൊണ്ട് മാത്രം അളക്കാൻ കഴിയില്ലെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്ര സാംസ്കാരിക മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത് പറഞ്ഞു. കഴിഞ്ഞ 4 വർഷത്തിനിടെ 38 വികസിത രാഷ്ട്രങ്ങളുമായി ഇന്ത്യ മുൻഗണനാ വ്യാപാര കരാറുകൾ ഒപ്പുവച്ചതായി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ബ്ലൂംബർഗ് ന്യൂ ഇക്കോണമി ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിപണി സാധ്യതകൾ ആഗോളതലത്തിൽ വികസിപ്പിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: Relationship with the US is very substantive. It's about trade, it's about defense partnership, it's our technology partnership, it's our critical minerals partnership, it's our people to people engagement, and we continue to engage with them on so many tracks. The US and India have a very, very consequential relationship, and it's only going to get better. I don't think the rest of the world needs to worry about.
0: കാനഡയുമായി ക്രിയാത്മകമായ നയതന്ത്ര ബന്ധം ഉറപ്പുവരുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദുമായി പ്രധാനമന്ത്രി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും കനേഡിയൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വ്യാപാരം, നിക്ഷേപം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിലെ ഇൻഡോ കാനഡ സഹകരണത്തിന്റെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തി. സൌദി അറേബ്യയ്ക്ക് നേരെയുണ്ടായ തുടർച്ചയായ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. സിവിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും ഇവ ഉടൻ അവസാനിപ്പിക്കണമെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. സൌദി അറേബ്യൻ ഭരണകൂടത്തിനും ജനങ്ങൾക്കുമൊപ്പമാണ് ഇന്ത്യ നിലകൊള്ളുന്നത്. മേഖലയിലെ ഇന്ത്യൻ പൌരന്മാരുമായി റിയാദ് എംബസി നിരന്തരം ബന്ധപ്പെട്ടു വരികയാണെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. റിയാദ് വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ ആക്രമണങ്ങളെ തുടർന്ന് നിർത്തിവച്ചത് ഇന്ത്യൻ വിമാന കമ്പനികളെ ബാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തെ തുറമുഖ നഗരമായി മാറ്റാൻ ലക്ഷ്യമിടുന്ന കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സഭയിൽ അവതരിപ്പിച്ചു. ചർച്ചകൾക്ക് ശേഷം ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയച്ചു. കേരള മോട്ടോർ വാഹന നികുതി ഭേദഗതി ബിൽ ഗതാഗത മന്ത്രി സി പി ജോൺ സഭയിൽ അവതരിപ്പിച്ചു. നികുതി അടയ്ക്കാതെ ഓടുന്ന വാഹനങ്ങൾ പിടിച്ചെടുത്ത് സൂക്ഷിക്കുന്നതിനായി എല്ലാ താലൂക്കുകളിലും പ്രത്യേക കേന്ദ്രങ്ങൾ തുടങ്ങുന്നതുൾപ്പെടെയുള്ള വ്യവസ്ഥകൾ ബില്ലിലുണ്ട്. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും വാക്കൌട്ട് ചെയ്തു. വൈദ്യുതി പ്രതിസന്ധി വർദ്ധിക്കാൻ കാരണം സർക്കാരിന്റെ കഴിവുകേടാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. പ്രതിസന്ധി പരിഹരിക്കാൻ എല്ലാ പരിശ്രമവും നടത്തുന്നുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ് സഭയെ അറിയിച്ചു. ഇന്ത്യയിൽ 2015 മുതൽ 2024 വരെയുള്ള കാലയളവിൽ ക്ഷയരോഗ ബാധിതരുടെ എണ്ണത്തിൽ 21% കുറവ് രേഖപ്പെടുത്തിയതായി ലോകാരോഗ്യ സംഘടന. ഇതേ കാലയളവിൽ ആഗോളതലത്തിൽ 12% കുറവ് മാത്രമാണ് രേഖപ്പെടുത്തിയതെന്നും ആഗോള ക്ഷയരോഗ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.
3: ആഗോളതലത്തിൽ ക്ഷയരോഗ ചികിത്സാ കവറേജ് 78% ഇന്ത്യയിൽ ഇത് 92%ത്തിലെത്തിക്കാനായതായി WHO റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. രോഗനിർണയ പരിശോധനകൾ വിപുലീകരിച്ചതിന് പുറമെ ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കേന്ദ്ര സർക്കാർ നടത്തിയ ക്ഷയരോഗ നിർമ്മാർജ്ജന ശ്രമങ്ങളും ഈ മുന്നേറ്റത്തിന് കാരണമായി. രാജ്യത്ത് ക്ഷയരോഗമുക്ത ഭാരത് അഭിയാന്റെ ഭാഗമായി 28 കോടിയിലധികം ആളുകളെയാണ് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. 20 ലക്ഷത്തിലധികം പേർക്ക് പ്രതിരോധ ചികിത്സയും ഇതിന്റെ ഭാഗമായി നൽകി. ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പദ്ധതി വഴി എല്ലാ സർക്കാർ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും സ്വകാര്യ ആശുപത്രികളിലും സൌജന്യ പരിശോധനയും ചികിത്സയും ലഭ്യമാക്കിയിട്ടുണ്ട്. ക്ഷയരോഗത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ജനപങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ജോയിന്റ് സ്ക്വാഡ് ഫോർ ഹെൽത്ത് അഥവാ ജോഷ് പദ്ധതിക്കും കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി സംഗ്രഹാലയ പോലുള്ള പദ്ധതികൾ ജനജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നതാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. 2022 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി സംഗ്രഹാലയം രാജ്യത്തിന്റെ വികസനത്തിൽ ഇതുവരെയുള്ള പ്രധാനമന്ത്രിമാർ നൽകിയ സംഭാവനകളെ ജനങ്ങൾക്ക് മുന്നിൽ വിശദമാക്കുന്നു. 2 കെട്ടിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ ആധുനിക ഡിജിറ്റൽ മ്യൂസിയം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ചും ജനാധിപത്യ പാരമ്പര്യങ്ങളെക്കുറിച്ചും വികസന യാത്രയെക്കുറിച്ചും സന്ദർശകർക്ക് അറിവ് നൽകുന്നു. ഡൽഹി ജന്തർമന്ദറിലേക്ക് പ്രവേശിക്കും.

0: ശ്രമിച്ച കേസിൽ കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കളായ സൗരവ് ദാസിനെയും അശുതോഷ് റാങ്കെയും ഡൽഹിയിലെ സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കോടതി 5 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. മറ്റൊരു നേതാവായ അജിങ്ക്യ ഷിൻഡെയെ വ്യക്തിഗത ജാമ്യത്തിൽ വിട്ടയച്ചു. സി ജെ പി നേതാക്കളെ ഇന്നലെയാണ് ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയാണ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മറ്റന്നാൾ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തുലാവർഷം തെക്കേ ഇന്ത്യയിൽ നാളെയോടെ എത്താൻ സാധ്യതയുണ്ട്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഹൈദരാബാദിൽ പുരോഗമിക്കുന്നു. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ വെസ്റ്റ് ഇൻഡീസ് നിലവിൽ 11ാം ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 118 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടിയ ഇന്ത്യ വെൻഡീസിനെ ബാറ്റിംഗിനയക്കുകയായിരുന്നു. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. അവസാന മത്സരം ഈ മാസം 17 നടക്കും. ഈ വർഷത്തെ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ കായിക സംഘവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ സംവദിക്കും. ജപ്പാനിലെ ഐച്ചി നഗോയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ 21 സ്വർണമടക്കം 85 മെഡലുകൾ നേടി ഇന്ത്യ 4ാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ച് കേന്ദ്രമന്ത്രിസഭായോഗം. റെയിൽവേ ജീവനക്കാർക്ക് 78 ദിവസത്തെ വേതനത്തിന് തുല്യമായ തുക ബോണസായി അനുവദിക്കാനും തീരുമാനം. 100 ആണ്ടുകൾ നീണ്ട സാംസ്കാരിക വിനിമയത്തിലൂടെയും അറിവുകളുടെ പങ്കുവയ്ക്കലിലൂടെയുമാണ് ഭാരതത്തിന്റെ നാഗരികത രൂപപ്പെട്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൗദി അറേബ്യയ്ക്ക് നേരെയുണ്ടായ തുടർച്ചയായ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിയിൽ നിയമസഭയിൽ പ്രതിപക്ഷ വോക്കൌട്ട്. കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബില്ലും മോട്ടോർ വാഹന നികുതി ഭേദഗതി ബില്ലും സഭയിൽ ഇന്ന് അവതരിപ്പിച്ചു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഹൈദരാബാദിൽ പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3. പ്രശ്രോതാക്കളെ, FM ഈവനിംഗ് തുടരുന്നു.
2: എന്റെ ബൈക്കിൽ നോയ്സ് കുറവാണ്.
3: എന്റെ കാറിൽ നിന്ന് നേരത്തെ അതിനേക്കാൾ പൊല്യൂഷൻ കുറവാണ് പുറത്തു വരുന്നത്.
4: എന്റെ സ്കൂട്ടർ നല്ല പിക്കപ്പാണ് തരുന്നത്.
5: വെഹിക്കിൾ ഏതായാലും പെട്രോൾ E20 ആണെങ്കിൽ വാഹനങ്ങളിൽ നോക്കിംഗ് കുറയുന്നു. കാർബൺ എമിഷൻ 40% കുറയുന്നു. ഹൈ ഒക്ടെയ്ൻ ഉള്ളത് കൊണ്ട് പിക്കപ്പ് അമേസിംഗ് ആണ്. യുവർ പെട്രോൾ വെഹിക്കിൾ ഇസ് 100% കമ്പാറ്റബിൾ വിത്ത് E20.
6: ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
7: എല്ലാവരെക്കാളും ശക്തൻ. ഒരു നാടോടിക്കഥ കേട്ടോളൂ. പണ്ട് ഒരു ചെറിയ ഗ്രാമത്തിൽ വളരെ സുന്ദരിയായ മകളുള്ള ഒരു എലിയച്ഛനും എലിയമ്മയും ഉണ്ടായിരുന്നു. ജീവന് തുല്യം മകളെ സ്നേഹിച്ചിരുന്ന ആ അച്ഛനമ്മമാർ മകൾക്ക് കല്യാണപ്രായമായപ്പോൾ അവൾക്ക് ഏറ്റവും അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്താൻ ശ്രമമാരംഭിച്ചു. ആ നാട്ടിലെ ഏറ്റവും ശക്തനായ ഒരാൾ മകളുടെ ഭർത്താവാകണമെന്നാണ് അവർ ആശിച്ചത്. അങ്ങനെ മകൾക്ക് വരനെ തേടി ഗ്രാമം വിട്ട് അച്ഛനും അമ്മയും കൂടി യാത്രയായി. അച്ഛനെലിയും അമ്മയെലിയും കൂടി നടന്ന് ഒരു വലിയ മലയുടെ അടിവാരത്തിലെത്തി. മലയുടെ മുകളിൽ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെ കണ്ട് അവരുടെ കണ്ണഞ്ചിപ്പോയി. മലയുടെ തലപ്പത്തേക്ക് ഓടിക്കയറി അവർ സൂര്യനോട് ചോദിച്ചു, "അല്ലയോ ശക്തനായ സൂര്യ, ഞങ്ങളുടെ സുന്ദരിയായ മകൾക്ക് നല്ല ശക്തനായ ഒരു വരനെ തേടുകയാണ് ഞങ്ങൾ. അവളെ കല്യാണം കഴിക്കാൻ നീ തയ്യാറാണോ?" "നിങ്ങൾ കരുതുന്നത് പോലെ ഞാനത്ര ശക്തനൊന്നുമല്ല," സൂര്യൻ പറഞ്ഞു. "മേഘം വന്നെന്നെ മൂടിയാൽ പിന്നെ എന്റെ വെളിച്ചം ഭൂമിയിലെത്തുകയേയില്ല. നിങ്ങൾ പോയി മേഘത്തോട് ചോദിക്കൂ." എലികൾ മലയിറങ്ങി വീണ്ടും നടന്നു. കുറേ ദൂരം നടന്നപ്പോൾ പെട്ടെന്ന് ആകാശം ഇരുണ്ടു. എലികൾ നോക്കിയപ്പോഴുണ്ടതാ തലയ്ക്ക് മുകളിൽ ഇരുണ്ട കാർമേഘം. അവർ വേഗം മേഘത്തോട് ചോദിച്ചു, "സൂര്യനേക്കാൾ ശക്തനായ മേഘമേ, നീ ഞങ്ങളുടെ മകളെ ഭാര്യയായി സ്വീകരിക്കുമോ?" പക്ഷേ മേഘം പറഞ്ഞു, "അയ്യോ, ഞാനത്ര ശക്തനൊന്നുമല്ല. കാറ്റൊന്ന് വീശിയാൽ എനിക്ക് ആകാശത്ത് നിൽക്കാൻ പോലും കഴിയില്ല. കാറ്റിനെ തേടിയായി പിന്നെ എലികളുടെ യാത്ര. നടന്ന് നടന്ന് അവർ ഒരു തടാകത്തിൻ്റെ തീരത്തെത്തി. തടാകം കടക്കാനായി രണ്ടുപേരും

0: നിരാശപ്പെടുത്തി. ആര് പറഞ്ഞു ഞാനാണ് ഏറ്റവും ശക്തനെന്ന്? കടൽക്കരയിലെ ആ വലിയ പ്രതിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിനെ ഒന്ന് അനക്കാൻ പോലും എനിക്കാവില്ല. തടാകത്തിന്റെ അക്കരെ എത്തിയ ഉടൻ വഞ്ചിയിൽ നിന്ന് ചാടിയിറങ്ങി രണ്ടെലികളും കടൽ തീരത്തേക്ക് വേഗം നടന്നു. കടലിനെ നോക്കി നിൽക്കുന്ന ഗാംഭീര്യമുള്ള ആ പ്രതിമയുടെ ചുവട്ടിലെത്തിയ എലികൾ വളരെ വിനീതരായി പ്രതിമയോട് ചോദിച്ചു, സൂര്യനേക്കാളും മേഘത്തേക്കാളും കാറ്റിനേക്കാളും ശക്തനായ അല്ലയോ പ്രതിമേ, ഞങ്ങളുടെ മകൾക്ക് ശക്തനായ ഒരു വരനെ തേടുകയാണ് ഞങ്ങൾ. അവളെ നീ ദയവായി ഭാര്യയായി സ്വീകരിക്കാമോ? ഇത് കേട്ട് പ്രതിമ പൊട്ടിച്ചിരിച്ചു. അയ്യയ്യോ, ഞാൻ ശക്തനാണെന്നോ? നിങ്ങളെപ്പോലെ ഒരു കുഞ്ഞെലി എന്റെ കാൽച്ചുവട്ടിൽ മണ്ണ് തുരന്ന് മാളമുണ്ടാക്കിയാൽ ഞാൻ അപ്പോൾ നിലംപൊത്തും. പ്രതിമയുടെ വാക്കു കേട്ടതോടെ എലികൾ യാത്ര മതിയാക്കി ഗ്രാമത്തിലേക്ക് തന്നെ മടങ്ങി. അവിടെ തങ്ങളുടെ പ്രിയപ്പെട്ട മകൾക്ക് ഏറ്റവും അനുയോജ്യനായ നല്ലവനായ ശക്തനായ ഒരെലിയെ അവർ താമസിയാതെ കണ്ടെത്തുകയും ചെയ്തു. എല്ലാവരെക്കാളും ശക്തൻ. കഥ ഇഷ്ടമായോ? ഈ കഥ നിങ്ങൾക്കായി വായിച്ചത് പ്രീതി.
1: ആകാശവാണി FM വാർത്തകൾ.
2: കാനഡയുമായി ക്രിയാത്മകമായ നയതന്ത്ര ബന്ധം ഉറപ്പുവരുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദുമായി പ്രധാനമന്ത്രി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ച കേന്ദ്രമന്ത്രിസഭാ യോഗം. റെയിൽവേ ജീവനക്കാർക്ക് 78 ദിവസത്തെ വേതനത്തിന് തുല്യമായ തുക ബോണസായി അനുവദിക്കും. IDBI ബാങ്ക് പുനഃസംഘടനയ്ക്കും മന്ത്രിസഭയുടെ അംഗീകാരം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിയിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബില്ലും മോട്ടോർ വാഹന നികുതി ഭേദഗതി ബില്ലും സഭയിൽ ഇന്ന് അവതരിപ്പിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് നാളെ മുതൽ ഈ മാസം 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. ബാങ്ക് പെൻഷൻകാരെ ലക്ഷ്യമാക്കി പുതിയ സൈബർ തട്ടിപ്പ് സജീവമാകുന്നതായി പോലീസിന്റെ മുന്നറിയിപ്പ്. വിരമിച്ച ബാങ്ക് ജീവനക്കാരുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് ഓൺലൈനായി സമർപ്പിക്കാമെന്ന വ്യാജേനയാണ് തട്ടിപ്പുകാർ രംഗത്തെത്തിയിരിക്കുന്നത്. ചലച്ചിത്ര നടൻ പ്രേം നസീറിന്റെ ജന്മശതാബ്ദി വിപുലമായി ആഘോഷിക്കാൻ മന്ത്രി PC വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിൽ ചേർന്ന സിനിമാ സംഘടനകളുടെ യോഗത്തിൽ തീരുമാനം. 2027 April 7 അദ്ദേഹത്തിന്റെ 100th ജന്മദിനത്തിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. മരിച്ച പരിഷ്കരിച്ച മസ്തിഷ്ക മരണ സർട്ടിഫിക്കേഷൻ മരണാനന്തര അവയവദാനത്തിന് കൂടുതൽ കരുത്തു പകരുമെന്ന് തിരുവനന്തപുരത്ത് ചേർന്ന ഫോറൻസിക് വിദഗ്ധരുടെ സമ്മേളനം. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത, 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തുലാവർഷം നാളെയോടെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4th മത്സരം ഹൈദരാബാദിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ വിൻഡീസിനെ ബാറ്റിംഗിന് അയച്ചു.
1: ആകാശവാണി FM വാർത്തകൾ.
3: അതെ, E20യെ കുറിച്ച് എന്താണ് ഇത്ര കൺഫ്യൂഷൻ?
4: എനിക്ക് ഫുൾ കോൺഫിഡൻസ് ആണ്. E20യെ ഓട്ടോമോട്ടീവും ഫ്യുവൽ ടെസ്റ്റിംഗ് എക്സ്പേർട്സും എക്സ്റ്റൻസീവ്ലി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അബ്നോർമൽ എഞ്ചിൻ വെയർ ഒന്നും തന്നെ ഒബ്സർവ് ചെയ്തിട്ടില്ല. ഫ്യുവൽ സിസ്റ്റം മെറ്റീരിയൽസും E20 കമ്പാറ്റബിലിറ്റിക്കായി ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ക്ലിയർ ആണ്, E20 മൂലം എഞ്ചിൻ നോക്കിംഗ് കുറയുന്നു. ഹൈ ഒക്ടേൻ വാല്യൂ ഉള്ളതുകൊണ്ട് പിക്കപ്പും ബെറ്റർ ആണ്.
3: അപ്പോൾ നോ കൺഫ്യൂഷൻ, ഓൺലി കോൺഫിഡൻസ്.
4: ഭാരത സർക്കാർ സംരംഭങ്ങളായ എന്ന വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
5: ശാസ്ത്രദീപ്തി.
6: റൂം 4 റിവർ കുട്ടനാടിന് യോജിച്ചതല്ലേ? ഓരോ മഴയും മനുഷ്യരെ സംബന്ധിച്ച് കാവ്യാത്മകമായ ഒരു അനുഭവമാണെങ്കിലും കുട്ടനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് അത് അത്തരമൊരു കാൽപ്പനികതയല്ല. കേരളത്തിന്റെ പാരിസ്ഥിതിക ആരോഗ്യം ഏതാണ്ട് പൂർണ്ണമായും പശ്ചിമഘട്ടത്തിന്റെ പ്രസന്നതയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്.

0: അവിടങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴകൾ അതിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിൻ്റെ ഭാഗമായി അറബിക്കടലിൽ ചെന്നു ചേരുകയാണ് ചെയ്യുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിൽ ഉണ്ടാകാറുള്ള ചെറിയ ചെറിയ വെള്ളപ്പൊക്കങ്ങൾ പോലും പ്രകൃതിയുടെ സ്വാഭാവികമായ യാത്രയുടെ ഭാഗമായിരുന്നു. മഴക്കാലത്ത് കൂടുതൽ വെള്ളമെത്തുമ്പോൾ പുഴ കവിഞ്ഞു കയറി വയലുകളിലേക്കും തണ്ണീർ തടങ്ങളിലേക്കും എത്തുകയും അതിലെ മീനുകൾ അവിടെ വെച്ച് മുട്ടയിടുകയും വെള്ളം കുറയുമ്പോൾ അവിടെ നിന്ന് തിരികെ കുഞ്ഞുങ്ങളുമായി പുഴയിലേക്ക് തിരികെ എത്തുകയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമായ സംഭവ വികാസങ്ങൾ ആയിരുന്നു. അത്തരത്തിൽ പുഴ ഒഴുക്കിനൊപ്പം കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന എക്കലുകളാണ് കൃഷിയിടങ്ങൾ സമ്പന്നമാക്കിയിരുന്നത്. ഈ സ്വാഭാവികതയ്ക്ക് തടസ്സം വന്നത് ഇങ്ങനെ എത്തുന്ന അധിക ജലം ഉൾക്കൊള്ളാൻ നമ്മുടെ തണ്ണീർത്തടങ്ങൾക്കും വയലുകൾക്കുമൊക്കെ കഴിയാതെ വന്നതുമൂലമാണ്. മനുഷ്യൻ ഈ പ്രദേശങ്ങളെയൊക്കെ താമസ സ്ഥലങ്ങളാക്കി മാറ്റിയപ്പോൾ ഒഴുകിവരുന്ന വെള്ളത്തിന് സ്ഥലമില്ലാതാവുകയും വികസനമെന്ന പേരിൽ ഈ പുഴയൊഴുകും വഴിയിൽ നാം കെട്ടിപ്പൊക്കിയ കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെ പുഴയുടെ സ്വാഭാവികമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്തപ്പോൾ ആ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം സംജാതമാവുകയും ചെയ്തു. മലമ്പ്രദേശങ്ങളിലെ അവസ്ഥയും മറ്റൊന്നല്ല. ഇപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്ന പ്രദേശങ്ങളൊക്കെ തന്നെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി തരംതിരിച്ചിരിക്കുന്ന, നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല എന്ന് നിഷ്കർഷിക്കപ്പെട്ട പ്രദേശങ്ങൾ തന്നെയാണ്. പ്രകൃതിയുടെ താളത്തിന് നാം പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് പ്രകൃതിയെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ തന്നെ കെട്ടിടങ്ങൾ പണിതുയർത്തുമ്പോൾ ഇതൊക്കെയാവും ഇതിൻ്റെ പരിണത ഫലങ്ങൾ എന്ന് മനസ്സിലാക്കാൻ അസാധാരണമായ ബുദ്ധിയൊന്നും ആവശ്യമില്ല. പ്രകൃതിയെ ഒന്ന് അടുത്തറിഞ്ഞാൽ മാത്രം മതി. അടിക്കടിയുണ്ടാകുന്ന പ്രളയങ്ങൾ മൂലം ജപ്പാനിലും നെതർലാൻഡ്സിലുമൊക്കെ അവർ അവലംബിച്ച മാതൃകകൾ നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. വികസിത രാജ്യങ്ങളായ അവിടെ സ്വാഭാവികമായും നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടുതലായി ഉണ്ടാകേണ്ടതുണ്ടെങ്കിലും പരിസ്ഥിതിയെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടലാണ് അവിടങ്ങളിൽ നടപ്പിലാകുന്നത്. പുഴയുടെ ഇടങ്ങൾ പൂർണ്ണമായും അവയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് തന്നെയാണ് അവർ വികസനം സാധ്യമാക്കുന്നത്. പുഴയുടെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സമാകുന്നതൊക്കെ തിരിച്ചു പിടിച്ചുകൊണ്ട് പുഴയുടെ ഒഴുക്ക് സുഗമമാക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു വശത്ത് അവിടെ കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ട്. വലിയ വളവുകളുള്ള പ്രദേശങ്ങളിൽ വെള്ളം കൂടുതലായി എത്തുമ്പോഴാണ് അതിനോട് ചേർന്നുള്ള നഗരപ്രദേശങ്ങളിലേക്ക് വെള്ളം പ്രവേശിക്കുന്നത്. പുഴയെ നേർരേഖയിലാക്കുന്ന രീതിയാണ് അവിടങ്ങളിൽ അവലംബിക്കുന്നത്. നമ്മൾ അത്തരത്തിലുള്ള ഒരു രീതി തേടേണ്ടതുണ്ട്. പരിഹാരങ്ങൾ ഏറെയുണ്ടെങ്കിലും ഈ പ്രശ്നങ്ങൾക്കൊക്കെ കേന്ദ്രീകൃതമായതും അടിസ്ഥാനപരമായതും പ്രശ്നം ഒന്നേയുള്ളൂ. പുഴയുടെ വഴികളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. പുഴയുടെ ഇടങ്ങൾ അവയുടെ വഴികൾ അവർക്ക് തന്നെ നൽകുക. അവയുടെ സ്വച്ഛമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്താതെ ഇരിക്കുക.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്.
2: ശാസ്ത്രദീപ്തി.
3: ബ്രോ, എല്ലാ ദിവസവും 6-7 കോടി വെഹിക്കിൾസ് ആണ് പെട്രോൾ പമ്പിൽ ഫ്യുവൽ നിറയ്ക്കുന്നത്. രാജ്യത്ത് ഏകദേശം 20 കോടി 2-വീലേഴ്സും 3 കോടി കാറുകളും കഴിഞ്ഞ 2.5 വർഷമായി E20 ഓടിക്കൊണ്ടിരിക്കുകയാണ്.
4: എല്ലാം നല്ല രീതിയിൽ തന്നെയല്ലേ പോകുന്നത്?
3: അത് തന്നെ. E20 കാരണം ശരിക്കും എന്തെങ്കിലും വൈഡ് സ്പ്രെഡ് പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ ഇതുവരെ അത് പുറത്തു വരേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് റൂമേഴ്സിനെ വിശ്വസിക്കരുത്, ഫാക്ട്സിനെ വിശ്വസിക്കൂ. ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
5: ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ.

0: സേവന പാരമ്പര്യത്തിന്റെ 4.5 പതിറ്റാണ്ടുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗ്യാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ. രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും ആരോഗ്യലക്ഷ്മി. ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484-277-1100.
1: ഇന്ന് ഈ പരിപാടിയിൽ വൻകുടലിലെ ക്യാൻസർ എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാം, തടയാം, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി വിഭാഗമായ സെൻട്രൽ ഗ്യാസ്ട്രോയിലെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ ജോണി സിറിയക്കുമായി അഭിമുഖം.
2: ഇന്ന് FML ക്ലൈൻ ചർച്ച ചെയ്യുന്ന കോളൻ ക്യാൻസറിനെ കുറിച്ചും അതിനുള്ള ചികിത്സാ വിധികളെ കുറിച്ചുമാണ്. വൻകുടൽ ക്യാൻസർ, കോളൻ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്?
3: ഈ വൻകുടലിലെ ക്യാൻസറിനെയാണ് നമ്മൾ കൊളോൺ ക്യാൻസർ എന്നത്, അല്ലെങ്കിൽ കാർസിനോമ കോളൺ എന്ന് ടെക്നിക്കൽ ഭാഷയിൽ പറയുന്നത്. വൻകുടൽ എന്ന് പറയുമ്പോൾ ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്നത്. വേൾഡിലെ

0: സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് തേർഡ് മോസ്റ്റ് കോമൺ ക്യാൻസറാണ്. ഇന്ത്യയിലെ എയ്ത്ത് മോസ്റ്റ് കോമൺ ക്യാൻസറാണ് കൊളോൺ ക്യാൻസർ.
1: ഈ കൊളോൺ ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ആയിട്ട് ആഹാരശീലങ്ങളൊക്കെ ആയിട്ട് വളരെ ബന്ധപ്പെട്ടാണല്ലോ. കേരളത്തിൽ ഇതിൻ്റെ സാധ്യത എങ്ങനെയാണ് നമ്മുടെ ഈ പരിസ്ഥിതിയും ആഹാരമൊക്കെ വെച്ചിട്ട്?
0: ഈ ട്രഡീഷണലി ഇന്ത്യയിൽ പൊതുവേ ഇത് കുറവായിരുന്നു കമ്പയർഡ് ടു വെസ്റ്റേൺ കൺട്രീസ്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും വെസ്റ്റേൺ കൺട്രീസിൽ പണ്ട് തന്നെ സ്ക്രീനിങ് പ്രോഗ്രാംസ്, ഇത് നേരത്തെ കണ്ടുപിടിക്കാൻ സിംറ്റംസ് ഒന്നും ഇല്ലാത്തപ്പോൾ തന്നെ സ്ക്രീനിങ് പ്രോഗ്രാംസ് വളരെ പോപ്പുലറായപ്പോഴും ഇന്ത്യയിൽ അതൊന്നും നടപ്പാക്കുന്നതിൻ്റെ കാരണം ഇവിടെ റിലേറ്റീവ്ലി കുറവാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലായിരുന്നു. പക്ഷേ ഈ ലാസ്റ്റ് 2-3 decades ഇത് ഗ്രാജ്വലി ആൻഡ് സ്റ്റഡിലി കൂടിക്കൂടി വരികയാണ്. അതിനകത്ത് പറഞ്ഞ പോലെ തന്നെ ഈ ഡയറ്റുമായിട്ടതിൻ്റെ ബന്ധമുണ്ട്. ഇപ്പം നമ്മുടെ വെസ്റ്റേണൈസ്ഡ് ഡയറ്റിൽ അർബനൈസേഷൻ, നമ്മളുടെ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഒബീസിറ്റി എല്ലാമായിട്ടും ഇതിന് ക്ലോസ് റിലേഷനുണ്ട്. നമ്മളുടെ ഒരു മൊത്തത്തിലുള്ള കൾച്ചർ വെസ്റ്റേണൈസ്ഡ് ആകുന്നതിൻ്റെ പാർട്ടായിട്ട് കൂടിയാകണം ഈ ഒരു ട്രെൻഡ് ഉണ്ടെന്നുള്ളതാണ് നിഗമനം. പക്ഷേ ജനറ്റിക്സ് വളരെ ഇമ്പോർട്ടൻറ്റ് സ്ട്രോങ് ബേസാണ്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഈ അഡീഷണൽ ഫാക്ടേഴ്സ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
1: ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു പാരമ്പര്യം ഒരു വലിയ ഘടകമാണെന്ന്, അതുപോലെ തന്നെ ജീവിതശൈലിയുമാണ്. അപ്പോൾ ഈ പ്രായം ഇതിനെങ്ങനെയാണ്, ഏത് പ്രായക്കാരിലാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ?
0: തീർച്ചയായും പ്രായം വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ US സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ് 45 years കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ സ്ക്രീനിങ് തുടങ്ങുന്നത്. അവിടെ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ആവറേജ് ഏജ് 60-65 ആണ്. പക്ഷേ ഇന്ത്യയിലെ ട്രെൻഡ് അല്പം കൂടി വ്യത്യസ്തമാണ്. ഇവിടുത്തെ ആവറേജ് ഏജ് ആ ഡയഗ്നോസിസ് 50-55 years. അതുകൊണ്ട് തന്നെ ഇവിടെ സ്ക്രീനിങ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ ആവറേജ് പറയുവാണെങ്കിൽ നോർമൽ ജനറൽ പോപ്പുലേഷനിലെ ഒരു 40 years ആദ്യത്തെ സ്ക്രീനിങ് ഇൻഡെക്സ് കൊളോണോസ്കോപ്പി ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു അപ്രോച്ച്. ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതിലും നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം.
1: പലപ്പോഴും കോളൻ ക്യാൻസർ അറിയാൻ വൈകി പോകുന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ സ്ക്രീനിങ് പ്രോഗ്രാം നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക, അതേക്കുറിച്ച് പറയാമോ?
0: തീർച്ചയായും അതാണ് ഈ ഒരു ഡിസ്കഷനിലെ ഒരു ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ ക്യാൻസറുകളിലും വെച്ച് ദ മോസ്റ്റ് പ്രിവെൻറ്റബിൾ ഫോം ഓഫ് ക്യാൻസർ എന്നാണ് കൊളോൺ ക്യാൻസറിനെ പറ്റി പറയുന്നത്. അതാണ് അതിൻ്റെ വസ്തുത. നമ്മളെല്ലാ ക്യാൻസറിനെ പറ്റിയും പ്രിവെൻഷൻ എന്ന് പറയുമെങ്കിലും അതിൻ്റെ ഡെഫിനറ്റീവ് ആയിട്ടുള്ള മീനിങ്ങിൽ പലപ്പോഴും നടക്കുന്നില്ല. പക്ഷേ കൊളോൺ ക്യാൻസറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അത് ഒരു പ്രെഡിക്റ്റബിൾ പാത്തിൽ കൂടിയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്നുള്ളതാണ്. അതായത് നമ്മൾക്ക് ഒരു സെല്ല്, എല്ലാ ക്യാൻസറും അങ്ങനെയാണ്, പക്ഷേ ഇതൊരു പോളിപ്പ് എന്ന് പറഞ്ഞ ഫോമിലാവും. ആദ്യം പോളിപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗ്രോത്ത്, വൻകുടലിൻ്റെ അകത്ത് ചെറിയൊരു കുഞ്ഞ്, നമ്മൾ ദശ വളരുക എന്നൊക്കെ പറയുന്ന പോലെ. അത് കഴിഞ്ഞിട്ട് ഒരു 5-15 years കൊണ്ടാണ് ഇത് ക്യാൻസറായി പതുക്കെ പതുക്കെ ഇതിൻ്റെ പല പല സ്റ്റേജിൽ കൂടി പരിണാമം സംഭവിച്ച് ക്യാൻസറായി മാറുന്നത്. അപ്പോൾ നമുക്ക് അത്രയും ഒരു വിൻഡോയുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ പോളിപ്പിനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ദറ്റ് മീൻസ് 100% നമ്മൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യണം. അപ്പോൾ ആ അർത്ഥത്തിൽ ഏറ്റവും പ്രിവെൻറ്റബിൾ ഫോം ഓഫ് ക്യാൻസർ കൊളോൺ ക്യാൻസറാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ സ്ക്രീനിങ് പ്രോഗ്രാംസിന് ഇത്രയും സ്ട്രെസ് ചെയ്ത് നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ കിഡ്നി, ലങ് ലിവർ, ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിറ്റക്ട് ചെയ്യാമെന്ന് പറയുവാണെങ്കിലും ഈ ഒരു വിൻഡോ ഓഫ് പ്രിവെൻഷൻ റിയലി അവിടെ കാര്യമായിട്ടില്ല. ആ ഒരു പ്രിവെൻഷൻ വിൻഡോ ഏറ്റവും ഡെഫിനറ്റായിട്ടും മീനിങ്ഫുൾ ആയിട്ടുള്ള ക്യാൻസറാണ് ഈ കൊളോൺ ക്യാൻസർ. അതുകൊണ്ടാണ് നമ്മൾ ഒരു കൊളോണോസ്കോപ്പി സ്ക്രീൻ ചെയ്തിട്ട്, കൊളോണോസ്കോപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാമറ ഉള്ളൊരു ട്യൂബ് നമ്മൾ മുഴുവൻ ലാർജ് ഇൻ്റസ്റ്റിനെ എക്സാമിൻ ചെയ്യുന്ന ടെസ്റ്റാണ്. അപ്പോൾ അതിലത് ഈ പോളിപ്പ് സ്റ്റേജിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ആ സ്ക്രീനിങ് കൊളോണോസ്കോപ്പി എന്ന് പറയുന്നത്. പോളിപ്പ് ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ ആ സെഷനിൽ തന്നെ അപ്പോൾ തന്നെ അത് നമുക്ക് പൂർണ്ണമായിട്ട് നീക്കാൻ പറ്റും, വേറെ വലിയ സർജറിയോ കാര്യങ്ങളോ ഇല്ലാതെ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് നമ്മളൊരു ക്യാൻസർ അവിടെ പ്രിവെൻറ്റ് ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്.
1: ഈ പോളിപ്പ് ഉണ്ടായ സമയത്ത് അതിൻ്റെ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ.
0: പോളിപ്പ് ചെറിയ സ്റ്റേജിൽ മിക്കവാറും സിംറ്റംസ് ഉണ്ടാക്കത്തില്ല, വളരെ സൈലന്റ് ആയിരിക്കും.
1: വലുതായി കഴിഞ്ഞാൽ
0: സാധാരണ ബ്ലീഡിങ് വരാം. ബ്ലീഡിങ് ഒരു പരിധിയിൽ കവിയുമ്പോൾ മാത്രമേ നമുക്കത് സ്റ്റൂളിൽ കാണാൻ പറ്റിയ രീതിയിൽ ആകത്തുള്ളൂ.
1: സ്റ്റൂളിലെ നിറ വ്യത്യാസമാണോ അതോ ബ്ലഡ് ആയിട്ട് തന്നെ കാണുമോ?
0: രണ്ട് തരത്തിലും വരാം. അതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ചിട്ടും ബ്ലീഡിങ്ങിന്റെ രീതി അനുസരിച്ചിട്ടും റെഡ് കളറോ ബ്രൗൺ കളറോ ബ്ലാക്ക് കളറോ വരാം. പക്ഷേ ഏറ്റവും മോസ്റ്റ് കോമൺ ഇതൊന്നും കാണത്തില്ല. അതുകൊണ്ടാണ് സ്റ്റൂൾ ഒക്കൾ ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്ന പണ്ടുള്ള ആ ഒരു ട്രഡീഷണൽ ടെസ്റ്റുകൾ. ഒക്കൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റാത്ത എന്നുള്ള അർത്ഥത്തിലാണ്, അത് ഒക്കൾട്ട് ഒളിച്ചിരിക്കുന്ന ബ്ലഡ്. അപ്പോൾ അതാണ് ഒക്കൾ ബ്ലഡ് ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്.
1: പക്ഷേ കൂടാതെ പുതിയ തരത്തിലുള്ള രക്തപരിശോധന വന്നിട്ടുണ്ടല്ലോ, ഇപ്പോൾ FIT ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതറിയാൻ കഴിയില്ല.
0: തീർച്ചയായും ഈ FIT ഇതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് എന്നേ ഉള്ളൂ. ഒക്കൾ ബ്ലഡ് ട്രഡീഷണലി ഫോൾസ് പോസിറ്റീവ് അല്ലെങ്കിൽ ഫോൾസ് നെഗറ്റീവ് റേറ്റ്സ് കൂടുതലാണ്. വേറെ തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ 100 ഇതുണ്ടെങ്കിൽ അതിൽ ഒരു 60% വരെ ഇതിൻ്റെ സെൻസിറ്റിവിറ്റി ഉള്ളൂ, കണ്ടുപിടിക്കത്തുള്ളൂ. ബാക്കി 40% പേർക്ക് ഫോൾസ് നെഗറ്റീവായിട്ട് വരും. അതുപോലെ ഈ ഇത് പോസിറ്റീവായിട്ട് വന്നാൽ ഉറപ്പില്ല ഉണ്ടെന്ന്, ഫോൾസ് പോസിറ്റീവായിട്ടും വരും, ഇല്ലാത്തവർക്ക് ചിലപ്പോൾ പോസിറ്റീവായിട്ട് കാണിക്കും. അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്പം കൂടി ബെറ്റർ ടെക്നോളജി ഉള്ള ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തത്, FIT. അത് ഈ ഫോൾസ് പോസിറ്റീവ് നെഗറ്റീവ് റേറ്റ്സ് കുറയ്ക്കും.
1: അതും ഈ മലപരിശോധന തന്നെ.
0: FIT സ്റ്റൂൾ ടെസ്റ്റ് തന്നെയാണ്, ഫീക്കൽ ഇമ്യൂണോകെമിക്കൽ ടെസ്റ്റ് എന്നാണ് FIT പറയുന്നത്. സ്റ്റൂളിൽ ഒക്കൾ ബ്ലഡ് ചെയ്തതിന് പകരം ഈ ടെക്നോളജിയിൽ കൂടി ബ്ലഡ് ഉണ്ടോ എന്ന് നോക്കുന്നു. പക്ഷേ ഇതൊന്നും ഈ കൊളോണോസ്കോപ്പിക്ക് റീപ്ലേസ്മെൻ്റ് അല്ല. കൊളോണോസ്കോപ്പിയാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ്. കാരണം അത് ചെയ്താൽ നേരിട്ട് നമ്മൾ ഹൈ ഡെഫിനിഷനിൽ 100 times ഡെഫിനിഷനിൽ നമ്മൾ മില്ലിമീറ്റർ ബൈ മില്ലിമീറ്റർ എക്സാമിൻ ചെയ്യുകയും എവിടെയെങ്കിലും ഈ പോളിപ്പ് ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ റിമൂവ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമ്മളെപ്പോലുള്ള ഒരു കൺട്രീസിൽ ഇപ്പോൾ ഇത്രയും പോപ്പുലേഷൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ എല്ലാം എല്ലാവർക്കും 45 years കഴിയുമ്പോൾ കൊളോണോസ്കോപ്പി നിർബന്ധം ചെയ്യാൻ പറ്റില്ല ഡ്യൂ ടു സോഷ്യോ ഇക്കണോമിക് റീസൺസ്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ലോക്കൽ ബ്ലഡ് അല്ലെങ്കിൽ FIT ആദ്യം ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആയിട്ട് വേണം ഉപയോഗിക്കാം. പക്ഷേ ചില സബ്സെറ്റ് ഓഫ് ഹൈ റിസ്ക് പോപ്പുലേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫാമിലി ഹിസ്റ്ററി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് നമ്മുടെ ബ്രദേഴ്സ് അല്ലെ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫാദർ മദർ ഇവർക്ക് ആർക്കെങ്കിലും കൊളോൺ ക്യാൻസർ ഉണ്ടെങ്കിൽ അത് എസ്പെഷ്യലി 60 വയസ്സിന് താഴെ പ്രായത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് നമ്മുടെ റിസ്ക് ഇരട്ടിയാക്കും. അപ്പോൾ അവർക്ക് എന്തായാലും സ്ക്രീനിങ് ചെയ്യണം, അത് നേരത്തെ പ്രായത്തിൽ തുടങ്ങുക വേണം.
1: ശരിക്കും കൊളോണോസ്കോപ്പിയിലൂടെ മാത്രമേ നമുക്ക് ഇത്തരം പോളിപ്പുണ്ടോ എന്ന് തീർത്തും ഉറപ്പിക്കാൻ കഴിയുമല്ലോ.
0: അതുകൊണ്ടാണ് അതിന് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്ലഡ് ഉണ്ടെങ്കിൽ തന്നെ അത് പോളിപ്പ് തന്നെ ആണോന്നില്ല, ചിലപ്പോൾ അൾസേഴ്സ് ആകാം, വേറെ പല ലേഷൻസിൽ നിന്നും ബ്ലഡ് വരാം. ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ബ്ലഡ് തിന്നേഷൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ ആസ്പിരിൻ തുടങ്ങിയ മരുന്നുകൾ കഴിക്കുമ്പോൾ പോളിപ്പൊന്നും ഇല്ലാണ്ട് തന്നെ ചിലപ്പോൾ ബ്ലഡിൻ്റെ അംശം നമ്മുടെ സ്റ്റൂളിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ഡയറക്റ്റ് വിഷ്വലൈസേഷൻ ആണ്. നമ്മൾ നേരിട്ട് കാണുക എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ്.
1: മാത്രമല്ല ഇത് ചെയ്യാൻ കുറച്ച് തയ്യാറെടുപ്പ് വേണ്ട, രോഗിയും അഡ്മിറ്റ് ആവേണ്ട അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഇല്ല.
0: അഡ്മിറ്റ് ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ സാധാരണ സ്ക്രീനിങ് കൊളോണോസ്കോപ്പി ഒരു ഫിറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിന് ഒപ്പി ആയിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്.
1: നമുക്ക് തലേ ദിവസം അതിനൊരു തയ്യാറെടുപ്പ്
0: ഉണ്ട്. തലേ ദിവസം നമ്മളൊരു ബവൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്ന പ്രിപ്പറേഷൻ, അതായത് നമ്മളൊരു വെള്ളം പോലത്തെ ഒരു മരുന്ന് കുടിച്ചിട്ട് അത് ലാക്സേറ്റീവ് ആണ്, അത് കുടിച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ബവൽ ഇവാക്വേഷൻ നടക്കണം. കംപ്ലീറ്റ് നമ്മൾ ലൂസ് സ്റ്റൂളായിട്ട് വെള്ളം മുഴുവൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഓഫ് പ്രിപ്പറേഷൻ, ഈ പോളിപ്പ് ഡിറ്റക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൺ എക്സ്പീരിയൻസ്ഡ് എൻഡോസ്കോപ്പിസ്റ്റുകൾക്കും 5% ഇത് ഫെയിൽ റേറ്റ് ഉണ്ട് ഡിറ്റക്ട് ചെയ്യാൻ. 5% ഡിറ്റക്ട് ചെയ്യാണ്ടിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കണക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കൊളോണോസ്കോപ്പി എവിടെയെങ്കിലും എങ്ങനെയും ചെയ്താൽ പോരാ, പ്രോപ്പർ പ്രിപ്പറേഷനിൽ ഒരു ഹൈ ക്വാളിറ്റി എൻഡോസ്കോപ്പി യൂണിറ്റിൽ ഒരു എക്സ്പീരിയൻസ് എൻഡോസ്കോപ്പിസ്റ്റ് തന്നെ ചെയ്താലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടത്തുള്ളൂ. ഇന്ത്യയിൽ പോലുള്ള രാജ്യത്ത് നമുക്ക് ഒരു ക്വാളിറ്റി കൺട്രോൾ പലപ്പോഴും എൻഷുർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഫോൾസ് നെഗറ്റീവ് ആയിട്ട് കൊളോണോസ്കോപ്പി ചെയ്തു, ചിലപ്പോൾ ചിലവ് ക്യാൻസർ തന്നെ മിസ് ചെയ്യുന്ന കേസുകളൊക്കെ അപൂർവമായിട്ടാണെങ്കിലും വരാറുണ്ട്.
1: ഇത് ശരിക്കും നമുക്കപ്പോൾ ഒരു അനസ്തീഷ്യയുടെ ആവശ്യമുണ്ട്.
0: ഇതിനൊരു ഒരു ഫുൾ ബ്ലോൺ അനസ്തീഷ്യ സാധാരണ ആവശ്യമില്ല. നമ്മളൊരു സാധാരണ ഫിറ്റായിട്ടുള്ള ആളാണെങ്കിൽ സെഡേഷൻ ഇസ് ഇനഫ് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഒന്നും അറിയില്ല. അതങ്ങനെ ചെയ്തതായിട്ട് തന്നെ ഈ പ്രൊസീജർ കഴിയുമ്പോൾ ഇവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. IV സെഡേഷൻ, നമ്മൾ ഇഞ്ചക്ഷനായിട്ട് ചെറിയ സെഡേഷൻ കൊടുക്കുന്നു, വളരെ സേഫാണ്.
1: സാധാരണ ഇതിന്റെ സമയം എങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞു? ഇപ്പോൾ OP ആയിട്ടാണ് പലപ്പോഴും ചെയ്യുന്നതാണ്, എത്ര സമയം എടുക്കും ഒരു കൊളോണോസ്കോപ്പി ചെയ്യാനായിട്ട്?
0: ഒരു സ്ക്രീനിങ് കൊളോണോസ്കോപ്പി നമ്മളിപ്പോൾ ഒരു ഹൈ ക്വാളിറ്റി ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 20 minutes ടൈമാണ് പ്രൊസീജർ ടൈം. പ്രിപ്പറേഷൻ ടൈമാണ് കൂടുതൽ. നമുക്ക് തലേ ദിവസം അധികം ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, ലൈറ്റ് ലഞ്ച് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ നമ്മൾ പക്ഷെ പല രാജ്യങ്ങളിലും ഇപ്പോൾ ഒരു ദിവസം മുഴുവൻ കംപ്ലീറ്റ്ലി ലിക്വിഡ്സ് മാത്രം കൊടുക്കുന്ന രീതിയാണ് ഇപ്പോൾ ജപ്പാനിലും പല വെസ്റ്റേൺ കൺട്രീസിലും.
1: കുറച്ചുകൂടി ക്ലിയർ പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്,
0: കംപ്ലീറ്റ് ഒരു ക്ലിയർ ആകുമ്പോൾ അത് എത്രയോ ക്ലിയർ ആകുന്നു അത്രയും അഡ്വാൻറ്റേജ് ആണ്.
1: ലഞ്ചിന് ശേഷം പിന്നെ ഭക്ഷണം
0: ലിക്വിഡ്സ് മാത്രം, വളരെ ലൈറ്റ്. ഇപ്പോൾ ലിക്വിഡ്സ് ഇപ്പോൾ നമുക്ക് ജ്യൂസ് അല്ലെങ്കിൽ കഞ്ഞിവെള്ളം അങ്ങനെ സാധനങ്ങൾ മാത്രം കുടിച്ചിരുന്നു, ആ രീതിയാണ്. വെള്ളത്തിൽ മിക്സ് ചെയ്യുന്ന ടൈപ്പ് ലാക്സേറ്റീവ് ഉണ്ട്, അത് കുടിക്കുന്നു.
1: എത്ര സമയം?
0: അത് രാവിലെ കുടിക്കുന്ന രീതിയും രാത്രി കുടിക്കുന്ന രീതിയും ഒക്കെ ഉണ്ട്. അത് ഓരോ നമ്മുടെ പ്രൊസീജിയർ ഏത് സമയത്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, പേഷ്യന്റിന്റെ പ്രിഫറൻസ് എല്ലാം അനുസരിച്ച്.
1: എത്ര മണിക്കൂർ മുമ്പ് എന്നാണോ ഈ?
0: ഏകദേശം അതൊരു 3 hours കൊണ്ട് പെട്ടെന്നാണ് റെസ്പോൺസ്. പെട്ടെന്ന് നമ്മൾ വൈറൽ,
1: നമ്മൾ സാധാരണ ഇപ്പോൾ കോൺസ്റ്റിപേഷൻ വന്ന് എനിമ കൊടുക്കും എന്ന് പറയുന്ന പോലെ അത്തരത്തിൽ ഇത് നമുക്ക് ഈ കൊളോൺ
0: ഇല്ല, എനിമ കൊടുക്കുമ്പോൾ ഫുൾ കൊളോൺ ക്ലിയർ ആയി കിട്ടത്തില്ല. നമ്മുടെ രക്തത്തിൻ്റെ ആ അവിടെ ഭാഗം മാത്രമേ നമുക്ക് ക്ലിയർ ആയി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കൊളോണോസ്കോപ്പി പ്രോപ്പറായിട്ട് ചെയ്യണമെങ്കിൽ അത് പോരാ.
1: സാധാരണ ഈ കുടലിൻ്റെ ക്യാൻസറും ഭക്ഷണ രീതിയും നമ്മൾ വളരെ ബന്ധമുണ്ടെന്ന് പറയാറുണ്ട്. ശരിക്കും ഏതൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കിയാൽ നമുക്ക് ഇത് ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ കഴിയും?
0: നമുക്ക് ഒരു പരിധിവരെ എവിഡൻസ് ഉള്ള ഭക്ഷണങ്ങളെന്ന് പറയുന്നത് ഒന്ന് റെഡ് മീറ്റാണ്, രണ്ടാമത് പ്രോസസ് മീറ്റ്. നമ്മളിപ്പോൾ ഈ പാക്കേജ്ഡ് ആയിട്ടൊക്കെ കിട്ടുന്ന പ്രോസസ് മീറ്റിലുണ്ടല്ലോ, അപ്പോൾ അത്. മൂന്നാമത്തത് നമ്മൾ സാധാരണ ഭാഷയിൽ ജങ്ക് എന്ന് പറയുന്ന ടൈപ്പ് ഭക്ഷണ പദാർത്ഥം,
1: പ്രിസർവേറ്റീവ്സ്
0: ഒക്കെ കൂടിയ ഭക്ഷണം. നാലാമത്തത് ഫൈബർ കുറഞ്ഞത്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ട്രഡീഷണലി ഇത് കുറഞ്ഞിരുന്നുള്ളതാണ് ഒരു കോൺസെപ്റ്റ്. അതായത് നമ്മൾ വളരെ ഹൈ ഫൈബർ ഡയറ്റാണ് ഇന്ത്യയിൽ, നമ്മൾ ഡെയിലി ടോയ്ലറ്റിൽ പോകുന്ന ആൾക്കാരാണ്. പല വെസ്റ്റേൺ കൺട്രീസിലും അങ്ങനെ അല്ല, അതല്ല ഇതിനകത്ത് ഘടകങ്ങളാണ്. അപ്പോൾ ഈ ഡയറ്റിൽ റെഡ് മീറ്റ്, പ്രോസസ്ഡ് മീറ്റ് ആൻഡ് ലോ ഫൈബർ, ആണ് ഇതിൻ്റെ നമുക്ക് ഡെഫിനറ്റ് പ്രൂഫുള്ള ഒരു അല്ലെങ്കിൽ റീസണബിൾ എവിഡൻസ് ഉള്ള ഡയറ്ററി റിലേഷൻ.
1: സാധാരണ നമ്മളുടെ ഇപ്പോൾ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നപ്പോൾ എക്സസൈസ് അതല്ലെങ്കിൽ സ്മോക്കിംഗ് മദ്യപാനം ഇതെല്ലാം എങ്ങനെ ബാധിക്കും ഈ പൊളിപ്പിൻ്റെ ഒക്കെ?
0: പൊളിപ്പിൻ്റെ ഈ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സിൽ ഇതെല്ലാം വരും. അതായത് നമ്മളുടെ ഡയറ്റ് നമ്മളോട് പറഞ്ഞു, ഏജ് എപ്പോഴും ഒരു 50 ഇയേഴ്സ് കഴിയുമ്പോഴാണ് ഇതിൻ്റെ റിസ്ക് കൂടി കൂടി വരുന്നത്. അതുകൊണ്ടാണ് സ്ക്രീനിങ് നേരത്തെ തുടങ്ങുന്നത്, പൊളിപ്പുണ്ടോയെന്ന് അറിയാൻ. നമ്മൾ ക്യാൻസറായിട്ട് കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതിന് മുമ്പുള്ള സ്റ്റേജിൽ പ്രിവെൻഷൻ പറ്റുന്ന സമയത്ത് വേണം കണ്ടുപിടിക്കാൻ. മൂന്നാമത്തെ എക്സസൈസ് അല്ലെങ്കിൽ സെഡൻറി ലൈഫ് സ്റ്റൈൽ, ഒബീസിറ്റി അമിതവണ്ണം ഇതിൻ്റെ ഒരു കോറിലേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. വേറൊരു ഘടകമാണ്

0: ഡയബറ്റീസ് മെലിറ്റസ് ടൈപ്പ് 2, വേറൊന്നാണ് അമിത മദ്യപാനം, ഹെവി ആൽക്കഹോൾ യൂസ് എന്നാണ് പറയുന്നത്, പിന്നെ സ്മോക്കിംഗ്, ഇതുമായിട്ടെല്ലാം ഇതിന് ബന്ധമുണ്ട്.
1: ഈ എല്ലാ പോളിപ്പുകളും ക്യാൻസറായി മാറണമെന്ന് നിർബന്ധമില്ലല്ലോ, ചിലത് ഹാംലെസ് ആയിരിക്കൂടെ?
0: തീർച്ചയായിട്ടും പല ടൈപ്പ് പോളിപ്പുകളുണ്ട്. അതിൽ അഡിനോമാറ്റസ് പോളിപ്പ് അല്ലെങ്കിൽ സിംപ്ലി അഡിനോമ എന്ന് പറയുന്ന പോളിപ്പാണ് ഈ പ്രീ ക്യാൻസറസ് പോളിപ്സ്. പ്രീ ക്യാൻസറസ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ പതിയെ പതിയെ ക്യാൻസർ ആകാൻ സാധ്യതയുള്ള പ്രീ മാലിഗ്നൻറ്റ് അല്ലെങ്കിൽ പ്രീ ക്യാൻസറസ്. ഇപ്പോൾ മാലിഗ്നൻസി എന്ന് പറഞ്ഞാൽ ക്യാൻസർ. ആ പോളിപ്പ് നമ്മൾ എൻഡോസ്കോപ്പിൽ കൂടി നമുക്ക് ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്ക് കുറേയൊക്കെ തിരിച്ചറിയാൻ പറ്റും. പക്ഷേ അതിൻ്റെ അൾട്ടിമേറ്റ് പ്രൂഫ് എന്ന് പറഞ്ഞാൽ ബയോപ്സിയാണ്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ എന്തായാലും ബയോപ്സിയിൽ വിടും. അപ്പോൾ ബയോപ്സിയിൽ നമുക്ക് ഇതിൻ്റെ ഗ്രേഡും ഏത് ടൈപ്പാണെന്ന് ഗൈഡ് കിട്ടും. ചിലത് ക്യാൻസർ ആകാനായിട്ട് പൊട്ടൻഷ്യൽ ഇല്ലാത്ത ടൈപ്പുണ്ട് ഒത്തിരി, അപ്പോൾ നോ മാലിഗ്നൻ്റ് പൊട്ടൻഷ്യൽ. മറ്റത് പ്രീ ക്യാൻസറസ്, അതായത് അഡിനോമാറ്റസ് അല്ലെങ്കിൽ അഡിനോമ എന്ന് പറഞ്ഞ ടൈപ്പാണെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൂടും. അതാണ് നമുക്ക് ക്യാൻസർ റിസ്ക് ഉള്ള പോളിപ്പ്. അപ്പോൾ അങ്ങനെയുള്ള പോളിപ്പ് നമ്മൾ ഡിറ്റക്റ്റീവ് ആണെങ്കിൽ ഇവരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് റിസ്കിൻ്റെ കാറ്റഗറി അനുസരിച്ച് നമ്മൾ ഓരോന്ന് 3 ഇയേഴ്സിൽ ചെയ്യണം അല്ലെങ്കിൽ 5 ഇയേഴ്സിൽ റിപ്പീറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കും.
1: എന്ന് പറഞ്ഞാൽ ഒരിക്കലും പോളിപ്പ് എടുത്ത് കളഞ്ഞാലും വീണ്ടും നമുക്ക് ഫോളോ അപ്പ് നടത്തി.
0: തീർച്ചയായിട്ടും ഈ ബോഡിയിൽ ടെൻഡൻസി ഉണ്ടെന്നാണല്ലോ ഇതിൻ്റെ അർത്ഥം, ഇത് ഉണ്ടാകാനായിട്ട്. അപ്പോൾ ഒരു പോളിപ്പ് നമ്മൾ മാറ്റി ആ സൈറ്റിൽ പിന്നെ വരത്തില്ല, അത് പോയി. പക്ഷേ നമ്മൾ വേറെ സൈറ്റിൽ ഇത് ഡെവലപ്പ് ചെയ്ത് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ റിസ്ക് കാറ്റഗറി അനുസരിച്ചിട്ട് അതിൻ്റെ ടൈം ഇൻ്റർവൽ തീരുമാനിക്കും. കംപ്ലീറ്റ്ലി നോർമൽ ക്ലോണോസ്കോപ്പി ആണെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി എന്നുള്ളതാണ്, വളരെ ലോങ് ഇൻ്റർവൽ ആണല്ലോ. പക്ഷേ ഇപ്പോൾ ഒരു ഹൈ റിസ്ക് പോളിപ്പ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ 1 ഇയർ 2 ഇയർ അങ്ങനെ തീരുമാനിക്കും. അത് ഓരോ കാറ്റഗറി അനുസരിച്ചിട്ട് നമ്മൾ ഇൻഡിവിജ്വലൈസ് ചെയ്തിട്ട് നമ്മൾ തീരുമാനിക്കും.
1: ഈ പോളിപ്പ് നീക്കം ചെയ്യുന്നത് ശരിക്കും എൻഡോസ്കോപ്പിക് മൈക്രോസർജറി അങ്ങനെ തന്നെയാണോ അതോ മറ്റേതെങ്കിലും രീതികളുണ്ടോ?
0: ഇല്ല, എൻഡോസ്കോപ്പി മൈക്രോസർജറിയാണ്. അതിനകത്ത് പോളിപ്പെക്ടമി എന്നാണ് സിമ്പിളായിട്ട് പറയുന്നത്. പോളിപ്പ് റിമൂവൽ ടെക്നിക്സ് ഉണ്ട്. അത് സാധാരണ പോളിപ്പുകളെല്ലാം നമുക്ക് സിമ്പിളായിട്ട് പോളിപ്പെക്ടമി എന്നുകൊണ്ട് റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് എൻഡോസ്കോപ്പിക് മൈക്രോസർജറി ടെക്നിക്സ് വളരെ അഡ്വാൻസ് ചെയ്ത് വരികയാണ്. അപ്പോൾ നമുക്ക് നേരത്തെ ഓപ്പൺ സർജറി അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി ചെയ്ത് മാത്രം മാറ്റാൻ പറ്റിയിരുന്ന പല പോളിപ്പുകളും ഇപ്പോൾ നമുക്ക് എൻഡോസ്കോപ്പിസിലൂടെ ചെയ്യാൻ പറ്റും. അതായത് ഇതിലെ അഡ്വാൻസ് ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ മൈക്രോ സർജറി ഡിസക്ട് ചെയ്ത് അതിനെ EMR ESD എന്നൊക്കെയാണ് ടെക്നിക്കലി പറയുന്നത്. അങ്ങനെ വലിയ പോളിപ്പുകൾ പോലും നമുക്ക് ചിലപ്പോൾ ഗ്രേഡ് 1 ക്യാൻസർ ഏർലി ക്യാൻസർ പോലും നമുക്ക് ഇതിനും കൂടി മാറ്റാൻ സാധിക്കുന്നതാണ്. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റാണ്. അത് പേഷ്യനെ സംബന്ധിച്ചിട്ട് ഹൈലി ബെനിഫിഷ്യൽ, കാരണം ഒരു വലിയ മേജർ സർജറി പലപ്പോഴും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതായത് ഏർലി സ്റ്റേജ് പോളിപ്പല്ല, കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോളിപ്പ്, വലിയ പോളിപ്പ് ഉൾപ്പെടെ വളർന്നു പോയി, അതുപോലും നമുക്ക് ഇപ്പോൾ ഇതിൽ കൂടി മാറ്റാൻ സാധിക്കും. പക്ഷേ ടെക്നിക്കലി വളരെ ഡിഫിക്കൽട്ട് ആണ്, അല്ലെങ്കിൽ വളരെ റിസ്ക് ചെയ്യാൻ തോന്നുന്ന ചില കണ്ടീഷൻസിൽ, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു മാലിഗ്നൻസി പൂർണ്ണമായിട്ട് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഘട്ടത്തിൽ ഈ ഒരു പോളിപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടി മാത്രം സർജറി ചെയ്യേണ്ടി വരുന്നത് അപൂർവമാണ്, റയറാണ്.
1: ഈ ഒരിക്കൽ പോളിപ്പ് നമ്മൾ എടുത്തു കളഞ്ഞ ശേഷം വീണ്ടും ഇവ വരാതിരിക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക?
0: ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് അയാളുടെ ലൈഫ് സ്റ്റൈൽ മാത്രമേ ഉള്ളൂ. ഒന്ന് ഈ നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സ് തന്നെ, ഡയറ്റൊക്കെ പ്രോപ്പർ ആക്കുക, അപ്പോൾ സ്മോക്കേഴ്സ് ആണെങ്കിൽ അത് ക്വിറ്റ് ചെയ്യുക, ആൽക്കഹോളിൻ്റെ യൂസ് കുറയ്ക്കുക, അമിതവണ്ണം നമ്മൾ ഒരു ജനറൽ എക്സസൈസും ഫിറ്റ്നസ് റെജീമിൽ കയറുക, പിന്നെ ഡോക്ടർ പറയുന്നതനുസരിച്ചുള്ള ഒരു ഫോളോ അപ്പിൽ ഇരിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോളോ അപ്പ് നമ്മളത് മുടക്കിക്കഴിഞ്ഞാൽ ആ ആദ്യം ചെയ്തതിൻ്റെ ഫുൾ അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഇതുകൊണ്ട് അതാണ് പേഷ്യൻ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്.
1: ഈ പോളിപ്പ് എന്തുകൊണ്ട് ഈ നമ്മുടെ വൻകുടലിൽ മാത്രം കാണുന്നത്, ചെറുകുടലിൽ ഇതിനുള്ള സാധ്യത എങ്ങനെയാണ്?
0: ഉണ്ടല്ലോ ചെറുകുടലിൽ പോളിപ്പുണ്ട്, പക്ഷേ ചെറുകുടലിലെ ക്യാൻസർ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ അപൂർവമാണ്. മാത്രമല്ല അതുകൊണ്ടാണ് എൻഡോസ്കോപ്പി അങ്ങനെ ഡിസൈൻ ചെയ്യാത്തത്. അവിടെ റീച്ച് ചെയ്യുന്ന ടൈപ്പ് അപൂർവമായിട്ട് മാത്രമേ നമ്മൾ സ്മോൾ ബോൾ എൻഡോസ്കോപ്പി ചെയ്യത്തുള്ളൂ. നമ്മുടെ സാധാരണ എൻഡോസ്കോപ്പികൾ ഒന്ന് കൊളോണോസ്കോപ്പിയാണ്, ഒന്ന് വായിൽ കൂടി ചെയ്യുന്ന എൻഡോസ്കോപ്പി എത്തുന്നത് ഡ്യുവോഡനം എന്ന് പറഞ്ഞാൽ തുടക്കം, അത് ചെറുകുടലിൽ തുടക്കം വരെ മാത്രമേ എത്തൂ. മെയിൻ ഭാഗത്ത് എത്തുന്ന എൻട്രോസ്കോപ്പി എന്നാണ് പറയുന്നത്, അത് വളരെ ആവശ്യമുള്ള ഘട്ടങ്ങൾ മാത്രമേ ചെയ്യൂ. ഈ ലീഷൻസ് ഏറ്റവും കൂടുതൽ വരുന്നത് കൊളോണുകൾ. ഇപ്പോൾ പോളിപ്പ് സ്റ്റൊമക്കിലുണ്ടാകാം, സ്മോൾ ബോയിലുണ്ടാകാം, എല്ലായിടത്തും ഉണ്ടാകാം, ഇവിടെ മാത്രമല്ല പോളിപ്പ് ഉണ്ടാകും.
1: കാരണം എപ്പോഴും അപകടകാരിയാവുന്നതും അസുഖമായി മാറുന്നതും വൻകുടലിലാണെന്ന്.
0: വൻകുടലിലാണ് ഈ ടൈപ്പ് പോളിപ്പ് നമുക്ക് പ്രിവെൻ്റ് ചെയ്യാൻ പറ്റുന്ന പോളിപ്പ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. പക്ഷേ ഈസോഫാഗസ് നാളെ ഈ സ്റ്റൊമക്കിലെല്ലാം ഈ പോളിപ്പുകളുണ്ട്. പക്ഷേ അവിടെ പോളിപ്പ് അല്ലാതെയും ടൈപ്പ് ലീഷൻസും ഈ ക്യാൻസറായിട്ട് മാറുന്ന ലീഷൻസ് വരും.
1: നമ്മളിപ്പോൾ എൻഡോസ്കോപ്പിക് മൈക്രോ സർജറി ചെയ്ത് പോളിപ്പ് എടുത്തു കളഞ്ഞു, അത് ഒരു സർജറി പോലെ നമുക്കത് ആ രോഗിയെ കരുതേണ്ടതുണ്ടോ? പ്രത്യേകം എന്തെങ്കിലും ശ്രദ്ധ വേണ്ട കാര്യങ്ങളുണ്ടോ?
0: നമ്മളിത് അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോവുകയാണെങ്കിൽ ഇത് പേഷ്യനെ സംബന്ധിച്ച് ഒന്നും അറിയുന്നില്ല എന്നുള്ളതാണ്. ഇറ്റ്സ് എ ഹ്യൂജ് ഡിഫറൻസ് ആണ്. നമ്മൾ സാധാരണ സർജറി അതിൻ്റെ ഇൻസിഷനോ കീറലോ വേദനയോ ഒന്നുമില്ല, ഇതെല്ലാം ഇൻസൈഡിൽ കൂടി ചെയ്യുന്നതാണ്. മാത്രമല്ല അതിനെ റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. വളരെ നോർമൽ രീതിയിൽ അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പേഷ്യൻ്റ് ബാക്ക് ടു നോർമൽ ആവും. അവർക്കെല്ലാം പഴയ നോർമൽ ഇതെല്ലാം റെസ്യൂം ചെയ്യാൻ പറ്റും. ഡയറ്റും കാര്യങ്ങളൊക്കെ,
1: ഭക്ഷണമൊക്കെ സാധാരണ പോലെ
0: കഴിക്കാൻ പറ്റും. അതാണ്.
1: ഇപ്പോൾ കൊളോണോസ്കോപ്പി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് രക്തത്തിൽ വരാൻ സാധ്യത ഉണ്ടോ എന്ന് കൂടി അറിയാൻ കഴിയുമ്പോൾ
0: ഇൻക്ലൂഡ് ആണ്. രക്തം കൂടി ചേർത്താണ്.

0: നമ്മൾ കൊളോൺ ക്യാൻസർ എന്ന് സാധാരണ പറയുന്ന, അങ്ങനെ സെപ്പറേറ്റ് റെക്ടൽ ക്യാൻസർ എന്ന് പറയുന്നില്ലെന്നേ ഉള്ളൂ. കൊളോൺ ക്യാൻസർ എന്ന് പറയുമ്പോൾ സ്ക്രീനിങ് എന്ന് പറയുമ്പോൾ റെക്ടം ഇൻക്ലൂഡ് ആണ്.
1: സാധാരണ പലപ്പോഴും പലരും ഇപ്പോൾ ഈ പൈൽസ് ആണ് എന്നൊക്കെ പറഞ്ഞിരിക്കാൻ സാധ്യത ഉണ്ടല്ലോ.
0: തീർച്ചയായിട്ടും അവർ വളരെ നമ്മുടെ ഈ രാജ്യത്ത് ഒത്തിരി കോമൺ ആയിട്ട് കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്ന ഒരു രീതിയാണ്. അതായത് ബ്ലീഡിങ് ഉണ്ടാവും, അപ്പോൾ ലോക്കൽ ഏതെങ്കിലും
1: മൂലക്കുരു
0: മൂലക്കുരു പൈൽസ് ആന്ന് പറഞ്ഞിരിക്കും. പക്ഷേ ഇവർക്ക് പൈൽസ് ഉണ്ടാകും, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ സീരിയസ് ആയിട്ടുള്ള ക്യാൻസർ അകത്തുണ്ടാകാം. അങ്ങനെ വരുന്ന ഒത്തിരി ഇൻസിഡൻസസ് ഉണ്ട്.
1: അപ്പോൾ മറ്റേ ഏത് ക്യാൻസറിനെ പോലും കോളൻ ക്യാൻസർ നേരത്തെ നമ്മൾ അറിയുകയാണെങ്കിൽ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാമെന്നുണ്ടോ?
0: മറ്റ് ക്യാൻസറുകളെ പോലെയല്ല, ഇതാണ് ഏറ്റവും പ്രിവെൻറ്റബിൾ. അതുകൊണ്ടാണ് ഇതിനെ ഈ സ്ക്രീനിങ് ഇത്രയും സ്ട്രെസ് ചെയ്യാൻ കാരണം. അതിൻ്റെ ടെക്നിക്കൽ രീതികൾ കൊണ്ടാണ് അങ്ങനെ ആയിരിക്കുന്നത്. അത് ഡെവലപ്പ് ചെയ്യുന്ന രീതി, അതിന് നമുക്ക് കുറേ നാളതിൻ്റെ ഒരു പ്രിവെൻഷൻ വിൻഡോ നമുക്ക് കിട്ടുന്നു. അപ്പോൾ നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻ പോസിബിളാണ്. അതിൻ്റെ ടെക്നോളജി കൊണ്ട് ഇതെല്ലാ ഫാക്ടേഴ്സും വെച്ചിട്ടാണ് ഏറ്റവും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാൻസറാണ്. പക്ഷേ അത് ക്യാൻസറായി പോയി കഴിഞ്ഞാൽ ഏറ്റവും വേസ്റ്റ് ഫോം ഓഫ് ക്യാൻസറാണ്. അതിൻ്റെ സർജറിയും ആഫ്റ്റർ സർജറിയും ഉള്ള രീതികളെല്ലാം പേഷ്യൻറ്റിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്.
1: ഈ ശരിക്കും ഈ പോളിപ്പ് അയക്കുമ്പോൾ തന്നെ ബ്ലോട്ടിംഗ് ഒക്കെ വയറിൽ ഉണ്ടാവാൻ സാധ്യത
0: കുറവാണ്. പക്ഷേ ഈ ബ്ലോട്ടിംഗ് അല്ലെങ്കിൽ ഇറിട്ടബിൾ ബവൽ എന്നൊക്കെ പറഞ്ഞ സിൻഡ്രോമിന് വേണ്ടി നമ്മൾ സ്ക്രീനിങ് കൊളോണോസ്കോപ്പ് ചെയ്യുമ്പോൾ ഇത് ഇൻസിഡൻ്റലായിട്ട് പോളിപ്പ് കാണാറുണ്ട്. അതിൻ്റെ അർത്ഥം ഈ പോളിപ്പ് കൊണ്ടാണ് ബ്ലോട്ടിംഗ് ഉണ്ടായെന്നല്ല. മിക്കവാറും കേസിൽ ഇത് സിംറ്റംസ് ഉണ്ടാക്കത്തില്ല ആദ്യത്തെ സ്റ്റേജിൽ എസ്പെഷ്യലി. പിന്നെ ചില ആൾക്കാരിൽ ഇത് നേരത്തെ തന്നെ ബ്ലീഡ് ചെയ്യുന്ന ചില ലക്കി ഗ്രൂപ്പ് ഉണ്ട്, അപ്പോൾ അവർക്ക് നേരത്തെ അറിയാൻ പറ്റും. പക്ഷേ ഇപ്പം ചില മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ ഇത് ബ്ലീഡ് ചെയ്യാൻ ചാൻസ് കൂടും. പിന്നെ ചില പ്രത്യേക ലൊക്കേഷനിൽ ഇരിക്കുന്ന പോളിപ്പ് ചെറിയ പെയിനൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പെയിൻ ഉണ്ടാക്കുമ്പോൾ ഇത് അറിയാൻ സാധ്യതയുണ്ട്. പക്ഷേ അതൊക്കെ മൈനോറിറ്റിയാണ്, മെജോറിറ്റിയിൽ ഇത് സിംറ്റംസ് ഉണ്ടാക്കുന്നില്ല, സൈലന്റ് ആയിരിക്കും.
1: തീർച്ചയായും നമ്മുടെ നാട്ടിലെ കോളൻ ക്യാൻസറിന്റെ സാധ്യതകൾ കുറയ്ക്കാൻ ഈ ഒരു അറിവ് എല്ലാവർക്കും പ്രയോജനകരമാകും എന്ന് വിചാരിക്കുന്നു. ഇന്ന് എഫ് എം ഹെൽത്ത് ലൈനിൽ വന്ന് കൊളോണോസ്കോപ്പിയെ കുറിച്ചും കോളൻ ക്യാൻസറിനെ കുറിച്ചും ഇത്ര വിശദമായി സംസാരിച്ചതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയാം.
0: താങ്ക് യു വെരി മച്ച്. താങ്ക് യു.
2: വൻകുടലിയിലെ ക്യാൻസർ എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാം, തടയാം, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി വിഭാഗമായ സെൻട്രൽ ഗ്യാസ്ട്രോയിലെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ ജോണി സിറിയക്കുമായി ഇതുവരെ സംസാരിച്ചത് എം വി ശശികുമാർ. ലക്ഷ്മി.

സേവന പാരമ്പര്യത്തിന്റെ 4.5 പതിറ്റാണ്ടുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗ്യാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ. രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും ആരോഗ്യലക്ഷ്മി. ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484-277-1100. ഈ പരിപാടിയുടെ പ്രായോജകർ ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം. 0484-277-1100. ലക്ഷ്മി ഹോസ്പിറ്റൽ, FM ഹെൽത്ത് ലൈൻ.

0: മച്ചാനെ, കേക്ക് ചേട്ടനെ ഹമാര ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
2: सुनती हो, कमाल ही हो गया.
3: क्या हो गया ऐसा?
2: सिलेंडर आने में देरी हो रही थी ना, देखो आज आ गया.
3: ये कमाल कैसे हो गया?
2: मैंने www.pgportal.gov.in पर जाकर अपनी कंप्लेंट को बोलकर दर्ज किया और देखो तुरंत एक्शन हुआ.
3: ये तो बहुत बढ़िया पोर्टल है.
2: 22 भारतीय भाषाओं में आप अपनी शिकायत दर्ज कराएं, अपनी समस्या का समाधान और प्राथमिकता का अनुभव पाएं, जैसे हमने पाया. सारी शिकायतों का समाधान सीपी ग्राम्स की समाधान दीदी.
4: എഫ് എം ഈവനിംഗിൽ ഇനി സേവന വാർത്തകൾ. പട്ടികജാതി വികസന വകുപ്പിന്റെ മാവേലിക്കര സർക്കാർ ഐ ടി ഐയിൽ NCVTയുടെ ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഇലക്ട്രോണിക്സ് വുഡ് വർക്ക് ടെക്നീഷ്യൻ എന്നീ ട്രേഡുകളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടക്കും. പ്രായപരിധി ഇല്ല. അവസാന തീയതി നാളെയാണ്. ഫോൺ നമ്പർ 9494735378. മറ്റു നമ്പറുകൾ 82 81 94 44 15.

0: 905-67-66-04 244. നമ്പറുകൾ ആവർത്തിക്കാം: 9497-53-78-88, 82-81-94-44-15, 95-6-6-6-04-244.
1: മച്ചനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
0: ആലപ്പുഴ ജനറൽ ആശുപത്രിയിലെ സെക്യൂരിറ്റി ജോലികൾക്കായി ഈ മാസം 22 രാവിലെ 11 ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിലെ കോൺഫറൻസ് ഹാളിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കും. നഗരസഭ അതിർത്തിക്കുള്ളിൽ താമസിക്കുന്ന വിമുക്ത ഭടന്മാർക്ക് പങ്കെടുക്കാം. ഫോൺ നമ്പർ 0472-23-24. ഈവനിംഗ് മെലഡി. സമസ്ത കേരളം പി ഒ എന്ന ചിത്രത്തിൽ ശ്രീറാം കെ എൽ, പ്രദീപ് പള്ളുരുത്തി എന്നിവർ പാടിയ ഗാനം. ഗാനരചന വയലാർ ശരത് ചന്ദ്രവർമ്മ. സംവിധാനം, സംഗീതം എം ജയചന്ദ്രൻ.

0: കെ എൽ ശ്രീറാം, പ്രദീപ് പള്ളുരുത്തി എന്നിവർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം എം ജയചന്ദ്രൻ.
1: സുവർണാവസരം സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
0: കെസിബി അറിയിപ്പ്: എരൂർ സെക്ഷൻ പരിധിയിൽ അറക്കക്കടവ്, കോഴിവെട്ടും വിളി, കരുകപ്പാടം, പൾസ് നഗർ, പുത്തൻകുളങ്ങര, ക്ഷേത്രം പരിസരം എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ വൈദ്യുതി ഭാഗികമായി മുടങ്ങും. തോപ്പുംപടി സെക്ഷൻ പരിധിയിൽ പരിപ്പ് ജംഗ്ഷൻ, ചെമ്മീൻസ് ജംഗ്ഷൻ, മാവേലി റോഡ് എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ വൈദ്യുതി മുടങ്ങും.

0: ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: മച്ചാനെ, കേക്ക് ചേട്ടനെ ഹമാര ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
3: ചെങ്ങന്നൂർ സർക്കാർ ITIയിൽ വിവിധ ട്രേഡുകളിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. SSLC, TC എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റുകളും അപേക്ഷാ ഫീസുമായി ITIയിൽ നേരിട്ട് ഹാജരായി പ്രവേശനം നേടാം. ഫോൺ നമ്പർ 94 96 46 33 90, 94 96 46 33 90.
4: ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഷോപ്പുകളിൽ നിന്നും ബാറ്ററി, ഇൻവെർട്ടർ, സോളാർ വാങ്ങൂ. റോയൽ എൻഫീൽഡ് ഇലക്ട്രിക് സ്കൂട്ടർ, LED TV സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഓഫർ ഈ മാസം 30 വരെ മാത്രം. ഭാഗ്യ കൂപ്പൺ കരസ്ഥമാക്കൂ.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ചെങ്ങന്നൂർ സർക്കാർ വനിതാ ITIയിലെ NCVT അംഗീകൃത ട്രേഡുകളിലെ ഒഴിവിലേക്ക് നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തും. ഫോൺ നമ്പർ 0479 2 45 74 96, മറ്റൊരു നമ്പർ 97 47 45 45 53, 0479 2 45 74 96, 97 47 45 45 53.
7: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
8: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
9: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിൽ 2026-27 അധ്യയന വർഷത്തേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ പ്രൈമറി ടീച്ചർ, കൗൺസിലർ, വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ എന്നിവരുടെ പാനൽ തയ്യാറാക്കുന്നതിലേക്കായി ഈ മാസം 16 രാവിലെ 10 മണിക്ക് അഭിമുഖം നടത്തും. യോഗ്യത, ഇന്റർവ്യൂ ഷെഡ്യൂൾ, ബയോഡേറ്റ ഫോം എന്നിവയ്ക്ക് www.painav.kves.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 0486223225, 0486223225.
6: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
10: സുഹൃത്തേ, ഇത് വില കുറവാണ്, നമുക്ക് ഇത് തന്നെ വാങ്ങാം.
11: വേണ്ട, വില കുറവുള്ളത് നോക്കി വാങ്ങരുത്. ശരിയായ ഗുണമേന്മയും സുരക്ഷയും നോക്കിയേ സാധനങ്ങൾ വാങ്ങാവൂ. അതിനായി ഇന്ത്യൻ സ്റ്റാൻഡേർഡുകൾ സ്വീകരിക്കൂ. BIS ഗുണമേന്മ മാർക്കുകൾ, ISI, CRS, പിന്നെ ഹോൾമാർക്കും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തൂ. ഒരു സ്മാർട്ട് ഉപഭോക്താവാകൂ. BIS സ്വീകരിച്ച് നിങ്ങളുടെ ഗുണനിലവാരം ഉയർത്തൂ.
10: നിലവാരമുണ്ടെങ്കിൽ വിശ്വാസവും ഉണ്ടാകും.

0: നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ബ്രാൻഡ് കൊച്ചിയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് മാത്രമല്ല ഇപ്പോൾ വേവ്സ് പി ബി ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ആകാശവാണി ശ്രോതാക്കളിലേക്ക് നേരിട്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇനി കൂടുതൽ തിരയേണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചി എഫ്എമ്മിലൂടെ നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി തരംഗം തീർക്കട്ടെ. കൊച്ചിയുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സുവർണാവസരം. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലേക്ക് ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പരസ്യ സ്ലോട്ടുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ 8078359033 അല്ലെങ്കിൽ 0484242453.
1: സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കളമശ്ശേരിയിലെ സൂപ്പർവൈസറി ഡെവലപ്മെന്റ് സെന്ററിൽ അടുത്ത മാസം ആരംഭിക്കുന്ന ഒരു വർഷ അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിംഗ് കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ ഫോമും പ്രോസ്പെക്ടസും സൂപ്പർവൈസറി ഡെവലപ്മെന്റ് സെന്ററിൽ നിന്ന് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 93 49 89 22 40 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 04842 55 65 30. നമ്പറുകൾ ആവർത്തിക്കാം, 9349 89 22 40 04842 55 65 30. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇനിയൊരു ഹിന്ദി ചലച്ചിത്ര ഗാനം കേൾക്കാം, മൊണാലി താക്കൂർ പാടിയത്.

0: ദം ലഗാ കെ ഹൈഷ എന്ന ചിത്രത്തിൽ മൊണാലി താക്കൂർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനരചന വരുൺ ഗ്രോവർ, സംഗീതം അനു മാലിക്. എഫ് എം ഈവനിംഗിൽ ഇനി
1: അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, വായിക്കുന്നത് ടി എസ് ആശാദേവി.
2: ആലപ്പുഴ കടപ്പുറത്തെ വിളക്കുമരത്തിന്റെ തുഞ്ച് ദൂരെ എരണ്ടത്തല പോലെ വെള്ളത്തിനു മീതെ പൊന്തി. കുറച്ചുകൂടി കരയോട് അടുത്തപ്പോൾ കേരവും പഴുക്കയും കണ്ടലുമൊക്കെ നിറഞ്ഞ പച്ചപ്പിന്റെ ഏകദാനതയ്ക്കുമീതെ അർത്തുങ്കൽ പള്ളിയുടെ കുരിശ് തെളിഞ്ഞു. തീരത്തോടടുക്കുംതോറും വള്ളത്തിനു ചുറ്റും കടൽക്കാക്കകളുടെ എണ്ണം പെരുകി. ചക്കിപ്പരുന്തുകൾ വട്ടമിട്ടു. തീരത്തേക്ക് കണ്ണു നട്ടിരുന്ന് തൊണ്ട കീറുന്ന സാലസിന്റെ പാട്ട് നിലച്ചു. അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, മുടിഞ്ഞു വാന്തേ പിന്നെ. നിനക്ക് തോന്നുന്നതാടാ, ഞങ്ങ ഒരു മാലാകേനെയും കാണുന്നില്ല. നീലമാനത്ത് നിന്ന് കറുത്ത മാലാഖമാര് അർത്തുങ്കൽ പള്ളിയുടെ കുരിശിലേക്ക് പറന്നിറങ്ങുന്ന കാഴ്ചയിൽ അടിവയറ്റിൽ നിന്നും വീണ്ടും ആന്തലുയർന്നപ്പോ സാലസ് കടലിലേക്ക് ചാടി. തിരക്കുമീതെ പൊന്തി ഉഷ്ണക്കാഴ്ച കണ്ട് അയാൾ മുള്ളിപ്പോയി. തുടകളിലൂടെ ഒഴുകുന്ന ചൂടിൽ ഇരുകൈയും ശിരസിനു മീതെ ഉയർത്തി ഉറക്കെ വിളിച്ചു, ഇൻ്റെ മികായാലും ആലാകേ. ചൊരിമണ്ണിൽ ചേർത്തുവച്ച മരക്കഷ്ണത്തിലെ മത്തിനെയ്യുടെ വഴുവഴുപ്പിൽ വള്ളം കരകയറി. ചുള്ളിഞ്ഞണ്ടും പൊടിനന്ദനും കടൽ ചൊറിയും കൂടിക്കുഴഞ്ഞ വള്ളക്കള്ളിയിലേക്ക് നോക്കി സങ്കടപ്പെട്ട് നിന്ന ഗീവറീതരേനെ തീരത്തേക്ക് വന്ന സെബാസ്റ്റ്യൻ പാതിരി സമാധാനിപ്പിച്ചു, പെരുന്നാളിന് മുന്നേ പുണ്യാളൻ കള്ളി നിറച്ചൊരു കോര് തരും. ഒരാഴ്ചത്തെ വറുതിക്ക് ശേഷമാണ് കാൽക്കള്ളി മീൻ. ഏറെ പ്രതീക്ഷയോടെ കുട്ടകളും വട്ടികളുമായി എത്തിയ കാവുകാരും സ്ത്രീകളും കുട്ട കമഴ്ത്തി ചുഴിയും മലരിയും നിറഞ്ഞ കടലിന്റെ ഒടിച്ചുകുത്തിലേക്ക് കണ്ണുന്നട്ടിരുന്നു. കൂടം മുതലാളി മുറുക്കിത്തുപ്പി ആശ്രിതർ ചൂടിയ ഓലക്കുടയ്ക്ക് താഴെ പതിവ് ഗൗരവങ്ങളും നാഠ്യങ്ങളുമായി നിലയുറപ്പിച്ചു. ഗീവറീതരയൻ പങ്കുവയ്ക്കാൻ തുടങ്ങി. ആത്മാക്കൾക്കുള്ള ആദ്യ പങ്കുവച്ചിട്ട് അയാൾ പിന്നാക്കം മാറി. എനിക്ക് വയ്യ ഇത് വിളമ്പിത്തകയ്ക്കാൻ. പെണ്ണുങ്ങളെപ്പോലെ അയാൾ വലിയ വായിൽ നിലവിളിക്കുന്നത് കണ്ട് പാതിരി വിഷമിച്ചു. മൂക്കു പിഴിഞ്ഞ് പള്ളിക്കുള്ള പങ്കുവയ്ക്കുമ്പോൾ അച്ഛൻ വിലക്കി, ഇത്തവണത്തെ പള്ളിപ്പങ്ക് ദീനക്കാരി പങ്കി ചേർത്തോളൂ. പൊടി പെറുക്കാനെത്തിയ കുഞ്ഞുങ്ങൾ തിക്കി തിരക്കുന്നത് കണ്ട് വറീതരേന്റെ നാവിൽ നിന്നും മൂശേട്ട ചാടി, മക്കളെ ചീത്ത പറയാതടാ വറീതേ. വള്ളക്കള്ളിയിൽ നിന്നും കറിക്കുള്ള പൊടിമീൻ ഓലക്കുടയിലെടുത്ത് ചൊരിമണ്ണിലൂടെ നടക്കുമ്പോൾ വറീതരയൻ പെറ്റിവീണ മണ്ണിനെയും ഒടേ തമ്പുരാനെയും പതിഞ്ഞ സ്വരത്തിൽ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നു. ആര് പറഞ്ഞാലും അയാക്കട ചീത്ത വിളി മാറൂല്ലച്ചാ. സാലസിന്റെ വാക്കും കേട്ട് കുട്ടികളുടെ കൈക്കു പിടിച്ച് പള്ളിമുറ്റത്തേക്ക് നടക്കുമ്പോൾ പാതിരിയുടെ മുക്കാൾ ലോവയ്ക്ക് കാറ്റുപിടിച്ചു. മുതിർന്നവർ പറയുന്ന ചീത്ത കേട്ട് പഠിക്കരുത്. നമ്മളെപ്പോഴും വിശുദ്ധരായി ജീവിക്കണം. കടലറിയുന്നവനെ കരയെ നേർവഴിക്ക് നടത്താനാകൂ. അതുകൊണ്ടാണ് ഈശോ തന്റെ ശിഷ്യന്മാരായി മീൻ പിടിക്കുന്നവരെ തെരഞ്ഞെടുത്തത്. പങ്കായവും തോളിലേന്തി അച്ഛന്റെ പുറകെ നടക്കുമ്പോഴാണ് കടലിൽ വെച്ചു കണ്ട കാഴ്ച സാലസോർത്തത്. അച്ഛനൊപ്പം എത്താൻ അയാൾ പുറകെ ഓടി. അച്ഛാ, ഞാൻ പിന്നെയും കറുത്ത മാലാകേനെ കണ്ടു. ചൊരിമണിൽ മുട്ടുകുത്തി നിൽക്കുന്ന അയാളുടെ ശിരസിൽ കൈവയ്ക്കുമ്പോൾ താളം തെറ്റിപ്പോകുന്ന സാലസിന്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ അച്ഛൻ മട്ടാഞ്ചേരിയിലെ പ്രാന്തൻ കുരിയച്ഛൻ ഒരു ചുറ്റുവിളക്ക് നേർന്നു. യാമപ്രാർത്ഥനയ്ക്ക്

0: പള്ളിയിലേക്ക് കയറുമ്പോൾ നിലാവിലെന്ന പോലെ അൾത്താര. ജ്ഞാനസ്നാന നീർത്തൊട്ടിയിൽ നിന്ന് പ്രകാശത്തിന്റെ ഒരു അരുവി ഉത്ഭവിച്ച് ബലിപീഠം കടന്ന് മാലാഹവൃന്ദങ്ങൾക്കിടയിലൂടെ ആകാശവിധാനത്തേക്ക് ചിതറുന്നതുപോലെ അച്ഛന് തോന്നി. മുട്ടുകുത്തുമ്പോൾ കണ്ണിൽ ഇരുട്ടുകയറി. വീരകേരള പെരുമാൾ സ്ഥാനപ്പേര് ലഭിച്ച കാട്ടൂർ വലിയതയ്യിൽ വീട്ടിലെ തിരുക്കുടുംബ ചിത്രത്തിൽ നിന്നും ബാലനായ ഈശോയുടെ ചിരിക്കുന്ന മുഖം, ഒന്നുമങ്ങുമ്പോൾ മറ്റൊന്ന് എന്ന പോലെ കാഴ്ചകളുടെ ഏറ്റം നിറയുന്നു. കണ്ണാന്തുറയിലെ ഓലമേഞ്ഞ കുടിപ്പള്ളിക്കൂടത്തിന്റെ വരാന്തയിലെ തഴപ്പായിൽ കിടത്തിയിരിക്കുന്ന 12 ശവശരീരങ്ങൾ, തെക്കനൊഴുക്കിൽപ്പെട്ട് മുങ്ങി മരിച്ചവരുടെ കുടിലുകളിൽ നിന്നും ഉയരുന്ന കണ്ണാക്ക്, മരിച്ചുപോയ അപ്പന്മാരെ ഓർത്ത് മൂക്കൊലിപ്പിച്ചും കണ്ണീരൊപ്പിയും നിലവിളിക്കുന്ന വാരിപ്പറ്റ് തെളിഞ്ഞ പേക്കോലങ്ങൾ. അച്ഛാ, എന്റെ മോൻ സാലസിന് ഇനി ആരുണ്ട്? എന്റെ പൊന്നെ, ഞാനിതെങ്ങനെ സഹിക്കും? ചങ്കുതുളച്ച കരച്ചിലിന്റെ മൂർച്ച, കണ്ണാന്തുറയിൽ നിന്നും കൈപിടിച്ചു കൊണ്ടുവന്നവന്റെ താളം തെറ്റുന്ന മനസ്സിന്റെ ആംഗുലതകൾ. കാറ്റേറ്റുലയുന്ന ജീവിതങ്ങളുടെ പടകിൽ ദൈവമേ നീ കണ്ണിമയ്ക്കാതെ കാവലാകണേ. പ്രാർത്ഥന നീളുമ്പോൾ ജനലുകളും വാതിലുകളും അടച്ചു തുടങ്ങിയ ദേവാലയ ശുശ്രൂഷി ഓർമ്മിപ്പിച്ചു, അച്ഛാ നേരെ ഉരുട്ടി. രാത്രി പള്ളിമേടയിലിരുന്ന് നസ്രാണി ഭൂഷണ സമാജത്തിന്റെ പേരേടെഴുതുമ്പോൾ കെട്ടുതങ്ങ് പിരിവിന്റെയും പിടിയരിയുടെയും കണക്കുകൾ പലതവണ തെറ്റി. കൂട്ടിയിടത്തുനിന്നും വീണ്ടും കൂട്ടേണ്ടി വന്നപ്പോൾ അച്ഛൻ പുസ്തകമടച്ചു. മനസ്സിലൊരു വിങ്ങലായി സാലസിന്റെ പേടിച്ച മുഖം.
1: അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, വായിച്ചത് TS ആശാദേവി.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബി പാർവതി.
2: തെളി മലയാളം എന്ന പുസ്തകത്തിൽ എം എൻ കാരശ്ശേരി മലയാളത്തിൽ പുതിയ കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചൊല്ലുകളെയും ശൈലികളെയും കുറിച്ച് പറയുന്നുണ്ട്. ജീവൽ ഭാഷയുടെ സ്വഭാവമാണതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. കായിക മേഖലയിൽ ഉപയോഗിച്ചു പോരുന്ന ചില സാങ്കേതിക പദങ്ങൾ നമ്മുടെ ആശയം വ്യക്തമാക്കാൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒരു സംവാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അനിഷേധ്യവും ഏറ്റവും ഉചിതവുമായ ഒരു വാദം മുന്നോട്ട് വച്ചാൽ നമ്മൾ പറയും, അയാൾ ഗോളടിച്ചു കളഞ്ഞല്ലോ. ഒരാൾ പ്രത്യേക സന്ദർഭത്തിൽ അപ്രസക്തനായിപ്പോയാൽ അവൻ ഔട്ടായി എന്ന് നമ്മൾ പ്രയോഗിക്കാറുണ്ട്. ഇംഗ്ലീഷിലെ ഇഡിയം വിവർത്തനം ചെയ്തും നാം പുതിയ ശൈലികൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ദി ബോൾ ഈസ് ഇൻ യുവർ കോർട്ട് എന്ന ശൈലിയുടെ വിവർത്തനമായി പന്തിപ്പോൾ നിങ്ങളുടെ കോർട്ടിലാണ് എന്നൊരു ശൈലി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി തീരുമാനമെടുക്കേണ്ടത് അഥവാ പ്രവർത്തിക്കേണ്ടത് നിങ്ങളാണ് എന്നാണ് ഈ ശൈലിയുടെ അന്തരാർത്ഥം. ബിറ്റ്വീൻ ദി ഡെവിൾ ആൻഡ് ദി ഡീപ് ബ്ലൂ സീ എന്ന ശൈലിയെ ചെകുത്താനും കടലിനുമിടയ്ക്ക് എന്ന് വിവർത്തനം ചെയ്ത് ശൈലിയാക്കി. രണ്ട് തുല്യമായ ഭീകര സാഹചര്യങ്ങളിൽ ഒന്ന് തെരഞ്ഞെടുത്ത് പ്രവർത്തിക്കേണ്ട അനിവാര്യ അവസ്ഥയാണ് ഈ ശൈലി കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇതുപോലെ ജനകീയ കലയായ സിനിമാ പാട്ടുകളുടെ പല വരികളും നമ്മൾ ഇന്ന് ചൊല്ലുകളായി കൊണ്ടു നടക്കുന്നുണ്ട്. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോയി എന്ന പാട്ടിൻ്റെ വരി നമുക്കിന്നൊരു ചൊല്ലാണ്. നാം ഏറെ പ്രതീക്ഷയോടെ കാത്തു വച്ചിരുന്ന ഒന്ന് മറ്റാരോ തട്ടിയെടുക്കുമ്പോഴാണ് ഈ ശൈലി ഉപയോഗിക്കുന്നത്. ശ്മശാനം നമുക്ക് ആത്മവിദ്യാലയമായതും സിനിമാ ഗാനത്തിലൂടെ തന്നെയാണ്. സാഹിത്യകൃതികളിലെ മനോഹരവും അവിസ്മരണീയവുമായ വരികളും നമുക്കിന്ന് ചൊല്ലുകളാണ്. ബഷീറിൻ്റെ ഒന്നും ഒന്നും ചേർന്നാൽ ഇമ്മിണി ബല്യൊന്ന് എന്ന ബാല്യകാല സഖിയിലെ പ്രയോഗവും എൻ്റെ ഉപ്പുപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു എന്ന നോവലിലെ ആ ചൊല്ലും നമുക്ക് പ്രിയപ്പെട്ട ചൊല്ലുകളാണ്. എം ടി വാസുദേവൻ നായരുടെ മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ് എന്ന പ്രയോഗവും ഇന്ന് ഒരു ചൊല്ലായി മാറിക്കഴിഞ്ഞുവെന്ന് എം എൻ കാരശ്ശേരി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതും നമുക്കിവിടെ ഓർക്കാം.
0: മഹിതം മലയാളം.

0: മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഒക്ടോബർ 15 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ അമിതവണ്ണം, പ്രമേഹം ഇവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് എൻഡോക്രൈനോളജിസ്റ്റ് ആൻഡ് ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ ഇന്ദു എലിസബത്ത് മാത്യു മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഒക്ടോബർ 15 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484 24 26 397 അല്ലെങ്കിൽ 0484 24 26 387 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 0484 24 26 397 0484 24 26 387 9444 45 5888 വിളിക്കേണ്ട സമയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ.
2: ചില്ലജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30 പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
3: അതെ, വൈകിട്ട് എന്താ പരിപാടി?
4: അതോ, ഇനി മുതൽ വൈകിട്ട് 5 മണിക്ക് കൊച്ചി FM-ൽ ഗുഡ് ഈവനിംഗ് കൊച്ചി.
3: എന്താ ഈ ഗുഡ് ഈവനിംഗ് കൊച്ചി?
4: അത് നമ്മുടെ ശ്രോതാക്കൾ ന്യൂസ് ആൻഡ് വ്യൂസ് പങ്കുവെക്കുന്ന തത്സമയ ഫോണിൻ പരിപാടി, ഒപ്പം ഇഷ്ടഗാനങ്ങളും. ഗുഡ് ഈവനിംഗ് കൊച്ചി.

ഇനി ഇന്ന് രാവിലെ എഫ് എം ഡയറിയിൽ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും ആവർത്തിക്കാം. ചോദ്യം ഇതായിരുന്നു, വാസ്തുശില്പരംഗത്തെ നൊബേൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രിറ്റ്സ്കർ പുരസ്കാരത്തിന് ഒരു ഭാരതീയൻ അർഹനായിട്ടുണ്ട്, ആരാണത്? വാസ്തുശില്പരംഗത്തെ നൊബേൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രിറ്റ്സ്കർ പുരസ്കാരത്തിന് ഒരു ഭാരതീയൻ അർഹനായിട്ടുണ്ട്, ആരാണത്? ഉത്തരം ബി വി ദോഷി എന്ന ബാലകൃഷ്ണ വിതൽ ദാസ് ദോഷി. രാഷ്ട്രം പത്മവിഭൂഷൺ നൽകി ആദരിച്ചിട്ടുള്ള ഇദ്ദേഹത്തിന് 2018 പ്രസ്തുത പുരസ്കാരം ലഭിച്ചത്.

നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ പി കെ ശങ്കരനാരായണൻ അവതരിപ്പിക്കുന്നു. 6:45 പ്രാദേശിക വാർത്തകൾ. കോഴിക്കോട് റിലേ 6:55 ഭണ്ഡാരിയുടെ ആദ്യഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിതം മലയാളം. ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. രാവിലെ 8:00 ചിത്രപതംഗം. ചലച്ചിത്ര സംവിധായകൻ സഫർ സനൽ പങ്കെടുക്കുന്നു.

ഹലോ വി പി എസ് ലേക്ക് ഷോ. 11 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് കളമെഴുത്തും പാട്ടും ഡോക്ടർ മരുത്തോർ വട്ടം ഉണ്ണികൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്. നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് എറണാകുളം മെഡിക്കൽ സെൻറ്റർ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ അമിതവണ്ണം പ്രമേഹം ഇവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് എൻഡോക്രൈനോളജിസ്റ്റ് ആൻഡ്

0: FM Evening.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 8 മണി കഴിഞ്ഞ് 59 മിനിറ്റും 47 സെക്കൻഡും. ഇനി 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ടെലികറിലേ.

സമയം 9 മണി കഴിഞ്ഞ് 15:45. പ്രേരിയപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. തിരുമതി ഒരു ബഹുമതി എന്ന ചിത്രത്തിൽ SP ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം. ഗാനരചന വൈരമുത്തു, സംഗീതം ശങ്കർ ഗണേശ്.

0: എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയ ഗാനം ചിത്രം ആയുധ പൂജയ്. ഗാനശില്പികൾ വാലി, വിദ്യാസാഗർ.
1: എലിപ്പൊടുറതാ അവങ്ങ തൂങ്ങിയിട്ട് തരപ്പാങ്ങനെ എന്നെ നിശ്ചയാ.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി മിസ്റ്റർ മദ്രാസ് എന്ന ചിത്രത്തിൽ മനോയും ചിത്രയും പാടിയ ഗാനം. ഗാനരചന വാലി, സംഗീതം വിദ്യാസാഗർ.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3, സമയം 9 കഴിഞ്ഞ് 30:05. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം രംഗീല എന്ന ചിത്രത്തിൽ ഹരിഹരനും സ്വർണ്ണലതയും പാടിയത്. ഗാനരചന മെഹബൂബ്, സംഗീതം AR റഹ്മാൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. അടുത്ത ഗാനം പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യം, ചിത്രം മേനെ പ്യാർ കിയ. ഗാനരചന ആസാദ് ഭോപ്പാലി, സംഗീതം രാം ലക്ഷ്മൺ.

ചിത്രം ശ്രീ ചാർസൗബീസ്, മുകേഷ് നയിക്കുന്ന ഗാനം, ഗാനരചന ഹസ്രത് ജയ്പുരി, സംഗീതം ശങ്കർ ജയകിഷൻ.

സമയം 10 മണി കഴിഞ്ഞ് 1 മിനിറ്റും 2 സെക്കൻഡും. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം പാടിയത് കുമാർ സാനു, അൽക്ക യാഗ്നിക്. ചിത്രം മേൻ ഖിലാഡി തു അനാരി. ഗാനരചന റാണി മാലിക്, സംഗീതം അനു മാലിക്.

ഗായകൻ ഉദിത് നാരായൺ, ചിത്രം ദിൽവാലേ ദുൽഹനിയ ലേ ജായംഗേ, ഗാനരചന ആനന്ദ ബക്ഷി, സംഗീതം ജതിൻ ലളിത്.

ജുനൂൻ എന്ന ചിത്രത്തിൽ കുമാർ സാനു പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനരചന സന്തോഷ് ആനന്ദ്, സംഗീതം നദീം ശ്രാവൺ. അടുത്ത ഗാനം പാടിയത് സുബ്രഹ്മണ്യം, ശ്രേയ ഘോഷാൽ, ചിത്രം ദേവദാസ്. ഗാനശില്പികൾ നുസ്രത് ബദർ, ഇസ്മായിൽ ദർബാർ.

മെഹബൂബ് മേരാ മെഹബൂബ് ഈ ചിത്രത്തിൽ അനുരാധ പൗത്വാൾ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനരചന വരിഷ, സംഗീതം ദിലീപ് താഹിർ. പ്രീതി ഗാനത്തോടുകൂടി ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി കൊച്ചി FM 102.5.

0: ചില്ലു ജാലകം, നിറമെഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ.
1: ജീവിതം നിറങ്ങൾ തേടിയുള്ള ഒരു യാത്രയാണ്. വർണ്ണാഭമായ ഒരു നല്ല കാലത്തെ ഏവരും പ്രതീക്ഷിക്കുന്നു. മോഹങ്ങൾക്ക് യാഥാർത്ഥ്യത്തിന്റെ പിൻബലമില്ലെങ്കിലും കടുത്ത ചായക്കൂട്ടുകളിൽ ചാലിച്ചെടുക്കാനാണ് നമുക്ക് താൽപ്പര്യം. ഏഴു നിറങ്ങൾ ചേർന്ന വെള്ള വിശുദ്ധിയുടേതാണ് എന്ന് കരുതപ്പെടുന്നു. എല്ലാ നിറങ്ങളും സമഞ്ജസമായി സമ്മേളിക്കുന്നിടത്ത് വിശുദ്ധിയുണ്ടാകുന്നു, സമാധാനമുണ്ടാകുന്നു. ഇവയുടെ ക്രമം നഷ്ടപ്പെടുമ്പോൾ വിശുദ്ധി നഷ്ടമാകുന്നു. ജീവിതമാകുന്ന വെള്ള ക്യാൻവാസിൽ ഓരോ നിറമെടുത്തെഴുതുമ്പോഴും അറിയുക, നാം മറ്റു നിറങ്ങളെ ജീവിതത്തിൽ നിന്നും തമസ്കരിക്കുകയാണെന്ന്, മറ്റു നിറങ്ങളുടെ നന്മയെ നിരാകരിക്കുകയാണെന്ന്. കടുത്ത വർണ്ണങ്ങളിൽ ജീവിതം നാം വരച്ചെടുക്കുമ്പോൾ നേടിയതിലധികം നഷ്ടപ്പെടുന്നുവെന്ന് മനസ്സിലാക്കുക. വർണ്ണങ്ങൾ വന്നു നിറയുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് വിശുദ്ധിയുടെ, സമാധാനത്തിന്റെ വെള്ളനിറമാണെന്നും മനസ്സിലാക്കേണ്ടതുണ്ട്.

ഇവിടെ വർണ്ണങ്ങൾ പ്രതീക്ഷകളുടേതാണ്, മോഹങ്ങളുടേതാണ്, ഒപ്പം മോഹഭംഗങ്ങളുടേതുമാണ്. ഇത്തരം നിറങ്ങളില്ലെങ്കിലും എന്തു ജീവിതം എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ്. ഒരു ചിത്രം കാഴ്ചയ്ക്ക് സുന്ദരമാകുന്നത് വർണ്ണങ്ങളുടെ ശരിയായ മേളനത്തിലൂടെയാണ്. മോഹങ്ങളാകുന്ന കടുത്ത ചായക്കൂട്ടുകളാൽ മറയ്ക്കപ്പെടുന്നത് ജീവിതത്തിന്റെ നന്മയാണ് എന്ന് തിരിച്ചറിയുക.

നിറങ്ങൾ ചാലിച്ചെടുത്ത് സുന്ദര ചിത്രം എഴുതുക ശ്രമകരം തന്നെയാണ്. ചിത്രകാരൻ വളരെ ശ്രദ്ധിച്ച് നിറം തെരഞ്ഞെടുത്ത് എഴുതി ചേർക്കുന്നു. ഇതിലെ താളപ്പിഴകൾ ചിത്രത്തിന്റെ സൗന്ദര്യം ഇല്ലാതാക്കും. ഇവിടെ ചിത്രകാരന് ചിത്രം മാറ്റിവരയ്ക്കാം. എങ്കിൽ ജീവിതമാകുന്ന ക്യാൻവാസിൽ എടുത്തെഴുതുന്ന ഓരോ നിറവും ശാശ്വതമാണ് എന്നറിയുക. ഒരിക്കലും കഴുകിക്കളയാനോ മാറ്റിവരയ്ക്കാനോ കഴിയാത്ത ചിത്രമാണ് നമ്മുടെ ജീവിതം. നിറമേഴും തുന്നിച്ചേർത്ത് ഐശ്വര്യം വിളയുന്ന ഈ വീടിന്റെ ദൃശ്യം നമുക്ക് പാട്ടിലൂടെ ആസ്വദിക്കാം.

ഏഴു നിറങ്ങളുടെ ആനന്ദകരമായ മേളനമാണ് മഴവില്ല്. നിറങ്ങളുടെ മോഹക്കാഴ്ചയാണ് മഴവില്ല്. ഞൊടിയിടയിൽ വന്ന് നമ്മെ മോഹിപ്പിക്കുകയും അതുപോലെ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മഴവില്ല് ജീവിതത്തിന്റെ അവസ്ഥാന്തരങ്ങളെ നമുക്ക് വെളിവാക്കിത്തരുന്നു. വളപ്പൊട്ടുകൾക്കിടയിലും വർണ്ണബലൂണുകൾക്കിടയിലും ജീവിതത്തിന്റെ നിറങ്ങൾ തിരയുന്നവർ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു.

നിറങ്ങൾ നമ്മെ ഏറെ മോഹിപ്പിക്കുന്നു. മോഹങ്ങളുടെ ലോകത്ത് തളച്ചിടാൻ നിറങ്ങൾക്ക് സാധിക്കും. ത്രസിപ്പിക്കുന്ന താളത്തിൽ വരുന്ന സംഗീതവും മോഹിപ്പിക്കുന്ന ശരീരചലനങ്ങളും നമ്മെ ഏറെ ആകർഷിക്കുന്നു. ഇതാണ് ജീവിതം എന്നുപോലും നാം ചിന്തിച്ചു പോകുന്നു. എന്നാൽ ജീവിതം ഇതിൽ നിന്ന് എത്രയോ വിഭിന്നം. ജീവിതത്തെ വ്യത്യസ്ത കോണുകളിലൂടെ നോക്കിക്കാണുവാൻ ശ്രമിക്കുന്ന രണ്ടുപേരാണിത്. ഒരാൾ മോഹങ്ങളുടെ തടവറയിലും മറ്റൊരാൾ യാഥാർത്ഥ്യത്തിന്റെ അടിത്തറയിലും.

വാരി വിതറിയ വർണ്ണപ്പൊട്ടുകൾക്കിടയിൽ ഭ്രമിച്ചുപോയ മനുഷ്യന് ഒരു ദശാസന്ധിയിലുണ്ടാകുന്ന ഉൾക്കാഴ്ചകൾ അവനെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നു. ഈ മായാലോകത്തെ അല്പം മാറിക്കാണാൻ ഇത്തരം തിരിച്ചറിവുകൾ അവനെ പ്രേരിപ്പിക്കുന്നു.

ഈ നാടകശാലയിൽ നാം ഏറെ വേഷങ്ങൾ കെട്ടേണ്ടവർ, ഏറെ വർണ്ണങ്ങൾ അണിയേണ്ടവർ. നമുക്കു ചുറ്റും ചിത്രം എഴുതുന്നവർ ധാരാളം, തപ്പുകൊട്ടുന്നവരും. സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ഈർഷയോടെ, പകയോടെ നമ്മെ നോക്കിക്കാണുന്ന വേഷക്കാർ അനേകം. അതിനിടയിൽ ശരിയായ വഴി തേടി, നിറം തേടി, വേഷം തേടി അലയുകയാണ് നാം.

0: ശ്രദ്ധയോടെ തിരഞ്ഞെടുത്ത നിറങ്ങളുമായി നമുക്ക് ജീവിതചിത്രം വരച്ചെടുക്കാം, ഒരു ചിത്രകാരന്റെ കരവിരുതോടെ, കരുതലോടെ. കാരണം മാറ്റിയെഴുതാൻ നമുക്ക് അവസരമില്ല. അതിനാൽ ശ്രദ്ധിച്ച് ഓരോ നിറവും നമുക്ക് എഴുതി ചേർക്കാം. ചില്ലുജാലകത്തിന്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. ജീവിതമാകുന്ന ചിത്രത്തിന്റെ മികച്ച ചായക്കൂട്ടുകളുമായി അടുത്തയാഴ്ച വീണ്ടും വരാം. അതുവരെ വിട. ചില്ലുജാലകം സമാപിച്ചു. രചനാ നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ. അവതരണം മഞ്ജു പ്രസന്ന. സഹായം അർപ്പണ കൃഷ്ണരാജ്.
1: പ്രിയരേ, നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ സർജറിക്കായി അനസ്തേഷ്യ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്രസവത്തോടനുബന്ധിച്ച് വേദന ലഘൂകരിക്കാൻ നൽകുന്ന അനസ്തേഷ്യ തുടങ്ങി അനസ്തേഷ്യയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ലൈസ് ജോയ് സംസാരിക്കുന്നു.
2: എന്റെ പൊന്നു രവി തന്നോട് എത്ര തവണ പറയണം മുറിയൊക്കെ ഇങ്ങനെ അലങ്കോലമാക്കി ഇടരുതെന്ന്. കട്ടിലിന്റെ അടിയിൽ കുറെ തുണികളും മേശപ്പുറത്ത് വലിച്ചു വാരിയിട്ട കുറെ പുസ്തകങ്ങളും. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് നമ്മുടെ ബെഡ്റൂമാണോ അതോ വല്ല കാലിത്തൊഴുത്തോ?
3: രാജി, ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുന്ന കാലത്ത് ഇതുപോലെ തന്നെയായിരുന്നു എന്റെ റൂംമേറ്റ് ബാബു. ഓഹ്, മേശപ്പുറത്ത് അവൻ അടുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ദേ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറി അപ്പ വഴക്കിന് വരും. കോളേജ് മേറ്റ്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ഇപ്പോഴും അവനെ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്.
2: എന്ത് പറഞ്ഞാലും അപ്പ തുടങ്ങും, ഒരു നൊസ്റ്റാൾജിയ.
3: പിന്നെ ഇതൊക്കെ മറക്കാൻ പറ്റൂ രാജി, എന്തു രസായിരുന്നു ആ കോളേജ് കാലം.
2: അയ്യട, ഒരു കോളേജ് കുമാരൻ വന്നിരിക്കുന്നു. അതേ, ഓർമ്മകളൊക്കെ അയവിറക്കി ഇന്ന് മുഴുവൻ അവിടെ ഇരുന്നു. എനിക്കേ ഓഫീസിൽ പോകാൻ സമയമായി. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, തനിക്ക് ഇവിടെ ഇരുന്ന് ഇതൊക്കെ ഇങ്ങനെ പറയുന്നതിന് വേറെ ഇതൊക്കെ ആകാശവാണി കൊച്ചി FM ഓർമ്മ ചിന്തയിലേക്ക് എഴുതിക്കൂടെ? അതാവുമ്പോ തന്റെ പഴയ ഫ്രണ്ട്സിനും അതൊക്കെ കേട്ട് സ്മരണകൾ പുതുക്കാലോ.
3: ആ, അത് ശരിയാണല്ലോ, എഴുതാം അല്ലേ.
4: എന്തിനും അടിക്കണം, നിങ്ങളുടെ ഗൃഹാതുര ഓർമ്മകൾ ഓർമ്മചിന്തയിലേക്ക് എഴുതി അയക്കാവുന്നതാണ്. വിലാസം ഇതാണ്: ഓർമ്മചിന്ത, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, 68 20 21. നിങ്ങളുടെ ഓർമ്മകൾ വാട്സാപ്പിലും അയക്കാവുന്നതാണ്. നമ്പർ പറയാം: 94 47 56 22 12, 9447562212. വാട്സാപ്പിൽ അയക്കുമ്പോൾ ഓർമ്മചിന്ത എന്ന തലക്കെട്ടോടുകൂടി വേണം അയക്കാൻ.
5: അതെ, വൈകിട്ട് എന്താ പരിപാടി?
6: അതോ, ഇനി മുതൽ വൈകിട്ട് 5 മണിക്ക് കൊച്ചി FM ഗുഡ് ഈവനിങ് കൊച്ചി.
5: എന്താ ഈ ഗുഡ് ഈവനിങ് കൊച്ചി?
6: അത് നമ്മുടെ ശ്രോതാക്കൾ ന്യൂസ് ആൻഡ് വ്യൂസ് പങ്കുവെക്കുന്ന തത്സമയ ഫോണിൻ പരിപാടി, ഒപ്പം ഇഷ്ടഗാനങ്ങളും. ഗുഡ് ഈവനിങ് കൊച്ചി.

സമയം 10 മണി കഴിഞ്ഞ് 59 മിനിറ്റും 52 സെക്കൻഡും. ഇനി 11 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

മൈക്രോഫോൺ ടെസ്റ്റിംഗ്. ഹലോ ഹലോ, സ്റ്റുഡിയോ ടൈം 5 hours 5 minutes seconds 20 21 22.